0: മത്സ്യകൃഷിയിലേക്ക് കേരളത്തിൽ ഇറങ്ങിയ 90% ആൾക്കാർ പൈസ
1: പോയതാണ്.
0: ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് ഈ കൊറോണ സമയത്തിന് ശേഷമാണ് ഇത് ഭയങ്കരമായിട്ട് സംഭവിച്ചത്. ഈ ഗവൺമെന്റ് കുറേ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് മത്സ്യകൃഷിക്ക്. അപ്പൊ ആളുകൾ ഈ സഹായം പ്രതീക്ഷിച്ചിട്ട് സഹായം കിട്ടും ചെയ്യും. അപ്പൊ ആ സമയത്ത് മീനിന്റെ വിലയും, മീനിന്റെ ഷോ ഔട്ട്സൈഡിൽ നിന്ന് ഫിഷ് വരുന്നില്ല. നമുക്കിപ്പോ കേരളത്തിലെ മെയിൻ ആയിട്ട് കടൽ മത്സ്യങ്ങളാണ് നമ്മുടെ സംസ്കാരം. പുറത്തെ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഫിഷ് ഇല്ല. നമ്മളെ കേരളത്തിൽ നിന്ന് കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള ഫിഷുകളൊക്കെ എക്സ്പോർട്ടായി പോകും, എക്സ്പോർട്ട് ചെയ്ത് പോവാണ്. നമുക്ക് വേണ്ട ഫിഷുകൾ പുറത്ത് ആന്ധ്രയിൽ നിന്നും ബംഗാളിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെയാണ് വരുന്നത്, മുംബൈ നിന്നൊക്കെ. അപ്പൊ ആ മീൻ വരാതെ ഭയങ്കര റേറ്റും വന്നു. അപ്പൊ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഇത് ഭയങ്കര വിപണിയാണ് വിചാരിച്ച് ഗവൺമെന്റ് ആ സമയത്ത് സ്കീമും കൊടുത്ത്. വീട്ടുകളിലൊക്കെ ആൾക്കാരിങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത്, കൊറോണ സമയത്ത് എന്താ, എല്ലാവരും വീട്ടിലാണ്, എല്ലാവരും കുഴി കുത്തി മീൻ വളർത്തി. യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ വരും, ഒരു സെന്റ് സ്ഥലത്ത് നിന്നും 500,000 രൂപ ഉണ്ടാക്കാം. ഈ ആളുകൾ ഇത് കാണും, മീൻ വളർത്തും, 1,000 മീൻ വളർത്തേണ്ട സ്ഥലത്തൊക്കെ സ്പേസിലൊക്കെ 10,000 മീൻ ആൾക്കാരിട്ടത്. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസിലുണ്ടാ പറയുന്നത്, കാരണം ഞാൻ 2018 ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് സീഡിന്റെ സെയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു മെയിൻ ഒരു ഹാച്ചറിയിൽ നിന്നാണ്, MM ഹാച്ചറിയിൽ നിന്ന് അവരൊരു സീഡ് സപ്ലൈ തുടങ്ങി. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വൈകുന്നേരം വിമാനം വരും, ഞാൻ പോയിട്ട് എടുക്കും. രാവിലെ ആകുമ്പോൾ കണ്ണൂർ വരെ പോയിട്ട് ഡെലിവറി ചെയ്ത് പോരും. 100,000 കുഞ്ഞുങ്ങളൊക്കെ ട്രിപ്പുണ്ട്. അപ്പൊ ഭയങ്കര ജീവല സാധനങ്ങളല്ലേ, പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വണ്ടിയിൽ കയറ്റും, കൊടുക്കും, കൊടുത്ത് കൊടുത്ത് കൊടുത്ത് ഹൈവേയിലാണ് കൊടുക്കുക. ആൾക്കാർ കളക്ട് ചെയ്യാൻ ഉണ്ടാവും. അപ്പൊ എത്ര ഇടുന്നുണ്ട് ഒന്നും ചോദിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല, പൈസ വാങ്ങാൻ വരെ സമയം ഉണ്ടാവില്ല. കാരണം മീൻ രാവിലെ 9 പിറ്റേന്ന് രാവിലെ 7-8 മണിയാകുമ്പോഴേക്ക് ഇത് ഡെലിവറി തീർത്തില്ലെങ്കിൽ മീനിന്റെ കവറിൽ ഓക്സിജൻ തീർന്ന് കുഞ്ഞുങ്ങൾ ചത്തുപോകും. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുത്തു പോകും, ഗൂഗിൾ പേ ആക്കാൻ പറയും, ക്യാഷ് കൊടുത്തു പോകും. അപ്പം നമുക്ക് ചോദിക്കാൻ സമയമില്ല, നിങ്ങൾക്ക് സെറ്റപ്പ് ഉണ്ടാക്കണം. കുഞ്ഞുങ്ങളെ വേണം, 1,000 കുഞ്ഞുങ്ങളോ 10,000 കുഞ്ഞുങ്ങളോ, മിനിമം 1,000 കൊടുക്കുക, 10,000 വേണം, കൊടുത്തു പോകും. ഒറ്റ ട്രിപ്പിലെ നമ്മളടുത്ത് തന്നെ 1,00,000-1,50,000 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ അടുത്ത്. രാവിലെ ആകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡെലിവറി കണ്ണൂർ വരെ എത്തിയിട്ട് കണ്ടടിക്കും. ആഴ്ച 2 പ്രാവശ്യം ഇങ്ങനെ ഓടും നമ്മൾ. അപ്പോൾ ആൾക്കാർക്ക് എന്താ വെച്ചാൽ, ആ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഇതൊന്നും വലുതായില്ല, വലുതാവില്ലല്ലോ. നമുക്കിപ്പോൾ ഈ റൂമിൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് എത്ര ആൾക്കാർ ജീവിക്കാൻ പറ്റുക, എത്ര ആൾക്കാർ ഓക്സിജൻ എത്ര ഉണ്ടാവുക, ആ ആളുകൾക്കല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതിലേറെ വരുമ്പോൾ അതിന്റെ പ്രയാസങ്ങൾ എല്ലാം മൊത്തത്തിൽ ഉണ്ടാവുമല്ലോ. മീനിന്റെ അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ആ സാധനം വലുതാവില്ല. ഇപ്പം ഒരു 1,000 മീനിടുന്ന സ്ഥലത്ത് 10,000 മീനിട്ട സംഭവിക്കുന്ന കാര്യം എന്താ, 1,000 മീനിട്ടാൽ നമുക്ക് 500 കിലോനാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്, 10,000 കിലോ ഇട്ടാൽ 500 പോലും കിട്ടൂല, 500 കിലോ പോലും കിട്ടൂല. അപ്പൊ ഒരു മീനിന്റെ സൈസ് എന്തായി? അപ്പൊ 90 എന്നല്ല 98% ആളുകളും ഫെയിലായിരുന്നു. പിന്നെ വീട്ടാവശ്യത്തിന് വളർത്തിയ കുറച്ച് ആളുകൾ ഒക്കെ ഡെവലപ്പായിട്ട് വന്നെങ്കിലും ആ സമയത്ത് ഈ കൃഷിയിലേക്ക് വന്നവർക്കൊക്കെ നഷ്ടമായി. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, കൊമേഴ്സ്യലി കൊമേഴ്സ്യലായിട്ട് മത്സ്യകൃഷി ചെയ്യാണ് കേരളത്തിൽ. നമ്മൾ അയൽ സംസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, കാരണം ആന്ധ്രയിലൊക്കെ ഓപ്പൺ വാട്ടർ ബോഡീസ് ഇഷ്ടംപോലെ, തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, കർണാടകയിൽ ഇഷ്ടംപോലെ ലാൻഡാണ്, വെള്ളവും സൗകര്യവും അവർ എയ്ഡൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ആളുകളോട് നമ്മൾ മത്സ്യ കുറഞ്ഞ സ്ഥലത്തുള്ള കേരളക്കാർക്ക് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് മെത്തേഡിലൂടെ കൾച്ചർ ചെയ്തിട്ട് മത്സരിക്കാൻ കഴിയില്ല. നോർമലി ഏത് തിലാപ്പിയ, വാള, കട്ട്ള, റോഹു, മൃഗാല ഇതൊന്നും വളർത്തി ഓരോട് കോമ്പീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇപ്പൊ നമ്മൾ എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിപ്പോ എല്ലാം ചെയ്തു, എല്ലാ മെത്തേഡും ചെയ്തു. കേരളത്തില് നോർമലി ഇപ്പൊ തിലാപ്പിയ വളർത്തിയാൽ വീട്ടിലുള്ളതിൽ പക്കാ ലാഭമാണ്, ഒരു ഡൗട്ടും ഇല്ല. കൊമേഴ്സ്യലായി ചെയ്താൽ കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം നമുക്കൊരു മീന് പ്രൊഡക്ഷൻ ആക്കി എടുക്കുമ്പോഴേക്ക് ഏറ്റവും ചുരുങ്ങിയ 150 രൂപ പെർ കെ ജി എക്സ്പെൻസ്, 100 രൂപേന്റെ മേലെ എന്തായാലും
1: വരും,
0: ഒരു എക്സ്പെൻസ് വരും. പക്ഷേ ആന്ധ്രയിൽ നിന്നും ഈ മീന് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന എത്ര റുപ്യ, 70 രൂപ 80 രൂപ ഒരു കിലോക്ക് സാധനം എടുത്തും. അപ്പൊ നമുക്ക് കൊമേഴ്സ്യലി കഴിയൂല. അപ്പം അതില് കഴിയുന്ന മീനുകളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഹൈ വാല്യൂ ഫിഷസ്, അതായത് മിനിമം 300 രൂപേന്റെ മേലെ വിറ്റാ കിട്ടുന്ന മീനുകൾ എത്ര ഹോൾസെയിലും, അതിലിപ്പം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. വരാല് ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു 35,000 വയനാട് ചെയ്യുന്നുണ്ട്. നമ്മൾ കൺസൾട്ടൻസിയിൽ കുറെ ഫാം ഓടുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ എവിടെ ഫിഷ് ആര് വളർത്തിയാലും നമ്മളവിടെ വന്ന് എടുക്കും, നമ്മളെ വണ്ടി അവിടെ വന്നിട്ട് പോകും. എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, മിനിമം ഒരു 200 കിലോ എങ്കിലും വളർത്തിണ്ടെങ്കിൽ നമ്മളെ വണ്ടി അവിടെ വന്നിട്ട് കളക്ട് ചെയ്യും ഫിഷ്, സ്പോട്ടിൽ പേയ്മെന്റും കൊടുക്കും. അത് വരാലും കരിമീനും വളർത്താൻ പറ്റും, സീബാസ് വളർത്താൻ പറ്റും. പിന്നെ ഇതൊക്കെ ഹൈ വാല്യൂ ഫിഷസാണ്. വരാലിന് നമുക്ക് സ്പോട്ടിൽ ഒരു 600 ഗ്രാം ക്രോസ് ചെയ്ത് വരാല് 300 രൂപ നമ്മൾ റെഡി പേയ്മെന്റ് കൊടുത്തിട്ട് വാങ്ങും ആൾക്കാർ ഫാമേഴ്സിന്റെ അടുത്ത് നിന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കരിമീൻ, 450 രൂപ കരിമീൻ നമ്മൾ വളർത്തിയാൽ 450 രൂപ സ്പോട്ടിൽ എടുക്കും. അതുപോലെ കാളാഞ്ചിക്കും 450+ ആണ് റേറ്റ്. ഈ ഹൈ വാല്യൂ ഫിഷസിൽ നമുക്ക് കൊമേഴ്സ്യലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈ ഫിഷിൻ്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്ന വേറെ വലിയൊരു അബദ്ധമാണ്. ഇപ്പം ആളുകൾ എന്ത് ഇപ്പോൾ വരാൽ കൃഷിയിലേക്ക് എല്ലാവരും കേരളത്തിൽ വരുന്നുണ്ട്. അതിലും വില ഉണ്ടെങ്കിലും 80% ആളുകൾ എൻ്റെ ഒരു നമ്മൾ ഫിഷ് എടുക്കാൻ പോകുന്നില്ലേ, അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. 70-80% ആളുകൾ ഫെയിലാണ് കേരളത്തിൽ. നേരെ മറിച്ച് കർണാടകയിൽ 70-80% ആളുകൾ സക്സസ്. കാരണം എന്താ വെച്ചാൽ കേരളക്കാരെ ഒരു മൈൻഡ് സെറ്റാണിത്. ഇപ്പം ഈ വരാൽ കുഞ്ഞുങ്ങളെ വേണമെന്ന് പറയുമ്പം ഇതിൽ കുറേ ഘടകങ്ങളുണ്ട്. വളർത്തുമ്പോൾ നമ്മൾ കൊമേഴ്സ്യലായിട്ട് കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, തീറ്റ കൊടുക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെല്ലാം സയൻറ്റിഫിക്കലി പോയി കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ല, ആദ്യത്തെ കൾച്ചറിലെ സക്സസ് ആയി. അതിപ്പോൾ ഇപ്പം ലാസ്റ്റ് വീക്കിൽ ഇപ്പം എൻ്റെ വീട് നിൽക്കുന്ന അരീക്കോട്, അരീക്കോട് നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തെ കീഴുറമ്പ് ആദ്യത്തെ കൾച്ചറാണ് പുള്ളി. കറക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഗൈഡൻസ് ചെയ്തോളൂ. ആദ്യത്തെ കൾച്ചറിൽ തന്നെ മൂപ്പർക്ക് 7 മാസം കൊണ്ട് 1.5 സെൻറ് സ്ഥലത്ത് നിന്ന് 1 ലക്ഷത്തിൻ്റെ മേലെ മൂപ്പർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്.
1: ഞാൻ എന്നെ ഗൈഡൻസ് കിട്ടിയാൽ
0: ഗൈഡൻസ് കറക്റ്റ് പ്രോപ്പർ വേയിൽ ചെയ്യണം. അതിലിപ്പം
1: സാധാരണ നാട്ടിൽ മീൻ വളർത്തുന്ന മാതിരി അല്ലെങ്കിൽ നമ്മളൊരു ധാരണ വെച്ചിട്ട് പോയാൽ ശരി.
0: ഒരു എക്സാമ്പിൾ കൂടി പറയണം. ഇപ്പോൾ വരാൽ വളർത്തുന്ന ഉദ്ദേശം കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മീന് 1 കൊല്ലായാലും 600 ഗ്രാം
1: എത്തൂല.
0: ഫിഷിന്റെ വില എന്ന് പറഞ്ഞാൽ 600 ഗ്രാം 650 ഗ്രാം പ്ലസ് ആണെങ്കിൽ ഫിഷിന് 300 രൂപ ഫാം ഗേറ്റ് പ്രൈസാണ്. മിനിമം പ്രൈസ് ആട്ടോ 300-320 രൂപ ഒക്കെ കിട്ടും ഫാം ഗേറ്റ് പ്രൈസാണ്. നേരെ മറിച്ച് 350-650 ഇടയിലാണെങ്കിൽ ഈ പ്രൈസ് 220 വരും. ഓൾമോസ്റ്റ് 100 രൂപ അടുത്ത് പ്രൈസ് ഡോ. അതും കഴിഞ്ഞ് 350 താഴെയാണെങ്കിൽ 100-120 രൂപ കിട്ടുള്ളൂ ഫിഷിന്. അപ്പം ഇത് 1 കിലോ തീറ്റൻ്റെ വില എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. വരാൽ തിലാപ്പിയൊക്കെ 50-40 രൂപ ഉള്ളതിന്, പക്ഷെ വരാലിൻ്റെ 1 കിലോ തീറ്റക്ക് 100 രൂപ വിലയാണ്. 1 കിലോ മീൻ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് 1.5 കിലോ തീറ്റ കൊടുക്കണം. 1.5 കിലോ തീറ്റ കൊടുക്കുമ്പോഴേ 1 കിലോ മീൻ ഉണ്ടാവുള്ളൂ. അപ്പൊ 150 രൂപ നമുക്ക് തീറ്റന്റെ ചെലവ് വന്നു. പിന്നെ നമുക്ക് ഫീഡ് ഒരു 180 രൂപീസ് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് വരാൽ വളർത്താൻ ചെലവ് വരും 1 കിലോക്ക്. അത് വരാലിന് വേറെ അഡ്വാൻറ്റേജ് ആണ്. എയറേഷൻ വേണ്ട, വെള്ളത്തിൽ ഫിൽട്രേഷൻ വേണ്ട, ഇങ്ങനത്തെ ഒന്നും വേണ്ട. വെള്ളം വാട്ടർ എക്സ്ചേഞ്ച് ആണ്. വെള്ളം മാറ്റി കൊടുത്താൽ മതി, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പെട്ടെന്ന് ചാവില്ല, അസുഖം വരാൻ ചാൻസ് കുറവാണ്. വന്നാൽ റെക്ടിഫൈ ചെയ്യാനും കഴിയും. അങ്ങനെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിൽ. ഇതിൽ അഡ്വാൻറ്റേജസ് കറക്റ്റായിട്ട് നമുക്ക് സൈസ് ആക്കി എടുക്കാൻ പറ്റണം. വെള്ളം കുറഞ്ഞ സ്ഥലത്ത് പോലും ഈ 1.5 സെന്റിൽ ഇയാൾ 2000 മീനിട്ട് 850 കിലോ മീൻ പിടിച്ചു പോകും. അയാൾ ഫസ്റ്റ് കൾച്ചർ ആയത് അയാൾ 100% സക്സസ് ആണ്. നോർമലി ആദ്യത്തെ കൾച്ചറിലൊന്നും അധികം ആൾക്കാർ സക്സസ് ആവില്ല. ഇപ്പൊ അയാൾ അതേ സ്ഥാനത്ത് അയാൾ 1500 കുഞ്ഞുങ്ങളെ നല്ല കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഈ കുഞ്ഞു ഈ വെയിറ്റ് തന്നെ കിട്ടും അയാൾക്ക്. അയാൾ ചെയ്തത് അയാൾക്ക് കൃഷിത്തോട്ടം ഉണ്ട് അപ്പുറത്ത്, തോട്ടത്തിലേക്ക് 1.5 ആടൻ വെള്ളം ഫുള്ള് തോട്ടത്തിലേക്ക് അടിക്കും, പുതിയ വെള്ളം കയറ്റും. ഇതിൽ വേറൊരു കാര്യമുണ്ട്, മീൻ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിലുള്ള ആളുകൾക്ക് മീൻ കൃഷി ചെയ്താൽ 2 ബെനിഫിറ്റാണ്. കാരണം ഇപ്പൊ ലിവിങ് എക്സാമ്പിൾ ഇവിടെ അടുത്തുള്ള ഒരു പ്ലേസാണ് കാരുപ്പറമ്പ്. അവിടെ ഒരു അബ്ദുറഹ്മാൻ ഹാജി ഉണ്ട്, പുള്ളി മീൻ കൃഷി ചെയ്യുന്നുണ്ട്. മീൻ കൃഷി എന്തിനാ ചെയ്യുന്നത്? മീനല്ല മൂപ്പരിയെന്ന്, തെങ്ങിന് വേണ്ടിയിട്ടാണ് മൂപ്പര് പറഞ്ഞു. 35% മൂപ്പര് കർഷക, മലപ്പുറം ജില്ലയിലെ ബെസ്റ്റ് കർഷകനാണ്. 2024 35% തേങ്ങ കൂടുതലും മൂപ്പര്ക്ക് മീൻ കൃഷി ഇല്ലെങ്കിൽ കുറഞ്ഞു പോകും. ഈ മീനിന്റെ വെള്ളം കറക്റ്റായിട്ട് തെങ്ങിന് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും തേങ്ങ കുറഞ്ഞു. ഒരു 6-7 വർഷമായിട്ട് മൂപ്പര് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അയാൾ 2024 മലപ്പുറം ജില്ലയിലെ ബെസ്റ്റ് കർഷകരുടെ കളക്ടറിന് അവാർഡ് വാങ്ങിച്ച ആളാണ്. അപ്പം തോട്ടങ്ങള് കൃഷി ഇല്ല ആളുകൾക്ക് ഒരു ടാങ്ക് ഈ നനക്കുന്ന വെള്ളം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടാങ്കും ഒരു അഡീഷണൽ ഇങ്ക് ആയിട്ട് തോട്ടത്തിൽ നല്ലൊരു പൊസിഷനിൽ ഒരു ടാങ്ക് സെറ്റ് ചെയ്താൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടും. പുതിയ വെള്ളം വരുന്നതനുസരിച്ച് വരാ മീന് വളച്ചു കൂടും. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വരാല്. കരിമീനൊക്കെ ആകുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് കറണ്ട് പോയാൽ അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒക്കെ മോർട്ടാലിറ്റി വരും, ഓക്സിജൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. വരാലിനാന്ന് വേണ്ട, വെള്ളം പോവുക, പുതിയ വെള്ളം കയറ്റി കൊടുക്കുക.
1: ഇതിപ്പോൾ നമ്മൾ വിപണിയെ കുറിച്ചാണ് പറഞ്ഞത്. വിപണിയുടെ സാധ്യത വരാലിന് എങ്ങനെയാണ്?
0: വരാൽ എന്താ പറഞ്ഞത്, വരാലിന് കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് ഈ 3 പിന്നെ ഒഡീഷ ഈ 4 സ്റ്റേറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റും ഡിമാൻഡിങ് സ്റ്റേറ്റാണ്. എക്സസ് പ്രൊഡക്ഷൻ ഈ 4 സ്റ്റേറ്റിലുള്ളൂ. ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചാബ് വരെ ട്രാവൽ ചെയ്താളാണ് മാർക്കറ്റ് പഠിക്കാൻ. ഓരോ മാർക്കറ്റും കയറി ഇറങ്ങിയാളും. നമുക്കിപ്പം നമുക്ക് 3 വണ്ടി ഓടിക്കൊണ്ടിരുന്നത്, ഏത് വരാൽ കളക്ഷൻ മാത്രമായിട്ട് ഓടുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് മീൻ കിട്ടുന്നില്ല, നമ്മളിപ്പോൾ കർണാടകയിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. നമുക്ക് മീന് ബാംഗ്ലൂർ എത്തും, തമിഴ്നാട് ചെന്നൈ എത്തുമ്പോഴേക്കും മധുര എത്തുമ്പോഴേക്കും നമ്മളെ മീൻ തീർന്നു പോകാം. അവിടുന്ന് മീൻ പോകാൻ മീനില്ല,
1: ഇല്ല
0: സാധനം കിട്ടാല്ല. ഉണ്ടെങ്കിൽ പഞ്ചാബിലൊക്കെ പോയാൽ ബെസ്റ്റ് പ്രൈസ് ഉണ്ട്, മുകളിലേക്ക് പോകുന്നതിന് ശേഷം ബെസ്റ്റ് പ്രൈസ് ഉണ്ട്. അപ്പം അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാഭമല്ല ഏറ്റവും ബെസ്റ്റ് പരിപാടി.
1: പെട്ടെന്നാണ് തുടങ്ങിയത്, ഇതിനെ കുറിച്ച് ശരിക്ക്
0: പഠിക്കണം, ഫാമുകൾ വിസിറ്റ് ചെയ്യണം, പഠിക്കണം അതിന് എങ്ങനെയാണ്. മെയിനായിട്ട് 1000 മീൻ വളർത്തുമ്പോൾ ഈ ഒരു നോളജ് എങ്കിലും മൈൻഡിൽ കയറ്റണം. 1000 കിലോ മീൻ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ 1.5 ലക്ഷം ഉറുപ്പ്യന്റെ തീറ്റ നമ്മൾ കൊടുക്കണം എന്നുള്ളത്.
1: 1.5 ലക്ഷം
0: ഉറുപ്പ്യന്റെ തീറ്റ നമ്മൾ മീനിന് കൊടുക്കണം ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ ആളുകൾ അവിടെ ആദ്യം ഫെയിൽ ആകുക. ഈ ആളുകൾ എന്ത് പൈസ ഉണ്ടാവില്ല, 50,000 ഉറുപ്പ്യ കയ്യിലുള്ള ആള് 1000 വരാലിനെ കൊണ്ടുപോയിടും. അയാൾക്ക് തീറ്റ കൊടുക്കാൻ പൈസ ഇങ്ങനെ പോകും, പോക്കറ്റിൽ നിന്ന് പോകുന്ന കാണുമ്പോൾ അയാൾ ആ വരാലിന്റെ തീറ്റ ഹൈ പ്രോട്ടീൻ തീറ്റ നിർത്തിയിട്ട് തിലാപ്പിന്റെ തീറ്റ കൊടുക്കൽ തുടങ്ങും. തിലാപ്പിന്റെ തീറ്റ കൊടുത്താൽ വരാല് വലുതാവും, നല്ല വെയിറ്റ് വെക്കില്ല, വില കിട്ടൂല, നഷ്ടമായി. സ്വാഭാവിക ഒരു 100 രൂപയ്ക്ക് മുമ്പേ വരാൽ വെക്കേണ്ടി വരും. 150 രൂപ കിലോക്ക് തീറ്റ കൊടുത്ത് നഷ്ടമായില്ല, ഹ്യൂജ് ലോസ് ആണ്.
1: അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കേരളത്തിൽ പിന്നെ മത്സ്യകൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു അതിന്റെ ഒരു മെത്തേഡ് രീതി എങ്ങനെയാണ്, കേരളത്തിന്റെ കാലാവസ്ഥയും കേരളത്തിന്റെ രീതി അനുസരിച്ച്?
0: കേരളത്തില് കേരള ഒരു നമ്മളെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ചും ലോ റേഞ്ചും ഒക്കെ പാടെ കൂടിയിട്ട്, അങ്ങനെ ഒരു പ്രത്യേക ടെറൈൻസ് ഒക്കെ പാടെ കൂടിയിട്ടുള്ള സ്റ്റേറ്റ് ആണല്ലോ. നമുക്ക് മഴയുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ വലിയ കുളങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയാൽ അവിടെ താഴെ പ്രശ്നമാണ്, ഉരുൾപൊട്ടലിന്റെ പ്രശ്നങ്ങൾ വേറെ. വലിയ ആന്ധ്രയിലും തമിഴ്നാട്ടിലും പോലെ വലിയ പോണ്ടുകളൊന്നും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല കേരളത്തിന്റെ ക്ലൈമറ്റ് അനുസരിച്ച്. കേരളത്തിൽ പക്ഷേ കേരളത്തിൽ ചാൻസുകൾ വേറെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ കുറേയുണ്ട്. ഇപ്പം വരാലിന്റെ കേസ് നമ്മൾ മാറ്റി വെക്കാം, വരാലിന് ഓപ്പൺ ബോഡീസ് ആണ്. പിന്നെ നമ്മൾ കരിമീൻ, കാളാഞ്ചി പോലത്തെ മീനുകളൊക്കെ ചെയ്യാൻ നമുക്കിപ്പം വെള്ളക്കെട്ടുകളുണ്ട്. ഏത് ഇപ്പം കായൽ പ്രദേശങ്ങളുണ്ട്, പുഴയുണ്ട്, പുഴയിലൊക്കെ കൂട് മത്സ്യകൃഷി ചെയ്യാറുണ്ട് പരിപാടി.
1: കൂട് മത്സ്യ
0: നമ്മൾ ഈ ഒഴുകുന്ന വാട്ടർ ബോഡിയിൽ നമ്മൾ കൂടുകൾ ഉണ്ടാക്കുകയാണ്. അതിപ്പോൾ ഇപ്പം സിഫ്റ്റി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, സി എം എഫ് ആർ ഐ സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർക്ക് ഡെവലപ്പ് ചെയ്ത കേജ് സിസ്റ്റം ഉണ്ട്. ഈ കൂടുകളിൽ നമ്മൾ എന്ത് ചെയ്യും, മീനിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒഴുകുന്ന പുഴയിൽ കൂട് സെറ്റ് ചെയ്തിട്ട് കൂടുതൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് തീറ്റ കൊടുക്കുകയാണ്. അപ്പോൾ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനത്തെ ഫെസിലിറ്റികളിലൊക്കെ കുറേ തീറ്റ ഇവയ്ക്ക്, അതിൽ വരുന്ന ചെറു മത്സ്യങ്ങൾ, പ്ലവങ്ങൾ, ഇതൊക്കെ ആയിട്ട് കുറേ തീറ്റ. അത് കുറേ വെള്ളത്തിന്റെ പ്രോബ്ലം ഉണ്ടാവില്ല, പുതിയ വെള്ളം ഇങ്ങനെ വരുന്നതുകൊണ്ട് വെള്ളം നമുക്ക് ഫ്ലഡ് വരുന്ന പോലെ ഭയങ്കരമായിട്ട് ചാലിയാറ് പോലെ കുതിച്ചു വരുന്ന വെള്ളം വരുന്ന സ്ഥലത്തൊക്കെ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. പക്ഷെ അങ്ങനത്തെ അല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. ഈ പ്രശ്നം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇപ്പം ഡാമുകൾ ഭയങ്കര ഓപ്ഷനാണ്. ഇപ്പം ബാണാസുര സാഗർ ഡാമിൽ, വയനാട് ഡാമിലുണ്ട്, അവിടെയൊക്കെ കൂട് സെറ്റ് ചെയ്തിട്ട് ഗവൺമെന്റിനെ സെറ്റ് ചെയ്ത് ആദിവാസികൾക്ക് കൊടുത്തോക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഡാമിന്റെ റിസർവോയേഴ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ കേജ് സെറ്റിംഗ്സ് എന്ന ഭയങ്കര ഓപ്ഷനാണ്. അതിൽ മീനുകളെ വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല സൗകര്യമാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, തീറ്റ കൊടുത്താൽ മതി. അതുപോലെ അതൊരു മെത്തേഡാണ്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ അക്വാപോണിക് സിസ്റ്റത്തിലൂടെ വളർത്താം. അത് ഹൈ ഫിഷിന് നമ്മൾ മാർക്കറ്റ് ഉറപ്പുവരും. തിലാപ്പിയ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 80 രൂപയ്ക്ക് തിലാപ്പിയ വരുമ്പോൾ 350 രൂപയ്ക്ക് നമ്മൾ തിലാപ്പിയ വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതായിട്ടുള്ള മാർക്കറ്റ് ഉണ്ടാക്കി കസ്റ്റമേഴ്സിന് ഉണ്ടാക്കിയെടുക്കണം. നോർമൽ ഒരാളെ സംബന്ധിച്ച് അവർക്ക് ആന്ധ്രയിൽ നിന്ന് വരുന്ന തിലാപ്പിയും കേരളത്തിലെ തിലാപ്പിയും സെയിം. പക്ഷെ ഇത് കഴിച്ച ഒരാൾ അങ്ങനെ സ്വന്തം മാർക്കറ്റ് ഉണ്ടാക്കി,
1: മാർക്കറ്റ് വാല്യൂ എന്താണെന്നുള്ള അറിയണം.
0: മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തിലാപ്പിയ നമുക്ക് അക്വാപോണിക് സിസ്റ്റത്തിലൂടെ തിലാപ്പിയ, അതിൻ്റെ ഒപ്പം ലീഫി വെജിറ്റബിൾസും കിട്ടാൻ നല്ലൊരു മെത്തേഡാണ്. പിന്നെ റാസ് സിസ്റ്റം ഉണ്ട്, റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട്. അതിൽ പച്ചക്കറി ഉണ്ടാവില്ല എന്നുള്ളൂ, നമ്മൾ ആർട്ടിഫിഷ്യലി ഫിൽട്ടറൊക്കെ വെച്ചിട്ട് വെള്ളം ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കും വേസ്റ്റ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഉണ്ട്. പിന്നെ ബയോഫ്ലോക്ക് സിസ്റ്റം ഉണ്ട്. ബയോഫ്ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ടീരിയസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെറിയ വെള്ളത്തിൽ അതും ഫുൾ ടൈം എയറേഷൻ, ഹൈ ഡെൻസിറ്റി സിസ്റ്റം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച മെത്തേഡുകൾ ചെയ്യാം.
1: ഇപ്പോൾ കേരളത്തിൽ കൂടുതലും ഈ ഉപ്പ് കലർന്ന വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അതിന് അതിൻ്റെ ഒരു മത്സ്യകൃഷിയുടെ ഒരു സാധ്യത എങ്ങനെയാണ്?
0: മത്സ്യകൃഷിയിൽ മത്സ്യങ്ങളിലെ എന്ത് പറഞ്ഞാലും കടലിൻ്റെ ഒരു ഉപ്പ് വെള്ളം അതിൽ കലരുമ്പം മെയിൻ ടേസ്റ്റ് കൂടുന്നുണ്ട്. അതിപ്പോൾ നമ്മളിപ്പം കരിമീൻ, തിലാപ്പിയ, കാളാഞ്ചി, ചെമ്പല്ലി ഇതുപോലത്തെ ഹൈ വാല്യൂ ഫിഷസ് ഒക്കെ കുറച്ച് ഉപ്പിൽ, കായലിലും ഉപ്പിലും ശുദ്ധ രണ്ടിലും വളരുന്ന ടൈപ്പ് മീനുകളാണിത്. അതിന് ടേസ്റ്റ് കൂടുതൽ, വിലയും കൂടുതലാണ്. അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഉപ്പ് കളറി കയറുന്ന വെള്ളങ്ങൾ അധികം ഈ കായൽ പ്രദേശങ്ങളും അങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും. അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ കേജ് ഫാമിംഗ് നല്ലൊരു മെത്തേഡാണ്. അതിൽ സീബാസൊക്കെ കൾച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. സൂപ്പറെന്ന് പറഞ്ഞാൽ നല്ലൊരു സൗകര്യം, നല്ല സിസ്റ്റമാറ്റിക് ചെയ്താൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്.
1: അപ്പോൾ കുറച്ചുകൂടി കടലോര പ്രദേശം,
0: കടലോര പ്രദേശങ്ങൾ, അതെ, ഈ ബാക്ക് വാട്ടേഴ്സൊക്കെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. കരിമീൻ ഭയങ്കരമായിട്ട് ഉപ്പ് കൂടിയ കരിമീനാണ് ടേസ്റ്റ് കൂടുതൽ. അത് നമുക്ക് കടൽ മീനിന്റെ ടേസ്റ്റ് കൂടുതലുണ്ടെങ്കിലും നമുക്ക് നല്ല കടൽ മീൻ കിട്ടാത്തൊരു പ്രശ്നമാണ്. പക്ഷെ അതേ കോമ്പറ്റീവ് ടേസ്റ്റ് തന്നെയാണ് ഈ ഉപ്പ്, കരിമീനായാലും തിലാപ്പിയൊക്കെ കുറഞ്ഞ ഉപ്പുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ്. കാളാഞ്ചി രണ്ടിലും ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും ഒരേമാതിരി ജീവിക്കുന്ന മീനാണ്. അതും അതിൽ വളർത്താൻ നന്നായിട്ട് വളർത്താൻ പറ്റും, വളർച്ച കൂടുതലുമാണ് കേട്ടോ. കാളാഞ്ചിക്ക് ഉപ്പ് കലർന്ന വെള്ളത്തിൽ ഫ്രഷ് വാട്ടറിനൊക്കെയാണ് കുറച്ച് വളർച്ച കൂടുതലാണ്.
1: കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗവൺമെന്റ് തലത്തിലുള്ള ചില സപ്പോർട്ടുകളുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ശരിക്കും എന്താണ് ഗവൺമെന്റ് ഇതിൽ എന്തൊക്കെ സബ്സിഡികളോ ബാക്കി സഹായങ്ങളോ ഏതൊക്കെ അർത്ഥത്തിൽ നൽകുന്നുണ്ട്?
0: ഈ സബ്സിഡിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, നമ്മളെ കേരളത്തിൽ വരാൾക്ക് ഫിഷ് ഫാർമേഴ്സ്, ഫിഷ് ഫാമിംഗ് മേഖലയിലെ വേറെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾ സബ്സിഡി ഫോക്കസ് ചെയ്യാന്നുള്ളതൊരു പ്രശ്നമാണ്. അതിനും വേണ്ടിയിട്ട് കൾച്ചർ ചെയ്യുന്ന ആളുകളുണ്ട്. അത് നമ്മൾ സബ്സിഡി കണ്ടിട്ടൊന്നും ചെയ്യരുത്. നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അവർ പറയും ഓക്കെ ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്താൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മത്സ്യകൃഷി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ബയോഫ്ലോക്ക് സിസ്റ്റത്തിന് 40% സബ്സിഡി ഉണ്ട്. നമുക്ക് 1,00,000 രൂപ ചിലവ്, 10,00,000 രൂപ ചിലവാക്കിയാൽ 4,00,000 രൂപ സബ്സിഡി വരുന്നുണ്ട്. അത് സ്ത്രീകൾക്കാണെങ്കിൽ 60% വരെ കിട്ടുന്നുണ്ട്. SC/ST 60% വരെ പോകുന്നു.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ടോ?
0: അത് കേന്ദ്രവും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഷെയർ ചെയ്ത് ചെയ്യുന്നതാണ്. രണ്ടു കൂട്ടരും കൂടി ചെയ്യരുത്. സെൻട്രൽ ഗവൺമെന്റിന്റെ പാർട്ടുണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പാർട്ടും ഉണ്ടാവും. അതിപ്പോൾ എല്ലാ അക്വാപോണിക്സ് സിസ്റ്റത്തിനുണ്ട്, കൂട് കൃഷിക്കുണ്ട്, ഒരുവിധം കൾച്ചറിനൊക്കെ ഉണ്ട്.
1: അതെ, അതേപോലെ പിന്നെ ഇതില് ശരിക്കും ചില പ്രതിസന്ധികൾ എന്താണ്? നമ്മൾ ഇങ്ങനെ ഒരു രംഗത്തേക്ക് വരുമ്പോൾ ചലഞ്ചസ് എന്തൊക്കെ ആയിരിക്കും?
0: ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആണ് ഏത് സ്പീഷീസ് ഏത് ഫിഷാണ് ചെയ്യുന്നത് വെച്ചാൽ അതിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കാം. ഇപ്പം നമ്മൾ ഇപ്പോൾ കൊമേഴ്സ്യൽ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഫോക്കസ് ചെയ്യുന്നത് വരാലായിരിക്കും. വരാലാവുമ്പം വരാലിൻ്റെ വെള്ള സൗകര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വെള്ളം എപ്പോഴും കയറ്റി ഇറക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഘടകം. അത് ആ സൗകര്യം വേണം. വേനൽക്കാലം ആകുമ്പോഴത്തും വെള്ളം പറ്റുകയാണെങ്കിൽ പിന്നെ ലാസ്റ്റ് ടൈമിലൊക്കെ വെള്ളം മാറ്റിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം വരും. വെള്ളമൊക്കെ മാറാതെ വന്നിട്ടുണ്ടെങ്കിൽ മീനിന് അസുഖം വരും. അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വലിയ മീനിനൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു അബവ് 500 gram ഒക്കെ വരുമ്പം ഈ അസുഖം പിടിച്ചെടുത്താൽ ബുദ്ധിമുട്ടാവും നമുക്ക്. കാരണം അത്രയും വലിയ പോടിയാകുമ്പോൾ എല്ലാത്തിനും മെഡിസിൻ എത്തിക്കുക എന്ന് പറഞ്ഞൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്തിക്കാൻ സാധിക്കാം, എത്തി സാധിക്കും, പക്ഷെ നമുക്ക് ഭയങ്കര പൈസയും പോകും, നല്ല ഇതും ക്യാഷും ചിലവാകും. അപ്പം ഈ വെള്ള സൗകര്യം ഉറപ്പ് വരുത്തുക. അതേമാതിരിക്ക് കൂട് കൃഷിയാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഫ്ലഡ് വരാത്ത സമയങ്ങളും സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. പിന്നെ അസുഖങ്ങൾ വരാൻ ചാൻസിൽ ഈ മഴ പുതുമഴ വരുന്ന സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുക. വെള്ളം അമോണിയ വെള്ളത്തിലില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തുക. നമ്മളെ വെള്ളത്തിൽ വേസ്റ്റ് അടിഞ്ഞിട്ട് അമോണിയ ഉണ്ടായ ഫോം ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ. അമോണിയ വലിയൊരു ഘടകമാണ്. അമോണിയ വന്നു കഴിഞ്ഞാൽ വേസ്റ്റിൽ കിടന്ന് മീൻ കിടന്നു കഴിഞ്ഞാൽ അമോണിയ റൈസ് ആയാൽ മീൻ ചത്തുവും കണ്ണ് തള്ളിയിട്ട് വന്നിട്ടൊക്കെ. അതൊരു വലിയ ഘടകമാണ്.
1: അപ്പോൾ വളരെ എന്താ പറയുക, കുറച്ചുകൂടിയും കൂടുതൽ അറിയും തോറും നമ്മൾ കൂടുതൽ പഠിക്കണമെന്ന് തോന്നുന്ന ഈ രംഗത്തെ താല്പര്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ആ ഒരു രംഗത്തെ കൂടുതൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ ഒരു എപ്പിസോഡ് വളരെ ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിൽ വളർത്തു മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കടന്നു വന്നത് വിപണനാർത്ഥത്തിൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസക്തമായൊരു ചർച്ചയായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തത് ബഹുമാന്യനായ മുബഷിർ സാറാണ്. സാറിൻ്റെ ജീവിത അനുഭവത്തിലും എക്സ്പീരിയൻസിലും ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുകയുണ്ടായി. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ എപ്പിസോഡിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ കൂടെ ചർച്ചയിൽ പങ്കെടുത്ത മുബഷിർ സാറിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മീൻ കൃഷിയുമായി നാം അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു രണ്ടാമത്തെ എപ്പിസോഡിലൂടെ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അവതരിപ്പിച്ചത് വി ടി അബ്ദുസലാം, മുബഷിർ.
3: أعوذ بالله من الشيطان الرجيم.

0: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 1/2 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ടബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചു വസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
1: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
2: Peace Radio, tuned to reality.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه نيانو എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് 2026 മെയ് 27 ബുധനാഴ്ച, ഹിജ്റ വർഷം 1447, ദുൽഹിജ്ജ 9, കൊല്ലവർഷം 1201, ഇടവം 13.
1: അപ്പോൾ ആൾക്കാർക്ക് ഇന്നൊരു പുതുമ ഉണ്ടാവും.
0: അതെ അതെ,
1: ഗ്രീൻ വാലിന്ന് സാധാരണ തിങ്കളാഴ്ചയാണ്
0: ഉണ്ടാവാറുള്ളത്.
1: അപ്പോൾ ഇന്ന് ഗ്രീൻ വാലിന്നാണ്.
0: അതെ,
1: ഇന്ന് തിങ്കളാഴ്ച അല്ല.
0: അതെ, ആങ്കർ ഡെസ്കിൽ ഞാൻ സബീൽ ചെറുവാടി,
1: ഞാൻ ജസീൽ കുടിയത്തൂർ.
0: ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്.
1: യെസ്,
0: ഇന്നത്തെ ദിവസം ഒരുപാട് ആളുകൾക്ക് ഇന്ന് പെരുന്നാളാണ്.
1: യെസ്,
0: നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഇന്ന് പെരുന്നാളാണ്. നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിന്ന്
1: നോമ്പാണ്,
0: നോമ്പാണ്, യൗമ അറഫയാണ്.
1: യെസ്, നമ്മൾ മുമ്പ് ലൈവിൽ പറഞ്ഞ പോലെ നാട്ടിലുള്ള ആളുകൾക്കുള്ള അറഫ ദിനം ഇന്ന്.
0: അതെ,
1: അപ്പോൾ നോമ്പിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ മാഷാല്ലാ, ഇപ്പോൾ നാളെ പെരുന്നാൾ എന്നുള്ളൊരു ഭയങ്കര സന്തോഷത്തിലാണ്
0: തന്നെ ഉണ്ടാവുക. അതിൻ്റെ ഒരു തിരക്കുകളൊക്കെ നമുക്ക് അങ്ങാടികളിലൊക്കെ കാണാൻ പറ്റും. ഞാനിങ്ങനെ സുബേസ്കരിച്ച് ഇങ്ങനെ വരുന്ന വഴിക്ക്, ലൈവിന് വേണ്ടി വരുന്ന വഴിക്ക് എല്ലാ അങ്ങാടികളിലും ക്യൂ ഉണ്ട്.
1: അതാ ഞാൻ പറയാൻ വിചാരിച്ചേ, നാളെ ഞാൻ ഫുള്ള് കിട്ടാനുള്ള പതാ.
0: അതെ,
1: കേട്ടോ, അതിന് ഇത്രയും വരി നിന്ന് ഇത്രയും സമയം പൈസ കൊടുത്ത് ഒരു ഭയങ്കര പിന്നെ എന്തോ അറിയില്ല, പെരുന്നാളിനെ വരവേൽക്കാനുള്ള
0: ഒരുക്കത്തിലാണ്.
1: യെസ്, ശരിക്ക് പിന്നെ ഈ പെരുന്നാളിന് ഈദുൽ ഫിത്തറിനെ പോലെയല്ല, ഈദ്ഗാഹിലേക്ക് പോകേണ്ടത് ഭക്ഷണം കഴിക്കാതെയാണല്ലോ.
0: അതെ,
1: ചെറിയ പെരുന്നാളിനാണ് വലിയ, എന്താ ഈദുൽ ഫിത്തറിനാണെങ്കിൽ കഴിച്ചിട്ടാണ് പോകേണ്ടത്.
0: അതെ,
1: അപ്പോൾ ഇത് ഇന്നത്തെ രാത്രി നോമ്പ് നോറ്റുകൊണ്ടുള്ള അതൊരു കടം വെട്ടാനുള്ള ഇതിലാണോ എന്നൊരു സംശയം. ഏതായാലും മാഷാല്ല, മോർണിംഗ് അദ്കാർ കഴിഞ്ഞ് നമ്മൾ പുതിയൊരു പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ ഈ മഹത്തായ അനുഗ്രഹത്താൽ ഈ ഒരു സമാധാന ശബ്ദ സന്ദേശത്തിൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ചോദ്യം അല്ലേ, ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ അറഫ നോമ്പ്, നമ്മളതിൻ്റെ സംശയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വളരെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് വേറെ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്, ജസ്റ്റ് കോമൺ ആയിട്ടുള്ള. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ എത്ര ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് മനഃപ്പാടമുണ്ട്, എത്ര ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് മനഃപ്പാടമുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്കുമായി അറിയിക്കാം, എത്ര ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് മനഃപ്പാടമുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾ അത്തരം ഉത്തരങ്ങൾ വരും. ഒരുപാട് ആളുകൾ നമ്മളൊപ്പം ലൈവിൽ ചേർത്തിട്ടുണ്ട്. സാധാരണ മോർണിംഗ് ലൈവ് തുടങ്ങുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ ഹാജർ അറിയിക്കേണ്ട കുറേ ആൾക്കാരുണ്ട്, നമ്മളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് താഴോട്ട് പോയി നോക്കാം. അപ്പോൾ സലാം പറഞ്ഞ കുറച്ച് ആൾക്കാരുടെ പേര് നമ്മൾ വായിക്കല്ലേ.
0: ഇങ്ങനെ നോക്കുമ്പോൾ 4:45 ആദ്യത്തെ സലാം വരുന്നത്.
1: ആ മാഷാല്ലാ, ഞാനിപ്പോൾ 5:30 മുതലാണ് ജസ്റ്റ് എടുക്കുന്നത്. അതാരാ, അതൊന്നും ജസ്റ്റ് മെൻഷൻ ചെയ്യാം.
0: മനാഫ് കെ വി പാലക്കായ്.
1: ഓ മാഷാ,
0: അതുപോലെ ആയിഷ അങ്ങാടിപ്പുറം. ഇവരൊക്കെ 5 മണിക്ക് മുമ്പേ
1: ഇന്ന് തന്നെ ഇന്ന് നോമ്പുള്ളതുകൊണ്ട് പിശ്രയുടെ ആ സമയത്തും തുറന്ന് ഫീഡ്ബാക്ക് അയക്കാൻ സമയം അവർ കണ്ടെത്തും എന്നുള്ളതാണ്. മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. അപ്പം നേരത്തെ വന്ന ഒരുപാട് ആളുകളുണ്ട്, ജസ്റ്റ് പേര് വായിച്ചോളി.
0: ഹുസൈൻ വി എം എടത്തനാട്ടുകര, അതുപോലെ സമീന മുഹമ്മദ് പെരുമ്പാവൂർ,

0: സെറീന, കെ പി പെരിന്തൽമണ്ണ.
1: റുഷ്ദ കളികാവ്.
0: റുഷ്ദ കളികാവ് ഈ പുലരിയിലും പീസ് റേഡിയോക്ക് ഒപ്പം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: അതായത് ഇന്നത്തെ പുലരിക്ക് വേറെ പ്രത്യേകത ഉണ്ട്. ഇത്രയും പുണ്യങ്ങൾ നിറഞ്ഞ ഒരുപാട് സമയം പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ കാര്യമായിട്ടും ജസ്റ്റ് നമ്മൾ പറഞ്ഞിട്ട് പോവാം അല്ലേ.
0: അതെ അതെ.
1: ഈ ഒരു അറഫ ദിനത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും, മിക്ക ആളുകളും ചെയ്യുന്നുണ്ടാകും, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന ദിക്കർ, ആ പ്രാർത്ഥന നല്ല രൂപത്തിൽ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് ഒരുപാട് ഉരുവിടാൻ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ സ്ലോട്ടിനൊരു പ്രത്യേകത ഉണ്ട്. സാധാരണയിൽ നിന്നും ചെറിയൊരു ചേഞ്ച് ഇന്നുണ്ട് ഇൻഷാല്ലാ. ഇന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് പീസ് ടൈമിലേക്കാണ്. പീസ് ടൈമിൽ യെസ്, നേരത്തെ മുമ്പ് പിന്നെ നിങ്ങൾ അയച്ച അല്ലെങ്കിൽ ശ്രോതാക്കൾ അയച്ച പങ്കുവച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ പീസ് ടൈമിൽ ഷെയർ ചെയ്യാറുള്ളത്.
0: ഇന്നത്തെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ശുഭദിനം തുടങ്ങാൻ ഇതിലും നല്ലൊരു വഴിയില്ല. നന്ദി പീസ് റേഡിയോ. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ മനസ്സിന് ശാന്തി നൽകുന്ന പീസ് റേഡിയോ എന്നുള്ളതാണ്.
1: യെസ്, മാഷാല്ലാ. ശരിക്കും ആ ഒരു ടേം ഉണ്ടല്ലോ, ആ ഒരു പ്രയോഗം, ശുഭദിനം തുടങ്ങാൻ ഇതിലും നല്ലൊരു വഴിയില്ല. ഒരു ദിവസം അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ സന്തോഷത്തിൽ തുടങ്ങാൻ നമുക്ക് പിന്നെ വളരെ ഉപകരിക്കുന്ന ഒരു ടൂൾ.
0: അതുകൊണ്ടാണ് ഇന്ന് നോമ്പ് നോൽക്കാൻ എണീറ്റ ഉടനെ
1: യെസ്
0: എല്ലാവരും റേഡിയോടൊപ്പം ചേർത്തിട്ടുള്ളത്.
1: യെസ്, അപ്പോൾ ചില പിന്നെ ശ്രോതാക്കൾക്കൊരു ഒരു ഒരു പരിഭവം എന്താണ്, പിന്നെ ഈ മുതരം ഖുറാൻ കേട്ടില്ലെങ്കിൽ ചെറിയൊരു എടുങ്ങറുണ്ടാവും. ഇൻഷാല്ലാ ഏതായാലും അത് നമ്മൾ അടിങ്ങറ് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. മുതരം ഖുറാൻ കേട്ടിട്ട് തിരിച്ചു വരാം ഇൻഷാല്ലാ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

വളരെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മളൊക്കെ പെരുന്നാളും ഹജ്ജും അതിൻ്റെ ഒക്കെ ഒരു ഓർമ്മയിലിങ്ങനെ ഉള്ള സമയത്ത് ആ ഒരു ഭാഗമാണ് നമുക്ക് പിന്നെ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്. വൈദി ബിത്തല ഇബ്രാഹിം റബ്ബഹു, അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്ലാമയെ എന്തു ചെയ്യാണ്, ചില പരീക്ഷണങ്ങൾ, ശരിക്ക് വിശ്വാസി ലോകങ്ങൾക്ക് അല്ലെ വിശ്വാസികൾക്ക്, ലോകത്തുള്ള ഏത് വിശ്വാസികൾക്കും ശരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്ലാമയെ നമ്മൾ പിന്നെ പറയാതെ പോകുന്ന ദിവസങ്ങളില്ലല്ലോ. നബി സലാസമ്മയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും മഹത്വമേറിയ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ ചെല്ലുന്നുണ്ട്. ശരിക്കും അള്ളാഹു സുബ്ഹാന തആലയോട് ഇബ്രാഹിം നബി അലൈഹി സ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വലിയൊരു ഒരാൻസർ, അല്ലെങ്കിൽ അള്ളാഹു വെച്ച ബാക്കി വെച്ചൊരു ഭയങ്കര ആ ഭാഗമൊക്കെ ശരിക്കും നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹു എങ്ങനെ അതിനെ പരിഗണിക്കുന്നു, എങ്ങനെ റിസൾട്ട് തരുന്നു എന്നുള്ളത് ഭയങ്കര രൂപത്തിൽ നമുക്ക് ഈ ഒരു പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും. ഈ ഭാഗത്ത് ഇപ്പം ഇന്ന് നമ്മൾ പാരായണം ചെയ്യപ്പെട്ട സൂറത്ത് ബക്കറയിലെ 124-ാമത്തെ ആയത്താണ്. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമയെ അള്ളാഹു ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിച്ചു, അദ്ദേഹം അത് നിറവേറ്റുകയും ചെയ്തു. ആ കാര്യം നിങ്ങൾ അനുസ്മരിക്കുക. എന്നിട്ട് ഖാല ഇന്നി ജാഇലു കലിന്നാസി ഇമാമ, അള്ളാഹു പറയാണ് ഞാൻ നിന്നെ മനുഷ്യർക്ക് നേതാവാക്കുകയാണ്. ഖാല വമിൻ ദുരിയത്തി, അവിടാണ് എന്നെ മാത്രം ആക്കിയാൽ പോരാ, എൻ്റെ സന്താനങ്ങളെ, എൻ്റെ സന്താനങ്ങളിൽ നിന്നും ചില ആളുകളാക്കണം, സന്തതികളിൽപ്പെട്ടവരെയും നേതാക്കളാക്കണമേ. ഖാലലായ അനാലു അഹദി ളാലിമീൻ, അള്ളാഹുവിൻ്റെ മറുപടി എന്താ, എൻ്റെ നിശ്ചയമായും എൻ്റെ ഈ പിന്നെ കരാർ അത് അതിക്രമകാരികൾക്ക് ബാധകമായിരിക്കുകയില്ല. എന്നിട്ട് മാഷാല്ലാ ഈ ഒരു ഭാഗം ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ ശരിക്കും ഈ ബലി പെരുന്നാളുമായി അനുബന്ധിച്ച് പിന്നെ ജുമാ ഖുത്തുബകളിലും അതുപോലെ തന്നെ പെരുന്നാൾ ഖുത്തുബകളിലുമൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രം ഒരുപാട് കേൾക്കലുണ്ട്. എന്ത് ഏത് ഭാഗം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള

0: പിന്നെ വലിയ ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ സൂറത്തുൽ ബക്കറയിലെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മധുരം ഖുർആനിൽ. നമ്മൾ കുറച്ച് ആളുകൾ പിന്നെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ മനഃപ്പാഠമായി നിങ്ങളുടെ ആളുകളുടെ കുടുംബത്തിലെ കൂട്ടുകാരുടെ എത്ര നമ്പറുകൾ നിങ്ങൾക്ക് മനഃപ്പാഠമുണ്ട് എന്നായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഷാല്ലാ നമ്മളതിലേക്ക് വരാം അല്ലേ.
1: അതെ,
0: യെസ്
1: അതുപോലെ കുറച്ച് ഫീഡ്ബാക്ക് എടുക്കാൻ തോന്നുന്നുണ്ട്. 14 ഫീഡ്ബാക്കിൽ വന്നിട്ടുണ്ട്, 14 നമ്പറുകൾ കാണാം.
0: ആ മാഷാല്ലാ. ഫസീല മുളവ് ഒരു ചെറിയൊരു പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ മോനിൽ നിന്നൊരു സർജറി ഉണ്ട്, ദുആയിൽ ഉൾപ്പെടുത്തണേ എന്നാണ് അവരാവശ്യപ്പെട്ടിരുന്നത്. അല്ലാഹു എത്ര വളരെ എളുപ്പത്തിൽ അത് പ്രയാസം ഒന്നും കൂടാതെ പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: സെലീന തോട്ടശ്ശേരിയറ നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: യെസ്
1: ഇതിൽ ഏറ്റവും രസകരമായ ഒരു മറുപടി എന്ന് പറയുന്നത്, ഒരാൾ അയച്ചിട്ടുള്ള ആയിഷ അങ്ങാടിപ്പുറ അയച്ച മെസ്സേജാണ്. രണ്ട് നമ്പറാണ് അവർക്കറിയാം, ഒന്ന് 99745845845, പിന്നൊന്ന് 90 20 840 840. ഒന്ന് പീസ് റേഡിയോയുടെ ആണ്, കോഴ്സിൻ്റെ ആണ്. ഒന്ന് പീസ് റേഡിയോ ലൈവ് ടെലികാസ്റ്റിൻ്റെ ആണ്. ഈ രണ്ട് നമ്പറാണ് അവർക്ക് കാണാൻ
0: പാടാറുള്ളത്. എപ്പൊ ചോദിച്ചാലും ഉറക്കത്തിൽ ചോദിച്ചാലും കേൾക്കണ അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന മറുപടിയാണ് മാഷാല്ല. അപ്പോൾ അത് അത്രയും മനസ്സിൽ തറച്ചിട്ടുണ്ട് നമ്പർ.
1: അതുപോലെ തന്നെ മൈമൂന കരുവാരക്കൊണ്ട് ചുള്ളിയോടും പീസ് റേഡിയോയുടെയും ഫാമിലി ടെലികസിൻ്റെയും എന്നുള്ളൊരു ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. ആ രണ്ട് നമ്പറുകളാണ് അവർക്ക് അറിയുന്നത് എന്നുള്ളതാണ്.
0: മാഷാല്ല നമുക്ക് അതിലേക്ക് വരാം. ഇന്നലത്തെ ലൈവ് മാഷാല്ല എല്ലാവരും ഇന്നലത്തെ ലൈവിലുണ്ടായിട്ടുണ്ടാകും. അസ്മാബി പെരിന്തൽമണ്ണ അവർ അറിയിച്ചത് ഇന്നലത്തെ ലൈവ് വേറിട്ടൊരനുഭവമായിരുന്നു, 90% കാണാൻ പറ്റി, പൂർണ്ണമായും കാണാൻ പറ്റിയെന്നാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ല പ്രതിഫലം നൽകട്ടെ എന്നാണ് അവർ പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആമീൻ. അപ്പോൾ കുറേ ആളുകൾ സലാം പറഞ്ഞു, അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മൾ നേരത്തെ മടക്കാൻ മറന്ന ഒരുപാട് ആളുകളെ സലാം നമ്മൾ അറിയിച്ചു, പക്ഷേ മടക്കാൻ ജസ്റ്റ് കുറച്ച് വൈകി അല്ലേ. ഈശ്വരിയുടെ കുടുംബത്തിന് എൻ്റെ ഈദ് മുബാറക് എന്ന് സബീന തത്തമംഗലം, തത്തമംഗലം തന്നെയാണ് വായിക്കാൻ തോന്നുന്നല്ലേ, തത്തമംഗലം അല്ലേക്കോ. അപ്പോൾ തക്കബൽ അള്ളാഹു മിന്ന വമിക്കും. യെസ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ചോദ്യത്തിന് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ 3, 7, 4 പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്കതിലേക്ക് വരാം. യെസ്. അനീസ കൊല്ലം വളരെ സന്തോഷ നിമിഷം നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. അറഫ പ്രഭാഷണം ആദ്യമായി കേട്ട സന്തോഷത്തിൽ, അതും ലൈവിൽ ആണ്, ഇന്നത്തെ മോർണിംഗ് ലൈവിൽ കയറുന്നത്. എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കും. അപ്പോൾ ആ കേട്ട സന്തോഷം ഇപ്പോഴും ഉണ്ടെന്നാണ് പറഞ്ഞത്, അറഫ പ്രഭാഷണം. മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. ഓക്കെ, ഇന്ന് ബുധനാഴ്ചയാണ്, അറഫ നോമ്പിലാണ്, അൽഹംദുലില്ലാ. യെസ്. അറഫ നോമ്പ് എന്നുള്ള സംശയം പല ആളുകൾക്കുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം അത്ര ചർച്ച കണ്ടിട്ടില്ല, അതൊക്കെ എല്ലാവർക്കും ക്ലിയറായി എന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്. അപ്പോൾ അബ്ദുൽ ഹമീദ് സാഹിബ് നമ്മോട് പങ്കുവച്ച മെസ്സേജ്, നല്ല ഒരു ദിവസത്തിൻ്റെ പുലരിവട്ടത്തിൽ അറഫ നോമ്പെടുത്തുകൊണ്ട് പുണ്യങ്ങളെ വാരിക്കൂട്ടാൻ സൽക്കർമ്മങ്ങളും സദഖകളും നൽകിക്കൊണ്ട് ഈ നന്മയുടെ കൂട്ടായ്മയോടൊപ്പം ചേർന്ന് നിൽക്കാൻ നാം ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ. അപ്പോൾ ശരിക്ക് നന്മകൾ അധികരിപ്പിക്കേണ്ട ദിവസങ്ങളാണ്, അല്ലെങ്കിൽ നന്മകളുടെ വിഷയത്തിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ട വിഷയമായിരുന്നു, സമയമായിരുന്നു ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ. അതിലെ 9-ാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോഴത്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഗൾഫുകാരിപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കിലും ഇതിലൊക്കെ ആയിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും നമുക്ക് പിന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ രാവിലെ എല്ലാവരും, അതില്ലെങ്കിൽ എന്തോ ഒരു കുറവാണ് എന്ന് പറയുന്ന പുലരിവട്ടം, പുലരിവട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാല്ലാ.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുലരിവട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് അവതരിപ്പിക്കേണ്ടതെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ 2-3 പ്രോഗ്രാമുകൾ നമുക്ക് അങ്ങനെ പേര് കേൾക്കുമ്പോഴേക്കും ആദ്യയാളെ പരിപാടിയല്ലേ എന്ന് ശ്രോതാക്കളിൽ എപ്പോഴും ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അവതാരകരുടെയും പേര് മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നും നമ്മൾക്ക് ആശ്മൗലവി തന്നെയാണ് ഈ പുലരിവട്ടത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ പുലരിവട്ടം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മ, പ്രിയമുള്ള സഹോദരങ്ങളെ, അറഫയുടെ ദിനമാണ് ഇന്ന്.
3: ഈ ഒരു മഹത്തായ ദിനം ഏതെങ്കിലും തലത്തിൽ മനസ്സിൽ വരാത്ത ഒരു വിശ്വാസിയും ഒരു മുസ്ലിം ലോകത്തുണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ ഒരു ഹാജി എന്ന നിലക്ക് അറഫയിൽ നിൽക്കുന്നവനായിരിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം അറഫ അത്രയും ഹജ്ജിൻ്റെ അനുഭവങ്ങൾ എത്രയും വലുതാണ്. അൽ ഹജ്ജു അറഫയാണല്ലോ, അറഫയാണ് ഹജ്ജ് എന്നാണ്. അറഫയിൽ നിൽക്കാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജില്ല. അപ്പോൾ ആ അറഫയിലെ കർമ്മം അവിടെ ചെല്ല നിൽക്കുക എന്നുള്ളത് അത്രയും പ്രാധാന്യത്തോടു കൂടെയാണ് ഒരു ഹാജി കാണുന്നത്. അതുകൊണ്ട് അറഫയുടെ മഹത്വം ഹാജിയുടെ മനസ്സിൽ എത്രമാത്രം ഉണ്ടെന്ന കാര്യം പറയേണ്ട ഒരു കാര്യമില്ല. അറഫയിൽ ചെന്ന് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ. എന്നാൽ അതേസമയം അറഫയിലല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും നോമ്പുകാരാണ്. നോമ്പ് എന്തായിരുന്നാലും നമ്മുടെ ജീവിതത്തിലൊരു അനുഭവമാണല്ലോ. ആ പകൽ മുഴുവൻ നമ്മൾ പട്ടിണിയിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യമായ കാര്യങ്ങൾ നമ്മൾ തൽക്കാലം മാറ്റിവെക്കുന്ന ഒരു സന്ദർഭമാണെന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ആ ദിവസം നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലമെന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തെ സിയാമു യോമി അറഫ, അറഫയിലെ നോമ്പെന്ന് പറഞ്ഞാൽ അഹ്തസിബു ഞാൻ വിചാരിക്കുന്നു അലല്ലാഹി യുക്കഫിറസനത്തല്ലെത്തി കബലവും ഉവസനത്തിലെത്തി പാദവും, മുമ്പുള്ളൊരു മാസത്തെ പാപവും ശേഷമുള്ളൊരു മാസത്തെ പാപവും പുറത്തു കിട്ടുന്ന ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ് അറഫ ദിനത്തിൻ്റെ നോമ്പെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ നോമ്പ് നോൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പും അറഫയുടെ ഓർമ്മകൾ, ആ അറഫയെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പര്യാപ്തമായിട്ടുള്ളൊരു കാര്യമാകും. അറഫ ദിനത്തിലാണ് അലിയോ മാക്കുമൽ തുലക്കും ദീനക്കും എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നടന്ന ഈ മഹത്തായ മതത്തെ അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തന്ന ഏറ്റവും സന്തോഷകരമായ ഇനിയൊരാഘോഷം ഉണ്ടാവുകയാണെങ്കിൽ, രണ്ട് ഈദുകളല്ലാത്ത മറ്റൊരാഘോഷം ഉണ്ടാവുകയാണെങ്കിൽ ഒരാഘോഷമായി തീരാവുന്ന ഒരു ദിനമാണ് ഈ അറഫയുടെ ദിനമെന്ന് പറഞ്ഞാൽ. കാരണം ഇസ്ലാമിക പൂർത്തീകരണം, അള്ളാഹു നമ്മുടെ ജീവിതത്തിൻ്റെ ജീവവായു പോലെ, നമ്മുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ ആധാരമായിട്ടുള്ള നമ്മുടെ മതം, നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ, എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കപ്പെട്ട ഒരു ദിനമാണ് അറഫയുടെ ദിനമെന്ന് പറഞ്ഞാൽ. മാത്രമല്ല ധാരാളം ആളുകളെ നരകത്തുനിന്ന് മോചിപ്പിക്കപ്പെടുന്ന ദിവസമാണ് അറഫയുടെ ദിനമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഖൈറു ദുആ, ഏറ്റവും നല്ല ദുആ എന്ന് പറഞ്ഞാൽ അറഫയിലെ ദുആയാണ്. ആളുകൾ കണ്ടമിടറിക്കൊണ്ട് അള്ളാഹുവോട് ആത്മാർത്ഥമായി ജീവിതത്തിൽ ഒരു പക്ഷേ ഒരാൾ അറഫയിൽ വെച്ച് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ച ഒരു ദിവസം, ഒരു സന്ദർഭം ജീവിതത്തിലുണ്ടാവില്ല. അത്രയും അധികം ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിനമാണ്. ഹാജിമാരായ ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സന്ദർഭം ഇനി നമുക്ക് ലഭിക്കില്ല. അള്ളാഹു നേരിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സന്ദർഭമാണ് അറഫ എന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ ഹജ്ജിൻ്റെ അനുഭവങ്ങളില്ലെങ്കിലും സ്വാഭാവികമായും ആ അറഫ ദിനത്തെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും നമ്മളെ ആ ഹജ്ജിലേക്ക് എത്തിക്കും. ഒരുപക്ഷെ മുമ്പ് ഹജ്ജ് ചെയ്ത് പോയ ആളുകളൊക്കെ ആണെങ്കിൽ ആ അറഫയുടെ ദിനം വരുമ്പോൾ അന്നത്തെ ആ ഒരു ദിവസവും ആ അനുഭവവും ഒരുപക്ഷെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സന്ദർഭമാണ് ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു നോമ്പ് ആത്മാർത്ഥമായി നിർവഹിക്കുവാനും ഈ ഒരു ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനും അതിനെ ഹാജിമാർ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ പുണ്യകർമ്മങ്ങളെയും പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ.
0: ആമീൻ. മാഷാല്ലാ, ശരിക്കും ഈ ഒരു ദിവസത്തിൻ്റെ കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന, ആ ദിവസത്തിൽ നോമ്പ് നോറ്റ് ഇതിൻ്റെ ഭാഗമാകുന്ന ആളുകൾ ഇതെങ്ങനെ ശ്രദ്ധിക്കണമെന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ പുലരിവട്ടത്തിലൂടെ നമ്മൾക്ക് ഹാരിസ് മൗലവി നമ്മോട് പങ്കുവച്ചു. ഇപ്പോൾ പ്രത്യേകമായി പറയാനുള്ളത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർമ്മങ്ങൾ ഒരുപാട് നന്നായി ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. സദഖകൾ കൊണ്ടൊക്കെ ഒരുപാട് നമ്മൾക്ക് നന്മകൾ ചെയ്യാൻ, പുണ്യങ്ങൾ കൊയ്യാൻ കഴിയുന്ന സമയമാണ് ഈ ഒരു സമയത്ത്. പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു പീസ് റേഡിയോ സംവിധാനത്തിൻ്റെ ആ സപ്പോർട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുടെ വളരെ നന്മയുള്ള മനസ്സിൻ്റെ വലിയ സഹായങ്ങളാണ് നമ്മൾ ഈയൊരു സമയത്ത് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ സാമ്പത്തികമായി നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് നമ്മുടെ ഡൊണേറ്റ് പീസ് റേഡിയോയുടെ ഡൊണേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പീസ് റേഡിയോയിലെ ആ ടാബ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: പീസ് റേഡിയോ തുറന്നു വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ബട്ടൺ കാണാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് പല മാർഗത്തിലൂടെ ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. എത്ര ചെറുതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര നല്ല നിയത്തോടുകൂടി സ്വതക്ക രൂപത്തിൽ നൽകുക എന്നുള്ളതാണ് ഈ ഒരു സംവിധാനം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതിന് നമ്മൾ കുറച്ചുകൂടി ഫീഡ്ബാക്കുകളിലേക്ക് പോകാൻ തോന്നുന്നുണ്ടല്ലേ. അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുലരിയിലും ഇന്നത്തെ ദിവസത്തെ വിശദമായി പറഞ്ഞു തന്നു ഉസ്താദ്. അൽഹംദുലില്ലാ. പുണ്യഭൂമിയിൽ എത്തുവാൻ അള്ളാഹു എല്ലാവർക്കും കഴിവ് തരട്ടെ. ഉസ്താദിന് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമീൻ. അതുപോലെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എന്ന് പറഞ്ഞ് കുറച്ച് പേരോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷുഹൈബ എം വള്ളപ്പട്ടണം, സുലേഖ തിരുവാലി, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. സഫിയ എടപ്പാള് പറഞ്ഞിട്ടുണ്ട്
0: തിരുവേക്കപ്പുറ പേരിലും തിരുവേക്കപ്പുര ഉള്ളു കേട്ടോ. മുമ്പ് നമ്മൾ ലൈവിൽ ഇരുന്നപ്പോ തിരുവേക്കപ്പുരം എന്ന് പറഞ്ഞിരുന്നു. അത് ഒരു വേറെ സ്ഥലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പൊ ഹസ്ബൻഡിന്റെ നമ്പർ മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട്. എന്റെയും എന്റെ ഹസ്ബൻഡിന്റെ നമ്പറും.
1: സഫി എടപ്പാള് പറഞ്ഞിട്ടുള്ള നാല് നമ്പർ അറിയാം. രണ്ടെണ്ണം പീസ് റേഡിയോയുടെ, മറ്റു രണ്ടെണ്ണം ഹസ്ബൻഡിന്റെയും എന്റെയും.
0: യെസ്. മുംതാസ് പാലപ്പുഴ അങ്ങനെ പറഞ്ഞു. എനിക്ക് ആറെണ്ണം അറിയാം. ആ ആറില് പീസ് റേഡിയോക്ക് ഭയങ്കര റോളുണ്ട്. രണ്ടെണ്ണം പീസ് റേഡിയോടാണ്. ഒന്ന് ഉപ്പൻ്റെതും പിന്നെ ഹസ്ബൻഡിനും ഒക്കെ മോളുടേതും. അങ്ങനെ നമ്മൾ ഇത് പറയാനുള്ള കാരണേ, നമ്മളെ ശരിക്ക് ഫോണ് എന്ന സൗകര്യം വന്നതോടു കൂടി ഒരുപാട് പിന്നെ നമ്മുടെ ഈ കാൽക്കുലേഷൻ പിടിയിലൊക്കെ പോയാലും നമ്മൾ മുമ്പ് എന്താ ചെയ്തിനെ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അതിന് ഇത്ര ഇങ്ങനെ മനസ്സിലിങ്ങനെ മനക്കണക്ക് കൂട്ടിയിരുന്നു. അതേപോലെ ഇപ്പോൾ നമ്പർ ലാൻഡ് ലൈനുള്ള സമയത്ത് നമ്പർ ഫുള്ള് മനസ്സിൽ ഒരുപാട് നമ്മൾ സേവ് ചെയ്ത് കൊണ്ടിരുന്നു. അത് കുറേ ഒരു പിന്നെ
1: പഴയ ആളുകൾക്കൊക്കെ ലാൻഡ് ലൈന് പ്രത്യേകിച്ച് കോഡുണ്ട്. ലാൻഡ് ലൈന് 04483 അത് മലപ്പുറം, 04905 അത് കോഴിക്കോട്. അങ്ങനെ കോഡ് നമ്പറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ലാൻഡ് ലൈൻ്റെ നമ്പർ നിൽക്കേണ്ടത്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്താ പറയുക, നമ്മളതിൻ്റെ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു മെമ്മറി എന്നുള്ളത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ ഈ മാപ്പ് ഉപയോഗിക്കുന്നത്.
0: യെസ്.
1: പലപ്പോഴും നമ്മൾ മാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സാധാരണ ആളുകൾ പറയാറുണ്ട് വഴി നമ്മൾ പഠിക്കൂല എന്ന് പറയും. അതിന് പകരം നമ്മൾ സ്വന്തക്ക് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലവും അതുപോലെ നമ്മൾ ഓരോ തിരിയുന്ന ഓരോ റൈറ്റും ലെഫ്റ്റും ഒക്കെ എടുക്കുന്ന ഓരോ ഏരിയയും ഒക്കെ നമുക്കിങ്ങനെ ഒരു പരിചയമായി വരുന്നുള്ളതാണ്.
0: ഇപ്പോഴും പിന്നെ എത്ര ആളുണ്ടെങ്കിലും അങ്ങടിലെ ആളുണ്ടെങ്കിലും അവിടെയും മാപ്പ് മാത്രം അവലംബിക്കുന്ന കുറേ ആളുകളുണ്ട്. ശരിക്ക് മാപ്പ് ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് സഹായിക്കാൻ ഭയങ്കര, ഇപ്പോഴും സഹായിക്കട്ടോ ചോദിച്ചാൽ ജസ്റ്റ് പറഞ്ഞിടും അപ്പം ഒരാൾ പരിചയപ്പെടുന്നു, അതല്ലെങ്കിൽ അപരിചിതരായ ഏതോ നാട്ടിൽ വന്ന ആളുകൾ വഴി ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെ ശരിക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകാൻ നല്ല പിന്നെ എന്താ പറയുക, കൂലി കിട്ടാൻ പറ്റിയ സംഗതികളാണ് അതൊക്കെ, സന്ദർഭങ്ങളാണ്. ആളുകൾ ഇങ്ങനെ വഴി ചോദിക്കുമ്പോൾ വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും, അത് ചില ആളുകൾ ഇങ്ങനെ നിരന്തരമായി ചോദിക്കപ്പെടുന്ന സമയങ്ങളിൽ നാട്ടുകാരെന്ത് ചെയ്യും, ബോർഡ് വെക്കും. ശരിക്കും സിമ്പിള് ഒറ്റ ബോർഡ് വെച്ചാൽ മതി, ഇത് ഒരുപാട് ആളുകൾക്കത് വഴി കാട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ശരിക്ക് നമ്മുടെ മൊബൈൽ ഫോൺ വന്നത് വഴി, മൊബൈലിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ നമ്മുടെ മെമ്മറിയെ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല എന്ന് ഇപ്പോഴും നമുക്ക് പറ്റും, കാണാൻ പഠിക്കാൻ പറ്റും. അത് ഒന്ന് ഈ കാണാൻ പഠിക്കുന്നതിലേക്ക് വരാനുള്ള കാരണം എന്താ അറിയോ, അത് പറയാണ് ഇൻഷാല്ലാ. പിന്നെ നമ്മുടെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത്, ഇപ്പോൾ നോമ്പിലാണ് നമ്മൾക്കുള്ളത്, ഏത് ചെറിയ നല്ല നോമ്പുകാരായി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് വേറെ അതിൽ ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ഒരു ഒരു ഒരു ഒരു ബന്ധം, അപ്പോൾ ഹിഫ്ദ ആക്കുന്നതിലെ സൂറത്ത് ഹിഫ്ദന് ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ ആളുകളൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും, സൂറത്തിന് നമ്പർ, സൂറത്തിന് നമ്പർ. ഇപ്പം വിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ സൂറത്തിൽ അള്ളാഹു പറയുന്നു എന്നിട്ട് പറയുമ്പോൾ അതിപ്പോൾ ഏതായിരുന്നു എന്നുള്ളത് ഖുറാൻ മറിച്ചു നോക്കുന്നതിന് പകരം. ഇപ്പോൾ ലാൻഡ് ഫോൺ വന്ന് മൊബൈൽ വന്നപ്പോഴാണത് പോയത്, മൊബൈലിൽ നോക്കി തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഒരു ദിവസം ഒരു 5-ോ 6-ോ അല്ലെങ്കിൽ 10-ോ സിമ്പിളായിട്ട് പഠിക്കാം. നമുക്ക് ഓൾറെഡി ഖുറാനുമായിട്ട് കണക്ഷനുള്ള ആളുകൾക്കാണ് വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒരു നമുക്കൊരു കറക്റ്റ് പിക്ചർ കിട്ടും. ഒരു ഒരു പ്രസംഗം നമ്മൾ കേൾക്കുന്നു, അപ്പം ഇങ്ങനെ 67-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുമ്പം 67 സൂറത്തുൽ മുൽക്കാണല്ലോ. അങ്ങനെ ഒരു ഒരു ഭാഗം അത് സൂചിപ്പിക്കാനാണ് നമ്മൾ ജസ്റ്റ് ഒരു ഹിഫ്ദ് നമുക്കുണ്ടായിരുന്നു. ഒരുപാട് നമ്പറുകൾ നമുക്ക് മനഃപ്പാടം ഉണ്ടായിരുന്നു. പല ശ്രോതാക്കളും നമ്മൾ പങ്കുവച്ചത് ലാൻഡ് ഫോണുള്ള സമയത്ത് ഒരുപാട് നമ്പർ അറിയാമായിരുന്നു, മൊബൈൽ ഫോൺ വന്നപ്പോൾ അതൊക്കെ പോയി എന്നൊരു പ്രശ്നമാണ്. അപ്പോൾ മൊബൈൽ ഫോണിലൂടെ തന്നെ നമുക്ക് ആ മെമ്മറിയെ തിരിച്ചു പിടിക്കുക, നന്മയെ തിരിച്ചു പിടിക്കുകയാണ് ഇൻഷാല്ലാ. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകൾ നമ്പർ ഓർഡറിൽ പഠിക്കാൻ നമ്മൾ ഒന്ന് തുനിയണം എന്നാണ് അറിയിക്കാനുള്ളത് ഈ ഒരു അവസരത്തിൽ. ഇൻഷാല്ലാ നമ്മൾ ഇപ്പോൾ സമയം മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ സമയമാണ്.
1: അതെ,
0: അപ്പോൾ ലൈവ് ക്വിസ് ആദ്യമായി ലൈവിലേക്ക് വന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാകും, അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഉണർത്തുന്നത്. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് ഈ ലൈവ് ക്വിസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരമുള്ളത്. അത് ഫീഡ്ബാക്കിൻ്റെ നമ്മളെ ഏറ്റവും പീസിലൂടെ തുറന്നു കഴിഞ്ഞാൽ സെൻറ്ററിൽ കാണുന്ന, അല്ലെങ്കിൽ മൂന്നാമതായി ഏറ്റവും താഴെ മൂന്നാമതായി കാണുന്ന ഒരു മെസ്സേജ് ഐക്കണുണ്ട്, അവിടെ ഫീഡ്ബാക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേര്, നെയിം പേര് എന്നുള്ളിടത്ത് നിങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ പേരും സ്ഥലവും അവിടെ തന്നെ കൊടുക്കുക. കാരണം നമ്മുടെ വിജയികളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അഡ്രസ്സ് എന്നുള്ളത് അവിടെ പരിഗണിക്കുകയില്ല. അപ്പോൾ അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുക്കാം, പിന്നെ പേരും സ്ഥലപ്പേരും ആ നെയിം എന്നുള്ള ഭാഗത്ത് പ്രത്യേകിച്ച് കൊടുക്കുക. പിന്നെ ഫോൺ നമ്പർ, പിന്നെ പ്രോഗ്രാം എന്നുള്ളിടത്ത് ലൈവ് ക്വിസ്, നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ലൈവ് ക്വിസ്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഉത്തരം ഏതാണോ ആ ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾ അയക്കേണ്ടത്. പലപ്പോഴും പലരും ഉത്തരം ടൈപ്പ് ചെയ്യാറുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും മംഗ്ലീഷിലും ഒക്കെ അയക്കാറുണ്ട്.
1: ഓപ്ഷൻ എ ബി സി ഡി ഏതാണെന്നുള്ള ലെറ്റർ മാത്രം
0: ഏതാണോ ലെറ്റർ അത് മാത്രം, ഓപ്ഷൻ എന്നുള്ളതും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഷാല്ലാ നമ്മൾ ചോദ്യത്തിലേക്ക് പോകാം അല്ലേ.
1: അതെ, ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ ബലി അറുക്കാൻ കൊണ്ടുപോയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ മദീന, ഓപ്ഷൻ ബി മിന, ഓപ്ഷൻ സി അറഫ, ഓപ്ഷൻ ഡി ഖുദ്സ്.
0: ഒരിക്കൽ കൂടി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ ബലിയറുക്കാൻ കൊണ്ടുപോയ സ്ഥലം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ മദീന, ബി മിന, സി അറഫ, ഡി ഖുദ്സ്.
1: ഒരിക്കൽ കൂടി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ ബലിയറുക്കാൻ കൊണ്ടുപോയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ മദീന, ഓപ്ഷൻ ബി മിന, ഓപ്ഷൻ സി അറഫ, ഓപ്ഷൻ ഡി ഖുദ്സ്.
0: ഇതിനിടയിൽ കയറി വരുന്ന ആൾക്കാർക്ക് ചോദ്യം ഒരു കൂടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോവാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ വലിയറുക്കാൻ കൊണ്ടുപോയ സ്ഥലം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ മദീന, ബി മിന, സി അറഫ, ഡി ഖുദ്സ്. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഉത്തരമയക്കാവുന്നതാണ്. യെസ്, ഉത്തരമയക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഇന്നലത്തെ ലൈവിനെ കുറിച്ച് ഒന്ന് രണ്ട് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഒരുപാട് ഫീഡ്ബാക്കുകൾ ഇന്നത്തെ അറഫ ലൈവിനെ പറ്റിയിട്ട്. ഒരു സുദീർഘമായ പ്രോഗ്രാമായിരുന്നു. ഒരുപാട് അവിടുത്തെ അവിടെ വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ആളുകൾ വന്നു, പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ സംവദിച്ചു, ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന
0: പ്രതീതി മക്കയോട് അത്രയും അടുത്ത ഒരു തോന്നൽ ആൾക്കേട്ട് കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അബ്ദുൽ ഹമീദ് സി കഴിയൂർ ശ്രദ്ധാവ് നമ്മൾ പങ്കുവച്ചത്, ഇന്നലത്തെ അറഫ പരിപാടി കുറേ ഭാഗം കേൾക്കാൻ കഴിഞ്ഞു അൽഹംദുലില്ല. ഖുത്ബയുടെ തർജ്ജമയും അബ്ദുൽ ലത്തീഫ് മദനി വിവരിച്ചത് കേട്ട്, കൂടെ മക്കയുടെ തീരത്ത് എന്ന വിഷയം മാറഞ്ചേരി വിവരിച്ചത് കേട്ടു. എല്ലാം കൊണ്ടും മക്കയിലെത്തിയ ഒരു അനുഭൂതി കിട്ടിയെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യം വിവരിച്ചെന്ന നമ്മുടെ പീസ് റേഡിയോ എത്ര പോയെത്തിയാലും മതി വരില്ല. ഇന്നലത്തെ ആ ലൈവിൽ പീക്ക് ടൈമിൽ എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ലൈവായിട്ട് കേട്ടുള്ളത്. ഈ ഇപ്പോൾ മോർണിംഗ് ലൈവ് കേൾക്കുന്ന ആളുകൾ ഇന്നലത്തെ അറഫ ലൈവ് കേൾക്കാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് പോകണം എന്നാണ് ഈ ഒരു അവസരത്തിൽ അറിയിക്കാനുള്ളത്.
1: യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്.
0: യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓക്കെ,
1: അതുപോലെ നമ്മുടെ പുല്ലരിവട്ടത്തെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അറഫ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല സന്ദേശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷുഹൈബായം വളപട്ടണം.
0: യെസ്, ആസിയ കെ തിരുവേഗപ്പുര പറഞ്ഞത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള വബറകാത്തു. ഇന്നലെ അറഫ പരിപാടി എല്ലാം യൂട്യൂബിൽ കണ്ടു, അൽഹംദുലില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ഇത് ശരിക്ക് കണ്ട ആളുകൾക്ക് ആ ഫീലിംഗ് വന്നിട്ടുണ്ടാകും. മൈമൂന ചീക്കിലോട് പറഞ്ഞു, ഇന്നലത്തെ ലൈവ് വളരെ ഉപകാരപ്രദമായി, എല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റി. അറവ്, ടെന്റ്, ഉരുക്കൾ, ഹോസ്പിറ്റൽ, അങ്ങനെയെല്ലാം. അറവ്, അർഫ പ്രഭാഷണം, നമ്മളും അവരോടൊപ്പം ഹജ്ജിൽ പങ്കെടുത്തൊരു പ്രതീതി ഉണ്ടായി. മാഷാല്ലാ, ഒരനുഭവം ആദ്യമായിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പീസ് റേഡിയോ എത്രമാത്രം ഈ ഇത്തരം ആത്മീയമായി മനുഷ്യരെ യഥാർത്ഥ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ കൃത്യമായി എങ്ങനെ മുന്നോട്ട് നയിക്കുന്നു എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇന്നലത്തെ ലൈവ്. ശരിക്കും നമ്മൾ ഇത്രയോ കിലോമീറ്റർ അകലെ ആയിരുന്നിട്ടും അവിടെ ഹാജിമാർക്ക് കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെ അപ് ടു ഡേറ്റായി കൃത്യമായി നമ്മൾക്ക് ഇന്നലത്തെ ഒരു ദിവസത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. മാഷാല്ലാ.
1: അതുപോലെ തന്നെ സാജിദ കാലിക്കറ്റ് ഇന്നലെ റഫ പ്രോഗ്രാം കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. റസിയ ചെങ്ങാനി പറഞ്ഞിട്ടുള്ളത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഇന്നലത്തെ ചില ഭാഗങ്ങൾ കേട്ടപ്പോഴും കണ്ടപ്പോഴും കണ്ണീരോടെയാണ് അത് കണ്ടത്. അള്ളാഹു എത്രയും പെട്ടെന്ന് അടുത്ത വർഷം ഹജ്ജിന് പോകാനുള്ള തൗഫീക്ക് നൽകണമേ എന്ന് പ്രാർത്ഥനയോടെയാണ് കണ്ടു തീർത്തത്. ആ പ്രോഗ്രാമിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമുക്ക് പോകാനുള്ളൊരു മോട്ടീവ് അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ പുലരിവട്ടത്തിലും നമ്മൾ അരിസ്മലേ പറഞ്ഞല്ലോ, ഒരാളുടെ ജീവിതത്തിൽ അയാൾ അത്രക്ക് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കുമ്പോഴാണ്. കണ്ടമിടറിക്കൊണ്ട് എന്നുള്ള ആണ് മലൈ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്രക്ക് നമ്മൾ ഉംറക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ കഅബ കാണുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷമുണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുമ്പം. അതുപോലെ തന്നെ റൗള ഷെരീഫിൽ പോകുമ്പോൾ നമുക്കവിടുന്ന് അത് സ്വർഗത്തിലൊരു പൂന്തോപ്പാണ് എന്നുള്ളതാണ്. അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അർഫയിൽ നിൽക്കാനുള്ളൊരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്.
0: ഇൻഷാല്ലാ. ശരിക്കും ഹജ്ജിൻ്റെ വിഷയത്തിലേ ചെറുപ്പക്കാർ കാര്യമായ ഹജ്ജ് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നൊരു സംഗതി. നമ്മൾ ഇപ്പം അൽഹംദുലില്ലാ കുറേ ആളുകൾ അതിന് ശ്രമിക്കാറുണ്ട്. നമ്മൾ നേരത്തെ മുമ്പ് ലൈവിൽ അത് സൂചിപ്പിച്ചിരുന്നു. പിന്നെ നമ്മൾ ശുഹൈബായം വളഭട്ടറിന് ചോദിച്ച ചോദ്യം, ഈ പെരുന്നാളിന് ഈദ് ട്രഷർ ഹണ്ട് ഇല്ലേ, മെസ്സേജ് ഒന്നും വന്ന് കണ്ടില്ല എന്ന് പറഞ്ഞു. ഇൻഷാല്ലാ ഈദ് ട്രഷർ ഹണ്ടുണ്ട്, അതിനെ ഒരുങ്ങിയിരിക്കുക. ഇൻഷാല്ലാ ഇന്നും, ഇന്നല്ല സോറി, ഇന്നത്തെ ഈ പ്രാവശ്യത്തെ വലിപെരുന്നാളിനും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായി ഇൻഷാല്ലാ, അതിൻ്റെ ക്ലൂകളുമായി ഈദ് ട്രഷർ ഹണ്ട് ഉണ്ടായിരിക്കും ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ നമ്പർ അറിയുന്നതിനെ പറ്റിയേ എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു സലീമ ഉദുക്കുങ്ങൽ, എനിക്കൊരുപാട് നമ്പറുകൾ നോക്കാതെ അറിയാം, 25-30 നമ്പർ അറിയാന്നാണ്. മാഷാല്ലാ. അപ്പം അത്രയും പിന്നെ മനസ്സിലിപ്പോഴും നമ്പർ സേവ് ചെയ്യുന്ന ആളുകളുണ്ട്.
1: അതെ അതെ,
0: അത് ഭയങ്കര ഒരു നമ്പറാണ്. ഈ ഇപ്പോഴത്തെ കാലത്ത് ആ നമ്പർ വലിയ നമ്പറാണ്. എനിക്ക് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും നമ്പർ അറിയാം എന്ന്, പിന്നെ മാതാപിതാക്കളുടെ നമ്പർ അറിയാം. ഫസീല മുളവൂർ പറഞ്ഞിട്ടുണ്ട് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും നമ്പർ അറിയാം എന്നാണ് ഒരുപാട് ആളുകൾ അയച്ചിട്ടുള്ളത്. 10 നമ്പർ അറിയുമെന്നാണ് ബുഷറ കെ എം പട്ടർക്കാട്. മാഷാല്ലാ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നമ്പറുകൾ അറിയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ ആ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി അതിനെ വീണ്ടും റീയൂസ് ചെയ്യാൻ നമ്മളൊരു ചെറിയൊരു ടാസ്ക് തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ നമ്പറുകൾ, പിന്നെ ഇപ്പം 25-ാമത്തെ സൂറ എന്ന് പറയുമ്പോൾ അത് ഇന്നതാണ്, സൂറത്തുൽ ഫുർഖാനാണ് എന്നത് അങ്ങനെ പഠിക്കാൻ, ആ നമ്പർ കേൾക്കുമ്പോൾ സൂറത്ത് കേൾക്കാൻ അറിയാനും സൂറത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്പർ ഇത്രയാണ് എന്ന് മനസ്സിലൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ജസ്റ്റ് ചോദിച്ചത്.
1: പ്രത്യേകിച്ചും സ്ഥിരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഖത്തം ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് പഠിക്കുക എന്നുള്ള വലിയ പ്രയാസമുള്ള കാര്യമല്ല. അവർക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവും, ഇപ്പോൾ ഹജ്ജ് എവിടെയാണ്, കഫ് എവിടെയാണ്, യാസീൻ എവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല അവസാനത്തിലെ 2 ജുസിലെ സൂറത്തുകൾ അവരുടെ നമ്പർ പഠിക്കാനാണ്. അപ്പോൾ ഇത് പഠിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഒന്ന് ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഇനിയൊരു ഖത്തം തീർക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നമ്പർ ഒന്ന് മനസ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്.
0: നമ്മൾ ഇനി ഒന്ന് ജസ്റ്റ് 1 മിനിറ്റ് പോയിട്ട് വരാം. പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമി നമ്മോട് 1 മിനിറ്റ് ടോക്ക്.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ഈ ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പകലുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുൽഹിജ്ജ ആദ്യത്തെ 10 രാവുകൾ എന്നത് വളരെ ശ്രേഷ്ഠകരമായതാണ്, അള്ളാഹു നേരെ ഇഷ്ടമുള്ള ദിവസങ്ങളാണ്, സമാനമായ മറ്റു ദിവസങ്ങളില്ല എന്നാണ്. റമദാനിനു പോലും ഈ പകലിന് ഇത്ര തന്നെ ശ്രേഷ്ഠതയില്ല എന്നത് പകലുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു, കൂടുതൽ പ്രതിഫലവും നൽകുന്നു. പ്രവാചകൻ പറഞ്ഞത് ഫഅക്സിറു ഫീഹിന്ന മിനൽ തഹ്ലീലി വത്തഹ്മീദി വത്തസ്ബീഹി വത്തക്ബീർ, ആ ദിവസങ്ങളിൽ നിങ്ങൾ അധികമായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, സുബ്ഹാനല്ലാ പോലെയുള്ള ദിക്റുകൾ ഉരുവിടാൻ പ്രത്യേകം പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ സന്ദർഭങ്ങളിലും ദിക്റുകൾ ഉരുവിടാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: അപ്പൊ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് 1 മിനിറ്റ് ടോക്ക് ആണ്. ഒരു ചെറിയ സമയം കൊണ്ട് ഒരുപാട് അറിവും അത് അമലാക്കി മാറ്റാനുള്ള ഒരു എന്താ പറയുക തൗഫീക്കും നമുക്ക് അള്ളാഹുവിനോട് നമ്മൾ തേടേണ്ടതുണ്ട്. ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ നമ്മൾ അബ്ദുൽ റൌഫ് അൽഹിക്കമി നമ്മോട് സംസാരിച്ചിട്ടുള്ളത് പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നുള്ളതാണ്. അതിലെ 9-ാമത്തെ പകലിലാണ് നമ്മളുള്ളത്. അതിൽ ഒരുപാട് ഇനിയും ഒരുപാട് ദിക്റുകൾ കൊണ്ട് നാവിനെ ധന്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്. 1872 ദിവസങ്ങളായി നമ്മളിലേക്ക് ഒരു എന്താ പറയുക ഒരു 1 മിനിറ്റ് ടോക്ക് എന്നുള്ള പ്രോഗ്രാം നമ്മളിലേക്ക് എത്തിയിട്ട് ഒരുപാട് നല്ല നല്ല അറിവുകളും ചിന്തകളും ഒക്കെ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് 1 മിനിറ്റ് ടോക്ക്. അപ്പോൾ എല്ലാവരും അതെന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക.
0: 1 മിനിറ്റ് ടോക്ക് ശരിക്കും 1 മിനിറ്റ് അല്ലേ.
1: അതെ,
0: എന്ന് നമ്മൾ പറയുമ്പോഴും ആ 1 മിനിറ്റിൽ നമ്മൾ ഒരുപാട് അറിവുകൾ അത് ഷെയർ ചെയ്യാൻ പറ്റിയൊരു വലിയ കൂലി ലഭിക്കാൻ പറ്റും. 1 മിനിറ്റൊക്കെ ആൾക്കാർ പുതിയ കാലത്ത് അത്ര കേൾക്കുള്ളൂ.
1: അതെ,
0: നിരന്തരമായ കേൾവികൾ വളരെ കുറവാണ്.
1: ആളുകളുടെ ഒരു അറ്റൻഷൻ ടൈം എന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ലൈവിൽ തന്നെ നമ്മളിരുന്ന കഴിഞ്ഞ മോർണിംഗ് ലൈവിൽ 1 മിനിറ്റ് ടോക്ക് എന്ന് പറഞ്ഞാൽ 11 അജ്ജിൻ്റെ പ്രതിഫലം
0: അത്
1: ഒരു ദിവസം കൊണ്ട് നേടാമെന്നുള്ളതായിരുന്നു.
0: ഓക്കെ,
1: നമുക്ക് കുറച്ചുകൂടിയും ഫീഡ്ബാക്കുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറിവിൽ നിന്ന് തിരിച്ചറിവുണ്ടാകുന്നു. ആ തിരിച്ചറിവിൽ നിന്ന് ഈമാൻ നേടിയെടുക്കാനും ഈമാനോടെ അമലുകൾ ധാരാളമായി എങ്ങനെ ചെയ്യാം എന്നതിലേക്ക് വഴി കാണിക്കുകയും ചെയ്യുന്നു പീസ് റേഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് അൻവർ എൻ ടി മുട്ടിൽ വയനാട്. അതുപോലെ അസ്സലാം വലൈക്കും, ഇന്നലെ അറഫ പ്രസംഗം മുഴുവനും കേട്ടു അൽഹംദുലില്ലാഹ്. 28 കൊല്ലം മുമ്പ് ഹജ്ജ് ചെയ്തതാണ്, പിന്നെ 2 പ്രാവശ്യം ഉംറക്ക് പോയി എന്നൊരു ആയിഷ തോട്ടശ്ശേരിയറ ശ്രോതാവ് പങ്കുവച്ചിട്ടുണ്ട്.
0: മനാഫ് കെ വി പാലക്കാട് പറഞ്ഞത് 2006 കണ്ടതാണ്, ഇപ്പോൾ ഒരുപാട് മാറി, ഇനിയും കാണാനുള്ള ഭാഗ്യം പഠിച്ചാൽ തന്നെ.
1: ഹറമുകളൊക്കെ
0: ഹറമൊക്കെ എത്രയോ വികസിച്ച്,
1: അതെ,
0: സ്റ്റിൽ അവിടെ പണി നടന്നുകൊണ്ടില്ലേ, ഓരോ ഏരിയകളും പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന
1: എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരു ഉംറക്ക് പോയിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് പോയാൽ തന്നെ തിരിച്ചറിയാത്ത രൂപത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ ഓരോ ദിവസങ്ങൾക്കനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: ഇന്നലത്തെ ലൈവിനെ കുറിച്ച് പറയാൻ ആളുകൾക്ക് 100 നാവാണ് എന്ന് നമുക്ക് കൃത്യമായി ഫീഡ്ബാക്ക് വഴി ബോധ്യപ്പെടുന്നുണ്ട്. ഉമ്മുകുൽസു ചിറമംഗലം, നേരത്തെ ലൈവിൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേട്ടു, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി, എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇന്നലെ ലൈവ് വല്ലാത്തൊരു അനുഭവമായിരുന്നു എന്നാണ് ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം. 1 മണിക്കൂർ ഇടവിട്ട് ക്വിസ് ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ എത്താൻ ഭാഗ്യം നൽകട്ടെ ആമീൻ. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ലൈവ് പകുതി കണ്ടു എന്നാണ് മൈമുന കരുവാരക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മാഷാല്ലാ, ഇന്നലത്തെ ലൈവ് അത്രയും ആളുകൾ ഏറ്റെടുത്തു, ഒരുപാട് ആളുകൾ അതിൻ്റെ ഭാഗമായി. വളരെ മികച്ച ആ ഒരു പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ ഏരിയകളിലൂടെയാണ് ഇന്നലെ നമുക്ക് ലൈവിലൂടെ പോകാൻ കഴിഞ്ഞത്. ലൈവ് കുറേ ഭാഗങ്ങൾ കാണാനും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു, കുറേ പേർക്ക് അയച്ചു കൊടുത്തു എന്നാണ് സഫിയുടെ പറഞ്ഞത്. ശരിക്കും അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഒരു ഒരു സന്തോഷം, ഒരു ഒരു എന്താ ഇനി പറയുക, ഒരു നിർവൃതി ഉണ്ടല്ലോ നമുക്കിപ്പോൾ ഫീൽ ചെയ്തു. ആ ഫീല് ശരിക്ക് ജസ്റ്റ് ഷെയർ ചെയ്യുക. ഇപ്പം ശ്രോതാവ് പറഞ്ഞ പോലെ കുടുംബ ഗ്രൂപ്പുകളിൽ കൂട്ടുകാർക്ക് ഇത് ശരിക്ക് ഇസ്ലാം മുസ്ലിം എന്ന നിലക്ക് കഅബ മക്ക എന്നൊക്കെ പറയുന്നത് അതൊരു ഒരു എന്താണ് പറയുക ഇമോഷണൽ ബോണ്ടിങ് ഉള്ള സംഗതികളാണ്. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ എന്ത് ആരാണെങ്കിലും ദീനിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു വിഷയം കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യാം. ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പുകളിലോ പിന്നെ നമ്മളൊക്കെ മെസ്സേജായിട്ട് വന്നിട്ടുണ്ടാകും. ജസ്റ്റ് എടുത്തിട്ട് ഞാൻ ഇന്നലെ കണ്ടു, ഞാൻ കൂടെ ചെറിയൊരു വോയിസ് ഇടാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ടെക്സ്റ്റിനേക്കാൾ കൂടുതൽ. ഇപ്പോൾ ലൈവ് ലിങ്ക് മാത്രം എടുത്ത് ഇപ്പം വലിയൊരു മെസ്സേജ് ഉണ്ടാവും, ലൈവ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ മെസ്സേജ് ഉണ്ടാവും, അതിന് കൂടെ കുറേ ടെക്സ്റ്റും ഉണ്ടാവും. അതിന് പകരം ജസ്റ്റ് ആ ലിങ്ക് മാത്രം, ഇപ്പോൾ യൂട്യൂബാണ്, യൂട്യൂബിൻ്റെ ലിങ്ക് മാത്രം എടുത്തിട്ട് നമ്മുടെ പിന്നെ ഗ്രൂപ്പിൽ
1: അതെ
0: കോപ്പിയാവും. ജസ്റ്റ് അപ്പുറത്ത് പോയിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ആ ലിങ്ക് ഇട്ടതിന് ശേഷം താഴെ വോയിസ് ഇടുന്നു. ഞാൻ ഇന്നലെ ഇത് ഫുള്ള് കണ്ടു, അല്ലെങ്കിൽ കുറെ സമയം ഞാനിത് കണ്ടിട്ടുണ്ട്. മാഷാല്ല, പിന്നെ മക്കത്ത് പോയൊരു ഫീൽ, ആ നമുക്ക് ഫീൽ ചെയ്ത സാധനം ഉണ്ടല്ലോ, ആ ജസ്റ്റ് ജെന്യൂൻ അതിനെ അറിയിക്കുക. ഒരു ചെറിയൊരു അര മിനിറ്റിന്റെ ഒരു വോയിസ് മതി, ജസ്റ്റ് ഒരു വോയിസ് ഇടുന്നു. എല്ലാവരും കാണുന്നവർക്ക് എന്തായാലും നഷ്ടാവില്ലെന്ന് ജസ്റ്റ് പറയാം, എന്നിട്ട് ജസ്റ്റ് കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മള് പിന്നെ പല ആളുകൾക്കും ഇത് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെച്ചാല് കുറെ ആളുകൾ ഈ ലൈവ് കാണുകയും റേഡിയോന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാൻ വലിയൊരു സഹായകമാകും. ആ സംഗതി എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് അറിയിക്കാനുള്ളത്.
1: ഇന്നലെ നമ്മുടെ അർഫ ലൈവ്, അർഫ കുത്തുബ നിർവഹിച്ചിട്ടുള്ളത് ഷെയ്ഖ് അലി അൽ ഹുദൈഫി എന്ന് പറഞ്ഞ
0: ഡോക്ടർ അല്ലേ,
1: പണ്ഡിതനാണ്. അപ്പൊ അതിൽ ഞാൻ ഇന്നലെ വ്യത്യസ്തമായ ഒരു പോസ്റ്റ് കണ്ടത്, അദ്ദേഹത്തിന്റെ മകൻ മസ്ജിദ് നബവിയിലെ ഖുത്ബ നിർവഹിക്കുന്ന
0: ആളാണ്.
1: അതിന്റെ പേര് ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി. രണ്ടുപേരും രണ്ടുപേരെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളൊരു പോസ്റ്റ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്ന കണ്ടു. ഒരാള് അറഫ ഖുത്ബ
0: നിർവഹിക്കുന്നു,
1: അപ്പോ ഉപ്പയും മോനും അങ്ങനെ പണ്ഡിതന്മാരായി വരിക എന്ന് പറയുന്നത്, അതിന് അള്ളാഹുവിന്റെ വലിയൊരു തൗഫീക്ക് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റും. അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഒരു പരിശ്രമമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഇൽമ് നേടിക്കൊണ്ട് വലിയ പണ്ഡിതന്മാരാവാം എന്നുള്ളതാണ്.
0: അൻവർ അൻ്റെ മുട്ടിൽ നമ്മൾ നേരത്തെ വൺ മിനിറ്റ് ടോക്കിനെ കുറിച്ച് പറഞ്ഞത്, ഒരു മിനിറ്റ് കൊണ്ട് ലഭിക്കുന്ന അറിവ് ഒരു ആയുസിൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്നു. ശരിക്കും നമ്മൾ കഴിഞ്ഞ ലൈവിൽ വന്ന 11 ഹജ്ജിൻ്റെ കൂലിയൊക്കെ ശരിക്കും ഒരു ഒരുപാട് നേട്ടങ്ങൾ ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മൾ കേൾക്കാനും പറയാനൊക്കെ കഴിയും, സാധിക്കും എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലായത്.
1: അതുപോലെ വൺ മിനിറ്റ് ടോക്ക്, വൺ മിനിറ്റ് ഞാൻ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. ഇന്നലെ ലൈവ് പരമാവധി കേട്ടു, സ്റ്റാറ്റസ് വെക്കുകയും ചെയ്തു എന്ന് മുംതബ്സ് ബേപ്പൂർ പറഞ്ഞിട്ടുണ്ട്.
0: യെസ്,
1: വൺ മിനിറ്റ് സ്റ്റാറ്റസ് വെക്കാറുണ്ടെന്ന് കുൽസു ചിറമംഗലാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ
0: ശരിക്കതേ ഭയങ്കര ഒരു സ്റ്റാറ്റസ് വെക്കാറാണ് സിമ്പിള്. ഞാൻ മുമ്പ് ഒരു ദിവസം ലൈവിലിങ്ങനെ പറഞ്ഞു, നിങ്ങളിങ്ങനെ കിട്ടുമ്പോൾ സ്റ്റാറ്റസ് വെക്കണമെന്ന്. അപ്പോൾ ഒരു ശ്രോതാവ് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, ഈ എങ്ങനെയാണ് സ്റ്റാറ്റസ് വെക്കാന്ന്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ അതും അറിയാത്ത ആളുകളുണ്ട്. നമ്മളറിഞ്ഞൊരു സംഗതിയെ ശരിക്കും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് നമുക്ക് കിട്ടിയ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്ററോ നമ്മുടെ പീസ് റേഡിയോയുടെ സോറി നമ്മുടെ വാട്സപ്പിലെ രണ്ടാമത്തെ ഓപ്ഷൻ താഴെ നമ്മളെ ചാറ്റ്സിലാണ് ഉണ്ടാവുക, അപ്ഡേറ്റ്സ് എന്നുള്ളടത്ത് പോയാൽ നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അവിടെ നിന്ന് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വീഡിയോ ജസ്റ്റ് അതിൻ്റെ സൈഡിൽ ചെറിയൊരു ആരോ ഉണ്ടാകും, അത് കിട്ടിയിട്ട് ക്ലിക്ക് ചെയ്താൽ മൈ സ്റ്റാറ്റസ് എന്നുള്ളവർക്ക് കൊടുത്താൽ മതി. മുകളിലുണ്ടാകും മൈ സ്റ്റാറ്റസ്, അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സ്റ്റാറ്റസിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വീഡിയോ ആയിട്ട് കിട്ടുന്ന സംഗതികളും ഇപ്പോൾ ലൈവ് ലിങ്കുകളൊക്കെ നമ്മൾ ഇന്നേ സ്റ്റാറ്റസ് വെക്കാം. ഒരുപാട് ആളുകൾക്ക് അത് പുതിയതായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻഷാല്ലാ.
1: അതുപോലെ ഇപ്പം നിർബന്ധമായിട്ട് ഇപ്പോൾ വായിക്കേണ്ട ഒരു ഫീഡ്ബാക്കാണെന്ന് തോന്നുന്നുണ്ട്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. ബഹ്റൈനിൽ നിന്നും ഹാരിസ് യു പി പി ഈദ്ഗാഹിലേക്ക് പുറപ്പെടുകയാണ്.
0: ഓ മാഷാല്ലാ,
1: ഈ ഒരു സമയം അവിടെ സുബൈ നമസ്കാരം കഴിഞ്ഞ് ഈദ്ഗാഹിലേക്ക് എല്ലാവരും പുറപ്പെടുന്നൊരു സമയമായിരിക്കും. അപ്പോൾ
0: ഏതായാലും എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നമ്മൾ അറിയിക്കുകയാണ് ഈ ഗൾഫിലുള്ള സുഹൃത്തുക്കൾക്ക്. ഖബറല്ലാഹു മിന്നാ വമിക്കും സ്വാലിഹുൽ അമാൽ. ഓക്കെ,
1: ഫസീല മുണ്ടക്കൽ പറഞ്ഞിട്ട് ഇന്നലത്തെ ലൈവ് കേൾക്കാൻ പറ്റിയില്ല, കാരണം ആ സമയത്തായിരുന്നു പ്ലസ് ടു റിസൾട്ട് വന്നത്. എൻ്റെ മോൾക്ക് ഫുൾ മാർക്ക് കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഇന്ന് കേൾക്കണം.
0: അപ്പോൾ ആ സന്തോഷം ഭയങ്കര സന്തോഷം, മാഷാല്ല അത്രയും മാർക്കൊക്കെ കിട്ടുക എന്ന് പറയണതേ. ബറക്കല്ലാഹു ഫീക്കും, അല്ലാഹു ഉയരങ്ങൾ എത്തിക്കട്ടെ. സുലേഖ തിരുവാലി പറഞ്ഞു, ഇന്നലെ ലൈവ് കേട്ടു, ലിങ്ക് സ്റ്റാറ്റസ് വെച്ചു. ഷിയാബ് കൽപ്പറ്റ വയനാട് ഈ പീസ് റേഡിയോ സംവിധാനത്തെ ഇത്രയധികം ജനകീയമാക്കാൻ പ്രയത്നിക്കുന്ന ഇതിൻ്റെ പിന്നണി മുന്നണി സാരഥികൾക്ക് അള്ളാഹു കൂടുതൽ ഇജ്ജത്ത്, അറിവ്, ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമീൻ. ശരിക്ക് ഇതൊക്കെ ഒരു മിഷനാണ്, നമ്മളിതിൻ്റെ ഭാഗമാകാൻ നമുക്കെത്ര കഴിയുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇതിൻ്റെ കൂടെ കേൾവിക്കാരായി, വെറും കേൾവിക്കാരായി നിൽക്കുന്നതിനപ്പുറം ചെറിയൊരു അംബാസഡേഴ്സായി മാറണം എന്ന് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്.
1: അതുപോലെ നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിട്ടുള്ളത് അജ്ജിൻ്റെ ഒരു ഓർമ്മയാണ്. അവർ അജ്ജിന് പോയ സമയത്താണ് ഒരു തീപിടുത്തം ഉണ്ടായത്. പിന്നീട് എല്ലാ ആളുകളും വേറിട്ട് പോയി. പിന്നീട് അവർ അറഫയിൽ വെച്ചാണ് ഒരുമിച്ച് കൂടിയത് എന്നുള്ളതാണ്.
0: യെസ്. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രോതാക്കൾ മാഷാല്ലാ നമ്മുടെ കൂടെ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ പ്രോഗ്രാം പിന്നെ കേട്ടു എന്നത് ഒരുപാട് ആളുകൾ നമ്മുടെ പിന്നെ കൂടെ നമ്മൾ ഇന്നലെ കേട്ടതിൻ്റെ അനുഭവം ഒരുപാട് ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അറഫ എന്ന് പറയുന്നതിലെ വലിയ ഒരു ഒരു ഒരു ഒരു സന്തോഷം ശരിക്കും ഇന്ന് ഇന്നലെ കേൾക്കുന്നതിന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് നാളെയാണ് പെരുന്നാൾ.
1: അതെ.
0: അപ്പോൾ അത് കൂടുതൽ സൗകര്യമായെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ തൊട്ടു പിറ്റേന്ന് പെരുന്നാളാകുമ്പോൾ ഇത്ര ഒരു ഒഴിവ് നമുക്ക് കിട്ടില്ല.
1: അതെ.
0: അപ്പോൾ അൽഹംദുലില്ലാ അത്രയും ആളുകളെ ആയിരക്കണക്കിന് ആളുകൾ ലൈവായി കൃത്യമായി ഇത്തരം പിന്നെ പ്രോഗ്രാമിൻ്റെ നേരെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ വലിയ ഒരു അനുഭവമാണ്. മാഷാല്ലാ.
1: സഫിയക്ക് തിരുരങ്ങാടി പറഞ്ഞിട്ടുള്ളത് ഇന്നലെ ഫുള്ള് ലൈവ് കേട്ടിരുന്നു, അത് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത വീട്ടിലൊരു സഹോദരിക്ക് ലിങ്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അതിനൊരു കാരണം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവർ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചോദിച്ചു എന്തായി കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അവർ അപ്പോൾ തന്നെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരും കേട്ടു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്.
0: ശരിക്ക് ഉംറ ചെയ്യാൻ പോവുക, മക്കത്ത് പോവുക എന്നുള്ളതൊക്കെ എല്ലാ വിശ്വാസികളുടെയും ഉള്ളിലുള്ള ഇനി എത്ര സാമ്പത്തികമായി ശേഷി കുറഞ്ഞ ആളുകളാണെങ്കിലും അതൊക്കെ വലിയ ആഗ്രഹമാണ്. പുതിയ കാലത്ത് നേരിട്ട് പോകാൻ അത്ര സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും ഈയൊരു തരത്തിലെങ്കിലും അനുഭവങ്ങൾ നമ്മൾക്ക് കിട്ടാവുന്ന തരത്തിലുള്ള വലിയൊരു നല്ലൊരു സ്റ്റെപ്പാണ് ഇന്നലത്തെ നമ്മുടെ അറഫ ലൈവ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് പരമാവധി ആളുകളിലേക്ക് വീണ്ടും എത്തിക്കുക എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയാനുള്ളത്. ഓക്കെ.
1: അതുപോലെ അസ്സലാമു അലൈക്കും. പീസ് റേഡിയോ സംവിധാനത്തെ ഇത്രയധികം ജനകീയമാക്കാൻ പ്രയത്നിക്കുന്ന ഇതിൻ്റെ പിന്നണി മുന്നണി സാരാധികർക്ക് അള്ളാഹു കൂടുതൽ ഇസ്സത്ത് അറിവ് നൽകി ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: സബിൽ സാറേ, ഒരു മുമ്പൊരു ഇത് വായിച്ചതേ ഒരു പുസ്തകത്തിൽ, ചെറിയൊരു ചരിത്രം. ഹസൻ ബസ്രി റഹ്മത്തുള്ള വലിയ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ഒരാൾ വന്നിട്ട് പറയാണ്, എൻ്റെ അയൽവാസിയുണ്ട്, അയാൾ ഫാലൂദ കഴിക്കില്ല. എൻ്റെ ട്രാൻസ്ലേഷനിൽ ഫലൂദ എന്ന് കൊടുത്തത് കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചെറിയ മറ്റേ സ്റ്റാറൊക്കെ ഇട്ട് താഴെ കൊടുക്കലോ ഫുഡ് നോട്ട്. അപ്പം അന്നത്തെ കാലത്ത് ഏറ്റവും ടേസ്റ്റുള്ള പലഹാരം എന്നാണ് അവിടെ ബ്രാക്കറ്റിലുള്ളത്. അപ്പോൾ ഫാലൂദ കഴിക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഹസൻ ബസ്രി റഹ്മത്തുള്ള ചോദിക്കുന്നുണ്ട്, എന്താണ് അത്ര രുചിയുള്ള ഭക്ഷണം കിട്ടിയിട്ട് കഴിക്കാതിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ ലായു അദ്ദി ശുക്രഹു എന്നാണ്. അത്ര രുചിയുള്ള ഭക്ഷണം കിട്ടിയാൽ എങ്ങനെയാണ് ഞാൻ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുക എന്ന ഒരു ചിന്തയുടെ പുറത്താണ് അയാളത് കഴിക്കാത്തത്. നമ്മളിപ്പോഴത്തെ കാലത്ത് ഷുഗർ കട്ട് അങ്ങനെ ആ പ്രശ്നങ്ങളല്ല. അള്ളാഹ്ക്ക് എങ്ങനെ അത്ര ടേസ്റ്റിയായ ഒരു ഭക്ഷണം എനിക്ക് കിട്ടിയിട്ട് ഞാൻ എങ്ങനെ നന്ദി കാണിക്കും എന്ന ഒരു ഒരു ആശങ്കയുടെ പിറകിലാണ് അയാളത് പിന്നെ കഴിക്കാത്തത്. അപ്പോൾ ഹസൻ ബസ്രി റഹ്മത്തുള്ള ചിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്, അയാൾ വെള്ളം കുടിക്കലുണ്ടോ? അയഷ്റബ് അൽ മാ അൽ ബാരിദ്, അയാൾ തണുത്ത വെള്ളം കുടിക്കലുണ്ടോ? അപ്പോൾ അയൽവാസി വന്ന ആൾ പറഞ്ഞു, അതെ കുടിക്കലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ ഇന്ന ജാറക്ക ജാഹിൽ, ഈ വിഷയത്തിൽ അവൻ അജ്ഞനാണ്. ആ രുചിയുണ്ട് എന്ന് പറയുന്ന ആ ഫലൂദയേക്കാൾ എത്രയോ മടങ്ങധികമാണ് ഈ പിന്നെ വെള്ളത്തിലുള്ള അനുഗ്രഹം. ഇന്ന നിഅമത്തുല്ലാഹി അലൽ മായ് അക്സർ, ആ വെള്ളത്തിൽ അതിനേക്കാൾ എത്രയോ വലിയ അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ കിട്ടിയ അനുഗ്രഹത്തിൻ്റെ വില അറിയാനും ആ അനുഗ്രഹദാതാവിനെ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് ശുക്ര ചെയ്യാനും നമുക്ക് കഴിയണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് കിട്ടിയ വലിയൊരു ഒരു തൗഫീഖാണ് പീസ് റേഡിയോ എന്നുള്ളത്. ആ ഒരു തൗഫീഖിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റബ്ബിനെ, ഇതൊക്കെ നമുക്ക് സൗകര്യം നമുക്ക് തന്ന റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഏറ്റവും നല്ല ശുക്ര ചെയ്യുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശരിക്ക് എല്ലാ സംഗതികൾക്കും.
1: അതെ, ഞാനീ ഒരു ചരിത്രം ഇങ്ങനെ കേട്ട സമയത്ത് ഇപ്പോൾ ഒരാൾ റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചരിത്രം കേട്ട് എന്തുകൊണ്ടാണ് ഈ ഫലൂദാജ് എന്നുള്ളത് കഴിക്കാത്തത്? അപ്പോൾ അവർ പറഞ്ഞല്ലോ അതിനുള്ള ശുക്കർ ചെയ്യാൻ എനിക്കാവോ എനിക്കറിയില്ല. അവിടെ വെച്ചൊരാൾ ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആശയം മൊത്തത്തിൽ മാറും.
0: അതെ അതെ,
1: ഞാൻ അസൽ മസരിയുടെ മറുപടി അതിൽ കേൾക്കണം. അപ്പോഴാണ് ഞാൻ ഈ ചരിത്രങ്ങനെ കേട്ടിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു വ്യത്യസ്തമായ ആശയമാണ് നൽകുക. അതായത് അസൽ മസരി ഉദ്ദേശിച്ച കാര്യമല്ല അവിടെ ആ ചരിത്രത്തിലൂടെ വരിക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ കുടിക്കുന്ന ഒരു വെള്ളം, അല്ലെങ്കിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നടക്കുന്നുണ്ടല്ലോ ഭക്ഷണം കിട്ടാതെ, അപ്പോൾ കുറേ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ കൂടി ഇരുട്ടത്ത് വരുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വിശന്നിട്ട് രണ്ടുപേരും കൂടി പോയി, പിന്നെ ഒരാൾ കൂടി വന്നു, ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അവർ മൂന്ന് പേരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഒരു സഹാബിയുടെ വീട്ടിലെത്തി ആ സഹാബി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഉണ്ടാക്കി കൊടുത്ത സമയത്ത് അവർ വെള്ളം കുടിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇതിന് നമ്മൾ കണക്ക് പറയേണ്ടി വരും നാളെ പരലോകത്ത്. അപ്പോൾ അബൂബക്കർ ഉമറൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതിനും അത് രണ്ട് ദിവസം വിശന്ന് നിന്ന് ഒരു കുറച്ച് ഭക്ഷണം വെള്ളമൊക്കെ കിട്ടിയപ്പോൾ അതിന് കണക്ക് പറയേണ്ടി വരുമോ? അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ നമുക്ക് കിട്ടിയ അനുഗ്രഹവും, പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പട്ടിണി എന്ന് പറഞ്ഞ ഒരു കാര്യം കേവലം പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഒരു പാഠപുസ്തകങ്ങളുടെ ഒരു വിഷയം മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. അതിൽ കൂടുതലും നമ്മുടെ മക്കളായാലും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു 40 വയസ്സ് വരെയുള്ള ആളുകളൊന്നും അത് തീരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. കേവലം ഒരു നോമ്പിനാണെങ്കിൽ പോലും നമ്മൾ ഇന്നും ഒരു നോമ്പിലാണ്, എന്നാലും നമുക്ക് മഗ്രിബിന് സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു വെള്ളത്തിന്, പച്ചവെള്ളത്തിന് പോലും, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് പോലും അള്ളാഹുവിന് നന്ദി കാണിക്കണം. അതിന് അത്രത്തോളം അതിൽ നമ്മൾ നന്ദി കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ അജ്ഞരാണ്, ജാഹിലാണ് എന്നുള്ളതാണ് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.
0: യെസ്, ഇൻഷാല്ലാ നമ്മൾ ജസ്റ്റ് ഒന്ന് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം അല്ലേ. സൂറത്തു അൽ കഹ്ഫിലെ 47-ാമത്തെ വചനമാണ് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നമ്മൾ കേൾക്കുന്നത്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക്.

0: ഓക്കെ, നമ്മള് സാധാരണ ലൈവിലേ അപ്പൊ ചരിത്രത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പം ഫലൂദയെ കുറിച്ച് പറഞ്ഞതേ. അപ്പൊ ശുഐബ് പട്ടണം ആ ഫലൂദന്റെ നല്ല ചരിത്രം, ഫലൂദയാണോ പാലൂദയല്ലേ എന്നാണ് അവരുടെ സംശയം. അതിപ്പോഴും ഉണ്ടല്ലോ, പാലിൽ അല്പം മൈദ ചേർത്തുണ്ടാക്കും, ഒരു പഞ്ചസാര ഏലക്കയും നട്സും ചേർത്തുണ്ടാക്കുന്നതാണ് ഫലൂദ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ പേരിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങളുണ്ടാവും, ഫലൂദ ഫലൂഡ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ഏതായാലും ആ വിഷയത്തിൽ നന്ദി കാണിക്കുന്ന വിഷയത്തിൽ നമുക്ക് ചില കുറച്ച് നേരം ഒരു ചോദ്യം ചോദിക്കാണ്ട് ഷബിൽ സാർ ഓർമ്മാക്കണം. പിന്നെ വൺ മിൻ ടോക്ക് അബ്ദുറൗഫ് അലിക്കമി ഇപ്രാവശ്യത്തെ റമദാനിലെ എൻ്റെ ഉംറ അമീറായിരുന്നു. നല്ല ക്ലാസ്സുകൾ കിട്ടിയിരുന്നു. ദീർഘായുസ്സ് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഓക്കെ, അസ്സലാമു അലൈക്കും എന്നിട്ട് നമുക്ക് പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. അബ്ദുള്ള ടി എൻ പുരം, ഹംസ സി പി വട്ടമണ്ണപുറം. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവരുടെയും ദുആയിൽ ഉൾപ്പെടുത്തണം എന്നൊരാവശ്യം ജമീല വി പി കളിയാവ് പറഞ്ഞിട്ടുണ്ട്. ലൈവ് പ്രോഗ്രാം ഷെയർ ചെയ്യാൻ പറ്റി എന്നാണ് അസ്മാബി പെരിന്തൽമണ്ണ അറിയിച്ചത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാൻ ശ്രദ്ധിക്കുക. എനിക്കറിയില്ല എന്നൊരു ഒരു ഒരു കമന്റ് വന്നിട്ടുണ്ട്. അത് എന്ത്
1: സ്റ്റാറ്റസ് വെക്കാൻ അറിയില്ല.
0: യെസ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വന്ന മെസ്സേജിന്റെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ആരോ മാർക്ക്, ഒരു രണ്ട് ആരോ നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയൊരു സെൻട്രലായിട്ട് കാണാം.
1: അതെ.
0: ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ മൈ സ്റ്റാറ്റസ് എന്നൊരു ഭാഗത്ത് ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഒരു പച്ച നിറം വരും, ഒരു ടിക്ക് വരും. ഇപ്പോൾ താഴെയുള്ളൊരു ഒരു എൻറ്റർ, ജസ്റ്റ് ഒരു എൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ താഴെയുള്ള പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നേരെ സ്റ്റാറ്റസിലേക്ക് പോകുന്നതാണ്. പിന്നെ അത് ആളുകൾ നമ്മുടെ 24 മണിക്കൂർ നമ്മുടെ ഈ ഒരു സ്റ്റാറ്റസ് ആളുകൾ കാണാം.
1: റേഡിയോ റിവൈൻഡ് പോലെ.
0: യെസ്.
1: നമ്മുടെ നമ്മുടെ മക്കൾക്ക് ഇന്ന് ഭക്ഷണം കിട്ടാത്തതല്ല പ്രശ്നം, ഭക്ഷണം കൂടുതലായതാണ് പ്രശ്നം. ഇന്ന് നമ്മുടെ മക്കളെ ഭക്ഷണങ്ങൾ തീറ്റിപ്പിക്കേണ്ട അവസ്ഥയാണ്, കാലഘട്ടത്തിലാണ്. നമുക്ക് നമ്മളത്ര അനുഗ്രഹീതരാണ്. അള്ളാഹു നന്ദി ചെയ്യാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഇംതിയാസ് തിരുമ്പാടി പറഞ്ഞിട്ടുണ്ട്.
0: യെസ്, പോയിന്റാണ് പറഞ്ഞത്.
1: അതെ,
0: അത്രയും പട്ടിണി അറിയാതെ അത് അറിഞ്ഞവർക്കും എന്തെങ്കിലും നല്ല വില ഉണ്ടാവും.
1: അതെ,
0: സാമ്പത്തികമായ വിഷയങ്ങളൊക്കെ നേരിട്ട പ്രയാസങ്ങൾ നേരിട്ടവർക്ക് അതിൻ്റെ വില നല്ലോണം ഉണ്ടാവും. ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് വരാം. നമ്മളൊരു ഓർമ്മ എന്നാണ് പ്രോഗ്രാം. പ്രോഗ്രാമിൽ പീസ് റേഡിയോയിൽ ഒരുപാട് എത്രയോ പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളിൽ പലതും നമ്മൾ കേൾക്കുന്നതായിരിക്കും, പക്ഷേ ചിലതെങ്കിലും കേൾക്കാതെ പോകുന്നവരുണ്ടാകും. അപ്പോൾ ഓർമ്മ എന്ന പ്രോഗ്രാം കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്ന് നമ്മളൊരു ഓർമ്മയുടെ ചെറിയൊരു സാമ്പിൾ നമ്മൾക്ക് കേൾക്കാം. ഓർമ്മ എന്ന പ്രോഗ്രാം ബുധനൊഴികെയുള്ള ദിവസങ്ങളിൽ 10 മണിക്കും, ഞായർ വ്യാഴം ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6-5. ബുധനൊഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കാണ് ഉണ്ടാവുക. ഞായർ വ്യാഴം ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6-5 ഓർമ്മ എന്ന പ്രോഗ്രാം നമുക്ക് വരുന്നത്. മുബാറക് ബിൻ ഉമർ ഷെരീഫ് കാര എന്നിവരുടെ അവതരണത്തിൽ ഓർമ്മകളുടെ തീരത്തെന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള അവതരണമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ കെ മൗലവിൻ്റെയും അതുപോലെയുള്ള ഓർമ്മകൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കേൾക്കാൻ സാധിക്കും. അതിലെ അവതരണം നസ്റുല്ലാ സുലാഹി ആൻഡ് സിഹാജുദ്ദീൻ അടുത്തനാട്ടർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ നമ്മൾ കേട്ടു തുടങ്ങുകയാണ്. കെ എം മൗലവിയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏതാനും എപ്പിസോഡുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓർമ്മ പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ കെ മൗലവിയെ വീണ്ടും നമ്മൾ കേൾക്കുകയാണ്. മൗലവി സാഹിബിൻ്റെ നിര്യാണം മുസ്ലിം സമുദായത്തിന് മാത്രമായിരുന്നില്ല, മറിച്ച് സമൂഹത്തിൻ്റെ തന്നെ നഷ്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ധീരനായ പോരാളിയായിട്ടാണ് അദ്ദേഹത്തെ സമൂഹം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വിമർശകന്മാർ ഏത് രൂപത്തിലുള്ള കൂരമ്പുകൾ കൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കാൻ ശ്രമിച്ചാലും പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഇന്നും അവർക്കു നേരെ പല്ലിളിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് അവരുടെ മാത്രം വേദനയായി എന്നും അവശേഷിക്കും, ഒരു സംശയവുമില്ല. അദ്ദേഹം കൈവയ്ക്കാത്ത സാമൂഹിക മേഖലകൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. മൗലവിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ചന്ദ്രിക ദിനപത്രം തയ്യാറാക്കിയ മുഖപ്രസംഗമാണ് ഇന്ന് നമ്മൾ ഓർമ്മ പ്രോഗ്രാമിലൂടെ കേൾക്കുന്നത്. നമുക്ക് അത് ഇങ്ങനെ കേട്ടു തുടങ്ങാം. മഹൽ ഗുണങ്ങളുടെ വിളനിലം.
3: കെ എം മൗലവിയുടെ ദേഹവിയോഗം മൂലം കേരളത്തിനും കേരള മുസ്ലിങ്ങൾക്കും മാത്രമല്ല മുസ്ലിം പണ്ഡിത ലോകത്തിന് തന്നെയും ഒരു തീരാ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ദേശസ്നേഹം സത്യവിശ്വാസത്തിന്റെ ഒരു ഭാഗമാണെന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ധീര യോദ്ധാവായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടി മുസ്ലിം ലോക നേതൃത്വം തുർക്കിയിലെ സുൽത്താനായിരുന്ന ഖലീഫയ്ക്ക് നഷ്ടപ്പെട്ടതോടെ ഖലീഫ സ്ഥാനം പുനഃസ്ഥാപിക്കുവാനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് അടിമരാഷ്ട്രങ്ങളെ വിമോചിപ്പിക്കാനും വേണ്ടി ഇന്ത്യയിൽ സമാരംഭിക്കപ്പെട്ട ഖിലാഫത്ത് പ്രസ്ഥാനവും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒന്നിച്ചു നിന്ന് നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു മുന്നണി യോദ്ധാവായിരുന്നു ജനാബ് കെ എം മൗലവി സാഹിബ്. പരേതനായ മിസ്റ്റർ കെ മാധവൻ നായർ, പി രാമുണ്ണി മേനോൻ മുതലായവരോടൊന്നിച്ച് ജനാബ് മൗലവി സാഹിബ് നടത്തിയ വീരസമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തത്തക്കതായിരുന്നുവെന്ന കാര്യത്തിൽ പക്ഷാന്തരത്തിന് അവകാശമില്ല. ജനാബ് കെ എം മൗലവിയെപ്പോലെ ഇസ്ലാമിക വിജ്ഞാനത്തിൽ പാണ്ഡിത്യം നേടിയിരുന്ന പണ്ഡിത വര്യന്മാർ കേരളത്തിൽ വളരെ കുറവാണെന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. തന്റെ വിജ്ഞാനത്തെ ചില്ലറ തുട്ടുകൾക്കോ മറ്റു പരിഗണനകൾക്കോ അടിയറവെക്കാതെ അതിനെ ആരുടെ മുമ്പാകെയും നിസ്സങ്കോചമായും നിർഭയമായും പ്രകാശിപ്പിക്കുന്നതിൽ സർവശക്തന്റെ ശിക്ഷയെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം മറ്റു പണ്ഡിതന്മാർക്ക് ഒരു മാതൃകയായിരുന്നു. സദ്വിചാരം, സത്യസന്ധത, ഉദ്ദേശശുദ്ധി, ആത്മാർത്ഥത, സ്വഭാവ മഹാത്മ്യം, നീതിബോധം, വിനയം, ഭൂതദയ എന്നീ മഹത് ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ രക്തത്തിലും മജ്ജയിലും കൂടിക്കലർന്നിരുന്നു. അഹങ്കാരം അദ്ദേഹത്തിന്റെ സമീപത്തുകൂടി പോയിരുന്നില്ല. അദ്ദേഹത്തിന്റെ സാരോപദേശം തേടുന്നവർക്കാർക്കും തന്നെ അത് കിട്ടാതെ തിരിച്ചു പോകേണ്ടതായി വന്നിരുന്നില്ല. നിദ്രയിൽ കഴിഞ്ഞുകൂടുകയായിരുന്ന കേരള മുസ്ലിങ്ങളെ അവരുടെ ദീർഘനിദ്രതയിൽ നിന്ന് തട്ടിയുണർത്തുകയും കർമ്മരംഗത്തേക്ക് വീരയോദ്ധാക്കളായി ഇറക്കുകയും ചെയ്ത അഗ്രഗണ്യരിൽ ഒരാളായിരുന്നു മൗലവി സാഹിബ്. ചന്ദ്രികയ്ക്ക് പരേതൻ ചെയ്ത സേവനങ്ങൾ നിസ്തുലവും അവിസ്മരണീയവുമായിരുന്നു. ആരംഭത്തിൽ തന്നെ ചന്ദ്രികയുടെ ഒരടുത്ത ബന്ധുവായിരുന്ന മൗലവി സാഹിബ് പത്രത്തിന് വായനക്കാരെയും വരിക്കാരെയും ഉണ്ടാക്കുന്നതിനും മുസ്ലിം ബഹുജനങ്ങളിൽ അതിന്റെ പ്രചാരവും പ്രസിദ്ധിയും വർദ്ധിപ്പിക്കുന്നതിനും അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ഒട്ടും ലഘുവായിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്തു എന്ന കുറ്റം ചുമത്തി അന്നത്തെ മദ്രാസി ഗവൺമെന്റ് മൗലവി സാഹിബിനെ അറസ്റ്റ് ചെയ്യാൻ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കൊച്ചിയിലെ കൊടുങ്ങല്ലൂരിൽ അഭയം പ്രാപിച്ച അദ്ദേഹത്തെ അവർക്ക് പിടികിട്ടിയില്ല. കൊടുങ്ങല്ലൂരിൽ ഇരുന്നു കൊണ്ട് പരേതൻ തന്റെ വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുന്നതിൽ കൂടുതൽ തൃഷ്ണ കാണിച്ചിരുന്നു. മലബാർ കലാപം സംബന്ധിച്ചു പലർക്കും എതിരായി പുറപ്പെടുവിച്ചിരുന്ന വാറണ്ടുകൾ മുഴുവനും കുറെ കൊല്ലങ്ങൾക്കു ശേഷം അന്നത്തെ മദ്രാസി ഗവൺമെന്റ് പിൻവലിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം വീണ്ടും സ്വദേശമായ തിരൂരങ്ങാടിയിലേക്ക് താമസമാക്കിയത്. ആദ്യകാലത്ത് തികഞ്ഞ കോൺഗ്രസ് ആദർശക്കാരനായിരുന്ന പരേതൻ മുസ്ലിം ലീഗ് അതിന്റെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചതോടെ ഒരു തികഞ്ഞ മുസ്ലിം ലീഗുകാരനായി മാറുക മാത്രമല്ല രോഗബാധിതനായി അവശനിലയിൽ കിടക്കുന്നതുവരെയും അതിന്റെ സജീവ നേതാവായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. മൗലവി സാഹിബ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി കഴിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ ഉത്തമ ഗുണങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അവയെ അനുകരിച്ചുകൊണ്ട് പരേതന്റെ സന്തപ്ത കുടുംബത്തോടുള്ള ബഹുമാനം നമുക്ക് പ്രകടിപ്പിക്കാം. പരേതന്റെ സന്തപ്ത കുടുംബത്തോട് ഞങ്ങൾക്കുള്ള അഗാധമായ സഹതാപം ഇവിടെ രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
2: മാഷാ അല്ലാ, കെ മൗലവിയുടെ നിര്യാണത്തിനു ശേഷം ചന്ദ്രിക ദിനപത്രം അദ്ദേഹത്തിന്റെ ദുഃഖിതരായ കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഒരു സമാധാനമെന്ന നിലക്ക് അവരുടെ പത്രത്തിൽ അച്ചടിച്ചു വന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നാം കേട്ടത്. വിമർശകർ അതെത്ര വലിയവരാണെങ്കിലും സമൂഹത്തിൽ ജീവിച്ച, സമൂഹം ഉൾക്കൊണ്ട പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ഏതൊരു അളവുകോലുകൊണ്ടും അളക്കാനോ ഏതൊരു ആയുധം കൊണ്ട് ഇല്ലാതാക്കാനും സാധിക്കുകയില്ല എന്നതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മലബാർ കലാപത്തിനു ശേഷം മാപ്പിള സമൂഹത്തിന്റെ ഉന്നമനത്തിനായി അഹോരാത്രം പരിശ്രമിച്ച, പ്രവർത്തിച്ച കെ എം മൗലവിയെ അന്നത്തെ വൈസ്രോയിമാർക്കു വേണ്ടി അടിമപ്പണി ചെയ്തിരുന്നവർ എങ്ങനെ വിമർശിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അതെ, കെ മൗലവിയെ വിമർശിക്കുന്നവരും കെ മൗലവിക്കെതിരെ ചോദ്യശരങ്ങൾ അയക്കുന്നവരും അവനവൻ്റെ പ്രപിതാക്കന്മാരും നേതാക്കന്മാരും അക്കാലഘട്ടങ്ങളിൽ എന്തു പ്രവർത്തനമായിരുന്നു ദീനിനു വേണ്ടിയും രാഷ്ട്രത്തിനു വേണ്ടിയും ചെയ്തിരുന്നത് എന്ന് കൃത്യമായി ആലോചനക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എന്നിട്ട് മതി കെ മൗലവിയെ വിമർശിക്കാനെന്ന് വളരെ വിനയത്തോടെ ആവശ്യപ്പെടുകയാണ്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, കല്ലെറിയുന്നവർക്ക് കല്ലെറിയാം, പക്ഷേ പത്രമാധ്യമങ്ങളുടെയും സാംസ്കാരിക നേതാക്കളുടെയും സാക്ഷ്യപ്പെടുത്തലുകൾ ഒരിക്കലും നിങ്ങൾക്ക് മറച്ചുപിടിക്കാനാവില്ല എന്നും തെളിമയോടെ നിലനിൽക്കുക തന്നെ ചെയ്യും. കെ മൗലവിയുടെ ജീവിതചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. തൽക്കാലം വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശരിക്ക് ചരിത്രമാണിത്.
1: അതെ,
0: ഓർമ്മകളായ അല്ലെങ്കിൽ ഓർമ്മയിൽ ഉണ്ടാവേണ്ട ചരിത്രങ്ങളാണ്. ചരിത്രത്തെക്കുറിച്ച് പണ്ഡിതന്മാർ അങ്ങനെയൊരു ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇഖ്റ ഇത്താരീഖ് അല്ലെങ്കിൽ ഇഖ്റ ഉത്താരീഖ ഇസ്ഫീഹിൽ ഇബർ. നിങ്ങൾ ചരിത്രം എന്ത് ചെയ്യണം?
1: വായിക്കണം.
0: അതിലൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതിൻ്റെ ബാക്കി എന്താറിയോ? നല്ല കൗമുൻ, ഈ ചരിത്രം വായിക്കാതെ പോയ ആളുകൾ, ലൈസ യദുറൂൻ അൽ ഖബർ, അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്ത ആളുകൾ അവരും വഴിപിച്ച് പോയിട്ടുണ്ടെന്നാണ്. ഇത്തരം ഓർമ്മകൾ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം ഓർമ്മ പ്രോഗ്രാം നമ്മളിത് കൊണ്ട് ഇത് കേൾക്കുമ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ആളുകൾക്ക് ഓർമ്മയാണ് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് നേരത്തെ ഈവനിങ്ങിന് ലൈവിന് ശേഷം ഓർമ്മ കേൾക്കാറുണ്ടെന്നൊരു ശ്രോതാവ് അറിയിച്ചു. അതുപോലെ ഓർമ്മകളുടെ തീരത്ത് എൻ്റെ വീട്ടിലുണ്ട്, നേർപഥത്തിലൂടെ ഞാനത് വായിച്ചിരുന്നതാണ് മറ്റൊരു ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്. നേർപഥമാരികളുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്, കെ മൗലവിയുടെ ചരിത്രം മനസ്സിൽ തറക്കുന്ന സംഭവമാണെന്നാണ്. ശരിക്കും ഇത്തരം മുൻഗാമികളുടെ ചരിത്രത്തെക്കുറിച്ച് അതിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഭയങ്കര ഒരു ഗ്യാപ്പ് നമുക്ക് തോന്നും. ഒന്നുമില്ലല്ലോ, നമ്മളൊന്നും ചെയ്യുന്നതിൽ വളരെ കുറവാണല്ലോ എന്നുള്ളത്.

0: ഫോർവേഡിങ് അതിൻ്റെ ഒരു കൂലി കിട്ടണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അത് കഴിയുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇൻഷാല്ലാ.
1: അസ്സലാമു അലൈക്കും. എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് സ്റ്റാറ്റസ് വെക്കാൻ പഠിപ്പിച്ചു തന്നതെന്ന് സഫിയ കെ തിരുടങ്ങാടി പങ്കുവച്ചിട്ടുണ്ട്.
0: യെസ്.
1: അതുപോലെ അഷറഫ് വി പാലക്കായ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്.
0: യെസ്. അപ്പോൾ നമ്മൾ അറഫാ ദിനത്തിലാണുള്ളത് ലൈവ്. പിന്നെ തുടക്കം മുതൽ പുലരിവട്ടത്തിൽ നമ്മൾ അറഫാ ദിനത്തെക്കുറിച്ച് അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് കേട്ടു. കുറച്ചുകൂടി ആഴത്തിൽ അതിൻ്റെ പ്രതിഫലത്തെ, നോമ്പിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ഇൻഷാല്ലാ നമുക്ക് തിരുമൊഴികൾ ഓക്കെ തിരുമൊഴികളിലേക്കും പ്രവേശിക്കാം.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: നമ്മൾ ഇന്നത്തെ ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ പുലരിട്ടം പറഞ്ഞതുപോലെ തിരുമൊഴികൾ എന്നുള്ളത് ആരാണ് അവതരിപ്പിക്കണമെന്ന് പ്രത്യേകം പേര് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പുതിയതായി കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ്, തിരുമൊഴികൾ പീസ് റേഡിയോയിൽ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് അതിൻ്റെ അവതാരകരായി നമ്മൾ കൂടെ ഉള്ളത്. അറഫ ദിനം നോമ്പ് വലിയ പ്രതിഫലം ഉള്ളത് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇന്നത്തെ തിരുമൊഴികൾ കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നൽ ഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. عن أبي قتادة الأنصاري رضي الله عنه قال أن رسول الله صلى الله عليه وسلم سئل عن صوم يوم عرفة فقال يكفر السنة الماضية والباقية. പ്രിയശ്രോതാക്കൾ, ഇമാം മുസ്ലിം തന്റെ സഹീഹ് നൽകിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു നബി വചനമാണ് വായിച്ചത്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ നാമം അൽ ഹാരിസ് എന്നാണ്. ഹാരിസ് ബിൻ റബീഇ അൽ അൻസാരി, മദീനയിൽ ജനിച്ച അൻസ്വാരി സഹബിയാണ്. അദ്ദേഹം ഹിജ്റ കുമ്പ് 16 ജനിക്കുന്നത്. ഹിജ്റ 54 ഹസ്റജ് ഗോത്രക്കാരനായ അബൂ ഖത്താദ ഹാരിസ് ബിൻ റബീഇ എന്ന അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അബൂ ഖത്താദ എന്ന പേരിലാണ് ഇസ്ലാമിക ലോകത്ത് അദ്ദേഹം പ്രസിദ്ധനായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബദർ യുദ്ധത്തിന് ശേഷമുള്ള അതിനുശേഷമുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്ന് കാണാം. മദീനയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുതിരപ്പടയാളി എന്ന പേരിൽ, ഫാരിസു റസൂലില്ല എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇൽ അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തിലെ നോമ്പിനെക്കുറിച്ച് നബിയോട് ആരോ ചോദിക്കുകയുണ്ടായി. ഫഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ നോമ്പിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അതിന്റെ പ്രതിഫലത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയത വൽ ബാഖിയ, ഈ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളും ബാക്കിയുള്ള വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങളും പൊറുത്തു കൊടുക്കുമെന്നാണ്. ഈ ദുൽഹിജ്ജ 9 അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. യോ അറഫ നോമ്പ് അനുഷ്ഠിക്കുന്ന ആ ദിവസത്തിന് മുമ്പുള്ളൊരു വർഷവും അന്നു മുതൽ അതിനുശേഷമുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ പുറത്തു കിട്ടാൻ മാത്രം വലിയ പ്രതിഫലാർഹമായ നോമ്പാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞത്, അഹ്തസിബു അലല്ലാഹി യുകഫിറ സനത്തല്ലത്തി ഖബലഹു വസനത്തല്ലത്തി ബഅദഹു, അതും സഹീഹ് മുസ്ലിമിൽ കാണാം. ഞാൻ വിചാരിക്കുന്നത് ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും ഇനി ഇതാ വരാനിരിക്കുന്ന ശേഷമുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ പുറത്തു കിട്ടാൻ മായ്ച്ചു കളയാൻ ഉതകുമാറ് പ്രതിഫലമുള്ളതാണ് ഈ നോമ്പെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് നമുക്കറിയാം, സഹീഹ് മുസ്ലിം വായിക്കുമ്പോൾ സുദീർഘമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവിധ നോമ്പുകളെക്കുറിച്ച് ചോദിക്കുന്ന വേളയിൽ അവിടെ തിങ്കളാഴ്ച നോമ്പ് പറയുന്നുണ്ട്, ആഷൂറ നോമ്പിനെക്കുറിച്ചും ഓരോ മാസത്തിലുള്ള 3 നോമ്പിനെക്കുറിച്ചും, ഒരു ദിവസം നോമ്പ് ഒരു ദിവസം നോമ്പില്ലാത്ത അങ്ങനെയുള്ള നോമ്പിനെക്കുറിച്ചും, ഒരു വർഷം മുഴുവൻ നോക്കുന്ന നോമ്പിനെക്കുറിച്ചും, അങ്ങനെയൊക്കെ പല നോമ്പുകളെക്കുറിച്ചും ചോദിക്കുന്ന കൂട്ടത്തിലാണ് യൗമ അറഫയിലെ നോമ്പിനെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മറുപടി പറയുമ്പോൾ, അള്ളാഹു ഈ നോമ്പ് മൂലം 2 പാപങ്ങൾ പുറത്തു കൊടുക്കും എന്ന വലിയ സന്തോഷ വാർത്തയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്കായി നൽകുന്നത്. ഹാജിമാരല്ലാത്തവർക്കാണ് ഈ നോമ്പ് സുന്നത്തുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശക്തമായ സുന്നത്തായിട്ട് ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാജിമാരല്ലാത്തവരെയും റബ്ബ് പ്രത്യേകം ഈ മാസത്തിൽ ഈ ദിവസത്തിൽ പരിഗണിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. യൗമു അറഫ എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തുള്ളവർക്കും അവരുടെ ദുൽഹിജ്ജ മാസം 9 ദിവസത്തിലാണ് ആ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയുക. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹി അതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഈ ചന്ദ്രോദയം അത് വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഈ ദിവസങ്ങളും വ്യത്യസ്തമാകും. അതിലൊരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. ഓരോരുത്തരുടെയും മത്തുലകൾക്കനുസരിച്ച്, ഉദയങ്ങൾക്കനുസരിച്ച്, ചന്ദ്രോദയം കണ്ടതിനനുസരിച്ച് അവർ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എല്ലാ മാസത്തിലെയും അവസ്ഥ നാം മനസ്സിലാക്കേണ്ടത് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ പ്രതിഫലത്തിന് പുറമെ നമുക്കറിയാമല്ലോ, ഒരു ദിവസം തന്നെ

0: ഉപനിഷ്ഠിച്ചാൽ നരകത്തുനിന്ന് അനവധി ദൂരമകലെയാകും. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇഷ്ടം കിട്ടും. റയ്യാനുകളുടെ പ്രവേശത്തിനുള്ള അവസരങ്ങൾ ലഭിക്കും. അള്ളാഹു വലിയ പ്രതിഫലം നൽകും. ഇങ്ങനെയൊക്കെ ഏതൊരു നോമ്പിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ദുൽഹിജ്ജ 9 നോമ്പനുഷ്ഠിക്കുമ്പോൾ അവന് ലഭിക്കുന്ന പുണ്യവും പ്രതിഫലവും എത്രമാത്രമാണ്? ഏതൊരു നോമ്പിനും ലഭിക്കുന്ന പുണ്യത്തിന്റെ പുറമെ ഇങ്ങനെയുള്ള ഒരു പ്രതിഫലം കൂടി പറയുമ്പോൾ വിശ്വാസികൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഒപ്പം അറഫാ നോമ്പ് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുദീർഘമായ ഹദീസിൽ തന്നെ തിങ്കളാഴ്ച നോമ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റു പല നോമ്പുകളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികൾ ഓരോ മാസവും ചുരുങ്ങിയതിരുന്നു 3 നോമ്പെങ്കിലും നോൽക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക വസീയത്താണ്. കഴിയുമെങ്കിൽ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ നോമ്പെടുത്ത് ഒരു നോമ്പ് പൊതിവാക്കുക എന്നതുകൂടി ഒരു വിശ്വാസി തന്റെ ദീനിലെ ഒരു പ്രധാനപ്പെട്ട ആരാധന, ഇഷ്ടപ്പെടുന്ന ഒരു ആരാധനയായി മാറണം. അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ചെറുതല്ല, വലുതാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. സ്വഹാബിമാരൊക്കെ പലപ്പോഴും ഇങ്ങനെ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ താല്പര്യം കാണിച്ചിരുന്നു എന്ന തിരിച്ചറിവും നമുക്കുണ്ടാകണം. ഹദീസ് ഒരിക്കൽ കൂടി വായിക്കാം. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സുഇല, ചോദിക്കപ്പെടുകയുണ്ടായി, അൻ സൗമി യൗമി അറഫത്ത, അറഫ ദിവസത്തിലെ നോമ്പിനെ കുറിച്ച്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയത വൽ ബാഖിയത, അത് കഴിഞ്ഞ ഒരു വർഷത്തെയും ഇനി ബാക്കിയുള്ള വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പുറത്തു കിട്ടാനുള്ളതാണ് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പനുഷ്ഠിക്കാനും പരിപൂർണമായ രൂപത്തിൽ നോമ്പിന് പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ശരിക്ക് ഹദീസിന്റെ കൃത്യമായ ഒരു വിശദീകരണം.
1: അതെ അതെ.
2: അപ്പം ഹദീസ് പഠിക്കലുണ്ടോന്ന് ചോദിച്ചാൽ തിരുമൊഴികൾ കേൾക്കലുണ്ട് എന്നുള്ളത് അതിന് പരിഹാരമാണ്. വിശുദ്ധ ഖുർആൻ
1: നോട്ടും കൂടി ചെയ്ത് വെച്ചാൽ അതിമനോഹരായ
2: അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാകും. അഷറഫ് വി പാലക്കാട് പറഞ്ഞത്, ഹദീസിൽ പറഞ്ഞതുപോലെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആമീൻ. ഓക്കെ,
1: ഇംതിയാസ് തിരുമ്പാടി പറഞ്ഞിട്ടുള്ളത്, മാഷാല്ലാ, അറഫാ നോമ്പിന്റെ ഹദീസ് എല്ലാ ആളുകളും കാണാതെ പഠിച്ചിട്ടുണ്ട്. ഇന്നലെയും ഇന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ പുലരിവട്ടത്തിൽ ഹദീസ് കേട്ടു.
2: അതെ,
1: അതിന്റെ ലഫ്ദ്
2: ഭാഗം
1: അത് കേട്ടു. ഇന്ന് ഈ തിരുമൊഴികളിൽ അത് കേട്ടു. ഇന്നലെയും ഒരുപാട് പ്രോഗ്രാമുകളിൽ ഇതുണ്ടാകുന്നതാണ്, ഹദീസ് വന്നിട്ടുള്ളതാണ്.
2: കെവിയുടെ വാക്കുകൾ കേട്ട് ഒരുപാട് ഹദീസ് പഠിക്കാൻ കഴിഞ്ഞു. വളരെ ലളിതമായി പറഞ്ഞിരുന്ന ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ എന്ന് ശ്രോതാവ് അറിയിച്ചിട്ടുണ്ട്. ഉമ്മ ഒരാൾ പ്രാർത്ഥനയ്ക്ക് പിന്നെ സന ഒറ്റപ്പാലം, ഉമ്മ രോഗം കൊണ്ട് പ്രയാസത്തിലാണ് പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അള്ളാഹു അത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കട്ടെ. നമ്മൾ പിന്നെ സ്റ്റാറ്റസിനെ കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന വിഷയങ്ങൾ പ്രമല പി സി ചിങ്ങപുരം, അവർ പിന്നെ സ്റ്റാറ്റസ് വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. നമ്മളത് ജസ്റ്റ് ഒരു സന്ദേശമാണത്. ഒരുപാട് സന്ദേശങ്ങൾ അതിലുണ്ട്. ഒന്ന്, നമ്മൾ ആ സംഗതിയെ ദീനിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്നു. രണ്ട്, നമ്മൾ ഇത്തരം ദീനി വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ്, അതുപോലെ മറ്റുള്ള ആളുകൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ നമ്മൾ ആ സ്റ്റാറ്റസ് വെക്കുന്നത് വഴി നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യമാണത്.
1: ഓക്കെ, നേരത്തെ അയച്ച മെസ്സേജ് തന്നെ തോന്നുന്നുണ്ട്. ഇന്നലെ രാവിലെ ലൈവ് പ്രോഗ്രാം നല്ല ഉഷാറായി,
2: നേരത്തെ വായിച്ചു. യെസ്, നമ്മുടെ ഈ കെ വി മൗലവിൻ്റെ ഈ ഒരു പിന്നെ പ്രോഗ്രാമിനെ കുറിച്ച്, എന്നും ഒരു ഹദീസ് പഠിക്കാൻ കഴിയും എന്നുള്ള സ്വഹാബിയെക്കുറിച്ചും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ശരിക്കും വലിയൊരു ക്വാളിറ്റിയാണ്. ഒരു ഹദീസിലെ ആരാണ് റിപ്പോർട്ട് ചെയ്തത്, അൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ആരാണോ അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായി, ജനിച്ചത്, അദ്ദേഹത്തിന്റെ മരണം,
1: ഗോത്രം.
2: ആ യെസ്, അതൊക്കെ.
1: ജബ്ബാർ മദീനയൊക്കെ ചരിത്രം പറയുന്ന സമയത്ത് അദ്ദേഹം അൻസാരിയായിരുന്നു. അദ്ദേഹം ആദ്യം അങ്ങനെ ബനു അദി ഗോത്രക്കാരനായിരുന്നു. അങ്ങനെ ഓരോ ഗോത്രമൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകളെ പറ്റി എന്താ പറയുക, ഒരു എൻസൈക്ലോപീഡിയ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ചരിത്രം, അവരുടെ ജനിച്ച വർഷം, അവരെങ്ങനെയാണ് മരിച്ചത്, ഗോത്രം ഏതാണ്, അവർ ഹിജ്റ ചെയ്തിട്ടുണ്ടോ അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ടോ, എങ്ങനെയാണ് അവരുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം പഠിക്കുക അല്ലെങ്കിൽ ഇതെല്ലാം ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുക എന്ന് പറയുന്നത് അത്രക്കും എന്താ പറയുക, ഒരു തറായിട്ടുള്ളൊരു നോളജ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അറിവ്.
2: നമ്മൾ പിന്നെ കുറേ ക്ലാസ്സുകൾ കേട്ടു, ഹദീസ് കേട്ടു, ചെറിയൊരു പാട്ടാവും അല്ലേ. ഇന്ന് അറഫ ദിനം, പ്രാർത്ഥനയുടെ ദിവസമാണ്. അറഫ ദിനത്തിലെ പ്രാർത്ഥന അത്രമേൽ ശ്രേഷ്ഠമാണ് എന്നാണ് നമ്മൾ ഹദീസുകളിൽ കേട്ടിട്ടുള്ളത്. പഠിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന എന്ത് ചെയ്ത് റബ്ബ് സ്വീകരിക്കണം.
1: അപ്പോൾ
2: അതിനോടനുബന്ധിച്ച് നമുക്കൊന്നൊരു പാട്ട് കേൾക്കാം ഇൻഷാല്ലാ. പാട്ട് റിയ ഇടവണ്ണയാണ് ആലപിക്കുന്നത്. ബാക്കി പാട്ട് കേട്ടിട്ട് പറയാം ഇൻഷാല്ലാ.

0: മാഷല്ല. ശരിക്ക് പാട്ട് അതിൻ്റെ കൂടെ പോയി.
1: അതെ അതെ
0: സ്വരം സൂപ്പർ എന്നുള്ളത് ആ വരികൾ കൊണ്ടും ട്യൂണ് കൊണ്ടും ശബ്ദം കൊണ്ടും ആലാപനം കൊണ്ടുമൊക്കെ സൂപ്പറാണ്. മാഷല്ല, സ്വരം സൂപ്പർ തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ട പാട്ടാണ് എന്നുള്ളത് ഒരു ശ്രോതാവ് അറിയിച്ചിട്ടുണ്ട്. റിയമോളുടെ ഓരോ ഗാനവും ഒന്നിനൊന്ന് മെച്ചമാണ്. റബിനോട് കേഴുന്ന നല്ല അർത്ഥവത്തായ ഗാനം. ശരിക്ക് ആ തേട്ടം ഒരുപാട് നടക്കേണ്ട ദിവസമാണ് നമ്മളിന്ന് ഉള്ളത്. നേരത്തെ നമ്മൾ ഇപ്പോൾ സ്വരം മാഷല്ല ഒരുപാട് ആളുകൾ ഫീഡ്ബാക്ക് അയക്കേണ്ടത് സ്വരം സൂപ്പർ എന്നുള്ളത്. റിയമോളുടെ എല്ലാ പാട്ടുകളും സൂപ്പറാണ്, ബറക്കല്ല ഫീക്കും എന്ന് ഒരു ശ്രോതാവ് അറിയിച്ചു. മാഷല്ല സ്വരം സൂപ്പർ പാടിയ മോൾക്കും എഴുതിയ ആൾക്കും വല്ല അനുഗ്രഹം ചുരിയട്ടെ എന്ന് മറ്റൊരു ശ്രോതാവ് അബ്ദുല്ല മിസ്സിക്ക് അയ്യൂർ. അതേപോലെ തന്നെ സീമ അഷറഫ് തിരുവാകപ്പുര, മാഷല്ല നല്ലൊരു പാട്ട്, നല്ല ശബ്ദം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാല്ല നമുക്ക് ഫീഡ്ബാക്കിലേക്ക് വരാം. നമ്മൾ നേരത്തെ ക്വിസിൻ്റെ ചോദ്യം ലൈവ് ക്വിസിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ മകനെ ബലിയർക്കാൻ കൊണ്ടുപോയ സ്ഥലം ഏതാണ് എന്നായിരുന്നു ചോദ്യം. അതിൽ ഒരുപാട് ആളുകൾ ആൻസർ അയച്ചു. ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു, മിന എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇൻഷാല്ല ഒരല്പസമയത്തിനകം നമ്മളെന്ത് ചെയ്യും, വിജയികളിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ വിജയികളിൽ നിന്നും പിന്നെ എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. യെസ്,
1: സിസ്റ്റം തിരഞ്ഞെടുക്കും.
0: ആ അതെ, നമ്മുടെ സ്വരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ മ്യൂസിക് ഇല്ലാത്ത ഗാനം എന്നത് ഇസ്ലാമികമായ വലിയ ആശയങ്ങൾ കൈമാറുന്ന ഗാനങ്ങൾ, അത് വലിയ ഒരു സൗഭാഗ്യം തന്നെയാണ്. ഇത്തരം അരോചകങ്ങൾ, മ്യൂസിക്കിൻ്റെ ശബ്ദങ്ങൾ കൊണ്ടുള്ള അരോചകങ്ങൾ, അപശബ്ദങ്ങളൊന്നുമില്ലാതെ വളരെ ശാന്തമായി അർത്ഥതലങ്ങളിലൂടെ നമ്മൾക്ക് ചിന്തിച്ചുകൊണ്ട് പാട്ടുകൾ കേൾക്കാൻ കഴിയുക എന്നുള്ളത് പീസ് റേഡിയോയിലെ സ്വരം അതിന് അവസരം നൽകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജമീലിൽ ഗാനങ്ങൾ എന്നൊരു അങ്ങനൊരു സ്ലോട്ടുണ്ട്. പിന്നെ ഈണം പീസ് റേഡിയോയിലെ സ്വരത്തിൽ പറയുന്ന പോലെ തന്നെ ഒരുപാട് ഗാനങ്ങൾ വരുന്നൊരു ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ യൂട്യൂബിൽ ഈണം ചാനൽ എന്നുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് യാത്രയ്ക്ക് പോണ ആളുകൾക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കണം.
1: അതെ അതെ,
0: കാറൊക്കെ ഉപയോഗിക്കണവർ വെറുതെ ഈ മറ്റു റേഡിയോ ഈ പാട്ടും കൂത്തും ഒക്കെയുള്ള മറ്റു സംഗതികളിലേക്ക് പോകാതിരിക്കാൻ റേഡിയോ പരിചയപ്പെടുത്തി കൊടുക്കാം. റേഡിയോ തന്നെ അല്ലെ ഈണം പരിചയപ്പെടുത്തി കൊടുക്കാം. ഇപ്പോൾ റേഡിയോ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് റേഡിയോയിൽ ഖുറാനോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ബോധപൂർവമായിട്ട് ഇത്തരം ഇടപെടലുകൾ നമുക്ക് നടത്താൻ പറ്റും. ഇൻഷാല്ല.
1: മുനീർ ചമ്മനാട് പറഞ്ഞിട്ടുള്ളത്, അസ്സലാം വലൈക്കും, ഇന്നലെ കോഴിക്കോട് സ്പാൻ ഹോട്ടലിൽ SSLCയിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ അനുമോദനം ഉണ്ടായിരുന്നു. എൻ്റെ മകൻ ഫവാസ് പോയിരുന്നു. അലഹമ്മദില്ല, മാഷാല്ല. ഗാനം സൂപ്പറാണ്, ഇത് പാടിയത് ആരാണെന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: പാടം പാടിയത് ആരാന്നുള്ളത് നേരത്തെ എന്ത് ചെയ്തു, ശ്രോതാക്കൾ തന്നെ പറഞ്ഞു.
1: അതെ അതെ,
0: റിയ ഇടവണ്ണ, റിയമോളുടെ പാട്ട് എല്ലാം സൂപ്പറാണെന്ന് വേറൊരു ശ്രോതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും മാഷാല്ല സ്വരം സൂപ്പർ, റുഷ്ദ കാളികാവ്. അപ്പോൾ സൂപ്പറായ സ്വരം നമ്മൾ കേട്ടു, ഇപ്പോൾ ഉത്തരം നമ്മൾ പറഞ്ഞു. യെസ്, എൻ്റെ ഉത്തരം ശരിയാണ് എന്ന് ഖദീജ തൊടുപുഴ അയച്ചിട്ടുണ്ട്. ഏതായാലും ഇൻഷാല്ല വിജയികളായിട്ടുള്ള ആളുകൾ, പുതിയ ആളുകൾ വരുമോ അല്ലെ പഴയ തന്നെയാണോ എന്ന് വരിക എന്നുള്ളത് എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം. സ്വരം സൂപ്പർ മാഷാല്ല, ഇനി അതിനെ പ്രത്യേകിച്ച് വർണ്ണിക്കാനൊന്നുമില്ല. അതിൻ്റെ ശ്രുതി, ലയം, താളം, ആശയങ്ങൾ, വരികൾ എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകളാണെന്നുള്ളതാണ്. ഏതായാലും മാഷാല്ല അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോട് കൈനീട്ടി പ്രാർത്ഥിക്കുന്ന അത്തരം തേട്ടങ്ങൾ നീ തടുക്കല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ നീട്ടും കൈകൾ തട്ടല്ലേ അല്ലേ. നല്ല വളരെ അതിൻ്റെ ട്യൂണടക്കം നമുക്ക് നല്ല ഫീല് തരുന്ന ഒരു
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് എന്ന് ഹൈറുന്നീസ ചെർപ്പുളശ്ശേരി അതുപോലെ തന്നെ ഉമ്മുക്കുൽസു ചിറമംഗലൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: യെസ്, ഓക്കെ. നമുക്ക് കുറഞ്ഞൊരു അപ്ഡേറ്റ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കോഴ്സുകളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം.
1: പീസ് റേഡിയോയുടെ കോഴ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പീസ് റേഡിയോ തുറന്നു വരുന്ന വിൻഡോയിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് കോഴ്സ് എന്നുള്ള ഓപ്ഷന്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയതായിട്ടുള്ളൊരു ശ്രോതാവാണ് അല്ലെങ്കിൽ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾ കാണാൻ പറ്റും. അതിൽ 500 ഖുറാൻ പഠന പദ്ധതിയുണ്ട്, ലൈഫ് കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ അറബി ഭാഷാ പഠന കോഴ്സുകളുണ്ട്. അപ്പോൾ അതിലെ ഏത് കോഴ്സ് വേണമെങ്കിലും മുമ്പുള്ള കോഴ്സ് എല്ലാം ചെയ്യാനുള്ളൊരു സംവിധാനം ഇപ്പോൾ പീസ് റേഡിയോയിൽ ഒരുക്കിയിട്ടുണ്ട്.
0: മദ്രസ പഠനം 5-ാം ക്ലാസ്സിന്നോ 7-ാം ക്ലാസ്സിന്നോ ഒക്കെ നിർത്തി കഴിഞ്ഞ് പിന്നെ സ്കൂൾ വിഷയങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് അങ്ങനെ പോയ ആളുകൾക്ക്, കുറേ ആളുകൾക്ക് ഉണ്ടാവും കുറച്ചൊക്കെ ദീന് പഠിക്കേണ്ടിയിരുന്നു എന്നൊക്കെ തോന്നുന്നവർക്ക് വ്യവസ്ഥാപിതമായി പഠിക്കാനുള്ള വലിയൊരു സൗകര്യമാണ് നമ്മുടെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ. അതിൽ തന്നെ ചില കുട്ടികളുണ്ട് അറബി കോളേജിലേക്ക് പോകും, അറബി കോളേജിൽ പോയാലും കുറച്ചൊക്കെ ദീന് കിട്ടും. പക്ഷെ അവിടുന്നും കല്യാണം കഴിഞ്ഞിട്ടോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഇത് സ്റ്റോപ്പ് ചെയ്യും.
1: അതെ.
0: അപ്പോൾ അങ്ങനെ അത്തരമൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയ വാതിലുകൾ തുറന്നിരിക്കുകയാണ് പിസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി. ഏത് സമയത്തും അത് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന, നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൊഡ്യൂൾ, നമ്മൾ 500 കോഴ്സിൻ്റെ വിശുദ്ധ ഖുർആനിലെ മൊഡ്യൂൾ 16 ആണ്. അതിൽ 20-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്ക് വരും ഇൻഷാല്ലാ.
1: വൈകി ചേർന്ന ശ്രോതാക്കൾക്ക് വേണ്ടി 500 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖുർആൻ പഠന പദ്ധതിയാണ്.
0: അതെ അതെ,
1: സൂറത്തുൽ ഫാത്തിഹയിലെ ഖുർആനിലെ ആദ്യത്തെ ആയത്ത് മുതൽ നമ്മളിങ്ങനെ പഠിച്ചു പഠിച്ച് ഇപ്പോൾ 185-ാമത്തെ ആയത്തിലൊക്കെയാണ് എത്തി നിൽക്കുന്നത്. 180 മുതൽ 187 ആയത്ത് വരെയാണ് ഈ ഒരു 500 മൊഡ്യൂൾ 16 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കോഴ്സിൽ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള കോഴ്സുകളും കാണാൻ പറ്റും. അതുപോലെ മുമ്പ് കഴിഞ്ഞ കോഴ്സിൽ നിങ്ങൾക്ക് ലൈവ് എന്നിങ്ങനെ ഒരു ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നതൊക്കെ ഇപ്പോഴുള്ള കോഴ്സുകളാണ്.
0: ശരിക്കും ലൈവിൽ നമുക്ക് എടുക്കും, അതിന് തന്നെ വ്യത്യാസമുണ്ട്.
1: അതെ,
0: നമ്മൾ എഴുതുന്ന ക്വിസിന് അനുസരിച്ച്, മാർക്ക് അനുസരിച്ച്,
1: അതെ,
0: ടോപ്പ് സ്കോർ ആർക്ക് കിട്ടി ഒക്കെ കൃത്യമായിട്ട് കാണാം.
1: അപ്പോൾ ഒന്നുകൂടി വ്യവസ്ഥാപിതമായിട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങളാണ്, അതെല്ലാം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.
0: ഇനി കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ 97-47-845-845 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി,
1: 97-47-845-845.
0: യെസ്. മറ്റൊരു ചെറിയ കാര്യം അറിയിക്കാനുള്ളത്, ഫാമിലി ലൈവ് ടെലിക്യൂസ് നിങ്ങൾ മുമ്പ് കുറേ ആളുകൾ വിളിച്ചിട്ട് പരാതി പറഞ്ഞ ഒരു വലിയ വിഷയമായിരുന്നു. അതിൻ്റെ മാറ്റം വരുന്നുണ്ട് ഇൻഷാല്ലാ. ഇനി റേഡിയോ ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കും എന്നുള്ളതാണ് പുതിയൊരു മാറ്റം. ഇനി ആരും ലൈവ് ടെലിക്യൂസിൻ്റെ സമയത്ത് ഫോൺ വിളിച്ചിട്ട് ഇടങ്ങേറാവേണ്ട ആവശ്യമില്ല ഇൻഷാല്ലാ. പീസ് റേഡിയോയിൽ അങ്ങനെ ടെലിക്യൂസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 90-20-840-840. ഇപ്പോൾ രാവിലെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? മനപ്പാടമുള്ള നമ്പർ അത്ര ഉണ്ടെന്നാണ്.
1: രണ്ട് നമ്പർ അപ്ഡേറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്.
0: അതെ, രണ്ട് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. 90-20-840-840 നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ടെലിക്യൂസ് എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇൻഷാല്ലാ. നമ്മൾ പിന്നെ ലൈവ് മുന്നോട്ട് പോവാണ്. വളരെ ലൈവായി നമ്മുടെ കൂടെ ആളുകൾ വളരെ ഉഷാറായിട്ട് കൂടെയുണ്ട്. ഇതിലെ ഇന്നത്തെ വഴിവിളക്ക് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് പങ്കുവെക്കാം. ഇന്നത്തെ വഴിവിളക്ക് 2545-ാമത്തെ വഴിവിളക്കാണ്. വർണ്ണവർഗങ്ങളിലില്ല മഹത്വം, അല്ലെങ്കിൽ വർഗവർണ്ണങ്ങളിലല്ല മഹത്വം എന്നതാണ് അതിൻ്റെ ടൈറ്റിൽ. വെളുത്തവന് കറുത്തവനേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ തിരിച്ചോ മഹത്വമില്ല. നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, ഏറ്റവും ധർമ്മനിഷ്ഠയുള്ളവനത്ര. അത് നമ്മൾ അറഫ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ അറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നൊരു ചെറിയ ചോദ്യം നമുക്ക് ശ്രോതാക്കളോട് ചോദിക്കാം.
1: അതെ,
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള അറഫ ഖുതുബയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഹദീസിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. വിടവാങ്ങൽ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണത്. യെസ്. അവർ ശ്രോതാവ് നേരത്തെ പറഞ്ഞ സ്വരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ, ഈണം ചാനലും പീസ് റേഡിയോയും സ്വരവും ഒക്കെ ഉപയോഗപ്പെടുത്തലുണ്ട്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട്. ക്വിസിൻ്റെ ഉത്തരം പറഞ്ഞു എന്നൊരു ചോദ്യം വന്നു. ഉത്തരം പറഞ്ഞു, ഓപ്ഷൻ ബി ആയിരുന്നു. ഇൻഷാല്ലാ വിജയികളെ തൊട്ടടുത്ത സമയത്ത് ഇൻഷാല്ലാ വായിക്കുന്നതാണ്. എൻ്റെ ഉത്തരം ശരിയാണ് എന്ന് സൗദ മുട്ടം, ഉമ്മുകുൽ സുച്ചിറമംഗലം ഒക്കെ അറിയിച്ചിട്ടുണ്ട്. സ്വരം സൂപ്പർ എന്ന മറ്റൊരു ശ്രോതാവ് ഫിദ ഉദരംപോയിൽ ആ സ്വരം സൂപ്പറെക്കുറിച്ച് സൂപ്പർ എന്ന് പറഞ്ഞു. ഓക്കെ. സുലൈഖ തിരുവാലി, സ്വരം നമ്മുടെ മക്കൾ എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. ഹനീന സുൽഫി കൊട്ടാരക്കര, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, സലാം പറഞ്ഞു വന്നു.
1: ഒരുപാട് ആളുകൾ ഉത്തരം അയക്കുന്നുണ്ട്,
0: യെസ്,
1: ഹജ്ജ് ചെയ്തു എന്നുള്ളത്.
0: ആ,
1: ഹജ്ജും ഉംറയും അയച്ച ആളുകളുണ്ട്.
0: ആയ മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഒറ്റ ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. യെസ്, അയച്ച എല്ലാവരും അല്ലേ, ഉത്തരം അയച്ച എല്ലാവരുടെയും ശരിയായിട്ടുണ്ട്. പിന്നെ ഉംറയും കൂടി ചെയ്തു, 4 ഉംറയാണ് ചെയ്തതെന്നുള്ളത്. ഹസീഫ സി പുളിഞ്ഞാൽ, മാഷാല്ലാ. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഒരു ഹജ്ജ്. ഓക്കെ. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ പിന്നെ ചെറിയൊരു ഡ്രൈവർമാർക്ക് ചെറിയൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. കഴിഞ്ഞൊരു ദിവസം കോഴിക്കോട് ട്രാഫിക്കിലേ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ഗ്രീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രീനായ പോകണം എന്നാണ് നമ്മളൊക്കെ ഇതിലുള്ളത്. നമ്മളൊരു ഏറെക്കുറെ നമ്മുടെ മുമ്പിൽ കുറച്ച് വണ്ടികളുണ്ട്, അത് മൂവ് ചെയ്തിട്ടില്ല. മൂവ് ചെയ്യുന്നതിന് മുമ്പേ വേക്കുന്ന ഒരാൾ ഭയങ്കര ഹോൺ, നമ്മളിങ്ങനെ ഭയങ്കര അടിങ്ങറാവും. അപ്പോൾ ശരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അനാവശ്യമായി ഹോൺ അടിക്കുന്നവർക്ക് എന്തോ ഫൈനോ അങ്ങനെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്നൊക്കെ എഴുതി. പക്ഷെ അതൊന്നും ആളുകളൊന്നും മുഖവിലേക്ക് എടുക്കണില്ല, ഇവർ പച്ച കത്തി പോണം എന്നുള്ളതാണ്. ശരിക്ക് മനുഷ്യൻ്റെ കൂട്ടമായി ജീവിക്കുന്ന മനുഷ്യന് സഹകരണം അതേപോലെ തന്നെ സഹനം, ഇത് രണ്ടും ഭയങ്കര പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അവിടെ സഹിക്കാൻ കഴിയുക എന്നുള്ള, ക്ഷമിക്കുക എന്നുള്ള സംഗതി ശരിക്കും അവിടെ ആ ഒരു കുറച്ചൊരു സമയം വെയിറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ അവസരം വരുമ്പോൾ, ഞാനിപ്പോൾ ഇന്നലെ ഇതേപോലെ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ ആലോചിച്ച സംഗതി എന്ന് വെച്ചാൽ, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. മുസ്ലിം എന്ന് പറയുന്നത് മറ്റൊരു സുഹൃത്തിന് സഹോദരന് എടുങ്ങറിൽ ഉണ്ടാക്കാത്ത ഒരാളാണ് മുസ്ലിം, യഥാർത്ഥ മുസ്ലിം. അത് ഏത് നിലക്കും വാക്കുകൾ കൊണ്ടാവട്ടെ, പിന്നെ നമ്മൾ അത് ആ ഒരു നിലക്ക് നമ്മൾ ആലോചിക്കുമ്പോഴേ ശരിക്കും വളരെ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് മാറും. ഞാൻ വഴി ആർക്കും എടുങ്ങറുണ്ടാവില്ല, അത് വാക്കുകൊണ്ടാവട്ടെ പ്രവൃത്തികൾ കൊണ്ടാവട്ടെ. എന്ത് ഇപ്പോൾ പിന്നെ ഡ്രൈവിങ്ങിൻ്റെ വിഷയത്തിലാണെങ്കിലും, ഇപ്പോൾ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പാർക്ക് ചെയ്തുകൊണ്ട് പിന്നെ ഷോപ്പിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് വന്ന് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇപ്പോൾ പള്ളിയിലൊക്കെ കാർ പാർക്കിംഗ് ചെയ്തിച്ച് സ്ഥലത്ത് പോയിട്ട് ചിലപ്പോൾ ബൈക്ക് നിർത്തുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെയുള്ള വെച്ച് വെച്ചാൽ കാർ വെക്കാൻ പിന്നെ സ്ഥലം ഉണ്ടാവില്ല, അപ്പോൾ അയാൾ വേറെ എടോ പോയി പാർക്ക് ചെയ്ത് പിന്നെ അങ്ങോട്ട് വരേണ്ടി വരും. അതൊക്കെ ശരിക്ക് ഒരു ഒരു എത്തിക്സ് ഈ വിഷയത്തിൽ നമ്മളോട് ചോദിക്കുക, ഇത് ചെയ്താൽ ഞാൻ ഇത് ചെയ്താൽ ബാക്കിയുള്ള ആളുകൾക്ക് എന്താണ് എടുങ്ങാറുണ്ടാവുമോ പ്രയാസം ഉണ്ടാവുമോ. ശരിക്കും അതൊരു ആ ഒരു ചിന്ത നമ്മൾ ഏത് പ്രവൃത്തിയിലും നമ്മളെന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാക്ക്, സംസാരം, പെരുമാറ്റം, ഇടപെടലൊക്കെ നന്നാവും. അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കൊത്തി വെക്കുക. ഈ എൻ്റെ ഒരു ഇടപെടൽ കൊണ്ടും പ്രയാസം ആർക്കും ഉണ്ടാവില്ല. അതിനിപ്പം ഏത് ഏരിയ ആവട്ടെ, ഇപ്പോൾ പറഞ്ഞ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഏരിയ ആണെങ്കിൽ പോലും, നമ്മളിപ്പം ലൈറ്റിൻ്റെ വിഷയം പറയലുണ്ട്, രാത്രി ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് ആകെ എടുങ്ങറായി, എതിരെ വരുന്ന വാഹനത്തിലുള്ള ആളുകൾക്ക് കാഴ്ച അപ്പാടെ മങ്ങാണ്. ശരിക്കും അത്രയും സ്ക്രീൻ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റിൽ കടയിലേക്ക് വന്നിട്ട്, അപ്പോൾ അതൊക്കെ ശരിക്കും ഞാൻ കാരണം അത് അങ്ങനെ എടുങ്ങറുണ്ടാവില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു ആശ്വാസമാണ് പല ആളുകൾക്കും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മുസ്ലിം എന്നുള്ള നിലക്ക് എൻ്റെ ഒന്നുകൊണ്ടും വാക്കുകൾ കൊണ്ടോ മറ്റു പ്രവൃത്തികൾ കൊണ്ടോ പ്രയാസമുണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യെസ്,
1: രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണർത്താനുള്ളത്. ഒന്ന്, എന്താ പറയുക, മറ്റു ചില രാജ്യങ്ങളിൽ ഇത്രയധികം ഡ്രൈവിംഗ് കൾച്ചറുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചില രാജ്യങ്ങളിൽ ഹോണൻ അടിക്കാൻ പറ്റാത്ത രാജ്യങ്ങളുണ്ട്. ഒരു അനാവശ്യമായിട്ടല്ല, സാധാരണ പോലും ഡ്രൈവിങ്ങിൽ
0: ഹോണ്ടാവില്ലോ
1: ഇല്ല, അത്രക്കൊരു ഡ്രൈവിംഗ് കൾച്ചർ. ഇപ്പോൾ ഈ അടുത്തൊരു ജപ്പാനിലാണ് തോന്നുന്നുണ്ട്, ഒരു എന്താ പറയുക, ഒരു വീഡിയോ കണ്ടു, കുട്ടികളെ ഒരു ഗ്യാലറിയിൽ പോലെ സ്കൂൾ കുട്ടികൾ ഇരുത്തിയിട്ടുണ്ട്, എന്നിട്ട് നടുവിലൂടെ റോഡുണ്ട്, നമ്മളൊരു റേസൊക്കെ നടക്കുന്ന പോലെ, പന്തയൊക്കെ നടക്കുന്ന പോലെ, ആ റോഡിലൂടെ ഒരു ഡമ്മി ആയിട്ട് വെച്ചൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരു വണ്ടി സ്പീഡിൽ വന്ന് ഇടിക്കുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം ആ കുട്ടി വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്നു, അപ്പോൾ വണ്ടി ശ്രദ്ധിച്ച് പോകുന്നു. അപ്പോൾ ആ കുട്ടിയൊക്കെ ലൈവ് ഡെമോ കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ജപ്പാനിലൊരു കൾച്ചർ ഉണ്ട്. അപ്പോൾ അങ്ങനെ
0: ജപ്പാനിൽ ശരിക്കും ആ വിഷയത്തിൽ, റോഡിൻ്റെ വിഷയത്തിൽ പല വീഡിയോസ് കാണുമ്പോൾ എത്ര നീറ്റായിട്ടാണ് എല്ലാ സംഗതി. ഇപ്പോൾ അവിടെയുള്ള നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന ഏരിയ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ വാഹനങ്ങൾക്കൊന്നും ഒരു അമിത വേഗതയില്ല, വളരെ ശാന്തമായി പോകുന്നു, ആളുകൾ നടക്കാണ്ടെങ്കിൽ ജസ്റ്റ് അവരെ കടത്തി വിടുന്നു. ഇവിടെ ശരിക്ക് ഇന്ത്യക്കാരെ പറ്റി പറയലേ, ജനങ്ങളൊക്കെ ഭയങ്കര തിരക്കിൽ ഉടനെ കാണാൻ പറ്റും, പക്ഷെ ആരും സമയത്തിനെത്തൂല എന്നൊരു ഒരു വിഷയം പറയാറുണ്ട്.
1: അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, അതിൽ ചിലപ്പോൾ ചില എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവാം, ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു എക്സെപ്ഷൻസ് കാര്യം അവിടെ ഓർത്തേക്കണം. എന്തെങ്കിലും ഒരു ട്രെയിനോ അല്ലെങ്കിൽ ഒരു എയർപോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ ഈവൻ ആംബുലൻസ് തന്നെ ചിലപ്പോൾ കിട്ടാതെ പ്രൈവറ്റ് വെഹിക്കിളൊക്കെ പോകുന്നു, അവരൊക്കെ എന്ത് ചെയ്യണം, ഫോൺ അടിച്ചുകൊണ്ട് തന്നെ പോകണം എന്നുള്ളതാണ്. മൂന്നാമത്തെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ AI ടെക്നോളജിയൊക്കെ വന്നതുകൊണ്ട് മുംബൈയിൽ ട്രാഫിക്കിൽ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റ് കത്തിയതിന് ശേഷം എല്ലാവരും ഹോൺ അടിക്കുമെന്ന് പറഞ്ഞല്ലോ, ആ ഹോണടി ഇത്ര ഡെസിബലിന് മുകളിലായാൽ വീണ്ടും റെഡ് ആവും.
0: ഓ
1: ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഓട്ടോമാറ്റിക്കലി അവർ സൈലന്റ് ആവും.
0: അതെ അതെ അതെ.
1: അതായത് ആ ലൈനിലുള്ള ആളുകളുടെ ഹോണടിയുടെ ശബ്ദം കാരണം ഒരു എനിക്ക് തോന്നുന്നു 40 or 45 അങ്ങനെ എന്തൊരു ഡെസിബലിൻ്റെ കണക്കാണ്, അത്ര ഡെസിബലിൻ്റെ മുകളിൽ നമ്മൾ അവിടുത്തെ റോഡിൽ ഇങ്ങനെ കാണാൻ പറ്റും സൗണ്ട് ഇങ്ങനെ കൂടി കൂടി വരുന്നത്. ആ ഒരു ലെവല് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ ലൈനിൽ റെഡ് കളറായിട്ട് അവർ വീണ്ടും 90 സെക്കൻഡ് 120 സെക്കൻഡ് നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ഇനിയിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു ഇത് സൈലൻസ് പഠിക്കുന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും ഒന്നും മര്യാദ പഠിപ്പിക്കാനുള്ള ഒരു ടൂൾ
0: അതെ
1: എന്ന്
0: അതെ
1: മാത്രം. മുംബൈയിലൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്, അപ്പോൾ ഇനി എവിടെ വരുമോ എന്നറിയില്ല. അതൊന്നും കൂടി ഒരു നമുക്കൊരു എന്താ പറയുക, ഒരു ഡ്രൈവിംഗ് കൾച്ചറ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹോണ് അനാവശ്യമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നതിനുള്ള, പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ ആകുമ്പോൾ സ്കൂളുകൾ, കോടതി, ഹോസ്പിറ്റലൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്.
0: യെസ്, ശരിക്കും അത് ഭയങ്കര പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ശരിക്കും. ഡ്രൈവിങ്ങും സംഗതി കുട്ടികൾക്ക് ട്രാഫിക് അവയർനെസ് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് ഡ്രൈവിംഗ് കൾച്ചർ നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഒരു ഒരു നല്ലൊരു ശീലം തന്നെയാണ്. ഇൻഷാല്ലാ നമ്മൾ വിജയികളെ പറഞ്ഞിട്ടില്ല, നമുക്ക് വിജയികളിലേക്ക് വരാം. ഇന്ന് പുതിയ ആളുകൾ ഉണ്ടാവട്ടെ എന്നാണ് നമ്മുടെ എല്ലാ ദിവസവും അതാണ് നമ്മുടെ പ്രാർത്ഥന. എന്നാലും ഇടയ്ക്കൊക്കെ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകും, അവർക്ക് കിട്ടട്ടെ എന്ന് നമ്മളെ മനസ്സിലുണ്ട്. ചില ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ മകനെ ബലിയെറുക്കാൻ കൊണ്ടുപോയ സ്ഥലം ഏതാണെന്നാണ്. അപ്പം ഇന്നലത്തെ ലൈവ് കേട്ടിരുന്നോ എന്നുള്ളതിന് ഒരു ഇതുകൂടിയാണ്.
1: അർഫ ലൈവ്
0: ആ,
1: കേട്ടിരുന്നു.
0: ഇന്നലത്തെ പങ്കെടുത്ത ആളുകൾക്ക് കുറച്ചുകൂടി ഇന്നത്തെ ക്വസ്റ്റ്യൻ സൗകര്യമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ വിജയികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 13 പേരെയാണ് നമ്മൾ വായിക്കുന്നത്. സുമയ്യ താനാളൂർ,
1: അൻസാർ തിരുവനന്തപുരം,
0: സുലൈഹ തൃക്കരിപ്പൂർ,
1: ഫിദ ഉദിരമ്പൊയിൽ,
0: റുക്കിയ പി ചമ്പക്കുത്ത്,
1: ഷിഹാബ് കൽപ്പറ്റ വയനാട്,
0: ഹസ്സൻ തിരുവോ,
1: അസ്മാബി പെരിന്തൽമണ്ണ,
0: അബ്ദുൽ മജീദ്,

0: ുന്ന വ്യക്തിയെയാണ് മുസ്ലിമെന്ന് പറയുന്നത്. മുസ്ലിം എന്നത് മതമല്ല, മറിച്ച് ഇസ്ലാം മതം അംഗീകരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെയാണ് മുസ്ലിമാണെന്ന് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ മതം ചോദിക്കുന്നിടത്ത് ഇസ്ലാം എന്നാണ് പറയേണ്ടത്. അല്ലാഹു അഅലം.
1: സിമ്പിളായ ഒരു ചോദ്യമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോ ജസ്റ്റ് ഇസ്ലാം മതം ചോദിക്കുമ്പോൾ മുസ്ലിമാണോ ഇസ്ലാമാണോ കൊടുക്കേണ്ടതെന്നുള്ള ചെറിയ ഡൗട്ട് ചില ആളുകൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവാം. ആ ഡൗട്ട് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ അലിജാബ വഴി അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ലൈവ് കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കണ്ടതിന് ശേഷം നമ്മൾ പ്ലേ ചെയ്ത് നോക്കി, നമ്മൾ കേൾക്കുന്നുണ്ട്. രണ്ട് മൂന്ന് പേര് കേൾക്കാത്ത വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഏതായാലും വിജയികളെ പ്രഖ്യാപിച്ചത് കേട്ടിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയികളെ ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിജയികൾ സുമയ്യ താനാളൂർ, അൻസാർ തിരുവനന്തപുരം,
2: സുലേഖ തൃക്കരിപ്പൂർ, ഫിദ ഉദിരമ്പൊയിൽ,
1: റുക്കിയ പി ചമ്പക്കുത്ത്, ഷിഹാബ് കൽപ്പറ്റ വയനാട്,
2: ഹസ്സൻ തിരൂർ, അസ്മാവി പെരിന്തൽമണ്ണ,
1: അബ്ദുൽ മജീദ്, ആയിഷ ഹന്ന പാലാങ്കോണം,
2: ഹഫ്സ വെള്ളില, മുഹമ്മദ് കുമ്പിടി,
1: സന ഒറ്റപ്പാലം, ഇത്രയും ആളുകളാണ്. യെസ്, ഓക്കെ. അയ്യോ, നല്ലൊരു കമൻറ്റ്, വളരെയധികം സന്തോഷം. അസ്മാബി പെരിന്തൽമണ്ണക്ക് അറിയിച്ചത് എന്താണെന്ന് വെച്ചാൽ, കണ്ണൂരിൽ നിന്ന് കയറി പട്ടാമ്പിയിൽ ഇറങ്ങാൻ പോകുന്നു, ട്രെയിൻ കയറി ആണെന്നാണ് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ, പീസ് റേഡിയോ കൂടെ ഉണ്ടായതുകൊണ്ട് ടൈം നഷ്ടമായിട്ടില്ല. ക്വിസിൽ വിജയും കൂടിയായിരുന്നു, മാഷാല്ലാ. അപ്പം വളരെ നല്ല അല്ലേ ഒരു ഫീഡ്ബാക്കാണ്, അവരുടെ സന്തോഷം ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് ഈ ഒരു അറഫ ദിനത്തിൽ ഇങ്ങനെയൊരു ദിവസത്തിൽ, മാഷാല്ലാ. അപ്പോൾ യെസ്, ഇപ്പോൾ കേൾക്കുന്നുണ്ട് എന്നത് എല്ലാവരും പറയുന്നുണ്ട്, അൽഹംദുലില്ലാ. കുറച്ച് സമയം കേൾക്കാതെ പോയി, എന്താണ് ടെക്നിക്കൽ പ്രശ്നമായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പുതിയതായി വിജയിച്ച ആളുകൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. ഇപ്പോൾ ഖൈറുന്നിസ തക്കിൽ ഇപ്പോൾ ലൈവ് കേൾക്കുന്നു എന്നത് പറഞ്ഞിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട് അൽഹംദുലില്ലാ എന്ന് ഒരുപാട് ആളുകൾ അയച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഏതായാലും കുറച്ച് സമയം കേൾക്കാത്തതിൽ ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ ലൈവിൽ ഇത്രയും പ്രോഗ്രാമുകൾ നമ്മൾ വളരെ ലൈവായി തന്നെ അൽഹംദുലില്ലാ കൃത്യമായി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യെസ്, എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. നമ്മൾ പ്രതീക്ഷിച്ചതാണ് വിജയികളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ. സഫിയ അടപ്പാൾ എല്ലാ ദിവസവും ആ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കാറുണ്ട്.
2: അതെ അതെ,
1: മാഷാല്ലാ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്ക് എത്ര നമ്പറുകൾ ഹിഫ്ദ് ഉണ്ടെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ മനഃപ്പാടം ഉണ്ടെന്നുണ്ടായിരുന്നു. കുറച്ച് ആളുകൾ നമ്മൾ ആ വിഷയത്തിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാണ് ലൈവിൽ പുതുതായി വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തിൻ്റെ നമ്പറുകൾ അതൊന്ന് ജസ്റ്റ് കാണാതെ പഠിക്കാൻ നമ്മളെല്ലാവരും ഒരു ട്രൈ ചെയ്യുക. ഒരു കൃത്യമായൊരു ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ഇത്ര എണ്ണം, അഞ്ചെണ്ണം അതല്ലെങ്കിൽ നാലെണ്ണം, അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ളായിട്ട് 114 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
2: ചെറിയ കുട്ടികളൊക്കെ ഈ രാജ്യങ്ങൾ, അതിൻ്റെ തലസ്ഥാനം, നാണയങ്ങളൊക്കെ പഠിക്കാം.
1: അതെ അതെ.
2: അതേപോലെ തന്നെ ഓരോ ദിവസവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർഡറുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ടാവും, വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ
1: കഥകളുണ്ട്.
2: അതെ അതെ,
1: ഒരുപാട് സംഗതി. പക്ഷെ അത് ജസ്റ്റ് ഇങ്ങനെ നമ്പർ പറയുക, അതിൻ്റെ സുഹൃത്ത് പറയുക, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫാത്തിഹ, രണ്ട് ബക്ര, ഇങ്ങനെ പറഞ്ഞ് പോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്യണം.
2: അതെ,
1: കേൾക്കുന്ന സമയത്ത് ഇപ്പം ഒരു ഒരു വഴിവിളക്ക് വന്നു, ബ്രാക്കറ്റിൽ ഇങ്ങനെ നമ്പറാണ് ഖുർആൻ 45 ഒരു പുള്ളിട്ടിട്ട് ഇത്ര, അപ്പോൾ അത് ഇത്രയാണ്, അല്ലെങ്കിൽ 50, അപ്പോൾ 50 വരുമ്പോൾ ആ സൂറത്ത് ഖാഫ്, അങ്ങനെ ഒരു ഒരു ഒരു മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പുതുക്കണം. ആ പുതുക്കലാണ് മൊബൈൽ ഫോൺ വന്നപ്പോൾ ഇല്ലാതായത്. ലാൻഡ് ഫോൺ വന്നപ്പോൾ നമ്മൾക്കത് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് വെക്കും, അല്ലെങ്കിൽ നമ്മളെ ജസ്റ്റ് പണ്ടൊക്കെ ഒരു ഫോൺ ബുക്ക് ഉണ്ടായിരുന്നു, എല്ലാവരുടെ കീശയിലും ഒരു ചെറിയൊരു ഒരു ഡയറക്ടറി പോലുള്ളൊരു ബുക്ക്, ഇങ്ങനെ എപ്പോൾ നമ്പർ കേൾക്കുമ്പോൾ അതിലാണ് എഴുതി വെക്കുക ആൾക്കാരുടെ നമ്പർ, എന്നിട്ട് അതിലിങ്ങനെ തപ്പിയിട്ട് ആ ഇന്നാളെ നമ്പറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഓരോ പേജ് മറിച്ച് മറിച്ച് മറിച്ച് നോക്കിയിട്ട് ഒക്കെ അനുഭവങ്ങളാണ്. പക്ഷേ അതിലേക്കാൾ വലിയ സൗകര്യങ്ങൾ നമുക്ക് വന്നു. പക്ഷേ നമ്മളെ മൈൻഡിൻ്റെ മെമ്മറി ഒരു അതിനെന്തായിട്ട് നമ്മൾ തടയിടരുത്. ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇൻഷാല്ലാ. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഖൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ ആശംസകൾ നേർന്നിട്ടുണ്ട്. എൻ്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം കനിഞ്ഞില്ല എന്നൊരു ഒരു പരിഭവം നഫീസ പി എ താമരശ്ശേരി അറിയിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ വീണ്ടും വരും ദിവസങ്ങളിൽ പുതിയ ക്വിസുകൾ നടക്കുമ്പോൾ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാല്ലാ, പ്രതീക്ഷയാണല്ലോ ശരിക്കും ജീവിതത്തിൻ്റെ ഇന്ധനം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു ആയുസ്സിൽ സന്തോഷത്തിന് വക നൽകുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അത് ഞാൻ ചെറിയൊരു സംഗതി കൂടി ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്കും ആ വിഷമം വലിയ സമപ്രയാസമുള്ളതായിരിക്കും. അതിലൂടെ നമ്മൾ അള്ളാഹു തന്ന മറ്റു പല ഒരുപാട് അനുഗ്രഹങ്ങൾ അതൊക്കെ ശരിക്കും മറന്നു പോകും. ആ സമയത്ത് മറന്നു പോകുന്നൊരു ഒരു വിഷയമുണ്ട്. നമ്മുടെ ചിന്തയെ അങ്ങോട്ട് കൊണ്ടുപോയാൽ വളരെയധികം സമാധാനപ്പെടാൻ നമുക്ക് കഴിയും. അത്തരം സന്ദർഭങ്ങളിൽ അൽഹംദുലില്ലാഹ് എന്നെ ഏരിയകളൊക്കെ ക്ലിയർ ആണല്ലോ, ഈ പ്രശ്നം ഇവിടെ മാത്രമല്ലേ പ്രശ്നമുള്ളൂ എന്ന രൂപത്തിലുള്ള റീഡിംഗ് വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തിൽ വളരെ സമാധാനപരമായി നമുക്ക് ജീവിതം മുന്നോട്ടുണ്ടാക്കാൻ കഴിയും. ഇൻഷാല്ലാ,
2: പലപ്പോഴും അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് എന്താ പറയുക, നമ്മളങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം കൂടിയായിരിക്കും. ഇപ്പോൾ പണ്ട് ഒരു പുലരി വെട്ടലത്തിൽ ആരിസ് മുലി പറഞ്ഞത് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ഓർമ്മയാണ്. അതായത് നമ്മൾ വീട്ടിൽ സ്ഥിരം എന്താ പറയുക ഡെറ്റോൾ ഉപയോഗിച്ച് കഴിക്കാറില്ല. വീട്ടിലെ ഒരു മുറിയിൽ നമ്മൾ സ്ഥിരം തുടക്കുമ്പോൾ ഡെറ്റോൾ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു എന്താ പറയുക വലിയ പണം കൊടുത്ത് വാങ്ങി എന്തെങ്കിലും ഉപയോഗിക്കണം, സാധാ വെള്ളം കൊണ്ടാണ് നമ്മൾ തുടക്കലൊക്കെ. പക്ഷെ ഒരു ദിവസം ഒരു എലി ചത്തു, എലിയോടെ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്നും കൂടി റിസ്ക് എടുത്തിട്ട് ഡെറ്റോളൊക്കെ ഇട്ട് ഒന്ന് കഴുകും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ എന്നുള്ള ഒരു ആരിസ്മലി പണ്ടൊരു പുലരി വെട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പാപങ്ങൾ വന്നു വിചാരിച്ച് അതൊരു എന്താ പറയുക അല്ലെങ്കിൽ അതൊരു ഒരു പ്രയാസമാണ് നമുക്ക്. പക്ഷെ ആ പ്രയാസം മാറ്റാനുള്ള ഒന്നുകൂടി നല്ല ശുദ്ധിയാവാനുള്ള ഒരു മാർഗമായിട്ട് അതിനെ കണ്ടാൽ മതിയെന്ന് പണ്ട് പറഞ്ഞൊരു ഓർമ്മയുണ്ട്.
1: യെസ്, ഓക്കെ. അപ്പോൾ ചില പരിഭവങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ വിജയിയാണെന്ന് പറയുന്ന ശ്രോതാക്കൾ, മാഷാല്ലാ ഉത്തരം ശരിയായി. അപ്പോൾ ഉത്തരം ശരിയാണെന്നൊക്കെ അവർ വിജയികളാണ്. നമ്മൾ പറയുന്നത് തന്നെ വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നും വിജയിയാണ്, സിസ്റ്റം കണിഞ്ഞില്ലെങ്കിലും എന്നാണ് പറയുന്നത്. അറഫ ദിനത്തിലെ പ്രത്യേക വിജയികൾക്ക് പ്രത്യേക ആശംസകൾ നേർന്നുകൊണ്ട് ശുഐബ നമ്മുടെ പട്ടണം നമ്മുടെ കൂടെ ഉണ്ട്. ലൈവിൽ ചെറിയൊരു സമയം ശബ്ദം കേൾക്കാതെ പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ കേൾക്കാൻ തുടങ്ങി എന്ന സന്തോഷത്തിൻ്റെ വർത്തമാനം. യെസ്, 40 സുഹൃത്തുകൾ വരെ അറിയാം, മാഷാല്ലാ. അപ്പം പഠിക്കുന്ന ആളുകളുണ്ട് ആ വിഷയത്തിൽ, തുടരുക. ഇത് വളരെ സിമ്പിളായിട്ട് ശരിക്കിരുന്നാലൊരു മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റും. നമ്മളത് അങ്ങനെ അത്ര ഒരു ബേഡൻ നമ്മൾ നേരിടാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡെയിലി നമ്മൾ ഡെയിലി ബേസിസിൽ ഒരു 5-6 എന്നൊക്കെ നമ്പർ വെച്ചിട്ട് പഠിച്ചു പോയാൽ അത് പിന്നെ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഹിഫ്ദ് ചെയ്യുന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരുണ്ടെങ്കിൽ അതും റിപ്പീറ്റേഷൻ ഭയങ്കര ഒരു ഘടകമാണ്. എന്ത് ചെയ്യണം, ഹിഫ്ദ് നല്ല രൂപത്തിൽ മനസ്സിൽ നിൽക്കണമെങ്കിൽ നന്നായി റിപ്പീറ്റ് ചെയ്യണം. പിന്നെ ഹിഫ്ദ് നല്ല രൂപത്തിലാവണമെങ്കിൽ നല്ല രൂപത്തിൽ പഠിക്കണം. പല ആളുകളും വളരെ ഫാസ്റ്റായി ഓടി പഠിക്കുന്ന ആളുകളുണ്ട്. ആ ഓട്ടം, ഓതിക്കൊണ്ടുള്ള ഓട്ടം നമ്മൾ ഒഴിവാക്കിയിട്ട് മെല്ലെ സാവകാശത്തിൽ ഓതി പഠിച്ചാൽ പിന്നീട് ചെല്ലുമ്പോഴും ആ ഹിഫ്ദ് വളരെ സൂപ്പറായി നമ്മുടെ മൈൻഡിലുണ്ടാകും, മറക്കാതെ ഉണ്ടാകും എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇൻഷാല്ലാ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവ് അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. വളരെ ലൈവായി, ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ചെറിയൊരു സമയത്ത് കേൾക്കാതെ ആയപ്പോഴേക്കും വളരെ നല്ലൊരു പ്രതികരണമാണ് നമ്മുടെ ശ്രോതാക്കൾക്കിടയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മനുഷ്യന്മാരുണ്ടാക്കുന്ന സംവിധാനങ്ങളാണ്, ആ സംവിധാനങ്ങൾക്ക് എപ്പോഴും കേടുപാടുകൾ വരാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇതൊരു സിസ്റ്റം അല്ലേ, ഇതൊരു സിസ്റ്റമാണ്. പക്ഷേ റബ്ബിൻ്റെ സെറ്റപ്പുകളെ, ഇപ്പോൾ നമ്മളെ ബോഡി എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ ആകാശഗോളങ്ങൾ എല്ലാ സംഗതികളും എടുത്തു നോക്കിയാലും അതിൽ പെർഫെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. സുബ്ഹാനല്ലാ, അത് അത്രമേൽ. ഇങ്ങനൊക്കെ ഉണ്ടായിട്ടും റബ്ബിനെ കുറിച്ച് അറിയാത്ത കുറേ ആളുകൾ, അല്ലെങ്കിൽ അറിയാത്തല്ല അറിഞ്ഞിട്ടും അറിഞ്ഞിട്ടില്ല എന്ന് നടിക്കുന്ന അങ്ങനെയൊക്കെ ഒരാളുണ്ടോ എന്ന് ചോദിച്ച് വീണ്ടും ഗർഭ നടിച്ചു പോകുന്ന ആളുകളുണ്ട്. വളരെ സങ്കടം എന്നേ അതിനെ പറ്റി പറയാനുള്ളൂ. അവർ പഠിക്കട്ടെ, അല്ലെങ്കിൽ ഇതാത്ത് കൊടുക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ മനുഷ്യനുണ്ടാക്കുന്ന ഇത്തരം സംഗതികളൊക്കെ എന്തുണ്ട്, ഒരു പോരായ്മകളും കുറവുകളുണ്ടാവും.
2: അതെ,
1: അത് എത്രയായാലും അത് അംഗീകരിച്ചേ പറ്റൂ.
2: അതെ, റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയുന്നുണ്ടാവും ഇത് എവിടെയൊക്കെയാണ് ഒന്ന് സ്റ്റക്കായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒന്ന് സ്റ്റക്കായാൽ അവർക്ക് ഉള്ളിൽ ചെറിയൊരു ആദ്യമൊക്കെ ഉണ്ടാവും. സാധാരണ മുമ്പ് ചില സമയങ്ങളിൽ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കുറച്ച് സമയത്തേക്ക് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു.
1: അതെ അതെ.
2: ആ സമയത്ത് ലോകം മൊത്തം ഒന്ന് സ്റ്റക്കായി എന്നൊക്കെ ഉള്ള വാർത്തകൾ നമുക്ക് പിന്നീട് പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു.
1: ശരിക്കും ഇപ്പം നമ്മളെ പിന്നെ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിലെ വളരെ വലിയ പ്രയാസങ്ങൾ വന്നിട്ട് ബ്ലോക്കാവുന്ന സന്ദർഭം നമ്മളെ കോവിഡ് വന്ന സമയത്ത്.
2: അതെ.
1: അപ്പം അങ്ങനത്തെ സന്ദർഭങ്ങളിലും മനുഷ്യൻ കൈമലർത്താണ്. എത്രമേൽ ആധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യൻ എന്താണ് അവിടെ തടുക്കാൻ കഴിയാതിരിക്കുകയാണ്. അപ്പം ഇത്തരം സംഗതികൾ ഇപ്പോൾ പ്രകൃതിയിൽ അള്ളാഹു വെച്ചിട്ടുള്ള ഒരുപാട് സംഗതികൾ, അതായത് ഇപ്പോൾ വെള്ളം, കാറ്റ്, തീ, ഈ സംഗതികളൊക്കെ അതിൻ്റെ ഒക്കെ നമുക്ക് ആവശ്യമാണ്. വെള്ളം നമുക്ക് വേണം, കാറ്റ് വേണം, തീ വേണം, നിത്യജീവിതത്തിന് അതൊക്കെ അത്യന്താപേക്ഷിതമായ സംഗതികളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അളവ് കൂടിയാൽ പിന്നെ മനുഷ്യനെ ഒന്നും തടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ അവിടെ മനുഷ്യൻ നിസ്സഹായനാകുന്നു, തനിക്ക് ഇത്രയും പോരാ, നമ്മൾ ചെയ്ത കൂട്ടിയ കാര്യങ്ങളൊന്നും ഇത് പോരാ എന്ന് തോന്നുന്ന ഘട്ടം. അതെത്ര കഴിഞ്ഞാലും മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ എന്താണ് എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കുറവുണ്ടാകും. അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇത്തരം സംഗതി ഇപ്പോൾ ഏത് വിഷയം വരുമ്പോഴും റബ്ബിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പം അത് വലിയൊരു ഒരു ഒരു ചിന്തയാണ്. അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഈയൊരു ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ ലൈവ് അൽഹംദുലില്ലാ 2 മണിക്കൂർ ഇപ്പോൾ കഴിയാറായി. തുടക്കം മുതൽ നമ്മൾ പറയുന്നൊരു വിഷയമുണ്ട്, റേഡിയോ എന്ന് പറയുന്ന വലിയൊരു തോഫിക്ക്. പീസ് റേഡിയോ സംവിധാനം 2016 ഏപ്രിൽ 16 അല്ലേ, അന്നാണ് റേഡിയോ സംവിധാനം തുടങ്ങിയത്. ഈ 10 വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ റേഡിയോയുടെ ഈ ഒരു ശബ്ദ സഞ്ചാരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ നമ്മൾ ഒരു ശ്രോതാവ് പങ്കുവച്ച സംഗതി വായിക്കാം. ഈ സമയത്ത് നമ്മൾ വായിക്കേണ്ട ഒരു സൂറത്തിൻ്റെ തുടക്കം ഓർമ്മപ്പെടുത്താം. സൂറത്ത് ഇബ്രാഹിം ആദ്യം കൊടുത്ത ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇബ്രാഹിം നബിയുടെ ചരിത്രങ്ങളാണത്. എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നു, വായിക്കാൻ ശ്രദ്ധിക്കുക എന്നൊരു ശ്രോതാവ് അറിയിച്ചിട്ടുണ്ട്.
2: അമാനുവലിൻ്റെ തഫ്സീറിൽ സൂറത്തുൽ ഇബ്രാഹിമിൻ്റെ തുടക്കത്തിൽ ഇബ്രാഹിം നബിയുടെ മുഴുവൻ ചരിത്രവും ഇങ്ങനെ അതിൻ്റെ മൊത്തം ഒരു ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അതിൽ മാപ്പ് വരെ കൊടുത്തിട്ട് അതെവിടെയാണ് ആ സ്ഥലം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പറ്റാവുന്ന ആളുകളൊക്കെ ഇന്നത്തെ ദിവസം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ദുൽഹിജയിലെ ആദ്യ ദിവസങ്ങളിലായാലും
1: അതെ. നമ്മൾ നേരത്തെ സൂറത്ത് ഖുർആന്റെ നമ്പർ പറഞ്ഞല്ലോ. അപ്പോൾ ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി അമ്മ ജുസുലെ എല്ലാ സൂറത്തിൻ്റെ നമ്പർ അറിയുന്നു. മാഷാല്ല, അമ്മ ജുസുലെ 37 സൂറത്തുണ്ട്.
2: അതെ.
1: അത്രയും സൂറത്തുകളുടെ ഏതൊക്കെയാണ് നമ്പറെന്നും 78 മുതലാണ് നമ്പറുകൾ ഓരോന്നും ഏത് സൂറത്തും. അത് മാഷാല്ല വളരെ നല്ല കീപ്പ് ചെയ്യേണ്ട സംഗതിയാണ്. മാഷാല്ല ബറക്കല്ലാഹു ഫീക്കും. പിന്നെ യെസ്, ഇന്നത്തെ ലൈവ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് അറിയിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, പങ്കുവെക്കാം. ഇന്നത്തെ സ്വരം നമ്മൾ മാഷാല്ല വളരെ നല്ല ഒരു സ്വരമായിരുന്നു. നമ്മൾ നീട്ടുന്ന കൈകൾ തട്ടല്ലേ എന്നുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു ഒരു തേട്ടം. അപ്പം എല്ലാവരും പെരുന്നാളിൻ്റെ ഒരുക്കത്തിലായിരിക്കും. നാളെ പെരുന്നാളിൻ്റെ വിഷയത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും. നമ്മൾ ഈ ഒരു അവസരത്തിൽ ചെറിയൊരു കാര്യം ഉണർത്തുകയാണ്, ഈദ് കിസ്വ, നമ്മുടെ പെരുന്നാളിനെ നമ്മളിൽ കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന പിസ്റേഡിയുടെ കൂടെ സഞ്ചരിച്ചു വരുന്ന ആളുകൾ ഈദ് കിസ്വയം കേട്ടിട്ടുണ്ടാകും മുമ്പും. നമ്മുടെ പാവപ്പെട്ട നമ്മുടെ കൂട്ടത്തിലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് 16 വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത്. 16 വയസ്സുള്ള കൂട്ടുകാർക്ക് പെരുന്നാളിന് ഡ്രസ്സെടുക്കാൻ ചെറിയൊരു സഹായം, ഇഷ്ടം സ്റ്റുഡൻസ് നടത്തുന്ന സഹായമാണ് ഈദ് കിസ്വ. അത് അതിൻ്റെ ഭാഗമാവാൻ, അതിൻ്റെ കൂടെ നിൽക്കാൻ നമുക്കൊക്കെ സാധിക്കണം. ചെറിയൊരു സഹായം നമ്മുടെ നാട്ടിലുള്ള ഇത്തരം ആളുകൾക്ക്, സ്റ്റുഡൻസിൻ്റെ ആളുകൾക്ക് കോൺടാക്ട് ചെയ്താൽ അതിനെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയും. 2 രൂപത്തിൽ സഹായിക്കാം. അവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അതല്ല, സാമ്പത്തികമായി കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ അത്തരം വിഷയത്തിൽ എൻ്റെ വക ഒരു കുട്ടിക്ക് ഒരു ഒരു പെരുന്നാൾ പുഞ്ചിരി സമ്മാനം, പുതിയൊരു ഡ്രസ്സ് കിട്ടുക എന്നുള്ള എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ തീരെ കിട്ടാത്ത, അതിന് വളരെ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കിട്ടുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്, അതിനൊരു വലിയൊരു സന്തോഷമുണ്ട്.
2: 1,300 രൂപയാണ്
1: ഒരു ഓഹരി, അല്ലെങ്കിൽ ഒരാളുടെ ഡ്രസ്സ്, ഒരാളുടെ പെരുന്നാൾ പുഞ്ചിരിക്കുള്ള ഇപ്പോൾ ഉള്ള വില, അതിങ്ങനെ കൂടി കൂടി വന്നാണ്. ആ 1,000 രൂപയിലായിരുന്നു മുമ്പുണ്ടായിരുന്നത്, പിന്നെ 1,300 ആയി. അൽഹംദുലില്ലാ, ഒരുപാട് ജനലക്ഷങ്ങൾ അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്, ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താം.
2: ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്, രാവിലെ റേഡിയോ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്
1: ആസിയ റഫീഖ് തിരൂർ.
2: അതെ, അതുപോലെ മറ്റൊരു ഫീഡ്ബാക്ക് വന്നിട്ടുള്ളത് ട്രഷർ ഹണ്ടിനെ പറ്റി നേരത്തെ ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ.
1: ട്രഷർ ഹണ്ട് ബലിപെരുന്നാളാകുമ്പോൾ പെരുന്നാളിന് അന്നല്ല ഉണ്ടാവുക, പിറ്റേ ദിവസമാണ് ബലിപെരുന്നാൾ. അന്നത്തെ അറിവും കാര്യങ്ങളും ഒക്കെ തിരക്കായതുകൊണ്ട് പിറ്റേ ദിവസമാണ് ഉണ്ടാവുക. പെരുന്നാളിൻ്റെ ദുൽഹിജ്ജ 11 ഇൻഷാല്ലാ. അപ്പോൾ പെരുന്നാൾ പിറ്റേന്ന്, അപ്പോൾ പെരുന്നാൾ പിറ്റേന്ന് പൊളിക്കും ഇൻഷാല്ലാ. ട്രഷർ ഹണ്ടിൽ വെയിറ്റ് ചെയ്യാണ് എല്ലാവരും. അപ്പോൾ ക്വിസുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അത് ഭയങ്കര ഒരു ക്രേസാണ് മാഷാല്ലാ. അറിവ് നേടുക എന്നുള്ളത് അതിലൊരു മത്സര ബുദ്ധി. ഇപ്പോൾ റേഡിയോയിലും ലൈവിൽ വളരെ ലൈവായി തന്നെ ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് വലിയ തോഫീക്കാണ്. നമ്മൾ ഇൻഷാല്ലാ ലൈവ് അതിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും രാവിലെ മുതൽ ഇതിൻ്റെ കൂടെയുള്ള എല്ലാ ശ്രോതാക്കൾക്കും ഈ ഒരു ദിവസത്തിൽ, അറഫ ദിവസത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഈ ദിവസത്തിൽ ഒരുപാട് കർമ്മങ്ങൾ നിർവഹിക്കാനും പ്രാർത്ഥനകൾ അധികരിപ്പിക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വിടവാങ്ങുന്നു. ഞാൻ ജസീൽ കൊടിയത്തൂർ,
2: ഞാൻ സബീൽ ചെറുവാടി,
1: ടെക്നിക്കൽ ഭാഗത്തു നിന്നും ഇർഫാൻ കൊടിയത്തൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെ നുസാൻ രണ്ടത്താണിയാണ്. ഞാൻ മുസ്തഫ അൻസാരി.
1: എന്തൊക്കെയുണ്ട് മുസ്തഫക്ക വിശേഷം?
0: എന്താ, അൽഹംദുലില്ലാ, റാഹത്താണ്. ഇന്ന് വളരെ സന്തോഷത്തിലാണ് അല്ലേ നുസാൻ?
1: നമ്മൾ ദിവസത്തിന് പ്രത്യേകത ഉണ്ടാവും.
0: അതെ അതെ.
1: എന്താണ് അറിയോ?
0: എന്തപ്പൊന്നും പറയല്ല. നമ്മള് നമുക്ക് അള്ളാഹു സുബ്ഹാന തആല അനുവദിച്ചു തന്ന രണ്ട് ആഘോഷങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്.
1: അതോടൊപ്പം തന്നെ ഇന്ന് കേൾക്കുന്നതിൽ ഒരുപാട് പേർ നോമ്പുകാരായിരിക്കും.
0: തീർച്ചയായിട്ടും
1: അല്ലേ?
0: അതെ,
1: അറഫ നോമ്പ് പ്രഖ്യാപിച്ച് അത് കേൾക്കാൻ റെഡിയായത് അത് നോറ്റിരിക്കുന്ന ആൾക്കാരായിരിക്കും പല ആൾക്കാരുണ്ടാവുക.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: അപ്പോ അത് കൃത്യമായിട്ട് നമ്മള് മനസ്സിലാക്കി അൽഹംദുലില്ലാ. എന്തായാലും ആ നോമ്പിന്റെ ഒരു ചൈതന്യവും, എന്നാൽ അതോടൊപ്പം നാളത്തെ പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലൊക്കെ, ചിലപ്പോൾ വീട്ടിലൊക്കെ നാളിപ്പോ എന്തുണ്ടാക്കണം എന്തായിരിക്കും എന്നുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത്. ഈ ഒന്ന് പലപ്പോഴും ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ടുള്ള വീട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്താണെന്നറിയോ? ഒരു മാറ്റം എന്താ വെച്ചാല്, ഈദുൽ ഫിത്തർ ആകുമ്പോൾ എന്ന് എപ്പോഴാ മാസം കാണാ എന്നാണോ നാളെ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് തന്നെ പെരുന്നാൾക്ക് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കും, എന്തൊക്കെ ഒരുങ്ങണം എന്ന രൂപത്തിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിന. ചിലത് മാസം കണ്ടിട്ട് തീരുമാനിക്കുന്നവരുണ്ടാവും, മാസം കണ്ട് തീരുമാനം. പക്ഷേ ഈദുൽ അദ്ഹ പലപ്പോഴും പ്രീ പ്ലാൻഡ് ആയിരിക്കും ഫുള്ള്, കാരണം ഏകദേശം 10 ദിവസം മുമ്പിനെ മാസം കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കൊരു പ്രീ പ്ലാൻഡ് ആയിരിക്കും. അപ്പോൾ എന്തായാലും അതിനുള്ള ഒരുക്കത്തിലും കുറച്ചും കൂടി ഒരു ഹറിബറി കുറഞ്ഞ ഒരു പെരുന്നാളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഹറിബറി കുറഞ്ഞ പെരുന്നാളായിരിക്കും എന്ത്, ഈദുൽ അള്ളാഹ എന്ന. ഈദുൽ ഫിത്തർ അങ്ങനെയല്ല, ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളതാണ്ട്, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവം വെച്ച് പറയുന്നത്. ഹറിബറി കൂടുതലായിരിക്കും എന്ത്, ഇതിൽ നാളത്തെ കാര്യങ്ങൾ ഉണ്ടാക്കലും ബിരിയാണിക്ക് ദമ്മിടലും അല്ലെ, അതിനുള്ള കറി അരിയലും സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ കുറച്ചും കൂടി എളുപ്പത്തിലായിരിക്കും ഇൻഷാല്ലാ. എന്തായാലും ഇൻഷാല്ലാ ഇന്നത്തെ ഒരു അറഫാ ദിനത്തിന്റെ ചൈതന്യം മനസ്സിൽ പുറത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ വൈബോട് ആരംഭിക്കുകയാണ്
0: ഇൻഷാല്ലാ. അതെ, ഒരുപാട് സന്തോഷത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കാവുന്ന ഒരു ദിനം കൂടിയാണിന്ന്. ഏതായിരുന്നാലും റേഡിയോ എന്നത്തെയും പോലെ നിങ്ങളുടെ കൂടെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെ കടന്നു വന്നിരുന്നു. ഇപ്പോൾ റേഡിയോ വൈബ്സിന്റെ ഈ സമയത്ത് നമ്മൾ ആദ്യമായി പ്രവേശിക്കുന്നത് ഇൻസൈറ്റിലേക്കാണ്.
1: ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്ന ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മലിക് സലഫിയാണ്. ഖുർആൻ പ്രവാചകന്റെ വചനമോ എന്നുള്ള വിഷയത്തിലാണ് നമ്മോടൊപ്പം ചേരുന്നത് സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ എതിരാളികൾ കാലങ്ങളായി വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടം മുതൽ അത് അനവരതം തുറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ജിന്നുകളും മനുഷ്യരും ഒരുമിച്ചു കൂടിയാലും അതുപോലെ ഒന്ന് കൊണ്ടുവരുവാൻ സാധ്യമല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഖണ്ഡിതമായി പ്രഖ്യാപിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ഖുൽ ഇൻജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യുഅതൂ ബിമിത്ലി ഹാദൽ ഖുർആനി ലാ യുഅതൂന ബിമിത്ലിഹി വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ളഹീറ. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ മനുഷ്യന്മാരും ജിന്നുകളും ഖുർആൻ പോലത്തെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ചു കൂടിയാലും അതുപോലെ ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവരിക സാധ്യമല്ല. ആ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെയും അതിൻ്റെ പ്രോജ്വലതയെയും ചെറുതാക്കി കാണിക്കാനും അവഗണിക്കാനുമൊക്കെ ശത്രുക്കൾ പരിശ്രമിച്ചു വന്നിട്ടുണ്ട്. അക്കാര്യം വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചതാണ്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ നൂറിനെ ഒതുക്കെടുത്താനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, സത്യ നിഷേധികൾക്ക് എത്ര ഉറപ്പാണെങ്കിലും അള്ളാഹുവിൻ്റെ ഈ നൂറിനെ അവൻ പൂർത്തിയാക്കും, അതവൻ സംരക്ഷിക്കുകയും ചെയ്യും. മനുഷ്യന്മാരുടെ കൈകടത്തലുകളില്ലാത്ത ആർക്കും വേഗത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പൂർണ്ണമായ സംരക്ഷണം. ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്ന ലഹു ലഹാഫിളൂൻ. നിശ്ചയം ഇതിനെ നാം ഇറക്കിയതാണ്, ഈ ദിക്റിനെ നാം സംരക്ഷിക്കും. അപ്പോൾ നേർക്കുനേരെ വിശുദ്ധ ഖുർആനിനെ എതിർക്കാൻ കഴിയുകയില്ല, അതിൻ്റെ പ്രോജ്വലതയ്ക്ക് കോട്ടം തട്ടിക്കാൻ സാധിക്കുകയില്ല, അതിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനുള്ള പരിശ്രമം അത് വൃഥാവിലാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകൾ എന്താണ് ഈ മഹാപ്രകാശത്തെ ഇരുട്ടിലാക്കാൻ ഉള്ള വഴി എന്ന് അവർ ആലോചിച്ചുകൊണ്ടാണ് പലപ്പോഴും അവാസ്തവമായിട്ടുള്ള, സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അതേസമയത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കഴിയുമെന്നവർ വിചാരിക്കുന്ന തരത്തിലുള്ള ചില ശുഭഹാത്തുകൾ അവർ പടച്ചുവിടാറുള്ളത്, അഥവാ ചില സംശയങ്ങൾ അവർ ഉണ്ടാക്കി വിടാറുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ എടുത്തു വച്ചുകൊണ്ടും വിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കത്തെ ചോദ്യം ചെയ്തുമൊക്കെയാണ് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കെടില്ലാത്തം പറഞ്ഞ ഒരു കാര്യമാണ് ലാ യതീഹിൽ ബാത്തുലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്. വിശുദ്ധ ഖുർആനിലേക്ക് അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരിക്കലും ഒരു ബാത്തിലും കയറി വരികയില്ല, സംരക്ഷിതമാണത്. തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്, സ്തുത്യർഹനും യുക്തിമാനുമായ പടച്ചറബിൻ്റെ അടുക്കൽ നിന്നാണ് ഇത് അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സംശയങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആ സംശയങ്ങളുടെ മറുപടികൾ കേൾക്കുമ്പോൾ ഖുർആനിൻ്റെ പ്രോജ്വലതയും ഖുർആനിൻ്റെ അമാനുഷികതയും ഖുർആനിൻ്റെ ഭംഗിയും ഖുർആനിൻ്റെ മഹത്വവുമെല്ലാം നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ള ചില സംശയങ്ങൾ, ചില ശുബ്ഹത്തുകൾ, അവക്കുള്ള

ഖുർആന്റെ വാക്കുകൾ മാത്രമാകുന്നു ഈ വിശുദ്ധ ഖുർആൻ. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹാഖയിൽ ഉള്ളതാണ്, അതിലാർക്കും തർക്കമില്ല. അപ്പോൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമാണ് ഖുർആൻ എന്നാണ് അവർ ആരോപണം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രസ്തുത ആയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും അതിൻ്റെ കോണ്ടക്സ്റ്റ് അഥവാ അതിൻ്റെ സാഹചര്യവുമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ എന്താണ് ഈ ആയത്തിൽ പറയുന്ന കാര്യം? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയ വാചകമാണോ, അതിനിത് തെളിവാണോ എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകും. രണ്ട് ആശയ സാധ്യതകളാണ് ഈ ആയത്തിന് മുന്നിലുള്ളത്. ഒന്ന്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. കാരണം അത് പറഞ്ഞതിന് ശേഷം ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദി ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ, തൊട്ടടുത്ത ആയത്തെന്താണ്? അള്ളാഹുവിൻ്റെ അർശിൻ്റെ സ്ഥാനത്ത്, അതിൻ്റെ അടുത്ത് ഉന്നതമായ സ്ഥാനമുള്ള ഒരു ദൂതൻ്റെ വാചകമാണിത്. അപ്പോൾ ഇത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതിക്കൊടുത്ത വാചകമാണ് എന്നാണ് ഈ പറയുന്നത്. അവിടെ റസൂൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അതിൻ്റെ തെളിവെന്താണ്? തൊട്ടടുത്ത വാചകം തന്നെ. കാരണം ഈ റസൂലിനെക്കുറിച്ച് ആരാണ് ഈ റസൂൽ എന്ന് പറഞ്ഞാൽ ആ ദൂതനാരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് എന്ന് വെക്കുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് വെച്ചാലും, കാരണം വിശുദ്ധ ഖുർആനിൻ്റെ ചില സിയാഖുകളിൽ നിന്ന്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്താണ്? സൂറത്തുൽ ഹാഖയിൽ കാണാം, വമാഹു ബിഖൗലി ഷാഇരിൻ ഖലീലമ്മാ തുഅ്മിനൂൻ. അതൊരിക്കലും ഒരു കവിയുടെ വാചകമല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു കവിവാചകമല്ല, ഒരു കവിതയല്ല, ഒരു കവി കെട്ടിയുണ്ടാക്കിയ നിർവിനമായ കവിതകളല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞ വാചകങ്ങളാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാചകങ്ങളാണ്. വലൗ തഖവ്വല അലൈന ബഅദ ലഖാവീൽ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം എങ്ങാനും നമ്മുടെ വാചകത്തിൽ ഇല്ലാത്തൊരു കാര്യം കെട്ടിപ്പറഞ്ഞാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം എന്ന അർത്ഥത്തിലും വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കി എന്നതാണോ? ഒരിക്കലും അല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഖുർആൻ പറയുകയില്ല, വിശുദ്ധ ഖുർആൻ എത്തിച്ചു കൊടുക്കുകയും ആ ഖുർആൻ കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹി അൽമുത്തഖീൻ. താങ്കളുടെ ഭാഷയിൽ നാം അത് എളുപ്പമാക്കിയിരിക്കുന്നു, അറബി ഭാഷയിൽ. ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ, നിങ്ങൾ ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം. വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ധ, ധിക്കാരികളായ ആളുകൾക്ക് മുന്നറിയിപ്പും കൊടുക്കണം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം റസൂലുള്ളാഹിൻ്റെതാണ് എന്ന് പ്രത്യക്ഷാർത്ഥത്തിൽ വേണമെങ്കിൽ പറഞ്ഞാൽ പോലും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി കെട്ടിപ്പറഞ്ഞുണ്ടാക്കി എന്നതല്ല. നേരെ മറിച്ച് പ്രസ്തുത സൂറത്തുകളിൽ തന്നെ തൻസീലു മിർ റബ്ബിൽ ആലമീൻ, അത് റബ്ബിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു ഷാഇറിൻ്റെ വാചകമല്ല, ഒരു കാഹിനിൻ്റെ ജ്യോത്സ്യൻ്റെ വാചകമല്ല എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിന് ശേഷമാണ് അത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അറബി ഭാഷാ നിയമപ്രകാരം ഇളാഫത്ത് രണ്ട് തരത്തിൽ ഉണ്ട്. ഒരാളിലേക്ക് രണ്ട് തരത്തിൽ ഇളാഫത്ത് ചെയ്യാം, ചേർത്തി പറയാം. ഒന്ന്, ഇളാഫത്തു അദാ, അതായത് ആ കാര്യം ചെയ്യുന്ന വ്യക്തി. അത് രണ്ടാമത്തത് ഇളാഫത്തു ഇൻഷാ,
ഒരു കാര്യം ഉണ്ടാക്കി

0: ഇളക്കിയ ആളിലേക്ക് ചേർത്തി പറയാം. ഇവിടെ ഉദാഹരണമായി പറഞ്ഞാൽ, ബാബു ഹദീദിൻ, ഇരുമ്പിൻ്റെ വാതിൽ എന്നു പറഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ വാതിലിൻ്റെ ഉടമസ്ഥാവകാശം അത് ഇരുമ്പിനാണ് എന്നതല്ലോ അതിൻ്റെ അർത്ഥം. അതുപോലെ ഇത് ഒരു പ്രവാചകൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉണ്ടാക്കിയത് പ്രവാചകനാണ്, ആ വാക്കിൻ്റെ പൂർണ്ണമായ മിൽക്കിയത്ത് പ്രവാചകനാണ് എന്നർത്ഥത്തിലല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എത്തിച്ചിട്ടുണ്ട്, പ്രവാചകനത് അദാ ചെയ്തിട്ടുണ്ട് എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ്റെ തിരുനാവിലൂടെ തന്നെ നമുക്ക് കാണാം, തൻസീലു മിർ റബ്ബിൽ ആലമീൻ, പ്രവാചകൻ തന്നെ ഓതിത്തുന്നതാണ് ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ള വാചകമാണ്. അപ്പോൾ ഇന്നഹൂല ഖൗലു റസൂലിൻ കരീം എന്നത് ഒരിക്കലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയതാണ് എന്നതിന് ഒരിക്കലും തെളിവായി ഉദ്ധരിക്കാൻ പറ്റുകയില്ല എന്നതാണ് ഇതിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ വിശദമായി നമുക്ക് പറയാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആലാവിൻ്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഏറെ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ വിമർശനങ്ങളിലൂടെ കേൾക്കാൻ സാധിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേർന്നത്. ഖുർആൻ പ്രവാചകൻ്റെ വചനമോ എന്നതാണ് ഇന്നത്തെ ചർച്ചയിൽ നാം കേട്ടത്.
2: ഓക്കെ, പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴേ ഖുർആൻ പ്രവാചകൻ്റെ വചനമോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഒന്ന് അതിനെക്കുറിച്ച് ഖുർആനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിലുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഈ സംസാരം കേട്ടപ്പോൾ നമുക്ക്
1: മനസ്സിലായിട്ടുണ്ടാകും.
2: അല്ലെ, എത്രത്തോളം ഒരു അബദ്ധമാണെന്ന് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അപ്പോഴേക്കും തിരിച്ചറിയും. ഇൻഷാല്ലാ നമുക്കൊരേ പാട്ട് കേട്ടാൻ തോന്നുന്നുണ്ട്.
1: ഏതായാലും പെരുന്നാളിൻ്റെ ഒരു തലേ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ പാട്ട് കേൾക്കണേൽ ഒന്നുകൂടി നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് അല്ലേ?
2: എന്തായാലും
1: അതെ അതെ അതെ. അപ്പൊ നമ്മൾ ഈ ഒരു സമയത്തെ ഇപ്പൊ എങ്ങനെ വീട്ടിൽ രണ്ടു പെരുന്നാക്കും ഡ്രസ്സൊക്കെ എടുക്കാറുണ്ടോ? ചില സമയത്ത്
2: സമയത്ത് പൊതുവേ പിന്നെ സ്ഥലത്തൊക്കെ എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില പെരുന്നാളൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡീഷണലൊക്കെ എടുത്തു വെച്ചാണെങ്കിൽ എന്താവില്ല, അത്
1: മാത്രമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ.
2: ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ.
1: ഓക്കെ, ഏതായാലും നമ്മൾ ഒരുപാട് പിന്നെ സന്തോഷം.
2: വീട്ടിലെ കുട്ടികൾക്കതൊരു കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കതൊരു വളരെ ആശ്വാസം. അത് അവരുടെ മനസ്സിൽ പെരുന്നാൾ എന്ന് പറഞ്ഞ പുതിയ ഡ്രസ്സ് ഒക്കെയാണല്ലോ. അപ്പൊ അവർക്ക് എന്തായാലും നമ്മൾ അതൊക്കെ കുറച്ച് നേരത്തെ ചോദിച്ചാൽ കുറച്ച് വലുതാവും തോറും നമ്മുടെ പ്രയോറിറ്റികൾ നമ്മുടെ രീതികളൊക്കെ മാറുമല്ലോ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പെരുന്നാളാണ് ഡ്രസ്സ് നമുക്കൊക്കെ ഉണ്ടാവും അല്ലേ, ചെറുപ്പത്തിൽ പെരുന്നാളെന്ന ഡ്രസ്സ് എടുക്കൽ നിർബന്ധമാണ്, അത് മസ്റ്റ് ഹാവ് ആണ്. പക്ഷെ വലുതാവും തോറും എന്താ വെച്ചാൽ രീതികൾ മാറി ശൈലികൾ മാറിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പെരുന്നാൾക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഉറപ്പെടുത്താനുള്ളത്.
1: ഓക്കെ, ഏതായാലും ഈ ഒരു സന്തോഷത്തിൽ നമുക്കൊരു സ്വരം കേട്ടുവരാം.

0: മഷാദ് നമ്മളിപ്പോൾ കേട്ടത് സ്വരം അല്ലേ, ഒരു പാട്ടാണ് കേട്ടത്. ഈ പെരുന്നാളിനെ സംബന്ധിച്ച്, ബലി പെരുന്നാളിനെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗോജ്വലമായ ജീവിതത്തെ അയവിറക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ മനസ്സിലേക്ക് വരും. പക്ഷെ ഇന്നെപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഒരു സ്വാധീനം ചെലുത്തിയൊരു സംഭവം എന്താ വെച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു ഒരു പിതാവിനൊരു പക്ഷേ അത് ഏറ്റവും നന്നായിട്ട് പിതാവിനും മാതാവിനും മനസ്സിലാകുന്ന ഒരു സംഭവമാണ്, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ അറക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിക്കുമ്പോൾ ഞാനത് കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്നുള്ള രൂപത്തിലേക്കാണല്ലോ. അത് മകനോട് പോയി പറയുമ്പോഴും ആ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നിങ്ങൾ വെറുതെ പറഞ്ഞതാവില്ല എന്നത് ഞാൻ ഇന്ന് വെറുതെ പറയില്ല, എന്തായാലും ഞാൻ അതിന് ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് പറയുമ്പോഴും ആ ഒരു ഉപ്പയുടെ മനസ്സിലുള്ളൊരു വികാരമുണ്ട് അല്ലേ, ആ വികാരം റബ്ബിന് വേണ്ടി സമർപ്പിക്കുകയാണ് അല്ലേ. ആ വികാരത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അപ്പോൾ ആ വികാരം റബ്ബിന് വേണ്ടി സമർപ്പിച്ച അവസാനം സ്വന്തം മകൻ്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വിളിയാളുണ്ടാകുന്നത്. അപ്പം അതുവരെ ഉണ്ടാകുന്ന അവരുടെ ഒരു മാനസികാവസ്ഥ, അപ്പം എല്ലാത്തിനേക്കാൾ അപ്പുറത്തേക്ക് എൻ്റെ റബ്ബാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. അത് നമ്മൾ നമ്മളെ മക്കളെ സംബന്ധിച്ചിട്ട് നമ്മളാണ് ആ സ്ഥാനത്ത് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, ആ മക്കളെ മതത്തിലേക്ക് ദേഹത്തെ ഇങ്ങനെ കത്തി വെക്കുന്ന സമയത്ത് അതുവരെ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ അത് അള്ളാഹുവാണ് വലുത് എന്നുള്ളൊരു ചിന്തയാണ് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താൻ.
1: അവിടെ ഒരു ക്ലൈമാക്സ് ഒന്നും ആദ്യം അറിയണില്ല
0: അല്ല,
1: അതായത് ഇവിടെ പകരം ഒരാളിനെ അറക്കണമെന്ന് കൽപ്പിക്കപ്പെടുമോ എന്നൊന്നും അറിയില്ല, ഒരു ധാരണയില്ല, ഒരു മുൻധാരണകളില്ലാതെ തയ്യാറായി എന്നുള്ളതാണ് അവിടെ ആത്മസമർപ്പണത്തിൻ്റെ വലിയ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത്. ഏതായിരുന്നാലും ഇപ്പം നാളെ പെരുന്നാളൊക്കെ ആകുമ്പോഴേ സ്വാഭാവികമായിട്ട് ആളുകൾ പിന്നെ ഉലിഹത്തിൻ്റെ ഷെയർ കൂടി ആൾക്കാരുണ്ടാവും, അല്ലാതെ തന്നെ നമുക്ക് ഓരോ കവർ കിട്ടുമല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് തീറ്റയ്ക്ക് ഒരു ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട്
0: പെരുന്നാള് ഭക്ഷണം കഴിക്കാനുള്ളതും കൂടിയാണ്
1: അല്ല അക്കലി എന്താണ് യോമിൽ അക്കലി വശർബാണല്ലോ, അതൊക്കെ ഓക്കെ. പക്ഷെ എന്നാലും അവനാൻ്റെ തടിയാണെന്ന് ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആരോഗ്യത്തെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്.
0: ഏതായാലും നമ്മൾ പോകുന്നു ആരോഗ്യ വിചാരത്തിൽ,
1: യെസ്, അതുകൊണ്ട് നമ്മൾ പോകുന്നു ആരോഗ്യ വിചാരത്തിലേക്ക്.
0: ഡോക്ടർ സാലിം, ഡോക്ടർ നസീഫ് പി പി എന്നിവർ ചേർന്ന് നടത്തിയ ആരോഗ്യ വിചാരത്തിലേക്കാണ് പോകുന്നത്.
1: മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ സംസാരം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോയുടെ ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മളോട് കൂടെയുള്ളത് ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് സലീം അവറുകളാണ്. അദ്ദേഹം ഡോക്ടർ ഓഫ് ഫാർമസി പഠനം പൂർത്തിയാക്കിയതിനു ശേഷം, ഫാം ഡി പഠനത്തിന് ശേഷം കേരളത്തിൽ ആദ്യമായി പി എച്ച് ഡി നേടിയ വ്യക്തി കൂടിയാണ് ഡോക്ടർ സലീം. ഇന്ന് ഈ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ മരുന്നുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ, എല്ലാ ആളുകളും പല സമയങ്ങളിലായിട്ട് മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ്. മരുന്നിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന മരുന്ന് അത് നമ്മൾ ഭംഗിയായി കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. സ്വാഭാവികമായും അതിലൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് നമുക്ക് ആദ്യം സലീം സാറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിലെനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ആൻറ്റിബയോട്ടിക്സ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, യഥാർത്ഥത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വില്ലത്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഭൂമിയിലും ആളുകൾക്കുമൊക്കെ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് കപ്പാസിറ്റി കൂടി വന്നുകൊണ്ടുള്ളൊരു പ്രയാസമുണ്ട്. ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
3: ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യം പറയുമ്പോൾ മൊത്തത്തിൽ എല്ലാ മെഡിസിൻസും കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. അത് ഫാർമസിസ്റ്റ് അതേപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അവർ വ്യക്തമായി പറഞ്ഞത് എല്ലാ പേഷ്യൻസും ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചില മെഡിസിൻസ് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെയാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ചില മെഡിസിൻസ് ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ മുന്നെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ആ രീതി എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ, ഒരു ഒരാൾക്കൊരു പനിയുണ്ടായി, പനിയുണ്ടായതിന് ശേഷം അദ്ദേഹത്തിന് വേറെ സിംറ്റംസുകൾ ഉണ്ടാവും. അപ്പോൾ പൊതുവെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഒരു ഫിസീഷ്യനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ പ്രിസ്ക്രൈബ് ചെയ്യും, അവർ അതിലൊരു ആൻറ്റിബയോട്ടിക് ഉണ്ടാവും, ആൻറ്റിബയോട്ടിക് എടുക്കണം. അത് എങ്ങനെ എടുക്കേണ്ട രീതിയിൽ അത് എടുക്കേണ്ട നിർബന്ധമുണ്ട്. അതിൽ കൂടെ ചില വേറെ മെഡിസിൻസ് ഉണ്ടാവും, അതും എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ മരുന്ന് എടുക്കുമ്പോൾ, ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ വേറെ മെഡിസിൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പോൾ പൊതുവേ പറയുന്നത്, നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമ്മൾ സ്റ്റൊമക്കിൽ, കുറേ യൂസ്ഫുള്ളായിട്ടുള്ള അണുക്കളുണ്ട്, അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡയറിയ ഉണ്ടാവും. ഡയറിയ ഉണ്ടായി കഴിഞ്ഞാൽ അത് മോശമായി അവിടെ കോളനിൽ ഇൻഫ്ലമേഷൻ വീക്ക് ഉണ്ടാവും. അങ്ങനത്തെ കുറേ കേസസുകളുണ്ട്, നമ്മൾ പലപ്പോഴും പേഷ്യൻസിന് അറിയുണ്ടാവില്ല. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സ് പൊതുവേ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് പ്രോബയോട്ടിക്സ്. അപ്പോൾ പ്രോബയോട്ടിക്സ് അഥവാ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പറയും യോഗട്ട് അല്ലെങ്കിൽ തൈര് കേർഡ് കഴിക്കാൻ പറയും. അപ്പോൾ ചിലപ്പോൾ എന്താ ആൾക്കാർ ആൻറ്റിബയോട്ടിക് കഴിക്കും, ഈ നോൺ ഫാർമക്കോളജിക്കലായിട്ട് മെഡിസിൻ ഇല്ലാത്ത സ്ട്രാറ്റജീസ് അവർ ഫോളോ ചെയ്യില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക, ഡയറിയ ഉണ്ടാവും. അപ്പോൾ വേറെ ഡോക്ടറെ കാണിക്കും, ആ ഡോക്ടർ ഡയറിയൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അത് വേറെ ട്രീറ്റ്മെൻറ്റാണ്, അത് പ്രോബയോട്ടിക് ആവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഡയറിയൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ് വരും, പിന്നെ അത് വേറെ. ഇപ്പോൾ ശരിക്കും എന്താണ് അതിൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കാരണത്താലുള്ള ഡയറിയാണ്. അതിന് ഡോക്ടർ ഓൾറെഡി സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ആ പ്രോബയോട്ടിക് എന്ന ഒരു കൈൻഡ് ഓഫ് മെഡിസിൻ എടുക്കുക, അല്ലെങ്കിൽ യോഗട്ട് അല്ലെങ്കിൽ തൈര് കഴിക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസുകൾ ഉണ്ടാവും. അതെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് പറഞ്ഞത് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പേഷ്യൻസ് കേൾക്കേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പനി വന്നു കഴിഞ്ഞാൽ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പഴയ ഏതെങ്കിലും ചീട്ടുണ്ടാവും, അത് കൊടുത്തിട്ട് ആൻറ്റിബയോട്ടിക്
0: വാങ്ങിക്കും.
3: അതെ. അപ്പോൾ അവർക്ക് അമോക്സിസിലിനേക്കാൾ കൂടുതൽ ഒരു ബ്രാൻഡാണ് പറയുക, അമോക്സിക്ലാവ് ഉണ്ടോ. അപ്പോൾ അവരത് മേടിച്ചിട്ട് കഴിക്കും. പൊതുവേ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അസിത്രോമൈസിനാണ്. ഇപ്പോൾ കോവിഡ് സമയത്ത് ഒരു ഗവൺമെൻറ് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, അത് അല്ല അസിത്രോമൈസിൻ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്
0: വേണ്ടിയിട്ടായിരുന്നു.
3: പക്ഷേ ആൾക്കാരെന്താ മനസ്സിലാക്കിയത്, അത് എല്ലാവർക്കും കഴിക്കുക. പക്ഷെ അത് കാരണത്താൽ ഒ ടി സി ആയിട്ട് അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടറായിട്ട് അസിത്രോമൈസിൻ കഴിക്കുമ്പോൾ അത് റെസിസ്റ്റൻസ് ഉണ്ടാവും.
0: ഒരു കാരണവശാലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കേണ്ട മരുന്ന് പോയി ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ്.
3: വളരെ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ ഇതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനോ കുടുംബത്തിലോ അല്ലെ ആ കമ്മ്യൂണിറ്റിയിലോ ആ സൊസൈറ്റിയിലോ ആർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിബയോട്ടിക് കൊണ്ട് അത് വർക്ക് ചെയ്യില്ല. അതാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ മാത്രമല്ല പ്രയാസപ്പെടുത്തുന്ന, നമ്മളെ നെക്സ്റ്റ് ജനറേഷനെ വരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെൻറ് കുറേ പ്രോഗ്രാംസുകൾ വെച്ചിട്ടുണ്ട്, കുറേ ഫണ്ടിങ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഏറ്റവും വേണ്ടത് പിന്നെ ചില ഇൻഫെക്ഷൻസ്, ചില അസുഖങ്ങൾക്ക് ഇൻഫെക്ഷ്യസ് കണ്ടീഷൻസിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ജലദോഷം കൊണ്ട് പനി ഉണ്ടാവും, അവിടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. അവിടെ വേണ്ടത് സപ്പോർട്ടീവായിട്ടുള്ള ചുമ, ജലദോഷം അല്ലെങ്കിൽ റണ്ണിങ് നോസ്, മുക്കൊലിപ്പ്, അതിനൊക്കെ ഉള്ള സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. അവിടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡോക്ടർ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആൾക്കാരെന്താ പോയിട്ട് എന്തുകൊണ്ട് ആൻറ്റിബയോട്ടിക് എഴുതിയില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ആൻറ്റിബയോട്ടിക് ചോദിച്ചു മേടിക്കും, അത് ചിലപ്പോൾ അവർ കൊടുക്കുന്നുണ്ടാവും. അതെ. അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാല്, അവിടെ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല, അവർക്ക് വെറുതെ ഒരു ആന്റിബയോട്ടിക് കഴിക്കണ്ട, അതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും, പിന്നെ അതിന് വേറെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അതാണ് ഇപ്പൊ നിലവിൽ ഇങ്ങനെ പൊതുവെ നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ.
0: ഇതിപ്പോ സാധാരണ ഇതിൽ നമ്മളാണ് ഇപ്പൊ ആന്റിബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ തന്നെ ചെറിയൊരു ആശ്വാസം വരുമ്പോൾ അത് കോഴ്സ് പൂർത്തിയാക്കാതെ നടത്തും. ഈ ആന്റിബയോട്ടിക് കഴിച്ചു തുടങ്ങിയിട്ട് അതിൻ്റെ കോഴ്സ് പൂർത്തിയാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് ഡോക്ടർ എന്താ പറയാനുള്ളത്?
3: ഈ ആന്റിബയോട്ടിക് കഴിക്കേണ്ട രണ്ട് ടൈപ്പ് ആന്റിബയോട്ടിക് ഉണ്ട് ശരിക്ക്. ചില ആന്റിബയോട്ടിക് നമുക്ക് ഒരു നിശ്ചിത ബ്ലഡിൽ ഒരു അളവ് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റ് ആന്റിബയോട്ടിക് എന്ന് പറയും. ഇപ്പോൾ ചില ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ അമിക്യാസിൻ എന്ന് പറഞ്ഞൊരു ആൻറ്റിബയോട്ടിക് ഉണ്ട്. അത് ഇഞ്ചക്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഹൈ ഡോസ് ആയിരിക്കും. ഹൈ ഡോസ് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ പൊതുവേ യൂസ് ചെയ്യുന്ന അമോക്സിസിലിൻ പോലത്തെ ആൻറ്റിബയോട്ടിക് ഒരു 7 ദിവസം അല്ലെങ്കിൽ 3 ദിവസം എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ശരിക്ക് സാധാരണക്കാർ എന്താ പൊതുവെ എല്ലാ പേഷ്യൻസും പൊതുവെ എൻ്റെ ഇൻഫെക്ഷൻ മാറി അത് ചിലപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ ഈ 7 ദിവസം എടുക്കേണ്ട ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക, ആൻറ്റിബയോട്ടിക് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ 3 ദിവസം കൊണ്ട് എൻ്റെ അസുഖം മാറി അല്ലെങ്കിൽ ഫീവർ മാറി പനി മാറി, അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ അണുക്കൾ ഓൾറെഡി ഉണ്ടാവും. പിന്നെ രണ്ടാമത് കുറച്ച് 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അണുക്കൾ കുറേ കൂടി വന്നിട്ട് പിന്നെ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് പോകും. അപ്പോൾ അദ്ദേഹം വീണ്ടും ചിലപ്പോൾ അമോക്സിസിൽ തന്നെ ചെയ്തു, അതുകൊണ്ട് എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു അണുക്കൾ നമ്മളെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മൾ ശരിക്കും ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ഭാഗത്തേക്ക് അത് സ്പ്രെഡ് ചെയ്യും. അതിന് അവസാനം നമ്മളെ ബോഡിയിൽ വീക്കം കൂടിയാണ്ട് സെപ്സിസ് പോലത്തെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസൊക്കെ വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൻറ്റിബയോട്ടിക് ഡോക്ടർ പറഞ്ഞ പോലെ, അപ്പോൾ ഞാൻ പറഞ്ഞ 2 കാറ്റഗറി ഉണ്ട്, കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റ് ആൻറ്റിബയോട്ടിക് ഉണ്ട്, ടൈം ഡിപ്പെൻഡൻ്റ് ആൻറ്റിബയോട്ടിക്. ടൈം ഡിപ്പെൻഡൻ്റ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ആ 7 ദിവസം 3 ദിവസം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫിസീഷ്യനോ ഡോക്ടറിനോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോ അറിയുന്ന കാര്യങ്ങളാണ്. അതൊരു പേഷ്യൻറ്റിന് പലപ്പോഴും അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ടൈം ഡിപ്പെൻഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുക. അതിനേക്കാൾ കൂടുതൽ എടുക്കാനും പാടില്ല. ചിലപ്പോൾ അത് ഓൾറെഡി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം ആയിരിക്കും, ആ ആൻറ്റിബയോട്ടിക് എഫക്റ്റീവ് ആവില്ല.
4: അപ്പോൾ നമ്മൾ റീഫിൽ ചെയ്ത് ഒരാഴ്ച കൂടി വാങ്ങിക്കാന്നുള്ളത്
3: ചെയ്യാൻ പാടില്ല. കാരണം അപ്പോൾ റെസിസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഡോക്ടർ പോയി കണ്ടിട്ട് പറയുക അതിപ്പോൾ ഡോക്ടറിൻ്റെ മിസ്റ്റേക്ക് അല്ല, അത് നമ്മൾ ഉണ്ടാക്കിയ റെസിസ്റ്റൻസ് ആണ്, നമ്മൾ കാരണത്താൽ ഈ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. നമ്മൾ ഒരു ആൻറ്റിബയോട്ടിക് ബാക്കിയുള്ള മെഡിസിന് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ പുറത്തോട്ട് വലിച്ചെറിയും അല്ലെങ്കിൽ ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്യും. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് നേരെ കടലിലേക്കാണ് പോകുന്നത്, അവിടെ നിന്ന് വരുന്ന ഈ ജീവജാലങ്ങൾ അതൊക്കെ അബ്സോർബ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതന്നെ കഴിക്കുന്നത്. അപ്പോൾ അത് റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ഇതൊക്കെയാണ് വലിയ പ്രശ്നമായിട്ട് നമ്മൾ ICMR പറയുന്ന ഇഷ്യൂസ്, എങ്ങനെയാണ് റെസിസ്റ്റൻസ് ഉണ്ടാവണമെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ.
4: യഥാർത്ഥത്തിൽ ഈ ബാക്കി വരുന്ന മരുന്നുകളുടെ ഡിസ്പോസലും വലിയൊരു ഇഷ്യൂ ആണ്.
3: അതെ,
4: ഈ ഫ്രിഡ്ജിന്റെ മുകളിൽ വെക്കാം, മേശന്റെ മുകളിൽ വെക്കാം എന്നതിൻ്റെ അപ്പുറം അതിനുശേഷം വ്യക്തമായ മാർഗനിർദ്ദേശം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആയി വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരള സർക്കാരൊക്കെ അതിനുള്ള പദ്ധതികളും ബാക്കിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അലക്ഷ്യമായിട്ട് മറ്റേ കഴിക്കാത്ത മരുന്നുകൾ മറ്റേ മേശപ്പുറത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് അത് പ്രയാസം ഉണ്ടാവുന്ന രൂപത്തിൽ മാറുന്നത് നമ്മൾ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. ഈ ആൻറ്റിബയോട്ടിക് എന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരിതെല്ലാവരും മരുന്നുകൾ കഴിക്കുന്നതാണ്. പൊതുവെ മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആളുകളാണ് ഗർഭിണികൾ. പ്രഗ്നൻസി ടൈമിലും പാല് കൊടുക്കുന്ന സമയത്തും എന്തെല്ലാം കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
3: ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫേസാണ്. അത് നമ്മൾ ശരിക്കും പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല, പ്രഗ്നൻസീൻ്റെ മുന്നത്തെ ഒരവസ്ഥ ഉണ്ട്. കാരണം പൊതുവെ പറയുന്ന ഫോളിക് ആസിഡ് വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്, ഒരു കോമ്പണൻ്റാണ്. അത് ഒരു മാസം കൺസീവ് ആവണ ഒരു മാസം മുന്നത്തന്നെ ഫോളിക് ആസിഡ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് എടുത്തിട്ടില്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ പോണ ലേഡി സ്ത്രീ ഫോളിക് ആസിഡ് എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് അവരെ കുട്ടികൾക്ക് അവർക്ക് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും. അവരെ കുട്ടികൾക്ക് ജനിച്ചു വരുന്ന കുട്ടിക്ക് കുറേ ന്യൂറൽ അതായത് ബ്രെയിൻ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ഫോളിക് അവിടെ നിന്ന് തുടങ്ങും. ശരിക്കും നമ്മൾ പറഞ്ഞ പ്രഗ്നൻസി
4: ചിലപ്പോൾ പ്രായോഗികമായിട്ട് വന്നോളന്നില്ല, പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഫോളിക് ആസിഡ് എല്ലാവരും കഴിക്കാറ്.
3: അതെ, പക്ഷെ അത് ശരിക്കും ഇപ്പം നമ്മളെ ഗൈഡ് ലൈൻസ് പറയുന്നത് കൺസീവ് ആവണ മുന്നേ തന്നെ ഒരു മാസം മുന്നേ തന്നെ ഫോളിക് ആസിഡ് എടുക്കണം എന്നാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഗ്നൻസി സമയത്ത് പൊതുവേ ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷനാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് കിഡ്നി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അവിടെ അത് കോമൺ ആണ്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, സിംപ്റ്റം ഇല്ല. പൊതുവേ ചില ആൾക്കാർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, മൂത്രം ഒഴിക്കുമ്പോൾ എന്താ പറയുക വേദന ഉണ്ടാവില്ല, പക്ഷേ അണുക്കൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കറണ്ട് ഗൈഡ് ലൈൻ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻ പ്രകാരം പറയുന്നത് ഇൻഫെക്ഷൻ അണുക്കളുണ്ട് പക്ഷെ സിംറ്റംസ് ഇല്ല, എന്നാൽ പോലും ആൻറ്റിബയോട്ടിക് എടുക്കണം എന്നാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻഫെക്ഷൻ യൂറിനറി ട്രാക്ട് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കുട്ടീനെ വരെ ബാധിക്കും. നമ്മൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി നമ്മൾ തുടക്കത്തിൽ തന്നെ പ്രഗ്നൻസി സമയത്ത് ടെസ്റ്റുകൾ ചെയ്യും, യൂറിൻ ടെസ്റ്റുകൾ ചെയ്യും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ അപ്പോൾ ആ സമയത്ത് പൊതുവെ നമ്മൾ പറയുക സിംറ്റംസ് വേണം, പനി വേണം, സിംറ്റംസ് വേണം, എന്നാലേ നമുക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ അല്ലെങ്കിൽ മെഡിസിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് അറിയുന്നത് പ്രഗ്നൻസി അവസ്ഥയിലാവുമ്പോൾ യൂറിനറി യൂറിൻ ഇൻഫെക്ഷൻ്റെ അണുക്കൾ, യൂറിനിലെ അണുക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ സിംറ്റംസ് ഇല്ലെങ്കിൽ പോലും ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് സേഫ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അത് ഗൈഡ് ലൈൻ പ്രകാരം പോലെ പറയണ പോലെ തന്നെ ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം എടുക്കേണ്ടതുണ്ട്. ചില ഏജൻസ് ചില മരുന്ന് 1 ദിവസം എടുത്താൽ മതി, അത് പൊതുവെ അത്രത്തോളം ഉപയോഗിക്കാറില്ല. പക്ഷേ പൊതുവെ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഉപയോഗിക്കുന്ന മെഡിസിൻസ് 5 ദിവസം 7 ദിവസമാണ് പൊതുവെ പറയാറ്. അല്ല ചില ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാലും ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് അല്ലേ, കുഴപ്പമില്ലല്ലോ, പൊതുവെ ആൾക്കാരൊരു ധാരണ ഉണ്ട് ആൻറ്റിബയോട്ടിക് എടുത്താൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചില ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിനെ ബാധിക്കാം, കണ്ണിനെ ബാധിക്കാം, പിന്നെ കുറേ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞത് ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിനെ വരെ ബാധിക്കാം. അപ്പോൾ ഇതൊക്കെ പറയാൻ ഉള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് മെഡിസിൻ എടുക്കരുത്. അതായത് ഒരു സാധാരണക്കാരന് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ എന്ത് മെഡിസിൻ എടുത്താലും അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളതും അറിയില്ല. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ അവരെ ഒപ്പീനിയൻസ് അവരെ അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ട് വേണം മെഡിസിൻ മുന്നോട്ട് പോകാൻ. അപ്പോൾ പൊതുവെ പ്രഗ്നൻസി ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതാണ് ഛർദി. അപ്പോൾ അവിടെ പറയുന്നത് മെഡിസിൻ എടുക്കണേക്കാൾ കൂടുതൽ നമ്മൾ നോൺ ഫാർമക്കോളജിക്കൽ മെഡിസിൻ അല്ലാത്ത സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ എന്താ പറയുക, ഭക്ഷണം ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പിന്നെ എന്താ പറയുക എരിവുള്ള ഭക്ഷണം ഒഴിവാക്കുക, പിന്നെ ചില ബിസ്ക്കറ്റുകൾ ഇപ്പോൾ അമേരിക്കൻ അക്കാഡമിയൊക്കെ പറയുന്ന ഒരു സാൾട്ട് ലൈൻ ക്രാക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ പൊടിയണ ടൈപ്പ് ബിസ്ക്കറ്റ് ഉണ്ട്, അതേപോലത്തെ ബിസ്ക്കറ്റ് കഴിക്കാം. അതായത് ഡ്രൈ ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ ഫുഡുകൾ കഴിക്കുക.
4: നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ പുറമെ ഇപ്പോൾ ഡയബറ്റിക്കുള്ള ഒരു പ്രഗ്നൻറ്റ് വിമൺ ആണെങ്കിൽ അവരെ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ കഴിഞ്ഞാൽ നല്ല തൈറോയിഡിന് മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ മറ്റ് അസുഖങ്ങൾക്ക് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഈ പ്രഗ്നൻസി ടൈമിൽ എന്ത് ശ്രദ്ധിക്കാൻ വേണ്ടത്?
3: ഓൾറെഡി അസുഖങ്ങൾ ഈ ക്രോണിക് ഡിസീസസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാർ, ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആൾക്കാർ എന്തായാലും തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കണം. ഹൈപ്പർ അതായത് തൈറോയിഡ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അതിന് മെഡിസിൻ കഴിക്കണം. പക്ഷേ ഈ ഹൈപ്പർ തൈറോയിഡ്സ് തൈറോയിഡ്സും തൈറോയിഡ് ഹോർമോൺ കൂടുതലുള്ള ആളാണെങ്കിൽ നമ്മളെ ഗൈഡ് ലൈൻ പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്ഗാണ് മെഡിസിനാണ് മെത്തിമസോൾ, പിന്നെ പ്രൊപ്പൈൽ തയോഗ്രാസിൽ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മെത്തിമസോൾ യൂസ് ചെയ്യാനേ പാടില്ല, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നോട്ട് റെക്കമെൻഡാണ്, ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അതിന് പകരം നമുക്ക് പ്രൊപ്പൈൽ തയോറസിൽ എന്ന മെഡിസിൻ കഴിക്കാം. പിന്നെ എന്തുകൊണ്ട് മെത്തിമസോൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് വെച്ചാൽ അമേരിക്കൻ അസോസിയേഷൻ ഈ ഒബ്സ്റ്റാറ്റിക് അസോസിയേഷൻ പറയുന്നത് മെത്തിമസോൾ ആണ്, അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റ് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസി എല്ലാ അവസ്ഥയിൽ മെത്തിമസോൾ ആണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്, ഫസ്റ്റ് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രഗ്നൻസി സമയത്ത് മെത്തിമസോൾ സൈഡ് എഫക്റ്റ് കൂടുതലായതുകൊണ്ട് അല്ലെ കുട്ടികൾക്ക് കുറേ പ്രയാസം ഉണ്ടാകാൻ കാരണം ഉണ്ടായതുകൊണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മെത്തിമസോൾ കൊടുക്കാൻ പാടില്ല, പ്രൊപ്പൈൽ തയോഗ്രാസിൽ കൊടുക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെത്തിമസോൾ കൊടുക്കാം.
4: അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ചിലപ്പോൾ മറ്റേ ഇപ്പോൾ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടൊക്കെ അറിയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന്ന് ഒരു ജാഗ്രത കൂടി വേണം.
3: ഇപ്പോൾ
4: ഓൾറെഡി ഇപ്പോൾ തൈറോയിഡ് അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന പോലത്തെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗർഭിണി ആവുണ്ടോ അല്ല എന്നുള്ളത് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് മരുന്ന് കഴിക്കുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്.
3: ഇപ്പം
4: നമ്മൾ ഈ പ്രഗ്നൻസി 8-ാം മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 7-ാം മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 9-ാം മാസത്തിലൊക്കെ എത്തി, ആ സമയങ്ങളിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പനിയോ ബാക്കി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്തൊക്കെയായാലും നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ?
3: അതിലിപ്പോൾ ഈ പനി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ടീരിയ കാരണത്താൽ ഉണ്ടാകുന്ന പനിക്ക് മാത്രം നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമുള്ളൂ. പൊതുവെ ഒരു കാലഘട്ടത്തിൻ്റെ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ വിൻ്ററിൽ തണുപ്പുള്ള കാലത്ത് പൊതുവെ വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് പൊതുവെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരില്ല, എന്തായാലും ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് അവർ പറയുന്ന സിംറ്റമാറ്റിക് സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻ, സേഫ് ആയിട്ടുള്ള മെഡിസിൻ. പിന്നെ പനി വരികയാണെങ്കിൽ നമുക്ക് മെഡിസിൻ ഇല്ലാത്ത ടെക്നിക്സുകളുണ്ട്, അതായത് നനച്ച് തുടക്കുക, പിന്നെ തലവേദന ഉണ്ടെങ്കിൽ അതിനുള്ള കൗണ്ടർ ഇട്ടിട്ട്, അതായത് നമ്മൾ ഉള്ളിലേക്ക് അബ്സോർപ്ഷൻ നമ്മുടെ ശരീരം ബ്ലഡിലേക്ക് എത്താത്ത മെഡിസിൻസുകളുണ്ട്, പുറത്ത് നമ്മൾ സ്കിന്നിൽ മാത്രം ആക്ട് ചെയ്തിട്ട് സ്കിന്നിൽ മാത്രം എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ടൈഗർ ബാം പോലത്തെ മെഡിസിന് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ചില കണ്ടീഷൻസ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ് പഴുപ്പുണ്ടാകുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണിക്കണം, മെഡിസിൻ എടുക്കണം. ഇപ്പോൾ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇപ്പോൾ ഏത് പ്രഗ്നൻസി ഏത് ഫേസിലാണെങ്കിലും മെഡിസിൻ എടുക്കുമ്പോൾ ഡോക്ടറെ കാണിക്കണം, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം. പിന്നെ അവർ പ്രെഗ്നൻ്റ് ആണെങ്കിൽ വേറെ ഡോക്ടറെ, ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് അല്ലാത്ത ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ അവരോട് പറയണം ഞാൻ പ്രെഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ചില മെഡിസിൻ നമ്മൾ ബ്യൂട്ടി കൂട്ടാൻ, ഭംഗി കൂട്ടാൻ യൂസ് ചെയ്യണ അല്ലെങ്കിൽ മിസ് യൂസ് ചെയ്യണ ഒരു മെഡിസിനാണ് ഐസോട്രെറ്റിനോയിൻ. ആ മെഡിസിന് ഉപയോഗിക്കുമ്പോൾ പറയണം, ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി രണ്ട് ടെസ്റ്റ് ചെയ്യണം, പ്രഗ്നൻസിനെ രണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമുള്ളൂ ഐസോട്രെറ്റിനോ എന്ന ബ്യൂട്ടി എൻഹാൻസ് ചെയ്യണം, ബ്യൂട്ടി കൂട്ടുന്ന മെഡിസിൻ ഉപയോഗിക്കണം.
4: ഭംഗി കൂടുന്നു പറഞ്ഞുകൊണ്ട് പോയി ഒന്നായിട്ട് കഴിക്കണമൊക്കെ വളരെ ഉണ്ടാക്കുന്ന സംഗതി എന്നുള്ളത് നമ്മൾ ജാഗ്രതയിൽ കാണാനാണ്. ഉള്ളിൽക്ക് എന്ത് മെഡിസിൻ എടുക്കുകയാണെങ്കിലും മെഡിസിൻ എന്ന് പറയുന്നത് ഭക്ഷണമല്ല, ആ രൂപത്തിൽ തന്നെ അതിനെ കാണേണ്ടതുണ്ട്. ഈ പറഞ്ഞ രൂപത്തിൽ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ ഒന്നും കൂടി നമ്മൾ കൃത്യമായി ആലോചിക്കണം. സാറിന് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ഛർദി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമല്ല എടുക്കാൻ പാടുള്ളൂ.
3: അതെ അതെ, ഛർദി ഉണ്ടാവുമ്പോൾ, ഛർദി വളരെ കോമൺ ആണ്, ചിലർക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ലൈഫ് ലോങ് ഇവന്റ്
4: 9 മാസം. അപ്പോൾ അതിൽ കുറച്ചുള്ളവർ ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും ഛർദ്ദിക്കണവരുണ്ട്, സ്ഥിരമായിട്ട് ഛർദ്ദിക്കണവരുണ്ട്. അപ്പോൾ ഉള്ളതിനനുസരിച്ച് പിന്നെ ട്രീറ്റ്മെൻറ്റ് ബാക്കി ഇത് ചെയ്തിട്ട് വേണം പോവാനെന്നുള്ളതാണ്.
3: അതെ,
4: ഏതായിരുന്നാലും നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണെങ്കിലും പ്രഗ്നൻസി ടൈമിൽ മരുന്ന് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് സലീം നമ്മളോട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിൽ മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേക സമയങ്ങൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ കേസുകളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു ഈ ഒരു എപ്പിസോഡുണ്ടായിരുന്നത്. ഇതോടുകൂടി പീസ് റേഡിയോ ആരോഗ്യവിചാരം ഒന്ന് ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷല്ലാ, നമ്മളിപ്പോൾ കേട്ടത് മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ സാലിമും അതുപോലെ ഡോക്ടർ നസീഫ് പിപിയും തമ്മിൽ നടത്തിയ സംഭാഷണമാണ്. അതല്ലേ, മരുന്ന് ചില ആളുകളുണ്ട് മരുന്ന് മാത്രം കുറ്റപ്പെടുത്തല്ല, ഇന്ദ്രിയതിനും മരുന്ന്. ഇപ്പോൾ ഒരു ചെറിയ തലവേദന വന്നാൽ ഇപ്പോൾ ഒരു ഡോളോ അടിക്കുന്ന അല്ലെങ്കിൽ പാരസെറ്റമോൾ അടിക്കുന്ന ആൾക്കാരുണ്ട്. അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട സംഭവമാണ്. അപ്പം അതൊക്കെ ഇതേപോലെ അത് അത്തരം വിഷയങ്ങളൊക്കെയാണ് അൽഹംദുലില്ലാഹ് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. മരുന്ന് കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കാരണം മരുന്നാണ് ഇപ്പോൾ ഈ ചില മരുന്നുകൾ ചില ആളുടെ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും, അമൃത് പോലെ കഴിക്കുന്ന ആൾക്കാരുണ്ട്.
1: അമിതമായാൽ,
0: അതെ, അമൃത് പോലെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ചില കാര്യങ്ങൾ പോലും എന്ത് ചോദിച്ചാൽ അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, ഇപ്പോൾ ബീഫ് അമിതമായി എന്താ സംഭവിക്കുക, ഫാറ്റ് ഉണ്ടാകും. എന്നാൽ അതിനു വേണ്ടി ബീഫ് പറ്റില്ല, അല്ലെങ്കിൽ ബീഫ് മീൻസ് അതായത് മാംസാഹാരങ്ങൾ അത് തീരില്ലതായാലോ
1: പല കാര്യങ്ങളും
0: നഷ്ടപ്പെട്ടു പോകും. യാഥാർത്ഥ്യമാണ്. അപ്പൊ എല്ലാത്തിനും എന്തുണ്ട്, ഒരു പരിധിയുണ്ട്, ഒരു വസതിയത്തുണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പോ ഏതായിരുന്നാലും നമ്മള് അത്തരം കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മളെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം എന്ന് പറഞ്ഞുകൂടാ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മൾ ഏതൊരു ഇബാദത്തിൽ, ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഉണ്ടാക്കിയ കാബ നിർമ്മിച്ചതിന് ശേഷം പോലും പ്രാർത്ഥിച്ച എന്താണ്, ഇത് സ്വീകരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന, തക്കബൽ മിന്ന എന്ന അല്ലേ. അപ്പോൾ ആ ഒരു പിന്നെ സംഗതി വളരെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ പ്രാർത്ഥനാ പഠനത്തിന് നമ്മൾ വലിയൊരു പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട്. ഇത് രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ഇത് പ്രാർത്ഥിച്ചാൽ അവന് സംരക്ഷണമുണ്ടാകും എന്ന ഒരു പ്രാർത്ഥനയുമായിക്കൊണ്ടാണ് അബ്ദുറൌഫ് അലിക്കമി ഇന്ന് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്.
0: പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നിത്യജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എമ്പാടും ഖൈറുകൾ ഈ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത, പകലിൽ ആരെങ്കിലും അത് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരമാകുന്നതുവരെ അവന് ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും വരാനിരിക്കുന്ന എല്ലാ ഷർറുകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കും. അതുപോലെ ഒരു മനുഷ്യൻ വൈകുന്നേരമാണത് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് എങ്കിൽ രാത്രിയിലെ പ്രശ്നങ്ങൾ, രാത്രിയിലെ പ്രയാസങ്ങൾ, അത് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമുള്ള പ്രശ്നങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നീക്കിക്കൊടുക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥന ഇപ്രകാരമാണ് പഠിപ്പിച്ചു തന്നത്. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവസ് സമീഉൽ അലീം. പ്രാർത്ഥന ഒരാവർത്തി കൂടി. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവസ് സമീഉൽ അലീം. പ്രാർത്ഥനയുടെ അർത്ഥം ഇപ്രകാരമാണ്: അല്ലാഹുവിൻ്റെ നാമത്തിൽ, അവൻ്റെ നാമത്തോടൊപ്പം അല്ലാഹുവിൻ്റെ നാമമുച്ചരിച്ചു തുടങ്ങിയാൽ ഭൂമിയിലോ ആകാശത്തോ ഒരു വസ്തുവും ഉപദ്രവമേൽപ്പിക്കപ്പെടുകയില്ല. അവൻ സർവവും കേൾക്കുന്നവനും സർവവും അറിയുന്നവനുമാകുന്നു. ഇവിടെ അല്ലാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുകയാണ് ബിസ്മില്ല. ആ ബിസ്മില്ല എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദ് വലാ ഫിസ്സമാ. അല്ലാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആകാശഭൂമികളിൽ ഉള്ളതൊന്നും ഒരു ഉപദ്രവമായി കൊണ്ട് ഭവിക്കുകയില്ല. കാരണം വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഈയൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിത്യവും രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം വീതം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന് വരാനിരിക്കുന്ന ഷർറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തടയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. രാവിലെ പ്രാർത്ഥിച്ചവന് വൈകുന്നേരം വരെ സംരക്ഷണം ലഭിക്കുകയും വൈകുന്നേരം പ്രാർത്ഥിച്ചവന് രാത്രി മുഴുവൻ സംരക്ഷണം ലഭിക്കുമെന്നുമാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. പ്രാർത്ഥന ഒരാവർത്തി കൂടി. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവസ് സമീഉൽ അലീം. എല്ലാവരും ഏറ്റുചൊല്ലുക. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവസ് സമീഉൽ അലീം. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് 3 പ്രാവശ്യമാണ് പ്രാർത്ഥിക്കേണ്ടത്. രാവിലെ സുബ്ഹിക്ക് ശേഷവും അതുപോലെ തന്നെ വൈകുന്നേരം അസറിന് ശേഷം മഗ്‌രിബിന് മുമ്പായി കൊണ്ടും പ്രാർത്ഥിക്കാം. ഇനി ഒരാൾക്ക് മഗ്‌രിബിന് മുമ്പായി കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവന് മഗ്‌രിബിന് ശേഷവും പ്രാർത്ഥിക്കുന്നതിൽ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
0: അൽഹംദുലില്ലാഹ്, നമ്മളിപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനമാണ്. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അവന് സംരക്ഷണമുണ്ടാകും എന്ന് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുറൗഫ് അൽഹിക്കമി.
1: ഓക്കെ. അതേപോലെ തന്നെ നമ്മളെ കുട്ടികളുമായി ബന്ധപ്പെട്ട് അല്ലേ, കുട്ടികളൊക്കെ ഹാപ്പിയാണല്ലോ പെരുന്നാളൊക്കെ അല്ലേ. അപ്പം എന്താ അവരോട് അവർക്ക് പറയാനുള്ള, അവരോട് എന്താ നമുക്ക് പറയാനുള്ളത്?
0: എന്നാലേ നമ്മൾ പെരുന്നാളാണല്ലോ, എന്തായാലും കുട്ടികളൊക്കെ ഹാപ്പിയാണ്. പക്ഷേ ഈ സമയത്തും ചില കാര്യങ്ങൾ അവർ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നാം ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലേ ചില ഒരു സംസാരത്തിലേക്കാണ് പോകുന്നത്. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷമീൽ മഞ്ചേരിയാണ് പൂമര തണൽ നമ്മോടൊപ്പം ചേരുന്നത്. പൂമര തണലിലേക്ക്
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൂമരത്തണലിൻ്റെ പ്രത്യേക എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. കൂട്ടുകാരെ, എല്ലാവരും പീസ് റേഡിയോക്ക് മുമ്പിൽ ഏറെ സന്തോഷത്തോടുകൂടി നമ്മുടെ പൂമരത്തണലിൽ കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാന്നറിയാം അല്ലേ? നമ്മുടെ കൂട്ടുകാരൊക്കെ ഒപ്പം ഉണ്ടല്ലോ അല്ലേ? നമ്മളങ്ങനെയല്ലേ പീസ് റേഡിയോ കേൾക്കാറുള്ളത്? നമ്മോടൊപ്പമുള്ള കൂട്ടുകാരൊക്കെ ഒന്നിച്ചിരുന്ന് പാട്ടുകളും കഥകളും ആക്ടിവിറ്റികളും ഒക്കെ ഒന്നിച്ചിരുന്ന് കേട്ട് ഒന്നിച്ച് ചെയ്യുന്ന അവസ്ഥയാണ് നമുക്കൊക്കെ ഉള്ളത് അല്ലേ? അങ്ങനെ ചെയ്യണമെന്ന് MS മുമ്പ് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ശരി, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട് എന്നറിയുന്നതിൽ MSന് വലിയ സന്തോഷം. ഇനി ഏതെങ്കിലും കൂട്ടുകാരോടൊപ്പം, നമ്മുടെ കൂട്ടുകാരോ അയൽപ്പക്കത്ത് നമ്മൾ കളിക്കുന്ന കൂട്ടുകാരൊക്കെ ഒപ്പം പീസ് റേഡിയോ കേൾക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവരെ കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ പീസ് റേഡിയോ എപ്പോഴും കേൾക്കുന്നതും പാട്ടുകളും കഥകളും ഒക്കെ ആസ്വദിക്കുന്നതും. ശരിയല്ലേ? റെഡി എങ്കിൽ ഇന്നത്തെ നമ്മുടെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി പീസ് റേഡിയോക്ക് മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും അല്ലേ? കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി എപ്പോഴും ഒരു കുഞ്ഞു മെസ്സേജ് പറയാറുണ്ടല്ലോ. അത്തരത്തിലുള്ളൊരു കുഞ്ഞു മെസ്സേജ് ഇന്നും കൂട്ടുകാർക്കായി MS പറയുന്നുണ്ട്. എല്ലാ മെസ്സേജുകളും കൂട്ടുകാര് കൃത്യമായി കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന പോലെ തന്നെ ഇന്ന് MS പറയാൻ പോകുന്ന ഈ കുഞ്ഞു മെസ്സേജും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു മെസ്സേജാണ്. കൂട്ടുകാരെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഉണ്ടല്ലോ അല്ലേ? അള്ളാഹുവിനോട് നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയെടുക്കും അല്ലേ? അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അള്ളാഹു നമുക്ക് തരും അല്ലേ? തീർച്ചയായും തരും. അങ്ങനെയെങ്കിൽ ചില സന്ദർഭങ്ങളിലും ചില രൂപത്തിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ പ്രത്യേകമായി പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കറിയാലോ, നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും എന്നൊക്കെ പറയുന്ന ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടല്ലോ. അത്തരത്തിൽ കൂട്ടുകാരോട് ഇന്ന് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു മെസ്സേജ് പറയാനാണ് MS ഉദ്ദേശിക്കുന്നത്. എന്താണെന്നറിയോ, നമ്മുടെ കൂട്ടുകാർ, നമ്മോടൊപ്പമുള്ള കൂട്ടുകാരുണ്ടാവില്ലേ, നമ്മുടെ ഒപ്പം സ്കൂളിലുള്ള അല്ലെങ്കിൽ നമ്മോടൊപ്പം അയൽപ്പക്കത്തൊക്കെയുള്ള കൂട്ടുകാരുണ്ടാവും. ഈ കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരില്ലേ ചില സമയത്ത്? ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരന് എന്തെങ്കിലും കാര്യമായ അസുഖങ്ങളൊക്കെ പിടിച്ച് നല്ല വേദനയൊക്കെ വന്ന് അങ്ങനെയൊക്കെ ചിലപ്പോൾ അസുഖങ്ങൾ വരാറുണ്ട് അല്ലേ? അതല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരാറുണ്ട് അല്ലേ? അതല്ലെങ്കിൽ അവന് അവൻ്റെ വീട്ടിൽ വലിയ പൈസയൊന്നുമില്ലാത്ത, എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമൊക്കെ ഉള്ള അങ്ങനത്തെ വീട്ടുകാരൊക്കെ ആവും. അപ്പോൾ അവന് ആ രൂപത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് പ്രയാസം ഉണ്ടാവുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നമുക്ക് എല്ലാ സമയത്തും അവർക്ക് ആവശ്യമുള്ള പണം ഒക്കെ കൊടുക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യം, ഇപ്പോൾ അവന് അസുഖമാണ് അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യപ്പെട്ടൊരു രോഗം പിടിപെട്ടു, ആ സമയത്ത് അവൻ്റെ രോഗം മാറ്റി കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ലല്ലോ, അത് അള്ളാഹു ശിഫ നൽകണ്ടേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതെ, നമുക്ക് അവന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൂടെ? അള്ളാഹുവിനോട് നമ്മുടെ നമസ്കാരം കഴിഞ്ഞിട്ടും അല്ലാത്ത സമയങ്ങളിലൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട്, അള്ളാഹുവെ, ഇന്ന ഒരു കൂട്ടുകാരന് ഇന്നൊരു അസുഖം പിടിപെട്ടിട്ടുണ്ട്, അവന് നീ മാറ്റി കൊടുക്കണേ അള്ളാഹുവെ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൂടെ? ഇല്ലേ, നമുക്കൊക്കെ അസുഖം വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അതേപോലെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ വരാൻ വേണ്ടിയിട്ട് പ്രയാസങ്ങളും അസുഖങ്ങളും വരുമ്പോൾ മാത്ര അല്ല, ഇപ്പോൾ നമുക്ക് നമ്മൾ നല്ലൊരു പരീക്ഷ എഴുതി, ആ സമയത്ത് നമുക്ക് മാർക്ക് കിട്ടാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടണം, നന്മ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പോലെ, പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അപ്പോൾ എന്താ റസൂല് പറഞ്ഞെന്നറിയോ? നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി അവരുടെ അഭാവത്തിൽ, എന്ന് പറഞ്ഞാൽ അവരില്ലാത്ത സമയത്ത്, ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലാവും, നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മോടൊപ്പം ആ കൂട്ടുകാരനുണ്ടോ? ഇല്ലല്ലോ. അവരുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യുന്ന അറിയോ, അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും ആ പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരൻ എന്തെങ്കിലും നന്മ ചൊരിയണേന്നോ, അല്ലെങ്കിൽ ആ കൂട്ടുകാരൻ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേന്നൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. സ്വീകരിക്കുമെന്ന് മാത്രമല്ല, നമുക്കും അതുപോലുള്ള നന്മകൾ കിട്ടാൻ അല്ലെങ്കിൽ അതുപോലുള്ള തിന്മകളൊക്കെ മാറിക്കിട്ടാൻ എന്ത് ചെയ്യും? ആ ഇത് കാരണമാവുക കൂടി ചെയ്യും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? ആ നമ്മുടെ കൂട്ടുകാർക്കും, നമ്മുടെ ഇനി കൂട്ടുകാർ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഏതെങ്കിലും അയൽവാസികളോ കുടുംബക്കാരോ അതല്ലെങ്കിൽ ഉപ്പ ഉമ്മ ഇങ്ങനെയുള്ള നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട ആരായാലും അവർക്ക് വേണ്ടിയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവർക്കുള്ള പ്രയാസങ്ങളും ഒക്കെ നീങ്ങിക്കിട്ടാനും അവർക്ക് നന്മകൾ ചൊരിഞ്ഞു കിട്ടാനും ഒക്കെ. കൂട്ടുകാർ പത്രങ്ങളൊക്കെ വായിക്കാറുണ്ടല്ലോ ഇല്ലേ? പത്രത്തിലൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ലോകത്തിൻ്റെ ഒരുപാട് ഭാഗത്ത് നമ്മെപ്പോലെയുള്ള സഹോദരങ്ങൾ, നമ്മെപ്പോലെയുള്ള ചെറിയ കുട്ടികൾ അവരൊക്കെ ഒരുപാട് പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കൊക്കെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പലവിധ അക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ ഈ സമയത്ത് പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അവർക്ക്? ആ അവിടെ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയുള്ള നമ്മുടെ കൂട്ടുകാർക്ക്, അവിടെയുള്ള മുതിർന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ കുഞ്ഞു നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവെ അവർക്ക് നല്ല സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ നൽകണേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നിഷ്കളങ്കമായ കുഞ്ഞു മനസ്സ് വെച്ചിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ലോകത്തെ എല്ലായിടത്തുള്ള മുസ്ലിങ്ങളായാലും മറ്റുള്ള സഹോദരങ്ങളായാലും ഒക്കെ അവർക്കൊക്കെ നല്ല സമാധാനത്തോടു കൂടി അവരുടെ നാട്ടിൽ ജീവിക്കാനൊക്കെയുള്ള നല്ലൊരവസ്ഥ അള്ളാഹുവെ നീ ഉണ്ടാക്കണേയെന്ന് എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കുഞ്ഞു മെസ്സേജ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നാമത്തെ സെഷന്റെ പേരെന്തായിരുന്നു കൂട്ടുകാരെ? അതെ, പാട്ടുപാടാം കൂട്ടുകൂടാം.

ഈ നന്മ ചെയ്യാം. അതെ കൂട്ടുകാരെ, നല്ല നല്ല അറിവുകൾ ലഭിക്കുന്ന ഏറെ ഗുണപാഠങ്ങളൊക്കെയുള്ള നല്ല പാട്ടുകളാണ്, നല്ല അർത്ഥസമ്പൂർണമായ മ്യൂസിക്കിൻ്റെയോ ഒന്നും അകമ്പടിയില്ലാത്ത ഏറെ മനോഹരമായ, കേൾക്കാൻ നല്ല ആസ്വാദ്യകരമായ നല്ല പാട്ടുകളാണ് നമ്മുടെ ഈ ഒരു പാട്ടുപാടാം കൂട്ടുകൂടാം എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി നൽകാറുള്ളത്. ഇന്നും അതുപോലെ ഏറെ മനോഹരമായ ഒരു ഗാനമാണ് കൂട്ടുകാർക്കായി വരുന്നത്. എല്ലാവരും കേൾക്കുക, ആസ്വദിക്കുക, ഒപ്പം പാടാൻ ശ്രമിക്കുക.

അല്ലാ. എത്ര മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇത്തരത്തിലുള്ള നല്ല ഗാനങ്ങളും പാട്ടുകളും ഒക്കെയാണ് നമ്മളും കേൾക്കാനും പാടാനുമൊക്കെ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? അതിലൂടെ ഒരുപാട് നല്ല പാഠങ്ങളും നല്ല അറിവുകളൊക്കെ കിട്ടുന്ന അള്ളാഹുവിനെയും ഇസ്ലാമിനെയും നബിയെയും അല്ലെങ്കിൽ പരലോകത്തെയും ഒക്കെ ഓർക്കാൻ ഉപകരിക്കുന്ന നല്ല പാട്ടുകൾ, നമുക്ക് നല്ല ചിന്തകൾ കൊണ്ടുവരുന്ന നല്ല പാട്ടുകൾ കേൾക്കാനാണ് നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്. ആ രൂപത്തിലുള്ള പാട്ടുകളാണ് എല്ലാ എപ്പിസോഡിലും കൂട്ടുകാർ പൂമരത്തണലിലൂടെയായാലും പീസ് റേഡിയോയുടെ മറ്റ് സന്ദർഭങ്ങളിലൊക്കെ കേൾക്കാറുള്ളത് അല്ലേ? എങ്കിൽ നമ്മൾ നമ്മുടെ ഇന്നത്തെ പാട്ടുപാടാം കൂട്ടുകൂടാം എന്നുള്ള സെഷൻ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത സെഷനിലേക്ക് കൂട്ടുകാർ ഏറെ ആകാംക്ഷയോടുകൂടി താല്പര്യത്തോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ അടുത്ത സെഷനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു കൂട്ടുകാർ പറയൂ? കളിയിലൂടൊരു കാര്യം.

കളിയിലൂടെ ഒരു കാര്യം എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാറുള്ളത് എന്തൊക്കെയാ കൂട്ടുകാരെ? കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ എം എസ് പറഞ്ഞു തന്നത് അത് എന്തെങ്കിലും ഒക്കെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഐഡിയകളോ അല്ലെങ്കിൽ ആക്ടിവിറ്റികളോ ഒക്കെയാണ് അല്ലേ? ഇന്നും അതുപോലെ നമുക്കേറെ ഉപകാരപ്പെടുന്ന ഒരാക്ടിവിറ്റിയാണ് കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റികളൊക്കെ കൂട്ടുകാര് പ്രാവർത്തികമാക്കി ഒരുപാട് നല്ല രൂപത്തിൽ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പ്രത്യേകമായ പ്രാർത്ഥനകൾ അല്ലേ, നമുക്ക് പ്രാർത്ഥനകളൊക്കെ പെട്ടെന്ന് പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെയുള്ള ഒരുപാട് നല്ല ആക്ടിവിറ്റികൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ കേട്ട കൂട്ടുകാരെ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടാവും എന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള നമസ്കാര കലണ്ടറും അതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല ആക്ടിവിറ്റികളൊക്കെ കൂട്ടുകാരെ ഒപ്പം കൊണ്ട് നടക്കുന്നുണ്ടാവും എന്ന വിശ്വാസത്തിൽ എം എസ് ഇന്നത്തെ ആക്ടിവിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് കൂട്ടുകാർക്കായി എം എസ് അവതരിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ? നമുക്കറിയാലോ കൂട്ടുകാരെ, നമ്മുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ, ഇപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ട് അല്ലേ? ആ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്നാലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. കേരളത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ശരിക്കും വലിയൊരു വേനൽക്കാലമൊന്നും ആയിട്ടില്ല. ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ആ മാസങ്ങളിലേക്കൊക്കെയാണ്, ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് നല്ല ചൂടും നല്ല വെയിലും വേനലും ഒക്കെ ഉണ്ടാവാറുള്ളത് അല്ലേ? പക്ഷേ എന്താ ഇപ്പോഴത്തെ അവസ്ഥ? മഴ കാര്യമായി നമുക്ക് കിട്ടിയിട്ടില്ല. കേരളത്തിലെ അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. മഴ നമുക്ക് കാര്യമായി കിട്ടിയിട്ടില്ല. നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇപ്പോൾ തന്നെ വല്ലാതെ ചൂട് പിടിച്ചു അല്ലേ? അങ്ങനെയൊക്കെയല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എന്താ കൂട്ടുകാരെ ഇങ്ങനെ ഓരോ വർഷം കഴിയുന്നിടത്തോളം ചൂട് കൂടി വരാനുള്ള കാരണം? മുമ്പൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇന്നത്തെ പോലെയൊക്കെ നല്ല ചൂടും വെയിലൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? നമുക്കെങ്ങനെ അറിയാനല്ലേ, നമ്മൾ കുറച്ച് പ്രായമായിട്ടല്ലേ ഉള്ളൂ. അപ്പം നമ്മളെന്ത് ചെയ്യുക, കുറച്ചുകൂടെയൊക്കെ പ്രായമായിട്ടുള്ള നമ്മുടെ വല്യമ്മയോടോ വല്യുപ്പയോടോ അല്ലെങ്കിൽ ഉപ്പയോടോ ഉമ്മയോടോ ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. അവരുടെ ചെറുപ്പകാലത്തിൽ ഇത്രയൊക്കെ വെയിലും ചൂടുമൊക്കെ ഉണ്ടായിരുന്നോ, വേനലൊക്കെ ഇത്ര ശക്തി പ്രാപിച്ചിരുന്നോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. എല്ലാവരും ചോദിച്ചു നോക്കണം. ചോദിച്ചു നോക്കുമ്പോൾ നമ്മുടെ വല്യുപ്പയും വല്യമ്മയൊക്കെ എന്താ പറയാറിയോ, പണ്ടൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു, പണ്ടൊക്കെ നല്ല ഒരു കാലാവസ്ഥയായിരുന്നു, ഒരു അവസാനത്തെ ഒന്ന് രണ്ട് മാസമൊക്കെ വലിയ ചൂടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയും. അപ്പം എന്തായിരിക്കും കാരണം നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെ മാറാനും ഇങ്ങനെ ചൂട് കൂടാനും ഒക്കെ ഉള്ള കാരണം എന്താ കൂട്ടുകാരെ? അതെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ എന്താ കാരണം. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ എന്ത് ചെയ്യാണ്, പ്രകൃതിയിലുള്ള മരങ്ങളും സസ്യങ്ങളും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ അവസ്ഥയൊക്കെ മാറി ഇപ്പോൾ എല്ലാം വെട്ടി നശിപ്പിച്ച് മരങ്ങളൊക്കെ പരമാവധി വെട്ടി നശിപ്പിച്ച് ആ രൂപത്തിലാണ് മനുഷ്യർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രകൃതിയിൽ നല്ല കാലാവസ്ഥ നിലനിൽക്കാൻ സഹായിക്കുന്ന സസ്യങ്ങളും ഒക്കെ ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടാവും അല്ലേ? എന്ന് പറഞ്ഞാൽ ചൂടൊക്കെ വല്ലാണ്ട് കൂടും, നമുക്ക് സഹിക്കാൻ പറ്റാതെ തണുപ്പായാലും ചൂടായാലൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അതെ, കഴിവതും നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, അതുപോലെ മലകളും കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തുക എന്നുള്ളതൊക്കെ പരമാവധി കുറക്കണം. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒക്കെ നമുക്ക് മരം വെട്ടേണ്ട അവസ്ഥ വന്നാൽ എന്ത് ചെയ്യാം, വെട്ടാം. വെട്ടണ്ട എന്നല്ല, പക്ഷേ നമ്മൾ അങ്ങനെ വെട്ടാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. ഒപ്പം എന്ത് ചെയ്യുക, ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊരു മരം വെട്ടേണ്ടി വന്നാൽ നമ്മൾ പകരം എന്ത് ചെയ്യണം, അതെ, ഒന്നോ രണ്ടോ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഈ ഭൂമിയെ നല്ല പച്ചപ്പുള്ള നല്ല സസ്യങ്ങളൊക്കെയുള്ള മരങ്ങളൊക്കെയുള്ള അങ്ങനെയുള്ളൊരു സ്ഥലമാക്കിയാൽ മാത്രമേ നമുക്ക് നന്നായി ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ആക്ടിവിറ്റി കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാണ്. എന്താണെന്നറിയോ, എല്ലാ കൂട്ടുകാരും ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു തൈ നടണം. എന്ത് തൈയാണ്, ഏത് തൈയും നമുക്ക് നടാം. നമ്മുടെ വീടിൻ്റെ സാഹചര്യത്തിനും എന്ന് പറഞ്ഞാൽ വീട്ടിലെ സ്ഥലത്തിൻ്റെ സ്ഥല സൗകര്യത്തിനും ഒക്കെ അനുസരിച്ച് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏത് തൈയും നടാം. വലിയ മരമാകുന്ന തൈകൾ നടാം,
അതല്ലെങ്കിൽ അതിനുള്ള സൗകര്യമില്ലെങ്കിൽ ചെറിയ തൈകളോ ചെടികളോ ഒക്കെ നടാം. അങ്ങനെ നട്ടുകൊണ്ട് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഈ പീസ് റേഡിയോ കേൾക്കുന്ന ഒരുപാട് കൂട്ടുകാർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് കൂട്ടുകാർ, അവരൊക്കെ ഓരോ തൈകൾ വീതം നട്ടാൽ തന്നെ ഈ ഭൂമിയിൽ എത്രമാത്രം മരങ്ങളും ചെടികളും ഉണ്ടാവും അല്ലേ? അവരൊക്കെ രണ്ട് തൈകൾ വീതം നട്ടാലോ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും അല്ലേ? അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മുടെ ഒഴിവ് സമയത്ത്, ഇനിയിപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലായാലും ഒക്കെ നമ്മുടെ സ്കൂളുകളിൽ അവധി വരെയാണ് അല്ലേ? ആ ഡിസംബറിൽ അവസാനത്തെ ഒരു 10 ദിവസത്തെ അവധി ഉണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ കളികളും ഒക്കെ ആയിട്ട്, അതുപോലെ നമ്മുടെ പഠനവും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കളിച്ചിരിച്ച് നടക്കുന്ന സമയത്ത് എന്തുകൂടെ ചെയ്യണം? നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് അഥവാ നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തൈ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുകാർക്ക് എന്തെങ്കിലും മരമാകുന്ന, ഒരു വലിയ മരമാകുന്ന ഏതെങ്കിലും തൈകൾ നടാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഏറെ നമുക്ക് ഒരു സന്തോഷം തോന്നുന്ന ഒരു രൂപത്തിലും ഈ ഒരു ആക്ടിവിറ്റിയെ നമുക്ക് ചെയ്യാം. എന്താണെന്നറിയോ, നമ്മൾ എന്തെങ്കിലും ഫലങ്ങൾ തരുന്ന അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനത്തെ തൈകൾ, ഇപ്പോൾ തക്കാളിയുടെ, അതല്ലെങ്കിൽ മുളകിൻ്റെ, അതല്ലെങ്കിൽ മത്തങ്ങയും ചെരങ്ങയും ഒക്കെ

പോയി ആരോ ഉണ്ടാക്കിയ ഒരു ചരങ്ങ വാങ്ങിക്കൊണ്ടുവന്ന് കറി വെച്ച് കഴിക്കുമ്പോൾ അത്രത്തോളം ഒരു സന്തോഷം ഒരു പക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ കൈകൊണ്ട് വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു തൈയിൽ നിന്ന് കിട്ടുന്ന ഫലം അത് കഴിക്കാനും അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകമായി അറിയാനും ഒക്കെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് എം എസ് കൂട്ടുകാർക്കായി പറഞ്ഞു തന്നിട്ടുള്ള ആക്ടിവിറ്റി എന്താണ്? അതെ, നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ വീടിൻ്റെ സ്ഥല സൗകര്യത്തിനും അതുപോലെ നമ്മുടെ അവിടെയുള്ള വെള്ളത്തിൻ്റെ ലഭ്യതക്കൊക്കെ അനുസരിച്ച് അല്ലേ, ചില സ്ഥലങ്ങളിലൊന്നും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വെള്ളം ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഒരുപാട് ചെടികളൊക്കെ വെച്ച് അതിന് ഒരുപാട് വെള്ളമൊഴിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൻ്റെ അവസ്ഥക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യണം? കൂട്ടുകാർ കഴിയുന്നത്ര നമ്മുടെ അടുത്തുള്ള മണ്ണിൽ കുഴി കുഴിച്ചു കൊണ്ട് അവിടെ ചെടികൾ നടാൻ, അതുപോലെ പച്ചക്കറികളായാലും മറ്റുള്ള ഫലങ്ങൾ തരുന്ന ചെടികളായാലും ഒക്കെ നട്ട് അതിന് കൃത്യമായി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല മരങ്ങളാക്കി അല്ലെങ്കിൽ നല്ല ചെടികളാക്കി അതിൽ നിന്നുള്ള തണലോ അതിൽ നിന്നുള്ള ഫലമോ ഒക്കെ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് പറഞ്ഞ ആക്ടിവിറ്റിയിലൂടെ എന്ത് ചെയ്യണം? കൂട്ടുകാർ ഉണ്ടാക്കിയെടുക്കണം. ഒപ്പം നമ്മുടെ സുഹൃത്തുക്കളോടും എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള നല്ല ആക്ടിവിറ്റികൾ നമ്മുടെ കൂട്ടുകാർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവരെയും നമ്മൾ പീസ് റേഡിയോ കേൾക്കുമ്പോൾ നമ്മോടൊപ്പം കൂട്ടണമെന്ന് പറയുന്നത്. കേട്ടല്ലോ. ഇനി അഥവാ ഏതെങ്കിലും കൂട്ടുകാർ വന്നിട്ടില്ലെങ്കിൽ അവരോട് നമ്മൾ പ്രത്യേകമായി പറഞ്ഞു കൊടുക്കണം, ഇന്നത്തെ പൂമരത്തണലിൽ ആക്ടിവിറ്റി ഇതായിരുന്നു, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇത്തരത്തിൽ ഒരു തൈ നടാം എന്ന് പറഞ്ഞ് അവരെയും കൂടെ കൂട്ടുന്ന നല്ല കൂട്ടുകാരായിട്ട് നമ്മളെല്ലാവരും വളരണം. കേട്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്തൊക്കെ ഒരു വലിയ മരമൊക്കെ നട്ടുണ്ടാക്കിയാൽ എന്താ അറിയോ? റസൂല് പഠിപ്പിച്ചത് റസൂലിൻ്റെ ഹദീസിൽ വന്നത് എന്താണെന്നറിയോ? അതിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ നട്ടതൊരു മാവാണെങ്കിൽ അതിൽ നിന്ന് മാങ്ങ എന്ത് ചെയ്യും? എല്ലാവരും ഭക്ഷിക്കും അല്ലേ, എല്ലാവരും എടുത്ത് കഴിക്കും. അത് കഴിക്കുമ്പോൾ അത് നമുക്ക് സ്വതക്കയായി രേഖപ്പെടുത്തും, നമുക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സ്വതക്കയായി ദാന ധർമ്മമായി എന്ത് ചെയ്യും? രേഖപ്പെടുത്തും. അതേപോലെ തന്നെ അതിൽ കിളികളൊക്കെ വന്നിരിക്കും അല്ലേ, കിളികൾ വന്നിരിക്കും, കിളികളും ഈ പഴങ്ങളും ഒക്കെ ഭക്ഷിക്കും. അതല്ലെങ്കിൽ അവറ്റകൾ എന്ത് ചെയ്യും? അതിൽ കൂടുണ്ടാക്കി താമസിക്കും. അതല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിലെ തണലിൽ പക്ഷികളും മൃഗങ്ങളും അതല്ലെങ്കിൽ മനുഷ്യരുമൊക്കെ ഇരിക്കും, അതിൻ്റെ തണൽ ഉപയോഗപ്പെടുത്തും അല്ലേ. ഇങ്ങനെ അതിൽ നിന്ന് എന്തൊക്കെ ഉപയോഗപ്പെടുന്നോ അതെല്ലാം നമുക്ക് സ്വതക്കയായി, നമ്മളാണ് ആ മരം അവിടെ കുഴിച്ചിട്ടതെങ്കിൽ നമുക്ക് സ്വതക്കയായി രേഖപ്പെടുത്തപ്പെടും. മാത്രമല്ല, ഇനി ഏതെങ്കിലും ഒരു കള്ളൻ വന്ന് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് വിചാരിച്ചോളൂ, അതിൽ നിന്ന് ഒരുപാട് ഫലങ്ങൾ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് കരുതി നമുക്ക് ആ മോഷണത്തിലുള്ള കുറ്റമാണോ അല്ലാഹു രേഖപ്പെടുത്തുക? അല്ല, അവൻ മോഷ്ടിച്ചു കൊണ്ടുപോയ ഫലത്തിൻ്റെ അപ്പോഴും നമുക്ക് എന്താണ്? സ്വതക്കയായിട്ടാണ് അത് രേഖപ്പെടുത്തപ്പെടുക അല്ലേ. ഇതൊക്കെ റസൂല് പഠിപ്പിച്ചതാ. അപ്പം ഇതുപോലെയുള്ള പുണ്യം കിട്ടാനും കൂടി നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി ഉപകാരപ്പെടുന്ന അറിയുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ ഏറെ താല്പര്യം ഉണ്ടാവുക അല്ലേ. എങ്കിൽ ഇന്നത്തെ ആക്ടിവിറ്റി കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് കളിയിലൂടെ ഒരു കാര്യം എന്നുള്ള ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ അടുത്ത സെഷനിലേക്ക് പോകുന്നു. കൂട്ടുകാരെ, അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു? കേൾക്കാം ഒരു നല്ല കഥ. കേൾക്കാം ഒരു നല്ല കഥ എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാറുള്ളത് നല്ല ഗുണപാഠങ്ങളൊക്കെയുള്ള ഒരു കഥയാണ് അല്ലേ. കഴിഞ്ഞ എപ്പിസോഡുകളിലും ഇതുപോലെ ഒരുപാട് നല്ല കഥകളും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു സെഷനിലൂടെ കേട്ട് കഴിഞ്ഞു. ഇന്നും അതുപോലെ ഏറെ ഗുണപാഠങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന നല്ലൊരു കഥയാണ് കൂട്ടുകാർക്കായി പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. കേട്ടല്ലോ, കഥയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും നമുക്കൊരു ശ്രദ്ധക്കുറവ് വന്നാൽ പിന്നെ ബാക്കി മനസ്സിലാവാതെ വരും അല്ലേ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കഥ ഇതാണ്. ഇതും മുമ്പൊക്കെ എം എസ് പറഞ്ഞു തന്ന പോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയാണ്. കഥ എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു പ്രവാചകന്മാരിൽപ്പെട്ട, ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരു പ്രവാചകനാണ്. ആര്? അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ. എന്നാലും ഒന്നുകൂടെ പറയാൻ അറിയാത്ത കൂട്ടുകാർക്കായി അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാലോ, അയ്യൂബ് നബി അലൈഹിസ്സലാമയെ അള്ളാഹു പരീക്ഷിച്ചത് രോഗം കൊണ്ടായിരുന്നു അല്ലേ. ശക്ത
ശക്തമായ രോഗം, അതും

0: എത്ര വർഷം എന്നറിയോ? 18 വർഷത്തോളം അദ്ദേഹം ശക്തമായ രോഗത്താൽ പ്രയാസപ്പെട്ടു. അങ്ങനെ ശക്തമായ രോഗം കാരണം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാരൊഴികെയുള്ള ബാക്കി എല്ലാവരും, അടുത്ത ആളുകളും അകന്ന ആളുകളും ഒക്കെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ കൈവിട്ടു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വിട്ടുപോയി. ആ 2 സഹോദരന്മാർ മാത്രം എന്ത് ചെയ്യും? അദ്ദേഹത്തെ ഇങ്ങനെ എന്നും സന്ദർശിക്കും, അങ്ങനെ തിരിച്ചു പോകാറുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ, അടുത്ത ബന്ധുക്കളായാലും അകന്ന ബന്ധുക്കളായാലും ഒക്കെ അദ്ദേഹത്തെ വിട്ടുപോവുകയുണ്ടായത്. എന്താ കാരണം? ആ ശക്തമായ രോഗം തന്നെ. അങ്ങനെ ഒരു ദിവസം ഈ സഹോദരന്മാരിൽ, ഏത് സഹോദരന്മാരിൽ? ഈ 2 സഹോദരന്മാരില്ലേ എപ്പോഴും അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ കൂടെയുള്ള ഈ 2 സഹോദരന്മാരിൽ ഒരാൾ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ലോകത്താരും ചെയ്യാത്ത എന്തോ ഒരു തെറ്റ് അയ്യൂബ് നബി അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ആ ഈ ലോകത്ത് ആരും ചെയ്യാത്ത എന്തോ ഒരു തെറ്റ് ഈ അയ്യൂബ് അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ സഹോദരൻ ചോദിച്ചു, അല്ല എന്താണത്? അപ്പോൾ ഈ സഹോദരൻ പറയാണ്, അല്ല 18 വർഷമായി അള്ളാഹു അയ്യൂബ് നബി അലൈഹിസ്സലാമയോട് കരുണ കാണിച്ച് അസുഖം മാറ്റിക്കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തുകൊണ്ടാവും ഇങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിക്കുന്നത് എന്ന് ഈ 2 സഹോദരന്മാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേരും കൂടി എന്ത് ചെയ്തു? അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ചെന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ അവരുടെ ക്ഷമയൊക്കെ കെട്ടിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ടും അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് ഇപ്പോഴും ഈ രോഗമൊന്നും മാറിയില്ലല്ലോ. അപ്പോൾ അവർ വളരെ അക്ഷമരായിക്കൊണ്ട് ഈ കാര്യം അയ്യൂബ് നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ നിങ്ങളിങ്ങനെ വലിയ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാവും നിങ്ങളെ ഇങ്ങനെ അള്ളാഹു പരീക്ഷിക്കുന്നത്, ഇത്രയും ശക്തമായ രോഗമൊക്കെ തന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അയ്യൂബ് നബി അലൈഹിസ്സലാം തൻ്റെ ആവശ്യ നിർവഹണങ്ങൾക്കൊക്കെ വേണ്ടി, എന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്ക് പോയതായിരുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് എങ്ങനെ അദ്ദേഹം പോകുമെന്നറിയോ? നമുക്കറിയാലോ അദ്ദേഹത്തിന് ശക്തമായ അസുഖമുള്ള വ്യക്തിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് അദ്ദേഹത്തെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. എന്നിട്ട് പുറത്ത് കാത്തു നിൽക്കും. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ കഴിയുന്നവരെ എന്ത് ചെയ്യും? പുറത്ത് കാത്തു നിൽക്കും. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ബാത്റൂമിൽ പ്രവേശിച്ച് കുറേ സമയം കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തു വരുന്നില്ല. എന്ന് പറഞ്ഞാൽ പുറത്തു വരാൻ കുറച്ച് വൈകി. വൈകിയ സമയത്ത് അള്ളാഹു അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് വഹയി നൽകി. എന്താ വഹയി കൊടുത്തെന്ന് അറിയോ? വഹയി എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, ആ നബിമാർക്കൊക്കെ അള്ളാഹു വഹയി നൽകും അല്ലേ. ആ അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകിയ വഹ എന്തായിരുന്നു എന്നറിയോ? നിന്റെ കാലുകൊണ്ട് നീ ചവിട്ടുക, ഇതാ തണുത്ത കുറച്ച് വെള്ളവും കുടിനീരും. എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് തണുത്ത വെള്ളവും കുടിനീരും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് അവിടെ ചവിട്ടാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായ വഹയി നൽകി. അങ്ങനെ ഭാര്യ വരാൻ വൈകി. ഭാര്യ വരാൻ കുറച്ച് വൈകി, ഇദ്ദേഹത്തെ ബാത്റൂമിലാക്കി പോയതല്ലേ. അങ്ങനെ ഭാര്യ വന്ന് അദ്ദേഹത്തെ ഇങ്ങനെ പുറത്ത് കാത്തു നിന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ആ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ അസുഖങ്ങളെല്ലാം മാറിയിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ആ അസുഖങ്ങളൊക്കെ ഒറ്റയടിക്ക് മാറ്റിക്കൊടുത്തു അല്ലേ. ആദ്യത്തേക്കാൾ നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ അദ്ദേഹം എത്തിയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പുറത്തു വന്ന സമയത്ത് ഭാര്യയ്ക്ക് എന്ത് ചെയ്തില്ല, പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം അങ്ങനെ എണീറ്റ് നടക്കാനൊന്നും വയ്യാത്ത ഒരു വ്യക്തിയായിട്ടാണ് അകത്തേക്ക് പോയത് അല്ലേ. ഇപ്പോൾ പുറത്തു വരുമ്പോൾ ആ നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ ഭാര്യയ്ക്ക് ഇത് അയ്യൂബ് നബി അലൈഹിസ്സലാമാണെന്ന് മനസ്സിലായില്ല. ആ സമയത്ത് ഈ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ആരോടെ ചോദിക്കുന്നത്? അയ്യൂബ് നബി അലൈഹിസ്സലാമയോട് തന്നെ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്ന അറിയോ? അല്ല നിങ്ങൾ ആ അസുഖമൊക്കെ ഉള്ള, രോഗങ്ങളൊക്കെ ഉള്ള അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ എവിടെ എവിടെയും കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ശരിക്കും ഇത് ആരോടാ ചോദിക്കുന്നത്? അയ്യൂബ് നബി അലൈഹിസ്സലാമയോട് തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായപ്പോൾ ആർക്കും മനസ്സിലായില്ല, ഈ ഭാര്യയ്ക്ക് അത് അയ്യൂബ് നബി അലൈഹിസ്സലാമാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ ഭാര്യ ഒന്നുകൂടെ പറയണം. എന്താ പറയുന്ന അറിയോ? അള്ളാഹു ആണ് സത്യം, അദ്ദേഹം ഏതാണ്ട് നിങ്ങളെപ്പോലെ തന്നെയാണ്, അഥവാ നിങ്ങളെപ്പോലെ തന്നെയാണ് അയ്യൂബ് അലൈഹിസ്സലാമിന്, അദ്ദേഹത്തെ ഇവിടെ എവിടെയെങ്കിലും കണ്ടോന്ന് ചോദിക്കാണ്. ആ നേരത്തെ അയ്യൂബ് അലൈഹിസ്സലാം ഭാര്യയോട് മറുപടി പറയാണ്, ഞാൻ തന്നെയാണ് അയ്യൂബ് എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് വളരെ അത്ഭുതകരമായി അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ രോഗം അള്ളാഹു മാറ്റിക്കൊടുക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സമ്പത്തും ആളുകളും മറ്റെല്ലാ സൗകര്യങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് തിരിച്ചു നൽകുകയും ഉണ്ടായി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഈ കഥയിലോടൊപ്പം ഖുർആനിലും അയ്യൂബ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രമൊക്കെ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ കഥയിൽ നിന്ന് എന്താണ് കൂട്ടുകാരെ, അയ്യൂബ് നബി അലൈഹി സ്വലാമയുടെ ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് എന്താണ് കൂട്ടുകാരെ നമുക്കുള്ള ഗുണപാഠം? എന്ത് ചെയ്യും ഇപ്പോ? അയ്യൂബ് നബി അലൈഹി സ്വലാം ഒരു പ്രവാചകനാണ് അല്ലേ? അങ്ങനെ ഒരു പ്രവാചകനായിരുന്നിട്ട് പോലും ഇത്രയേറെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ അള്ളാഹു എന്ത് ചെയ്യും? കൂടുതലായി പരീക്ഷിക്കും. അതുപോലെ അമ്പിയാക്കളൊക്കെ എന്ത് ചെയ്യും? കൂടുതലായി പരീക്ഷണത്തിന് വിധേയരായ ആളുകളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അസുഖങ്ങളും ഒക്കെ വരുമ്പോൾ ഓ വല്ലാത്ത അസുഖം എന്നൊക്കെ പറഞ്ഞ് അക്ഷമരാകുകയാണോ വേണ്ടത്? അല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ക്ഷമിച്ച് നല്ല കൂട്ടുകാരായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു മാറ്റിത്തരും അല്ലേ? അങ്ങനെയുള്ള നല്ല ഗുണപാഠമുള്ള ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിലൂടെ അള്ളാഹു റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എങ്കിൽ ഇന്നത്തെ കേൾക്കാം ഒരു നല്ല കഥ എന്നുള്ള ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് ഇന്നത്തെ കഥയും പാട്ടും ആക്ടിവിറ്റിയും കുഞ്ഞു മെസ്സേജും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി സംവദിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തേക്ക് ഇവിടെ ചോദിക്കുകയാണ്, എല്ലാ കൂട്ടുകാർക്കും നല്ല കൂട്ടുകാരായി വളരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂമരത്തണലിൽ ഇവിടെ അവസാനിക്കുന്നു. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, കുട്ടികളേറെ ഇഷ്ടപ്പെടുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ഈ ഒരു സമയത്തും കൂടെ ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത് ഷമീൽ മഞ്ചേരിയാണ്. പൂമരത്തണലിലാണ് നാം
2: ഈ ശബ്ദലോകത്തെ.
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മളിനി പോണ് നുറുങ്ങുകളിലേക്കാണ്. സന്മനസ്സാണ് പ്രധാനം എന്നുള്ള ഇബ്നു അലി രടത്തനാട്ടുകടയുടെ രചനക്ക് ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാടാണ്. നുറുങ്ങുകളിലേക്ക്.
6: ജോലി തിരക്കിനിടയിലാണ് കൂട്ടുകാരൻ്റെ ഫോൺ വിളി വന്നത്. പത്രം വായിച്ചില്ലേ എന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മറുപടി. അവൻ വളരെ വിഷമത്തിലായിരുന്നു. കുറെ കഴിഞ്ഞ് അവൻ നേരിട്ട് വന്നു. അപ്പോഴും ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. അന്ന് പത്രത്തിൽ വന്ന ആസ്മ രോഗിയായ അമ്മയും ഹൃദ്രോഗിയായ 5 വയസ്സുകാരിയും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ദുരിതജീവിതം നയിക്കുന്നതിന്റെ വാർത്തയാണ് അവൻ പങ്കുവച്ചത്. ആ കുട്ടിയിൽ അവൻ കണ്ടത് അവന്റെ മോളെയായിരുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്നും ഒരു 4 ലക്ഷം തുക താൻ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി. സഹായിക്കാൻ കൂട്ടുകാർ 2 പേർ കൂടിയുണ്ടെന്നും അന്ന് തന്നെ ആ വീട്ടുകാരെ കണ്ടെത്തി സഹായം എത്തിക്കണമെന്നും അക്കൗണ്ടന്റ് സ്ഥാപനം നടത്തുന്ന അവൻ നിർബന്ധം പിടിച്ചു. മാറ്റിവെച്ച പണം വകമാറ്റി ചെലവഴിക്കരുതെന്നും ചെറിയ തുക നൽകുന്നത് താൽക്കാലിക ആശ്വാസം മാത്രമേ ആകൂവെന്നും ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊരു സ്ഥിര സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും ഞാൻ പറഞ്ഞപ്പോൾ അവൻ തിരിച്ചുപോയി. സാമൂഹ്യപ്രവർത്തകനായ മറ്റൊരു കൂട്ടുകാരനുമായി ചർച്ച ചെയ്ത് വേണ്ടത് ആലോചിച്ചു ചെയ്യാമെന്ന വിവരം ഞാൻ അന്നു രാത്രി സുഹൃത്തിന് വിളിച്ചറിയിച്ചു. ഇടയ്ക്കിടെ എന്തായി എന്ന് ചോദിച്ച് എന്നെ അവൻ അലട്ടിക്കൊണ്ടേയിരുന്നു. ഒരു ഞായറൊഴിവിൽ കൂടുതൽ കൂട്ടുകാരുമായി ആ ഓലപ്പുരയിൽ ഞങ്ങളെത്തി. വായിച്ചറിഞ്ഞതിനേക്കാൾ വേദനിപ്പിക്കുന്നതായിരുന്നു നേർക്കാഴ്ച. ഒരു ചെറുകാറ്റ് വീശിയാൽ പൊളിഞ്ഞു പോകാവുന്ന, ഒരു അരണക്കുപോലും കീറാവുന്ന ദുർബലമായ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റായിരുന്നു ചുമരും മേൽക്കൂരയുമെല്ലാം. മകളുടെ പഠന ചെലവും കുടുംബത്തിന്റെ ചെലവും വഹിക്കുമെന്ന് അവിടെ വെച്ചു തന്നെ സാമൂഹ്യ പ്രവർത്തകനായ കൂട്ടുകാരൻ നേരിട്ടറിയിച്ചു. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഒരു കൂടിയാലോചന നടത്തി. അവിടുത്തെ നാട്ടുപ്രമുഖരെയും പള്ളി ഭാരവാഹികളെയും കണ്ട് ചർച്ച നടത്തി. ആത്മവിശ്വാസം നൽകി. കൂട്ടായി പ്രവർത്തിച്ചാൽ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് മുൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചു. എങ്ങനെയൊക്കെ തുടങ്ങണമെന്നും മറ്റും വിശദമായി സംവദിച്ചു. മാറി നിന്നാൽ കണ്ണടച്ചാൽ പടച്ചവനോട് നാളെ മറുപടി പറയേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചു. മടങ്ങിയപ്പോൾ വല്ലാത്ത ആശ്വാസവും പ്രതീക്ഷയുമായിരുന്നു മനസ്സിൽ. അതിലേറെ ആശ്വാസമായിരുന്നു അക്കൗണ്ടന്റ് സുഹൃത്തിന്. നാട്ടിൽ പള്ളിയിൽ ചർച്ചക്കൊടുവിൽ ഞങ്ങൾക്ക് വിളിയെത്തി. നാട്ടുകാരുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു, എത്തണം, നിയന്ത്രിക്കണം എന്നായിരുന്നു അഭ്യർത്ഥന. കൂടുതൽ കൂട്ടുകാരുമായി ഞങ്ങളെത്തി. എല്ലാവരും സംസാരിച്ചു. കമ്മിറ്റിയായി. എഞ്ചിനീയറായ കൂട്ടുകാരൻ നിമിഷനേരം കൊണ്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അവതരിപ്പിച്ചു. പണമായി, കല്ലായി, സിമന്റായി, മണലായി, കായികാധ്വാനമായി വാഗ്ദാനങ്ങൾ സദസ്സിൽ നിന്ന് ഒഴുകിയെത്തി. ഞങ്ങളും ആകുന്നത് വാഗ്ദാനം ചെയ്തു. അക്കൗണ്ടന്റ് സുഹൃത്ത് പഴയ നാലക്കത്തിൽ നിന്ന് ആറക്കത്തിലേക്കെത്തി. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം എല്ലാവർക്കും. ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. വീടു പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു. ഒന്നൊരുങ്ങിയാൽ നമുക്ക് പലതും ചെയ്യാനാവും. നന്മയിൽ സഹകരിക്കാൻ നിരവധി നല്ല മനസ്സുകൾ കാത്തിരിപ്പുണ്ട്. മതത്തിന്റെയും പാർട്ടിയുടെയും വേലിക്കെട്ടുകൾ നോക്കാതെ നന്മയുടെ വഴിയിൽ ചരിക്കുന്നവർക്ക് പടച്ചവന്റെ കാരുണ്യ കടാക്ഷം കിട്ടാതിരിക്കില്ല. ഒരുമ്പെടാൻ ഒരു മനസ്സ് വേണമെന്ന് മാത്രം. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. വിശുദ്ധ ഖുർആൻ 28:77.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് സന്മനസ്സാണ് പ്രധാനമെന്ന ഇബ്നു അലി എഴുത്തനാട്ടുകാരെ രചിച്ച രചനയുടെ ശബ്ദാവിഷ്കാരം മൻസൂർ മണ്ണാർക്കാടാണ് നിർവഹിച്ചത്. ഇനി നമുക്ക് ഇൻഷാല്ലാ ഒരു വലിയൊരു പഠനം, നമ്മൾ ഏത് സമയത്താണെങ്കിലും നമുക്ക് ലഭിക്കുന്ന അറിവുകൾ അത് ഏറെ പ്രധാനമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഷാല്ലാ ഇനി പോകുന്നത് അസ്മാൽ ഹുസ്നയിലേക്കാണ്. അബ്ദുറൌഫ് അലിക്കമി തിരുവനന്തപുരം, അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ ക്ലാസ്സുകൾ നമ്മൾ പല സമയങ്ങളിലായി കേട്ടുപോരുന്നുണ്ട്. ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ പഠിക്കാൻ പോകുന്നത് അൽ ഹയ്യു, അള്ളാഹു ലജ്ജയുള്ളവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്തുത്യർഹമായ ആ നാമത്തെക്കുറിച്ച് പഠിക്കാം. അസ്മാൽ ഹുസ്നയിലേക്ക്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതോടൊപ്പം ആ നാമങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്നുള്ള തേട്ടം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അതിൻ്റെ ആശയസമ്പുഷ്ടമായ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഹിഫ്ള് ചെയ്യുക എന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണമായിക്കൊണ്ട് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു മഹത്തായ പഠനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നാമങ്ങളിൽ അൽ ഹയ്യു എന്ന് പറയുന്ന നാമം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അൽ ഹയ്യു എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ കാണാം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അതായത് അവിടുത്തെ ഹയ്യു എന്ന് പറയുമ്പോൾ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ്. ഒരന്ത്യമില്ലാത്തവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നതാണ് അൽ ഹയ്യു എന്ന നാമത്തിൻ്റെ അർത്ഥം. എന്നാൽ നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് അൽ ഹയ്യു എന്നതാണ്. അൽ ഹയ്യു എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ നാമം, അതിൽ ഹാ കഴിഞ്ഞിട്ട് യാ പിന്നെ ഒരു ലൊമ്മാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കുന്ന നാമത്തിൽ അൽ ഹയ്യു എന്ന് പറയുമ്പോൾ ഹാ കഴിഞ്ഞ് പിന്നെ യാ ഇന് സുക്കൂന് ശേഷം യാ ഇന് ദൊമ്മ്, ഇങ്ങനെയാണ് അതിൻ്റെ നാമം എഴുതുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം തിരിച്ചറിയാനും എഴുത്തിൻ്റെ വ്യത്യാസം തിരിച്ചറിയാനും കൂടിയിട്ടാണ് ഇതാദ്യമേ ഉണർത്തിയിട്ടുള്ളത്. എന്നാൽ അർത്ഥത്തിലും അതുപോലെ വ്യത്യാസമുണ്ട്. അർത്ഥം നോക്കുമ്പോൾ അൽ ഹയ്യു എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ലജ്ജിക്കുന്നവനാണ്, ലജ്ജയുള്ളവനാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നാമം വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല എങ്കിലും ഹദീസുകളിൽ ധാരാളമായി വന്ന ഒരു നാമമാണ് ഹയ്യു എന്നത്. മാത്രമല്ല അല്ലാഹു അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്നുവരെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സ്വഹാബി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം, നിങ്ങളുടെ റബ്ബ് എന്നുള്ളത് അവൻ മാന്യനും ഔദാര്യവാനും അതുപോലെ തന്നെ ലജ്ജിക്കുന്നവനുമാകുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയാണ്, യസ്തഹി മിൻ അബിദിഹി ഇദാ റഫഅ ഇലൈഹി യദൈഹി അൻ യുറദ്ദഹുമാ സിഫ്രാ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അവൻ്റെ അടിമ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കൈകൾ ഇരു കരങ്ങൾ താഴ്ത്തുന്നത് ഒന്നും ലഭിക്കാത്ത അവസ്ഥയിൽ എൻ്റെ അടിമ താഴ്ത്തുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്, അവൻ ലജ്ജിക്കുന്നു എന്നാണ്. അതായത് അള്ളാഹുവിലേക്ക് നമ്മൾ ആരെങ്കിലും ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന കഴിഞ്ഞ് കൈകൾ താഴ്ത്തുമ്പോഴേക്ക് അത് ആ പ്രാർത്ഥനയ്ക്ക് ഒന്നും നൽകാതെ ആ കൈ മടങ്ങിപ്പോകുന്നതിൽ നിന്ന് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. ഇപ്പം നമ്മുടെ അടുക്കലേക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു വരുമ്പോൾ നമ്മളത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ ഇടങ്ങേറുണ്ടാവാറുണ്ട്. എന്നാൽ അള്ളാഹു, ഔദാര്യവാനായ അള്ളാഹു, ഈ ലോകത്തിൻ്റെ തന്നെ ഖജനാവ് നിയന്ത്രിക്കുന്ന റബ്ബ്, ഖസാഇനു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജനാവുള്ള റബ്ബ്, ആ റബ്ബിനോട് ചെറിയ നിസാരമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊന്നും നൽകാതെ അടിമകളെ നിസാരന്മാരായിക്കൊണ്ട് അല്ലെങ്കിൽ നിരാശയാക്കിക്കൊണ്ട് വിടുക എന്നത് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് തന്നെ. ഒന്നാമത്തത്, നമ്മൾ പ്രാർത്ഥന അധികരിപ്പിക്കണം എന്നുള്ളതാണ്. അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്, എന്നാൽ കൈകൾ ഉയർത്താതെ പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളുമുണ്ട്. അതിൽ സാധിക്കുന്നിടത്തെല്ലാം നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അല്ലാഹു ലജ്ജിക്കുന്നു എന്ന സംഭവം അത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ സ്വീകരിക്കാൻ കാരണമാകും. കാരണം ഒരു വഴിയാത്രക്കാരൻ്റെ സംഭവം പറഞ്ഞപ്പോൾ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന അഞ്ചു കാരണങ്ങൾ അതിലുണ്ട് എന്ന് പണ്ഡിതന്മാർ എണ്ണിയപ്പോൾ അതിലൊന്നെണ്ണിയത് കൈകൾ ഉയർത്തി എന്നാണ്. റഫഅയദൈഹി ഇലസ്സമാ, ആകാശത്തിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ടാണ് യാ റബ്ബി എന്ന ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത് എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ കാരണമാകുന്നതാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ പരമാവധി നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഹദീസിൽ തന്നെ അല്ലാഹു ലജ്ജയുള്ളവനാണ് എന്നത് നമുക്കിതിൽ നിന്ന് തിരിച്ചറിയാനും സാധിക്കും. ഒരു മനുഷ്യൻ മറയില്ലാതെ കുളിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തന്നെ മിമ്പറിലേക്ക് കയറി സഹാബത്തിനെ വിളിച്ചുകൂട്ടി, എന്നിട്ട് അവിടെ ഉപദേശം നൽകുകയാണ്, ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ വത്തസത്തുറ ഫഇദഗ്തസല അഹദുക്കും ഫൽയസ്തതിർ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ഹയ്യുൻ, അല്ലാഹു ലജ്ജയുള്ളവനാകുന്നു, അതുപോലെ തന്നെ മറച്ചു വയ്ക്കുന്നവനാകുന്നു. സിത്തീറുൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ്, അല്ലാഹു മറച്ചു വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു, മറച്ചു വയ്ക്കുന്നവനാകുന്നു എന്നാണ്. യുഹിബ്ബുൽ ഹയാ, അതുപോലെ തന്നെ ഹയാഇനെ, ലജ്ജയെ ഇഷ്ടപ്പെടുന്നു. അതായത് അടിമകൾക്ക് ഈ ലജ്ജ എന്ന സ്വഭാവം ഉണ്ടാകണം എന്ന് അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ മറ സ്വീകരിക്കുക എന്നതും മറച്ചു വയ്ക്കുക എന്നതും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഫഇദഗ്തസല അഹദുക്കും ഫൽയസ്തതിർ, നിങ്ങൾ ആരെങ്കിലും കുളിക്കുകയാണ് എങ്കിൽ മറ സ്വീകരിച്ചുകൊണ്ട് കുളിക്കണം എന്നാണ്. അതായത് ലജ്ജയോടുകൂടി തൻ്റെ അവയവങ്ങൾ മറ്റുള്ള ആളുകൾ കാണാത്ത രൂപത്തിൽ മറ സ്വീകരിച്ചുകൊണ്ട് കുളിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹാരിസ് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ബൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ ഇദാ അഖ്ബല സലാസു നഫർ സലാസത്തു നഫർ. അദ്ദേഹം പറയാണ്, ഞങ്ങൾ പ്രവാചകന്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് മൂന്നാളുകൾ വന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ മൂന്ന് കൂട്ടരിൽ അതിലൊന്നാമത്തെ വ്യക്തി അദ്ദേഹം നോക്കിയപ്പോൾ ആ സദസ്സിൽ പ്രവാചകന്റെ സന്നിധിയിൽ ഇടയിലൊരു വിടവ് കണ്ടു, ആ വിടവിലേക്ക് കയറിയിരുന്നു. രണ്ടാമത്തെ വ്യക്തി അതിൻ്റെ ആളുകളുടെ പിന്നിലേക്കിരുന്നു. മൂന്നാമത്തെ വ്യക്തി ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങ് തിരിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ മൂന്നാളുകളെക്കുറിച്ച് പ്രവാചകൻ വിശദീകരിച്ചു തന്നത്, അല ഉനബ്ബി ഉക്കും ബിഹബരിൻ സലാസത്തിൻ, മൂന്നാളുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അവരുടെ വാർത്ത ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അമ്മൽ ഔവലു, ഒന്നാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഫആവാ ഇലല്ലാഹി ഫആവാഹുല്ലാഹ്, അത് അള്ളാഹുവിലേക്ക് അടുത്തു, അപ്പോൾ അള്ളാഹു അവനിലേക്കും അടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു, വ അമ്മസാനി ഫസ്തഹ്യാ ഫസ്തഹ്യല്ലാഹു മിൻഹു, അവൻ മുന്നോട്ട് കടന്നു വന്നിരിക്കാൻ ലജ്ജിച്ചു. ഇൽമിൻ്റെ വിഷയത്തിൽ ലജ്ജ പാടില്ല എന്നാണ്. മതം പഠിക്കുന്ന വിഷയത്തിൽ അത് പ്രായഭേദമന്യേ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു പഠിക്കാം എന്നാണ്. ചെറിയ കുട്ടിയുടെ അടുത്ത് ഇപ്പോൾ എങ്ങനെ നമ്മൾ ചോദിക്കുക, അവൻക്ക് ചെറിയ ചെക്കനല്ലേ എന്നൊക്കെ പറഞ്ഞ് മുതിർന്ന ആളുകൾ ഒരു പക്ഷേ മടി കാണിച്ച് പിന്തിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ പ്രവാചകൻ പറയാണ്, ലജ്ജ അത് ദീനിൻ്റെ വിഷയത്തിൽ, അതായത് മതം പഠിക്കുന്ന വിഷയത്തിൽ ലജ്ജിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഖൈറുൻ നിസാഇ എന്ന് പറഞ്ഞ് മദീനത്തെ പെണ്ണുങ്ങളെക്കുറിച്ച് സഹാബി വനിതകളെക്കുറിച്ച് പറഞ്ഞതിന് കാരണം അവർ ലജ്ജയില്ലാതെ ദീനിൻ്റെ വിഷയങ്ങൾ ചോദിച്ചു പഠിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഏതായാലും ആ മനുഷ്യൻ, രണ്ടാമത്തെ വ്യക്തി, ലജ്ജ കാരണം ആളുകൾക്കിടയിൽ മുന്നോട്ട് വരാൻ മടി കാണിച്ചു, അതുകൊണ്ട് അള്ളാഹുവും അവൻ്റെ വിഷയത്തിൽ ലജ്ജിച്ചു എന്നാണ്. മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു, ഫഅമ്മസാലിസു ഫഅഅറദ, ആ മൂന്നാമത്തെ വ്യക്തി എന്താ ചെയ്തത്, ആ സദസ്സൊക്കെ കണ്ടപ്പോൾ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഫഅഅറദ അല്ലാഹു അൻഹു, അവനിൽ നിന്ന് അള്ളാഹുവും പിന്തിരിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ള മറ്റൊരു പാഠം, ദീനിൻ്റെ മേഖലയിൽ പിന്തിരിഞ്ഞ് കളയാൻ പാടില്ല എന്നാണ്. എങ്കിൽ അള്ളാഹു നമ്മുടെ വിഷയത്തിലും പിന്തിരിഞ്ഞ് നിൽക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല ലജ്ജിക്കുന്നു എന്നത് ഈ രണ്ടാമത്തെ വ്യക്തിയുടെ സംഭവം പറഞ്ഞപ്പോഴേക്ക് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി. ആ ആൾക്കൂട്ടത്തിനിടയിൽ നന്മയുടെ വിഷയത്തിൽ മുന്നോട്ട് വരാതെ ഏറ്റവും പിന്നിലേക്കിരുന്നപ്പോൾ അവൻ ലജ്ജിച്ചപ്പോൾ അവൻ്റെ വിഷയത്തിൽ അള്ളാഹുവും ലജ്ജിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ലജ്ജയുണ്ട് എന്നും അള്ളാഹു ലജ്ജിക്കുന്നവനാണ് എന്നും ആ ലജ്ജ അടിമകൾക്കുണ്ടാവുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുമെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു അൽ ഹയ്യുൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ലജ്ജിക്കുന്നവനാണ്, ആ ലജ്ജ അടിമകൾക്കുണ്ടാവുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ നാമം പഠിക്കുമ്പോൾ ഇതിലേറ്റവും പ്രധാനമായും നമുക്ക് കിട്ടുന്ന അതിൻ്റെ തേട്ടമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിലും ലജ്ജയുണ്ടായി ഇരിക്കണം എന്നുള്ളതാണ്. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ, അള്ളാഹു ഹയാ ഉള്ളവനാണ്, അവൻ മറച്ചു വയ്ക്കുന്നവനാണ്, അവൻ ഹയാഇനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അടിമകൾക്ക് അള്ളാഹു ലജ്ജിക്കുന്നു എന്നതുപോലെ അടിമകളും അവരിലും ലജ്ജയുണ്ടാകണം, നമ്മുടെ മേലും ലജ്ജയുണ്ടാകണം എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. കാരണം നമ്മൾ അസ്മാഉൽ ഹുസ്ന പഠിച്ച സമയത്ത് പലപ്പോഴും നമ്മൾ ആവർത്തിച്ച വിഷയമാണ് അള്ളാഹുവിനുള്ള ചില ഗുണങ്ങൾ, അത് അടിമകൾക്കും ഉണ്ടാകണമെന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ നാമം തന്നെ അള്ളാഹു ഹയ്യുൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ഹയാ ഉള്ളവനാണ്, അവൻ അടിമകളിൽ ആ ഹയാ ഉണ്ടാകണമെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ കരുണാനിധിയാണ്, കരുണ ചെയ്യുന്നവനാണ്, റഹ്മാനാണ്, റഹീമാണ്. ആ കരുണ അടിമകൾക്കും ഉണ്ടാകണമെന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇർഹമൂ മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണിക്കൂ, എങ്കിൽ ആരാ ആകാശത്തിനുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. അള്ളാഹു ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു, അപ്പോൾ നമ്മൾ ശുദ്ധി ഉള്ളവരായി മാറണം, നമ്മുടെ വസ്ത്രം ശുദ്ധിയുള്ളവ ആയി മാറണം, നമ്മുടെ ഇടപാടുകളെല്ലാം ശുദ്ധിയുള്ളതാകണം, നമ്മുടെ മനസ്സ് ശുദ്ധിയുള്ളതാകണം. അള്ളാഹു ആ ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നാമങ്ങളുടെ വിശേഷണങ്ങൾ അത് അടിമകളിലും ഉണ്ടാകണമെന്ന് നമുക്ക് ചില നാമങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു നാമമാണ് അൽ ഹയ്യുൻ എന്ന നാമം. ആ നാമത്തിൽ നിന്നും നമുക്ക് പ്രധാനമായും ഉൾക്കൊള്ളേണ്ട തേട്ടം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ലജ്ജയുണ്ടാകണം എന്നത് അതിപ്രധാനമാണ്. കാരണം ലജ്ജ എന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം ഈമാനിന് 70 പരം ശാഖകളുണ്ട് എന്നും അതിൻ്റെ ഏറ്റവും ടോപ്പ് ദറജ എന്നത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലാണ് എന്നും, എന്നാൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ദറജ എന്നത് അത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ് വഴിയിൽ നിന്ന് മാർഗ തടസ്സം മാറ്റുക എന്നതാണ് എന്നും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ഹയാ ലജ്ജയുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തീർന്നില്ല, ഇസ്ലാമിൻ്റെ സ്വഭാവമാണ് ലജ്ജ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. പ്രവാചകൻ പറയാണ്, ഇന്നലി കുല്ലി ദീനിൻ ഖുൽഖൻ, എല്ലാ മതത്തിനും അതിൻ്റേതായ സംസ്കാരമുണ്ട് അല്ലെങ്കിൽ സ്വഭാവമുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, വ ഇന്ന ഖുൽഖൽ ഇസ്ലാമി അൽ ഹയാഉ, ഈ ദീനിൽ ഇസ്ലാമിൻ്റെ ഖുലുഖ് എന്നത് സ്വഭാവം എന്നതുള്ളത് അത് ഹയാ ആകുന്നു, ലജ്ജയാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ കണിശത കാണിക്കുന്ന മതമാണ് ഇസ്ലാമെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതിലേറ്റവും നിഴലിച്ചു നിൽക്കേണ്ടത്, ഏറ്റവും മികച്ചു നിൽക്കേണ്ടത് അത് ലജ്ജയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ, തിന്മകളിൽ നിന്ന് മാറി നടക്കാൻ, നന്മകളിലേക്ക് ചേക്കേറാൻ, അതുപോലെ തന്നെ നന്മകളുടെ വിഷയത്തിൽ മുന്നേറാൻ, തിന്മകളോട് നോ എന്ന് പറയാൻ നമുക്ക് ലജ്ജയുണ്ടാകണം എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ ഏറ്റവും ബൃഹത്തായ അധ്യാപനമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ ലിബറലിസവും അതുപോലെ തന്നെ തോന്നിവാസങ്ങൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വാചകം വളരെ പ്രസക്തമാണ്. ഇദാലം തസ്തഹി ഫസ്ന മാഷ്യത, നിനക്ക് ലജ്ജയില്ലേ, പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു എന്നാണ്. കാരണം ലജ്ജയില്ലാത്ത ആളുകളാണ് അവരുടെ നാണവും മാനവും വിറ്റുകൊണ്ട് ജീവിക്കുന്നവർ. ലജ്ജയില്ലാത്ത ആളുകളാണ് അവരുടെ സ്ഥാനവും മാനവും നോക്കാതെ എന്തും പ്രവർത്തിച്ചു പോകുന്നവർ. ലജ്ജ നഷ്ടപ്പെട്ടയാളുകളാണ് പിന്നെ അടിവസ്ത്രം പോലും പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച് റോഡിലൂടെ അഴിഞ്ഞാടി നടക്കുന്നത്. ഈ രൂപത്തിൽ ലജ്ജ നഷ്ടപ്പെട്ടിട്ടുണ്ടോ പിന്നെ അവൻ്റെ ജീവിതത്തിൽ തോന്നിവാസങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതിന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ലജ്ജ നഷ്ടപ്പെട്ട ഒരു സമൂഹമായിക്കൊണ്ട് ഈ നാടും അതുപോലെ തന്നെ ആളുകളും അതിൻ്റെ വക്താക്കളും വെസ്റ്റേൺ കൾച്ചറിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ വലിച്ചെറിഞ്ഞതിനെ ഇവർ സ്വീകരിച്ചു വാരിയെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എന്നുള്ളത്. അതുകൊണ്ട് ലജ്ജ എന്നത് അത് ധാർമ്മിക ബോധമുള്ള ഒരാൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാകണം. തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ അത് ഉപകരിക്കും. മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ലജ്ജ കാരണമാകും. ലജ്ജയില്ലെങ്കിലോ ആര് കണ്ടാലും എനിക്കെന്താ, ആരറിഞ്ഞാൽ എനിക്കെന്താ, ആരെങ്കിലും എന്നെ പിടിച്ചു വിഴുങ്ങാൻ പോകുന്നുണ്ടോ, ഇതൊക്കെയായിരിക്കും പിന്നെ അവൻ്റെ ചിന്തകൾ. അതുകൊണ്ട് പിന്നെ അവൻ തോന്നിവാസിയായി തോന്നിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകും. മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിക്കാതെ കഞ്ചാവും മദ്യവും അത് മയക്കുമരുന്നും അങ്ങനെ തുടങ്ങി എല്ലാവിധ തിന്മകളിലേക്കും പോകാൻ ലജ്ജ നഷ്ടപ്പെടുന്നതിലൂടെ കാരണമാകും. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രഹസ്യമായി കൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അപ്രതീക്ഷിതമായി കൊണ്ട് മറ്റൊരു വ്യക്തി ഈ വ്യക്തി സിഗരറ്റ് വലിക്കുന്നത് കണ്ടു, പിന്നെന്താ സംഭവിക്കുക? ഈ കണ്ട വ്യക്തിയുടെ മുന്നിൽ പിന്നെ മറ സ്വീകരിക്കാതെ തന്നെ സിഗരറ്റ് വലിക്കും. അതോടുകൂടി അവൻ്റെ ലജ്ജ നഷ്ടപ്പെട്ടു, മറ്റവൻ കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അവൻ്റെ ലജ്ജ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ തുടങ്ങി അവിടെ നിന്നങ്ങോട്ട് പിന്നെ തിന്മകളുടെ ഒരു മാലപ്പടക്കം തന്നെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ലജ്ജ എന്നത് അവനെ സംരക്ഷിക്കുന്ന ഒരു കവചം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥ ലജ്ജ നമുക്കുണ്ടാകണം. ലജ്ജ ഒരു പക്ഷേ സ്വാഭാവികമായി ഉണ്ടാകുന്ന ലജ്ജകൾ ഉണ്ടാകും. എന്നാൽ ശരിയായ ലജ്ജ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ ശരിയാവണ്ണം ഹയാ ഉള്ളവനായി ലജ്ജയുള്ളവനായി മാറണം അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്ന് പറയാണ്. അപ്പോൾ സ്വഹാബത്ത് പറയാണ്, പ്രവാചകരെ, യാ റസൂലല്ലാ, ഇന്ന നസ്തഹി വൽഹംദുലില്ലാ, ഞങ്ങൾ ലജ്ജയുള്ളവരാണ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അവർ ആത്മനിർവൃതി അടയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ലജ്ജയ്ക്കപ്പുറം നമുക്ക് ചില ലജ്ജകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു. ലൈസ ദാക, നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യം, അങ്ങനെയല്ല വേണ്ടത്, അതിൻ്റെ അപ്പുറം വേണം എന്ന് പറഞ്ഞ് വലാക്കിന്നൽ ഇസ്തിഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, ശരിയായ രൂപത്തിലുള്ള ഹയാ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ, അൻ തഹ്ഫല റസ, നീ എന്ത് ചെയ്യണം, നിന്റെ തലയെ സംരക്ഷിക്കണം തിന്മകളിൽ നിന്ന്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഒമാ വഅ, അതോ അതിനു ചുറ്റുമുള്ള കാര്യങ്ങൾ, അതായത് തല എന്ന് പറയുമ്പോൾ അതിൽ കണ്ണുപെട്ടു, നാവുപെട്ടു, ചുണ്ടുപെട്ടു, ചെവിപെട്ടു, കേൾവി, കാഴ്ച, അതുപോലെ തന്നെ മൂക്ക്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ബ്രെയിന്, ഇതെല്ലാം തലയിൽപ്പെട്ടു, ഇതെല്ലാം നന്മയുടെ വിഷയത്തിൽ മാത്രം ഉപയോഗിക്കണം, തിന്മയുടെ വിഷയത്തിൽ ഉപയോഗിക്കരുത്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നമ്മൾ ലജ്ജയോടുകൂടി ഈ തിന്മകളുടെ വിഷയത്തിൽ മാറി നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ തലയെ സംരക്ഷിക്കണം. തീർന്നില്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഹ്ഫദൽ ബതൻ, നീ നിന്റെ വയറിനെ സംരക്ഷിക്കണം, വമാ ഹവ, അതിന് ചുറ്റുപാടുമുള്ള അതിൻ്റെ ഹവയെയും നീ എന്ത് ചെയ്യണം, ആ വയറിനു ബാധിക്കുന്ന ഹവയെയും നീ സംരക്ഷിക്കണം. കാരണം വയറിൽ നിറയ്ക്കുന്നത് അത് നന്മ മാത്രമായിരിക്കണം, വയറിലേക്ക് പോകുന്നത് അത് തൊഹൂറായതും അതുപോലെ തന്നെ ശുദ്ധിയുള്ളതും മാന്യവും ഏറ്റവും നല്ലതുമായിരിക്കണം. ഒരിക്കലും പലിശ പോകാൻ പാടില്ല, മറ്റുള്ളവരെ അപഹരിച്ചതാകാൻ പാടില്ല, മോഷ്ടിച്ചതോ അങ്ങനെയുള്ള ഒരു നിലക്കുമുള്ള തിന്മകളിലൂടെ സമ്പാദിച്ചതാകാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, തുദക്കിർ അൽ മൗത, പ്രവാചകൻ പറയാണ് നീ മരണത്തെക്കുറിച്ച് ഓർക്കണം. ഇങ്ങനെ തുടങ്ങി പ്രവാചകൻ നല്ലൊരു അധ്യാപനം ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ഈ രൂപത്തിൽ ശരീരത്തെ മുഴുവൻ സംരക്ഷിച്ച് അതിൻ്റെ ഓരോ അവയവങ്ങളും ലജ്ജയോടുകൂടി അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ലജ്ജിച്ചുകൊണ്ട് തിന്മകളുടെ വിഷയത്തിൽ നിന്നു മാറി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് ഈ അൽ ഹയാഉ എന്ന് പറയുന്ന ഈ ലജ്ജ എന്ന സ്വഭാവം മനുഷ്യനുണ്ടാകണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിതൊക്കെ പറഞ്ഞത് അല്ലാഹു അൽ ഹയ്യു എന്ന് പറയുന്ന നാമത്തെ പഠിച്ചപ്പോഴാണ്. അല്ലാഹു അൽ ഹയ്യു എന്ന് പറയുമ്പോൾ അല്ലാഹു ലജ്ജയുള്ളവനാണ്, അവൻ ലജ്ജിക്കുന്നു. അടിമകൾക്ക് ലജ്ജയുണ്ടാകണമെന്ന് അല്ലാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു ലജ്ജയുള്ളവനാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മൾ തിന്മ ചെയ്യുമ്പോൾ അല്ല കാണുന്നില്ലേ, നമ്മൾ തിന്മ ചെയ്യുമ്പോൾ അത് വേറൊരു വ്യക്തി കാണുമ്പോഴേക്ക് നമുക്ക് അതിലൊരു ചൊറിച്ചിലുണ്ടെങ്കിൽ, അവർ കാണരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലാഹു എല്ലാം കാണുന്നില്ലേ, ആ വിഷയത്തിൽ നമുക്ക് ലജ്ജയില്ലേ. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയും ലജ്ജയോടുകൂടി ജീവിക്കുവാനും ഈമാനിനെ പൂർത്തീകരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: അൽഹംദുലില്ലാ, നമ്മളിപ്പോൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിൻ്റെ നാമത്തെക്കുറിച്ച്, അല്ലാഹു ലജ്ജയുള്ളവനാണ് എന്നുള്ള നാമത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. അതുകൊണ്ട് പലപ്പോഴും ലജ്ജ ജീവിതത്തിൽ ഉണ്ടാകൽ അത്യാവശ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, പിശാച് ഒരു മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആദ്യം എടുത്തു കളയൽ എന്താണെന്നറിയോ, അവൻ്റെ ഹയാനെയാണ്, ലജ്ജയാണെന്നുള്ളതാണ്. ആ ലജ്ജ എടുത്തു കളഞ്ഞാൽ ഉണ്ടാവുന്നൊരു ഒരു മാറ്റം എന്താ വെച്ചാൽ, പിന്നെ തിന്മ ചെയ്യാനൊരു മടിയൊന്നുമില്ല. ശരിയല്ലേ?
1: അതെ, തീർച്ചയായും.
8: ഒരു കളവ് നടത്തുന്ന വ്യക്തി എന്തൊക്കെ, ഇപ്പോൾ ഒരു കളവ് നടത്തുന്ന വ്യക്തി ഒരു മുസ്ലിം അല്ല എന്ന് വെക്കുക, മുസ്ലിം പരലോക വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് നോക്കുക, പക്ഷെ എന്തുകൊണ്ടവൻ ആ ഒരു തിന്മ ചെയ്യാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് പിടിക്കപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ്. പിടിക്കപ്പെട്ടാൽ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമോ എന്നുള്ള പേടിയാണ്. ഇനി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അത് പൊളിയോ, അപ്പം ഞാൻ നാണം കെടൂല എന്നുള്ളൊരു പേടിയാണ്.
5: അങ്ങനൊരു പേടിയും ലജ്ജയുമാണ്. ആ ലജ്ജ എവിടെ മുറിഞ്ഞു പോകുന്നു, എവിടെ ഇല്ലാതെയാവുന്നു, പിന്നെ അവന് ചെയ്യാൻ മടി ഉണ്ടാവില്ല, ശരിയല്ലേ? ഇപ്പം തെറി പറയുന്നൊരു വ്യക്തി, ഇപ്പം തെറി പറയൽ ട്രെൻഡായിരിക്കുന്ന സമയമാണല്ലോ, തെറി പറയുന്നൊരു വ്യക്തിക്ക് ആ തെറി പറയാനുള്ള മടി എന്തായിരുന്നു, ആൾക്കാർ കേൾക്കുമ്പോൾ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക എന്നുള്ളൊരു ലജ്ജ എന്ത് ചെയ്യും ആ വിഷയത്തിൽ. ആ വാക്കൊക്കെ എന്ത് മോശമായിട്ടുള്ള വാക്കാണ്, അത് പറയുന്ന ആൾക്കാരെ കുറിച്ചുള്ളൊരു നെഗറ്റീവ്. പക്ഷേ ആ ഹയാനെടുത്ത് പോയി കഴിഞ്ഞാൽ അത് ട്രെൻഡായി മാറി അല്ലേ, അത് ട്രെൻഡായി മാറി. അതുകൊണ്ട് പല ആൾക്കാരും തൊപ്പിയിട്ട് കണ്ട് സ്ട്രീം ചെയ്യുമ്പോൾ തെറി പറയണ കേൾക്കാൻ 10 കൈയും 2 കൈയും കുട്ടികൾ കയറിയിരിക്കണം. അതുകൊണ്ടാണുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം ഇൻഷാല്ല. അപ്പം ലജ്ജയുള്ളവനാകുക, അതൊരു വിശ്വാസി, ലജ്ജ വിശ്വാസിയുടെ ഭാഗമാണ്. അള്ളാഹ് ലജ്ജ ഉള്ളവനാണ്. ലജ്ജയെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അമിതമായ ലജ്ജ ഉണ്ടാവാനായിട്ട് പാടില്ല.
1: ഇദാലം തസ്തഹി ഫസ്ന മാശിത്താണ്, ലജ്ജ ലജ്ജി തോന്നിയ ചെയ്തു എന്നാണ് അല്ലേ, അങ്ങനെയാണ് എന്റെ പ്രയോഗം.
9: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഏതായിരുന്നാലും ഈ ലഹരിയിലേക്കും മറ്റുള്ള സംഗതിയിലേക്കൊക്കെ ആളുകൾ പോകണത്, എനിക്ക് പോകണത് അവരുടെ മാനസികമായിട്ടും ഒക്കെയുള്ള കുറേ സാഹചര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിക്കാരം അല്ലേ. അപ്പം അത്തരം പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ടാണ് സ്നേഹക്കൂടെ നമുക്ക് സാധാരണ നാം കാണാറുള്ളത്. ഇൻഷാല്ലാ ഈ റേഡിയോ വെബ്സൈറ്റിൽ നിന്ന് നാം പോകുന്നത് സ്നേഹക്കൂടിലേക്കാണ്. മാനസിക പിരിമുറുക്കം എന്ത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന വിഷയമായിട്ടാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്
5: പ്രൊഫസർ കെ പി സഹദ്, അതുപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ വൈലത്തൂർ എന്നിവ, സോറി അജർ വിളത്തൂർ എന്നിവരാണ് നമ്മളൊപ്പം ചേരുന്നത് സംസാരത്തിലേക്ക്.
10: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിൽ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബഹുമാന്യനായ പ്രൊഫസർ സഹസാറാണ്. അദ്ദേഹം ഒരു പ്രമുഖ ഫാമിലി കൗൺസിലർ കൂടിയാണെന്ന് നമുക്കറിയാമല്ലോ. സർ, ഇന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചതാണ് സ്നേഹക്കൂട് എന്ന പ്രോഗ്രാം വേണ്ടിയിട്ട് ഇന്ന് വരണം എന്നൊക്കെ തീരുമാനിച്ചായിരുന്നു. അതിനുള്ള എല്ലാ പ്രിപ്പറേഷനും ഒക്കെ റെഡിയാക്കി ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, അല്ലെങ്കിൽ വണ്ടി വർക്ക് ചെയ്യുന്നില്ല. ആ സമയത്ത് കുറച്ച് നേരം ഞാൻ എന്തൊക്കെയോ ഒരുതരം അവസ്ഥയിലായിരുന്നു. ഈ ഒരു അവസ്ഥക്കാണോ മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നത്? അതങ്ങനെ ചോദിക്കാൻ കാരണം നമ്മൾ ഒരുപാട് ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട്. ഞാനിങ്ങനെ മാനസിക പിരിമുറുക്കത്തിലായിരുന്നു, അങ്ങനെയാണ്, കുറേ ടെൻഷനാണ്, വളരെയധികം ടെൻഷനിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്കുകൾ. അതിനുശേഷം ടെൻഷൻ്റെ കാരണങ്ങൾ വേറെ വരും. പക്ഷേ ഈ ടെൻഷൻ എന്നുള്ളത് പലപ്പോഴും, ചിലപ്പോൾ ചില കുട്ടികൾ ചോദിക്കാറുണ്ട് എന്താണ് ഈ മാനസിക സംഘർഷം. അന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മറുപടി അവരോട് പറയാൻ പറ്റുന്നില്ല, ആരൊക്കെ തമ്മിലാണ് സംഘർഷം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യമായി മാനസിക സംഘർഷം എന്നാൽ എന്താണ്, അങ്ങനൊരു സംഘർഷം എന്ത് എന്നുള്ളതൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് സാറൊന്ന് വിശദീകരിച്ചു തന്നായിരുന്നു.
11: നിങ്ങളുടെ ചോദ്യം മാനസിക സംഘർഷം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചത്.
10: അതെ.
11: അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ തന്നെ ഒരു ഇൻസിഡൻറ്റ് എന്നോട് പറഞ്ഞു, അതായത് നിങ്ങൾ ഈ ഷൂട്ടിങ്ങിന് വേണ്ടി, ഈ എപ്പിസോഡ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് നിങ്ങളുടെ വാഹനം കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒരു വലിയ പ്രയാസത്തിൽ നിങ്ങളായി. ഈ ഒരു പ്രയാസം, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഒരു ഫ്ലോയിൽ അതിൻ്റേതായ ഒരു ഒഴുക്കിൽ ഭംഗിയായി നടക്കാതെ വരുമ്പോൾ, തടസ്സപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സംഘർഷം, ഇതുപോലെയുള്ള ഒരു അനുഭവം എനിക്ക് ഇപ്പം അടുത്ത ദിവസം ഉണ്ടായി. ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വയനാട് പോയി. വയനാട് 2 ദിവസം മുമ്പ് പോയി, വരുന്ന സമയത്ത് ചുരത്തിൽ ഒരു വലിയ ബ്ലോക്ക് ഉണ്ടായി. അതായത് വൈകുന്നേരം 7 മണി മുതൽ രാവിലെ ഒരു 3 മണി വരെ ഞാൻ ഈ ബ്ലോക്കിൽ കുടുങ്ങി ചുരത്തിലാണുള്ളത്. എൻ്റെ വാഹനത്തിൽ വളരെ പതിയെ ഞാനിങ്ങനെ പോരുകയാണ്. സ്വാഭാവികമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ടു, എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രയാസങ്ങളുണ്ടായി, വെള്ളം കിട്ടാതെ വരുന്നു. ഇതൊക്കെ എനിക്കുണ്ടാക്കിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് സമയത്തിന് തിരിച്ചു വരാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ടോയ്ലറ്റ് പോകാൻ പറ്റുന്നില്ല. ഇതെല്ലാം കൂടി നമുക്കുണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഈ മാനസികാവസ്ഥ ജോലിസ്ഥലത്ത് ഉണ്ടാവാം, നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവാം, നമ്മുടെ സാമൂഹ്യ ഇടപെടലിൽ ഉണ്ടാവാം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കാതെ വരുന്ന സന്ദർഭത്തിൽ ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന ഒരു ആഘാതമുണ്ട്, സമ്മർദ്ദമുണ്ട്, ടെൻഷനുണ്ട്. അതാണ് സ്ട്രെസ് എന്നുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത്.
12: അതില്ലാതെ ഒരു ഒരു ജീവി ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല, മാനസികമായി സംഘർഷമില്ലാതെ ജീവിക്കാൻ കഴിയില്ല അല്ലേ?
11: അത് ഈ ദുനിയാവില് ഈ ലോകത്ത് മനുഷ്യന്റെ ലൈഫിനെ അല്ല ഡിസൈൻ ചെയ്തത് തന്നെ ആ രൂപത്തിലാണല്ലോ. പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ അതിനോടൊപ്പം ഒരു എളുപ്പമുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആനാണല്ലോ പറഞ്ഞത്. ഒരു പ്രയാസത്തോടൊപ്പം രണ്ട് എളുപ്പമുണ്ട്, ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്.
12: അപ്പോ അങ്ങനെ മാനസിക സംഘർഷം എന്ത് എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ടത് ഒരു വ്യക്തിക്ക് മാനസിക സംഘർഷം ഉണ്ട് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കും എങ്ങനെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അയാൾ ഒരു മാനസിക സംഘർഷത്തിലാണ്. ഉദാഹരണത്തിന് നല്ല മാനസിക സംഘർഷത്തിലിരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ ചില മര്യാദകൾ കീപ്പ് ചെയ്യേണ്ടതല്ലോ. പൊതുവേ ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നല്ല മര്യാദകൾ കീപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് മാനസിക സംഘർഷത്തിലിരിക്കുന്ന ഒരാളെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് അയാൾ മാനസിക സംഘർഷത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പെരുമാറല്ലോ. അപ്പോൾ അത് എങ്ങനെ അറിയാൻ കഴിയും എന്നതാണ് നമുക്ക് അടുത്തതായി ചർച്ച ചെയ്യേണ്ടത്.
11: അതായത് ഒരാളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ആ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ചില അടയാളങ്ങളുണ്ട്.
12: അടയാളങ്ങൾ
11: അതിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ. ഇപ്പം സ്വാഭാവികമായിട്ട് ഒരു ആംഗ്രി മൂഡിലാണ് ഒരാൾ, ഒരു കാരണവുമില്ലാതെ ചില കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന സമയത്ത് നോർമലായിട്ട് പ്രതികരിക്കുന്നതിന് ബദല് ഹൈലി ആംഗ്രി മൂഡിലാണ്, ദേഷ്യപ്പെട്ടുകൊണ്ടാണ്, അമിതമായ കോപം, അമിതമായിട്ടുള്ള ഈർഷ്യം ഇത് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരാൾ നമ്മോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് അതിൻ്റെ ഒരടയാളമാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊന്ന്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും താല്പര്യപ്പെടുന്ന ഒന്നാണ് ഭക്ഷണം കഴിക്കുക. കാരണം ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യ ഘടകമാണ്. ഈ ഭക്ഷണത്തോട് ഏറ്റവും നല്ലൊരു ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് അതിനോട് നീരസം, അതിനോട് താല്പര്യമല്ല, വിശപ്പില്ലായ്മ എന്നുള്ളത്. മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് ദഹനത്തിൻ്റെ വിഷയത്തിൽ ഒരുപാട് അപാകതകൾ സംഭവിക്കുന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷേ ആ ഫുഡ് എന്തുന്നില്ല, കൃത്യമായിട്ട് ദഹിക്കുന്നില്ല, വിശപ്പില്ലായ്മ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റായ പെയിൻ, അതായത് നമുക്ക് ബോഡിയിൽ ശരീരത്തിലാണ് നമ്മളുടെ മനസ്സിലേൽക്കുന്ന പല പ്രശ്നങ്ങളുടെയും തഹസീർ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക. ഇത് പലപ്പോഴും നമ്മൾ ശരീരം എന്ന് പറയുന്നത് ഒരു ഇൻറ്റിഗ്രേറ്റഡായ സമഗ്രതയുള്ള ഒരു സംഗതിയാണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ഉദാഹരണത്തിൽ കൂടി നമുക്കത് പറഞ്ഞു തരുന്നു.
12: അതെന്താണത്?
11: അതായത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു തകരാറ് സംഭവിച്ചാൽ, ഇപ്പോൾ ചെറിയൊരു മുറിവ് നമ്മുടെ ഈ വിരലിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം പനിക്കുകയാണ്. ഈ പനിക്കുന്നത് മൊത്തമാണ്, ശരീരത്തെ മൊത്തമാണ്. കാരണം ഈ മുറിവിനെ ഉണക്കാനുള്ള ഒരു മെക്കാനിസമാണ് യഥാർത്ഥത്തിൽ ശരീരത്തിൽ ആ സമയത്ത് നടക്കുന്നത്. അപ്പോൾ ശരീരത്തിനെ മൊത്തമാണ് നമ്മൾ അവിടെ ഏറ്റെടുക്കുന്നത്, അല്ലാതെ ആ വിരലിനെ മാത്രം പരിഗണിച്ചത് കൊണ്ട് ആവില്ല. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ മൊത്തമായി അനുഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അത് നമ്മുടെ മൊത്തം ജീവിതത്തെ ബാധിക്കും, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് ശരീരം പ്രകടിപ്പിക്കുന്ന ചില ലക്ഷണങ്ങളാണ് വിശപ്പില്ലായ്മ എന്നുള്ളത്, അതുപോലെ തന്നെ കോൺസ്റ്റിപേഷൻ അതായത് ദഹനക്കേട് എന്നുള്ളത്, ചിലപ്പോൾ ശക്തമായിട്ടുള്ള വയറുവേദന. ചെറിയ കുട്ടികളിലൊക്കെ സാധാരണഗതിയിൽ സ്കൂളിൽ പോകാൻ അവർക്ക് താല്പര്യം ഇല്ലാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ചില അധ്യാപകർ അവരുടെ ഡീലിംഗ് കറക്റ്റല്ല, അല്ലെങ്കിൽ സ്കൂളിലെ അന്തരീക്ഷം ശരിയല്ല, ഈ പഠിക്കുന്ന വിഷയം മനസ്സിലാക്കാൻ കുട്ടിക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടി വിചാരിച്ച ആ ഒരു പ്രതീക്ഷക്കനുസരിച്ചുള്ള ഒരു നിലവാരം ആ സ്കൂളിലോ സ്ഥാപനത്തിലോ ഇല്ല. സ്വാഭാവികമായി കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ അത് ഉപ്പനോടും ഉമ്മനോടും പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പൊ അതിനൊരു റീസൺ കുട്ടി കണ്ടെത്തുന്നതാണ് വയറുവേദന അല്ലെങ്കിൽ ശക്തമായ തലവേദന. ഈ തലവേദന എന്നുള്ളത് ഇപ്പോ നമ്മളിപ്പോ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് അല്ലെ. ആ താല്പര്യത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്കത് പ്രശ്നമല്ല. നേരെ മറിച്ച് ഒരാൾ നിർബന്ധിച്ച് നിങ്ങളെ ഒരു കാര്യത്തിന് വേണ്ടി പിടിച്ചു കൊണ്ടുവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഹെഡ് ഏക്ക് ഉണ്ടാവും, തലവേദന ഉണ്ടാവും. കാരണങ്ങൾ താല്പര്യപ്പെടാതെയാണ് നിങ്ങളത്
12: ചെയ്യുന്നത്.
11: ഇത് അതിന്റെ ഒരു ലക്ഷണമാണ്.
12: വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ സാർ?
11: തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പിന്നെ സംശയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കാൻ സാധിക്കാതെ
12: വരിക.
11: കോൺസെൻട്രേഷൻ. അപ്പൊ നമുക്ക് ഞാനൊരു കാര്യം നിങ്ങളോട് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ മനസ്സും ഇവിടെ വേണ്ടേ? നിങ്ങളെ മനസ്സിൽ ഇപ്പൊ വീട്ടിൽ ഇന്ന് പോരുന്ന സമയത്ത് ഭാര്യയുമായിട്ട് ഒരു ചെറിയ വഴക്ക് ഉണ്ടെന്ന് സങ്കല്പിക്കാം. സങ്കല്പിക്കാലോ,
12: ഉണ്ടാവണ്ട.
11: അപ്പോ അങ്ങനെ ഒരു വഴക്കടിച്ച് നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വരികയാണ്. പക്ഷെ എന്റെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായും വീട്ടിൽ എന്തായി കാര്യങ്ങൾ അല്ലെങ്കിൽ അവളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എന്തായിരിക്കും പ്രതികരണം, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അന്തർ സംഘർഷങ്ങളായിട്ട് നിലനിൽക്കും. അതുപോലെ നമ്മളെ ശരീരത്തിൽ വരുന്ന മറ്റൊരവസ്ഥയാണ് ബോഡി പെയിൻ, പ്രത്യേകിച്ച് നെക്ക് പെയിൻ. നമ്മുടെ ഈ കഴുത്തിന്റെ ഭാഗത്ത് ദീർഘമായിട്ട് നമ്മൾ ഡ്രൈവ് ഒക്കെ ചെയ്ത് വാഹനം മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരവസ്ഥ,
12: അതായത്
11: സംഘർഷത്തിന്റെ ഒരു റിസൾട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന മറ്റൊന്നാണ് പിന്നെ ക്ഷീണം എന്നുള്ളത്.
12: ക്ഷീണം
11: എന്ന് പറഞ്ഞാല് നിരന്തരമായിട്ട് ക്ഷീണം ഉണ്ടാവുക, ഫാറ്റീഗ്.
12: ചില
11: ദിവസം മുഴുവൻ ക്ഷീണം
12: അനുഭവിക്കാം.
11: അതെ, നമുക്ക് ആ കാര്യം ചെയ്യാൻ ഒരു താല്പര്യമില്ല. കാരണം നമ്മൾ പിന്നെ മാനസികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് റിലീസ് ചെയ്യാനുള്ള ഒരു ഓപ്പണിങ്ങിനുള്ള ഒരവസരമില്ല. ചിലപ്പോ ഫ്രണ്ട്ഷിപ്പ് ഇല്ലായ്മ കൊണ്ട് സംഭവിക്കും. അല്ലെ, നമ്മൾ ഷെയർ ചെയ്യാന് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ആനിമലാണല്ലോ, അതായത് സാമൂഹ്യ ജീവിയാണ്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവുമ്പോൾ ആ സന്തോഷം അത് വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ ആ സങ്കടത്തെ അത് കുറക്കും. ഇത് ഷെയർ ചെയ്യാൻ ഒരാളുമില്ല. ഫോർ എക്സാമ്പിൾ, ഗൾഫിലൊക്കെ ഇന്ന് ജോലി ചെയ്യുന്ന പല സുഹൃത്തുക്കളും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അവർക്ക് കുടുംബത്തിൽ നടക്കുന്ന വിവാഹത്തിലോ പ്രോഗ്രാമിലോ ഒന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇവിടുന്ന് സങ്കടകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പൊ അവിടെ ഈ ഗൾഫിൽ പ്രവാസിയായിട്ടുള്ള വ്യക്തി അനുഭവിക്കുന്ന ഒരു വലിയ ഒരു പ്രശ്നമാണ് ഒറ്റപ്പെടുക എന്നുള്ളത്. അപ്പൊ ഈ ഒറ്റപ്പെടുക എന്നുള്ളത് അവർക്കുണ്ടാക്കുന്ന ശക്തമായ മാനസിക സംഘർഷമുണ്ട്.
12: അപ്പോൾ
11: ഈ മാനസിക സംഘർഷം നമ്മൾക്ക് നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ അല്ലേ, ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങളെ ഞാൻ ക്ഷണിക്കുമ്പോൾ അതിനോട് നിങ്ങൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കില്ല. ഞാൻ അതിലില്ല.
12: അതായത്
11: ഇയാളുടെ മനസ്സില് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പോസിറ്റീവായി പ്രതികരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ആദർശ രംഗത്ത് നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്.
12: അപ്പൊ
11: ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇയാളെ വിളിക്കുമ്പോൾ ഇയാൾ അതിലേക്ക് വരില്ല. കാരണം അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ട്. ഈ ഇഷ്യൂസ് സോൾവ് ചെയ്യപ്പെടാതെ ഒരിക്കലും അയാൾക്ക് ഈ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാൾ പറയും ഞാൻ വരില്ല, അല്ലെ മീറ്റിംഗ് വിളിച്ചാൽ വരില്ല.
12: അപ്പൊ
11: നിഷേധാത്മകമായ ചിന്തകൾ എന്നുള്ളത് ഈ മാനസിക സംഘർഷം അനുഭവിക്കുന്നതിന്റെ ചില ലക്ഷണങ്ങളാണ്.
12: സാർ, ഇവിടെ ഒരു കാര്യം സാർ പറഞ്ഞല്ലോ, ലോൺലെസ്, ഏകാന്തത എന്നുള്ളത്. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇവിടെ പറയാതെ പോയാൽ അത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നു. കാരണം ഈ പീസ് റേഡിയോ എന്ന സംവിധാനം ഇവിടെ നിലവിൽ വന്നപ്പോൾ നമ്മുടെ ഒരു സഹോദരി, ഗൾഫിലെ ഒരു അറബി വീട്ടിലുള്ള ഒരു സഹോദരി അയച്ച ഒരു മെസ്സേജ്, അത് പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ആ സഹോദരി ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. ഒരാളോട് സംസാരിക്കാനല്ല, തൻ്റെ അടുക്കള, തൻ്റെ ഇടക്കുന്ന സ്ഥലം, വേറെ ആരുമില്ല. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവിടെ സംസാരിക്കാൻ പറ്റുന്ന അറബികളാണല്ലോ. ഈ പീസ് റേഡിയോ വന്നപ്പോൾ ആരോ ഒരു സുഹൃത്ത് ആ സ്ത്രീക്ക് പീസ് റേഡിയോ കൊടുത്തപ്പോൾ എഴുതി അയച്ചതാണ്, മെസ്സേജാണ് ഞാൻ ഓർക്കുന്നത്. എനിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടിയതുപോലെ, അതായത് സംസാരിക്കുക, പീസ് റേഡിയോ ഇങ്ങനെ കേൾക്കുക, അതിനോട് സംസാരിക്കുക, അതിലുള്ള കാര്യങ്ങൾ കേൾക്കുക എന്ന രീതിയിലുള്ള ഒരു കൂട്ടുകാരൻ ഏത് സമയത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഇത് സാന്ദർഭികമായി പറഞ്ഞു. സാറ് ലോൺലെസ് എന്ന് പറഞ്ഞപ്പോൾ
11: സമാനമായ ഒരു അനുഭവം ഒരു കൗൺസിലിംഗ് കേസ് എൻ്റെ അടുത്ത് വന്നു. ഒരു പെൺകുട്ടി എറണാകുളം ഭാഗത്തു നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഉപ്പയും ഉമ്മയും രണ്ടുപേരും ജോലിക്കാരാണ്. അപ്പോൾ ഈ പേരൻസ് ഈ കുട്ടിയെ കൊണ്ടുവന്നത് 9-ാം ക്ലാസ്സിലിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കാരണം എന്താരോ, കംപ്ലയിൻറ്റ്, ഈ കുട്ടി ഒറ്റക്ക് സംസാരിക്കുന്നു, ടി വിയോട് സംസാരിക്കുന്നു, വീട്ടിലുള്ള ഉപകരണങ്ങളോടൊക്കെ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ള. അപ്പോൾ ഇതിൻ്റെ കേസ് പഠനം വിധേയമാക്കിയപ്പോൾ എനിക്ക് ബോധ്യമായത്, രാവിലെ ഈ ഉപ്പ ജോലിക്ക് പോവും, ഉമ്മയും ജോലിക്ക് പോവും, പിന്നീട് ഈ കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ കുറേ സമയം ഒറ്റക്കാണ്. അപ്പൊ ഈ ഒറ്റക്കാവുന്ന സമയത്ത് ഈ കുട്ടി അവളുടെ ഈ ഒറ്റപ്പെടലിനെ അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീകരിച്ച ഒരു മാനദണ്ഡമാണിത്, ഒരു രീതിയാണിത്. അതായത് ഒരു കൂട്ടുകാരൻ ഉണ്ടായിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല എങ്കിൽ അത് പ്രശ്നമാണ്. പ്രത്യേകിച്ച് നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തി
12: അല്ലെ,
11: എല്ലാവരും ഒരുപോലെ അല്ല, ചില ആളുകൾക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെ സംസാരപ്രിയരായ ഒരു വ്യക്തിക്ക് അതിനുള്ള അവസരം ഇടം കിട്ടാതെ വരുമ്പോൾ അത് ശക്തമായ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. സ്ത്രീകളിലും ഇത് കൂടുതലാണ്. ഇത് പുരുഷന്മാർ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അതായത് അവര് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കേട്ടുകൊടുക്കാൻ ജോലി തിരക്കുള്ള ഭർത്താവ് ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി വീട്ടിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കിടന്നുറങ്ങാനാണ് അദ്ദേഹം ആഗ്രഹിക്കുക. അപ്പൊ ഈ വൈഫിന്റെ കമ്മ്യൂണിക്കേഷനുള്ള ആ ഒരു അവസരം നിഷേധിക്കപ്പെടുമ്പോൾ ഇത് അവളിൽ ശക്തമായ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കും.
12: ഇത് സാറ് പറഞ്ഞത് ശരിയാണ്. നമ്മുടെ പിന്നെ നമ്മുടെ നമ്മുടെ വീടുകളിൽ തന്നെ, നമ്മുടെ വീട്ടിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ ഉമ്മ ഇല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അസ്വസ്ഥതയായിരിക്കും. കാരണം ഉമ്മാനോട് സംസാരിക്കാനുള്ളൊരു വന്ന ഉടനെയുള്ള സംസാരത്തിനുള്ള ഒരു അവസരം കിട്ടാതിരിക്കുമ്പോൾ ഉള്ളൊരു അസ്വസ്ഥത നമ്മൾ കാണാറുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ. നമ്മളേക്കാൾ കൂടുതൽ വീട്ടിൽ ഉമ്മമാരോടാണല്ലോ കുട്ടികൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിന്നെ കുട്ടിയുടെ കാര്യം
11: അവിടെ ഒരു പരിഹാരം എന്നുള്ളവർക്ക് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് അവരുടെ പഠനമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടി ആ ബാഗ് ഒന്നങ്ങ് വെക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി വൃത്തിയായി വരുന്നതിന് മുമ്പ്, കുട്ടിക്ക് സ്കൂളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. കുട്ടിയുടെ മനസ്സിന് ആ ബാല്യത്തിൽ അല്ലെങ്കിൽ അവരുടെ കൗമാരത്തിൽ ആകർഷിച്ച അല്ലെങ്കിൽ വെറുപ്പിച്ച ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും. അത് അധ്യാപകരിൽ നിന്നാവാം, കൂട്ടുകാരിൽ നിന്നാവാം, പലരിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത് കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ, പറഞ്ഞു കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഓപ്പണിംഗ്, അതിനുള്ള കേട്ട് കൊടുക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് വീട്ടിൽ ഉമ്മയാണ് അവിടെ ഉണ്ടാവുക, ഉപ്പ എന്ന് പറഞ്ഞ ജോലി സ്ഥലത്താണ്. അപ്പൊ നിർബന്ധമായിട്ടും ഒരു ഉമ്മ ഈ കുട്ടിയെ കേൾക്കാൻ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ മാനസിക പിരിമുറുക്കം അവിടെ റിലീസ്ഡ് ആവും,
12: കുറേ പ്രശ്നങ്ങൾ.
11: ഇത് ഇന്നത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മുടെ സ്ത്രീകളും വാട്സപ്പിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഇൻവോൾവ്ഡ് ആണ്. അതുകൊണ്ട് അവരിഷ്ടപ്പെട്ട ഏതെങ്കിലും നല്ലൊരു പ്രോഗ്രാം അവര് കാണുകയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അവരവരുടേതായ ഒരു ലോകത്തായിരിക്കും. സ്വാഭാവികമായും കുട്ടി അവതരിപ്പിക്കുന്ന കുട്ടിയുടെ സങ്കടങ്ങളോ കുട്ടിയുടെ സന്തോഷങ്ങളോ പങ്കുവെക്കാൻ ഈ പാരന്റ്സ്, പ്രത്യേകിച്ച് ഉമ്മ, തയ്യാറായിട്ടില്ല എങ്കിൽ ഈ കുട്ടിയുടെ മാനസിക സംഘർഷം വർദ്ധിപ്പിക്കും.
12: അത്
11: തീർച്ചയായിട്ടും, കാരണം ഈ കുട്ടി പറയാണ് എന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒന്നും കേൾക്കാനും പറയാനും ഇവിടെ ആരുമില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്.
12: എന്തായാലും അത് വേറെ മറ്റൊരു വിഷയമാണ് നമുക്ക് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ലക്ഷണങ്ങൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ലക്ഷണങ്ങൾ, ഇപ്പോൾ സാറ് കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ? ശരീരവേദന പറഞ്ഞു, അതുപോലെ പിന്നെ ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെയാണ് പറഞ്ഞത്. ഇനി വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ സാറേ?
11: ഇതിൽ എനിക്ക് തോന്നിയ വലിയ ഒരു ലക്ഷണം പാനിക് അറ്റാക്സ് ആണ്.
12: പാനിക് അറ്റാക്ക്
11: എന്ന് പറഞ്ഞാൽ അന്തർ സംഘർഷങ്ങൾ, മനസ്സിനുള്ളിലാണല്ലോ ഈ സംഗതിയൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ യാത്രയിൽ ഒരു ശക്തമായ ബ്ലോക്കിൽ പെട്ടു, അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, ഇതൊക്കെ തന്നെ ഉള്ളിൽ അവിടെ സ്റ്റോർ ചെയ്യാണ്. ഇത് റിലീസ് ചെയ്യാതെ, അതായത് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോടോ മക്കളോടോ അല്ലെങ്കിൽ ഏറ്റവും നല്ല വ്യക്തികളോടോ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായാൽ അത് ലൈക്ക് എ പ്രഷർ കുക്കർ,
12: അത്
11: അവിടെ തങ്ങി നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ശരീരം അത് റിലീസ് ചെയ്യാനുള്ള അവസരങ്ങൾ അന്വേഷിക്കും. അപ്പൊ ഇത് ശക്തമായ ക്ഷീണമായിട്ട് വരും, വിറയലായിട്ട് വരും, അല്ലെങ്കിൽ ശ്വാസ തടസ്സമായിട്ട് വരും, ഞാന് മരിക്കുകയാണ് എന്ന് തോന്നും, ബോഡി പെയിന്, നെഞ്ചിന്റെ അടുത്തൊക്കെ വേദന ഉണ്ടാവും. ഈ നെഞ്ചിന് അകത്ത് വേദന ഉണ്ടാവുമ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് പോലും നമ്മൾ കരുതി പോകും. അതായത് ശരീരത്തിൽ നെഞ്ചിടിപ്പ് വർദ്ധിക്കുക, അതുപോലെ തന്നെ ക്രമാതീതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക, പിന്നെ ഒരു കാര്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക, ഇതൊക്കെ വരുമ്പോൾ ആ ഒരു അറ്റാക്കിനാണ് സത്യത്തിൽ പാനിക് അറ്റാക്ക് എന്ന് പറയുക. ഇങ്ങനെയുള്ള പാനിക് അറ്റാക്ക് കേസുകൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം വന്നേക്കാം, ഹാർട്ട് അറ്റാക്കുമായിട്ട് ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റും.
12: അപ്പോൾ
11: ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇത്തരം ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളൊന്നുമല്ല എന്ന് മനസ്സിലാകും. പല ടെസ്റ്റുകളും നടത്തി അതിലൊന്നും ഒന്നും കാണുന്നില്ല. അപ്പോൾ മാനസികമായ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഒരവസ്ഥയിലേക്ക് അവരെത്തിച്ചത്. അത് അനലൈസ് ചെയ്യുമ്പോൾ ഒരു കൗൺസിലിംഗ് സെഷനിൽ നമ്മളെ

0: മാനസിക സംഘർഷം എന്നതാണല്ലോ വിഷയം. മാനസിക സംഘർഷം എന്താണെന്നുള്ളത് സാറ് വളരെ വിശാലമായി, അല്ലെങ്കിൽ വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി തന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും സാറ് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ മാനസിക സംഘർഷം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അതോടൊപ്പം തന്നെ ആ കാരണങ്ങൾക്കൊരു പരിഹാരവും ഒന്ന് വിശദീകരിക്കാം, അതായിരിക്കും നല്ലത്.
1: മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഒരു എപ്പിസോഡിൽ കൂടി നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ചില പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജോലിസ്ഥലത്തുണ്ടാവുന്ന സമ്മർദ്ദങ്ങളാണ്. അതായത് നമ്മൾ ജോലിക്ക് പോകുന്ന ഇടം, അത് സ്കൂളാവാ, കോളേജാവാ, ഹോസ്പിറ്റലാവാ, ഏത് മേഖലയിലാണെങ്കിലും ആ ജോലിസ്ഥലത്ത് തങ്ങളുടേതായ ജോലികൾ നിർവഹിക്കുന്ന ആ സാഹചര്യം കറക്റ്റ് അല്ലെങ്കിൽ അവിടെ ഒരുപാട് പിരിമുറുക്കം ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അനുഭവിക്കുന്നുണ്ട്. അധ്യാപകർ പ്രത്യേകിച്ച് അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്താണെന്ന് വെച്ചാൽ, അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നോളജ് കുട്ടികൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഡെലിവർ ചെയ്യപ്പെടുക, അവിടെ അവരുടെ സഹാധ്യാപകർ, കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് നല്ല രൂപത്തിൽ പെരുമാറുക, അതുപോലെ അവരുടെ ബോസായിട്ടുള്ള പ്രിൻസിപ്പലോ ഹെഡ്മിസ്ട്രസോ അവരോട് ഹെഡ്മാസ്റ്റർ നല്ല രൂപത്തിൽ പെരുമാറുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രകൃതം അനുസരിച്ചുകൊണ്ട് അയാളെ സംതൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം ആ സ്കൂളിൽ നിന്ന് അയാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അയാള് ഡിസ്കംഫോർട്ടിലായിരിക്കും ഉണ്ടാവുക, അയാള് ഹാപ്പി ആവില്ല. സ്വാഭാവികമായിട്ടും അത് അയാളുടെ ജോലിസ്ഥലത്തുള്ള പ്രശ്നമാണെങ്കിൽ പോലും അതിൻ്റെ റെസ്പോൺസ് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലും കുട്ടികളുമായിട്ടുള്ള പെരുമാറ്റത്തിലും സമൂഹത്തിലും എല്ലാം റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോലി സ്ഥലത്തുണ്ടാവുന്ന പിരിമുറുക്കാണ്. ഈ അടുത്ത് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു, വിളിച്ചിട്ട് ഒരു കൗൺസിലിങ്ങിന് അപ്പോയിൻമെൻറ്റ് വേണമെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അയാൾ വിളിച്ചത് അയാളുടെ പ്രശ്നത്തിനല്ല, മറ്റൊരു വ്യക്തിയുടെ പ്രശ്നം അറിയിക്കാനാണ്. പ്രശ്നം എന്താണ്? അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു വലിയ കമ്പനി മാനേജ് ചെയ്യുന്നുണ്ട്. ആ മാനേജ് ചെയ്യുന്ന വ്യക്തി അയാളുടെ ജീവിതത്തിലുണ്ടായ ചില ഇഷ്യൂസ്, ആ ഇഷ്യൂസ് അദ്ദേഹത്തിൻ്റെ ജോലിയെയും ആ കമ്പനിയുടെ സ്മൂത്ത് റണ്ണിങ്ങിനെയും നല്ല നടത്തിപ്പിനെയൊക്കെ ബാധിക്കുകയാണ്. അതായത് ഒരാള് മാനസിക സംഘർഷം അനുഭവിക്കുമ്പോൾ അത് അയാളെ മാത്രമല്ല ബാധിക്കുക, കാരണം ആ കമ്പനി എന്ന് പറഞ്ഞാൽ അതിലെ ഒരു കീ പോസ്റ്റിലാണ്, പ്രധാനപ്പെട്ട പോസ്റ്റിലാണ് ഇയാൾ ഇരിക്കുന്നതെങ്കിൽ അത് ആ കമ്പനിയുടെ മൊത്തം നടത്തിപ്പിനെയും ലാഭത്തെയൊക്കെ ബാധിക്കും. അപ്പോൾ ജോലിസ്ഥലത്ത് ഏറ്റവും കണ്ടൂസീവായ ഒരു നല്ല അറ്റ്മോസ്ഫിയർ, ഒരു നല്ല സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ ഈ ജോലി ചെയ്യുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാനാണല്ലോ ജോലി ചെയ്യുന്നത്. ഒന്ന്, എനിക്ക് അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ച് ഞാൻ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഭംഗിയായി ഞാൻ നിർവഹിക്കണം. അതിൽ കൃത്യമായ ടൈം മാനേജ്മെൻ്റ് എനിക്ക് പറ്റണം, അതുപോലെ പ്ലാനിങ് വേണം. ഒരു കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഒരു സമൂഹത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അന്നാസും അജിനാസും ജനങ്ങൾ വൈവിധ്യമുള്ളവരാണ്, എല്ലാവരും എന്നെ പോലെയല്ല അല്ലേ, പല രൂപത്തിലുള്ള പെരുമാറ്റം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും, സഹപ്രവർത്തകരിൽ ഉണ്ടാവും. അപ്പൊ അവരുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ എന്റെ ജോലിയിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, മറ്റുള്ളവരെ മാറ്റാനുള്ള വ്യഗ്രതയാണ് നമുക്ക് പലപ്പോഴും
0: ഉണ്ടാവുക.
1: അയാള് ശരിയില്ല, ഇയാള് ശരിയില്ല, പ്രിൻസിപ്പാൾ തീരെ ശരിയില്ല, പറഞ്ഞു കേട്ടാ വിചാരിക്കും ഇയാള് മൊത്തം ശരിയാണ്. സത്യത്തിൽ പ്രോബ്ലം കിടക്കുന്ന ഇയാളിലാണ്. യു കനോട്ട് ചേഞ്ച് അതേഴ്സ് ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ്. അതാണ് ഇതിന്റെ ആൻസർ. മറ്റുള്ളവരെ മാറ്റുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്, പക്ഷെ നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റുമല്ലോ. അതായത് എന്റെ തെറ്റുകളോ പോരായ്മകളോ കുറ്റങ്ങളോ ഒരാള് കൃത്യമായി സഹാനുഭൂതിയോടുകൂടി പറഞ്ഞു തരുമ്പോ ബി എ ഗുഡ് ലിസണർ ടു ദാറ്റ്, അത് കേട്ടുകൊടുക്കുക അല്ലെ. നമ്മളെ വിമർശിക്കുന്ന ആളുകൾ, ആ വിമർശിക്കുമ്പോഴേക്ക് നമുക്ക് അവരോട് ഈർഷ്യയാണ് സാധാരണ വരാറുള്ളത്. ചില ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പബ്ലിക്കായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യും, അത് തീർത്തും തെറ്റായ ഒരു സംഗതിയാണ്.
0: സന്ദർഭവും സാഹചര്യവും നോക്കണം.
1: അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അയാളെ സ്വകാര്യമായി വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇന്നെ മൈനസ് പോയിന്റ് ഉണ്ട്, അത് എല്ലാ വ്യക്തികൾക്കുള്ളതാണ്. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ കൗൺസിൽ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ, പക്ഷെ എനിക്കും എന്റേതായ ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പൊ ആ പോരായ്മ ഒരാൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ, അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ പോരായ്മ എനിക്കുണ്ട്
0: എന്ന് മനസ്സിലാക്കാം.

0: ഐ ആം റെഡി ടു കറക്റ്റ് ഇറ്റ് മൈസെൽഫ്. ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഐ ആം ഓക്കെ ടു കറക്റ്റ് ദാറ്റ്. അത് കറക്റ്റ് ചെയ്യാൻ ഞാൻ സന്നദ്ധമാണ്. നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. അതായത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ ഓക്കെ ആണ്, നിങ്ങൾ ഓക്കെ അല്ല.
1: ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ല.
0: അംഗീകരിക്കില്ല. അതായത് നമ്മിൽ ഉള്ള അഹംഭാവം, ഈഗോ ആണ്. ഈ ഞാൻ എന്ന ഭാവം ഉണ്ടല്ലോ, ഈ ഞാൻ എന്ന ഭാവം കൂടുന്നതോടുകൂടി ഷെയ്ത്താനിയത്താണ് അവിടെ വരുന്നത്. ഷെയ്ത്താന് ചെയ്ത പണി എന്താ? അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പോ അവിടെ പിശാജ് പറഞ്ഞു എന്ത്? ഞാന് തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്, ആദം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ടാണ്. മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന്റെ മുമ്പിൽ പരിശുദ്ധായി, ഞാന് സുജൂദ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇതേ ഫീലിംഗ് ഇന്ന് മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു ഫീലിങ്ങിനെ നമ്മൾ മാറ്റുക, കറക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഉത്തരവാദിത്വം, ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ജോലി സ്ഥലത്ത് ഭംഗിയായി റെസ്പോൺസിബിളായി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ജോലി ചെയ്യുക എന്നുള്ളത്. അതിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമുക്ക് വേണം. സമയം കൃത്യത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നമ്മോട് ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ ഭംഗിയായി നമ്മൾ പൂർത്തീകരിക്കണം. വിമർശനങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്, പിരിമുറുക്കം എന്തുകൊണ്ടാണ് വരുന്നത്, നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യം കറക്റ്റ് ടൈമിൽ നമ്മൾ പൂർത്തീകരിക്കില്ല, അല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടുപോകും. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും, നീട്ടിക്കൊണ്ടുപോവുക. ഒരു കാര്യം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, നാളെ ചെയ്യാം നാളെ ചെയ്യാം, എന്നിട്ട് അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ ബോസ്, നമ്മുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ വിമർശിച്ചേക്കും, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യും. അപ്പൊ പിരിമുറുക്കണ്ടായിട്ട് കാര്യമല്ല. പിരിമുറുക്കത്തിനുള്ള കാരണങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് വർക്ക് എത്തിക്സ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏത് ജോലിയാണെങ്കിലും ആ ജോലി സ്ഥലത്ത് ഞാൻ കീപ്പ് ചെയ്യേണ്ട മര്യാദകൾ, അത് ഞാൻ കൃത്യമായി പാലിച്ചാൽ, മറ്റൊന്ന് എന്റെ അടുത്ത് പോരായ്മ ഉണ്ടോന്ന് എന്റെ ഏറ്റവും അടുത്ത കൊളീഗ്സിനോട് ചോദിക്കാം. ആ ചോദിക്കുന്ന സമയത്ത് നല്ല വ്യക്തികളാണെങ്കിൽ അവർ പറഞ്ഞുതരും, സാറേ നിങ്ങൾക്ക് ഇന്ന പോരായ്മകളുണ്ട്, അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. അതിനേക്കാളും നല്ല കറക്ഷൻ നടത്തുന്നവരായിരിക്കും പലപ്പോഴും നമ്മുടെ ഭാര്യമാർ. ഭാര്യമാർക്ക് വേറൊരു പ്രോബ്ലം ഉണ്ട്. ചിലപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, അവർ ഈ മൈനസ് മാത്രം ഹൈലൈറ്റ് ചെയ്യും. ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് പോസിറ്റീവ്സ് ആണ്. നമ്മുടെ മാനസിക സംഘർഷം കൂട്ടാനല്ലോ, കുറക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. ഭാര്യയാണെങ്കിലും തദൈവ. അപ്പൊ ഭാര്യ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റ്സ് പറഞ്ഞതിന് ശേഷം ഈ ഒരു 4 മൈനസ് പോയിന്റ്സ് നിങ്ങളിലുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോ സാമ്പത്തിക രംഗത്ത് കണക്കിന്റെ കാര്യത്തിൽ കണിശത അല്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ആ കണക്കിന്റെ കാര്യത്തിൽ പിശകുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് മനസ്സിലാവും നമ്മുടെ ഭാര്യയൊക്കെ ആയിരിക്കും. അപ്പൊ ഭാര്യ പറഞ്ഞു തരും, ഈ വിഷയത്തിൽ നിങ്ങൾ എഴുതി വെക്കണം, എന്നാലേ കണക്ക് കൃത്യമായിരിക്കും. അപ്പൊ അത് പറഞ്ഞു തരുമ്പോൾ അയാളോട് ചൂടാകുന്നതുകൊണ്ട് കാര്യമല്ല. നമ്മളത് ആ സിസ്റ്റം കറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ ഓരോ വിഷയത്തിലും നമ്മുടേതായിട്ടുള്ള ഒരു കറക്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ മാഷാല്ലാ ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും.
1: ഇവിടെ സാറേ ഒന്നുകൂടെ പറഞ്ഞു പോകണം, അല്ലെങ്കിൽ ഭാര്യമാരുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഇത് ആദ്യത്തെ പോസിറ്റീവ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭർത്താക്കന്മാരെ ചെയ്യാനല്ലോ. നമ്മൾ അവരുടെ ആദ്യത്തെ പോസിറ്റീവ് പറഞ്ഞ് അവരുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ നെഗറ്റീവ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അല്ലേ.
0: നെഗറ്റീവ്സ് ഇല്ലാത്ത ആരുമില്ല സർ. എല്ലാവർക്കും നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല
1: അങ്ങനെയാണ്
0: ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും എല്ലാ വ്യക്തിത്വങ്ങളെയും അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ഇംപെർഫെക്ഷൻ ഈസ് ദി പെർഫെക്ഷൻ ഓഫ് ദിസ് വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ലോകത്ത് ഒരുപാട് അപൂർണത നമുക്കുണ്ട്. പൂർണതയുള്ള ഒരു ലോകം വരാനിരിക്കുന്നു അല്ലേ. പൂർണമായ സന്തോഷവും പൂർണമായ മനസ്സമാധാനവും ഈ മരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് ഇവിടെ ചില പോരായ്മകൾ വരുമ്പോഴേക്ക് നമ്മൾ അസ്വസ്ഥമാവേണ്ടതില്ല. നമ്മൾ നമ്മുടെ മനസ്സിന് പഠിപ്പിക്കേണ്ടത്
1: ഇതല്ല
0: പരമമായിട്ടുള്ള ജീവിതം. പരമമായ ജീവിതം ആരംഭിക്കുന്നത് മരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ
1: അല്ലേ.
0: നമ്മള് അംഗവൈകല്യം ഉള്ള, മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുന്ന, അങ്ങനെയുള്ള പൂർണ്ണമായി അന്ധരായിട്ടുള്ള, കേൾവിക്കുറവുള്ള, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. പാരാലിസിസ് ചെയ്യപ്പെട്ട, പക്ഷാഘാതം കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്താണ് കിഡ്നി ഫെയിലിയർ ആയിട്ട് ഡയാലിസിസ് ചെയ്യുന്ന അങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ കാണുന്നില്ലേ. അപ്പൊ അവരൊക്കെ കാണുമ്പോൾ അൽഹംദുലില്ലാ ഞാൻ ആ അവസ്ഥയിലല്ലോ. അതുകൊണ്ട് എനിക്ക് സംഘർഷത്തിന്റെ ആവശ്യമില്ല, കാരണം അള്ളാഹു എനിക്ക് ഒരുപാട് ഫളില് തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഫളില് ഞാൻ കൃത്യമായിട്ട് ആ അനുഗ്രഹത്തെ റിയലൈസ് ചെയ്യണം. കൂടെ തന്നെ എന്നിൽ നിന്ന് ആ ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കാം. അത് വ്യക്തികളോടും കാണിക്കണം, സൃഷ്ടാവായ അള്ളാഹുവോടും കാണിക്കണം. ഈ രണ്ട് നന്ദിയും നമ്മൾ കാണിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടും. പലപ്പോഴും ഈ സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള ബേസിക് റീസൺ എന്താ? ഈ നന്ദി എന്നുള്ള ആ സംഗതി നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട്. ഇപ്പൊ സുബ്ഹാനല്ലാഹ് എന്ന ഒരു വാക്ക്, അത് ചില്ലറ വാക്കല്ലല്ലോ. അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. കാരണം ഇപ്പോൾ നമ്മൾ സംസാരിക്കാനുള്ള ഈ അവസരം നൽകിയത് അല്ലാഹുവാണ്. ഇത് ഒരുപാട് ആളുകൾ കേൾക്കുന്നു, അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറയാൻ ഈ സംസാരം കാരണമാവുന്നുണ്ടെങ്കിൽ, മൈ പ്രസൻസ് ഗിവ്സ് ഹാപ്പിനെസ് ഫോർ ഓൾ. എന്റെ സാന്നിധ്യം, എന്റെ സംസാരം ഒരുപാട് ആളുകൾക്ക് സന്തോഷം നൽകുകയാണ്. അപ്പൊ ആ രൂപത്തിൽ
1: അവസരം
0: നൽകി. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ അതിന് നന്ദി കാണിക്കണം. ജീവിതം മുഴുക്ക നന്ദിയാണല്ലോ. ആ നന്ദിയുടെ വിഷയത്തിൽ വരുന്ന പോരായ്മയാണ് ഇന്ന് എല്ലാ അസ്വസ്ഥതകൾക്കും ഉള്ള ബേസിക് റീസൺ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
1: സാർ, നമ്മളിപ്പോൾ ജോലി സ്ഥലത്തുണ്ടാവുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ഒരു പരിഹാരങ്ങളും സാറ് ഒരു പരാമർശിച്ചല്ലോ. ഇനി അടുത്തൊരു ഏരിയ ഏതാണെന്ന് ഒന്ന് പറയാമോ?
0: മാനസിക സമ്മർദ്ദമാണല്ലോ നമ്മുടെ വിഷയം. മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആരോഗ്യരംഗത്ത് നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്, രോഗങ്ങളുണ്ട്. അപ്രതീക്ഷിതമായി നമുക്ക് ഒരു രോഗം ഉണ്ട് എന്ന് വരുമ്പോൾ അതുണ്ടാക്കുന്ന സംഘർഷങ്ങൾ വളരെ വലുതാണ്. പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ, അല്ലെങ്കിൽ എപ്പിഡമിക് ഡിസീസ് അല്ലേ, അതായത് പകർച്ചവ്യാധികൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന സംഘർഷം, എനിക്കും ആ രോഗം പിടിപെടുമോ എന്നുള്ള ആശങ്ക. അതുകൊണ്ട് ആരോഗ്യരംഗത്ത് നമ്മൾ വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്.
1: നിപ്പ വന്നപ്പോ
0: ആ നിപ്പയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടെൻഷൻസ് ആളുകൾക്ക് ഉണ്ടായി. അപ്പോ പെട്ടെന്നൊരു എന്താണ്, ഒരു ട്രാജഡി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ബോൺ ഫ്രാക്ചർ ഉണ്ടായി, അതായത് ശരീരത്തിൽ മുറിവുണ്ടായി. ഇതൊക്കെ ഒരു വലിയ മാനസിക സംഘർഷം നമ്മിൽ ഉണ്ടാക്കും. കാരണം സംഘർഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി
1: നടക്കാൻ പറ്റാത്ത
0: അവസ്ഥ. ഫോർ എക്സാമ്പിൾ, ഒരു 6 മാസത്തോളം അയാൾ കിടക്കണം. ഈ കിടക്കുന്ന സമയത്ത് അയാളെ പരിചരിക്കാനുള്ള വ്യക്തി ആരോഗ്യമുള്ള ഒരു ഭാര്യ അല്ലേ അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അത് മക്കൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. എന്നാൽ ഭാര്യക്ക് അസുഖമാണ്, ഇയാൾക്ക് രോഗമാണ്, മക്കള് പരിചരിക്കാനില്ലാത്ത സാഹചര്യം, ഇതൊക്കെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സംഗതിയാണ്. മറ്റൊന്ന് സാമ്പത്തിക രംഗം. സാമ്പത്തിക രംഗം എന്ന് പറഞ്ഞാൽ, ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ചികിത്സിക്കണം. പലപ്പോഴും ആളുകൾ, ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മരുമകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂ ഉണ്ടായ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് സർജറിക്ക് വിധേയമാവുകയാണ്. ഈ സർജറിക്ക് വിധേയമാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ പൈസ അല്ല, സ്വാഭാവികമായിട്ട് അത് പിരിമുറുക്കുണ്ടാക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റീസ്, അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനസിക സംഘർഷത്തിന്, പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് മാരകമായിട്ടുള്ള രോഗങ്ങൾ, നമുക്കറിയാലോ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ സ്വത്ത് വിൽക്കേണ്ട, വീടിന്റെ ആധാരം പോലും പണയപ്പെടുത്തി ചികിത്സിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് അവരിൽ കടുത്തമായ മാനസിക സംഘർഷം ഉണ്ടാക്കും. രണ്ടാമത്തേത്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, അത് സമൂഹത്തിലും വേണം, കുടുംബത്തിലും വേണം. ഇപ്പൊ രോഗം ബാധിക്കുന്ന ഒരാൾക്ക് ചികിത്സ നടത്തണമെങ്കിൽ സപ്പോർട്ട് കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും അത് സംഘർഷം ഉണ്ടാക്കും. കാരണം എന്റെ ഉപ്പ എന്നെ പരിഗണിക്കുന്നില്ല, എന്റെ ഉമ്മ പരിഗണിക്കുന്നില്ല, എന്റെ ബ്രദർ പരിഗണിക്കുന്നില്ല,
1: മകനെ
0: പരിഗണിക്കുന്നില്ല. കാരണം ഏറ്റവും നന്നായി സഹായിച്ച ആളുകൾ, അതൊരു വലിയ വിഷയമാണ്. ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള, നിങ്ങളൊക്കെ ഗൾഫിൽ ജോലി ചെയ്ത ആളാണ്, ഗൾഫില് ദീർഘകാലം ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഒക്കെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി അയച്ചു കൊടുത്തു. എന്നാൽ നമ്മള് ഒരു റിട്ടയർമെന്റ് സ്റ്റേജിലേക്ക് എത്തി. ആ എത്തിയ സമയത്ത് നമ്മൾക്ക് മറ്റുള്ളവരുടെ താങ്ങും സപ്പോർട്ടും വേണം. എന്നാൽ ഒരു കാലത്ത് ആരോഗ്യവും പണവും അവസരങ്ങളും ഒക്കെ ഈ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ച ആളുകൾ ഒറ്റപ്പെടുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് അതുണ്ടാക്കുന്ന വലിയ ഷോക്ക് ഉണ്ട്. ഇത് മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു കാരണമാണ്.
1: അതെ. അപ്പോൾ സാർ, ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞു, ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം എന്താണെന്നുള്ളത് ഭാഗികമായി പറഞ്ഞെങ്കിലും ഒന്നുകൂടി അത് വിശദീകരിച്ച് പറഞ്ഞാൽ നന്നായിരുന്നു.
0: ആരോഗ്യരംഗത്ത് ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ പ്രതിസന്ധി, ഒരു കൗൺസിലർ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്, കേരളത്തിൽ സത്യത്തിൽ ഒരുപാട് പിന്നെ സൗകര്യങ്ങളുണ്ട് അല്ലേ, പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത്. മറ്റ് സംസ്ഥാനങ്ങളുമായി നമ്മൾ
1: കമ്പയർ
0: ചെയ്യുമ്പോൾ ആരോഗ്യ രംഗത്ത് ഏറ്റവും ഉന്നതിയിൽ നമ്മളാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവേണ്ടത് മാനസികാരോഗ്യത്തിൻ്റെയും ശാരീരിക ആരോഗ്യത്തിൻ്റെയും നിലവാരം കൂടണമല്ലോ. എന്നാൽ നമുക്ക് മാനസികാരോഗ്യ രംഗത്ത് തകർച്ച സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ കുട്ടികൾ, വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ചെറിയ പ്രശ്നങ്ങൾ പോലും ഹാൻഡിൽ ചെയ്യാനുള്ള, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, കോപ്പപ്പ് ചെയ്യാനുള്ള
1: കരുത്തുണ്ടാവുന്നില്ല.
0: അതുകൊണ്ടാണല്ലോ സൂയിസൈഡിനെ കുറിച്ച് കുട്ടികൾ ചിന്തിക്കുന്നത്. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഉദ്ദേശിച്ച ഒരു മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ഒരു ബൈക്ക്, അല്ലെങ്കിൽ ഒരു സൈക്കിള് കിട്ടിയില്ല, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച രൂപത്തിൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ പ്രതികരിച്ചില്ല, ഇത് വരുമ്പോഴേക്ക് കുട്ടികൾ എന്താണ് അസ്വസ്ഥമാവുകയാണ്. എന്നിട്ട് അവർ എക്സ്ട്രീം ലെവലിലാണ് ചിന്തിക്കുന്നത്. കാരണം സൂയിസൈഡിനെ കുറിച്ച് പണ്ടൊന്നും കുട്ടികൾ സംസാരിക്കുകയോ അത് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ പോലും വളരെ വിരളമായിരുന്നു. ഇന്നിപ്പോ ചെറിയ കുട്ടികൾ, ചെറിയ കുട്ടികൾ പോലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ആത്മഹത്യ എങ്ങനെ ചെയ്യാം എന്ന് കൃത്യമായ പഠനം നടത്തുന്നുണ്ട്. ഇപ്പോ പ്രണയ നൈരാശ്യം സംഭവിക്കുന്ന കുട്ടികൾ അധികവും ചെയ്യുന്ന ഒരു സംഗതി അവരുടെ ഞരമ്പ് മുറിക്കുക, കൈയിന്റെ ഞരമ്പ് മുറിക്കുക എന്നുള്ളതാണ്. ഇത് എവിടുന്ന അവർക്ക് കിട്ടിയത്? ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ കൂടി എളുപ്പത്തിൽ ജീവൻ എങ്ങനെ അപഹരിക്കാൻ പറ്റുന്നുള്ള ബാലപാഠങ്ങൾ, അതിന്റെ നെഗറ്റീവ്സ് ആണ്. അപ്പോ ഇത് പിന്നെ മാനസിക സമ്മർദ്ദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പരിഹാരം എന്ന് പറഞ്ഞത്, ഞാനൊരു രോഗിയല്ല, പലപ്പോഴും മനസ്സിന് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഐ ആം ഹെൽത്തി പേഴ്സൺ എന്നുള്ളതാണ്.
1: രോഗം വന്നാൽ തന്നെ,
0: അതായത് കുറേ രോഗങ്ങൾ മാനസികജന്യ രോഗങ്ങളാണ്, സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്നാണ്. എല്ലാവരും ഇത് അംഗീകരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു വിഭാഗം ആളുകള് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് രോഗലക്ഷണങ്ങൾക്കാണ്. ഇപ്പൊ തലവേദന ഉണ്ടായാൽ ഈ തലവേദന എല്ലാ തലവേദനക്കും കൊടുക്കുന്ന ചില മെഡിസിൻസ് ഉണ്ട്. സത്യത്തിൽ ആ വ്യക്തി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ പിന്നെ അവിടെ തലവേദന ഉണ്ടാവില്ല. രണ്ടാമത്തേത്, ഒരാളെ നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നത് രോഗിയായിട്ടാണ്. ഫോർ ദി ടൈം ബീങ്, അല്പസമയമാണ് ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ, പിന്നെ നമ്മൾ മാറുമല്ലോ. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രോക്കുകൾ, ആത്മനിർദ്ദേശങ്ങൾ മനസ്സിന് നിരന്തരം കൊടുക്കുക എന്നുള്ളത് രോഗം പമ്പ കടക്കാനുള്ള വലിയ ഒരു പരിഹാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ചെറിയ രോഗങ്ങൾ വരുമ്പോഴേക്ക് മെഡിസിനെ കൺസ്യൂം ചെയ്യുന്ന, മെഡിസിൻ ഡിപ്പെൻഡന്റ് ആവുന്ന, മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥ നമ്മിൽ പലർക്കും ഉണ്ട്. ചില ആളുകളൊക്കെ ചെയ്യുന്നത് നേരെ എന്താണ് മെഡിക്കൽ ഷോപ്പിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ആളെ പറഞ്ഞേക്കാണ്, എന്നിട്ട് ഇവരെ തന്നെ ഡോക്ടർ ആവാണ്, എന്നിട്ട് ഇന്ന മരുന്ന്, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്ത്രീകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മെഡിസിൻ കഴിച്ചതിന് ശേഷം പിന്നെ അത് കിഡ്നി ഫെയിലിയറിലേക്ക് എത്തുന്നു. കാരണം ഇത് ഭർത്താവ് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. പരിഹാരം അവർ സ്വയം ഉണ്ടാക്കുകയാണ്, ഡോക്ടറെ കാണില്ല. ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 100-200 രൂപ അധികം കൊടുക്കേണ്ടി വരും. അത് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് ഇവർ ഡോക്ടറാവാണ്. എന്നിട്ട് പാർശ്വഫലങ്ങൾ, സൈഡ് ഇഫക്ട്സ് എന്താണ് എന്ന് ഒരിക്കലും ഈ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ വായിച്ച് മരുന്നെടുത്തു കൊടുക്കുന്ന ആൾക്കറിയില്ല. അകാര്യം കൃത്യമായി പഠനം നടത്തിയ ഡോക്ടേഴ്സ് അവിടെ ഉണ്ട്. അവര് പറഞ്ഞു കൊടുക്കും ഈ രോഗത്തിനുള്ള മെഡിസിൻ ഇന്നതാണ്, മറ്റേ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ്. ആ അറിവ് ഡോക്ടർക്കുണ്ട്, പക്ഷെ ആ ഡോക്ടറെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ആര് പോകുന്നത്, ഈ പേഷ്യന്റ് പോകുന്നത്. അത് ഒരുപാട് പൊല്ലാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ആരോഗ്യ രംഗത്ത് നമ്മൾ കൊടുക്കേണ്ടത് കൃത്യമായ അവയർനെസ് ആണ്. നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. അതില് നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഉറക്കം, നമ്മുടെ പോഷകാഹാരം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ആ വിഷയത്തിൽ നമ്മൾ വളരെ ബാക്ക്വേർഡ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
1: ഇവിടെ സാറിപ്പോൾ ആരോഗ്യ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞ് അഥവാ ഏതെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളത് അള്ളാഹു നമുക്ക് തന്ന അസുഖമാണ്, അത് നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുക അല്ലേ.
0: അംഗീകരിക്കുന്നതോടൊപ്പം കൃത്യമായ ട്രീറ്റ്മെന്റ്
1: വേണം.
0: ട്രീറ്റ്മെന്റ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാറ്റിനും ഓടിപ്പോയി ഒരു ക്ഷമയുമില്ലാതെ ചികിത്സിക്കുന്ന രീതിയുണ്ട്. ചെറിയൊരു പനി വരുമ്പോഴേക്ക് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണമല്ലോ. ഒരു ജലദോഷം, നോർമലി ഒരാൾക്ക് ജലദോഷം വരുമ്പോ മരുന്ന് കുടിച്ചാൽ 7 ദിവസം, മരുന്ന് കുടിച്ചിട്ടില്ലെങ്കിലും ഒരാഴ്ച എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം കാര്യക്ഷമമാണ് എന്നുള്ളതിന്റെ അടയാളമാണ് പനി, അല്ലെങ്കിൽ രോഗങ്ങൾ അല്ലേ. അത് ശരീരത്തിന്റെ ഒരു മെറ്റബോളിസമാണ്. അപ്പൊ അത് നടക്കേണ്ടതാണ്. ഇപ്പോ ശരീരത്തിൽ നിന്നിപ്പോ വൊമിറ്റിംഗ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ നിരന്തരം ഡയറിയ ഉണ്ടാവുന്നു, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ്, ലൂസ് മോഷൻ ഉണ്ടാവുമ്പോൾ എന്താണ്, അത് പോകേണ്ടതായി പോയി കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. അപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ സപ്രസ് ചെയ്യുന്ന രൂപത്തിലുള്ള മെഡിക്കേഷനാണ് കൊടുക്കുന്നത് അല്ലേ. നമ്മൾ ഛർദ്ദിക്കുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഘടകങ്ങളാണ് ഛർദ്ദിച്ചു പോകുന്നത്. ദഹനക്കേട് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടാവുമ്പോൾ മെഡിസിൻ കഴിക്കണം. ഒപ്പം തന്നെ അല്പം ക്ഷമിക്കാനുള്ള ഒരു കഴിവ് കൂടി എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്.
1: ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത്, പീസ് റേഡിയോ ആരോഗ്യ വിചാരം എന്നൊരു പംക്തിയുണ്ട്. നമുക്ക് വരുന്ന അസുഖങ്ങളും അതിൻ്റെ പ്രതിവിധികളും എല്ലാം വിശദമായി പറയുന്ന ഒരു പ്രോഗ്രാമാണ് ആരോഗ്യ വിചാരം. അതുകൂടെ നിങ്ങൾ കാണുക കേൾക്കുക എന്നുകൂടെ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഈ മാനസിക സംഘർഷത്തിൻ്റെ കാരണങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി അടുത്ത കാരണങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും അറിയിക്കേണ്ടതുണ്ട്.
2: മാഷാല്ല, സ്നേഹക്കൂടിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രൊഫസർ കെ പി സഹദ് ആൻഡ് അബ്ദുൽ ജബ്ബാർ വിളത്തൂരായിരുന്നു. മാനസിക പിരിമുറുക്കം എന്ത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്നതാണ് ചർച്ചയിൽ നാം കേട്ടത്.
3: നമ്മൾ റേഡിയോ എഫ്സിന്റെ അവസാനത്തെ പരിപാടിയിലേക്ക് നമ്മൾ പോവുകയാണ്, അല്ല സൂലിലേക്കാണ് പോകുന്നത്. നമ്മളൊപ്പം ചേരുന്നത് അബ്ദുൽ മലിക് സലഫിയാണ്. അബ്ദുൽ മലിക് സലഫി നടക്കുന്ന വിഷയം വിരോധത്തിൻ്റെ വിവിധ രൂപങ്ങൾ എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അൽ ഉസൂലിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ദിവസത്തിൽ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഒരു കാര്യം വിരോധിക്കുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അഥവാ വിരോധത്തിൻ്റെ വിവിധ ശൈലികൾ എന്തൊക്കെയാണ്, രൂപങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചത് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്ന, നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ വിവിധമായ ശൈലികളാണ്. ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മുടെ തലബുത്തർ ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അത് ഒരേ ശൈലിയല്ല, വ്യത്യസ്തമായ രീതികളിലാണ് അള്ളാഹു അതിന് പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ശൈലികളിൽ നിന്ന് ആറു ശൈലികളാണ്, ആറു രീതിയാണ് നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അത് ചെയ്യരുത് എന്ന് മുലാരിഅ ഫിഇൽ ലാമുന്നഹിയ ലാമുന്നാഹിയ കൂട്ടിക്കൊണ്ട് പറയാറുണ്ട്. വലാ തഫ്അൽ, വലാ തഖറബ്, വലാ തഖുൽ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാം. അതിൻ്റെ അർത്ഥം ആ പ്രവർത്തനം നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ്. ഒരിക്കലും അത് നമുക്ക് ചെയ്യാൻ അനുവാദമുള്ള ഒന്നല്ല. ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹൽ 116-117 ആയത്തുകൾ നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വല തഖൂലു ലിമാ തസിഫു അൽസിനതുക്കുമുൽ കദിബ ഹാദാ ഹലാലു വഹാദാ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യഫ്ലിഹൂൻ. വല തഖൂലു, നിങ്ങൾ പറയരുത്. ولا تقولوا لما تصف ألسنتكم الكذبة هذا حلال وهذا حرام. ഇത് ഹലാലാണ്, ഇത് ഹറാമാണ് എന്നു നിങ്ങൾ പറയരുത്. ولا تقولوا, അപ്പോൾ പറയരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പറയാൻ പാടില്ല, നിഷേധമാണ്, ചെയ്യരുത്, അത് നിഷിദ്ധമാണ് എന്നതാണ്. അപ്പോൾ ഇതൊരു ശൈലിയാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, വലാ തഖറബു സ്വലാ വാന്തും സുഖാറ, നിങ്ങൾ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ വല നമസ്കാരത്തെ സമീപിക്കരുത്. വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോടടുക്കരുത്. ഇങ്ങനെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ ഈ ഒരു ശൈലിയിൽ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. അഥവാ മുലാരിഅ ഫിഇലിനോട് ലാമുന്നാഹിയ ചേർന്നുകൊണ്ട് വരുന്ന പ്രയോഗങ്ങൾ. എല്ലാവർക്കും സുപരിചിതമായ ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ടാകും, അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശൈലി വിശദീകരിക്കുക മാത്രമാണ് നമ്മുടെ ഉദ്ദേശ്യം. അപ്പോൾ ഒന്നാമതായി, ചെയ്യരുത് എന്ന് പറയാൻ അള്ളാഹു പ്രയോഗിക്കുന്ന രീതി ഇതാണ്. രണ്ട്, നിങ്ങൾക്കത് ഹലാലല്ല, അത് അനുവദനീയമല്ല, എന്നു തന്നെ അള്ളാഹു പ്രത്യേകമായി നമ്മോട് പറയും. എവിടെ വലാ തഖൂലു എന്ന് നിങ്ങൾ പറയരുത് എന്ന് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. പക്ഷെ അവിടെ ഈ ശൈലിയിൽ രണ്ടാമത്തെ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഉപയോഗിച്ചിരിക്കുന്ന ശൈലി എന്നു ചോദിച്ചാൽ ഫലാ തഹില്ലു, അവന് അനുവദിക്കപ്പെടുന്നില്ല, അവന് ഹലാലാവുകയില്ല എന്ന ശൈലിയാണ്. സൂറത്തു ബഖറ 230 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, فَإِن طَلَّقَهَا فَلَا تَحِلُّ لَهُ مِن بَعْدُ حَتَّى تَنكِحَ زَوْجًا غَيْرَهُ فَإِن طَلَّقَهَا إِنِ أَوَن أَوَلَ വിവാഹ വിമോചനം നടത്തിയാൽ فَلَا تَحِلُّ لَهُ مِن بَعْدُ അതിനുശേഷം അവൻ അനുവദിക്കപ്പെടുന്നില്ല, അനുവദനീയമല്ല. حَتَّى تَنكِحَ زَوْجًا غَيْرَهُ വേറെ ഒരാളെ ആ സ്ത്രീ വരനായിക്കൊണ്ട് സ്വീകരിക്കുന്നതുവരെ എന്ന് പറഞ്ഞാൽ 3 തലാഖുകളും കഴിഞ്ഞ ഒരു പെണ്ണിന് ആ സ്ത്രീയെ മറ്റൊരാൾ സ്വാഭാവികമായി വിവാഹം കഴിച്ച് സ്വാഭാവികമായി ഒരു തലാഖ് സംഭവിച്ചാൽ അവളെ വേണമെങ്കിൽ ഇദ്ദകാലം കഴിഞ്ഞാൽ തിരിച്ചെടുക്കാം. സാന്ദർഭികമായി പറയട്ടെ, ഇവിടെ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന രീതി പലപ്പോഴും ഇതിന് വിരുദ്ധമാണ്. അള്ളാഹുവിൻ്റെ ശരീഅത്തുകളെ പരിഹസിക്കുന്ന, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ മറികടക്കാൻ ഹീലത്തുകൾ കുതന്ത്രങ്ങൾ പയറ്റുന്ന ശൈലിയാണ് പലപ്പോഴും ഈ വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് പാടില്ല. 3 തലാഖുകൾ ഒറ്റയടിക്ക് ചൊല്ലിയാൽ അത് ഇസ്ലാമികമാണോ അല്ലേ, അത് വേറെ ചർച്ചയാണ്. അത് പാടില്ല എന്നതാണ് ഇസ്ലാമിക ശരീഅത്തുകൾ നമുക്ക് നൽകുന്ന പാഠം. ആധുനികമായ ചർച്ചകളിൽ മുത്തലാഖ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുക്കലും ഒക്കെ ചർച്ചയായൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് 3 തലാഖ് ചെയ്യപ്പെട്ട സഹോദരി, അവളെ ഈ വരന് അല്ലെങ്കിൽ തലാഖ് ചൊല്ലിയവൻ ഇനി വിവാഹം കഴിക്കണമെങ്കിൽ സ്വാഭാവികമായ ഒരു വിവാഹം ആ പെണ്ണിൻ്റേത് നടക്കണം. അതിൽ സ്വാഭാവികമായി ഒരു തൊലാക്ക് സംഭവിക്കണം. അങ്ങനെ തൊലാക്ക് സംഭവിക്കുന്നില്ലെങ്കിൽ കാലാകാലം ഇവരന് ആ തൻ്റെ ആ മുൻഭാര്യയെ കല്യാണം കഴിക്കാൻ പറ്റുകയില്ല. ഇത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അവിടെ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗം ഫലാ തഹില്ലു ലഹു, അവന് അനുവദിക്കപ്പെടുകയില്ല എന്നാണ്. ആദ്യത്തേത് വലാ തഖൂലു എന്നായിരുന്നു. രണ്ടാമത്തെ ശൈലി അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു ഫലാ തഹില്ലു ലഹു, അവന് അനുവദിക്കപ്പെടുകയില്ല. 3-ാമത്തെ ഒരു രീതി അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഹുർരിമ എന്ന പ്രയോഗമുണ്ടാകാം, അതേപോലെ വദറു വജ്തനിബു, നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളതിനെ വെടിയുക എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം 120-ാമത്തെ ആയത്തിൽ കാണാം. അവിടെ ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്ന പദം ഫലാ തഹില്ലു എന്നല്ല, അതല്ലെങ്കിൽ വലാ തഖൂലു എന്നല്ല, വദറൂ ഒരു കൽപ്പനാക്രിയയാണ്, നിങ്ങൾ നിർബന്ധമായും ഒഴിവാക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ വ്യത്യസ്തമായ വേറൊരു ശൈലിയാണ്. അതുപോലെ തന്നെ വഹുരിമ ഹുരിമത്ത് അലൈക്കും എന്നൊക്കെ പ്രയോഗങ്ങൾ കാണാം. വിശുദ്ധ ഖുർആൻ സുബ്ഹാനഹു അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു ഹുരിമത്ത് അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു വിശുദ്ധമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ വജ്തനിബു, നിങ്ങളതിനെ വെടിയണം. ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബു, നിങ്ങളതിനെ ഒഴിവാക്കണം. അപ്പോൾ ഫജ്തനിബു എന്ന പ്രയോഗമുണ്ടാകും, ഹുരിമ എന്ന പ്രയോഗമുണ്ടാകും, വദറു എന്ന പ്രയോഗമുണ്ടാകാം. ഇങ്ങനെ ആ പദത്തിൻ്റെ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അത് ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ് എന്ന്. അങ്ങനെയുള്ള ചില രീതികൾ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രയോഗിച്ചിട്ടുണ്ട്. 4-ാമത്തെ ഒരു രീതി അൽഖബറുൽ മുറാദു മിൻഹു അന്നഹി വതലബുൽ കഫി അനിൽ ഫിഅൽ. നേരത്തെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതുപോലെ മസ്ദർ അതായത് ഫിഅലിൻ്റെ പ്രവർത്തനം ചെയ്യുന്ന മസ്ദർ ഉണ്ടാകും. ആ മസ്ദർ നഹിയിലും ബാധകമാണ്. ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫമൻ ഫർള ഫീഹിന്നൽ ഹജ്ജ് ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഫമൻ ഫർള ഫീഹിന്നൽ ഹജ്ജ, ഈ മാസങ്ങളിൽ ആർക്കെങ്കിലും ഹജ്ജ് നിർബന്ധമാണെങ്കിൽ, ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അള്ളാഹുവിൻ്റെ പ്രയോഗം ഇവിടെ വ്യത്യസ്തമാണ്. ഫല റഫസ മസ്ദറാണ്, വല ഫുസൂഖ മസ്ദറാണ്, വല ജിദാല ഇതൊന്നുമില്ല എന്നതാണ്. ഹജ്ജിൽ റഫസ് പാടില്ല, ഫുസൂഖ് പാടില്ല, തമ്മാടിത്തരങ്ങൾ പാടില്ല, അതുപോലെ തന്നെ ലൈംഗിക ചുവയുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും പാടില്ല, വല ജിദാല തർക്കം പാടില്ല. അപ്പോൾ ഈ തർക്കവും ഫുസൂഖും ജിദാലും റഫസും ഒക്കെ മസ്ദറായി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അത് നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫുസൂഖ് പാടില്ല, അത് ചെയ്യരുത്, റഫത് ചെയ്യരുത്, ജിദാൽ ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനെ അത് നമ്മോട് നിർബന്ധമായും ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്ന ഒരു കർമ്മമാണത്. അഞ്ചാമത്തെ ഒരു രീതി, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പ്രവർത്തനം ചെയ്തതിൻ്റെ പേരിൽ അയാൾക്ക് ദുനിയാവിൽ നഷ്ടമുണ്ട്, പരലോകത്ത് നഷ്ടമുണ്ട്, ഖേദിക്കേണ്ടി വരും എന്ന രീതിയിലുള്ള ഏറ്റവും വലിയ അക്രമമാണ് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ അനവധി സ്ഥലങ്ങളിൽ നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു ശൈലിയാണ്. സൂറത്തുൽ അഹ്ഖാഫിലെ 5 മുതൽ 6 വരെയുള്ള ആയത്ത് നമുക്ക് പരിശോധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശറ അന്നാസു കാനൂ ലഹും അദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെന്താണ്? വമൻ അളല്ലു, വമൻ അളല്ലു, ഏറ്റവും വഴിപിഴച്ചവൻ ആരാണ്? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹുവിനു പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ, ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, മൻ ആരെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളുവരെ ഉത്തരം ചെയ്യാത്ത, അതിനുശേഷം ഏതായിരുന്നാലും ചെയ്യുകയില്ല, ഖിയാമത്ത് നാളുവരെ ഉത്തരം ചെയ്യാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെക്കാൾ വലിയ അക്രമി ആരുണ്ട്? തീർന്നില്ല. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ അവരുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരാണ്. ഇനി എന്താണ് ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോകുന്നത്? വഇദാ ഹുശറ അന്നാസു കാനൂ ലഹും അദാ, ജനങ്ങൾ പുനരുദ്ധാരണ ദിവസത്തിൽ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടാൽ, കാനൂ ലഹും അദാ, അവർ ഇവരുടെ ശത്രുക്കളായി മാറും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, അവർ ഇവരുടെ ഇബാദത്തുകളെ നിഷേധിക്കും. ഏതാണ് ഇബാദത്ത്? ഏതു ഇബാദത്താണ്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹുവിനു പുറമെ അവർ പ്രാർത്ഥിച്ച് വിളിച്ചു പ്രാർത്ഥിച്ചതിനെ അവർ നിഷേധിക്കും, ആ ഇബാദത്തിനെ തന്നെ അവർ നിഷേധിക്കുമെന്നർത്ഥം. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗം, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരൊഴിച്ച് പ്രാർത്ഥിക്കരുത് എന്ന ഒരു ശൈലിയല്ല. വേറെ സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അന്നൽ മസാജിദിലില്ല ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അത് അള്ളാഹു വേറെ ശൈലിയിൽ നാം നേരത്തെ പറഞ്ഞ ആദ്യത്തെ ശൈലിയാണ്, വലാ തഖൂലു എന്ന ശൈലിയാണ്. ഇവിടെ വമൻ അളല്ലു, ആര് ഏറ്റവും വലിയ അക്രമി ആരാണ്, അതൊരു വ്യത്യസ്തമായ ശൈലിയാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ അയ്ദിയഹുമ, വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ അയ്ദിയഹുമ, അതിൻ്റെ അർത്ഥമെന്താ? കട്ടവനും കട്ടവളും. അതാണായിരുന്നാലും പെണ്ണായാലും ഫഖ്തഉ ഐദിയഹുമ, അതിൻ്റെ ഇഖാബ് അല്ലാഹു പറഞ്ഞു, അതിൻ്റെ ശിക്ഷ പറഞ്ഞു. ആ ശിക്ഷ പറയുമ്പോൾ നാം എന്തു മനസ്സിലാക്കണം? ഇത് ചെയ്യരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കളവ് നടത്തരുത്. അന്യ ആളുടെ പണം നിങ്ങൾ അപഹരിക്കരുത്, അന്യായമായിക്കൊണ്ട് ഭുജിക്കരുത് എന്നതാണ് ആ ശൈലിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു പ്രവർത്തനത്തിൻ്റെ ഇഖാബ്, ഒരു പ്രവർത്തനത്തിൻ്റെ ശിക്ഷ, അല്ലാഹു പറയുന്നത് ആ പ്രവർത്തനം നമ്മൾ അനുഷ്ഠിക്കാൻ പാടില്ല എന്നതാണ്. വേറൊരു രീതി നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസ 10-ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന അംവാലൻ യതാമ ളുൽമൻ ഇന്നമ യകുലൂന ഫീ ബുതൂനിഹിം നാറൻ വസയസ്ലൗന സഈറ. ഇന്നല്ലദീന യകുലൂന അംവാലൻ യതാമ, യതീമുകളുടെ സമ്പത്ത് ഭക്ഷിക്കുന്നവർ, ളുൽമൻ അന്യായമായി, ന്യായമായ രീതിയിലാണെങ്കിൽ തിരക്കേടില്ല, പക്ഷെ അന്യായമായി കൊണ്ട്. ഇന്നമായ കുലൂന ഫീ ബുതൂനിഹിം നാറാ, അവർ അവരുടെ ഉദരങ്ങളിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത് തീയാകുന്നു. വസയസ്ലൗന സഈറാ, നരകത്തിൽ അവർ കത്തിയെരിയും. ഇതൊരു ശൈലിയാണ്. അതിൻ്റെ അർത്ഥം ആ പ്രവർത്തനം ചെയ്യരുത് എന്നാണ്. അപ്പോൾ ചെയ്യരുത് എന്ന് പറയാൻ ഈ ഒരു രീതി അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയോഗിക്കുന്നു. ഇനി ആറാമത്തത്, അവസാനത്തെ രീതി ആറാമത്തത്, ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യാതിരുന്നാൽ, ഒരു പ്രവർത്തനം നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ശൈലി. പ്രവർത്തനം ചെയ്താലുള്ള ശിക്ഷ പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഒരു പ്രവർത്തനം ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഇന്ന പുണ്യമുണ്ട് എന്ന് പറയുന്ന ശൈലി. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരി പറയുന്ന ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന സ്വഹീഹ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖല അൽ ജന്ന. മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖല അൽ ജന്ന, അല്ലാഹുവിൽ ശിർക്കു ചെയ്യാതെ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, ദഖല അൽ ജന്ന, അവൻ സ്വർഗത്തിലെത്തും. അതിൻ്റെ അർത്ഥമെന്താണ്? നിങ്ങൾ ശിർക്കു ചെയ്തോ എന്നല്ല, നിങ്ങൾ ശിർക്കു ചെയ്യരുത്, അതിലുള്ള ഒരു താക്കീതാണ്. ശിർക്ക് ഹറാമാണ്, അനുഷ്ഠിക്കരുത്, അത് ചെയ്യരുത്, മഹാപാപമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ശൈലിയാണത്. അപ്പോൾ നാം ഇതുവരെ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരു കാര്യം ചെയ്യരുത് എന്ന് ആവശ്യപ്പെടുന്ന രീതികൾ വ്യത്യസ്തമാണ്. പലതരത്തിൽ, പല ശൈലികളിൽ, വൈവിധ്യമേറിയ മാർഗങ്ങളിലൂടെയാണ് അല്ലാഹു നമുക്കത് പഠിപ്പിച്ചു തരിക. അങ്ങനെ പഠിപ്പിച്ചു തരുന്നതിനെ നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും, തെറ്റിലേക്ക് തന്നെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.
2: ما شاء الله. عبد المالك سلفي عدري بيجا. الأصول ويرودة تنده ويبدا روبنغل إننا وشيطة سمني چاننا إدري كيتا دي ريدي وائسي ودى آوساني كيانا إي سميم بره پرنال إنده سندوشنگلوم وشيشنگلوم پرديكشنگلوم أوكي پنگو وچي ريدي وائسي لنگلد كودة ഈ സമയം വരെ ഉണ്ടായിരുന്നത് നുസാൻ രണ്ട് തണി കൂടെ ഞാൻ മുസ്തഫ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു നഹലിലെ 68-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 68-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 66-ാമത്തെ വചനം മുതൽ ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിൽ നിന്നും 68-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ ട്രഷർ ഹണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഈദിലും നിധിവേട്ട നടത്തേണ്ടേ? അറിവും ആവേശവും ആകാംക്ഷയും ഒരുമിച്ചുകൂടുന്ന പീസ് റേഡിയോ ഈദ് ട്രഷർ ഹണ്ടിൽ പങ്കെടുക്കാൻ വളരെ എളുപ്പമാണ്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിലെ ട്രഷർ ഹണ്ട് വിൻഡോ വഴി രജിസ്റ്റർ ചെയ്യുക. പേരും വിലാസവും ഫോൺ നമ്പരും ചേർക്കേണ്ടതാണ്. പെരുന്നാൾ പിറ്റേന്ന് രാവിലെ 10 മുതൽ ഇടവിട്ട് നൽകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമയക്കാം. ശരിയായ ഉത്തരമയക്കുന്നവർക്ക് 20 പേർക്ക് പ്രത്യേകം സമ്മാനം. ശരിയായ ഉത്തരമയക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും. പീസ് റേഡിയോ ട്രഷർ ഹണ്ട്. ടീം പീസ് റേഡിയോ റെഡിയായിരിക്കുന്നു. നിങ്ങളോ വേഗമാകട്ടെ, ഉടൻ രജിസ്റ്റർ ചെയ്യുക. ഈ പെരുന്നാൾ നമുക്ക് ജോറാക്കാം. പീസ് റേഡിയോ ട്രഷർ ഹണ്ട് തൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടികൾ. ശ്രോതാക്കൾക്കും നിധിവേട്ട നടത്താം, നിങ്ങൾക്കും സമ്മാനങ്ങൾ നേടാം, സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കാം. പീസ് റേഡിയോ ട്രഷർ ഹണ്ട്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: يا من يرى ما في الضمير ويسمع انت المعد.
5: നിത്യ ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകൾ

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: AFMC പ്രവേശനം മാനദണ്ഡങ്ങളായി പൂനെ ആംഡ് സ്പോർട്സ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ AAFMC MBBS പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ആകെയുള്ള 145 സീറ്റുകളിൽ 115 സീറ്റുകൾ ആൺകുട്ടികൾക്കും 30 സീറ്റ് പെൺകുട്ടികൾക്കുമാണ്. അതിൽ 10 സീറ്റുകൾ പട്ടിക വിഭാഗത്തിനായും നീക്കിവെക്കപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് MBBS ബിരുദം ലഭിക്കുന്നതിന് പുറമെ പ്രതിരോധ സേനകളിൽ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് വഴി നേരിട്ട് കമ്മീഷൻഡ് ഓഫീസറായും പ്രവേശനം സാധിക്കും. വിശദവിവരങ്ങൾ അറിയാൻ www.afmcdg1d.gov.in.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
0: പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം, ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം, ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മരുന്നുകൾ മിത്രമോ ശത്രുവോ. രചന ഡോക്ടർ മുഹമ്മദ് കണ്ണിയൻ. രോഗലക്ഷണങ്ങൾ വിശദമായി കേട്ടതിനുശേഷം ആവശ്യമായ ദേഹപരിശോധന നടത്തി, ചിലപ്പോൾ അത്യാവശ്യ ലബോറട്ടറി റേഡിയോളജി പരിശോധന നടത്തി ഫലം പരിശോധിച്ചതിനുശേഷം രോഗിക്ക് പലവിധം മരുന്നുകൾ കുറിച്ച് നൽകാറാണ് പതിവ്. മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും ശാരീരിക വ്യതിയാനങ്ങൾ, ഛർദി, കാഴ്ചമങ്ങൽ, തലവേദന എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ മരുന്നുകൾ നിർത്തി അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. മരുന്നുകൾ മനുഷ്യന്റെ ശത്രുവോ മിത്രമോ അല്ല. അലോപ്പതിയായാലും ആയുർവേദമായാലും ഹോമിയോ ആയാലും അത് നിർദ്ദേശിക്കപ്പെട്ട കാലയളവിൽ കൃത്യമായ അളവിൽ കൃത്യസമയത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ല മിത്രമായി മാറുന്നു. എന്നാൽ ഇതൊന്നും പാലിക്കാതെ സേവിക്കുമ്പോൾ നമ്മുടെ ശത്രുവായി മാറും. ഇക്കാര്യം രോഗിക്കും കൂട്ടിരിപ്പുകാർക്കും മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും അല്ലാതെയും വിവിധ പരിശോധനകളിലൂടെ സ്ഥിരീകരിച്ച രോഗങ്ങളെയും രോഗാവസ്ഥയെയും ചികിത്സിച്ച് മാറ്റാനോ ലഘൂകരിക്കാനോ വേണ്ടിയാണ് നാം മരുന്നുകൾ ഉപയോഗിക്കുന്നത്. രോഗത്തെയും രോഗാവസ്ഥയെയും ഫലപ്രദമായി നിയന്ത്രിക്കുവാൻ മരുന്നുകൾ അത്യന്താപേക്ഷിതമാകുമ്പോഴാണ് അത് കുറിക്കപ്പെടുന്നത്. എന്നതുകൊണ്ടുതന്നെ ഓരോ മരുന്നും ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളും രീതികളും നല്ലവണ്ണം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരേ മരുന്ന് തന്നെ വിവിധ അളവിലും രീതിയിലും പലതരം രോഗങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ യാതൊരുവിധ മരുന്നുകളും ഉപയോഗിക്കരുത്. രോഗങ്ങൾ പൂർണ്ണമായും മാറ്റുന്നതിനും രോഗലക്ഷണങ്ങളെ ശമിപ്പിക്കുന്നതിനും രോഗിയുടെ പ്രയാസങ്ങൾ കുറക്കുന്നതിനും ഡോക്ടർമാർ മരുന്നുകൾ നിർദ്ദേശിക്കാറുണ്ട്. മരുന്നുകളുടെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വിശദവിവരങ്ങളും ഇന്ന് ജനങ്ങൾക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാണെങ്കിലും അവയുടെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ നാം മടി കാണിക്കരുത്. രോഗിയുടെ ശാരീരികാവസ്ഥ, മാനസിക നില, മറ്റസുഖങ്ങൾ, കഴിക്കുന്ന മറ്റു മരുന്നുകൾ, സാമ്പത്തിക സ്ഥിതി, അലർജി എന്നിവ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഏത് ചികിത്സയാണ് ആവശ്യമെന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെ തീരുമാനിക്കുന്ന മരുന്നിന്റെ അളവ്, ഉപയോഗരീതി എന്നിവ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ മരുന്നുകളുടെ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മരുന്ന് സൂക്ഷിക്കണമെന്നും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നും രോഗികളും കൂട്ടിരിപ്പുകാരും അറിഞ്ഞിരിക്കണം. ആഹാരത്തിന് മുൻപ് കഴിക്കേണ്ട ഗുളികകൾ ഏകദേശം അരമണിക്കൂർ മുമ്പെങ്കിലും കഴിക്കണം. ആഹാരത്തിന് ശേഷം കഴിക്കേണ്ട മരുന്നുകൾ ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴിക്കുക. ആഹാരത്തിന്റെ കൂടെ കഴിക്കേണ്ട മരുന്നുകൾ ഭക്ഷണം കുറച്ച് കഴിച്ചതിനുശേഷം കഴിക്കുക. മരുന്നു കഴിക്കുമ്പോൾ കഴിവതും എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ജങ്ക് ഫുഡ് കഴിയുന്നതും ഒഴിവാക്കുക. തിളപ്പിച്ചാറ്റിയ ചൂടുവെള്ളം ഉപയോഗിച്ച് മരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക.
1: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഐ ടി അറ്റ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. ജസീൽ കൊടിയത്തൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഐ ടി അറ്റ് ഇസ്ലാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ കൈകളിലുള്ള സ്മാർട്ട് ഫോണുകളിൽ എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുക എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള ചില വഴികളാണ് ഐ ടി അറ്റ് ഇസ്ലാമിൽ പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സ്മാർട്ട് ഫോണിൽ ആദ്യമേ ഇൻസ്റ്റാൾഡായിട്ട് വന്നിട്ടുള്ള കീബോർഡിൽ മലയാള ഭാഷയും കൂടി ലഭ്യമാക്കുക എന്നുള്ളതാണ് അതിലൊരു വഴി. മറ്റൊന്ന് മംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അഥവാ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യുകയും മലയാള അക്ഷരങ്ങളായി അത് മാറി വരികയും ചെയ്യുന്ന രീതി. അതിനും പ്ലേ സ്റ്റോറിൽ നമുക്ക് ധാരാളം ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഗൂഗിൾ ഇറക്കിയിട്ടുള്ള ഗൂഗിൾ ഹാൻഡ് റൈറ്റ് ഇൻപുട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫോണുകളിൽ മലയാള ഭാഷ ടൈപ്പ് ചെയ്യാനുള്ള മറ്റൊരു വഴി. സ്ക്രീനിലുള്ള കീബോർഡിൻ്റെ ഒഴിഞ്ഞ പ്രതലങ്ങളിൽ നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള അക്ഷരങ്ങൾ എഴുതാൻ ഈ ഗൂഗിൾ ഇൻപുട്ട് നമ്മെ സഹായിക്കുന്നു. സ്മാർട്ട് ഫോണുകളിൽ ആദ്യമേ ഇൻസ്റ്റാൾഡായിട്ട് വരുന്ന കീബോർഡിൽ എങ്ങനെയാണ് മലയാള ഭാഷ ലഭ്യമാക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫോണിൻ്റെ മെയിൻ സെറ്റിംഗ്സിൽ പോയി സിസ്റ്റം സെറ്റിംഗ്സിലെ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് സെലക്ട് ചെയ്യുക. ശേഷം കീബോർഡ് ആൻഡ് ഇൻപുട്ട് മെത്തേഡ് എന്ന ഓപ്ഷനു താഴെ ലഭ്യമായിട്ടുള്ള കീബോർഡ് സെലക്ട് ചെയ്ത് ഇൻപുട്ട് ലാംഗ്വേജിൽ ആഡ് ഇൻപുട്ട് ലാംഗ്വേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ഭാഷകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു വിൻഡോ വരുന്നതാണ്. അവിടെ നമുക്ക് മലയാള ഭാഷ ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ നമുക്കവിടെ ടിക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അത് അവൈലബിൾ അല്ല എങ്കിൽ താഴെ ഡൗൺലോഡ് ചെയ്യാൻ പാകത്തിലുള്ള ഭാഷകൾ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതിൽ മലയാളമുണ്ടെങ്കിൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് വലതുവശത്ത് കാണുന്ന ആരോ മാർക്കിൽ ഡൗൺലോഡ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ ആ ഭാഷ അത് ഡൗൺലോഡ് ആവുന്നതാണ്. അറബി ഭാഷയ്ക്കും ഇതേപോലെ തന്നെ നമുക്കും അറബി ആവശ്യമാണെങ്കിൽ ഇതേ രീതി ഉപയോഗിക്കാവുന്നതാണ്. ഇനി മലയാളത്തിൽ നമ്മളവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ കീബോർഡ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ കീബോർഡിലെ ഭാഷ ചേഞ്ച് ചെയ്ത് മലയാളവും ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മലയാളം ടൈപ്പ് ചെയ്യാൻ നമുക്ക് ഭാഷ മാറ്റേണ്ടതുണ്ട്. മിക്ക കീബോർഡുകളിലും സ്പേസ് ബാറിൽ പ്രസ് ചെയ്ത് വലത്തോട്ടോ ഇടത്തോട്ടോ നീക്കിയാൽ ഭാഷകൾ മാറുന്നതാണ്. അതല്ലെങ്കിൽ ഗ്ലോബ് ചിഹ്നം അഥവാ സ്പേസ് ബാറിനോട് അടുത്ത് കിടക്കുന്ന ഗ്ലോബ് ചിഹ്നത്തിൽ പ്രസ് ചെയ്താൽ ഇംഗ്ലീഷ് ഭാഷ മാറി മലയാളമായി വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനല്പം ബുദ്ധിമുട്ടുണ്ട്. ഓരോ അക്ഷരങ്ങളും കണ്ടെത്തി ചിഹ്നങ്ങൾ കൊടുത്ത് എഴുതുക എന്നുള്ളത് പ്രയാസകരമാണ്. അഥവാ നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ കീബോർഡ് ഉപയോഗിച്ച് മലയാളം എഴുതുന്നത് പോലെ ഏത് അക്ഷരമാണോ ആ അക്ഷരത്തെ പ്രതിനിധീകരിക്കുന്നത് അത് തന്നെ നമ്മൾ കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള ചിഹ്നങ്ങൾ ചേർത്ത് ദീർഘവും എല്ലാം നൽകേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമുള്ള രീതിയാണ് തുടർന്നുള്ള രണ്ടു രീതികൾ, അഥവാ മംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതും ഗൂഗിൾ ഹാൻഡ് റൈറ്റ് ഇൻപുട്ട് ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതും. മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ തന്നെ ധാരാളം ആപ്ലിക്കേഷനുകൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ കാണാൻ സാധിക്കും. അവയിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ചില ആപ്ലിക്കേഷനുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അവയിലൊന്നാണ് ഇൻഡിക് കീബോർഡ്. ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷകൾ ടൈപ്പ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇൻഡിക് കീബോർഡ്. ഇൻഡിക് കീബോർഡ് പോലെ തന്നെ മലയാള ഭാഷ ടൈപ്പ് ചെയ്യാൻ ഏറെ എളുപ്പത്തിൽ സഹായിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് യു കീബോർഡ്. രണ്ടിൻ്റെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഇൻഡിക് കീബോർഡ് ജെസ്റ്റർ ടൈപ്പിംഗ് എന്നുള്ളതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ ഇൻഡിക് കീബോർഡ് ജെസ്റ്റർ ടൈപ്പിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന റിസൾട്ടിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആ എന്നുള്ള അക്ഷരത്തോടൊപ്പം ഒരു കീബോർഡും കൂടി വന്നിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷനാണ് ഇൻഡിക് കീബോർഡ് ജെസ്റ്റർ ടൈപ്പിംഗ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ട് കീബോർഡായിട്ട് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇംഗ്ലീഷും അറബിയും മലയാളവും എല്ലാം ഈ ഒരു ഒറ്റ കീബോർഡ് കൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്. ഡൗൺലോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്താൽ വെൽക്കം ടു ഇൻഡി കീബോർഡ് എന്ന് കാണാൻ സാധിക്കും. താഴെ ഒരു നീല കളറിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ് അപ്പ് ഇൻഡി കീബോർഡ് പ്രൈം എന്ന ഒരു വിൻഡോ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. 4 സ്റ്റെപ്പുകൾ മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ റെഡിയാക്കാൻ നമ്മൾ ചെയ്യേണ്ടതുള്ളത്. 1, എനാബിൾ ഇൻഡി കീബോർഡ് പ്രൈം. അവിടെ എനാബിൾ ഇൻ സെറ്റിങ്സ് എന്ന് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള കീബോർഡിലെ അവിടെ സെറ്റിങ്സിൽ ചെന്ന് കീബോർഡ് ആൻഡ് ഇൻപുട്ട് പ്രിഫറൻസസിൽ നമുക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള കീബോർഡുകളും അതേപോലെ വോയിസ് ടൈപ്പിംഗ് ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇൻഡി കീബോർഡ് പ്രൈം എന്നുള്ളിടത്ത് എനാബിൾ ചെയ്ത് വരുന്ന മെസ്സേജിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ശേഷം 2, സ്വിച്ച് ഇൻപുട്ട് മെത്തേഡ്സ്. അവിടെ നമ്മൾ ഏതൊക്കെ കീബോർഡാണ് ഉപയോഗിക്കുന്നത്, അതിൽ നമ്മൾക്ക് ഇൻഡി കീബോർഡ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം, ഇംഗ്ലീഷ് ഇൻഡി കീബോർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 3rd സ്റ്റെപ്പിലേക്ക് കടക്കാം. അവിടെ കോൺഫിഗർ ലാംഗ്വേജസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജസിൽ പോവുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ യൂസ് സിസ്റ്റം ലാംഗ്വേജ് എന്ന് മുകളിൽ കാണുന്ന അവിടെ ഡിസേബിൾ ആക്കിയതിന് ശേഷം ആക്റ്റീവ് ഇൻപുട്ട് മെത്തേഡ്സിൽ ഇംഗ്ലീഷ് നമുക്ക് അവിടെ ഓട്ടോമാറ്റിക് ടിക്ക് കൊടുത്തിട്ടുണ്ട്. അറബി വേണമെങ്കിൽ അറബി നമുക്ക് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത്, മലയാള ഭാഷയിൽ അവിടെ 2-3 ഓപ്ഷൻസുകൾ ഇവർ നൽകുന്നുണ്ട്. മലയാളം, മലയാളം കോമ്പാക്ട്, മലയാളം ഇൻസ്ക്രിപ്റ്റ്, മലയാളം ലിപ്യന്തരണം, മലയാളം സ്വനലേഖ. ഇവിടെ നമ്മൾ മംഗ്ലീഷ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലിപ്യന്തരണം ആണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഈ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഷകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ബട്ടൺ അമർത്തി നമുക്ക് അവസാനം 4th സ്റ്റെപ്പിലേക്ക് കടക്കാം. കൺഗ്രാജുലേഷൻസ്, യു ആർ ഓൾ സെറ്റ്. അവിടെ ഫിനിഷ്ഡ് എന്ന് നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നമുക്ക് ഇനി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഭാഷ ചേഞ്ച് ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പേസ് ബാറിനടുത്തുള്ള ഗ്ലോബ് ബട്ടൺ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇംഗ്ലീഷാണ് നമ്മൾ ആദ്യം ഓപ്പൺ ആക്കുമ്പോൾ വരിക. അവിടെ ഗ്ലോബ് ബട്ടൺ അമർത്തുമ്പോൾ അറബി നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ അറബി, ശേഷം മലയാളം, അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ള ഭാഷകൾ ഓരോന്ന് നോക്കാവുന്നതാണ്. മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില അക്ഷരങ്ങൾ അഥവാ കൂട്ടക്ഷരങ്ങൾ, അതേപോലെ കഥ എന്നുള്ളതിലെ ധ, പഠനം എന്നുള്ളതിലെ ഢ എന്നുള്ളതെല്ലാം 1-2 അക്ഷരങ്ങൾ കൂടി ചേർത്തി എഴുതുമ്പോഴാണ് ആ അക്ഷരങ്ങൾ നമുക്ക് ലഭ്യമാവുക. ഇവിടെ നമ്മൾ ഉദാഹരണമായി പീസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ പി എന്നുള്ളത് അക്ഷരം പ്രസ് ചെയ്തതിന് ശേഷം 2 ഐ എന്നുള്ള അക്ഷരം പ്രസ് ചെയ്താൽ പി എന്നാവുകയും പിന്നീട് എസ് എന്നടിച്ചു കഴിഞ്ഞാൽ പീസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഇനി റ എന്ന് ടൈപ്പ് ചെയ്യാൻ നമ്മൾ 2 ആർ അടിക്കണം. ആർ എന്നതിനു ശേഷം നമ്മൾ ഇടതുവശത്ത് താഴെ നമ്പറുകൾക്ക് മുകളിൽ കാണുന്ന അക്ഷരങ്ങളെ ക്യാപിറ്റൽ ചെയ്യാൻ, വലിയ അക്ഷരങ്ങളാക്കാൻ ചെയ്യുന്ന അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇ എന്നുള്ളത് നിൽക്കുമ്പോൾ നമുക്ക് റേ എന്നുള്ളത് കാണാം. ഇനി റേഡിയോ ആ ഡ വരേണ്ടതും ഇതേപോലെ ക്യാപിറ്റൽ ആക്കേണ്ട ആ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഡ, അതായത് ഡി, ഡി ക്ലിക്ക് ചെയ്ത് ശേഷം ഐ ക്ലിക്ക് ചെയ്താൽ റേഡി എന്നുള്ളതാവും. പിന്നീട് വൈ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമുക്ക് ഈ ക്യാപിറ്റൽ ചെയ്യാനുള്ള ഈ ആരോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒ ക്ലിക്ക് ചെയ്താൽ റേഡിയോ എന്നാവുന്നതാണ്. അവിടെ റേഡിയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ അക്ഷരം അടിക്കുമ്പോഴും അത് ഡിഫോൾട്ടായിട്ട് ചന്ദ്രക്കല ഉള്ള രൂപത്തിലാണ് വരിക. ഇപ്പോൾ കെ അടിച്ചു കഴിഞ്ഞാൽ ക് എന്നുള്ളതാണ്. ആ ക് എന്നുള്ള ഒരു ഭാഗം വന്നാൽ മാത്രമേ പിന്നീട് നമ്മൾ ചേർക്കുന്ന ദീർഘങ്ങൾക്കും ഒക്കെ എഫക്റ്റ് വരികയുള്ളൂ. അതല്ലെങ്കിൽ ക എന്നടിച്ചിപ്പോൾ ആ ചന്ദ്രക്കല ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഒറ്റ ബാക്ക് സ്പേസ് കൊടുത്ത് ഇനി നമ്മൾ കീ എന്നടിച്ചാൽ അവിടെ കീ വരില്ല, കൈ എന്നാണാവുക. ഐ എന്നുള്ളത് അവിടെ കൈ എന്നുള്ളതാണ് വരിക. ഇനി ഡബിൾ ഇ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ ക ഇ എന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചന്ദ്രക്കല ഉള്ള അക്ഷരങ്ങളിലേക്ക് ദീർഘങ്ങൾ കൊടുക്കുമ്പോഴേ അത് എഫക്റ്റീവായി വരികയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം കൂട്ടക്ഷരങ്ങളും മറ്റു പ്രയാസകരമായിട്ടുള്ള അക്ഷരങ്ങളും എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്ന് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: അതായത് നമ്മളുടെ ഒരു പിന്നെ തൊട്ട് മുമ്പ് ലൈവ് കഴിഞ്ഞ് ഒരു ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ്. വളരെ ഹൃദ്യമായൊരു അനുഭവമായിട്ട് തോന്നി. അപ്പോൾ നമ്മളെ ലൈവ് കഴിഞ്ഞ് നേരത്തെ ചെല്ലുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമത്തെ ടോക്കണായി, ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ ആശുപത്രിയിലേക്ക്. ഒരു 8 മണിക്ക് ശേഷമാണല്ലോ. അപ്പോൾ ഡോക്ടറെ കാണുന്നതിന് മുമ്പുള്ള പ്രാഥമികമായിട്ടുള്ള ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാനവിടെ ആ വെയിറ്റിംഗ് ലോഞ്ചിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രായമുള്ളൊരു ഉപ്പ വന്നു. അപ്പോൾ ഉപ്പ എന്നെ കണ്ടപ്പോൾ ആദ്യമൊന്ന് ചിരിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പിന്നെ ഒരു മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കി സമയം കളയുന്നതിന് പകരം ഒരാളെ സംസാരിക്കാൻ കിട്ടുമല്ലോ വെച്ചാൽ ഞാനും ഒരു പുഞ്ചിരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 70 മുകളിൽ പ്രായം തോന്നിക്കുന്ന രണ്ടുപേരും, അപ്പോൾ ഭാര്യയുടെ കൈ പിടിച്ചിട്ടാണ് നടക്കാൻ പ്രയാസം രണ്ടുപേരും ഇങ്ങനെ കടന്നു വരുന്നത്. അങ്ങനെ അവരെയും ഡോക്ടറെ കാണാനുള്ള പ്രാഥമികമായ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അവരും എൻ്റെ കൂടെ വന്നിരുന്നു. അപ്പോൾ ഉപ്പ എൻ്റെ അടുത്താണ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അടുത്തിരുന്ന് ഒരു സംസാരത്തിന് ഇങ്ങനെ തുടക്കിടുമ്പോൾ ഇദ്ദേഹം നന്നായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ അതിൻ്റെ പിന്നെ വല്ലാത്ത ഇങ്ങനെ നമുക്ക് തന്നെ ഒരു ഒരു ഭയങ്കര ഒരു വലിവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു തുടക്കടച്ചാൽ നല്ല ശ്വാസം മുട്ടുന്നുണ്ടല്ലേ ചോദിച്ചു. അപ്പോൾ ആ ശ്വാസം മുട്ടുന്നുണ്ട്, അതെനിക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ആരെ കാണിക്കാനാണ് വന്നിട്ടുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഭാര്യയെ കാണിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാൻ പിന്നെ ചോദിച്ചു നിങ്ങൾ ഒറ്റക്കാണോ വന്നത്? അപ്പോൾ പിന്നെ സ്ഥലം ചോദിച്ചപ്പോൾ ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കാണോ വന്നത്? ഞങ്ങളൊരു ഓട്ടോറിക്ഷയിലാണ് വന്നത്. അപ്പോൾ ഇപ്പം അടുത്ത് ഈ ഇവിടെ ആ ആശുപത്രി നിൽക്കുന്ന സ്ഥലത്ത് അവിടേക്ക് ഒരു മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ ഹൈലൈറ്റ്, ഇന്നത്തെ അനുഭവത്തിലെ ഹൈലൈറ്റ് അതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിന്നെയും അവരുടെ കുടുംബവിശേഷങ്ങളും പിന്നെ എന്നെക്കുറിച്ചൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഈ രണ്ടാമത്തെ മകൾ കടന്നു വരികയാണ്. അപ്പോൾ അതൊരു ഹൃദ്യമായി തോന്നിയതുകൊണ്ടാണ് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. വേഗം വന്നിട്ട് ഉപ്പ അസ്സലാമു അലൈക്കും എന്നൊരു ഉപ്പാക്ക് കൈ കൊടുത്തു. എന്നിട്ട് ഏകദേശം ഒരു 19 അടുത്ത് പ്രായമുണ്ട് ഈ മകൾക്ക്, രണ്ടാമത്തെ മകൾക്ക്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഉപ്പാനെങ്ങനെ ചുറ്റിപ്പറ്റി നിന്നിട്ട് അപ്പോൾ നമ്മളൊക്കെ നമ്മളെ വീട്ടിലെ മക്കളെ പെൺകുട്ടികളെ കുറിച്ച് ആലോചിച്ചത് ഈ മകൾ നിന്നിട്ട് പങ്ങളിൽ 50 രൂപയുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്താടി എന്ന് ചോദിച്ചിട്ട് ഉപ്പ ഇങ്ങനെയാണ് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞ് ഇപ്പം ഇരിക്കുകയാണല്ലോ മോളെ അടുത്ത് നിൽക്കുകയാണ്, അവിടെ ഓട്ടോറിക്ഷക്കാരെ നിൽക്കുന്നുണ്ട്, അതിന് പൈസ കൊടുക്കാൻ ചില്ലറല്ലാതുള്ളത്. അപ്പോൾ ഞാൻ ഏതോ നമ്മുടെ ഒരു പണ്ഡിതൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ ആലോചിച്ചു പോയി, എന്ത് നിങ്ങൾ കെട്ടിച്ച് വിട്ടാൽ നിങ്ങൾ വിചാരിക്കും സമാധാനമായി എന്നുള്ളത്, ഒരിക്കലും സമാധാനമാവില്ല. നിങ്ങൾ എത്ര ആയുസ്സുണ്ടോ അതുവരെയും പെൺകുട്ടികൾ എന്ത് ചെയ്യും, നിങ്ങളെ മക്കൾ നിങ്ങളെ ചുറ്റുപാടത്തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ ഒരു 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ഒരു പെൺകുട്ടികൾ ഇപ്പോൾ നമ്മളെ കണ്ടാൽ ഇപ്പോൾ മാഷന്മാരെ കണ്ടാൽ ഇങ്ങനെ വരുമല്ലോ, അതുപോലെ ഉപ്പാനെങ്ങനെ ചുറ്റിപ്പറ്റിക്കുന്നത്. എന്നിട്ട് ഇപ്പം പോക്കറ്റിൽ നിന്ന് പിന്നെ ഒരു പൈ പിന്നെ കുറേ നോട്ടുകൾ എടുത്തു, എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി വെച്ച നോട്ടുകളാണ്, എന്നിട്ട് അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ നീട്ടി. അപ്പോൾ ഇപ്പം അതിൽ ആ നോട്ടല്ല ഈ നോട്ടല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരഞ്ഞ് തിരഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു 50 നോട്ട് എടുത്തിട്ട് കൊടുത്ത് മകൾ എന്ത് ചെയ്തു, അത് റിക്ഷക്കാരന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോയി. എന്നിട്ട് വേഗം തിരിച്ചു വന്നിട്ട് ഉമ്മൻ്റെ അടുത്ത് ചെന്നു, ഉമ്മ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിത് ആരും ഇല്ലാത്തതുകൊണ്ടാണ്, കാരണം വേറെ രോഗികളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഉമ്മ അസ്സലാമു അലൈക്കും, നിങ്ങൾ ചായ പിടിച്ചോ? അപ്പോൾ ഉമ്മ ആ ഇല്ല കുട്ടി, ഞാൻ ചായ പിടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ സംസാരം അങ്ങനെ തുടർന്നു പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ പങ്കുവെക്കാൻ, ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരിത് എനിക്കതൊരു ഹൃദ്യമായിട്ട് തോന്നി.
5: തീർച്ചയായും ഇപ്പോൾ നമ്മൾ അതിൽ കിട്ടുന്ന ഒരു വലിയൊരു മെസ്സേജ് എനിക്ക് തോന്നുന്നത് ഈ മകളുടെ പ്രായം ഏകദേശം 50 എന്ന് പറഞ്ഞു.
3: അതെ,
5: അവര് തന്നെ ഒരു ഉമ്മയാണ്.
3: അതെ,
5: ചിലപ്പോൾ ഒരു വല്യമ്മയായിട്ടുണ്ടാകും.
3: അതെ,
5: ഒരു അമ്മായിമ്മയായിട്ടുണ്ടാകും.
3: അതെ,
5: വളരെയേറെ പ്രാരാബ്ദങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബിനിയാണ് അവര്.
3: അതെ,
5: പക്ഷെ സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും അടുത്തെത്തുമ്പോൾ അവരൊരു കുഞ്ഞാവുകയാണ്. തൻ്റെ ഏറ്റവും ചെറുപ്പവും ബാല്യവും അവരോർക്കുകയും അവരവിടെ ആസ്വദിക്കുകയാണ് തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ചെറുമകളായി. അപ്പൊ ആ സമയം അത് ആശുപത്രി വരാന്തയാണോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ശരിക്ക് അത് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തത് ആ ഉപ്പയും ഉമ്മയുമാണ്. ആ കുട്ടിക്ക് അങ്ങനെ പെരുമാറാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തത് ആ ഉപ്പയും ഉമ്മയുമാണ്.
3: അതോടൊപ്പം
5: കാരണം എന്താ വെച്ചാല് ആ ഉപ്പാക്കും ഉമ്മാക്കും തങ്ങളുടെ മക്കള് അവരെത്ര വലുതായാലും എന്റെ മോളാണ്, അതെന്റെ മക്കളാണ്. അപ്പൊ അവരത്രയും വാത്സല്യത്തോടെ അവരോട് നിൽക്കുമ്പോഴാണ് മതി മറന്ന്, നമ്മുടെ പ്രായം മറന്ന്, നമ്മുടെ പക്വതകളെ മറന്ന്, നമ്മുടെ പ്രാരാബ്ദങ്ങളെ മറന്ന് ഉമ്മയുടെ ഉപ്പയുടെ ചെറുമകനായി ചെറുമകളായി അങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത് രക്ഷിതാക്കൾ അവർക്ക് സ്പേസ് കൊടുക്കുന്നത് കൊണ്ട് കൂടിയാണ്.
3: മാത്രല്ല അതിലൊരു അദബ് പിന്നെ എന്റെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്, ആ മോള് വന്നപ്പോ ഏകദേശം ഒരു 19 വയസ്സ് സലാം പറഞ്ഞിട്ടാ വന്നത്. വേറെ എത്രയോ നമ്മൾ മുസ്ലിം കുടുംബങ്ങളെ കാണുന്നു, എത്രയോ ആൾക്കാർ പിന്നീട് എന്ത് ചെയ്യുന്നു, രോഗികൾ വന്നിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരുപാട് മുസ്ലിം കുടുംബങ്ങളുണ്ട്, വരുന്നു പോകുന്നുണ്ട്. പക്ഷേ പിന്നെ മോള് വന്നിട്ട് ആദ്യം ഉപ്പ അസ്സലാം വലൈക്കും, ഉമ്മ അസ്സലാം വലൈക്കും. അപ്പം ഞാൻ ആലോചിച്ച് നോക്കണം, ആ ഒരു ഒരു ഒരു അദബുണ്ടല്ലോ, അതായത് ആ ഒരു പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ പിന്നെ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്, എന്ത് നമ്മൾ ഈ ഒരു ദീനി പശ്ചാത്തലത്തിലേക്ക് കടന്നു വന്നത് അത്ര ഒരു ദീനി ബോധമൊന്നും ഇല്ലാത്ത ഉമ്മമാർ ആ ഉറക്കച്ചടവിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച് മുസാഫിൻ്റെ ആ മറ്റേ ആ ഒരു പിന്നെ മുസാഫ് ഇട്ടേക്കുന്ന ഒരു പിന്നെ പിന്നെ തുണിൻ്റെ ഒരു കവറുണ്ടല്ലോ അങ്ങനെ കെട്ടിയിട്ടൊക്കെ, നമുക്ക് മദ്രസയിൽ പോകുമ്പോണ്ടായിരുന്നു, അതൊക്കെ വെച്ച് തന്നിട്ട് ചായയൊക്കെ ചിലപ്പോൾ നടത്തിയിട്ടായിരിക്കും കുടിപ്പിക്കുക, അങ്ങനെ നമ്മളെ എഴുന്നേറ്റ് മദ്രസയിലേക്ക് പറഞ്ഞയപ്പിച്ചു.
5: ശരിയാണ്,
3: ആ ഒരു ഉമ്മയുടെ ബോധം, ഒരു അറബി കോളേജിൽ പോകാത്ത ഒരു കിതാബ് ഓതാത്ത എൻ്റെ കുട്ടി നല്ല മക്കളായിട്ട് വരണം, ആ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇപ്പം നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇപ്പം ഇങ്ങനെ വന്നിരിക്കാനൊക്കെ ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഉമ്മമാരുടെ ആ നിഷ്കളങ്കത, ഉപ്പമാരുടെ ആ നിഷ്കളങ്കത, അത് ലൈവായിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ അത് ശ്രോതാക്കളും കൂടി അറിയട്ടെ, നമുക്കും നമുക്കിടയിൽ മക്കളുണ്ടല്ലോ, അവരും ആ ഒരു രൂപത്തിൽ നമ്മൾ അങ്ങനെ ആകുമ്പോൾ അത് നമുക്ക് ദുനിയാവ് തന്നെ തിരിച്ചു കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു രേ കുറത്തായു എന്ന് പറയില്ലേ, റബ്ബന ഹബുലനാ മിന്ന സുവാജിന വ ദുജിയാത്തിന കുറത്തായു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, അവർ പ്രാർത്ഥിക്കുന്നതാണ്. അള്ളാഹു മക്കളെ കാണുമ്പോൾ കൺകുളിർമ. അപ്പോൾ ചിലപ്പോൾ ആ ഉപ്പനേക്കാൾ കൂടുതൽ എനിക്കാണ് കൺകുളിർമ ഉണ്ടായത്. അവരിങ്ങനെ ഓടി വന്നു, ഈ ഒരു മര്യാദയും അതബും ഒക്കെ കൂടി കണ്ടപ്പോൾ അത് വല്ലാത്തൊരു മനസ്സിനെ ഹെർട്ട് ചെയ്തു. ആ ഒരു പ്രാർത്ഥനയുടെ വചനം ഉണ്ടല്ലോ പടച്ചോനെ, മക്കളെ കാണുമ്പോൾ കൺകുളിർമ, ഇണകളെ കാണുമ്പോൾ കൺകുളിർമ, അത് ദുനിയാവിൽ അള്ളാഹു നൽകുന്ന വല്ലാത്തൊരു ഒരു ഒരു അനുഗ്രഹമാണ്. അത് നേടാൻ വേണ്ടി നമ്മളെല്ലാവരും റബ്ബിനോട് ദുആ ചെയ്യണം. ആ ഒരു തരത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം.
5: രക്ഷിതാക്കള് മാതാപിതാക്കള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
6: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ. വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവതരണം അബ്ദുള്ള സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഓരോ വിശ്വാസിയും അവൻ്റെ ജീവിതത്തിൽ നിരന്തരമായ കർമ്മങ്ങളിൽ നിരതരാകുമ്പോൾ, നമസ്കാര, നോമ്പ്, സക്കാത്ത്, മറ്റൈച്ഛിക കർമ്മങ്ങൾ, ഓരോ കർമ്മങ്ങളിലും അവൻ ഏർപ്പെടുമ്പോൾ അവൻ്റെ ഹൃദയത്തിലുള്ള ഏറ്റവും ആത്മീയമായ ആഗ്രഹം സ്വർഗപ്രവേശനം എന്നുള്ളതാണ്. കാരണം ആ സ്വർഗത്തെപ്പറ്റിയാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വർണ്ണിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതായി ഒരു ഖുദുസിയായ ഹദീസിലൂടെ അവിടുന്ന് വിശദീകരിച്ചു തരികയാണ്. ഉഇദ്ദത് ലിഇബാദി അസ്സാലിഹീൻ മാലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖത്വറ അലാ ഖൽബി ബശർ വഖറഊ ഇൻ ശിഅതും ഫലാ തഅലമു നഫ്സു മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തു സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം അതിന് വർണ്ണിക്കാൻ കഴിയില്ല, അതിനപ്പുറത്താണ്. എന്നിരുന്നാലും മലാ ഐനുൻ റഅത്ത്, അതിൻ്റെ വർണ്ണനയുടെ പാരമ്യത ഇന്നുവരെ ഒരാളും കണ്ടിട്ടില്ലാത്ത, വലാ ഉദ്നുൻ സമിഅത്ത്, ഒരാളും കേട്ടിട്ടില്ലാത്ത, വലാ ഖത്വറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ ഹൃദയത്തിലും ചിന്തിക്കാൻ കഴിയാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത അത്ര വലിയ സുഖാഡംബരങ്ങൾ, അനുഭൂതികൾ, ആസ്വാദനങ്ങൾ, സന്തോഷങ്ങൾ, ആഹ്ലാദങ്ങൾ നിറഞ്ഞതാണ് സ്വർഗീയ ലോകം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ കർമ്മങ്ങളുടെ പുറകിലും ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത് പടച്ചവനെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നാണ്. പക്ഷെ ആ സ്വർഗീയ പ്രവേശനത്തിനപ്പുറത്തേക്ക്, സ്വർഗീയ പ്രവേശനം എന്നുള്ളതൊരു വിശ്വാസിയുടെ ആഗ്രഹമാണ്, ആ ആഗ്രഹത്തിനപ്പുറത്തേക്ക് വലിയ ഒരാഗ്രഹം ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടതുണ്ട്. അത് ഏതാണെന്നറിയുമോ? വിശുദ്ധ ഖുർആനിൻ്റെ 50-ാം അധ്യായം സൂറത്തു ഖാഫിൻ്റെ 34-35 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഉദ്ഖുലൂഹ ബിസലാം, ആ സ്വർഗത്തിൽ വിശ്വാസികളെ നിങ്ങൾ സമാധാനത്തോടുകൂടി പ്രവേശിക്കുക. ദാലിക യൗമുൽ ഖുലൂദ്, അത് ശാശ്വതമായ നശിക്കാത്ത അനശ്വരമായ ദിവസമാണ്. ലഹുമായ ഷാഊന ഫീഹ, അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്താണോ, ഉദ്ദേശിക്കുന്നതെന്താണോ അത് നിങ്ങൾക്കുണ്ട്. വലദൈന മസീദ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കുണ്ട്, അതിനപ്പുറത്തേക്ക് ചില വർദ്ധനവുകളും നിങ്ങൾക്കുണ്ട്. സ്വർഗീയ ലോകം ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നതാണ്. ആ സ്വർഗം കിട്ടുക എന്ന് കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞു എന്നല്ല, അതിനപ്പുറത്തേക്ക് ചില വർദ്ധനവുകൾ വിശ്വാസിക്ക് കിട്ടാനുണ്ട്. വലദൈന മസീദ്, ഏതാണ് ആ വർദ്ധനവ് എന്നറിയുമോ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമയിൽ അല്ല പറയാൻ, ഉജൂഹി യൗമ ഇദിൻ നാളിറ, ഇലാ റബ്ബിഹ നാദിറ, സ്വർഗത്തിൽ പ്രവേശിച്ചതിനു ശേഷം റബ്ബിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആ ഒരു നോക്കുന്ന നോട്ടത്തിൻ്റെ നിമിഷമുണ്ടല്ലോ, അതാണ് ആ വർദ്ധനവ്. ഞാൻ ഇത്രയും കാലം എൻ്റെ ദുനിയാവിലെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ റബ്ബിനെ. പക്ഷേ ആ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ മൂക്കും നെറ്റിത്തടവും കമഴ്ത്തിക്കടത്തി. ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഞാൻ പാലിച്ചു. എൻ്റെ റബ്ബിനെ ഞാനൊരു നോക്ക് കണ്ടിട്ടില്ല. ആ റബ്ബെന്നോട് നോമ്പെടുക്കാൻ പറഞ്ഞു, ഞാൻ നോമ്പെടുത്തു. പകൽ സമയങ്ങളിൽ ഞാൻ എൻ്റെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചു. ഞാൻ എൻ്റെ റബ്ബിനെ ഒരു നോക്ക് ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ റബ്ബെന്നോട് ആവശ്യപ്പെട്ടു. എനിക്കവൻ നൽകിയതിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഞാനത് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ റബ്ബിനെ നമ്മൾ കണ്ടിട്ടില്ല. സ്വാഭാവികമായും ഇതൊക്കെ ചെയ്ത ഓരോ വിശ്വാസിക്കുമുള്ള ആഗ്രഹമാണ്. ഞാൻ ആരുടെ മുന്നിലാണോ എൻ്റെ മൂക്കും നെറ്റിത്തടവും കമഴ്ത്തിക്കടത്തിയത്, ആ റബ്ബിനെ എനിക്കൊന്ന് കാണണം, ആ റബ്ബിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം കിട്ടുക എന്നതിനേക്കാളൊരു വിശ്വാസിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. സ്വർഗം ലഭിക്കുക എന്നതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു വിശ്വാസിക്ക് അതാണ്. മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, തൻദുർ ഇലാ റബ്ബിഹ ഇയാനൻ ബിലാ ഹിജാബ്, വിശ്വാസികൾ അവരുടെ റബ്ബിനെ കാണും, റബ്ബിൻ്റെ മുഖത്തേക്ക് നോക്കും, കണ്ണുകൊണ്ട് നേർക്കുനേരെ കാണും, യാഥാർത്ഥ്യത്തോടെ കാണും. ബില ഹിജാബ്, ഒരു തടസ്സമോ ഒരു മറയോ കൂടാതെ അവർ കാണും എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ച് റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന, തലവൻ എന്നറിയപ്പെടുന്ന മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതോടൊപ്പം ഷാഫിഈ റളിയല്ലാഹു അൻഹു റഹിമഹുല്ല അദ്ദേഹം പറയാണ്, ഫലമ്മ ഹജബഹും അല സഖത് കാന ഹാദാ ദലീലുൻ അല അന്നഹും യറൂന ഫിർ റിദാ. ഫിദ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ടല്ലോ, കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൽ മഹജൂബൂൻ, സൂറത്തുൽ മുത്തഫിഫീനിന്റെ 15-ാമത്തെ ആയത്തിൽ. നിശ്ചയമായും അവർ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെടുന്നവരാണ്. മുജ്രിമീങ്ങളായ ആളുകളെപ്പറ്റി, കുറ്റം ചെയ്ത ആളുകളെപ്പറ്റി ഖുർആൻ പറയാണ്, അവർ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെടുന്നവരാണ്. ഈ ആയത്തിന് വിശദീകരിച്ച് ഷാഫിഈ ഇമാം റഹിമഹുല്ല പറയാണ്, ഫലമ്മ ഹജബഹും അല സഖത്, കുറ്റം ചെയ്തത് കാരണത്താൽ അവർക്ക് അള്ളാഹുവിൽ നിന്ന് മറയുണ്ടാകുമെങ്കിൽ, കാന ഹാദാ ദലീലുൻ അന്നഹും യറൂന ഫിർ റിദാ, അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ കാണാൻ കഴിയും, അവനും അവർക്കും ഇടയിലുള്ള മറ മാറ്റപ്പെടും. റബ്ബ് കോപിച്ചാൽ മറയുണ്ടാകും, റബ്ബ് തൃപ്തിപ്പെട്ടാൽ ആ മറ മാറ്റപ്പെടും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ആയത്ത് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അന്നനാസൻ ഖാലൂലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾ സ്വഹാബത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഹൽ നറാ റബ്ബന യൗമുൽ ഖിയാമ, പരലോകത്ത് ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കാണുമോ, കാണാൻ കഴിയുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഹൽ തുളാമൂന ഫീ റുഇയത്തിൽ ഖമരി ലൈലത്തുൽ ബദർ, പൂർണ്ണ ചന്ദ്രൻ നിലാവുള്ള ഒരു ദിവസം ആ ചന്ദ്രനെ കാണുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? കാലൂല യാ റസൂലല്ലാ, ഇല്ല റസൂല്, ഞങ്ങൾ വ്യക്തമായി കാണാറുണ്ട് പൂർണ്ണ ചന്ദ്രനെ, നിലാവിനെ. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും, നിശ്ചയമായും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയും, കമാ തറൗന ഹാദൽ ഖമർ, ഈ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ. ലാ തുളാമൂന ഫീ റുഇയത്തിഹി, ഒരു പ്രയാസവും ഒരു തടസ്സവും ഒരു മറയും കൂടാതെ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കണം. സ്വർഗീയ പ്രവേശനം എന്നതിനപ്പുറത്തേക്ക് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന വലദൈന മസീദ്, ആ സ്വർഗത്തിൽ എന്താഗ്രഹിക്കുന്നതുമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞതാണ് പടച്ചോൻ, വലദൈന മസീദ്, അതിനപ്പുറത്തേക്ക് ചില വർദ്ധനവുകളുണ്ട്. ആ വർദ്ധനവായ റബ്ബിനെ കാണാൻ കഴിയുക എന്നുള്ളതായിരിക്കണം ഓരോ വിശ്വാസിയുടെയും ആത്യന്തികമായ കൊതി, ആഗ്രഹം സ്വർഗത്തെപ്പറ്റി. പക്ഷെ അത് നേടിയെടുക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അത് നേടിയെടുക്കാൻ നാം ചില സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതുണ്ട്. അതിലൊന്നാമത്തതാണ് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ കഹ്ഫിൽ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സാലിഹ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലിഖാ റബ്ബിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫലിയഅമൽ അമലൻ സാലിഹ, അവൻ സൽക്കർമ്മം ചെയ്തുകൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ, തന്റെ റബ്ബിൽ അവൻ ഒരാളെയും പങ്കുചേർക്കാതിരിക്കട്ടെ. ഇപ്പൊ തൗഹീദിൽ മായം കലർത്താത്ത ഒരു ജീവിതം ജീവിച്ച മനുഷ്യനുള്ളതാണ് ലിഖാഉ റബ്ബ്, റബ്ബിനെ കണ്ടുമുട്ടുക എന്നുള്ള ആ വർദ്ധനവ്, ആ സന്തോഷം. തൗഹീദിൽ മായം കലർത്താൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഒരു വിഷമമുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിൽ തവക്കുലു ചെയ്യേണ്ടതിന് പകരം, എൻ്റെ റബ്ബിനോട് തേടേണ്ടതിന് പകരം ഞാൻ മറ്റു പലതിലേക്കും ഭരമേൽപ്പിക്കുമ്പോൾ, ഒരു കഷ്ണം ചരടിലേക്ക് എൻ്റെ കഴുത്തിലോ എൻ്റെ കൈത്തണ്ടയിലോ എൻ്റെ അരയിലോ കെട്ടിയിട്ടുള്ള ഒരു കഷ്ണം ചരടിലേക്ക്, അത് കളറ് ഏതുമാകാം, ചില സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ചരടിൻ്റെ കളറ് മഞ്ഞയാകാം, മറ്റു ചിലയിടത്ത് നിന്ന് ചുവപ്പാകാം, കറുപ്പാകാം. അത് കെട്ടിയാൽ തൻ്റെ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകൂല, കുട്ടിയുടെ രോഗം മാറും എന്ന് വിശ്വസിച്ച് കെട്ടുന്ന പല മുസ്ലിമീങ്ങളും, അതുണ്ടാകാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ രോഗത്തെ ശിഫയാക്കുന്നവൻ എൻ്റെ റബ്ബാണ്. എനിക്ക് പ്രയാസത്തെ ദൂരീകരിച്ചു തരുന്നവൻ എൻ്റെ റബ്ബാണ്. അവനിൽ മാത്രമേ ഞാൻ ഭരമേൽപ്പിക്കാവൂ എന്ന ആ ഒരു വിശ്വാസം ജീവിതത്തിൽ രൂഢമൂലമാക്കിയവൻ, അതിനെ ഉറപ്പാക്കിയവൻ, അതിനെ യാഥാർത്ഥ്യമാക്കിയവൻ, ഒരാണു നിമിഷ നേരത്തേക്ക് പോലും റബ്ബിനു നൽകേണ്ട തവക്കുൽ, ആ ഭരമേൽപ്പിക്കൽ മറ്റൊരു ശക്തിക്കോ വ്യക്തിക്കോ ഒന്നിനും ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ലാത്ത ഒരു മനുഷ്യൻ അവനാണ്. വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ, അവനാണ് നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടാൻ അർഹൻ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ യോഗ്യത അതാണ്, തൗഹീദുള്ളവനായിരിക്കുക, തൗഹീദിൽ കണിശക്കാരനാവുക, റബ്ബിനോട് മാത്രം തേടുന്നൊരു സാഹചര്യമുണ്ടാവുക. രണ്ടാമത്തെ വിഷയം സുഹൈബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തി അൽ ജന്ന, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, യഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, തുരീദൂന ഷൈഅൻ അസീദുക്കും, ഇനി നിങ്ങൾ എന്തെങ്കിലും കൂടുതലായി ആഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു, ഇനി എന്തെങ്കിലും നിങ്ങൾ കൂടുതലായി ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. ഫയഖൂലൂൻ, അപ്പം അവർ പറയും, അലം തുബയ്യിദ് വുജൂഹന, പഠിച്ചോനെ നീ ഞങ്ങളുടെ മുഖങ്ങളെ വെളുപ്പിച്ചു, അലം തുദ്ഖിൽനൽ ജന്ന, റബ്ബേ ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു, വതുനജ്ജിനാ മിനന്നാർ, കദ്ദിജ്വലിക്കുന്ന തീകുണ്ഠാരമുള്ള നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിച്ചു. ഫയക്ഷിഫുൽ ഹിജാബ്, അപ്പോൾ അവരത് പറയുമ്പോൾ മറങ്ങട്ട് നീക്കപ്പെടും, മറ മാറ്റപ്പെടും, തടസ്സം നീക്കപ്പെടും. ഫമാ ഉഅതു ഷൈഅൻ അഹബ്ബ ഇലൈഹിം മിനന്നദ്രി ഇലാ റബ്ബിഹിം അസ്സ വജൽ, അവർക്കിന്നുവരെ അത്രത്തോളം വലിയ ഒരു അനുഗ്രഹം നൽകപ്പെട്ടിട്ടില്ല, തൻ്റെ റബ്ബിനെ കൺകുളിർക്കെ കാണാൻ, കണ്ടാസ്വദിക്കുക എന്നുള്ള ആ അനുഗ്രഹം അവർക്കങ്ങോട്ട് നൽകുകയാണ്. അത്രയും വലിയ അനുഗ്രഹം ഇതുവരെയും അവർക്ക് നൽകിയിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 26-ാമത്തെ ആയത്ത് ഓതി, അത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിന് ഓതിക്കൊടുക്കുകയാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, ആർക്കുള്ളതാണിത്? ലില്ലദീന അഹ്സനുൽ ഹുസ്ന, നന്മ ചെയ്തവനുള്ളതാണ്. നന്മ ചെയ്യാന്ന് മാത്രമല്ല, വസിയാദ, ആ നന്മ ചെയ്യുമ്പോൾ വർദ്ധിച്ച് നന്മ ചെയ്യണം. നോക്കൂ, നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നിസ്കാരം മാത്രം പോരാ, സുന്നത്ത് നിസ്കാരങ്ങൾ വേണം. നോമ്പെടുക്കുന്നുണ്ട്, പക്ഷേ നോമ്പ് നിർബന്ധമായത് പോരാ, സുന്നത്ത് നോമ്പുകൾ വേണം. അതാണ് ലില്ലദീന ഹസ്സനുൽ ഹുസ്ന, നന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ സിയാദ ആ നന്മയിൽ വീണ്ടും വീണ്ടും വർദ്ധനവ് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് സ്വർഗമെന്ന അനുഗ്രഹമുണ്ട്, അതിനപ്പുറത്തേക്ക് അള്ളാഹുവിനെ കാണുക എന്ന വർദ്ധനവുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്മ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ധാരാളക്കണക്കിന് നന്മകളിൽ വർദ്ധനവുണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് രണ്ടാമത്തെ യോഗ്യത. മൂന്നാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ ലാ തുളാമൂന ഫീ റുയ്യതിഹി. നിലാവുള്ള ഒരു ദിവസം ഒരു രാത്രി പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ അല്ലാഹനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫഇനിസ്തത്വഅ്തും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫ്അലു. അതിനെന്ത് വേണം? പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹനെ കണ്ടുമുട്ടുക, റബ്ബിനെ കാണുക എന്നുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പതിവാക്കണം. അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ളൊരു നിസ്കാരം. ഖബ്ല ഗുറൂബിഹാ, സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പുള്ള മറ്റൊരു നമസ്കാരം. സുബഹിയും അസറും, സുബഹിയും അസറും, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബഹി, സൂര്യനെ അസ്തമിക്കുന്നതിന് മുമ്പ് അസറും, ഇത് രണ്ടും നിങ്ങൾ മുടങ്ങാതെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ കണിശതയോടെ നിർവഹിക്കാൻ, അതിൻ്റേതായ അദബുകൾ സഹിതം മര്യാദകൾ സഹിതം നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭ്യമാകും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരിക്കട്ടെ, റബ്ബിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹമായിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു തൗഫീഖ് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കൂ മാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്നത്തെ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിലൂടെ നമ്മെ ഉണർത്തിയത്. അവതരണം അബ്ദുള്ള സലഫി.
3: ഈ അടുത്ത ദിവസം വളരെ ഹൃദ്യമായി തോന്നിയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ശാഖകളിലും മണ്ഡലങ്ങളിലുമൊക്കെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ മറ്റ് വിസ്ഡം ഘടകങ്ങളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ധർമ്മ സമര സംഗമം എന്ന പ്രോഗ്രാം, അപ്പം അത് ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ ധർമ്മസമര സംഗമം ചെർപ്പുളശ്ശേരിയിൽ അതിൻ്റെ തൊട്ടടുത്ത് മഞ്ചക്കല്ല് വെച്ച് നടക്കുകയാണ്. അപ്പോൾ എനിക്കവിടെ ഒരു കുട്ടിയെ, കുട്ടികൾക്ക് വേണ്ടിയാണ് ആ പ്രോഗ്രാം, കുട്ടികളെ അവരെ യഥാർത്ഥ വഴിയിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്കവിടെ ഒരു കുട്ടിയിൽ കണ്ട ഒരു കാഴ്ച എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. ആ കുട്ടിയെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച കുട്ടിയാണ്. അപ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റമദാനിൽ ചെർപ്പുളശ്ശേരിയിൽ പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് ശേഷവും അസർ നമസ്കാരത്തിന് ശേഷവും അവൻ്റെ സാന്നിധ്യം പള്ളിയിൽ സജീവമായിരിക്കും. എന്താ വെച്ചാൽ നമ്മുടെ പള്ളികളിലൊക്കെ ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ട്, ആ ബുക്ക്ലെറ്റ് നിസ്കാരം കഴിഞ്ഞ ഉടനെ, സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ, അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗം ഷെൽഫിലേക്ക് പോയി അതൊരു കെട്ടെടുത്ത് ആളുകൾക്കൊക്കെ കൊടുക്കുക.
4: പ്രഭാതത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾ,
3: പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലുന്ന പ്രാർത്ഥനകൾ. അപ്പൊ ഇവൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു കൺകുളിർമ.
4: തീർച്ചയായും
3: മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഏതൊരു വഴിയിലേക്കാണോ തിരിച്ചുവിടുന്നത് ആ വഴിയുടെ അങ്ങേയറ്റത്തെത്താൻ അവർ പരിശ്രമിക്കും.
4: അതെ,
3: അവരെ ഒന്ന് ട്യൂൺ ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പൊ ഈ കുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ മഞ്ചക്കല്ലിൽ നടന്ന വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ അർഷദ ഹക്കമിത്താനൂരും ഉപാധ്യക്ഷൻ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ഒക്കെ പങ്കെടുത്ത ഒരു നല്ല പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ ലിങ്ക്, പ്രോഗ്രാമിൻ്റെ ലിങ്ക് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ അത് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മളൊക്കെ ഇങ്ങനെ ആ സംഘാടകരെന്നുള്ള നിലക്ക് നമ്മുടെ നാട്ടിലാണത്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ ഒരുക്കങ്ങളിലും മറ്റും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടി എൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പോകണം, എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ട്, വാടാ നമുക്ക് അധികാരം മസാജിച്ചല്ല, എന്നിട്ടും പോക്കറ്റ് കൈയിടുകയാണ്. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ബുക്ക് എടുത്തിട്ട് എൻ്റെ മോനെയും കൂട്ടിയിട്ട് അവനൊരു ഭാഗത്തേക്ക് പോവാണ്. എനിക്ക് വലിയ സന്തോഷമായി ആ കുട്ടിയെ ആലോചിച്ചിട്ട്. ആ കുട്ടിയുടെ ഉപ്പ ദുബായിലാണ്. കുറച്ച് ഇസ്ലാമികമായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു ഉപ്പയുടെ മകനാണവൻ. അപ്പം ആ കുട്ടിയുടെ ആ ഒരു നിലപാട് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അപ്പം പള്ളിയിൽ ഒതുങ്ങിയെന്ന് മാത്രമല്ല, പള്ളിക്ക് പുറത്തും ആ കുട്ടി അത് കയ്യിൽ വെക്കുകയും, എന്നിട്ടൊരു സുഹൃത്തിനെ കിട്ടിയപ്പോൾ അവനെ കൊണ്ടുപോയി അത് ചെല്ലാം നമുക്ക് കളിക്കാൻ പാടാ എന്നല്ല പറയുന്നത്, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പാണ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം അല്ലെങ്കിൽ നമുക്കൊന്ന് കളിക്കാം എന്നല്ല അവൻ പറയുന്നത്, നമുക്ക് അത് കാറിൽ മസാ ചെല്ലാം. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ദീനീപരമായി അവൻ നേടിയെടുത്ത ഒരു നിഷ്ഠയുടെ പ്രതിഫലനം അത് ഏറെ സന്തോഷിപ്പിച്ചു എന്ന ഒരു അനുഭവമാണ് ഈ സമയത്ത് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ.
5: മഷാല്ലാ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളൊക്കെ ഇത്തരത്തിലുള്ള അവരെക്കുറിച്ച് ഇങ്ങനെ ഒരു കൺകുളിർമയുള്ള വാക്കുകൾ കേൾക്കാൻ നമ്മളൊക്കെ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യണം എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
6: ലോകപ്രശസ്ത കാര്യുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പീസ് റേഡിയോ മധുരം ഖുർആൻ അധ്യായം 43, സൂറ സുഖ്റുഫ് പാരായണം, അഷ്ഷേഖ് അബ്ദുല്ല അൽ ഖലാഫ്.
7: أعوذ بالله من الشيطان الرجيم.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലാഫ്.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് മക്കയുടെ തീരത്ത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യാൻ അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ വലിയ ഒരു നേട്ടവും സൗഭാഗ്യവുമാണ്. ദുൽഹജ്ജ് 8 ഹജ്ജിന് വേണ്ടി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ച് മിനയിലായിരുന്നു. ദുൽഹജ്ജ് 9 അറഫയിൽ സമ്മേളിക്കുക എന്നത് ഹജ്ജിൻ്റെ അവിഭാജ്യ ഘടകമാണ്, റുക്കനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൽ ഹജ്ജ് അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്, അഥവാ അത്രമാത്രം പ്രാധാന്യമുണ്ട് ആ അറഫയിൽ സംഗമിക്കുന്നതിന്. അതുകൊണ്ടാണ് അപകടത്തിൽപ്പെട്ടോ രോഗാവസ്ഥയിലൊക്കെയായി ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന ആളുകളെ വരെയും സ്ട്രക്ചറിലാണെങ്കിലും കയറ്റി അവരെ ആ അറഫയിൽ കൊണ്ടുവരും. അറഫയിൽ അല്പസമയമെങ്കിലും അവിടെ ചെലവഴിക്കുക എന്നത് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നർത്ഥം. ആ അറഫ യഥാർത്ഥത്തിൽ ഒട്ടേറെ സന്ദേശങ്ങളും പാഠങ്ങളും നമുക്ക് പകർന്നു നൽകുകയാണ്. അറഫയിൽ സമ്മേളിക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും മനസ്സ് റബ്ബുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തൻ്റെ എല്ലാവിധ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അതേപോലെ തന്നെ പ്രയാസങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും എല്ലാം റബ്ബിൻ്റെ മുന്നിൽ ഇറക്കി വെച്ചുകൊണ്ട് പടച്ചറബിനോട് നടത്തുന്ന ദുആ, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യത്യസ്ത ഭാഷക്കാരവിടെയുണ്ട്, വ്യത്യസ്ത ദേശക്കാരവിടെയുണ്ട്, വ്യത്യസ്തങ്ങളായ ശരീരപ്രകൃതത്തോടുകൂടിയ ആളുകളുണ്ട്. കറുത്തവരും വെളുത്തവരും, ഉയരം കൂടിയവരും ഉയരം കുറഞ്ഞവരും, തടിച്ച് കൊഴുത്ത അജാനബാഹുക്കളായ ആളുകളും മെലിഞ്ഞ നിസ്സാരരായ ആളുകളൊക്കെ അവിടെയുണ്ട്. പക്ഷെ അവരെല്ലാവരും ഒരേ മനസ്സുമായി പടച്ചറബിനെ പ്രകീർത്തിച്ചുകൊണ്ട് റബ്ബിലേക്ക് അവരുടെ സങ്കടങ്ങളും ആവലാതികളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ദീർഘനേരം ദുആ ചെയ്യുന്ന ആ അറഫ സമയം, ഒരേ വസ്ത്രത്തിലാണ് അവരുള്ളത്, ഒരേ മന്ത്രധ്വനികളാണ് അവരുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത്, ഒരേ റബ്ബിനോടാണ് അവരെല്ലാവരും വിളിച്ചു തേടുന്നത്. ആ ഒരു യൂണിറ്റിയുടെ, ഐക്യത്തിൻ്റെ സന്ദേശം അറഫയിൽ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ആ റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയുന്ന ആ ഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹു അവൻ്റെ മലായിക്കത്തുകളോട് ഈ അടിമകളെ നോക്കിക്കൊണ്ട് അഭിമാനം കൊണ്ട് പറയുന്നതാണ്, എൻ്റെ അടിമകൾ എന്നോട് ചോദിക്കുന്നു, എന്നോട് അവരുടെ ആവലാതികളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞ് എൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, അവർക്ക് ചോദിക്കുന്നത് ഞാൻ കൊടുക്കും. അള്ളാഹുവിൻ്റെ വലിയൊരു വാഗ്ദാനം. അതുകൊണ്ട് ആ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഏത് വിധേനയുള്ള പ്രാർത്ഥനകളും, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, മക്കളുടെ ആവശ്യങ്ങൾ തുടങ്ങി നമ്മുടെ നാടിൻ്റെ, സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ, ലോകത്തിൻ്റെ എത്രയെത്ര പ്രശ്നങ്ങളുണ്ട്, എത്രയെത്ര പ്രതിസന്ധികളുണ്ട്, എത്രയെത്ര ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ട്, എല്ലാം പടച്ചറബിനോട് നമുക്ക് ചോദിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നവരോട് ഇഷ്ടം കാണിക്കുന്നവനാണ്. അവനൊരിക്കലും വെറുപ്പോ കുറേ ചോദിച്ചതല്ലേ എന്ന രീതിയിൽ ഒരു അവജ്ഞയോ അവഗണനയോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ ലം യസ്അലില്ലാഹ യഗളബ അലൈഹി, അള്ളാഹുവിനോട് ചോദിക്കാത്തവരോടാണ് അള്ളാഹുക്ക് ദേഷ്യം, കോപം. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന, റബ്ബിനോട് ദുആ ചെയ്യുന്ന ആളുകളെ അള്ളാഹു പരിഗണിക്കുക, അള്ളാഹുക്ക് ഇഷ്ടമാണ് എന്നാണ്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, പറയൂ പ്രവാചകരെ, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ, ദുആ ഇല്ലെങ്കിൽ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ പരിഗണിക്കാൻ നമ്മൾ താഴ്മയോടെ വിനയത്തോടെ റബ്ബിനോട് ചോദിക്കുന്ന ഓരോ തേട്ടവും ഓരോ പ്രാർത്ഥനയും ഒരു ഇബാദത്താണ്. അതുകൊണ്ട് നമ്മൾ അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. അതേപോലെ അഫ്ളലു ദുആഇ ദുആഉ അറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ. ആ പ്രാർത്ഥനയിൽ നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ചോദിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് വേറിട്ട് പോകാതിരിക്കാൻ, ആ അറഫ നമ്മെ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരാശയം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹദീസിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, അഫ്ളു മാ കുൽത്തു അനവൻ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ സകലമാന പ്രവാചകന്മാരും അമ്പിയാക്കന്മാർ അവർ

സാധിക്കാതിരുന്നാൽ നമ്മുടെ ഹജ്ജും അറഫയും നമ്മുടെ ഉംറയും നമ്മുടെ യാത്രയും ഒന്നും സഫലമല്ലാതെ നിഷ്ഫലമായി തകർന്നടിഞ്ഞു പോകുമെന്ന്. എത്ര ഗൗരവത്തിലാണ് ഖുർആൻ അത് ഉണർത്തിയതെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിൽ നിരവധി പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് അവരുടെ ചരിത്രം അനുസ്മരിച്ചു കൊണ്ട് പറഞ്ഞതാണ്, വലൗ അശ്റഖു ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരെങ്ങാനും പടച്ച റബ്ബിൽ പങ്കുചേർത്താൽ, അഥവാ അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട അവൻ്റെ സവിശേഷതകൾ, അവൻ്റെ ഗുണവിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും ഒക്കെ വകവെച്ചു കൊടുത്താൽ, അല്ല കാണുന്നത് പോലെ ഇന്ന ഇന്ന ആളുകൾ കാണും, അല്ല കേൾക്കുന്നത് പോലെ ഇന്ന ഇന്ന ആളുകളൊക്കെ കേൾക്കും, അല്ല അറിയുന്നത് പോലെ ഇന്ന ഇന്ന ആളുകളൊക്കെ അറിയും, അല്ല സഹായിക്കുന്നത് പോലെ അവരൊക്കെ സഹായിക്കും എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ, അത് പടച്ച റബ്ബിൻ്റെ പ്രത്യേകതകളിൽ മറ്റുള്ളവരെ പങ്കുചേർക്കലാണ്. അതേപോലെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട അവൻ്റെ ഹുക്കൂക്കുകളുണ്ട്, ഹക്കുകളുണ്ട്, അഥവാ ആരാധനകളുടെ യാതൊന്നും അല്ല അല്ലാത്തവർക്ക് സമർപ്പിക്കാതിരിക്കൽ, അത് അള്ളാഹുക്ക് മാത്രം അവകാശപ്പെട്ട അവകാശമാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടാൻ പറ്റില്ല, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലി അറക്കാൻ പറ്റുകയില്ല, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കാൻ പറ്റുകയില്ല, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഇബാദത്തിൻ്റെ യാതൊന്നും ചെയ്യാൻ പറ്റുകയില്ല, സഹായത്തേട്ടങ്ങളും പ്രാർത്ഥനകളും ഒന്നും അല്ല അല്ലാത്തവരോട് പാടില്ല. അങ്ങനെയായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും തകർന്ന് തരിപ്പണമാകും, നിഷ്ഫലമായി പോകും. ആ വിശ്വാസവും രീതിയുമായിട്ടാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിലോ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം എന്നേക്കുമായി അല്ലാഹു നിഷിദ്ധമാക്കുമെന്ന്. അത് അറഫ നമ്മളോട് വിളിച്ചു പറയുന്ന വലിയൊരു സന്ദേശമാണ്, ആശയമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകതയാണ് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ, പ്രാർത്ഥനകൾ അറിയാൻ, അതിന് ഉത്തരം ചെയ്യാൻ കഴിയുക എന്നത്. അവൻ സർവശക്തനാണ്. വ്യത്യസ്തങ്ങളായ ഭാഷയിൽ, വിവിധങ്ങളായ ആവശ്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ മുക്കുമൂലകളിൽ നിന്ന് ആളുകൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന മറ്റൊരാളുടെ പ്രാർത്ഥനയുമായി കൂടിക്കലരാതെ, അവ്യക്തമാകാതെ, എല്ലാം വേർതിരിച്ച് കൃത്യമായി അറിയാൻ റബ്ബിനെ കഴിയുള്ളൂ. അപ്പോൾ മൊയ്തീൻ ശേഖ രക്ഷിക്കുന്ന, ബദ്രീയങ്ങളെ കാക്കണമെന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്ന, ഇസ്തിഗാസ നടത്തുന്ന ആളുകൾ ആ പടച്ച റബ്ബിൻ്റെ പ്രത്യേകതകളിലാണ് പങ്കുചേർക്കുന്നത്. അതേപോലെ അറഫ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും ഒരേ വസ്ത്രത്തിൽ ഇഹ്റാമിൽ ആയി പൊടിപുരണ്ട ശരീരവുമായി ജടകുത്തിയ മുടിയുമായി പടച്ചറബ്ബിലേക്ക് വിനയപ്പെട്ട് താഴ്മ കാണിച്ചുകൊണ്ട് ദുആ ചെയ്ത് അവനെ പ്രകീർത്തിച്ച ദിക്റുകളിലൂടെ, ദുആകളിലൂടെ റബ്ബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ, ഒരേ രൂപത്തിൽ, ഒരേ വസ്ത്രത്തിൽ, ഒരേ ലക്ഷ്യത്തിൽ പോകുന്ന എല്ലാവരും സമ്മേളിക്കുന്ന ആ സംഗമ ഭൂമി യഥാർത്ഥത്തിൽ മഹ്ഷറയുടെ ഒരു മിനി, അതിൻ്റെ ഒരു ചെറിയ രൂപം നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരികയാണ്. അഥവാ പടച്ചറബ്ബിൻ്റെ മുന്നിൽ പണക്കാരനെന്നോ പണിക്കാരനോ എന്നോ ഉള്ള വ്യത്യാസമില്ലാതെ, സമ്പന്നനെന്നോ ദരിദ്രനോ എന്നുള്ള വേർതിരിവില്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന രംഗമാണ് മഹ്ഷറയിൽ മനുഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന രംഗം. അപ്പോൾ നമ്മൾ ഉള്ളവരാണ്, നമുക്ക് സൗകര്യങ്ങളുണ്ട്, സ്വാധീനമുണ്ട്, അധികാരമുണ്ട്, സമ്പത്തുണ്ട് എന്നൊന്നും പറഞ്ഞ് മറ്റുള്ളവരെ ചെറുതാക്കുകയോ നമ്മളൊന്ന് വലുതാവുകയോ അഹങ്കരിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. പടച്ചറബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളാണ് അത്. ചില ഏറ്റവ്യത്യാസങ്ങൾ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകും, അതെന്തിനാ, അള്ള പരീക്ഷിക്കാൻ വേണ്ടി തരുന്നതാണ്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കഫൻ ചെയ്ത് എല്ലാവരെയും ആ 3 ഖണ്ഡം തുണിയിൽ പൊതിഞ്ഞ് കബറിലേക്ക് കൊണ്ടുപോയി വെക്കാണ്. അവരെല്ലാവരും പരലോകത്ത് എഴുന്നേറ്റ് വരുമ്പോൾ റബ്ബിൻ്റെ മുന്നിൽ പണക്കാരനും പണിക്കാരനും സമ്പന്നനും ദാരിദ്രനും ഭരണാധികാരിയും ഭരണീയനും എന്നുള്ള വേർതിരിവൊന്നുമില്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്, സൃഷ്ടികളാണ്. ഇതേപോലെ പടച്ചറബ്ബിൻ്റെ മുന്നിൽ നമ്മൾ നിരന്നു നിൽക്കുകയാണ് ആ അറഫാ സംഗമത്തിൽ. അപ്പോൾ നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അതേപോലെ തന്നെ കഫൻ പുടവയെ സംബന്ധിച്ച് നമുക്ക് വിചാരമുണ്ടാകണം. ആ മയ്യത്ത് കട്ടിലിൽ ഏറിക്കൊണ്ടുപോകുന്ന യാത്രയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. ആ കബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ അവിടെ നമുക്ക് എന്ത് കയ്യിലുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഉണ്ടാകണം. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളെക്കുറിച്ചും തെറ്റുകുറ്റങ്ങളെക്കുറിച്ചും ഓർത്ത് റബ്ബിൻ്റെ മുന്നിൽ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, പാപമോചനം നേടിയെടുക്കാൻ ആ അറഫാ ദിനത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലോകത്തിലെ എല്ലാ വിശ്വാസ

0: പ്രവാസികളും ആ അറഫയെ നെഞ്ചിലേറ്റിയതുകൊണ്ടാണ് ഹജ്ജിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് പ്രത്യേകമായി ഒരു സുന്നത്ത് നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിനത്തിൽ പഠിപ്പിച്ചത്. ദുൽഹിജ്ജ 9 ഹാജിമാരല്ലാത്ത ആളുകൾ നോമ്പെടുക്കുമ്പോൾ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ദിക്റുകളിലൂടെ ദുആകളിലൂടെ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൂടെ റബ്ബിലേക്ക് അടുക്കുകയാണ്. ആ അറഫ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചതുപോലെ ളുഹർ നമസ്കാരം, 4 റക്അത്തുള്ള ളുഹർ നമസ്കാരം, അവിടെ 2 റക്അത്തേ നമസ്കരിക്കുന്നുള്ളൂ. 4 റക്അത്തുള്ള അസർ നമസ്കാരം 2 റക്അത്തേ നമസ്കരിക്കുന്നുള്ളൂ. എന്താണ് അങ്ങനെ? നമ്മൾ ആരാധനകൾക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്യാൻ സമയവും സമ്പത്തും ഒക്കെ ചെലവഴിച്ച് അതിനുവേണ്ടി കെട്ടിയൊരുങ്ങി പോയതല്ലേ? അവിടെ എന്തുകൊണ്ട് ഇബാദത്തുകളുടെ ആ എണ്ണവും വണ്ണവും കുറച്ചു എന്ന് ചോദിച്ചാൽ അത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് നമ്മൾ കേൾക്കുക, അനുസരിക്കുക. സമിഅന വ അത്തഅന, അതാണൊരു വിശ്വാസിയുടെ നിലപാട്. അള്ളാഹുവോ അവൻ്റെ റസൂലോ ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ, കൽപ്പിച്ചാൽ അതിനെ വിട്ട് സ്വന്തമായൊരു നിലപാട് വിശ്വാസികൾക്കുണ്ടാകാൻ പാടില്ല. ഈമാനുള്ള ആണിനും പെണ്ണിനുമുള്ള ക്വാളിറ്റി അതാണ്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വ റസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. ഈമാനുള്ള ഒരാണിനും ഒരു പെണ്ണിനും അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചാൽ അതിനെ വിട്ട് സ്വന്തമായൊരു നിലപാടും അഭിപ്രായവും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടല്ലേ നമ്മൾ തവാഫ് ചെയ്തപ്പോൾ 7 പ്രാവശ്യം ചുറ്റണമെന്ന് പറഞ്ഞ് 7 നമ്മൾ ഒതുക്കി, അത് 6ോ 5ോ ആക്കി ചുരുക്കിയില്ല, 8ഓ 9ഓ ആക്കി അധികരിപ്പിച്ചില്ല. അതേപോലെ ഏത് സമയത്തും നമ്മൾ വലതിനെ മുന്തിക്കുകയും അതേപോലെ വലതിനെ മുന്തിക്കൽ സുന്നത്താണ് പുണ്യമാണെന്നൊക്കെ നമ്മൾ പറയുന്ന പഠിപ്പിക്കുന്ന ആളുകളാണ്. വലത് കൈകൊണ്ട് തുടങ്ങും, വലത് കാലുകൊണ്ട് തുടങ്ങും, ചെരുപ്പ് ധരിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, ഒതു ചെയ്യുമ്പോഴൊക്കെ അതുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ആ കഅബയെ തവാഫ് ചെയ്തപ്പോൾ കഅബ ഇടതുഭാഗത്താണ്, ഇടതുഭാഗത്തേക്കാണ് നമ്മുടെ ചുറ്റൽ തവാഫ് ആരംഭിച്ചത്. എന്താണങ്ങനെ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. അങ്ങനെ ദീനിനെ ഉൾക്കൊള്ളാനും ആചരിക്കാനും അനുഷ്ഠിക്കുവാനും നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനം, ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമ്മുടെ യുക്തിയും ബുദ്ധിയും ചിന്തയും ചോദ്യവും ഒന്നും പാടില്ല. വിശ്വാസി എന്നുള്ള നിലയിൽ അതിൽ കീഴൊതുങ്ങാൻ, മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ, കീഴൊതുങ്ങുന്നവൻ, സ്വയം സമർപ്പിച്ചവൻ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക്, നിർദ്ദേശങ്ങൾക്ക്, അധ്യാപനങ്ങൾക്ക് മുന്നിൽ സ്വയം സമർപ്പിച്ചവനാണ് വിശ്വാസി. അതുകൊണ്ടാണ് അറഫയിൽ നമ്മൾ ളുഹർ നമസ്കരിക്കുമ്പോൾ 2 റക്അത്ത്, അസർ നമസ്കരിക്കുമ്പോൾ 2 റക്അത്ത്, ആ ഖുതുബയും കഴിഞ്ഞ് അസർ വരെയും നമ്മൾ അവിടെയുണ്ട്, മഗരിബ് വരെയും നമ്മളുണ്ട്, പക്ഷെ മഗരിബ് അവിടെ നിസ്കരിക്കുന്നില്ല, മിനയിലേക്ക് പോകാൻ. അപ്പോൾ ഇങ്ങനെ ദീനിയായ കാര്യങ്ങൾ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, ഇസ്ലാമിക പ്രമാണങ്ങൾ പറഞ്ഞു തരുന്നത് പോലെ പഠിച്ചറിഞ്ഞ് ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. എങ്കിലാണ് അറഫ നമുക്ക് ഗുണപ്പെടുകയുള്ളൂ. ആ പ്രാർത്ഥനകൾ അവിടെയുള്ള ഓരോ സമയവും നമ്മുടെ ജീവിതത്തിലെ അസുലഭാവസരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഈ അറഫയിൽ എത്താൻ, കാലുകുത്താൻ സാധിക്കുമോ? ഇതേപോലെ സംഗമിക്കാനും ഹജ്ജ് ചെയ്യാനും നമുക്ക് സാധിക്കുമോ എന്ന് ആർക്കും അറിയില്ല. പലർക്കും സാധിക്കുകയില്ല. മനസ്സുണ്ടായാലും സമ്പത്തുണ്ടായാലും അതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ ഈ അസുലഭമായ അവസരം മനസ്സിലാക്കി തീർച്ചയായും ആ സമയം ഓരോന്നും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മക്കയുടെ തീരത്ത്.
2: എന്റെ അടുത്ത് ഒരു +1 പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി 3 പ്രാവശ്യം കഞ്ചാവ് ഉപയോഗിക്കുന്നത് ഉമ്മ കണ്ട്. അപ്പൊ ഉമ്മക്ക് ഭയങ്കര വിഷമമായി. എന്നാൽ ഈ കുട്ടി ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലറെ കാണാനോ അല്ലെങ്കിൽ വേറെ ഒരാളെ ഒരു ഗൈഡ് ലൈൻ കിട്ടാനോ ഉള്ള ഒരു മാർഗത്തിലേക്ക് കുട്ടി വിളിച്ചാൽ വരില്ല. പിന്നെ രക്ഷിതാക്കളോട് സംസാരിക്കാൻ അവസരം കിട്ടി. അപ്പം യഥാർത്ഥത്തിൽ ഈ പിന്നെ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അഫയറിൽ പോകുന്ന ആളുകൾക്കൊക്കെ മാനസിക സംഘർഷം ഉണ്ടാവും, മാത്രമുള്ള തിന്മ വരിക. നമ്മളെ സംഘർഷങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യണത്. ഈ തിന്മകൾ പെയിൻ കില്ലേഴ്സാണ്. മനസ്സിനുണ്ടാകുന്ന വേദനകൾ താൽക്കാലികമായി മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്, ലഹരി ആണെങ്കിലും അഫയർ ആണെങ്കിലും ഈ ചാറ്റിംഗ് ആണെങ്കിലും ഒക്കെ. അപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ രക്ഷിതാക്കളുടെ കൂടെ രണ്ടു നേരം രണ്ട് പ്രാവശ്യം ഇരിക്കാൻ പറ്റി, രണ്ട് സെഷൻ.
3: കുട്ടിയിരുന്നില്ല.
2: അപ്പൊ ഇവരോട് ഇവൻ എങ്ങനെ മാനേജ് ചെയ്യണം, ഇവനോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ ഇവൻ ഈ ഒരു സംഗതി ഉപയോഗിക്കുന്നത് അവൻ്റെ രോഗത്തിൻ്റെ ഭാഗമാണ്. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെന്തായി, അയാൾക്കത് കിട്ടാതെ പറ്റില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും രോഗിയായി. അപ്പോൾ രോഗിയോട് പെരുമാറുന്നത് പോലെ
3: പെരുമാറണം,
2: അവഗണിക്കുക. അതാ തിന്മ ചെയ്തവനെ
3: അവഗണിക്കുക. എന്നിട്ട്
2: എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഇവര് വിളിച്ച്, ഇപ്പൊ അവന് കഞ്ചാവ് അടിക്കണില്ല, അഞ്ചു നേരം പള്ളിയിൽ പോകുന്നുണ്ട്. ഇവരെ പെരുമാറ്റത്തിന്റെ, മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കൊണ്ട് അവൻ അഞ്ചു നേരം പള്ളിയിൽ പോകാൻ തുടങ്ങി. അഞ്ചു നേരം പള്ളിയിൽ പോകാൻ തുടങ്ങി എന്ന് മാത്രമല്ല, അവൻ്റെ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുത്തൊക്കെ വിഷയങ്ങൾ പഠിക്കൽ തുടങ്ങി. പിന്നെ ഈ കുട്ടി പ്ലസ് ടുവിൽ അധികം മാർക്ക് മേടിച്ച് നല്ല കുട്ടിയായിട്ട് റിസൾട്ട് വന്നപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, സന്തോഷം അറിയിച്ചു.
3: കാര്യം തന്നെയാണ്. പലപ്പോഴും എനിക്ക് തോന്നി, നിങ്ങളെ അടിവരയിട്ട ഈ അഡിക്ഷനും മറ്റു ലഹരിയിലൊക്കെ പെടുന്നിടത്ത് നമ്മൾ അവരെ ഒഴിവാക്കുക, അതേപോലെ തന്നെ അവഗണിക്കുക എന്നതിലുപരി ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ
2: അവഗണന ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ഇത് തലച്ചോറിൽ എല്ല് പിന്നെ നുറുങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, അതേ സ്പേസിലാണ് അവഗണന്റെ വേദന ഉണ്ടാവുക. അപ്പോൾ ഒരാൾക്ക് ഒരു ജീവിതത്തിൽ എല്ല് പൊട്ടിയാൽ എത്ര ഓർമ്മ ഉണ്ടാവും, അത്ര ഓർമ്മ ഉണ്ടാവും എന്ത്,
3: അവഗണന. അതിനേക്കാൾ ഉപരിയായിരിക്കും നിങ്ങളുടെ അഭിപ്രായം,
2: ഓർമ്മ ഉണ്ടാവും.
3: കാരണം നമ്മള് ചിലർക്കൊക്കെ വേദന സഹിക്കാൻ കഴിയും, വേദനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നായി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമല്ലേ നോക്കും നമ്മള്. പക്ഷേ അവഗണന സഹിക്കാൻ കഴിയൂല.
2: എല്ലാ ദിവസവും വന്ന് കള്ളു കുടിച്ച് അടിക്കുന്ന ഒരു ഭർത്താവിനെ പറ്റി ഭാര്യ വന്ന് പരാതി പറഞ്ഞു. നമ്മളെ ഭാര്യനെയും കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് സംസാരിച്ച് അവരുടെ പെരുമാറ്റത്തിലും ശൈലിയിലും എന്താണ് വരുന്നത് നോക്കിയിട്ട് അതിലെ ചില മാറ്റങ്ങൾ വരുത്താൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോണ്ട് ഇയാൾ വരുന്നേ, ആര്,
3: ഈ ഭർത്താവ്,
2: ഭർത്താവ്. അവർക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, എനിക്കും മാറണം എന്നിട്ട് വന്നു. അപ്പൊ അയാൾക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശരിയായി, ഇപ്പൊ പ്രശ്നമില്ല, ഇപ്പോഴും സുഖമായിട്ട് എന്ത് ചെയ്യണ്ട, അയാൾ പിന്നെ ജോലി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജീവി. അപ്പോൾ എന്താ വെച്ചാൽ, ഇത് അഡിക്ഷൻ വന്നാൽ ഇങ്ങനെ കുറച്ച് കാലം പിന്നെ ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടിട്ട് നല്ല ചികിത്സ കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അയാൾ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം കുടുംബം നേരെ വിപരീതമായി പെരുമാറും, പിന്നെ അയാൾ അതിലേക്ക് പോകും. അപ്പോൾ ഇവർ ചിലവാക്കിയ ക്യാഷ് അതേപോലെ ഇയാൾ ചിലവാക്കിയ സമയമൊക്കെ എന്ത് ചെയ്യും.
3: അതെന്തെന്ന് വെച്ചാല് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കണേ ഇത്തരം ആളുകൾ എന്ത് ചെയ്യണം, മാറാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം ആളുകൾ എന്ത് ചെയ്യണം, മാറണം എന്നാണ് ഇവരെ ആഗ്രഹം. നമ്മൾ മാറാൻ റെഡിയല്ല. നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ മാറ്റുകയാണെങ്കിൽ ഇവർ നമ്മുടെ കൂടെ വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നാട്ടിൽ ലഹരിക്കെതിരെ നമ്മൾ ധർമ്മസമര സംഗമം നടന്നപ്പോൾ ഒരു പിന്നെ പൊതു പ്രവർത്തകൻ പറയുന്നത്, കാര്യമായിട്ട് അദ്ദേഹം ഊന്നി പറയുന്ന എന്താണ്, നമ്മൾ മാറുക, നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ സ്നേഹിക്കുക, ലഹരിയിൽ അകപ്പെടുന്ന അപ്പോഴേ അവർ കൂടെ വരുള്ളൂ. ഇൻഷാല്ലാ, അള്ളാഹുതാല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി നൽകുമാറാകട്ടെ. അത്തരം തിന്മകളിൽ നിന്ന് അള്ളാഹുതാല അവരെയും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്നും കൂടെ എന്ത് ചെയ്യാണ്, ദുആ ചെയ്യാണ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ശ്രുതി തരംഗം പദ്ധതി ജന്മനാ കേൾവിശക്തി കുറഞ്ഞ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും തുടർ ചികിത്സയും ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ മാതൃകാപരമായ പദ്ധതിയാണ് ശ്രുതി തരംഗം. കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ശസ്ത്രക്രിയയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റ് വെച്ചുപിടിപ്പിക്കുകയും അതിലൂടെ അവർക്ക് സംസാരശേഷിയും കേൾവിശക്തിയും തിരികെ നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. ശസ്ത്രക്രിയയ്ക്ക് പുറമെ കുട്ടികൾക്ക് ആവശ്യമായ സ്പീച്ച് തെറാപ്പി, ഉപകരണത്തിന്റെ അറ്റകുറ്റപ്പണികൾ എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ആർക്കെല്ലാം അപേക്ഷിക്കാം? 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കാണ് മുൻഗണന. ഇരു ചെവികൾക്കും കഠിനമായ കേൾവി പരിമിതിയുള്ള കുട്ടികളായിരിക്കണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. BPL അല്ലെങ്കിൽ നിശ്ചിത വരുമാന പരിധിയിലുള്ള APL കുടുംബങ്ങൾ സർക്കാർ നിയോഗിക്കുന്ന മെഡിക്കൽ പാനൽ ശസ്ത്രക്രിയയ്ക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുന്ന കുട്ടികൾക്ക് സഹായം ലഭിക്കും. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കാൻ രക്ഷിതാവിന്റെ ആധാർ കാർഡ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, സർക്കാർ ആശുപത്രിയിലെ ENT ഡോക്ടർ നൽകുന്ന മെഡിക്കൽ റിപ്പോർട്ടും ഓഡിയോഗ്രാമും, കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപേക്ഷാ നടപടികൾ: കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അടുത്തുള്ള ജില്ലാ പ്രോഗ്രാം ഓഫീസിലോ ICDS ഓഫീസിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മെഡിക്കൽ കോളേജുകളിലെ സ്ക്രീനിംഗ് കമ്മിറ്റി കുട്ടിയെ പരിശോധിച്ച ശേഷം ശസ്ത്രക്രിയയ്ക്കുള്ള അനുമതി നൽകും. ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാന കാര്യങ്ങൾ: ശസ്ത്രക്രിയ കഴിഞ്ഞാലുടൻ കേൾവി ലഭിക്കില്ല. അതിനുശേഷം നൽകുന്ന ഓഡിറ്ററി വെർബൽ തെറാപ്പി AVT വളരെ പ്രധാനമാണ്. ഇത് മുടങ്ങാതെ നൽകാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇംപ്ലാന്റ് ചെയ്ത ഉപകരണത്തിന്റെ വാറന്റി കഴിഞ്ഞ് കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് പരിഹരിക്കാനും ഈ പദ്ധതിയിലൂടെ സഹായം ലഭ്യമാണ്. നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ നൽകിയാൽ മാത്രമേ കുട്ടികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കൂ എന്നതിനാൽ പ്രായപരിധി കൃത്യമായി ശ്രദ്ധിക്കുക. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ മനഃപ്പാഠമാക്കാൻ സഹായകമാകുന്ന ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ സൂറത്തു ഖാഫ് 19 വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, സൂറത്തു ഖാഫിലെ 19 ആയത്താണ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. 16 വചനം മുതൽ നമുക്ക് പാരായണം ചെയ്തു തുടങ്ങാം.

وجاءت سكرة الموت بالحق

0: ശബ്ദം കേട്ട് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സമാപിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചത് സൂറത്തു ഖാഫിലെ 19-ാം വചനം. ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് അനുവദിച്ചിട്ടുള്ള സന്തോഷ സുദിനങ്ങളിൽ ഒന്നായ ബലിപെരുന്നാൾ ഇൻഷാ അല്ലാ നമ്മിലേക്ക് വളരെ അടുത്തെത്തിയ സാഹചര്യത്തിൽ, സന്ദർഭത്തിലാണ് ഓരോ വിശ്വാസികളും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല കുടുംബത്തോടൊപ്പം, സമൂഹത്തോടൊപ്പം സന്തോഷം പങ്കിടാൻ, നാം അടങ്ങുന്ന സമൂഹത്തിന് സമാധാനത്തിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കാനുള്ള വലിയ വേദിയാക്കി, അവസരമാക്കി നിശ്ചയിച്ചിട്ടുള്ളതാണ് പെരുന്നാളുകൾ എന്നത്. ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ വലിയ മഹത്തരമായ, ആദരവ് നൽകേണ്ടതായ ദിവസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരാഘോഷ സുദിനം വിശ്വാസികളിലേക്ക് വന്നെത്തുമ്പോൾ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ കഴിയുന്നത്ര നമ്മുടെ ജീവിതവുമായി ചേർത്ത് വയ്ക്കാൻ വിശ്വാസികൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ആഘോഷ ദിവസമായതിനാൽ ഒരുപാട് തിരക്കുകൾ, അതുപോലെ തന്നെ കൂടുതൽ ജോലികൾ ചെയ്യാനൊക്കെ ഉണ്ടാകും. അതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ വിസ്മരിക്കുന്ന അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. പെരുന്നാളിൻ്റെ സുദിനം കുളിക്കുക എന്നത് വളരെ പ്രബലമായ സുന്നത്താണ്. പെരുന്നാളിൻ്റെ കുളി എന്ന നീയത്തിൽ വുളു എടുത്ത് ശരീരമാസകലം വൃത്തിയാക്കി ആ ചര്യ എടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തക്ബീറുകൾ വർദ്ധിപ്പിക്കണം. ബലിപെരുന്നാളിൻ്റെ ദിവസവും അടുത്ത ദിവസങ്ങളിലൊക്കെ തക്ബീറുകൾ അധികരിപ്പിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. പെരുന്നാൾ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയാക്കി തന്നത് മുസല്ലയിലാണ്. അവിടുന്ന് മുസല്ലയിലേക്ക് പുറപ്പെട്ടു എന്നാണ്. ഈദ്ഗാഹുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകും. കുടുംബസമേതം അവിടങ്ങളിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. ആർത്തവകാരികളായ സ്ത്രീകൾക്ക് പോലും അവിടെ വരാനുള്ള അനുമതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സദഖ, ധർമ്മത്തിന് നമ്മൾ ഒരു പരിഗണന കൊടുക്കേണ്ട ദിവസമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അത് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ നമുക്ക് സാധിക്കുന്ന ഒരു തുക സദഖ നൽകാൻ വേണ്ടി നമ്മുടെ കൈകളിൽ കരുതണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പുതുവസ്ത്രം അണിയുക, പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കുക, ഇതെല്ലാം സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പവിത്രതയെ കളഞ്ഞുകുടിക്കരുത്. ഔറത്ത് പുറത്ത് കാണുന്ന വിധത്തിൽ വസ്ത്രങ്ങൾ അണിഞ്ഞ്, അതേപോലെ തന്നെ നിഷിദ്ധമാക്കപ്പെട്ട രൂപത്തിലുള്ള വസ്ത്രങ്ങൾ, പല മോഡലുകൾ അതൊക്കെ സ്വീകരിച്ച് ശരീരത്തിൽ പോലും, പ്രത്യേകിച്ച് തലമുടിയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ രൂപത്തിൽ മുറിക്കുന്ന അവസ്ഥ നമ്മുടെ മക്കളിൽ, നമ്മളിൽ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദിവസത്തിൻ്റെ പവിത്രതയെ നമ്മൾ മാനിക്കണം. നബിചര്യക്ക് വിരുദ്ധമായ കാര്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക. അതുപോലെ മുസല്ലയിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ പോകൽ സുന്നത്താക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പോകാൻ ഒരു വഴിയും തിരിച്ചു വരാൻ മറ്റൊരു വഴിയും സ്വീകരിക്കുക എന്നത് സുന്നത്താക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സലാം വ്യാപിപ്പിക്കുക, പ്രത്യേകിച്ച് വിശ്വാസികൾ തമ്മിലുള്ള ഇഷ്ടം നിലനിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് സലാമിനെ വ്യാപിപ്പിക്കുക. പെരുന്നാളിൻ്റെ സുദിനം എല്ലാവർക്കും നമ്മൾ ഇസ്ലാമിൻ്റെ തഹിയ്യത്ത് അഭിവാദ്യം ഏറ്റവും നല്ല നിലക്ക് കൈമാറുക. ഒരുപാട് കൂലി അതിലൂടെ സ്വായത്തമാക്കാൻ സാധിക്കും. അതുപോലെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുക. സാമൂഹിക ബന്ധം, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, അതിനേക്കാളുപരി ആദർശ ബന്ധം, കുടുംബ ബന്ധം, ഇതെല്ലാം വളരെ ഗൗരവത്തിൽ കണ്ട് ഊട്ടി ഉറപ്പിക്കേണ്ട ദിവസമാണ് പെരുന്നാൾ എന്നുള്ളത്. ബലിപെരുന്നാളിൽ പ്രത്യേകമായ കാര്യം നമുക്കറിയാം, ഉളുഹിയത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അറവ് വളരെ പ്രബലമാക്കപ്പെട്ട കാര്യമാണ്. അതിലൂടെ നമുക്ക് കൂലി സമ്പാദിക്കാൻ സാധിക്കണം. അതിൻ്റെ മാംസം ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാധിക്കുന്ന പോലെ വ്യാപൃതരാകണം. ഒരുപാട് കൂലി അതിലൂടെയെല്ലാം നമുക്ക് സ്വായത്തമാക്കാനുണ്ട്. ഉദൂഹിയത്തിൻ്റെ വലിപ്പവും പെരുപ്പവും ഒക്കെ പറയുന്ന രീതി പൊതുവെ ആളുകൾക്കിടയിലുണ്ട്. അതൊരിക്കലും പ്രമാണങ്ങൾ പഠിപ്പിച്ചതല്ല. അതിൻ്റെ വലിപ്പവും പെരുപ്പവും ഒക്കെ നമുക്ക് നമ്മുടെ അറിവിൽ വേണം. പക്ഷെ അത് കണക്ക് പറഞ്ഞ് അത്ര അറുത്തു, ഇത്ര അറുത്തു, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി എന്നതിലല്ല കാര്യം. മറിച്ച് തഖ്‌വയാണ് പ്രധാനം. നമ്മുടെ മനസ്സിൻ്റെ സൂക്ഷ്മത ചോർന്നു പോകുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ ആ ദിവസങ്ങളിൽ ഉണ്ടാകരുത്. അല്ലാഹുക്ക് അതിൻ്റെ രക്തമോ മാംസമോ ഒന്നും ആവശ്യമില്ല. അല്ലാഹുവിന് ആവശ്യം നമ്മുടെ തഖ്‌വയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ രോഗികളായി കിടക്കുന്ന കുടുംബത്തിലും ആദർശ ബന്ധുക്കളിലും സുഹൃത്തുക്കൾക്കിടയിലുമൊക്കെ രോഗികളായി കിടക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവരെ സന്ദർശിക്കണം, സമാധാനിപ്പിക്കണം, അവർക്ക് ആശ്വാസം അതേപോലെ സന്തോഷം കൈമാറാൻ നമുക്ക് സാധിക്കണം. എല്ലാ അർത്ഥത്തിലും ഇസ്ലാം ഈ ദിനത്തിന് കൊടുത്ത പവിത്രതയെ മാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട് ഓരോ നിമിഷങ്ങളിലും കഴിയാൻ നാം പരിശ്രമിക്കുക. നിഷിദ്ധമാക്കപ്പെട്ട വാദ്യോപകരണങ്ങൾ, അതേപോലെ തന്നെ മ്യൂസിക് നിറഞ്ഞ പാട്ടുകൾ, അതേപോലെ തന്നെ സിനിമകൾ പോലെയുള്ള കാര്യങ്ങൾ, അതൊന്നും ആകരുത്. നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊതുങ്ങേണ്ട കാര്യങ്ങൾ പുറത്തു വരുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ ഒരിക്കലും പെരുന്നാളിൻ്റെ സുദിനങ്ങളിൽ ഉണ്ടാകരുത്. മാന്യമായ നിലക്കുള്ള പാട്ടുകൾ, അതേപോലെ തന്നെ കുട്ടികളെ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള പരിപാടികൾ, അതൊക്കെ നമുക്ക് നടത്താം. പക്ഷേ നിഷിദ്ധങ്ങൾ കലർന്നുകൊണ്ടുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ദിനത്തിൻ്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് സുന്നത്തുകൾ എടുക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് വിശ്വാസികളായ ഓരോരുത്തരും മുന്നോട്ട് പോകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
4: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം.
6: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോവിന്റെ ചരിത്രം. സമൂഹത്തിൽ പ്രവാചകന്റെ ആശയ സ്വാധീനം. വിഷയം അവതരിപ്പിക്കുന്നു മുൻഷിദ് ഒട്ടുമ്മൽ.
8: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവചരിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. മക്കയിൽ പ്രയാസങ്ങൾ സഹിക്കാൻ വയ്യാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വരികയും അവിടുത്തെ അൻസാരികളുടെ തണലുകളിൽ ഈ മുഹാജിറുകൾ കഴിച്ചുകൂടുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകൾക്കും അൻസാറുകൾക്കുമിടയിൽ തുല്യതയില്ലാത്ത സാഹോദര്യ ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സാഹോദര്യ ബന്ധം മുഹാജിറുകൾക്കും അൻസാറുകൾക്കുമിടയിൽ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സാമൂഹിക തലത്തിൽ ഒരു കരാറും അതേപോലെ തന്നെ ആശയ സ്വാധീനങ്ങളും സൃഷ്ടിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചു. വിശിഷ്യ മദീന എന്ന് പറഞ്ഞാൽ തന്നെ ജൂതന്മാർ അധികം താമസിക്കുന്നൊരു സ്ഥലമാണ് മദീന. അപ്പോൾ അവിടുത്തെ ആളുകൾക്കിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രീതിയിലാണ് സ്വാധീനം ചെലുത്തിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസാറുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ കാലങ്ങളായിക്കൊണ്ട് അവരിൽ ഉണ്ടായിരുന്ന യുദ്ധങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആശയങ്ങൾ അവിടെ പ്രകടമായത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ നാവിൽ നിന്ന് വരുന്ന ഏതൊരു വാചകങ്ങൾക്കും അത്രയും പ്രസക്തിയും അതേപോലെ തന്നെ അതിൻ്റെ ഗൗരവവും മദീനയിലുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ കാലിക പ്രസക്തമായിട്ടുള്ള ചില വാചകങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രവാചകനോട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഏറ്റവും ഖൈറായ ഇസ്ലാം ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുത്ഈമു ത്തആമ, ഭക്ഷണം നൽകുക, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുക. വതഖ്റഉ സ്സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, പരിചയമുള്ളവനോടും പരിചയമില്ലാത്തവനോടും സലാം പറയാം. ഈ രീതിയിലുള്ള സ്വഭാവത്തിൻ്റെ മേഖലകളിലും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാചകങ്ങളും അതിനനുസരിച്ച് പ്രവാചകൻ്റെ ജീവിതവും അവിടെ മാതൃകയായിരുന്നു. പ്രശസ്തനായിട്ടുള്ള ജൂത പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടനാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അദ്ദേഹം പറയുന്നത്, പ്രവാചകനെ ഒറ്റ നോട്ടത്തിൽ ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം എന്നുള്ളത് അതൊരു പ്രവാചകൻ തന്നെയായിരുന്നു എന്നാണ്. സത്യം മാത്രം പറയുന്ന, കളവുകൾ പറഞ്ഞ് ശീലിക്കാത്ത ഒരു അവസ്ഥാവിശേഷമാണ് പ്രവാചകനിൽ അദ്ദേഹം കണ്ടത്. അതുകൊണ്ട് തന്നെ ജൂതനായിരുന്ന ആ വ്യക്തിക്ക് പോലും ഇസ്ലാം സ്വീകരിക്കാൻ ഒരു മടിയും ഉണ്ടായിട്ടില്ല. ഞാൻ ആ ഒരു വാചകം അവിടെ പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം അവിടുത്തെ ഭൂരിഭാഗം ജൂതന്മാർക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. പിന്നീട് അവരെന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അവരുടെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു പ്രവാചകൻ വന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. കാരണം വ്യക്തമായിക്കൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനത്തെക്കുറിച്ച് അഥവാ അവസാന കാലഘട്ടത്തിൽ വരുന്ന പ്രവാചകനെക്കുറിച്ച് തൗറാത്തിലും ഇഞ്ചിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വകവെക്കാതെ തങ്ങളുടെ പാരമ്പര്യമോ അതേപോലെ തന്നെ തങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സമൂഹത്തിലുണ്ടായിരുന്ന സ്വാധീനങ്ങളോ ഒന്നും വകവെക്കാതെ സത്യം മുന്നിൽ കണ്ടപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കാഴ്ചവെച്ചിട്ടുള്ള പ്രവാചകൻ്റെ ആ ഒരു ആശയങ്ങളാണ്, അതേപോലെ തന്നെ പ്രവാചകൻ്റെ ജീവിത രീതികളാണ്, അവിടുത്തെ ജനങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത വാചകങ്ങളാണ്. പ്രവാചകൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വസിയാവുകയില്ല, ഹത്ത യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി, സ്വന്തത്തിന് എന്തൊരു കാര്യമാണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്കും കൂടി ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വസിയാവുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ അവിടുത്തെ സാഹോദര്യ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ പറയുന്നു, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, വിശ്വാസികൾ പരസ്പരം തമ്മിൽ ഒരു കെട്ടിടം പോലെയാണ്, യശുദ്ധ ബഅദഹു ബഅദ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി പകരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമത്തെ എല്ലാം നിലക്കും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് തൻ്റെ മുസ്ലിമായിട്ടുള്ള സഹോദരൻ്റെ അഭിമാനത്തെ ക്ഷതം വരുത്തരുത്, അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തുകയാണ്. ലാ തബാഗളു, നിങ്ങൾ പരസ്പരം കോപിക്കരുത്. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. വലാ തദാബറു വക്കൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങളെന്തായിരിക്കണം? സഹോദരങ്ങളായി വർത്തിക്കണം. അതേപോലെ തന്നെ വലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുർ അഖാഹു ഫൗക സലാസിൽ അയാലിൻ, മുസ്ലിമായിട്ടുള്ള ഒരു സഹോദരന് തൻ്റെ സഹോദരനോട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ മിണ്ടാതെ നിൽക്കാൻ പാടില്ല. ആ രീതിയിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. വയർഹമുക്കു മൻ ഫിസ് സമാഇ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യുമെന്നുള്ള. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു മാനുഷിക പരിഗണന, അതേപോലെ തന്നെ സഹവർത്തിത്വത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ, ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അതത്രയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ പ്രഖ്യാപനം എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വീക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആധുനികമായിക്കൊണ്ട് മാനുഷിക മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുന്നത് 1948 ശേഷമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കപ്പെട്ടതിന് ശേഷമൊക്കെയാണ് ആ രീതിയിൽ മാനുഷിക മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുന്ന രീതിയിൽ പ്രസ്താവനകളൊക്കെ ഇറക്കുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 മുമ്പ് തന്നെ ആ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജീവിച്ചിരുന്ന ജൂതന്മാരുമായി കൊണ്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. അത് അത്യാവശ്യമാണ്. കാരണം വ്യത്യസ്ത മതങ്ങളായിക്കൊണ്ട് ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ അതുപോലെയുള്ളൊരു ഉടമ്പടി എന്തുകൊണ്ടും അത്യാവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുമായി കൊണ്ട് ഒരു കരാറിന് മുന്നിട്ടിറങ്ങുന്നത്. എന്നിരുന്നാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ജൂതന്മാരുടെ ഒരു പൊതു സ്വഭാവം എന്ന് വെച്ചാൽ തന്നെ കരാർ ലംഘിക്കുക എന്നുള്ളതാണ്. അത് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് എടുത്തു കാണിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ടല്ലോ, അവകുല്ലമ അഹദു അഹദൻ, ഏതൊരു കരാറും അവർക്ക് വന്നു കിട്ടിയാലും, നബദൂഹു ഫരീഖു മിൻഹും, അവരിൽ നിന്നൊരു വിഭാഗം ആ കരാറിനെടുത്ത് വലിച്ചെറിയും. ബൽ അക്സറുഹും ലായു മിനൂൻ, അവരിൽ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നവരല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവരെക്കുറിച്ച് പറയാണ്. ഈ ഒരു സ്വഭാവം ജൂതന്മാരുടെ ഒരു പ്രത്യേകതയാണ്. കരാറുകൾക്ക് യാതൊരു വിലയും നൽകാത്ത, യാതൊരു മാന്യതയും നൽകാത്ത ഒരു സ്വഭാവം ജൂതന്മാർക്കുണ്ടായിരുന്നു. എന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊരു സമാധാന ഉടമ്പടി ഏർപ്പെടുകയാണ്. ആ ഒരു ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് തന്നെ മദീന എന്നുള്ള പ്രവിശ്യയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അവർ ഇരു കൂട്ടരും ഐക്യത്തോടുകൂടി ജീവിക്കേണ്ട ആവശ്യകതയും മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഉടമ്പടി മുന്നിൽ വെക്കുന്നത്. ഇവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഉടമ്പടിയിൽ മതവുമായി ബന്ധപ്പെട്ട് വന്ന ചില കരാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജൂതന്മാർക്ക് അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രമായി കൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് അവരുടെ മതവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രമായി കൊണ്ട് ജീവിക്കാവുന്നതാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തിയൊരു കരാറാണ്. അതേപോലെ തന്നെ അവർക്ക് സ്വതന്ത്രമായി കൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകളും എല്ലാം സാധാരണ രീതിയിൽ നടത്താവുന്നതാണ്. എന്നാൽ അതേപോലെ തന്നെ ഈ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ മദീനയുടെ പുറത്ത് നിന്ന് ആര് ആക്രമിക്കാൻ വന്നാലും, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കാണ് അതിൻ്റെ ഒരു സാധ്യത കുറച്ചും കൂടി കൂടുതലുള്ളത്. കാരണം കുറേശികളുടെ ഭീഷണിയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയിട്ടും മുക്തമായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു കരാറും വ്യവസ്ഥയും അവിടെ വെക്കുന്നത്. മദീനക്ക് പുറത്ത് നിന്ന് ആരക്രമിക്കാൻ വന്നാലും ഒന്നിച്ച് നിന്ന് അതിനെ എതിരിടും എന്ന ഒരു വ്യവസ്ഥയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെക്കുകയാണ്. ഈ ഒരു കരാറുകളൊക്കെ ആദ്യഘട്ടത്തിൽ അവർ പാലിച്ചു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഈ കരാറുകളൊക്കെയും യാതൊരു വിലയും നൽകാതെ ഇവർ തന്നെ തള്ളിക്കളഞ്ഞൊരവസ്ഥാവിശേഷം പിന്നീട് ഈ ചരിത്രത്തിൽ വരുന്നുണ്ട്. ഇൻഷാല്ലാ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട ഈ കരാറിൽ ഒപ്പുവെക്കുകയും പ്രത്യക്ഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും അനുയായികളോടും ഏറ്റവും നല്ല രീതിയിൽ അവിടുത്തെ ജൂതന്മാർ പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ കരാറുകളൊക്കെ പുച്ഛിക്കുന്ന രീതിയിൽ എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കുവാനുള്ള ശ്രമം പോലും ജൂതന്മാരിൽ നിന്നുണ്ടായി എന്നുള്ളത് ഖേദകരം തന്നെയാണ്. ആ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് മുനാഫിക്കുകളുടെ രംഗപ്രവേശനം. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെയും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: നിങ്ങൾ ഇതുവരെ കേട്ടത് നബി ചരിത്രം, സമൂഹത്തിൽ പ്രവാചകന്റെ ആശയ സ്വാധീനം, വിഷയം അവതരിപ്പിച്ചത് മുൻഷിദ് ഒട്ടുമ്പ.
9: أعوذ بالله من الشيطان

0: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കാനും അത് ജീവിതചര്യയാക്കാനും പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ പാഠങ്ങൾ, അനുഗ്രഹങ്ങൾ തിരിച്ചറിയുക. വിഷയാവതരണം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യരെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അത്തരം നിഅമത്തുകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് പോലും, وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, ലാ തുഹ്സൂഹ, നിങ്ങൾക്കത് എണ്ണിത്തിട്ട

0: ഉൾപ്പെടുത്താൻ കഴിയില്ല. അത്രയും എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് അവൻ നിങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ പലപ്പോഴും മനുഷ്യൻ ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തെ അവൻ ചെയ്തു നൽകിയ ശ്രദ്ധേയമായ ചില അനുഗ്രഹങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്ന ചില വചനങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം. പരിശുദ്ധ ഖുർആനിലെ 16 അധ്യായം സൂറത്തുൻ നഹ്ലിലെ 80 മുതൽക്കുള്ള വചനങ്ങളാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന وجعل لكم من جلود الانعام بيوتا تستخفونها يوم ظعنكم ويوم اقامتكم ومن اصوافها واوبارها واشعارها اثاثا ومتاعا الى حين. الله നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ വിശ്രമസ്ഥാനമാക്കിയിരിക്കുന്നു. നമ്മുടെ വീടുകൾ നമുക്ക് സമാധാനത്തോട് കൂടി വിശ്രമിക്കാൻ പറ്റുന്ന രൂപത്തിൽ വീടുകൾ നിർമ്മിക്കാനുള്ള കഴിവ് മനുഷ്യന് നൽകി അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഭൂമിയിൽ സംവിധാനിച്ചു. കാലികളുടെ തോലുകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് പാർപ്പിടങ്ങൾ നൽകിയിരിക്കുന്നു. നിങ്ങൾ യാത്ര ചെയ്യുന്ന ദിവസവും നിങ്ങൾ താവളമടിക്കുന്ന ദിവസവും നിങ്ങൾ അവ അനായാസം ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ മൃഗങ്ങളുടെ തോലുകൊണ്ട് ശക്തമായ ടെൻ്റുകൾ നിർമ്മിക്കാനും യാത്രയിൽ അത് കൂടെ കരുതുവാനും എവിടെയാണോ താവളമടിക്കുന്നത് അവിടെ ഒരു വീടുപോലെ സംവിധാനിച്ച് അതിനുള്ളിൽ പ്രയാസങ്ങളില്ലാതെ കഴിയാനും അല്ലാഹു നിങ്ങൾക്ക് അത്തരം സൗകര്യങ്ങൾ ചെയ്തു തന്നു. ചെമ്മരിയാടുകളുടെയും ഒട്ടകങ്ങളുടെയും കോലാടുകളുടെയും രോമങ്ങളിൽ നിന്ന് ഒരവധി വരെ ഉപയോഗിക്കാവുന്ന വീട്ടുപകരണങ്ങളും ഉപഭോഗ സാധനങ്ങളും അവൻ നൽകിയിരിക്കുന്നു. അഥവാ ആടുകളുടെയും ഒട്ടകങ്ങളുടെയും കോലാടുകളുടെയുമൊക്കെ രോമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല നിലക്കുമുള്ള വസ്ത്രങ്ങൾ, പുതപ്പുകൾ, പാത്രങ്ങൾ, മറ്റു സൗകര്യങ്ങൾ എല്ലാം മനുഷ്യൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം വീട്, മൃഗങ്ങൾ, മറ്റു സൗകര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നവൻ ആരാണ്? അല്ലാഹ്, അല്ലാഹുവാണ്. വീണ്ടും അവൻ പറയുന്നു, വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ദിലാലൻ വജഅല ലക്കും മിനൽ ജിബാലി അക്നാന വജഅല ലക്കും സറാബീല തഖീഖുമുൽ ഹർറ വസറാബീല തഖീഖും ബസകും കദാലിക യുതിമ്മു നിഅമതഹു അലൈക്കും ലഅല്ലക്കും തുസ്ലിമൂൻ. അല്ലാഹു താൻ സൃഷ്ടിച്ച വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് പർവ്വതങ്ങളിൽ അവൻ അഭയകേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ വ്യത്യസ്ത തരം തണലുകൾ, അതേപോലെ തന്നെ പർവ്വതങ്ങളിൽ അഭയകേന്ദ്രങ്ങൾ. വീണ്ടും പറയുന്നത്, നിങ്ങളെ ചൂടിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന ഉടുപ്പുകളും നിങ്ങൾ അന്യോന്യം നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന കവചങ്ങളും അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. വെയിൽ കൊള്ളാതെ അതേപോലെ തന്നെ തണുപ്പടിക്കാതെ ശരീരത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ, അതേപോലെ തന്നെ യുദ്ധസന്ദർഭങ്ങളിൽ പരസ്പരം യുദ്ധം ചെയ്യുവാനും പ്രതിരോധിക്കുവാനും ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ, അവയുടെ നിർമ്മാണം എങ്ങനെയാണ്, അതിനുപയോഗിക്കേണ്ടുന്ന വസ്തുക്കളെ കീഴ്പ്പെടുത്തി തന്നത്, ഇങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നിത്യേന എന്നോണം നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, കദാലിക യുതിമ്മു നിഅമതഹു അലൈക്കും ലഅല്ലക്കും തുസ്ലിമൂൻ എന്നാണ്. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നു നിങ്ങൾ അവന് കീഴ്പ്പെടുന്നതിനു വേണ്ടി. എന്ന് പറഞ്ഞാൽ ഈ നിഅമത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത് നാം അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും ഈ നിഅമത്തുകളെ തിരിച്ചറിയുവാനും, എന്നിട്ട് ലഅല്ലക്കും തുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമിങ്ങളാകുവാൻ വേണ്ടി. എന്താണ് ഇവിടെ മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ തിരിച്ചറിഞ്ഞ് അവനെ അനുസരിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിം. ഇസ്ലാം മുസ്ലിം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഫഇന തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ. ഇതെല്ലാം കേട്ടിട്ടും ജനങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നബിയെ, അവർക്ക് ഈ കാര്യം വിശദീകരിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യത മാത്രമേ താങ്കൾക്കുള്ളൂ. ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ടും അള്ളാഹുവിൻ്റെ ഞാമത്തുകളെ, അനുഗ്രഹങ്ങളെ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടും അവരെ സത്യദീനിലേക്ക് ക്ഷണിക്കുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നാലും അവർ പിന്തിരിഞ്ഞു കളഞ്ഞാലോ? അവരെ ബലം പ്രയോഗിക്കേണ്ടെന്ന് ആവശ്യമില്ല. എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് താങ്കളുടെ ദൗത്യം. എന്നിട്ട് 83-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, യഅറിഫൂന നിഅമത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ മനുഷ്യൻ തിരിച്ചറിയുന്നുണ്ട്. ഒന്നാലോചിക്കുന്ന ഏതൊരാൾക്കും അത് തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടാൽ പകരം ഒരു കണ്ണ് വെക്കുവാൻ എത്രമാത്രം മനുഷ്യർ പ്രയാസപ്പെടുന്നു, എത്ര പണം അവർ ചെലവഴിക്കേണ്ടി വരുന്നു. ശരീരത്തിലെ ചെറിയൊരവയവത്തിന് പോലും കേടുവന്നാൽ അതിനെ ചികിത്സിക്കുവാനും നന്നാക്കുവാനും പകരം വെക്കുവാനും മനുഷ്യന് എന്തെല്ലാം പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത്. അവൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും ഓരോ കോശങ്ങളുടെയും മൂല്യം അവൻ തിരിച്ചറിയുന്നത് അതിന് കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ്. എന്നാലും മനുഷ്യനത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്, യഅറിഫൂന നിഅമത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവർ തിരിച്ചറിയുന്നു. പക്ഷേ സുമ്മ യുൻകിറൂനഹ, എന്നിട്ടും അവർ അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. വ അക്സറുഹുമുൽ കാഫിറൂൻ, അവരിൽ അധിക പേരും നന്ദി കെട്ടവരാകുന്നു, നിഷേധികളാകുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നന്ദി കെട്ടവരാകരുത്, നിഷേധികളാവരുത്, മറിച്ച് അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തു വേണം? ലഅല്ലക്കും തുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാകുവാൻ വേണ്ടിയാണ് നാം ഈ നിഅമത്തുകൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതും ഇതെല്ലാം നിങ്ങളെ അറിയിക്കുന്നതും. അതുകൊണ്ട് മനുഷ്യ സമൂഹമേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ചെയ്തു തരുന്ന നിഅമത്തുകളെ നാം തിരിച്ചറിയുകയും അവനോട് നന്ദിയുള്ളവരാവുകയും അവന് കീഴ്പ്പെട്ടുകൊണ്ട് നാം ജീവിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. وصلى الله وسلم على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين
1: جزاكم الله خيرا പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അനുഗ്രഹങ്ങൾ തിരിച്ചറിയുക എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം. അവതരണം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു മനോഹരമായ ഒരു ചിന്ത ഇന്നത്തെ ഒരു പ്രഭാതത്തിൽ മോർണിംഗ് ലൈവ് ഷോയുടെ ഒരു മിനിറ്റുകളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് പകരാൻ ആഗ്രഹിക്കുകയാണ്. 5 കാര്യങ്ങൾ അഞ്ച് ഇരുട്ടുകൾ, ആ അഞ്ച് ഇരുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഞ്ച് വെളിച്ചങ്ങൾ, ഇതാണ് ഇന്നത്തെ ചിന്തയിൽ ഉൾപ്പെടുത്തുന്നത്. അതിലൊന്നാമത് ഹെബ്ബു ദുനിയ വലുമത്തുൻ, ദുനിയാവിനോടുള്ള ഒരു അഭിനിവേശം, അത് അങ്ങേറ്റത്തെ ഇരുട്ട് നിറഞ്ഞതാണ്. എന്നാൽ വസ്യുറാജുല ഹത്തക്കുവ, അവിടെ ആ ഇരുട്ട് നിറഞ്ഞ ദുനിയാവിനോടുള്ള അഭിനിവേശത്തിൽ വെളിച്ചമായി നിൽക്കുന്നത്, സിറാജായി നിൽക്കുന്നത്, വിളക്കായി നിൽക്കുന്നത് അത്തക്കുവ, ധർമ്മനിഷ്ഠയാണ്, സൂക്ഷ്മതയാണ്. രണ്ട്, വസ്യുറാജുലുൽമത്തുൻ വസ്യുറാജുലഹുത്തൗബ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ലുൽമത്താണ് ദംബ് എന്നുള്ളത്, ഇരുട്ടാണ് പാപങ്ങൾ ചെയ്യുക എന്നുള്ളത്. സിറാജുലഹുത്തൗബ, അവിടെ പാപങ്ങളാകുന്ന ഇരുട്ടിനെ മായ്ച്ചു കളയുന്ന വെളിച്ചമാണ് പശ്ചാത്താപം. മൂന്ന്, വൽ ഖബറു ലുൽമത്തുൻ വസ്യുറാജുലഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖബർ എന്ന വലിയ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് അവിടെ മനുഷ്യർക്ക് വെളിച്ചം നൽകുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹും. നാല്, വലാഖിറത്തു ലുൽമത്തുൻ വസ്യുറാജുലഹു ലിൽ അമലു സ്വാലിഹ്, പരലോകത്ത് ഏറെ ഇരുട്ടുകൾ നിറഞ്ഞതാണ്, അവിടെ വെളിച്ചമായി അവൻ്റെ കൂടെ നിൽക്കുന്നത് അൽ അമലു സ്വാലിഹ്, അവൻ്റെ സൽക്കർമ്മങ്ങളാണ്. അഞ്ച്, വസ്സുറാത്തു ലുൽമത്തുൻ വസ്സുറാജുലഹു ലിയഖീൻ, സുറാത്ത് എന്ന ആ ഒരു പാലം, നരകത്തിൻ്റെ മീതിയുള്ള ആ പാലം, ആ പാലം ഒരു ലുൽമത്താണ്, ഒരു ഇരുട്ടാണ്, ഒരു തമസാണ്, അതിനെ ഭേദിച്ചുകൊണ്ട് മുന്നേറാൻ വിശ്വാസികൾക്ക് നൽകുന്ന വെളിച്ചമാണ് അൽ യഖീൻ, ദൃഢവിശ്വാസം. അപ്പൊ അഞ്ച് ഇരുട്ടുകളും അഞ്ച് വെളിച്ചങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ ഈ ഒരു ചിന്തയിൽ നമുക്ക് പകർന്നു നൽകുവാനുള്ളത്.
3: أعوذ بالله من الشيطان الرجيم

0: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്ത് എത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: പീസ് റേഡിയോ, റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നു ഈ പ്രോഗ്രാമിലൂടെ. ഇന്നത്തെ റിയാലുസ് സാലിഹീനിൽ ഹംദിൻ്റെ ഘടകങ്ങൾ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നു മുജീബ് റഹ്മാൻ സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ, വസ്സലാത്തു വസ്സലാമു ലത്തമാനിൽ അക്മലാനി അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കിയത്. സുബ്രിൻ്റെ അധ്യായമാണെങ്കിലും സുബറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിക്കുന്നതിൻ്റെ മുന്നോടിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടൊരു ഭാഗമാണ് ആദ്യമായി പരാമർശിക്കുന്നത്. ശുദ്ധി എന്നുള്ളത് ഈമാനിൻ്റെ ശത്രുൽ ഈമാൻ, അത് ഈമാനിൻ്റെ പാതിയാണ്. ശത്രു എന്ന് പറഞ്ഞാൽ നിസ്ഫ്, പകുതി എന്നാണ്, പാതി എന്നാണ് ശത്രു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ തുഹൂറു ശുദ്ധീകരണം, വിമലീകരണം, അത് ശത്രുൽ ഈമാൻ, ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ പകുതിയാകുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ശുദ്ധി എന്ന് പറയുന്നത് രണ്ട് തരമുണ്ടല്ലോ. ഒന്ന് ഹിസ്സിയായ നദാഫത്ത് ശുദ്ധീകരണവുമുണ്ട്, രണ്ട് മാനവിയായ ശുദ്ധീകരണവുമുണ്ട്. ഹിസ്സിയായ ശുദ്ധീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാഹ്യമായ ശുദ്ധീകരണമാണ്. മാനവീയായ, ആന്തരികമായ അല്ലെങ്കിൽ പരോക്ഷമായ ശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം, സ്വഭാവം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ശുദ്ധീകരണമാണ്. ശിർക്ക് വരാതെ സൂക്ഷിക്കുക, അതുപോലെ അഹങ്കാരം, അസൂയ പോലെയുള്ള ദുർഗുണങ്ങളും ദുസ്വഭാവങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിനെ ശുദ്ധീകരിക്കൽ, ഈ വിധത്തിലുള്ള രണ്ട് തരത്തിലുള്ള ശുദ്ധീകരണവും ഉണ്ട്. ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്, നേരത്തെ നമ്മൾ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലയുടെ വാക്കിലൂടെയും നമ്മൾ മനസ്സിലാക്കിയത്, ഇത് അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണം തന്നെയാണ് എന്നാണ്. അത് ഈമാനിൻ്റെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൃത്തിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആ വിഷയത്തിൽ അങ്ങേയറ്റം കണിശമായ നിലപാടുകൾ സ്വീകരിക്കുകയും സ്വഹാബികളെ ആ വിധത്തിൽ പ്രവാചകൻ ശ്രദ്ധിച്ച് വളർത്തി കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാം. ശരീരം വൃത്തിയാക്കുന്നത്, വസ്ത്രം, മുടി, അതുപോലെ വായ വൃത്തിയാക്കുന്നതെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നതാണ്, ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായതിൽ വരുന്നതാണ്. ശുദ്ധിയൊക്കെ എത്രത്തോളം സുന്നായി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാധാന്യം നൽകിയെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് കാണാം. മൻ നക്കല സൗമ വൽ ബസ്വല ഫലാ യഖുറുബന്ന മസ്ജിദന ഫഇന്നൽ മലായികത തതഅദ്ദ മിമ്മാ യതഅദ്ദ മിൻഹു ബനു ആദമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാം. ഉള്ളി തിന്നവൻ, അവൻ നമ്മുടെ പള്ളിയിലേക്ക് വരരുത്, നമ്മുടെ പള്ളിയുടെ അടുത്തേക്ക് വരരുത്, അവൻ പള്ളിയിൽ വരരുത്. കാരണം അത് മലക്കുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. മനുഷ്യർക്ക് എന്തു കാരണങ്ങളാലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നോ അതേ കാരണങ്ങളാൽ അത് മലക്കുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പള്ളിയിൽ ദുർഗന്ധത്തോടുകൂടെ വരുമ്പോൾ നമസ്കരിക്കാൻ വന്ന ആളുകൾക്ക് അത് വഴി നമസ്കരിക്കാൻ വന്നവർക്ക് പ്രയാസമുണ്ടാകും. ഇതേപോലെ പള്ളിയിൽ മലക്കുകൾ ഉണ്ടാകുമല്ലോ, നമസ്കാരം കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മലക്കുകളുണ്ട്. അത്തരത്തിൽ മലക്കുകൾ പള്ളിയിൽ ഉണ്ടാകുമല്ലോ, ആ മലക്കുകൾക്കും ഈ ദുർഗന്ധം വഴി പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ഈ വിധത്തിലുള്ള ദുർഗന്ധമുള്ളവർ ഉള്ളി പോലെയുള്ള വസ്തുക്കൾ തിന്ന് ദുർഗന്ധം വമിക്കുന്ന വായുമായി പള്ളിയിൽ വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാനുള്ളത് അത്ര കണ്ട് ശുദ്ധിയുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അതാണ് ഹദീസിൻ്റെ ആദ്യ ഭാഗം, അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി അത് ഈമാനിൻ്റെ പാതിയാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. ഇനി വൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാ എന്നത് തംലഉ, അത് നിറക്കും. അൽ മീസാന, മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ്. അൽഹംദുലില്ലാ എന്ന ഈ ഒരു ദിക്ർ അത് മീസാനിനെ നിറക്കും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വ്യാഖ്യാനം, അൽഹംദുലില്ലാ എന്നതിൻ്റെ പ്രതിഫലം അതിനെ ഒരു തടിയാക്കി മാറ്റിയാൽ, അതിനൊരു രൂപമാക്കി മാറ്റിയാൽ അത് തുലാസിനെ നിറച്ചു കളയും എന്നാണ്. മഹാനായ ഇമാം നവവി റഹിമഹുല്ലയെല്ലാം ആ രീതിയിൽ അതിന് വ്യാഖ്യാനങ്ങൾ പറഞ്ഞതായി, അങ്ങനെ വ്യാഖ്യാനിക്കാം, ആ ഒരു സാധ്യതയും ഉണ്ട് എന്ന് വ്യാഖ്യാനിച്ചതായി കാണാം. കാരണം മീസാനിൽ നമ്മുടെ നന്മതിന്മകൾ കണക്കാക്കുന്നതിൻ്റെ രീതി മൂന്നെണ്ണമാണ്, മൂന്ന് രീതിയിലാണ് അത് കണക്കാക്കുന്നത് എന്ന് ഹസനുൽ ലിഗൈരി എന്ന നിലക്ക് വന്നിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് അത് സ്ഥിരപ്പെട്ടു വന്ന ഹദീസാണ്. അത് നമുക്ക് കാണാം, അതിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല സൽക്രമങ്ങൾ തൂക്കും, അഥവാ ഈ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനൊരു രൂപം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ ഹദീസിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. കലിമത്താൻ ഖഫീഫത്താൻ ഫഖീലത്താൻ ഫിൽ മീസാൻ ഹബീബത്താൻ ഇലർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഹദീസിലൂടെയും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പരമകാരുണ്യകനായ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് വചനങ്ങൾ, ഫഖീലത്താൻ ഫിൽ മീസാൻ, മീസാനിൽ നന്നായി ഘനം തൂങ്ങുന്ന രണ്ട് വചനങ്ങൾ, ഖഫീഫത്താൻ അലൽ ലിസാൻ, നാവിന് ലളിതമായവ, അതിലളിതമായി ഒരു പ്രയാസവുമില്ലാതെ ഉച്ചരിക്കാൻ കഴിയുന്ന രണ്ട് കലിമത്തുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന് പറഞ്ഞിട്ടുള്ള ഇമാം ബുഖാരി റഹിമഹുല്ല തൻ്റെ സ്വഹീഖിൽ അവസാനമായി കൊടുത്ത ഹദീസാകുന്നു അത്. അപ്പോൾ ആ ഹദീസിൽ നിന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന കലിമത്ത് അത് ഘനം തൂങ്ങും എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെയും തൂക്കും എന്ന രീതിയിൽ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഏടുകൾ തൂക്കുക, ഏടുകളായിരിക്കും തൂക്കുക എന്നും ചില ഹദീസുകളിൽ കാണാം. അത് ഹസനുൽ ഖൈരി എന്ന നിലക്ക് സ്ഥിരപ്പെട്ട ഹദീസാണ്. അതേപോലെ ആളെ, വ്യക്തിയെ തന്നെ തൂക്കും എന്നും ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാല് തന്നെ ഉഹുദ് മലയുടെ ഘനം തൂങ്ങും, ഉഹുദ് മലയുടെ അത്ര ഘനമുണ്ടാകും തുലാസിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നിന്ന് വ്യക്തികളെ തൂക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ അൽഹംദുലില്ലാ എന്നുള്ളത് ഘനം തൂങ്ങും എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അൽഹംദുലില്ലാ എന്ന ഈ ദിക്റിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു രൂപം നൽകുകയും ഒരു ജിസ്മ് നൽകുകയും, എന്നിട്ട് ആ ജിസ്മ് അതിനെ അങ്ങ് തുലാസിൽ വെച്ചാൽ അതങ്ങ് നിറഞ്ഞു പോകും എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും കാണാവുന്നതാണ്. അപ്പോൾ അൽഹംദുലില്ലാ എന്നത് തംല, ആ കലിമത്ത് അൽഹംദുലില്ലാ എന്ന ആ കലിമത്ത് അത് നിറക്കും, അൽ മീസാന തുലാസിനെ അത് നിറക്കും. സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ എന്നത് വൽഹംദുലില്ലാ എന്നതും സുബ്ഹാനല്ലയും അൽഹംദുലില്ലാ എന്നതും രണ്ടും കൂടെ തംലആനി, അവ രണ്ടും നിറക്കും. ഔ തംലഉ, അല്ലെങ്കിൽ അത് നിറക്കും. മാബൈന സമാവാതി വല്ലർ, ആകാശങ്ങളുടെയും ഭൂമിക്കും ഇടയിലുള്ള ഇടം, ഇടത്തെ അത് നിറക്കും എന്ന് പറഞ്ഞതായി കാണാം. ഇവിടെ തംലആനി, അവ രണ്ടും നിറക്കും, അല്ലെങ്കിൽ യംലഉ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ തംലആനി ഔ തംലഉ എന്ന് വന്നിട്ടുള്ളത് അത് റാവി, ഹദീസ് റിപ്പോർട്ടർക്കുള്ള സംശയമാണ്. യംലഉ തംലആനി എന്നാണോ അല്ലെങ്കിൽ തംലഉ എന്നാണോ എന്നത് സംശയമാണ്. ഔ ശക്കുറാവി എന്ന് പറയുന്ന ആ ഗണത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ലാ അൽഹംദുലില്ലാ എന്നതും സുബ്ഹാനല്ലാ എന്നതും കൂടെ ആകുമ്പോൾ അത് ആകാശഭൂമികളെ, ഏഴാകാശങ്ങളെയും, അസ്സമാവാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഴാകാശങ്ങൾ, ഏഴാകാശങ്ങളെയും, വൽ അർള് ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഴ് ഭൂമികൾ തന്നെയാണ്. ഏഴ് ഭൂമികളെ ഉണ്ട് എന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതാണല്ലോ. ഏഴ് ഭൂമികളുണ്ട് എന്നത് സ്വഹിയായ ഒന്നിലധികം ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അപ്പോൾ ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും അവയൊക്കെ ഇവ നിറക്കും. സുബ്ഹാനല്ലാഹിയുടെയും അൽഹംദുലില്ലാഹിയുടെയും പ്രതിഫലം അവ നിറക്കും. അത്രയും വമ്പിച്ച പ്രതിഫലമാണ് ഇവ രണ്ടുകൊണ്ടും ലഭിക്കുന്നത് എന്നാണ് ഹദീസിൻ്റെ ഉദ്ദേശ്യമായി പറഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർവസ്തുതിയും അൽ എന്നതിൻ്റെ ഉദ്ദേശം മുഴുവൻ സർവം സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു എന്നാണ്. ഹംദ് എന്ന് പറയുന്നതും മദ്ഹ് എന്ന് പറയുന്നതും വലിയ വ്യത്യാസമുണ്ട്. ഹംദ് എന്നുള്ളതിൽ അല്ലാഹുവിനോടുള്ള ഉത്കടമായ സ്നേഹവും അങ്ങേയറ്റത്തെ ബഹുമാനവും ഇത് രണ്ടും സമ്മേളിക്കുമ്പോഴാണ് അത് ഹംദായി മാറുന്നത്. ബഹുമാനമോ സ്നേഹമോ ഇല്ലാതെ വെറും വാചികമായ കാര്യങ്ങളാണെങ്കിൽ, വെറുതെയുള്ള സംസാരവും പറച്ചിലുമാണെങ്കിൽ അത് ഹംദായി മാറുകയില്ല. അത് മദ്ഹ് എന്ന് പറയുന്ന ഗണത്തിൽ എണ്ണാം. കാരണം മദ്ഹിൽ സ്നേഹമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. രാജാക്കന്മാരെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന കൊട്ടാര കവികൾ ഉണ്ടായിരുന്നുവല്ലോ. അവിടെ വാചകങ്ങൾ പരിശോധിച്ചാൽ അത് ഈ രാജാക്കന്മാരെ പുകഴ്ത്തുകയും വാഴ്ത്തുകയുമാണെന്ന വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും പലപ്പോഴും അവരുടെ മനസ്സിൽ ബഹുമാനമോ സ്നേഹമോ ഉണ്ടാവാറില്ല. അവരിങ്ങനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഭൗതികമാണ്. എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ ആർജിക്കുക എന്നതല്ലാതെ ഈ രാജാക്കന്മാരോട് മനസ്സിൽ സ്നേഹമോ ബഹുമാനമോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഹംദ് എന്ന് പറയാറില്ല, അത് മദ്ഹാൻ. അപ്പോൾ ഇവിടെ ഹംദ് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഉത്കടമായ സ്നേഹവും അങ്ങേയറ്റത്തെ ബഹുമാനവും അത് രണ്ടും കൂടെ ഉൾച്ചേർന്നുകൊണ്ട് രണ്ടും കൂടെ ചേർന്നുകൊണ്ടുള്ള കാര്യമാണ്. അത് രണ്ടും ഹംദിൽ അനിവാര്യമാണ്. അതാണ് ഹംദുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാംവിധം പഠിച്ച് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ് സാലിഹീൻ. ഇന്നത്തെ റിയാലുസ് സാലിഹീൻ നിന്നും എടുത്ത ഭാഗങ്ങൾ ഹംദിൻ്റെ ഘടകങ്ങൾ എന്നിവയാണ്. നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സലാഹി. വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുറാനിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് വിശുദ്ധ ഖുറാനിലെ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്ക് പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് സഊദ് അഷ്ഷുറൈം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ കേൾക്കാം. തലകറക്കവും വീഴ്ചയും പ്രതിരോധ മാർഗങ്ങൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ റഫീഖ് അലി.
2: തലകറക്കം മറ്റു രോഗങ്ങളെ പോലെയല്ല. ഇപ്പോൾ ഒരാൾക്ക് തലവേദനയോ പനിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് സഹിക്കാമെന്ന് വിചാരിക്കാം. തലകറക്കം അത്തരത്തിലല്ല. തലകറക്കം നമ്മളെ ആത്മവിശ്വാസത്തെ തന്നെ നഷ്ടപ്പെടുത്തും. നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ, ഒന്ന് എണീച്ച് നിൽക്കാൻ, കിടന്നിടത്തു നിന്ന് എണീക്കാനൊക്കെ പ്രയാസം പെടുന്ന അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. നമ്മളെ ആത്മവിശ്വാസം പൂർണ്ണമായി ചോർന്നു പോകും. നമുക്കൊരു വല്ലാത്തൊരു പേടി വരും. നമ്മൾ വീണു പോകുമോ, വീണ് കിടപ്പിലാവുമോ, എല്ല് പൊട്ടുമോ, മറ്റുള്ള ആൾക്കാരിൽ പങ്കാളിയിലൊക്കെ പോകുമ്പോൾ ആളുടെയിൽ വീണ് വിഷളാവുമോ, ഇങ്ങനെ നിരവധി പ്രയാസങ്ങളായിരിക്കും തലകറക്കം ഉള്ള ഒരാൾക്കുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്, ഒരവസ്ഥയാണ് തലകറക്കം. തലകറക്കം വരാതെ സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ തലകറക്കം വന്നാൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തലകറക്ക രോഗമുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും പൊസിഷണൽ വെർട്ടിഗോയുള്ള ആൾക്കാർ, പെട്ടെന്ന് തല ഉയർത്തുന്നതും കിടന്നുകൊടുത്ത് പെട്ടെന്ന് തല ചിരിക്കുന്നതും ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ചില പ്രത്യേക രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്തിട്ട് ഈ പൊസിഷണൽ വെർട്ടിഗോ മാറ്റിയെടുക്കാൻ പറ്റും. സാധാരണഗതിയിൽ ഒരു തലകറക്കം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തല ഉയർത്തുകയും കണ്ണടയ്ക്കുകയാണ് ചെയ്യുക. നേരെ വിപരീതമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. കണ്ണ് തുറന്ന് പിടിക്കുക. കണ്ണ് തുറന്ന് പിടിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യം വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും. അതോടൊപ്പം തന്നെ തല ഉയർത്തുന്നതിന് പകരം നമ്മൾ തല താഴ്ത്തി, നമ്മൾ താടി നെഞ്ചിൽ തട്ടുന്ന രീതിയിൽ ഇരിക്കുകയാണ് വേണ്ടത്. കഴിയുകയാണെങ്കിൽ നമ്മൾ നിലത്ത് പടിഞ്ഞിരിക്കുക, കാരണം അവിടെ നിന്ന് പിന്നെ താഴോട്ട് വീഴില്ലല്ലോ. അപ്പോൾ ഏറ്റവും താഴെയുള്ള, ഏറ്റവും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത്, ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ തലകറക്ക രോഗം സ്ഥിരമായിട്ടുള്ള ആൾക്കാർ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രൈവിങ്, അതുപോലെ ഉയർന്ന സ്ഥലത്തുള്ള ജോലികൾ, അതേപോലെ വളരെ താഴ്ന്ന വെള്ളത്തിനടിയിലുള്ള ജോലികൾ, അത്തരം വളരെ ബുദ്ധിമുട്ടുള്ള ജോലികൾ, പ്രയാസമുള്ള ജോലികളിൽ നിന്നും മാറി നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ മെനിയസ് ഡിസീസ് ഉള്ള ആൾക്കാർ രാത്രി കൂടുതലായി വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കാം, ഉപ്പ് കുറയ്ക്കാം. അത് മെനിയസ് ഡിസീസ് കുറയ്ക്കുന്നതിന് കാരണമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് വീഴ്ചകൾ ഒഴിവാക്കുക എന്നുള്ളത്. നമ്മൾ പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാർ വീഴുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ചും രാത്രി ഉറക്കത്തിൽ നിന്ന് മൂത്രമൊഴിക്കാനൊക്കെ വളരെ പെട്ടെന്ന് ചാടി എണീച്ച് ബാത്റൂമിലേക്ക് ഓടുന്നത് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ പതുക്കെ എണീച്ച് കട്ടിലിരുന്ന് കൈകാലുകളൊക്കെ മടക്കി നിർത്തി, നമ്മൾ സർക്കുലേഷൻസൊക്കെ കറക്റ്റായതിന് ശേഷം ലൈറ്റിട്ട്, ലൈറ്റ് സ്വിച്ച് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് എണീച്ച് നിൽക്കാൻ പാടുള്ളൂ. നല്ല വെളിച്ചുള്ള സമയത്ത് എണീച്ച് നിന്ന് കൈകാലം ഒന്നുകൂടി ഒന്ന് മടക്കി നിർത്തി പതുക്കെ നമ്മൾ ബാത്റൂമിലേക്ക് പോവാം. ബാത്റൂമിൽ പോകുന്ന അവിടെ നമ്മൾ കാലിൽ ചെരുപ്പുകൾ, ഒഴുക്കാത്ത തരത്തിലുള്ള ചെരുപ്പുകൾ, അതുപോലെ തന്നെ നമ്മളുടെ മാറ്റുകളൊക്കെ, ഫ്ലോർ മാറ്റുകൾ നമ്മൾ ചവിട്ടി വളരെ സ്ലിപ്പാവാത്ത രീതിയിലുള്ള രീതിയിൽ സംവിധാനിക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം നമ്മൾ ബാത്റൂമിൽ സ്റ്റെപ്പ്, അതിൻ്റെ സ്റ്റെപ്പും അതുപോലെ തന്നെ ബാത്റൂമിനകത്തുമൊക്കെ നമ്മൾ ഹാൻഡ് റെയിലുകൾ ഫിറ്റ് ചെയ്യുന്നത്, നമ്മൾ കൈ പിടിച്ച് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഹാൻഡ് റെയിലുകൾ ഫിറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാർ, തകർക്കമുള്ള ആൾക്കാരുടെ ഒക്കെ വീട്ടിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ തലകറക്കത്തിൻ്റെ കൂടെ വളരെ ശക്തമായ തലവേദന, കണ്ണുവേദന, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ തലകറക്കത്തിൻ്റെ കൂടെ കാണുകയാണെങ്കിൽ നമ്മളൊരു വിദഗ്ധ ഡോക്ടറെ ഉടനെ തന്നെ സമീപിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തൈറോയിഡ്, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടെങ്കിൽ, പ്രമേഹം പോലത്തെ, പ്രഷർ പോലത്തെ രോഗങ്ങളുണ്ടെങ്കിൽ അത് ചികിത്സിക്കുന്നത് ഇത്തരം തലകറക്ക രോഗങ്ങൾ മൂർച്ഛിക്കാതിരിക്കാനും പ്രയോജനം ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വീഴ്ച ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ, പരിഹരിക്കാൻ, പ്രതിരോധിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തലകറക്കമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. തലകറക്കവും വീഴ്ചയും പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ റഫീഖ് അലി.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.

0: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ്.
0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി, വിസ്ഡം പ്രൂഫ് പോയിന്റ്. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോഅപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യം.

0: ാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇരുന്ന് നിസ്കരിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തറയിലിരുന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയെ സ്വീകരിക്കുക എന്നതാണ്. ഇനി കാൽമുട്ടുകൾ മടക്കാൻ പ്രയാസമുള്ളത് കാരണത്താലാണ് കസേരയിൽ ഇരിക്കുന്നത് എങ്കിൽ റുക്കുഇന്റെ രീതിയോട് സാദൃശ്യം വരാത്ത രൂപത്തിൽ ഒരല്പം കൂടി കുനിയുന്ന രീതിയും കൈകൾ വെക്കുന്നതിൽ ചെറിയ രൂപത്തിലുള്ളൊരു മാറ്റവും വരുത്തുക എന്നത്, ഇത് രണ്ടും അഥവാ റുക്കുഉം അതുപോലെ തന്നെ സുജൂദും രണ്ടും രണ്ടായി കൊണ്ട് തിരിച്ചറിയുവാൻ വേണ്ടി ചെയ്യേണ്ടതുണ്ട് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത്തരം ഘട്ടത്തിൽ പറയുന്നത് കാണാം. അഥവാ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ റുക്കുഉം ഇരുന്നാണ് ചെയ്യുന്നത്, സുജൂദും കസാരയിൽ തന്നെ ഇരുന്നാണ് ചെയ്യുന്നത് എങ്കിലാണ് അവിടെ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അത്തരം ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൈകൾ അത് മാന്യമായ രൂപത്തിൽ മുട്ടിൽ വെച്ചാലും തൂക്കിയിട്ടാലുമൊക്കെ അത് ശരിയാകുന്നതാണ്. കാരണം ഇതൊരു മസ്അല ഇജ്തിഹാദി എന്നതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിൽ അതിന് പ്രത്യേകിച്ച് തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെ റുക്കുഇന്റെ അവസ്ഥയിൽ നിന്ന് രൂപം കൊണ്ട് മാറ്റം വരുന്ന രൂപത്തിലാണ് ഇരുന്നു കൊണ്ട് സുജൂദ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്നതാണ് ആ വിഷയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: വിദേശ രാജ്യങ്ങളിൽ റമദാൻ മാസം വിത്രിന്റെ അവസാന റക്അത്തിൽ കുനൂത്ത് ഓതാറുണ്ടല്ലോ. റമദാൻ അല്ലാത്ത സമയങ്ങളിൽ തനിച്ച് നിസ്കരിക്കുമ്പോൾ കുനൂത്ത് ഓതാൻ പറ്റുമോ എന്നാണ്.
2: ഇശാ നമസ്കാരം കഴിഞ്ഞ് സുബ്ഹി വരെയുള്ള സമയത്ത് നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിനാണ് തറാവീഹോ തഹജ്ജുദ് വിത്ർ ഖിയാമുൽ ലൈൽ ഖിയാമുൽ റമദാൻ എന്നീ വ്യത്യസ്ത പേരുകളുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരത്തിന് വിരമിച്ച് സുബ്ഹി ആകുന്നതിന് മുമ്പുള്ള സമയത്ത് നമസ്കരിച്ചിരുന്നത് 11 റക്അത്ത് ആണ് എന്നാണ്. യുസല്ലി അർബഅൻ വലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, 4 റക്അത്ത് നമസ്കരിക്കും ശേഷം ഒരു വിശ്രമം, അഥവാ രണ്ടും രണ്ടും നമസ്കരിച്ച് പിന്നീട് ഒരു വിശ്രമം, ഈ രൂപത്തിലായിരുന്നു സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന രാത്രി നമസ്കാരം. ഈ രണ്ട് റക്അത്താണ്. അവസാനം ഒറ്റയാക്കുന്നു എന്നതുകൊണ്ടാണ് ഒറ്റ എന്ന അർത്ഥമുള്ള വിത്ർ എന്ന് അതിന് പറയുന്നത്. ഇവിടെ അവസാനത്തെ 3 റക്അത്ത് പല രൂപത്തിൽ നമസ്കരിക്കാം. അത് 2 റക്അത്ത് നമസ്കരിച്ച് പിന്നീട് 1 റക്അത്ത് നമസ്കരിക്കാം, 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടി 1 റക്അത്ത് നമസ്കരിക്കാം. അതല്ല എങ്കിൽ 3 റക്അത്തും ഒരുമിച്ച് നിർവഹിക്കാവുന്നതാണ്. ഏതായിരുന്നാലും മഗ്രിബ് നമസ്കാരം പോലെ 2-ാമത്തെ റക്അത്തിൽ തശഹ്ഹുദിലിരുന്ന് സലാം വീട്ടാതെ എഴുന്നേറ്റ് പിന്നീട് 3-ാമത്തെ റക്അത്തിൽ സലാം വീട്ടുക എന്ന ഒരു കാര്യം ചെയ്യുവാൻ പാടില്ല എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ് നേരത്തെ സൂചിപ്പിച്ചു, യുസല്ലി ഫീമാ ബൈന അൻ യഫ്റഗ മിൻ സ്വലാത്തിൽ ഇശ, ഇശാ നമസ്കാരം കഴിഞ്ഞ് ഇലൽ ഫജ്രി ഫജ്ർ വരെയുള്ള സമയത്ത് ഇഹ്ദ അശ്ര റക്അ 11 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്നതാണ്. അൽ വിത്ർ ഹഖുൻ, അബു അയ്യൂബ് അൽ അൻസാരിയുടെ ഹദീസ് ഉള്ളത് വിത്ർ ഹഖാണ്. ഫമൻ അഹബ്ബ അൻ യുത്ര ബി ഖംസിൻ ഫൽയഫൽ, 5 റക്അത്ത് നമസ്കരിച്ച് വിത്രാക്കുവാൻ ഒരാൾ ഇഷ്ടപ്പെടുന്നു അങ്ങനെ. വമൻ അഹബ്ബ അൻ യുത്ര ബി സലാത്തിൻ ഫൽയഫൽ, 3 റക്അത്ത് വിത്ർ നമസ്കരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ അങ്ങനെ ചെയ്യട്ടെ. വമൻ അഹബ്ബ അൻ യുത്ര ബി വാഹിദത്തിൻ ഫൽയഫൽ, അതല്ല 1 റക്അത്ത് വിത്ർ നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്നാണ്. ഇമാം ദാരിമി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീത്തിൽ 3 റക്അത്ത് ഒരുമിച്ച് നമസ്കരിച്ചതായി കാണുവാൻ സാധിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂതിർ ബി സലാസ, 3 റക്അത്തുകൾ നബി വിത്രായി നമസ്കരിച്ചിരുന്നു. 1-ാമത്തിൽ സബ്ഹ് ഇസ്മ റബ്ബിക്കൽ അഅല, 2-ാമത്തിൽ ഖുൽ യാ കാഫിറൂൻ, 3-ാമത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീത്തിൽ ലാ തുതിറു ബി സലാത്തിൻ ഔ തിറു ബി ഖംസിൻ വലാ തഷബ്ബഹു ബി സ്വലാത്തിൽ മഗ്രിബ്, വിത്ർ നമസ്കാരം നിങ്ങൾ മഗ്രിബ് നമസ്കാരത്തെ പോലെ ആക്കരുത്, നിങ്ങൾ 5-ോ 7-ോ ഒക്കെ ആയി വിത്ർ നമസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഇതേപോലെ വിത്റിൽ ഖുനൂത്ത് ഓതാവുന്നതാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി പറഞ്ഞതുപോലെ സ്ഥിരമായി ഓതാതെ, കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരങ്ങൾ പല സഹായിമാരും കണ്ടു എങ്കിലും അവരൊന്നും തന്നെ സ്ഥിരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് ഓതിയതായി ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. മാത്രമല്ല ഹസൻ ഇബിൻ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നബിയുടെ വിത്റിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് കാണുവാൻ സാധിക്കുക. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമാത്തിൻ അഖൂലുഹുന്ന ഫിൽ വിത്രി, വിത്റിൽ പറയുവാനായി ചില വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്നു. ഹദീസിന്റെ നിവേദകരിൽപ്പെട്ട ഒരാൾ പറയുന്നു.

0: ഫി ഖുനൂത്തിൽ വിത്രി, വിത്രിലെ ഖുനൂത്തിൽ എന്നാണ് ഉദ്ദേശമെന്നാണ്. അതുകൊണ്ട് ഖുനൂത്തിൽ വിത്ർ ഓതാം. അതിൽ അല്ലാഹു മഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് എന്നിത്യാദി പ്രാർത്ഥനകൾ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഉണ്ട്. ഈ രൂപത്തിലാണ് വിത്രിലെ ഖുനൂത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: ചോദ്യം ഇതാണ്, പലരും വീട് പണിയുന്ന സമയത്ത് വീടിന്റെ തറക്കല്ലിടാൻ അതുപോലെ കട്ടിൽ വയ്ക്കാൻ ഉസ്താദുമാരെയും മറ്റും കൊണ്ടുവരുന്നതായി കാണുന്നു, ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്നാണ്.
2: മേൽപ്പറഞ്ഞ സന്ദർഭങ്ങളിൽ പ്രത്യേകമായി ചെയ്യുവാൻ എന്ന രൂപത്തിൽ ഇസ്ലാമികമായി ഒന്നും തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വിഷയവുമായി നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് എന്ത് അനുഗ്രഹങ്ങളുണ്ടാകുന്ന സമയത്തും കൂടുതലായിക്കൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുവാൻ പരിശ്രമിക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചും സുജൂദുകൾ വർദ്ധിപ്പിച്ചും അള്ളാഹുവിന് നന്ദി കാണിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നന്ദി ചെയ്യുവാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കൊരുക്കിത്തരുന്നതാണ്. ആ രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനാൽ തന്നെ ഈ രൂപത്തിലുള്ള ശുക്രുകളും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സദക്കകളും മറ്റുമെല്ലാം ആകാമെന്നതൊഴിച്ചാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന രൂപത്തിൽ കുറ്റിയടിക്കലിൻ്റെ പേരിലോ മറ്റോ പ്രത്യേകമായി ഉസ്താദുമാരെയോ മറ്റോ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്ന രീതിയോ പ്രാർത്ഥിക്കുന്ന രീതിയോ ഒന്നും തന്നെ നിലവിലില്ല എന്നും മതത്തിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നതുമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. എല്ലാവിധ അന്ധവിശ്വാസ ദുരാചാരങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടവരാണ് വിശ്വാസികൾ എന്നതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും അള്ളാഹുവിനോട് നമ്മൾ നേരിട്ട് നമ്മുടെ കാര്യങ്ങൾ തേടുകയും ഖൈറിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക, ഇതാണ് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഏതൊരു സമയത്തും ചെയ്യാനുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അല്ലാഹു അലം.
1: ഇസ്ലാമിൽ വ്യക്തികൾക്ക് പ്രത്യേകതകൾ ഒന്നുമില്ല എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ ചില പണ്ഡിതന്മാരുടെയും മറ്റും കൈകൾ മുത്തുന്നതും അവരെ തൊടുന്നതും വളരെ പുണ്യമുള്ള കാര്യമായി പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ശരിയാണോ എന്നാണ്.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ചുംബിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് ചുംബിച്ചിരുന്നു സ്വഹാബത്ത് എന്ന് പറയുന്ന ഹദീസുകൾ സ്വഹീഹല്ല എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ നാസിറുദ്ദീനുൽ അൽബാനി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സിൽസില അസ്വഹീഹ എന്ന ഹദീസ് സമാഹാരത്തിൽ അദ്ദേഹം പറയുകയാണ്, 26-ാമത്തെ വാള്യത്തിലെ 118-ാമത്തെ പേജിൽ, വ ഇസ്നാദുഹു ളഈഫുൻ, ഈ ഹദീസിൻ്റെ പരമ്പര ദുർബലമാണ്. ലിഅന്ന കുല്ലം മിൻ സ്വാലിഹ് വഹബ്ബാൻ ളഈഫ്, ഇതിൻ്റെ പരമ്പരയിലുള്ള സ്വാലിഹും ഹബ്ബാനും ദുർബലരാണ്. കമാ ഫി തഖ്രീബി വഗൈരിഹി, ഹദീസിൻ്റെ നിവേദകരെ സംബന്ധിച്ച് ബലാബലം വിശദീകരിക്കുന്ന തഖ്രീബു തഹദീബ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വിശദമാക്കിയതുപോലെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫലം യസ്ബുത് ഫി ബാബി തഖ്ബീലി സ്വഹാബത്തി ഖദമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുൻ, സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലു ചുംബിച്ചിരുന്നു എന്ന് പറയുന്ന ഒരൊറ്റ ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല, സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പിന്നെ ചോദിച്ചത് പണ്ഡിതന്മാരുടെ കൈ നമുക്ക് ചുംബിക്കാൻ പറ്റുമെന്നാണ്. പണ്ഡിതന്മാരുടെ അറിവിനെയും അവരുടെ പാണ്ഡിത്യത്തെയും അംഗീകരിച്ചുകൊണ്ട് ആ അറിവിനോടുള്ള റെസ്പെക്റ്റിൻ്റെ ഭാഗമായി നമുക്ക് കൈ ചുംബിക്കാം. ചില ആളുകൾ ശിരസ് ചുംബിക്കാറുണ്ട്. അതൊരു ബർക്കത്തെടുക്കാൻ വേണ്ടിയല്ല, തബറുക്കിൻ്റേതായ രീതിയല്ല, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകമായ സംഗതിയാണ്. അപ്പോൾ പണ്ഡിതന്മാരെ നമ്മൾ മറ്റുള്ളവരെ പോലെ ഷെയ്ക്കാൻ്റ് കൊടുക്കുന്നതിനപ്പുറത്ത് അവരുടെ കൈ ചുംബിക്കുവാനും ശിരസ് ചുംബിക്കുവാനും ഒക്കെ അനുവാദമുണ്ട്. പക്ഷേ അതൊരു വ്യക്തിപൂജയിലേക്ക് വരുന്ന അവസ്ഥയിലേക്കാകാൻ പാടുള്ളതല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: കുഞ്ഞിൻ്റെ പേരുള്ള അക്കീക്ക് അറുക്കൽ ബലിപെരുന്നാളിലെ ഉളിയത്തിൽ ചേർന്ന് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നാണ്.
0: ഇവിടെ ചോദ്യം ആളുകൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരാൾ ഉളുഹിയത്തറുക്കുമ്പോൾ പ്രസ്തുത ദിവസമാണ് ഒരു കുഞ്ഞിന്, തൻ്റെ കുഞ്ഞിന് അഖീഖ അറുക്കേണ്ടത്, ജനിച്ച 7-ാം ദിവസമാണ് എന്നിരിക്കട്ടെ. എങ്കിൽ അഖീഖക്ക് വേണ്ടിയും ഉളുഹിയത്തിന് വേണ്ടിയും ഒരുവിനെ, ഒരൊറ്റ മൃഗത്തെ അറുത്താൽ മതിയാകുമോ? ഉദാഹരണമായി ഒരു പെൺകുഞ്ഞാണ് ജനിച്ചത്. ആ കുഞ്ഞിൻ്റെ ഏഴാം ദിവസം, കുഞ്ഞ് ജനിച്ച ഏഴാം ദിവസം ദുൽഹജ്ജ് 10 അല്ലെങ്കിൽ 11, 12, 13 അയ്യാമത്തെ ശരീഖിൻ്റെ ദിവസങ്ങൾ, ഇവയിൽ ഏതെങ്കിലും ഒന്നായി എങ്കിൽ കുട്ടിയുടെ രക്ഷിതാവിന് ഒരു ആടിനെ അറുക്കുക, എന്നിട്ട് ഉദുഹിയത്തിൻ്റെ നീയത്തും അതോടൊപ്പം തന്നെ കുട്ടിക്ക് അഖീഖ അറുക്കുന്നു എന്ന നീയത്തും രണ്ടും കൂടെ അതിൽ ഉൾപ്പെടുത്തുവാൻ പാടുണ്ടോ എന്നാണ്. ഈ വിഷയം പണ്ഡിതന്മാർ രണ്ട് രൂപത്തിലാണ് മനസ്സിലാക്കിയത്. അഥവാ ഒന്ന്, ചില ഇബാദത്തുകൾ മറ്റു ചില ഇബാദത്തുകളിൽ ഉൾപ്പെടുന്നതാണ്. ഇമാം അഹമ്മദ്, ഇമാം അബു ഹനീഫ, താബിഈങ്ങളിൽപ്പെട്ട ഇമാം ഖത്താദ, മുഹമ്മദ് ബിൻ സീരീൻ, ഹസൻ ബസ്രി ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു അതെ ഒന്ന് മതിയാവുന്നതാണ് എന്ന് പറഞ്ഞു. അതിനവർ ഉദാഹരണമായി പറഞ്ഞത്, ജുമഅയും പെരുന്നാളും ഒരു ദിവസം ഒത്തുവന്നു കഴിഞ്ഞാൽ അതിൽ പെരുന്നാൾ നമസ്കരിച്ചാൽ മതി, ജുമഅ നമസ്കരിക്കേണ്ടതില്ല. ജുമഅയും പെരുന്നാളും ഒരു ദിവസം ഒത്തുവന്നു കഴിഞ്ഞാൽ പെരുന്നാൾ നമസ്കാരത്തിനുള്ള കുളി മതി, ജുമഅയ്ക്ക് പ്രത്യേകമായി കുളിക്കേണ്ടതില്ല. അതേപോലെ തന്നെ ഒരാൾ ഉദു എടുത്ത് പള്ളിയിൽ കയറിയാൽ ഉദുവിൻ്റെ രണ്ടറക്കാലത്തും പള്ളിയിൽ പ്രവേശിച്ച തഹിയത്തായ രണ്ടറക്കാലത്തും അവ നാലായി നമസ്കരിക്കേണ്ടതില്ല, രണ്ടിനും കൂടെ രണ്ടറക്കാലത്ത് നമസ്കരിച്ചാൽ മതി എന്നിത്യായി തെളിവുകളാണ്. എന്നാൽ ഇമാം മാലിക്, ഇമാം ഷാഫിഈ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു ഇവ എല്ലാം തന്നെ സ്വതന്ത്രമായ ഓരോ ഇബാദത്തുകളാണ്. അവ പരസ്പരം ഒന്ന് മറ്റൊന്നിൽ ഉൾപ്പെടുന്നതോ ഉൾക്കൊള്ളിക്കുവാൻ പറ്റുന്നതോ അല്ല, രണ്ടും രണ്ടായ നീയത്താണുള്ളത്. ഏതുപോലെ ഒരാൾ സുബഹി നമസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ടറക്കാത്തും ദുഹ നമസ്കാരത്തിൻ്റെ രണ്ടറക്കാത്തും ഇവ രണ്ടും കൂടെ ഒറ്റയായി നമസ്കരിക്കുക, ഒരാൾ സുബഹി നമസ്കാരം വൈകിയാണ് എഴുന്നേറ്റത്, അപ്പോൾ അയാൾ സുബഹി നമസ്കാരത്തിൻ്റെ രണ്ടറക്കാത്ത് നമസ്കാരം, സുബഹി നമസ്കരിച്ചതിന് ശേഷം അയാൾ നമസ്കരിച്ചു എന്നിരിക്കട്ടെ, ദുഹയുടെ സമയവുമായി എങ്കിൽ രണ്ടിനും കൂടെ ഒരൊറ്റ നമസ്കാരം പോലെ രണ്ടും രണ്ട് തന്നെയാണ്, രണ്ടായി നമസ്കരിക്കണം, കാരണം ഓരോന്നിനും പ്രത്യേകമായ നീയത്താണ് ഉള്ളത് എന്നാണ് ആ പണ്ഡിതന്മാർ, ആ വിഷയത്തിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ ദുഹയത്ത് ഒന്നും അഖീഖ മറ്റൊന്നുമാണ്, ആ ഒരു അഭിപ്രായമാണ് ഏറ്റവും ശരിയായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ രണ്ടിനും പ്രത്യേകമായ അറവ് അറക്കുകയാണ് ഏറ്റവും അഭിഗാമ്യവും ഏറ്റവും ഉചിതവുമായിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ള അള്ളാഹു തആല ആലം.
1: ചിലർ താടി വെട്ടി ഒതുക്കാതെ അങ്ങനെ വിടുന്നതായി കാണുന്നു, ചിലർ ഒരു പിടി വെച്ച് ബാക്കി വെട്ടുന്നു. അങ്ങനെ ഒരു പിടി വെച്ച് ബാക്കി വെട്ടിയാൽ ഹറാമാകുമോ എന്നാണ്.
4: താടി വളർത്തി വിടാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നുള്ള കൽപ്പന. അത് പല രീതിയിൽ വന്നിട്ടുണ്ട്. ഉത്രുഖുല്ലിഹ, വഫിറുല്ലിഹ, ആഫുല്ലിഹ, അറിഖുല്ലിഹ, ഇങ്ങനെ പല കൽപ്പനകളുമുണ്ട്. എന്നാൽ താടി ഒരു പിടിയായി അതിൽ കൂടുതൽ ഉള്ളത് വെട്ടൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. നിർബന്ധമാണ് എന്ന് ആ വീക്ഷണം ശരിയോടടുത്തതല്ല. ഒരു പിടിയായാൽ നിർബന്ധമായി വെട്ടണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ താടി ഒരു കബുലയായിരുന്നു, ഒരു പിടിയായിരുന്നു എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് താടി അതിൻ്റെ പാട്ടിന് വളർത്തി വിടാനാണ്. ഒരാൾ ഒരു പിടിയായിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ ആ വെട്ടിയത് വിദേഹത്താണ് എന്നോ തെറ്റാണെന്നോ പറയാൻ പാടുള്ളതല്ല. താടി ഒരാൾ ഒരു പിടിക്കപ്പുറം വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമല്ല, വിദേഹത്വമല്ല. എന്നാൽ ഒരാൾ താടി വളർത്തുകയാണെങ്കിൽ അത് തന്നെയാണ് പൂർണ്ണത, അതിൽ ഇഷ്കാലുമില്ല. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്.
1: ആർത്തവ സമയത്ത് ഖുർആൻ ഫോണിൽ കേട്ട് ഹിഫ്ലാക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
0: ആർത്തവ സമയത്ത് നോമ്പ്, നമസ്കാരം എന്നിത്യാദി കാര്യങ്ങൾ പാടില്ല. ഖുർആൻ സ്പർശിക്കൽ ഒഴിവാക്കുകയാണ് വേണ്ടത്. എന്നാൽ ഖുർആൻ കേട്ട് പഠിക്കൽ, ഖുർആൻ സ്പർശിക്കാത്ത രൂപത്തിൽ ഓതുക, ഓത്ത് കേൾക്കുക, ഇതൊന്നും ഒരു ഹറാമായ കാര്യമല്ല. ഫുഖഹാക്കൾ പറഞ്ഞതുപോലെ അത്രയും ദിവസങ്ങൾ ഖുർആനിൽ നിന്നും പാരായണത്തിൽ നിന്നും ഒക്കെ വിട്ടു നിൽക്കുമ്പോൾ ആ ഒരു ബന്ധം അകലുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആർത്തവ സമയത്താണെങ്കിലും ഖുർആൻ ഓതുകയാണ് വേണ്ടത്, ഓതുന്നതിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല.
1: നിസ്കാരത്തിൽ റുക്കു കഴിഞ്ഞ് ഉള്ള നൃത്തത്തിൽ കൈകൾ കെട്ടൽ സുന്നത്തുണ്ടോ എന്നാണ്.
0: റുക്കുവിന് ശേഷമുള്ള ഇഅ്തിദാലിൽ കൈ എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന വിഷയത്തിൽ രണ്ട് തരം അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത്. ഒന്ന്, കൈ താഴ്ത്തിയിടുക. രണ്ട്, നമസ്കാരത്തിൽ നൃത്തത്തിൽ എവിടെയായിരുന്നോ കൈവച്ചിരുന്നത് പ്രസ്തുത ഭാഗത്ത് തന്നെയും കൈവയ്ക്കുക എന്ന ആശയമാണ്. ഇതിൽ അള്ളാഹു ആലം ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഹദീസ് സ്വീകരിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും പണ്ഡിതന്മാർക്കിടയിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ അടിസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയും ഒരു ഇജ്തിഹാദിയായ മസ്അല എന്നുള്ള നിലയിൽ ഒരാൾ ഒരു അഭിപ്രായം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളുടേത് മാത്രമേ ശരി, ബാക്കിയുള്ളത് തെറ്റാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. രണ്ടാമത് പറഞ്ഞ അഥവാ കൈ നമസ്കാരത്തിൽ എവിടെയാണോ വെച്ചിരുന്നത്, തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് സൂറത്ത് ഫാത്തിഹയും സൂറത്തുമൊക്കെ ഓതുമ്പോൾ കൈ എവിടെയാണോ വെച്ചിരുന്നത്, പ്രസ്തുത ഭാഗത്ത് കൈ വക്കലാണ് ഏറ്റവും നന്നായി തോന്നുന്നത്. ആ അഭിപ്രായമാണ് ഹനഫി മദ്ഹബിൽ കാസാനി റഹ്മത്തുല്ലാഹി അലൈഹി അഭിപ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ പോലുള്ള ആധുനിക യുഗത്തിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായവും അപ്രകാരം തന്നെയാണ്. അതിന് തെളിവായി പണ്ഡിതന്മാർ ഉന്നയിക്കുന്ന ചില രേഖകൾ, ഒന്ന് വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അദ്ദേഹം പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഖായിമൻ ഫി സ്വലാത്തി, നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ നിൽക്കുകയാണ് എങ്കിൽ, യലഉ കഫഹുൽ യുംന അലാ കഫിൽ യുസ്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈ, ഇടത് കൈയിന്മേൽ കൈ തണ്ട, മുഴങ്കൈ എന്നീ മൂന്ന് സ്ഥലങ്ങളിലായി വെക്കുമായിരുന്നു എന്നാണ്. ഈ ഒരു ഹദീത്തിൽ കൈ ഇഅ്തിദാലിൽ നെഞ്ഞത്ത് വെക്കണം എന്നതിനെ പറയുന്ന രേഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ചെയ്തപ്പോൾ എപ്രകാരമായിരുന്നു കൈവച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. സുജൂദിൽ എവിടെ കൈവച്ചു, റുക്കൂവിൽ എവിടെ കൈവച്ചു, തശഹുദിൽ എവിടെ കൈവച്ചു, അപ്രകാരം തന്നെ നിറുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചത് എവിടെയാണ് എന്നാണ് പറയുന്നത്. ഫാത്തിഹ സൂറത്ത് ഓതുന്നു, ഖുർആൻ ഓതുന്നു, അത് നൃത്തമാണ്. എന്നാൽ റുക്കൂവിന് ശേഷം എത്തിദാൽ ചെയ്യുമ്പോൾ അതും നൃത്തമാണ്. ഈ നൃത്തങ്ങളിലൊക്കെ കൈ വെക്കേണ്ടത് നെഞ്ഞത്താണ് എന്ന്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാകാന ഖായിമം ഫി സ്വലാത്തി, നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ എന്നാണ്. റുക്കൂവിന് മുമ്പുള്ള നൃത്തം, റുക്കൂവിന് ശേഷമുള്ള നൃത്തം എന്നീ നൃത്തത്തെ രണ്ടാക്കി തരംതിരിച്ചിട്ടില്ല. അതേപോലെ തന്നെ സഹൽ ഇബ്നു സഈദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, കാന റജുലു യുഅമറു അൻ യളഅ യദഹുൽ യുംന അലാ യദിഹിൽ യുസ്ര ഫി സ്വലാത്തി, നമസ്കാരത്തിൽ വലത് കൈ ഇടത് കൈയിന്മേൽ വെക്കുവാൻ ഓരോരുത്തരോടും കൽപ്പിക്കപ്പെട്ടിരുന്നു എന്ന ഹദീസും. അവിടെ നമസ്കാരത്തിൽ നൃത്തത്തിലാണ്, അഥവാ റുക്കൂവിൻ്റെ മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും അതെല്ലാം നൃത്തമാണ് എന്ന് മനസ്സിലാക്കണം. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് നൃത്തങ്ങളെയും രണ്ടാക്കി വേർതിരിച്ച് കാണിച്ചിട്ടില്ല. റുക്കൂവിന് മുമ്പുള്ള നൃത്തവും റുക്കൂവിന് ശേഷമുള്ള എഴുത്തിദാലുള്ള നൃത്തവും ഒക്കെ ഹദീസുകളിൽ അതിന് ഖിയാമ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണമായി നമസ്കാരം അല്പം ധൃതിയോടുകൂടി നിർവഹിച്ച സഹാബിക്ക് നമസ്കാരത്തിൻ്റെ രൂപം പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഫ ഹത്ത തത്മഇന്ന ഖായിമ, റുക്കൂ ചെയ്ത് ശേഷം ഇർഫ, നീ ഉയരണം, ഇഅ്തിദാലിലേക്ക് കടന്നു വരണം, ഹത്ത തത്മഇന്ന ഖായിമ, നീ നേരെ ചൊവ്വ നിൽക്കുന്നത് വരെ. അപ്പോൾ റുക്കൂവിന് മുമ്പുള്ളത് നൃത്തമാണ്, റുക്കൂവിന് ശേഷമുള്ളത് നൃത്തമാണ്. ഈ നൃത്തത്തിൽ ഖിയാമിൽ കൈ വലത് കൈ ഇടത് കൈയിന്മേൽ വെക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം തന്നെ ആ വിഭാഗം പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന മറ്റൊരു തെളിവ്, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഖാമ, എഴുന്നേറ്റ് നിൽക്കും, ഹത്ത നഖൂൽ അന്നഹു ഖദ് ഔഹമ, നബിക്ക് ആശയക്കുഴപ്പമുണ്ടായോ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നതുവരെ, സുദീർഘമായി നിൽക്കും എന്നതിന് രേഖയാണ്. അതിന് അനസ് റളിയല്ലാഹു ഈ ഹദീസ് ഉദ്ധരിച്ച് സുദീർഘമായി നിൽക്കും. ഇവിടെ റുക്കൂവിന് മുമ്പ് കൈകെട്ടലും റുക്കൂവിന് ശേഷം കൈ താത്തിയിടലുമായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു വഹ്മ്, തെറ്റിദ്ധാരണ അതിൻ്റെ അവസ്ഥ ഉണ്ടാകുമായി, തെറ്റിദ്ധരിക്കുവാൻ ഒരിക്കലും അവകാശമില്ല. എന്നാൽ രണ്ട് അവസ്ഥകളും കൈ നെഞ്ഞത്ത് വെച്ചുകൊണ്ട് നിർവഹിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും സംശയിക്കുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ധാരാളം തെളിവുകൾ അടിസ്ഥാനത്തിലാണ് കൈ കെട്ടൽ ആണ് നല്ലത് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള, ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാർ തെളിവ് കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം കൈ താഴ്ത്തിയിട്ടാൽ അത് തെറ്റാണ് എന്നോ നമസ്കാരം ശരിയാകില്ല എന്നോ അല്ല. ഭൂരിപക്ഷ പണ്ഡിതന്മാരും കൈ താഴ്ത്തിയിടണം എന്ന അഭിപ്രായമാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല ആലം.
1: വുളു ചെയ്ത വെള്ളം ചിലരൊക്കെ ക്ലോസറ്റിൽ എടുത്ത് ഒഴിക്കുന്നത് കാണുന്നുണ്ട്. ഇത് ശരിയാണോ? ഇതിൻ്റെ പേരിൽ ശിക്ഷ ഉണ്ടോ എന്നൊക്കെയാണ് സംശയം.
5: അങ്ങനെ ഒരു വിലക്കൊന്നുമില്ല. അങ്ങനെ വുളു എടുക്കുന്ന വെള്ളം അത് അതേപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായി പ്രാമാണികമായി ആരും ചൂണ്ടിക്കാണിച്ചത് കാണാൻ സാധിച്ചിട്ടില്ല. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ.
1: മഗ്രിബിന് മുമ്പ് സുന്നത്ത് നിസ്കാരമുണ്ടോ എന്നാണ്.
2: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മഹാനായ അബ്ദുല്ലാഹി ബിൻ മുഗഫൽ അൽ മുസ്നി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സൊല്ലു ഖബ്ലൽ മഗ്രിബ് സൊല്ലു ഖബ്ലൽ മഗ്രിബ് സുമ്മ ഖാല ഫി സാലിസതി ലിമൻ ഷാ. സൊല്ലു ഖബ്ലൽ മഗ്രിബ്, നിങ്ങൾ മഗ്രിബിൻ്റെ മുമ്പ് നിസ്കരിക്കുവീൻ. സൊല്ലു ഖബ്ലൽ മഗ്രിബ്, നിങ്ങൾ മഗ്രിബിൻ്റെ മുമ്പ് നിസ്കരിക്കുവീൻ എന്ന് പ്രവാചകൻ പറഞ്ഞ് മൂന്നാമതും സൊല്ലു ഖബ്ലൽ മഗ്രിബ്, മഗ്രിബിൻ്റെ മുമ്പ് നിങ്ങൾ നിസ്കരിക്കുവീൻ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം ലിമൻ ഷാ ഉദ്ദേശിക്കുന്നവരെന്നുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. ഹദീസ് സ്വഹീഹാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഗ്രിബ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ സഹാബിമാർ തങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന തൂണുകളിലേക്ക് വേഗത്തിൽ ചെല്ലുകയും അവിടെ വെച്ച് എളുപ്പം രണ്ടരക്കാലത്ത് നിസ്കരിക്കുകയും ചെയ്തിരുന്നു എന്നും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. എത്രത്തോളം വന്നാൽ മദീനയുടെ പുറത്തുനിന്ന് ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അതിനു ശേഷമുള്ള സുന്നത്താണോ ഇവർ നിസ്കരിക്കുന്നത് എന്ന് തെറ്റുധരിക്കുമാറ രൂപത്തിൽ ധാരാളം ആളുകൾ ഈ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയതായിക്കൊണ്ട് സഹാബിമാർ തന്നെ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തഹിയത്ത് അല്ലാതെ തന്നെ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ രണ്ട് റക്അത്ത് മഗ്രിബിൻ്റെ മുമ്പ് പ്രത്യേകം സുന്നത്ത് നിസ്കാരമുള്ളതായിക്കൊണ്ട് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് എല്ലാ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലും രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, ആ സുന്നത്ത് നിസ്കാരമാണ് ഈ സുന്നത്ത് എന്നും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ഒരാൾ പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാങ്ക് വിളിച്ചതിന് ശേഷം രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുവാനുള്ള അവസരമുണ്ട് എങ്കിൽ അത്തരം സാഹചര്യത്തിൽ മഗ്രിബിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്തിൻ്റെ നിയ്യത്തും അതോടൊപ്പം തന്നെ പള്ളിയിൽ കയറിയാൽ ഉടനെയുള്ള രണ്ട് റക്അത്ത് തഹിയ്യത്തിൻ്റെ നിയ്യത്തും ഒന്നിച്ച് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ നിസ്കരിക്കാവുന്നതാണ് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. hello@peaceradio.com

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശവ്വാലമ്പിളി പീസ് റേഡിയോ ചെറിയ പെരുന്നാൾ പ്രത്യേക പരിപാടികളുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. കൊച്ചുകൂട്ടുകാരുടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ആദ്യമായി കേൾക്കുന്നത് മുഹമ്മദ് ഫൈസാനെയാണ്. മുഹമ്മദ് ഫൈസാൻ നമുക്ക് വേണ്ടി ഒരു മലയാളം ഗാനമാണ് ആലപിക്കുന്നത്. ദേവദാർ യു പി സ്കൂൾ നെടിയരുപ്പ് അവിടുത്തെ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഫൈസാൻ. അപ്പോൾ മുഹമ്മദ് ഫൈസാന്റെ മലയാളം ഗാനം നമുക്കൊന്ന് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

മാഷാ ഹജ്ജിൻ്റെ കാലത്ത് എന്ന് തുടങ്ങുന്ന ഗാനമാണ് മുഹമ്മദ് ഫൈസാൻ നമുക്ക് വേണ്ടി ഇവിടെ പാടിയിട്ടുള്ളത്. നെടിയുരുപ്പ് ദേവദാർ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഫൈസാൻ. നമ്മൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ മറ്റ് സൗണ്ടുകളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. നല്ലൊരു ശാന്തമായ റൂമിലിരുന്ന് മറ്റ് ശബ്ദങ്ങളുടെ ശല്യമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് റെക്കോർഡ് ചെയ്ത് നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ അയക്കാൻ ശ്രമിക്കുക. മാഷാല്ലാ മുഹമ്മദ് ഫൈസാൻ വളരെ നന്നായി പാട്ടുപാടി. ഇനി നമുക്ക് ഈ ഒരു എപ്പിസോഡ് തുടരുകയാണ്. നമ്മുടെ ചെറിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ശവ്വാലമ്പിളി പെരുന്നാൾ പ്രത്യേക പരിപാടികളുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഇനി നമ്മൾ കേൾക്കുന്നത് ലൈക്ക ഫൈസലിൻ്റെ ഒരു ഇംഗ്ലീഷ് ഗാനമാണ്. ലൈക്ക ഫൈസൽ നമുക്ക് വേണ്ടി ഇംഗ്ലീഷ് ഗാനം ആലപിക്കും.

മാഷാല്ല, ലൈക്ക ഫൈസലാണ് നമുക്ക് വേണ്ടി ഒരു ഇംഗ്ലീഷ് ഗാനം ആലപിച്ചത്. കൊച്ചുകൂട്ടുകാരി, 7 വയസ്സ് മാത്രമുള്ള നമ്മുടെ ലൈക്ക ഫൈസൽ വളരെ മനോഹരമായി ഇംഗ്ലീഷ് ഗാനം ആലപിച്ചു. ലൈക്കക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഇനി അടുത്തതായി ഈസാ ഹനീഫിൻ്റെ ഒരു മലയാളം ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ 6 വയസ്സുള്ള കൂട്ടുകാരൻ ഈസാ ഹനീഫാണ് ഒരു മലയാളം ഗാനവുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമുക്ക് ഈസയുടെ പാട്ടൊന്ന് കേൾക്കാം.

0: മാഷാല്ലാ, കാസർഗോഡ് മണ്ണാംകുഴി ഉപ്പള സ്വദേശി നമ്മുടെ 6 വയസ്സുള്ള കൊച്ചുകൂട്ടുകാരൻ ഈസ ഹനീഫാണ് നമുക്ക് വേണ്ടി ഒരു മലയാളം ഗാനം ഇവിടെ ആലപിച്ചത്. വളരെ മനോഹരമായി ഈസ മലയാളം പാട്ട് ഗാനം ഇവിടെ ആലപിച്ചു. പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് തുടരുകയാണ്. നമ്മുടെ കൂട്ടുകാരുടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ, കഥകളും കവിതകളും അതുപോലെ തന്നെ ഇസ്ലാമിക ഗാനങ്ങളും പ്രസംഗങ്ങളുമെല്ലാം ഈ പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വലിയ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട യാത്രകളിലും മറ്റുമൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. ഏതാണെങ്കിലും നമ്മുടെ കൂട്ടുകാരുടെ ഈ പരിപാടികൾ കേൾക്കുമ്പോൾ അവരൊക്കെ നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പരിചയത്തിലുള്ള കൂട്ടുകാരെ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ പരിപാടികൾ അവതരിപ്പിക്കുക. സ്റ്റാർ ക്വസ്റ്റിലേക്ക് പ്രോഗ്രാമുകൾ അയച്ചു തരിക. നമ്മളിനി കേൾക്കുന്നത് ഹംദ മൊയ്തീൻ്റെ ഒരു മലയാളം കഥയാണ്. നെല്ലിക്കാപ്പറമ്പ് സ്വദേശിനിയായ ഹംദ മൊയ്തീൻ നെല്ലിക്കാപ്പറമ്പ് CHMLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഹംദയുടെ ഒരു മലയാളം കഥ നമുക്കൊന്ന് കേൾക്കാം.
1: പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിലെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നൊരു മനോഹരമായ കഥയാണ്, റമദാനുമായി ബന്ധപ്പെട്ടുള്ള കഥയാണ്. ഒരു പകൽ കൂടി കൊഴിഞ്ഞുപോയി. ഞാൻ എന്താണ് ജീവിച്ചത്? പുറത്തു മങ്ങിയ വെളിച്ചം പടർന്നു തുടങ്ങിയിരുന്നു. സുഹൂർ കഴിഞ്ഞ് മുറിയിലെത്തിയ അസ്ഹർ ജനാലയ്ക്കൽ തങ്ങി നിൽക്കുന്ന തണുപ്പിലേക്ക് നോക്കി. ഫോൺ സ്ക്രീനിലെ വെളിച്ചം അവന്റെ മുഖത്ത് പതിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ ചോദ്യം അവന്റെ ഉള്ളിൽ ഒരു ഭാരമായി വന്നു വീണത്. ഇതാ ഒരു പകൽ കൂടി കൊഴിഞ്ഞുപോയി. ഈ ജീവിതം കൊണ്ട് ഞാൻ എന്ത് നേടി? ഒരു രാത്രി തറാവിഹിന് ശേഷം ഇമാം ചോദിച്ചു, റമദാൻ വീണ്ടും വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ ഇത് തന്നെയോ നിങ്ങളുടെ അവസാന അവസരം? ആ വാക്കുകൾ അസ്ഹറിന്റെ മനസ്സിൽ ഇടിമിന്നലായി പതിച്ചു. അന്ന് രാത്രി അവൻ ഒരു സ്വപ്നം കണ്ടു. വിശാലമായ ഇരുട്ട്, അതിന്റെ നടുവിൽ 30 വിളക്കുകൾ. 12 വിളക്കുകൾ ഇതിനകം അണഞ്ഞിരിക്കുന്നു, ബാക്കി വിളക്കുകൾ ദുർബലമായി വിറയ്ക്കുന്നു. അണന ദിവസങ്ങളിൽ നീ എന്ത് സമ്പാദിച്ചു? സമയം നിനക്ക് നൽകിയ നിധി എവിടെയാണ്? ആ ചോദ്യം അവന്റെ ഹൃദയം തുളച്ചു കടന്നു. അസ്ഹർ ഉണർന്നു. ആ ചോദ്യം ഇപ്പോഴും അവന്റെ ഉള്ളിൽ മുഴങ്ങുകയായിരുന്നു. ഫജറിന്റെ സമയം അടുക്കുന്നു. അവൻ വുളു എടുത്ത് നമസ്കരിച്ചു. സജ്ദയിൽ നെറ്റി നിലത്ത് തൊട്ടപ്പോൾ അവന്റെ അഹങ്കാരവും മടിയും തകർത്തു. അല്ലാഹുവേ, ബാക്കി വിളക്കുകൾ ഇരുട്ടാകരുതേ. അന്നേ ദിവസം മാറ്റം തുടങ്ങി. പ്രചാരണമില്ല, പ്രഖ്യാപനമില്ല, പക്ഷേ ഉള്ളിൽ ഒരു യുദ്ധം. ഫോണിനോടുള്ള പോരാട്ടം, മടിയോടുള്ള പോരാട്ടം, നാളെ എന്ന വാക്കിനോടുള്ള പോരാട്ടം. പ്രതിദിനം കുറച്ചു ഖുർആൻ, പക്ഷേ ആ കുറവ് അവന്റെ ഹൃദയം ചെത്തിത്തുടങ്ങി. 5 സമയ നമസ്കാരം, പക്ഷേ ആ സ്ഥിരത അവന്റെ ആത്മാവിനെ ഉയർത്തി തുടങ്ങി. ദുആ, പക്ഷേ ആ ദുആയിൽ അവൻ തന്റെ ദൗർബല്യം സമ്മതിച്ചു. റമദാൻ അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ ദിവസങ്ങൾ മാത്രം പോയിട്ടില്ലെന്നും തന്റെ ഉള്ളവും മാറുകയാണ് എന്നും, റമദാൻ ഒരു മാസം മാത്രം അല്ലെന്നും, അതൊരു ആത്മപരിശോധനയുടെ നിമിഷം കൂടിയാണെന്ന് അസ്ഹർ മനസ്സിലാക്കി. ദീൻ റമദാനിൽ മാത്രം കത്തുന്ന ഒരു വിളക്കാകരുതെന്നും അവൻ മനസ്സിലാക്കിയിരുന്നു. ഈദ് അടുത്തെത്തുന്ന ഒരു രാത്രി അവൻ ആകാശത്തെ നോക്കി നിന്നു. ചില വിളക്കുകൾ എന്നേക്കുമായി അണഞ്ഞു, ചിലത് ഇപ്പോഴും വിറച്ചു കത്തുന്നു. അവൻ മൃദുവായി ചോദിച്ചു, റമദാൻ കഴിഞ്ഞാൽ ഞാൻ ഈ വെളിച്ചം കാത്തു സൂക്ഷിക്കുമോ? ആ ചോദ്യം അവനെ അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും അവന്റെ ഹൃദയത്തെ നിശബ്ദമായി സ്പർശിക്കുകയും ചെയ്തു. അത് ഒരു ഭയം ആയിരുന്നില്ല, അത് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. റമദാൻ പുണ്യം പൂക്കുന്ന ഒരു മാസമാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. പക്ഷേ ദീൻ ഒരു മാസത്തിനുള്ളതല്ലെന്ന് ഇപ്പോൾ അവൻ മനസ്സിലാക്കി. ആകാശത്ത് ചന്ദ്രൻ മന്ദമായി നീങ്ങിക്കൊണ്ടിരുന്നു. സമയം മുന്നോട്ടു പോകുന്നു. അസ്ഹർ ശാന്തമായി നിന്നു. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളാണ് അവന്റെ യഥാർത്ഥ മറുപടി. കൂട്ടുകാരെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാല്ലാ, റമദാനുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരി ഹംദ മൊയ്തീൻ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു കഥയാണ് ഹംദ മൊയ്തീൻ, നല്ലൊരു മെസ്സേജുള്ള കഥയാണ് ഹംദ മൊയ്തീൻ ഇവിടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ ഇനിയും നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ വരേണ്ടതുണ്ട്. നമ്മൾ മാഷാല്ല അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ഇനി ഹാദിയ ഷെഫീഖാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഹാദിയ ഷെഫീഖ്, എടവനക്കാട് HI HSS, അവിടുത്തെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എടവനക്കാട് സ്വദേശിനിയായ ഹാദിയ ഷെഫീഖിൻ്റെ ഇസ്ലാമിക ഗാനമാണ് നമ്മളിനി കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും.

തരുവിരിയാഹദേ. ഇതോ വിധം ഫലസ്തീനുണ്ടൊരു പുരിയുടെ കഥാനമൊളിയാം. ഇതോ വിധം ഫലസ്തീനുണ്ടൊരു പുരിയുടെ കഥാനമൊളിയാം. ചിതമിതു ബിരുത്തിടങ്കതനമതേറി പതീതു സുലൈമാനാർഷതിലേറി. ചിതമിതു ബിരുത്തിട

0: മാഷാല്ലാ, ഹാദിയ ഷെഫീഖാണ് നമുക്ക് വേണ്ടി ഒരു ഇസ്ലാമിക ഗാനം അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് ഇവിടെ പാടിയിട്ടുള്ളത്. ഇവിടെ ഹാദിയ ഷെഫീഖ് 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എടവനക്കാട് HI HSSലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹാദിയ. വളരെ മനോഹരമായി ഒരു മാപ്പിളപ്പാട്ട് ഇവിടെ ആലപിച്ചു. ഏതാണെങ്കിലും നമുക്ക് വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മെ കാത്തിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരുടെ പ്രസംഗം, കഥ, കവിത അങ്ങനെ തുടങ്ങി ഒട്ടേറെ കലാപ്രകടനങ്ങൾ ഇനിയും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ വ്യത്യസ്തങ്ങളായ എപ്പിസോഡുകൾ ഒരുപക്ഷെ ഈ ഒരു പെരുന്നാളിൻ്റെ ഭാഗമായി തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഇനി നമ്മൾ കേൾക്കുന്നത് അമ്ന അബൂബക്കറിനെയാണ്. കണ്ണൂർ ചെറുപുഴ സ്വദേശിനിയാണ് അമ്ന അബൂബക്കർ. JMUP സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഒരു മലയാളം ഗാനവുമായാണ് അമ്ന അബൂബക്കർ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. അമ്നയുടെ മലയാളം ഗാനം നമുക്കൊന്ന് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മാഷാ അല്ലാ, വളരെ മനോഹരമായ ഒരു ഇസ്ലാമിക് ഗാനമാണ് അമ്ന അബൂബക്കർ നമുക്ക് വേണ്ടി ഇവിടെ പാടിയിട്ടുള്ളത്. നമ്മുടെ പൂർവികരുടെ ത്യാഗങ്ങളുടെ ചരിത്രമായി ഇറക്കിക്കൊണ്ടുള്ള ആ ചരിത്രം പറയുന്ന ഒരു ഗാനമായിരുന്നു അമ്ന ഇവിടെ നമുക്ക് വേണ്ടി പാടിയിട്ടുള്ളത്. കണ്ണൂർ ചെറുപുഴ സ്വദേശിനിയായ അമ്ന JM UP സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് പരിപാടി തുടരുമ്പോൾ ഇനി നമ്മൾ കേൾക്കുന്നത് സുഹ അബ്ദുൽ മജീദ് സി. സുഹയുടെ ഒരു ഇസ്ലാമിക ഗാനമാണ്. അടക്കാപുത്തൂർ AUP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സുഹ അബ്ദുൽ മജീദ്. സുഹയുടെ ഇസ്ലാമിക ഗാനം നമുക്കൊന്ന് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മാഷാല്ല, സുഹ അബ്ദുൽ മജീദ് അവതരിപ്പിച്ച ഒരു ഇസ്ലാമിക ഗാനമാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത്. അടക്കാപുത്തൂർ AVP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സുഹ. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് പരിപാടി തുടരുകയാണ്. പെരുന്നാൾ, ചെറിയ പെരുന്നാൾ പ്രത്യേക പരിപാടി ശവ്വാലമ്പിളിയുടെ ഭാഗമായുള്ള നമ്മുടെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഉൾക്കൊള്ളിച്ച സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് തുടരുമ്പോൾ ഇനി നമ്മൾ കേൾക്കുന്നത് ഒരു അറബി ഗാനമാണ്. പൂനൂർ സ്വദേശി ഫലാഹ് അബ്ദുള്ള CP ആണ് നമുക്ക് വേണ്ടി അറബി ഗാനം ആലപിക്കുന്നത്. പൂനൂർ GM UPSലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫലാഹ് അബ്ദുള്ള. അപ്പോൾ ഫലാഹിൻ്റെ അറബി ഗാനം നമുക്കൊന്ന് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും.

0: മാഷാല്ലാ, ഫലാ അബ്ദുള്ള പാടിയ അറബി ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. പൂനൂർ സ്വദേശിയായ ഫലാ അബ്ദുള്ള പൂനൂർ ജി എം യു പി എസിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് പരിപാടി തുടരുമ്പോൾ ഇനി നമ്മളൊരു മലയാളം ഗാനമാണ് കേൾക്കുന്നത്. അറുവ മറിയമാണ് മലയാളം ഗാനവുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. പെരുമ്പാവൂർ അറക്കാപ്പടി അവിടുത്തെ സ്വദേശിനിയായ അറുവ മറിയം അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിലെ കൊച്ചുകൂട്ടുകാരിയാണ്. അറുവ മറിയം നമുക്ക് വേണ്ടി മലയാളം ഗാനം ആലപിക്കുകയാണ്. നമുക്കൊന്ന് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും. ഒട്ടേ

മാഷാല്ലാ, നമ്മുടെ കൊച്ചു കൂട്ടുകാരി അറിവാമറിയം വളരെ മനോഹരമായി നമ്മളൊക്കെ പലപ്പോഴായി കേട്ട ഒരു പാട്ട്, ഒരു ഇസ്ലാമിക ഗാനമാണിപ്പോൾ ഇവിടെ പാടിയിട്ടുള്ളത്. പെരുമ്പാവൂരിലെ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിലെ കൊച്ചു കൂട്ടുകാരിയാണ് നമ്മുടെ അറിവാമറിയം. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി നമ്മളൊരു അറബി ഗാനമാണ് കേൾക്കുന്നത്. പോനൂർ സ്വദേശിയായ മുഹ്സിനാണ് നമുക്ക് വേണ്ടി അറബി ഗാനം പാടുന്നത്. അവിടുത്തെ ജി എം യു പി സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹ്സിൻ. അപ്പോൾ മുഹ്സിൻ്റെ അറബി ഗാനം നമുക്കൊന്ന് കേൾക്കാം.

0: മാഷാല്ലാ, മൂസിൻ്റെ ഒരു അറബി ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. വളരെ മനോഹരമായി മൂസിന് പാടി. പൂനൂരിലെ ജി എം യു പി സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമ്മുടെ കൊച്ചുകൂട്ടുകാരൻ മൂസിൻ. അടിപൊളിയായിട്ട് പാട്ട് പാടി. ഇനിയും ഇതുപോലെ പ്രോഗ്രാമുകൾ, പിന്നെ ഗാനങ്ങളൊക്കെ പാടി നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് പോലെയുള്ള പീസ് റേഡിയോ പരിപാടികളിലേക്ക് അയക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കുന്നത് ഒരു ഇസ്ലാമിക ഗാനമാണ്. മലപ്പുറം തിരൂർ കൂട്ടായി എ ആർ ബീച്ചിൽ നിന്നുള്ള ഫർഹാന, അവിടുത്തെ പി കെ ടി പി എം യു പി സ്കൂൾ, കൂട്ടായി വാടിക്കലുള്ള പി കെ ടി പി എം യു പി സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫർഹാന. ഫർഹാന നമുക്ക് വേണ്ടി ഒരു ഇസ്ലാമിക ഗാനമാണ് ആലപിക്കുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും.

0: മാഷാ അല്ലാ, ഫർഹാന പാടിയ ഒരു മാപ്പിളപ്പാട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ അവസാന പരിപാടിയായി കേട്ടത്. മലപ്പുറം തിരൂർ കൂട്ടായി എ ആർ ബീച്ചിൽ നിന്നുള്ള ഫർഹാന, അവിടുത്തെ കൂട്ടായി വാടിക്കലുള്ള പി കെ ടി പി എം യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഫർഹാനക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മൾ അടിപൊളിയായിട്ട് ഇസ്ലാമിക ഗാനം നമുക്ക് വേണ്ടി പാടി. നമ്മുടെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ധാരാളം കൂട്ടുകാർ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ ഈ ഒരു എപ്പിസോഡിൽ അവതരിപ്പിച്ചു. പാട്ടായും കഥയായും പ്രസംഗമായും വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നമ്മുടെ കൂട്ടുകാരിവിടെ അവതരിപ്പിച്ചു. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും നമ്മുടെ ധാരാളം കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാനുണ്ട്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ മറ്റു എപ്പിസോഡുകളിൽ നമുക്കത് കേൾക്കാം. എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കും, ഈയൊരു ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ വയ്ക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.
1: പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. അൻസാറുസുന്ന ചങ്കുവെട്ടിയിൽ അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ നിർവഹിച്ച ജുമാ ഖുതുബയാണ് ഇന്നത്തെ അൽമിംബറിലൂടെ നാം കേൾക്കുന്നത്.
2: نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اتقوا الله يا عباد الله نامك ജീവിതത്തിൽ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുടെ സാമീപ്യം ഇഷ്ടപ്പെടുന്നവരാണ്. അവരെന്തെങ്കിലും ആവശ്യം പറഞ്ഞു വിളിച്ചാൽ ആ വിളി കേട്ട് പെട്ടെന്ന് തന്നെ മറുപടി നൽകാനും ശ്രദ്ധിക്കുന്നവരാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന

0: ഈ നിലപാടുള്ള നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ ഏറ്റവും ആദരവ് നൽകിയാണ് മനുഷ്യരെന്ന നാമെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. വലക്കത് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ഏറെ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയും ചെയ്തു. ഈ ജീവിതം നമുക്ക് കനിഞ്ഞു നൽകിയ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നതിൽ നാം എവിടെ നിൽക്കുന്നു എന്നാണ് നാം ആലോചിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ പറയുമായിരുന്നു, ലബ്ബൈക് ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ, അള്ളാഹുവേ നിന്റെ വിളിക്കിത ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. യഥാർത്ഥ ജീവിതം പരലോകത്തെ ജീവിതമാണ് എന്ന് അതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്യും. ഇമാം ബൈഹഖി റഹിമഹുല്ലാ ഈ ലഫ്ളിനെക്കുറിച്ച് പറഞ്ഞത്, ആദിഹി കലിമത്തുൻ സദറത് മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അൻഉമി ഹാലിഹി യൗമൽ ഹജ്ജ് അറഫ വഫി അഷദ്ദി ഹാലിഹി യൗമൽ ഖന്ദഖ്. രണ്ട് സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ വന്നു. ഒന്ന്, ഏറ്റവും നല്ല സന്തോഷകരമായി ഒട്ടേറെ അനുയായികൾ കൂടെയുള്ള തൻ്റെ ഹജ്ജിൻ്റെ സമയം അറഫയിൽ വെച്ചൊരിക്കൽ ലബ്ബൈക് ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ, അള്ളാഹുവേ നിന്റെ വിളിക്കുക ഞാൻ ഉത്തരം നൽകുന്നു, യഥാർത്ഥ ജീവിതം പരലോകത്താണ്. മറ്റൊരു സന്ദർഭം ഖന്ദഖിൻ്റെ ദിവസം, കഴിക്കാൻ ഭക്ഷണമില്ല, ഒന്നുമില്ല, പട്ടിണിയാണ്, പ്രയാസങ്ങളാണ്, ശത്രുവിഭാഗങ്ങളൊക്കെ ഒന്നിച്ചു നേരിട്ട യുദ്ധം ഖന്ദഖ് യൗമുൽ അഹ്സാബ്. ആ സന്ദർഭത്തിലും റസൂലുള്ള പറഞ്ഞു, ലബ്ബൈക് ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ. ഇത് സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ ഒരു പ്രഖ്യാപനമാണ്. ഒരിക്കൽ റസൂലുള്ള ചോദിക്കപ്പെട്ടു, അയ്യുൽ ഹജ്ജ് അഫ്ലൽ, പ്രവാചകരെ ഹജ്ജിലേതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ്? അതിന് റസൂലുള്ള നൽകിയ മറുപടി, അൽ അജ്ജു വസ്സജ്ജു, അജ്ജ് അയിനാണ്, അൽ അജ്ജു വസ്സജ്ജു, ഏറ്റവും ശ്രേഷ്ഠകരമായ ഹജ്ജ്, അൽ അജ്ജു വസ്സജ്ജു. എന്താണ് അജ്ജ്? ഹുവ റഫ്ഉ സൗതി ബിത്തൽബിയ, തൽബിയത്ത് ഉറക്ക പ്രഖ്യാപിക്കലാണ് അജ്ജ്. എന്താണ് സജ്ജ്? ഇസാലത്തു ദമിൽ ഹദായ, ഹജ്ജിൽ അറുക്കപ്പെടുന്ന ബലിമൃഗങ്ങൾ അവയുടെ രക്തമൊഴുക്കലാണ് സജ്ജ് എന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ ജീവിതത്തിൽ റബ്ബിന് ഉത്തരം നൽകി അവന് മാത്രം ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ടാണല്ലോ ഒരു സത്യവിശ്വാസിയുടെ എന്നുമുള്ള പ്രഖ്യാപനം, ഖുൽ ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഇത് നമ്മുടെ ഒരു പ്രതിജ്ഞയാണ്. എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ ജീവനം, എൻ്റെ മരണം റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ്. അവന് യാതൊരു നിലക്കുള്ള പങ്കുകാരുമില്ല. ഇതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അത് പ്രഖ്യാപിക്കുന്ന ഒന്നാമത്തെ മുസ്ലിം ഞാനാണ് എന്നാണ് അതിൻ്റെ പ്രഖ്യാപനം. ഉംറ എന്ന കർമ്മം നിർവഹിക്കാൻ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ വിശുദ്ധ കഅബാലയം കാണുന്നതുവരെയും ഹജ്ജ് കർമ്മങ്ങളിൽ പ്രവേശിക്കുന്ന ഒരു ഹാജി ജംറകളിൽ എറിയുന്നതുവരെയും അധികരിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. അതൊന്ന് മനസ്സിലൊന്ന് ആവർത്തിച്ചു നോക്കിയാൽ അത് ഏറെ ചൊല്ലാൻ നമ്മളൊക്കെ ഇഷ്ടപ്പെടും. ഹജ്ജ് ഉംറ കർമ്മങ്ങളിൽ അതിൽ മുഴുകുന്ന ഓരോരുത്തരും അത് അധികരിപ്പിക്കണമെന്നതാണ് പ്രവാചക ചര്യ. ഇതിലൂടെ എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്? അള്ളാഹുവിൻ്റെ വിളിക്ക് അടിമ നൽകുന്ന സമ്പൂർണമായ മറുപടിയാണ് തൽബിയത്ത്. മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം ബോധ്യപ്പെടുത്തി അവൻ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് തൽബിയത്ത്. തൻ്റെ ജീവിതം മുഴുവൻ അള്ളാഹുവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന അംഗീകാരമാണ് തൽബിയത്ത്. അതോടൊപ്പം നാം തിരിച്ചറിയേണ്ടത് അഅ്ലമുമാ അമറല്ലാഹു ബിഹി അത്തൗഹീദ് വഅഅ്ലമുമാ ഉസ്യ ബിഹി അശ്ശിർക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും മഹത്തരമാണ് തൗഹീദ് എന്നത്. അള്ളാഹുവിനെ ധിക്കരിച്ച് ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മകളിൽ ഏറ്റവും ഗൗരവമേറിയ ശിർക്ക് തിന്മയാണ് ശിർക്ക്. ആ തൗഹീദിൻ്റെ പ്രഖ്യാപനം തൽബിയത്തിലുണ്ട്. ആ ശിർക്കിനെതിരെ ഞാൻ നിലകൊള്ളുന്നു എന്നതും തൽബിയത്തിലുണ്ട്. അതാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവേ നിന്റെ വിളിക്കിത ഞാൻ ഉത്തരം നൽകുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്, എല്ലാ സ്തുതിയും എല്ലാ അനുഗ്രഹങ്ങളും നിനക്കാണ്, എല്ലാ അധികാരവും നിനക്കാണ്. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. മക്കയിലെ മുശ്രിക്കുകളും ഹജ്ജ് നിർവഹിക്കാൻ വന്നു മക്കയിലേക്ക്, കഅബയുടെ അടുത്തേക്ക്. അവരും തൽബിയത്ത് ചൊല്ലിയാണ് വന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഇല്ലാ ലാ ശരീക ലക്, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അവരെ തൽബിയത്ത് അങ്ങനെയാണ്. ആദ്യം തൗഹീദ്, പിന്നെ ആ പറഞ്ഞ തൗഹീദിന് നേരെ എതിര് പറയാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കേൾക്കുകയാണ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക്. അതിൻ്റെ കൂടെ പറയുന്നതോ ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, നിനക്കൊരു പങ്കുകാരനുമില്ല, നിനക്കുത്തരം നൽകിയാണ് ഞങ്ങൾ വന്നത്, പക്ഷേ നിനക്കൊരു പങ്കുകാരനുണ്ട്. തംലികുഹു വമാ മലക, ആ പങ്കുകാരനെ ഉടമപ്പെടുത്തിയത് നീയാണ്. ആ പങ്കുകാരന് എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ നിന്റേതാണ്. നോക്കൂ നിങ്ങൾ, പച്ചയായ ശുർക്ക്. ഈ ശുർക്ക് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് ഖേദകരം. അതിനെതിരിലാകണം തൽബിയത്തുരുവിടുന്ന ഓരോരുത്തരും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. നോക്കൂ നിങ്ങൾ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ഒരു മുസ്ലിം പറയുമ്പോൾ ആ മുസ്ലിമിനും അല്ലാഹുവിനും ഇടയിൽ ഒരാളുമില്ല. ഒരാളുമില്ല എന്ന് പറഞ്ഞാൽ ലാ നബിയുൻ മുർസൽ, അല്ല നിയോഗിച്ച ഒരു നബിയില്ല. ഓല മലക്കുൻ മുഖറബ്, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മലക്കില്ല. വല ഷഹീദുൻ, ഒരു ഷഹീദില്ല. വല വലിയുൻ, ഒരു വലിയുമില്ല. വല സോലിഹുൻ, സജ്ജനങ്ങളിൽപ്പെട്ട ഒരാളുമില്ല. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് വിളിക്കുമ്പോൾ ആ മുസ്ലിമിനും അള്ളാഹുവിനോടല്ലോ അവൻ വിളിച്ചു പറയുന്നത്. ആ അള്ളാഹുവിനുമിടയിൽ മധ്യവർത്തികളില്ല, പങ്കുകാരില്ല, ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടമില്ല, അള്ളാഹുവല്ലാത്ത ഒരാളോട് നേരിട്ടുള്ള പ്രാർത്ഥനയുമില്ല. മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാര ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം കഴിഞ്ഞാൽ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഹമലത്തുൽ അർശി വമൻ ഹൗലഹു, ഹർഷ് വഹിക്കുന്ന മലക്കുകളും ആ അർശിനു ചുറ്റും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളുമാണ്. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനാര അഫ്ളുൽ ബഷർ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരു പോലുമില്ല ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഫളലൻ അൻ ഗൈരിഹിം, എന്നിട്ടല്ലേ അതിന് താഴെയുള്ളവർ. ഇങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ അഖീദ ശരിയാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കൂടെ പലരുമുണ്ട് എന്നതാണ് ശുർക്ക്. അള്ളാഹിൻ്റെ കൂടെ ഇന്നോലുണ്ട് ഇന്നോലുണ്ട്, അവർക്ക് ഇന്ന കഴിവുകളുണ്ട് എന്ന് സമർത്ഥിക്കുന്നത് പച്ചയായ ശുർക്കാണ്. ആ ശുർക്കിനെതിരിലാണ് ഒരു വിശ്വാസി തൽബിയത്ത് ഉരിവിടുമ്പോൾ ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹ് പറയാൻ പറഞ്ഞു, ഖുൽ ഇൻ കാന ലിർറഹ്മാനി വലദുൻ ഫഅന അവ്വലുൽ ആബിദീൻ. റഹ്മാനായ അള്ളാഹുവിന് ഒരു സന്താനമുണ്ടെങ്കിൽ ആ സന്താനത്തെ ആരാധിക്കുന്ന, ആ സന്താനത്തോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒന്നാമൻ ഞാനാകുമെന്ന് മുഹമ്മദ് നബിയെ അവരോട് പറയൂ. പക്ഷേ ആ റബ്ബിന് സന്താനമില്ല, ആ റബ്ബിന് കൂട്ടുകാരില്ല, ആ റബ്ബിന് ഒരു പങ്കാളിയുമില്ല. ഇതാണ് തൗഹീദിന്റെ കാതൽ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. എന്തുകൊണ്ടാണ്? അവനാണ് അധികാരം, അവനാണ് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്നത്. വമാ ബികും മിൻ നിഅമതിൻ ഫമിൻ അല്ലാഹ്, നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ ചെറുതാവട്ടെ വലുതാവട്ടെ, വാസ്ബഖ അലൈക്കും നിഅമഹു ളാഹിറത്തും വബാത്തിന, നിങ്ങൾ കണ്ടനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്, നിങ്ങൾ കാണാതെ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളൊക്കെ കൊട്ടിത്തന്നവനാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് ഇന്നൽ ഹംദ, എല്ലാ സ്തുതിയും അവന് മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി വഅശിയൻ വഹീന തുൽഹിറൂൻ, അവനാണ് ആകാശങ്ങളിലും ഭൂമിയിലും എല്ലാ സ്തുതിക്കും അർഹൻ അവനാണ്. വഅശിയൻ വഹീന തുൽഹിറൂൻ, വൈകുന്നേരങ്ങളിലും ഉച്ച തിരിയുന്ന സമയങ്ങളിലൊക്കെ അവനാണ് സർവസ്തുതിയും. വസബ്ഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, ഒമിൻ ആനാ ഇല്ലയിലി, രാത്രിയുടെ യാമങ്ങളിൽ, ഫസബ്ഹ് അത്രാഫന്നഹാരി, പകലിന്റെ അറ്റങ്ങളിൽ നീ നിന്റെ റബ്ബിനെ സ്തുതിച്ച് അവനെ പ്രകീർത്തിച്ച് അവനെ എഴുബാരത്തിൽ മുഴുകണം. ലഅല്ലക തർലാ, എന്നാൽ ആ അള്ളാന്റെ തൃപ്തി നേടി നിനക്ക് ഇവിടെ ജീവിക്കാം, അങ്ങനെ മരിക്കാം. അതിനാണ് ഒരു വിശ്വാസി തയ്യാറാകേണ്ടത്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും എല്ലാ സമയങ്ങളിലും അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകുക എന്ന തൽബിയത്തിന്റെ സന്ദേശം, അത് ഹജ്ജ് ഉംറ നിർവഹിക്കുന്നവർ ആ തൽബിയത്തിന്റെ പ്രഖ്യാപനം കൂടുതൽ നിർവഹിക്കുന്നു. അത് നിർവഹിക്കാൻ ബാധ്യതയില്ലാത്തവരുണ്ടാകാം, സാമ്പത്തിക ശേഷിയില്ലാത്തവർ, അവിടെ എത്തിപ്പെടാൻ കഴിയാത്തവർ, ഇനി നിർവഹിക്കാനുള്ളവർ, അവർക്കൊക്കെ എല്ലാവർക്കും നിർവഹിക്കാനുള്ളവരും നിർവഹിക്കാൻ ബാധ്യതയില്ലാത്തവരുമൊക്കെ തൽബിയത്തിന്റെ ആദർശമാണ് ജീവിതത്തിൽ അള്ളാഹുവിന് സമർപ്പിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിളി ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നാം കേൾക്കുക. ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറഞ്ഞൊരു കാര്യം, റായിത്തു അജൂസൻ തതവല്ലഹു ഖബ്ല ളുഹ്രി ബിദഖായിക, ളുഹ്റിന്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ ളുഹ്റിന് വേണ്ടി ഒലുവെടുക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീയെ ഞാൻ ഒരിക്കൽ കണ്ടു. ഫസഅൽതുഹ, ഞാൻ അവരോട് ചോദിച്ചു, ഹൽ അദ്ദൻ, അല്ല ബാങ്ക് കൊടുത്തോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞത്, അന അദ്ഹബു ഇലല്ലാഹി ഖബ്ല അൻ യുനാദീനി, ഞാൻ അള്ളാഹുവിലേക്ക് പോവുകയാണ് അവൻ എന്നെ വിളിക്കുന്നതിന് മുമ്പ്. നോക്കൂ, നിങ്ങൾ ഒരുപക്ഷെ ഐഹിക ജീവിതത്തിൽ ഒരു വിനോദത്തിൽ ഏർപ്പെടാൻ, അല്ലെങ്കിൽ ഒരു കളി കാണാൻ, ഒരുപക്ഷെ കളിയുടെ സമയം നിശ്ചയിച്ച് അതിൻ്റെ മണിക്കൂറുകൾ മുമ്പ് ആ കളി കാണാൻ കാത്തിരിക്കുന്നവരാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നവർ. ദുനിയാവിലെ ഒരു കാര്യം ലഭിക്കാൻ ഒരുപക്ഷെ ഇന്ന സമയത്താണ് ആ കാര്യം വിതരണം ചെയ്യുക എന്നറിഞ്ഞാലും അതിൻ്റെ മണിക്കൂറുകൾ മുമ്പ് ക്യൂവിൽ നിൽക്കുന്നവരാണ് ഞാനും നിങ്ങളും. അള്ളാഹുവിന്റെ വിളി വരുന്നതിന് മുമ്പ്, ഹയ്യ അല സ്വലാ ഹയ്യ അലൽ ഫലാ എന്ന വിളി കേൾക്കുന്നതിന് മുമ്പ് തന്നെ ആ വിളിക്ക് വേണ്ടി ഒരുങ്ങുന്ന എത്ര പേരുണ്ട്! ഇങ്ങനെ നമസ്കാരത്തിന് ഒരു ദിവസം എത്ര തവണ നാം വിളി കേൾക്കുന്നു! ആ വിളിക്ക് ഉത്തരം ചെയ്യാനുള്ള ബാധ്യത എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിലും നമുക്കുണ്ട് എന്ന് തിരിച്ചറിയാൻ തൽബിയത്തിന്റെ സന്ദേശം കേൾക്കുന്ന ഈ സദസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫഫിറു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിറസൂലി ഇദാ ദഅക്കും ലിമാ യുഹയീക്കും, നിങ്ങൾക്ക് നല്ല ജീവസ്സുറ്റ സന്ദേശങ്ങളിലേക്ക് അള്ളാഹും റസൂലും വിളിക്കുമ്പോൾ അതിന് ഉത്തരം ചെയ്യൂ എന്നാണ് അള്ളാഹ് വിശ്വാസികളോട് പറഞ്ഞത്. ആ ഉത്തരം ചെയ്യുന്നതിൽ അള്ളാഹുവിന് ഒരു പങ്കുകാരനുമില്ല. ഞാനും അല്ലാ എന്ന് പറഞ്ഞാൽ മധ്യവർത്തികളില്ലാത്ത, ഇടയാളന്മാരില്ലാത്ത, ഹക്കജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടമില്ലാത്ത തൗഹീദിന്റെ ശുദ്ധ മായ കാതൽ തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കണം. അതിലാണ് ഇഹപര വിജയം എന്ന് നാം അറിയുക. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ. ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ചെറിയ ഒരു അധ്യായമാണെങ്കിലും വലിയ മഹത്തായ സന്ദേശങ്ങൾ ആ അധ്യായത്തിൽ അടങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഹൗലുൽ കൗസർ ഏറ്റവും മഹത്തായ അനുഗ്രഹം. ഹൗലുൽ കൗസറിന് അൽ ഖൈറുൽ കസീർ, ജീവിതത്തിൽ ലഭിച്ച ഒട്ടേറെ നന്മകൾ, അനുഗ്രഹങ്ങൾ ആ കൗസറിന് അങ്ങനെയും വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ലഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അതിനാൽ നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുകയും വൻഹർ നീ ബലി അറുക്കുകയും ചെയ്യുക. നമസ്കാരത്തിൻ്റെ കൂടെ നമ്മളൊക്കെ അത് എണ്ണി പറയുന്നുണ്ട്, ഇന്ന സ്വലാത്തി വനുസുഖി, ഇത് പറയാത്ത ആരുമില്ല. എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മങ്ങളും അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ മൻ കാന ലഹു സഅതുൻ വലം യുലഹി ഫലാ യഖ്റുബന്ന മുസല്ലാന, സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും ബലി അറുക്കാത്തവർ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് വരരുത്, അടുക്കരുത് എന്നാണ് കൽപ്പനയുള്ളത്. നമ്മുടെ സാമ്പത്തിക ശേഷി നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. ബലി അറുക്കുന്ന കാര്യത്തിൽ അള്ളാഹു ആടല്ലാത്ത മൃഗങ്ങളിൽ ഏഴുവരെ ഷെയർ ചെയ്യാനും പറഞ്ഞു. ആ ഷെയർ ചെയ്യാൻ കൽപ്പിച്ചതെന്താ, പരമാവധി ആളുകൾ ബലിയറുക്കണം എന്നതുകൊണ്ടാണ്. നമ്മുടെ കൈകളിലുള്ള ഫോണുകൾ, നാം ധരിച്ച വസ്ത്രങ്ങൾ, നാം ധരിച്ച ഷൂ ചെരുപ്പ്, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ വസ്തുക്കൾ, അതൊക്കെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ നമുക്ക് മറുപടി കിട്ടും. നമ്മുടെ മനസ്സ് നമ്മോട് പറയും, ഞാൻ ബലിയറുക്കണോ വേണ്ടേ? നമ്മൾ ഓടിക്കുന്ന വാഹനം അതിൻ്റെ എണ്ണ തീരാറായി എന്ന് ആകുമ്പോഴേക്ക് നമ്മൾ എണ്ണടിക്കും, വില കൊടുത്ത് എണ്ണടിക്കും. ഫോണിൽ റീചാർജ് ചെയ്യാൻ അത് അവസാനിക്കാൻ കാത്തു നിൽക്കാറില്ല പലരും. ഇതൊക്കെ നിത്യോപയോഗ വസ്തുക്കളാണ്, ആവശ്യങ്ങളാണ്. ഞാനും നിങ്ങളും ഒരുപോലെ ഈ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാണ്. അള്ളാഹു പറയുന്നു, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കണം, സമ്പത്തുള്ളവനെ ബലിയറുക്കണം എന്ന് പറയുമ്പോൾ ആ കൽപ്പനയ്ക്ക് എതിരാവാൻ പാടില്ല എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈദുൽ അൽഹയോടനുബന്ധിച്ച് ബലികർമ്മം എന്ന ഏറ്റവും വിശുദ്ധമായ സുന്നത്തുൻ മുഅക്കദ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച ഈ ആരാധനയിൽ കൂടി എല്ലാവരും പങ്കാളിയാകണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സാമീപ്യം ഈ ഐഹിക ജീവിതത്തിൽ നേടിയെടുക്കുകയും എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും റബ്ബിൻ്റെ തൃപ്തിയും സാമീപ്യവും നേടിയെടുത്ത് മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹു വൽ അംവാത്. അല്ലാഹുമ്മ ലാ തദഉ ലനാ ദംബൻ ഇല്ലാ ഗഫർത, വലാ ദൈനൻ ഇല്ലാ ഖളൈത, വലാ മരീളൻ ഇല്ലാ ശഫൈത, വലാ മയ്യിതൻ ഇല്ലാ റഹിംത, വലാ ബലാഅൻ ഇല്ലാ റഫഅത. അല്ലാഹുമ്മ ഇഷ്ഫി മർലാനാ വമർലൽ മുസ്ലിമീൻ. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. ربنا تقبل منا وتب علينا انك انت التواب الرحيم. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين. قوموا الى صلاه.
1: ما شاء الله بارك الله فيكم. نام ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ അൻസാറു സുന്ന ചങ്കുവെട്ടിയിൽ അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഹൃദയം വിളിക്കുന്ന വിളി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു മഹാനായ സഹാബി വര്യന്റെ ഒരു ചെറിയൊരു ചരിത്രമാണ് ഇവിടെ പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്.
4: തീർച്ചയായും
3: നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമായിരിക്കാം ബിഅറു മഅ്ഊന സംഭവം. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരികളായിട്ടുള്ള 70 സഹാബാക്കൾ, അഹ്ലു സുഫത്തിൻ്റെ 70 ആളുകളെ നജദ് പ്രദേശത്തെ, ഇന്നത്തെ റിയാദ് ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്തുള്ള ഒരു കിണറിൻ്റെ സമീപം വച്ച് 70 ആളുകളെയും വധിച്ചു കളഞ്ഞ ഒരു സംഭവമാണ് ബിഅറു മഅ്ഊന എന്ന് പറയുന്നത്. അപ്പോൾ ആ ചരിത്ര സംഭവങ്ങൾ പൂർണ്ണമായിട്ടും വിശദീകരിക്കുകയല്ല, മറിച്ച് ഒരു പ്രമുഖനായ ഒരു സഹാബി പറ്റിയുണ്ട് ആ കൂട്ടത്തിൽ. ഹറാമു ബിൻ മിൽഹാൻ എന്ന് പറയുന്ന സഹാബിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രസിദ്ധനായ സഹാബിയായിട്ടുള്ള അബൂ തൽഹ റളിയല്ലാഹുവിൻ്റെ അളിയനാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ അമ്മാവനാണ്. അപ്പോൾ ഈ നിയോഗിക്കപ്പെട്ട സംഘത്തിലെ ഈ 70 ആളുകളെ നജദിൽ ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത്. ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ ഈ സംഘം ഇവിടെ നജദിലെത്തി. ആ നജദിലെ ഗോത്രത്തലവനായ ആമിറു ബിൻ തുഫൈൽ എന്നു പറയുന്ന ആ വ്യക്തിയെ, ഗോത്രത്തലവനാണ്, ആ ഗോത്രത്തലവനെ സന്ദർശിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്നൊരു മെസ്സഞ്ചറായിട്ട് ആര് പറഞ്ഞേക്കുകയാണ്? മുസ്ലിം സംഘം ഈ ഹറാമു ബിൻ മിൽഹാൻ റളിയല്ലാഹുവിനെ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ എവിടെയാണെങ്കിലും ഒരു നാടിൻ്റെ മെസ്സഞ്ചർമാരെ ആരും എന്ത് ചെയ്യും? ബഹുമാനിക്കും. അത് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഇപ്പോൾ ഒരു 2 രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായി. അപ്പോൾ അവിടുത്തെ അംബാസഡർമാരെ വേഗം എന്ത് ചെയ്യും? അവരുടെ രാജ്യത്തേക്ക് വളരെ സുരക്ഷിതമായിട്ട് എത്തിക്കും. അത് എല്ലാ കാലഘട്ടത്തിലും ഇന്ന് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഈ ആമിറു ബിൻ തുഫൈൽ എന്തു ചെയ്തു? ഈ ഹറാമു ബിൻ മിൽഹാൻ തൻ്റെ അടുക്കൽ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്ത് കാണിച്ചപ്പോൾ ആ എഴുത്ത് ഒന്ന് തുറന്നു നോക്കാൻ പോലും സന്മനസ് കാണിക്കാതെ അദ്ദേഹം അവിടെയുള്ള അംഗരക്ഷകർക്ക് ഒരു ആംഗ്യം കൊടുക്കുകയാണ്. ആ ഒരു ഹിൻഡ് സൂചന കിട്ടിയപ്പോൾ അംഗരക്ഷകൻ എന്ത് ചെയ്തു? ഈ ഹറാമു ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തു? പിന്നിൽ നിന്ന് ഒരു കുന്തം ഉപയോഗിച്ചുകൊണ്ട് കുത്തി. അങ്ങനെ ജബ്ബാറു ബിൻ സലമ എന്ന് പറയുന്ന വ്യക്തിയാണിത് ചെയ്തത്. അപ്പോൾ ഈ ഹറാമു ബിൻ മിൽഹാൻ ഇപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണമാണല്ലോ, അതിൽ അദ്ദേഹം ചോരയിൽ കുളിച്ച് അവിടെ വെച്ച് ഷഹീദാവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പിന്നെ അനുഭവത്തിൻ്റെ ഒരു അവസാനത്തിൽ പറയാനുള്ളൊരു കാര്യം, അദ്ദേഹം ഷഹീദാകുന്ന സമയത്ത് ഒരു വാക്യം പറഞ്ഞു. അതെന്താണ്? ഫുസ്തു വറബ്ബൽ കഅബ, കഅബയുടെ നാഥനാണ് സത്യം, ഞാൻ ജയിച്ചു എന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക്, അതായത് ഫുസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ജയിച്ചു, കഅബയുടെ റബ്ബിനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം രക്തസാക്ഷിത്വം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ഈ കുത്തിക്കഴിഞ്ഞ ജബ്ബാറു ബിൻ സലമക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇത് പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹത്തിന് അതൊരു പ്രചോദനമായി. അദ്ദേഹം ആലോചിക്കണെന്ത്, എന്തപ്പോൾ പിന്നെ ഇദ്ദേഹം ഫുസ്തു എന്ന് പറയാൻ കാരണം? ജയിച്ചു, കാരണം ഞാനല്ലേ ജയിച്ചത്, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്നുള്ളതാണ് ജബ്ബാറു ബിൻ സലമയെ പോലെയുള്ള ആളുകളുടെ ഒരു ചിന്താഗതി. എന്നാൽ ഈ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ആലോചിക്കണെന്ത്, എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ജയം കിട്ടുക, ഞാനല്ലേ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്? അങ്ങനെ ഇദ്ദേഹം അന്വേഷണം ആരംഭിക്കുകയാണ്. തൻ്റെ മുസ്ലിങ്ങളായ സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മറുപടിയാണ് കിട്ടിയത്. ഇത് മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല, മരണാനന്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദുകളായ ആളുകൾക്ക് അള്ളാഹു വലിയ ആദരവും ബഹുമാനവും നൽകുന്നു. അപ്പോൾ അതായിരിക്കാം അദ്ദേഹം ഫുസ്തു ഞാൻ ജയിച്ചു എന്നതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്ന് മറുപടി നൽകി. അങ്ങനെ ഈ ഹറാമു ബിൻ മിൽഹാൻ റളിയല്ലാഹുവിനെ പിന്നെ കൊലപ്പെടുത്തിയ ജബ്ബാറു ബിൻ സലമ എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മദീനത്ത് വന്നിട്ട് ശേഷം മുസ്ലിമാവുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു ചരിത്രം നമുക്ക് ബിഹ്റ മൗന സംഭവത്തിൻ്റെ ഒരു ഒരു
4: പശ്ചാത്തലം
3: ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 2 കൂലിയാണ് കിട്ടിയത്. ഹറാമു ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹു 2 കൂലിയാണ് കിട്ടിയത്. ഒന്ന് രക്തസാക്ഷിത്വവും, 2 അദ്ദേഹത്തിൻ്റെ കൈകളാൽ ഒരു വ്യക്തി കൂടി എന്ത് ചെയ്തു, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അദ്ദേഹം കാരണമായി എന്നുള്ള ആ ഒരു കാര്യം കൂടി നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന് പാഠമായി ലഭിക്കുന്നുണ്ട്.
4: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്നെണീറ്റു. വിരിയിൽ നിന്നെണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തുവെന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. 1 ജൂണിന് സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളും, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചുകൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: AFMC പ്രവേശനം മാനദണ്ഡങ്ങളായി പൂനെ ആംഡ് സ്പോർട്സ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ AAFMC MBBS പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ആകെയുള്ള 145 സീറ്റുകളിൽ 115 സീറ്റുകൾ ആൺകുട്ടികൾക്കും 30 സീറ്റ് പെൺകുട്ടികൾക്കുമാണ്. അതിൽ 10 സീറ്റുകൾ പട്ടികവിഭാഗത്തിനായും നീക്കിവെക്കപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് MBBS ബിരുദം ലഭിക്കുന്നതിനു പുറമെ പ്രതിരോധ സേനകളിൽ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് വഴി നേരിട്ട് കമ്മീഷൻഡ് ഓഫീസറായും പ്രവേശനം സാധിക്കും. വിശദ വിവരങ്ങൾ അറിയാൻ www.afmcdg1d.gov.in.
0: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
3: Peace Radio. Tune to reality.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കൂട് കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി സ്നേഹക്കൂട് പാരന്റിംഗ് ഭാഗം 1 ഓൺലൈൻ കൗൺസിലിംഗ് പുനഃപ്രക്ഷേപണം. അവതരിപ്പിക്കുന്നത് ഹാരിസ് ബിൻ സലീം, കൂടെ താജുദ്ദീൻ സലാഹിയും.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗിലേക്ക് ലോകത്തെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കളെ നമ്മൾ ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ കൂടെ ആദരണീയനായ പീസ് റേഡിയോയുടെ CEO ഹാരിസ് ബിൻ സലീം ഈ ഒരു ചർച്ചയിൽ ചേരുകയാണ്. പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് എടുക്കുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ സാമൂഹിക ഘടനയിലുള്ള ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിക്കുന്നൊരു വിഷയമാണ് പുതിയ കാലത്ത് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട മേഖലകൾ ചർച്ചകൾ ഒരുപാട് വരണം എന്നത്. വളരെ ജനറലായ ഒരു തലത്തിൽ നിന്ന് നമ്മൾ ചർച്ച തുടങ്ങുന്നു. രക്ഷിതാക്കൾ അവർ ഈ കുട്ടികളിങ്ങനെ ആകുന്നതിൽ കാരണക്കാരാണോ? അവർ കുറ്റക്കാരാണോ? രക്ഷിതാക്കളെ ഇതിൽ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതുണ്ടോ എന്ന ഒരു പൊതുവായ തലത്തിൽ നിന്ന് നമുക്ക് ചർച്ച ആരംഭിക്കാം.
4: വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. പലപ്പോഴും ഇപ്പോൾ നമ്മളാരും കൃഷിക്കാരല്ലെങ്കിലും വീട്ടുമുറ്റത്തൊരു തെങ്ങിൻ തൈയെങ്കിലും ഇല്ലാത്ത ആളുകൾ കുറവായിരിക്കും. അപ്പോൾ നമ്മളതിൻ്റെ ചുവട്ടിലൊരു ചെറിയ ശ്രദ്ധ ചെലുത്തിയാൽ അതിൻ്റെ ഒരു മെച്ചം എന്തായിരുന്നാലും അതിൻ്റെ കായയിൽ കാണും. അപ്പോൾ എത്രയോ ആളുകളുടെ മുറ്റത്ത് പൂന്തോട്ടങ്ങളുണ്ട്, കൃഷിത്തോട്ടങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യും, അതിൻ്റെ എല്ലാ ശാസ്ത്രീയ വശങ്ങളും ശരിക്കും പഠിച്ച് ഒരുപക്ഷെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എഞ്ചിനീയർമാരെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ട വളം എന്താണെന്ന് പഠിച്ച് അത് ചെയ്യുമ്പോൾ അത് തീർച്ചയായും അതിന് ഫലമുണ്ടാകുന്നുണ്ട് എന്ന് ആർക്കാണ് വിശ്വസിക്കാതിരിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നല്ലൊരു ശ്രദ്ധ നൽകിയാൽ അതിന് ഫലമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഇപ്പോൾ 8 മക്കളുള്ള കുടുംബത്തിൽ എന്താണ്, ആ 8 മക്കളെയും ഏറ്റവും നല്ല കുട്ടികളാക്കി നല്ല പൗരന്മാരാക്കി വളർത്താൻ കഴിഞ്ഞ എത്ര രക്ഷിതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അതേപോലെ ഒരു വീട്ടിലെ മുഴുവൻ അംഗങ്ങളും എന്താണ് മദ്യപാനികളും വഴിതെറ്റിയവരുമായി തീർന്ന എത്രയോ കുടുംബങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ കുടുംബപരമായ സാഹചര്യങ്ങൾക്കും മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്കും വലിയ പ്രാധാന്യമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന് റിആയത്ത്, ഒന്ന് അവരെ എന്താണ് ഏത് സമയവും നമ്മൾ എന്ത് ചെയ്യുക, പരിപാലിച്ചുകൊണ്ട് അവരെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. 2-ാമത്തത് ഇനായത്താണ് ഒരു ശ്രദ്ധ. എല്ലാ കാര്യങ്ങളും ഈ രണ്ടും, ഇപ്പോൾ ഒരു കൃഷിയാണെങ്കിലും ഇതാണ് വേണ്ടത്. നമ്മളതിനെ പരിചരിക്കുന്നു, അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഈ ശ്രദ്ധയും പരിചരണവും തീർച്ചയായും നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമല്ല. ഇവിടെ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ത്, യാമനുക്കു അംഫുസക്കും വ അഹ്ലീക്കും. നിങ്ങൾ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിലത് ചെയ്യാനുണ്ട് എന്ന് തന്നെയല്ലേ. ആ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് ചിലത് അവരെ നരകമോചനത്തിന് ചിലത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ആ വാക്ക് നമ്മളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. ഒരു പിന്നെ മാനഹല വാലിദുല്ലി വലതിക്ക് തൻ്റെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം നല്ല മര്യാദയും നല്ല സ്വഭാവശീലങ്ങളുമാണെന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾക്ക് ചിലത് ചെയ്യാനുണ്ട് എന്ന കാര്യത്തിൽ സംശയമല്ല. ഇമാം സഅദി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ തഫ്സീറിൽ സൂറത്ത് ഇസ്രായിലെ 24-ാമത്തെ വചനം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം 2 അക്ഷരങ്ങളെ എടുത്തിട്ടൊരു കാര്യം പറയുന്നുണ്ട്. വക്കുർ റബ്ബി റഹം ഹുമ കമാ റബ്ബയാനിസ്, അല്ലെ കമാ എന്നുള്ള പദം, കമാ എന്നുള്ള പദത്തെ അദ്ദേഹം വ്യാഖ്യാനിക്കും വിശദീകരിക്കും ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ എത്രമാത്രം സംരക്ഷണം അവർക്ക് കൊടുക്കുന്നുവോ അതുപോലെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് തിരിച്ചു കിട്ടുന്നത് എന്നാണ്. അതങ്ങനെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അവരെ സംരക്ഷിക്കണം, അവരെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധ ചൊലുത്തണം, അതിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമെന്നതാണ്. ചില രക്ഷിതാക്കൾ ചിലപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ അങ്ങനെയുണ്ട് സ്വതന്ത്രമായി ജീവിക്കട്ടെ, ഒരു പ്രായവും സമയമൊക്കെ ആകുമ്പോൾ നന്നായിക്കൊള്ളും എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ സാധാരണ അറബിയിൽ അത്തരം ആളുകളെ കുറിച്ച് ഒരു തെറക്കു ഹിബാലിഹിം അല ഹവാരിബിഹിം എന്നാണ്. അതായത് പിന്നെ ഈ നാൽക്കാലികളുടെ ഒക്കെ കയർ എന്ത് ചെയ്യുക, കഴുത്ത് ചിറ്റിയിടാണ് പറഞ്ഞേക്കാം. ഈ കയർ എന്തിനാ വെച്ചാൽ ഇങ്ങനെ പിടിക്കാനുള്ള സാധനമാണല്ലോ, അത് കഴുത്തിൽ ചിറ്റിയിട എന്ത് ചെയ്യുക, നീയാണ് പോയിക്കോ എന്നിട്ട് എന്ത് ചെയ്യുക, വിടുക. ഇങ്ങനെ മക്കളെ വിട്ടയക്കുന്ന ആളുകൾക്ക് എന്ത് റിസൾട്ടാണ് ഉണ്ടാവുക? അപ്പോൾ നല്ല ശ്രദ്ധയോടുകൂടെ പരിചരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകും. അപ്പോൾ കുട്ടി പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ നാളൊരു നരകാവകാശി ആകുന്നുവെങ്കിൽ വാപ്പക്കും ഉമ്മക്കും അതിലൊരു പങ്കുണ്ട് എന്നതാണ് നമുക്ക് ഈ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാവും.
5: മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ അതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാ നിലക്കും ശ്രദ്ധിക്കുന്ന, ശ്രദ്ധ കൂടിപ്പോകുന്ന രക്ഷിതാക്കൾ ഒട്ടും ശ്രദ്ധിക്കാതെ, അവന് ഞാൻ അങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ടൊന്നുമല്ല അങ്ങനെ ആയത്, അതൊക്കെ ഒരു സമയമാകുമ്പോൾ ശരിയായി വന്നോളും എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ, കുട്ടികൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് കുട്ടികൾ ഉണ്ടാകുന്നിടത്ത് ഒരുപാട് പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും, പക്ഷേ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ ഇല്ലാത്ത ആളുകൾ, ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് കാറ്റഗറിയായി സമൂഹത്തെ നമുക്ക് തിരിക്കാം. ഇവിടെ പൊതുവെ സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു കമൻ്റാണ് കുട്ടികളെ കുളിപ്പിക്കാൻ, കുട്ടികളെ ഒരുക്കാൻ, അവരെ പഠിപ്പിക്കാൻ, എല്ലാ കാര്യത്തിനും ഉള്ള ഒരു ആൾ ഞാൻ. മൂപ്പര് എന്ന് പറഞ്ഞാൽ വരണേ പോണ് മൂപ്പര് എന്ത് ചെയ്യൂല, ഒരു കാര്യത്തിലും ശ്രദ്ധിക്കൂല. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടിടത്തും തെറ്റായ വീക്ഷണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് നമ്മുടെ ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാര്യം, ഇതിൽ വാപ്പാൻ്റെ റോൾ എന്താണ്, ഉമ്മാൻ്റെ റോൾ എന്താണ്, അവരേത് രീതിയിൽ ഈ കാര്യങ്ങളെ ഏറ്റെടുക്കണം എന്നുള്ളൊരു മേഖല ഈ ഒരു ചർച്ചയിൽ വരേണ്ടതാണ്.
4: ഞാൻ പറഞ്ഞ സഹോദരിമാർക്ക് തർക്കമില്ലാത്തൊരു കാര്യമായിരിക്കും എന്തോ ഉമ്മുക്ക ഉമ്മുക്ക എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു, അത് ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ ഉമ്മയ്ക്ക് കുറച്ച് ദൗത്യവും കുറച്ച് ഉത്തരവാദിത്വവും ഭാരവും എന്തുണ്ട്, അധികമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അവരുടെ പ്രസവവും അതേപോലെ തന്നെ ഗർഭധാരണവും ഒക്കെ പരിഗണിച്ചുകൊണ്ടല്ലേ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ അധികം ഉണ്ട്. പക്ഷേ സത്യത്തിൽ ഇങ്ങനത്തെ ഒരു നിലപാട് എന്തായിരുന്നാലും പുരുഷന്മാരുടെ കാര്യത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ നമുക്ക് പറ്റില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്കങ്ങനെ വേദന തോന്നുന്നുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരി പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവർ പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവ് ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം അയാളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണിത്, ഇത്രയും കുട്ടികളെ, ഒരു അഞ്ചെട്ട് കുട്ടികളെ ഞാൻ എന്ത് ചെയ്തു, ഓരോ കുട്ടികളെയും ഞാൻ വളർത്തിയെടുക്കുന്നിടത്തിൻ്റെ അധ്വാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അതിലെന്തു പങ്കാണ് ഇയാൾ വഹിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ വളരെ വേദന, കാരണം ഒരു വീടിനുള്ളിൽ മറ്റാരും സഹായിക്കാതെ ഉമ്മയോ വല്യമ്മയോ ആരുമില്ലാതെ ആ കുട്ടികളുടെ ഭക്ഷണവും പഠനവും എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു പോകുന്ന ഒരു സഹോദരിയുടെ അധ്വാനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിലമതിക്കുന്നു. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇതിപ്പോൾ എന്താണ് ഭർത്താവിൻ്റെ പാർട്ട്, അല്ലെങ്കിൽ എന്താണ് എന്തിനു ഉമ്മൻ്റെ പാർട്ട് ഉപ്പൻ്റെ പാർട്ട് എന്നൊരു വിഭജനം തന്നെ നമുക്ക് അസാധ്യമാണ്. കാരണം എല്ലാ കുടുംബ സാഹചര്യങ്ങളും വേറെയാണ് സംഗതി. ഇപ്പോൾ ഒരു ജോലിയില്ലാതെ വെറും ഹൗസ് വൈഫായി നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും, ജോലിയുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ജോലിയുള്ളവരിലൊക്കെ പിന്നെ ഒരു പക്ഷേ പകുതി എന്ന് പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരെ ജോലിയും കാര്യം ഒന്നിച്ചു പോകണമെങ്കിൽ പുരുഷൻ്റെ പങ്കാളിത്തം വേണ്ടി വരും. ഇപ്പോൾ പല കുടുംബങ്ങളും പല നിലക്കാണതിൽ വരുന്നത്. പക്ഷേ ഒരു കാര്യം വളരെ പ്രധാനമായി നമുക്ക് പറയാൻ പറ്റും, രണ്ടു പേരും ആലോചിച്ചും ചിന്തിച്ചുമായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ആ കൂടിയാലോചന പ്രധാനമാണ്. ഒരു ഒരു പക്ഷേ വീട്ടിലധികം ഉണ്ടാകുന്ന ഉമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പക്ഷേ വാപ്പക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും വീട്ടിലില്ലാത്തപ്പോഴും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു പിതാവിൻ്റേതായ നേതൃപങ്ക് അയാൾ എന്ത് ചെയ്യണം, വഹിക്കണം. അത് നിർവഹിക്കാത്ത എല്ലാ കാര്യങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. കുട്ടിൻ്റെ പഠനം ഉമ്മ മാത്രം ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈകല്യം അവിടെ ഉണ്ടാവും. കുട്ടിയുടെ ജീവിത മര്യാദകളും ദീനിക്രമങ്ങളും ഉമ്മയിൽ മാത്രം നിക്ഷിപ്തമാകുമ്പോൾ അത് അപൂർണമാകും. എല്ലാറ്റിലും ഉണ്ട് എന്ത്, വാപ്പക്ക് വാപ്പൻ്റെ ഒരു പങ്കും ഉമ്മക്ക് ഉമ്മൻ്റെ ഒരു പങ്കും തീർച്ചയായും അതിലുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുട്ടി ഒരു സ്കൂളിൽ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ സ്കൂളിൽ കുട്ടി പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഉമ്മയാണ് ചെയ്യുന്നതെങ്കിലും ഒരു പക്ഷേ ആ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പക്ഷേ വാപ്പയ്ക്ക് വലിയൊരു പങ്ക് നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ഉപ്പയും ഉമ്മയും പങ്ക് ചേർന്ന് കൂടി ആലോചിച്ച് എന്ത് ചെയ്യുക, അത് ഞാൻ ചെയ്യാം, ഇത് നീ ചെയ്യാം എന്ന് പറഞ്ഞ് ഓരോ സന്ദർഭങ്ങളെയും ഓരോ ജോലികളെയും ഒരു പരസ്പര ധാരണയോടുകൂടെ വിഭജിച്ച് രണ്ടുപേരും ആത്മാർത്ഥമായി സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നേ നമുക്ക് ആ കാര്യത്തിൽ നിർദ്ദേശിക്കാൻ കഴിയും.
5: തീർച്ചയായും വളരെ നല്ലൊരു നിർദ്ദേശമാണ് ഇവിടെ ശ്രോതാക്കൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. രണ്ടുപേരും ഓരോ കുടുംബത്തിൻ്റെയും പശ്ചാത്തലം ഇതിൽ പ്രധാനമാണ്. ആരിസ്മോലി പറഞ്ഞ വാചകം നമ്മളിവിടെ പ്രത്യേകം നോട്ട് ചെയ്യുന്നു. ഓരോ ശ്രോതാവിൻ്റെയും ശ്രദ്ധയിൽ അത് ഉണ്ടാവുക. ഒരു ഓരോ വീടിൻ്റെയും അവസ്ഥക്കനുസരിച്ച് ഹൗസ് വൈഫ് ആയ ഭാര്യ, ജോലിക്കാരിയായ ഭാര്യ, കൂട്ടുകുടുംബത്തിലെ ഭാര്യ, ഇതൊക്കെ വ്യത്യസ്തമാണല്ലോ. അപ്പം അത് വേർതിരിച്ചുകൊണ്ടുള്ളൊരു ചർച്ച നിങ്ങൾ നടത്തി രണ്ട് ആളും ഏതൊക്കെ പാർട്ട് എടുക്കണം എന്നതിൽ ഒരു മേഖല ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം ഇതാണ്. ഒരു ഭർത്താവിൻ്റെ ഒരു കംപ്ലയിൻ്റാണ്, ഞാനും കുട്ടിയും തമ്മിൽ ഒരു ടച്ചും ഇല്ല, ഒരു ബന്ധമല്ല. അങ്ങനെ ബന്ധമല്ലാതിരിക്കാനുള്ള കാരണം കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ഉമ്മ പറയാം എൻ്റെ ഉപ്പാണ് വരട്ടെ കാണിച്ചു തരാം, ഏ ഉപ്പനെ എന്തോ ഒരു ഭീകരജീവിയായി അവതരിപ്പിക്കണേ. അപ്പോൾ ഇങ്ങനത്തെ ചില സമാനമായ ചില മിസ്ഗൈഡൻസുകൾ പൊതുവെ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് എങ്ങനെ ആ കുട്ടിയിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടാക്കും, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടതാണ്.
4: ഇപ്പോൾ ഒരു വാപ്പ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഉമ്മ എന്ത് ചെയ്യണം, അന്നത്തെ പകലത്തെ അവൻ്റെ മകൻ്റെ പ്രശ്നം, മകളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്നിച്ച് പറയുമ്പോൾ അതൊക്കെ ഉമ്മണ് പറഞ്ഞ് തീരുമ്പോഴേക്കും ഇവിടെ വാടോ, നീ എന്താണോ ചെയ്ത് എന്ന് ചോദിക്കുന്നതല്ലോ വാപ്പൻ്റെ റോള്. അവിടെയാണ് പ്രശ്നം. അതായത് കംപ്ലയിൻറ്റുകളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് വാപ്പയെ കുറിച്ച് ഭയപ്പെടുത്തുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ സാധാരണ എന്തെങ്കിലും ഒരു പിന്നെ പഴയകാലത്ത് പോത്താമ്പിനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലുള്ള ഒരു പേടിപ്പിക്കലായി മാറുന്നത് വാപ്പ ആ ഒരു റോളിൽ നിൽക്കുന്നതുകൊണ്ടാണ്. വാപ്പ ആ റോളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഉമ്മ അതിനു വേണ്ടി വാപ്പനെ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ കുട്ടികളെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കുട്ടികളുടെ മാനസികാവസ്ഥ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഉമ്മയും ഉപ്പയും എല്ലാ വിഷയത്തിലും ഒരേപോലെ അല്ല നിൽക്കേണ്ടത്. ഒരു വിഷയത്തിൽ എന്തായി ഉമ്മ സോഫ്റ്റായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അതിൽ കുറച്ചൊരു ഹാർഡായിട്ട് നിൽക്കേണ്ടി വരും. പഴയ കാലത്ത് ഖലീഫമാരൊക്കെ ഗവർണർമാരോട് പറഞ്ഞമാതിരി ഞാൻ ശിദ്ധത്താവാം, നീ ഒരു ലീനായിട്ട് നിൽക്ക്, നീ ശിദ്ധത്തായി നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം. അതുകൊണ്ടല്ല ആ പരസ്പരമുള്ള ചില സന്ദർഭങ്ങളിൽ ഒന്ന് ഒരാളൊന്ന് ഒരു കഠിനമായി നിൽക്കുമ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യുക, ഒന്നായെന്ന് ഒന്ന് സഹകരിച്ച് നിന്ന് പോവുക എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിതാവ് എന്നത് എല്ലാ കാര്യത്തിനും അവസാനമായി പറയും. ഉമ്മയെക്കുറിച്ച് കൂടി കംപ്ലയിൻറ്റ് പറയണമെങ്കിൽ അത് പറയാനുള്ള അവസാനത്തെ ഒരു ലീഡറാണ് ആര്, വാപ്പ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ശരിക്കും വരേണ്ടത്. ഉമ്മ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനത്തെ കാര്യങ്ങൾ പറയണമെങ്കിൽ അത് തീരുമാനമാക്കാൻ വാപ്പ പറയുന്ന ഒരു അന്തിമ തീരുമാനമായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് എല്ലാവർക്കും സമ്മതമായിരിക്കും. പൊതുവെ എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തുള്ളൂ, വാപ്പയും ഉമ്മയും തമ്മിൽ പിന്നെ ഓരോ ഗ്രൂപ്പായി നിൽക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾ ഉമ്മൻ്റെ ഗ്രൂപ്പായി കൂടെ നിൽക്കുക അല്ലെങ്കിൽ കുട്ടികൾ വാപ്പൻ്റെ കൂടെ നിൽക്കുക ഇങ്ങനത്തെ അവസരം കൊടുക്കാതെ പിതാവ് എന്നുള്ള ആ നേതൃത്വപരമായ പങ്ക് അയാൾക്ക് തന്നെ കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സ്വീകരിക്കേണ്ടത്.
5: അതെ, ഇവിടെയും വളരെ വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. രണ്ടാളും ഒരേ ടംബോയിൽ രണ്ടാളും നിൽക്കരുതേ എന്നൊരു ചുരുക്കമാണ് ഇവിടെ ആരിസ്മോലിയുടെ സംസാരത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു സംസാരത്തിൽ ഒരു നിർണായകമായ പോയിൻ്റ് അതാണ്. അതോടൊപ്പം ഇവിടെ പ്രവാസികളുടെ ചില നൊമ്പരങ്ങളുണ്ട്. ഒരു കുട്ടി ഗർഭിണിയായി, ഒരു സ്ത്രീ ഗർഭിണിയായി പ്രസവിച്ച് ആ വളർച്ചാഘട്ടങ്ങളിലൊന്നും ഈ വാപ്പല്ല. അപ്പോൾ ഒരു പ്രവാസിയായ പിതാവിനെ എങ്ങനെ ഈ ഒരു പാരൻറ്റിങ്ങിൽ, കുട്ടിയുടെ വളർച്ചയിൽ, നേരത്തെ പറഞ്ഞു രണ്ടാളും ചർച്ച ചെയ്താൽ പോകേണ്ടതെന്ന് പറഞ്ഞു, അതുപോലെ അല്ലെങ്കിൽ അതിലുപരി എന്താണ് ഒരു പ്രവാസിയായ പിതാവിനെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നിർദ്ദേശിക്കുന്നത്?
4: അതിലൊരു ചെറിയൊരു പ്രയാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലില്ലാതെ വീട് നിയന്ത്രിക്കുക എന്നുള്ളത് കൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വീട്ടിലില്ലാതെ ഒരാൾ വീട്ടിൽ എന്ത് ചെയ്യണമെന്ന അഭിപ്രായങ്ങൾ പുറത്തു നിന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വീടിൻ്റെ സാഹചര്യങ്ങൾ അയാളുടെ മനസ്സിലുണ്ടാവില്ല. അതുകൊണ്ട് പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, പ്രവാസികളുടെ ഭാര്യമാർ തമ്മിലും അവർ തമ്മിലും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഇവിടുത്തെ സാഹചര്യങ്ങളിൽ പ്രായോഗികമല്ലാത്ത ചില നിർദ്ദേശങ്ങൾ പറയും, അതനുസരിക്കപ്പെട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അകന്ന് നാട് വിട്ട് ജീവിക്കുന്നു എന്നതുകൊണ്ട് മാത്രം വാപ്പ കുട്ടികളിൽ നിന്ന് അകലുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ അടുത്തില്ലെങ്കിലും അടുത്തുണ്ട് എന്ന നിലക്കാണ് എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾക്ക് എപ്പോഴും എന്ത് ചെയ്യണം, അവിടെ കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും ഒക്കെ എന്ത് ചെയ്യണം, വീട്ടിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉമ്മനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ മക്കൾക്കും എന്ത് ചെയ്യണം, വാപ്പനോട് കാര്യങ്ങൾ പറയാനും സംസാരിക്കാനുമുള്ള അവസരങ്ങൾ നൽകുക. വീട്ടിലില്ലെങ്കിലും വീട്ടിലുണ്ടെന്ന പോലെ നിൽക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു പരിമിതികളുണ്ട്, പക്ഷെ എന്നാലും ആ പരിമിതി വല്ലാതെ ബാധിക്കാതെ ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു പരിധി വരെയൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഇപ്പോഴത്തെ ഈ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, സാധ്യമാവുമെന്നാണ് വിചാരിക്കുന്നത്.
5: പൊതുവെ ഈ ഒരു ഫോണിങ്ങിൻ്റെ ഒരു പ്രശ്നം, ഒന്ന് കുട്ടി ഫോണ് വാങ്ങില്ല, ഇപ്പോൾ രക്ഷിതാക്കൾ ടെക്സ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്, ഫോൺ വാങ്ങില്ല, വാങ്ങിയാലും രക്ഷിതാവ് ചോദിക്കുന്നതിന് ഉത്തരമില്ല, ഇതൊക്കെ എൻ്റെ കുഴപ്പം കൊണ്ടാണോ? ഇപ്പോൾ ഒരു പ്രവാസിയുടെ ഒരു വിഷമങ്ങളാണിത്, അവരവിടെ നിന്ന് കഷ്ടപ്പെടുമ്പോഴുള്ള വിഷമങ്ങളാണ്. ഇനി വന്ന കിട്ടിയാലും എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നതൊക്കെ ഉണ്ടെങ്കിൽ, കൊടുത്തയച്ചതൊക്കെ ഉണ്ടെങ്കിലേ കുട്ടി എന്ത് ചെയ്യുള്ളൂ, ഫോണ് സ്വീകരിക്കുള്ളൂ. വളരെ ചെറിയ ഏജിലുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നിടത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മെക്കാനിസം ഉപയോഗിക്കാൻ കഴിയും.
4: ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഒരു വയസ്സായ ഒന്നര വയസ്സായൊക്കെ കുട്ടികളുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ സാധാരണ ഒരു തെറ്റിദ്ധാരണയാണിത്, നമ്മൾ കൊടുക്കുന്ന ചില സമ്മാനങ്ങളോ അല്ലെങ്കിൽ പഴങ്ങളോ മിഠായികളോ ഒക്കെയാണ് നമ്മൾ പരസ്പരം എടുക്കുന്ന പ്രയോജനങ്ങളെ കൊണ്ടാണ് കുട്ടികളുമായിട്ട് ആത്മബന്ധമുണ്ടാവുന്നത് എന്നൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. ശരിപ്പ് വാപ്പ മക്കൾ അല്ലെങ്കിൽ ഉമ്മ മക്കൾ എന്നും പറയുന്ന ബന്ധം അങ്ങനെയല്ല. അപ്പോൾ ഒരു ചെറിയ കുട്ടി നമ്മളെ വേറിടാതെ നടക്കുന്നു, അല്ലെങ്കിൽ വല്യപ്പയെ വേടാതെ നടക്കുന്നു, വാപ്പ, അതിപ്പോൾ എന്തിനാണ് ആ കുട്ടി, ആ കുട്ടിക്ക് എന്താണ് കിട്ടുക, അത് സ്നേഹമാണത്. അപ്പം ആ സ്നേഹത്തെ നിലനിർത്തുന്നിടത്ത് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ വരുന്ന പ്രശ്നം. അതായത് വാപ്പയുമായുള്ളൊരു സ്നേഹബന്ധമുണ്ടെങ്കിൽ വാപ്പയുടെ ഫോണ് കാത്തു നിൽക്കും. അപ്പോൾ വാപ്പയുടെ ഫോണ് കാത്തു നിൽക്കണമെങ്കിൽ എന്ത് വേണം, ആ അറ്റാച്ച്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കുണ്ടാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടിയുടെ വിഷമങ്ങളെക്കുറിച്ച് ചോദിക്കാനും അവനെ ആശ്വസിപ്പിക്കാനും അവൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ അവരൊരു മനസമാധാനം കിട്ടാനും. അപ്പോൾ വാപ്പയിൽ നിന്ന് കിട്ടേണ്ട ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിന് വാപ്പയെ തന്നെ കിട്ടേണ്ടി വരും. അപ്പോൾ അവൻ എന്ത് ചെയ്യും, വാപ്പയെ വിളിക്കണ്ടേ എന്ന് ഉമ്മയോട് ചോദിക്കും ഉമ്മക്ക് മുമ്പ്. അതുകൊണ്ട് ഒരു ആത്മബന്ധം, ആ സ്നേഹബന്ധം നിലനിർത്തി പോകുന്നിടത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഒരു പിതാവ് എന്ത് ചെയ്യണം, ആ ഒരു ബന്ധം നിലനിർത്തിയാൽ തീർച്ചയായും വാപ്പയെ കാത്തിരിക്കും, വാപ്പയെ ഫോണിനെ കാത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
5: തീർച്ചയായും ഇവിടെ ഈ ഒരു ചർച്ചയുടെ ഒരു മേഖല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം കൂടി വരുമ്പോൾ പൂർണ്ണമാവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികൾക്ക് സ്നേഹം കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഈ സ്നേഹം പലപ്പോഴും ബ്രേക്ക് ചെയ്യപ്പെടുന്നത് കുട്ടികൾക്ക് അമിത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ചെറിയൊരു കുട്ടിയാണെങ്കിൽ അവിടെ പിടിക്കരുത്, ഇവിടെ പിടിക്കരുത്, അവിടെ തുടരുത്, ഇവിടെ കയറരുത്, ഇങ്ങനെയുള്ളൊരു വളരെ വലിയൊരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ ചർച്ചയുടെ ഒരു മർമ്മപ്പം നിൽക്കുന്നത് ഒരു യു പി സ്കൂൾ ലെവലിലുള്ള കുട്ടീനെയാണെന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ ഈ പൊട്ടിത്തെറി, ഈ കളിയും ഈ ബഹളവും, ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്.
4: ശരിക്കും തന്നെ ഈ നിയന്ത്രണങ്ങളാണ് സത്യത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് നിയന്ത്രണങ്ങളാണ് കുട്ടികളിൽ ഫെയിലിയർ ഉണ്ട്, പരാജയങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു, നടക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടിയെ നമ്മൾ നടക്കാൻ അനുവദിക്കണ്ടേ? അവൻ വീണ് നടക്കണം, അവളെ നടത്തം പഠിക്കുള്ളൂ. അവിടെ എന്താ വെച്ചാൽ, നടന്നാൽ വീഴുമെന്ന അപകടത്തെക്കുറിച്ച് ഓർത്ത് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ കുട്ടിക്ക് നടക്കാൻ കഴിയൂ. ജീവിതത്തിൽ എന്ത് കാര്യങ്ങളിലും എന്ത് ചെയ്യണം, ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ, നമുക്ക് പലപ്പോഴും രക്ഷിതാക്കൾ എന്താ വെച്ചാൽ വെറുതെ അനാവശ്യമായ നിയന്ത്രണങ്ങളാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു 4 വയസ്സ് വരെയുള്ള കുട്ടി എന്തപ്പോൾ ചെയ്യുക, വീട്ടിൽ എന്തപ്പോൾ ചെയ്യുക, ഒന്നും ചെയ്യൂല. പക്ഷേ അനക്കുമ്പോൾ എന്താണ് അവിടെ അങ്ങോട്ട് വീഴണ്ട, ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ആ ഡോറിൻ്റെ അടുത്തുനിന്ന് വാ, ആ കോണിൻ്റെ അടുത്തുനിന്ന് വാ, എൻ്റെ അടുക്ക് പോകണം, ഇങ്ങോട്ട് പോകണ്ട, എന്താ അതുമ്പോൾ പിടിച്ചത്, എന്താ അതുമ്പോൾ പിടിച്ചത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്ത് അപകടമാണ് ഉണ്ടാവുക, മനസ്സിലെ ആ അപകടങ്ങൾ. ഇപ്പോൾ ഉദാഹരണം, ഒരു കുട്ടി ഇങ്ങനെ എപ്പോഴും സ്വിച്ച് ബോർഡ് ഉപയോഗിച്ച് സ്വിച്ച് ഇടാനെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ അത് ആ കുട്ടിനെ കൂടെ നിർത്തിക്കാൻ ആരും വിചാരിച്ചാലും പറ്റില്ല. ഇപ്പോൾ 1.5 വയസ്സായൊരു കുട്ടി, അവൻ്റെ ഓരോ സീസണിൽ ഓരോന്നോ അവർ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഇവന് കാണുന്ന സ്വിച്ചൊക്കെ ഇടലാണ് അവൻ്റെ പരിപാടി. അപ്പോൾ പകലൊക്കെ ലൈറ്റ് കത്തും, അവിടെ ലൈറ്റ് കത്തും, ഫാൻ കത്തും. അപ്പോൾ എന്താ പറയുക, ചെയ്യുക, ഇവനോട് വൈകുന്നേരം വരെ പറയുകയാണ് അത് ഓഫാക്കുക, അത് ഓഫാക്കുന്നുണ്ട്, നമ്മൾ പോയി ഓഫാക്കുക. കുട്ടിക്ക് എന്ത് ചെയ്യാണ്, കഴിയാത്ത ഉയരത്തിലേക്ക് എന്ത് ചെയ്യുക, സ്വിച്ച് ബോർഡുകൾ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം സ്വിച്ച് ഇടണ്ട എന്ന് പറഞ്ഞാൽ പറയാവുന്ന ഒരു പ്രായത്തിൽ കയ്യെത്താവുന്ന ഉയരത്തായിരിക്കണം സ്വിച്ച്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വേഷയോ കസേരയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. ഇതല്ലാതെ ഈ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ സ്വാതന്ത്ര്യത്തെ, ഒരാളുടെ ചെയ്തികളെ എപ്പോഴും വിമർശിച്ചും കുറ്റപ്പെടുത്തിയും അവർക്ക് എന്ത് ചെയ്യാണ് എപ്പോഴും ഒരു ഡിസ്റ്റർബൻസ്, ശല്യമുണ്ടാക്കുക എന്നതാണ് ഏത് പ്രായത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സ്നേഹം ഉണ്ടാവില്ല, നമ്മുടെ സാന്നിധ്യം അവർ ഇഷ്ടപ്പെടൂല, നമ്മളെ കാണാൻ ഇഷ്ടപ്പെടൂല, നമ്മുടെ മുന്നിൽ അപ്പോൾ അവരെന്ത് ഒഴിഞ്ഞു പോകും, മുറ്റത്ത് പോകും, അയൽവക്കത്ത് പോകും. അതാണ് സത്യത്തിൽ എന്താണ് പോകുന്ന കാര്യം. അപ്പോൾ നിയന്ത്രണങ്ങൾ വേണം. ആ നിയന്ത്രണം അപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് നിയന്ത്രിക്കുക എന്നല്ലാതെ, കുട്ടികളാണെന്ന നിലയ്ക്ക് എന്ത് ചെയ്യുക, അവർക്കൊന്നും കഴിയൂല, അവരെന്ത് ചെയ്താലും പ്രശ്നമാവും അപകടമാവും എന്ന ചിന്തയിൽ നിയന്ത്രിക്കുക. അത് ഉമ്മയും നിയന്ത്രിക്കുക, വല്യമ്മയും നിയന്ത്രിക്കുക, വല്യപ്പയും നിയന്ത്രിക്കുക. ഒരു വയസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടി ഇത് മാത്രമാണ്, ഈ ജോലി മാത്രമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ ആ കുട്ടികളായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുള്ളൂ.
5: മരിച്ചത് വല്യപ്പയാണെന്ന് അറിഞ്ഞപ്പോ കുട്ടി പറഞ്ഞു തന്നെ, മരിച്ചത് ആ വല്യമ്മയാണെങ്കിൽ എത്ര നന്നായിരുന്നു. ഏതായാലും ഒരു മേഖല ചർച്ച ഇവിടെ നമ്മൾ പൂർത്തീകരിക്കുകയാണ്. അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ. ഒരുപാട് ആളുകൾ നിരവധി ചോദ്യങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ ഇപ്പോൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് അയക്കാം. നിങ്ങളുടെ ലൈവ് ക്വസ്റ്റ്യൻസിനാണ് ഇപ്പോൾ മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു സഹോദരൻ ചോദിച്ചിട്ടുള്ളത്, സർ 2.5 വയസ്സായ ആൺകുട്ടിയാണ് എനിക്ക്, അവന് മൊബൈൽ ഫോൺ ഇല്ലാതെ ഒന്നും സാധിക്കുന്നില്ല. മൊബൈൽ ഫോൺ വാങ്ങിവെച്ചാൽ വളരെ വലിയ വാശിയും കുറുമ്പുമാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുക? ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു. ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഈ ഒരു സെഷനിൽ ബൾക്കായി ആളുകൾ ഒന്നിച്ച് ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണിത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ നമുക്കിവിടെ ഈ സമയത്ത് നൽകാൻ കഴിയണം ഇൻഷാല്ലാ.
4: സത്യം പറയുകയാണെങ്കിൽ ഈ പിന്നെ ഒരു കുട്ടി കാണുന്ന ഏറ്റവും ആകർഷണീയമായൊരു വസ്തു ഏതാ വെച്ചാൽ മൊബൈലാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സാമ്പത്തിക നിലവാരം അനുസരിച്ചുള്ള ഒരു മൊബൈലാണ് വാങ്ങുന്നത്. വെറുതെ ഇപ്പോൾ ഒന്നും നോക്കട്ടെ, അതിൻ്റെ ഒരു ഗാലറി നോക്കിയാൽ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ചിത്രങ്ങളാണ്. അപ്പോൾ ഇന്നൊരു കുട്ടിക്ക് അവൻ്റെ കണ്ണിൽ കാണുന്ന വസ്തുക്കളിൽ ഏറ്റവും ആകർഷണീയമായതും അവൻ ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം മൊബൈലാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടി മൊബൈലിലേക്ക് താല്പര്യപ്പെടുന്നു എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു അത്ഭുതം ഉണ്ടാകാൻ വകയില്ല. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഒരു ചെറുപ്രായം തൊട്ട് ഒരു വയസ്സാകുന്ന സമയമാകുമ്പോഴേക്കും കുട്ടിക്ക് അറിഞ്ഞാൽ എന്ത് ചെയ്യുക, തൽക്കാലം മൊബൈലിൻ്റെ ഒന്ന് ഓണാക്കിയിട്ട് കയ്യിൽ കൊടുക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന് നമ്മൾ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്യിപ്പിച്ച് സമയം പരമാവധി മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഇപ്പോൾ രാത്രി അവൻ ഉറങ്ങുന്നു, അപ്പോൾ നമുക്ക് സമാധാനമാണല്ലോ. അപ്പോൾ രാത്രി ഒരു 8 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുന്നില്ല, നമുക്കറിയാം. ഇനി ബാക്കിയുള്ളൊരു സമയമാണല്ലോ നമുക്ക് വരുന്നത്, ഒരു 16 മണിക്കൂറിൻ്റെ വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 15 മണിക്കൂർ. ആ 15 മണിക്കൂർ എങ്ങനെ, അപ്പോൾ നമ്മൾ സമാധാനിക്കുന്നു എന്ത്, അവനൊരു 6 മണിക്കൂറിലെങ്കിൽ സ്കൂളിൽ പോകുന്നു, അപ്പോൾ അത് കുറയുന്നു. അപ്പോൾ നമ്മളെന്ത് ഈ ടൈം എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ ഒരു വലിയൊരു വ്യത്യാസം നമുക്കിതിൽ ഏറ്റവും അപകടം തോന്നുന്നത് വെച്ചാൽ ഈ കൗമാരപ്രായക്കാരാണ്. കാരണം എല്ലാ നിലക്കും എനർജറ്റിക് ആയിട്ടുള്ളൊരു പ്രായമാണ് അവർക്ക്. അവർക്കൊന്നും ചെയ്യാനില്ല, ഒരു കാര്യം അവർക്ക് ചെയ്യാനില്ലല്ലോ. എന്താണ് ഇപ്പോൾ ഒരു 16 വയസ്സുകാരൻ ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത് എന്താ വെച്ചാൽ ബൈക്ക് ഇങ്ങനെ സ്റ്റാൻഡിലിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് ഇയർഫോണ് പിന്നെ ചെവിയിൽ വെച്ച് എന്ത് ചെയ്യണം, ഇയർഫോൺ ചെവിയിൽ വെച്ച് മൊബൈൽ നോക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു സിഗരറ്റോ ഒരു വീഡിയോ പിന്നെ ചുണ്ടിൽ വെച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇന്നത്തെ മുഴുവൻ കൗമാരക്കാരുടെയും ഒരു ചിത്രമായിട്ട് നമ്മൾ വരുന്നത്, വളരെ കുറഞ്ഞ ആളുകൾ ഒഴികെ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പോകും, നമ്മൾ ഓർക്കുന്നു നമ്മുടെ കുട്ടിക്കാലത്ത് സ്കൂൾ പഠിക്കുമ്പോൾ അന്നുണ്ടായിരുന്നാണ് ടൂർണമെൻറ്റ്. അപ്പോൾ ടൂർണമെൻറ്റ് കാണാൻ വേണ്ടി പോട്ടെ എന്ന് ചോദിച്ചാൽ വീട്ടിൽ നിന്ന് നമ്മോട് പറയാം, നിനക്കൊരു ദിവസം ചെയ്യേണ്ട ഡ്യൂട്ടി ഇന്നൊക്കെ ഉണ്ട്, ആ ഡ്യൂട്ടി ചെയ്തിട്ട് നീ പോയിക്കോ. അതായത് നമുക്കതിന് പോകണം, 5 മണിക്കത്തെ പന്തുകളി കാണാൻ പോകണമെങ്കിൽ 4 മണിക്ക് എന്നും വന്നാൽ ചെയ്യുന്ന പണി എന്താണോ അത് നാം ചെയ്തിട്ടേ പോകും. ഇന്ന് പണിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഏത് പ്രായക്കാരൻ്റെയും പ്രശ്നം അവർക്ക് വേറെ ജോലിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളുടെ പ്രായത്തിനും സമയത്തിനും അനുസരിച്ചുള്ള പണികൾ അവർക്ക് കൊടുക്കണം. അതവർക്ക് താല്പര്യമുള്ള പണി. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കുട്ടിക്ക് കളറിങ് ആണെങ്കിൽ അവൻ എന്ത് ചെയ്യണം, കളറിങ്ങിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കണം. മനസ്സിലായി? ഒരു ടാർജറ്റ്, അല്ലെങ്കിൽ നമ്മളൊരു പിന്നെ മനഃപ്പാടമാക്കാനാണെങ്കിൽ അവൻ ആകർഷണീയമായ പാട്ടുകളോ അല്ലെങ്കിൽ ഖുർആൻ്റെ വരികളോ ഒക്കെ മനഃപ്പാടമാക്കാനൊരു ടാർജറ്റും അതിനൊരു സമ്മാനമൊക്കെ നിശ്ചയിക്കണം. ഞാൻ പറഞ്ഞത് സമയം

0: ആണ് എക്സ്ട്രാ വർക്കുകളും എൻഗേജ്മെൻസും കൊടുത്തിട്ട് അവരുടെ ടൈം കുറക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.
1: രണ്ട് നിർദ്ദേശങ്ങളാണ് ഇവിടെ ആരിസ് മൗലവി നമ്മുടെ മുമ്പിൽ ഈ സമയത്ത് പങ്കുവച്ചിട്ടുള്ളത്. അതിലൊന്ന്, ഞാൻ ഇത് ബ്രീഫ് ചെയ്യുന്നത് എല്ലാവരുടെയും മനസ്സിൽ പൂർണ്ണമായി നിൽക്കാൻ വേണ്ടിയാണ്. ഒന്ന്, നമ്മൾ അവരുടെ മൊബൈലിൻ്റെ ഉപയോഗ സമയം കുറക്കുക. രണ്ട്, അവർക്ക് ഉപയോഗിക്കാനുള്ളൊരു സമയം നിശ്ചയിച്ച് കൊടുക്കുക. അതോടൊപ്പം ഉള്ളൊരു വഴിയാണ് ഉപയോഗത്തെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നത്. ഇപ്പം യൂട്യൂബാണ് കുട്ടി കാണുന്നതെങ്കിൽ വേൾഡ് ലെവൽ തന്നെ മില്യൺ കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മറിയം, അതുപോലെ ഫാത്തിമ, ഈ രണ്ട് കുട്ടികളുടെ ഖുറാൻ പാരായണങ്ങൾ, ഇങ്ങനത്തെ കുറേ അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയും. കുട്ടീനെ യൂട്യൂബിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ പരിസരത്ത് തന്നെ വേറെ പലതും ഉണ്ടാകും, കുട്ടികൾ അതിലേക്ക് പോകുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ യൂട്യൂബിൽ തന്നെ ഇങ്ങനത്തെ ഇതൊന്നും വരാതെ ഉപയോഗിക്കാവുന്ന, കൺട്രോൾഡായി യൂട്യൂബിന് ഉപയോഗിക്കാവുന്ന സിസ്റ്റങ്ങളുണ്ട്. ആ സിസ്റ്റങ്ങളും നമുക്ക് അല്ല ആരിസ് മൗലവി ആ സിസ്റ്റങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ തോന്നുന്നുണ്ട്. ഇതേപോലെ പ്രൊഡക്റ്റീവായി യൂട്യൂബിനെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിനെ ഉപയോഗിക്കാവുന്ന വേറെ ഏതെങ്കിലും കാര്യങ്ങൾ കൗൺസിലിംഗ് രംഗത്ത് ഗൈഡ് ചെയ്തത് ഏതെങ്കിലും ഓർമ്മയിൽ?
0: മൊബൈൽ ഫോണിൽ ഒരു കുട്ടിക്ക് വേണ്ടതൊക്കെ ഇപ്പൊ മൊബൈൽ ഫോൺ കിട്ടും. ഒരു കുട്ടിക്ക് വേണ്ടതൊക്കെ എന്ത് ചെയ്യും? മൊബൈൽ ഫോണിൽ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലാംഗ്വേജ് പഠിക്കണം വിചാരിക്കുക. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ പരമാവധി വേണമെങ്കിൽ നമുക്ക് വീഡിയോ കുറച്ച് എന്ത് ചെയ്യുക, ഓഡിയോ കേൾക്കാൻ. അപ്പോൾ നമ്മൾ റേഡിയോ പോലുള്ള സംവിധാനങ്ങൾ വന്നപ്പോൾ ആളുകൾക്കുണ്ടായ ഒരു സൗകര്യം എന്ത് ചെയ്തു? കണ്ണിന് വലിയ രക്ഷയാണ്. എപ്പോഴും നമ്മൾ ഇതിൻ്റെ സ്ക്രീൻ നോക്കുന്നതിൽ നിന്ന് എത്രയോ ആളുകൾ രക്ഷപ്പെട്ടു. അതേപോലെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുക, ഇനി നോക്കുന്ന സമയത്ത് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇംഗ്ലീഷിലെ സ്പീച്ചോ അല്ലെങ്കിൽ അറബിയിലെ സ്പീച്ചോ മലയാളം കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് കുറേ കേൾവി അവരുടെ ഭാഷയെ പുരോഗമിക്കുന്നുള്ളൂ. അതേപോലെങ്കിൽ അവർക്ക് എന്തുണ്ട്, അവരുടെ സ്കൂൾ ട്യൂഷൻസ് പഠിക്കാനുള്ള ആപ്പുകളുണ്ടല്ലോ, അപ്പോൾ അവരുടെ ഒരു അതിന് സപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക. അപ്പോൾ നമ്മളെ കേൾക്കുന്ന കാര്യങ്ങൾ അവരുടെ മതപരമായ പുരോഗതിക്കോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള പുരോഗതിക്കോ എന്നൊക്കെ ഉപകരിക്കുന്നതാകുക. ഇങ്ങനൊരു ഗൈഡൻസ് കൊടുത്തില്ലെങ്കിൽ എന്താ, ഫുൾ ടൈം ഗെയിമാവും. അപ്പോൾ ഒരു കുട്ടി മൊബൈൽ ഓൺ ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയാണ്? ഗെയിം കളിക്കാനാണ്. ഗെയിം അല്ലാത്ത വേറൊന്നും അവൻ ഉപയോഗിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, കുട്ടി ഉപയോഗിക്കേണ്ടത് എന്ത് എന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നിർണയം വരുത്തണം. അപ്പോൾ അതിനെ നമ്മൾ ബോധപൂർവ്വം ഇടപെട്ട് ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായി എന്ത് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, പൊതുവേ മൊബൈൽ ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു മൊബൈൽ വാങ്ങിക്കൊടുക്കുമ്പോൾ അതൊക്കെ വ്യവസ്ഥകളോടുകൂടെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ മൊബൈൽ വാങ്ങിക്കൊടുക്കണേ, കുട്ടികളെ നീ എന്ത് ചെയ്യുക, പിന്നെ രാവിലെ പിന്നെ കോളേജിൽ പോണവരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് പാലിക്കപ്പെടും. അത് തന്നെ വലിയൊരു ടൈം സേവ് ചെയ്യാൻ പറ്റൂലേ. 4 മണിക്ക് വന്നാൽ ഒരു മകരവി വരെ ചെയ്യുന്നു, പിന്നെ പഠിക്കുന്ന ടൈം 9 മണിയായി ഉറങ്ങണം, പിന്നെ ആ സമയത്ത് മൊബൈലിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ചില വ്യവസ്ഥകളോടുകൂടെ മൊബൈൽ അനുവദിക്കുക. മൊബൈൽ വാങ്ങിക്കൊടുക്കുകയാണെങ്കിലും നമ്മുടെ മൊബൈൽ കൊടുക്കുകയാണെങ്കിലും ചില വ്യവസ്ഥകളോടുകൂടെ മാത്രം എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോഴും കുറേ നിയന്ത്രണങ്ങൾ നമുക്ക് സാധ്യമാകും.
1: ഈ ഒരു വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു പ്രയോഗം വന്നല്ലേ, ഈ ഒരു ഏത് പ്രായത്തിലുള്ള കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്.
0: അപ്പോൾ അതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൊബൈൽ എന്താണ് ഒരു കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാതെ ആവശ്യത്തിന് നമ്മുടെ മൊബൈലുകൾ ഉപയോഗിക്കലാണ് ഏറ്റവും സുരക്ഷിതമായ കാര്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, നമ്മൾ കൊടുക്കേണ്ട വിചാരിച്ചാൽ ചിലപ്പോൾ അമ്മാവൻ്റെ വക, ജ്യേഷ്ഠൻ്റെ വക, പെങ്ങളെ വക എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ കുറേ രക്ഷിതാക്കൾക്കൊക്കെ അത് പറ്റുന്നുണ്ട്. എന്ത്, ഒരു പരിധി വരെ അവർക്ക് സ്വന്തമായി മൊബൈൽ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പരകുമ്പോൾ, പക്ഷെ എല്ലാവർക്കും അത് കഴിഞ്ഞോളന്നില്ല. ഞാൻ അഥവാ അത് വാങ്ങിക്കൊടുക്കേണ്ടി വന്നാൽ അത് വ്യവസ്ഥകളോടുകൂടെ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ മൊബൈൽ നമുക്കെപ്പോഴും സുതാര്യമായി കാണാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. വാട്സപ്പിൽ എന്ത് ചെയ്യും, നീ എന്ത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ ഞാനൊരു അംഗമാകണം എന്നൊരു കണ്ടീഷൻ നമുക്ക് പറയാം. പിന്നെ വെറുതെ നമ്മളിങ്ങനെ ബേജാറാവണ്ട, അവൻ എന്ത് വാട്സപ്പ് മെസ്സേജുകൾ വന്നാലും അങ്ങനെയാണ്. നിർമ്മിച്ചൊരു വിവാഹിതനാണെങ്കിൽ നമ്മളത് ആവശ്യപ്പെടുന്നില്ല, വിവാഹിതനാണ്, അവനും ഭാര്യയും ഉള്ളൊരു ഗ്രൂപ്പിന് നമ്മൾ ആവശ്യപ്പെടുന്നു. നേരെ മറിച്ച് അവരുടെ സ്വകാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമെങ്കിൽ വാപ്പക്കുമ്മക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി പറയുമ്പോൾ അതിന് പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താണോ ഭയപ്പെടുന്നത് അത് സംഭവിക്കാതിരിക്കാനുള്ള ചില കണ്ടീഷനുകളിലൂടെ ആവാൻ വേണ്ടി ശ്രമിക്കുക.
1: വ്യവസ്ഥ എന്നത് ആരിസ് മൗലവി പറഞ്ഞത് നമ്മൾ ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സിരുത്തുക. അപ്പോൾ യൂട്യൂബിലൊക്കെ ഉള്ളൊരു പ്രശ്നം, ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫിലിം കുട്ടി ക്യാമ്പസിൽ നിന്ന് അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഫ്രണ്ട്സ് പറഞ്ഞ് ഒരു ഒറ്റ വീഡിയോ ക്ലിക്ക് ചെയ്താൽ പിന്നെ അതിനോട് സമാനമായ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. ഇത് അറിയുന്ന ആളുകളാണ് എന്നെ കേൾക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ. പക്ഷേ ചില ആളുകളെങ്കിലും അറിയാത്തതുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗെയിം, ഇങ്ങനെയുള്ള ഒരുപാട് ചതിക്കുഴികളാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവിടെ വ്യവസ്ഥയോടെ ഉപയോഗിക്കുക എന്നുള്ളിടത്ത്, ഇപ്പം ഒറ്റ ജിമെയിലിൽ വേണമെങ്കിൽ എല്ലാം ഉപയോഗിക്കാമല്ലോ. കുട്ടിക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ

0: ിൽ തന്നെ അവൻ എവിടെയൊക്കെ സെർച്ച് ചെയ്യുന്നു എന്നുള്ളത് ആ സെർച്ച് ഹിസ്റ്ററി കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അപ്പം ഇത് രക്ഷിതാക്കൾ കുട്ടികൾ അങ്ങനെ ഉപയോഗിക്കേണ്ടുന്ന ഒരു അനിവാര്യ ഘട്ടമുണ്ടെങ്കിൽ തീർച്ചയായും അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതോടൊപ്പം മൊബൈൽ ഫോണിൻ്റെ പുറത്ത് കുട്ടികൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെയൊക്കെ ഒരു ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ മീൻ പിടിക്കാൻ പോയിരുന്നു. ഇന്നങ്ങനൊന്നുമില്ല. കുട്ടികൾക്കുള്ള അങ്ങനത്തെ എന്റർടൈൻമെന്റൊന്നും ഇല്ലല്ലോ. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ രക്ഷിതാക്കൾക്ക് നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയും?
1: അതിൽ നമുക്ക് പറയാൻ പറ്റിയത് ഒന്ന്, നമ്മളുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ അതെന്താണോ ആ ജോലിയിൽ എന്ത് ചെയ്യും, ഒരു അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് കുറേ കുട്ടികൾക്ക് ഇതായിരിക്കും. ഇപ്പോൾ വാപ്പൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ വാഹനത്തിലൊന്ന് കൂടെ വരിക, അല്ലെങ്കിൽ കടയിൽ പോകുമ്പോൾ കൂടെ വരിക, ഇങ്ങനെയുള്ള പല സംഗതികളും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു പുതിയ തൊഴിൽ പഠിപ്പിക്കലാവാം, ആളുകളുമായിട്ടുള്ള പരിചയങ്ങളാവാം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുക, ഒരു ഭാഗികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഗതി കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികൾക്ക് എന്താ വെച്ചാൽ വീട്ടിൽ അവർക്കൊരു ഒരു ഡെയിലി ഡ്യൂട്ടി, ഇപ്പോൾ പാല് നീയാണ് പാലെടുത്ത് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ നീയാണ് എന്ത് ചെയ്യേണ്ടത് പത്രം എടുത്ത് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക വീട്ടിലെ ടാങ്കിലെ വെള്ളം തീർന്നാൽ നീയാണ് മോട്ടോർ ഓണാക്കേണ്ടത്, ചെറിയ ഡ്യൂട്ടികൾ എന്ത് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഒരു നിതാന്തമായ ശ്രദ്ധയും ഒരു ഉത്തരവാദിത്വ ബോധവും എന്ത് ചെയ്യും അവർക്കുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വിളിച്ചിട്ട് ഓരോ പണികൾ പറയുമ്പോൾ എല്ലാം ഞാനാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു ഭാരത്തിലേക്കാണ് കുട്ടി വരുന്നത്. നേരെ മറിച്ച് ചില ഡ്യൂട്ടികൾ മാത്രം നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്ത് അത് മാത്രം ചെയ്യുമ്പോൾ ആ ടൈം അങ്ങനെ കിട്ടും. ഇപ്പോൾ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പിന്നെ ഒരു രണ്ട് ദമ്പതികൾ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഞാൻ അവരെ പഠിച്ചപ്പോൾ എന്താ വെച്ചാൽ അവർ കുട്ടികളൊന്നുമില്ല, അവർക്ക് പ്രായമായി, ഒരാൾ അവശനായി. അപ്പോൾ എന്താ വെച്ചാൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു മാനസിക വിഷമത്തിൽ രണ്ട് പേരും വീട്ടിലിങ്ങനെ ഇരുന്ന് അവരുടെ ഭാവിയുടെ വിഷമങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒരു പേപ്പർ എടുത്തിട്ട് ആ ലേഡിക്ക് എന്ത് ചെയ്തു വെച്ചാൽ 4:30 എഴുന്നേൽക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോകുന്ന ആൾ തിരിച്ചു വന്നിട്ട് ഒരു മണിക്കൂർ വ്യായാമം ചെയ്യുന്നു, നാസ്ത കഴിക്കുന്നു, 8:00-10:00 പുറത്ത് പോയിട്ട് വീടിന് സാധനമൊക്കെ വാങ്ങി വരുന്നു. എന്നു വെച്ചാൽ ജോലി ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്തു, നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. രാത്രി ഉറങ്ങുന്ന 9 വരെ അയാൾക്ക് അവർക്ക് ഭയങ്കര സംതൃപ്തിയാണ്. കാരണം ഒരു പണിയുണ്ടല്ലോ, പണിയില്ലാത്തവനും ഒരു പണിയുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യുക, ഉള്ള ജോലികളെ നമ്മൾ എന്ത് ചെയ്യുക, സമയബന്ധിതമായി ക്രമീകരിച്ച് കുട്ടികളെ അതിൽ എന്ത് ചെയ്യുക, ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമുക്കിത് ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ, ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു കാര്യം ടൈപ്പ് ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് ആ ടൈപ്പ് ചെയ്യാനുള്ള ജോലി നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഫോണിൽ എന്തെങ്കിലും മെസ്സേജുകൾ അയക്കാനുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് വിളിക്കാനുണ്ട്, നമ്മുടെ സംഘടനാപരമായ ചില കാര്യങ്ങൾക്ക് ചില മെസ്സേജുകൾ വിടാനുണ്ട്. അപ്പോൾ അത് ഇന്ന നമ്പർ കൊടുക്കേണ്ട ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നീ അത് ചെയ്യണം. അപ്പോൾ അവരൊരു മൊബൈൽ എക്സ്പെർട്ട് ആണല്ലോ, നമ്മളെക്കാളും എന്തെങ്കിലും ആ എക്സ്പെർട്ട് എന്നുള്ള ആ ഒരു ഉപയോഗിച്ചിട്ട് നമ്മളെ മൊബൈൽ ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. മൊബൈൽ നാം ചെയ്യുന്ന വർക്ക് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരുടെ വർക്കിനേക്കാളും അത് കുറയും ചെയ്യും, അതിൻ്റെ അപകടങ്ങൾ കുറയും, നമുക്കൊരു ഹെൽപ്പായി തീരും, നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും അവരിലേക്ക് എത്താനും അത് സഹായകമായി തീരും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാൻ
0: പറ്റും. പക്ഷേ ഈ ചർച്ചയിൽ ഓഡിയൻസിന് കുറേ കാര്യങ്ങൾ തോന്നുന്നുണ്ടാകും. നിങ്ങളത് ടെക്സ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഈ ഒരു പേജ് നമ്മുടെ പേജിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്കും ടെക്സ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മണ്ണിൽ കളിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കുറച്ച് മണ്ണ് അവിടെ കുഴച്ചിട്ട് കൊടുത്താൽ ആരോഗ്യപരമായും കുട്ടികൾക്ക് അതുകൊണ്ട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇസ്ലാമികമായി വിലക്കില്ലാത്ത ചില രൂപങ്ങൾ ഉണ്ടാക്കാം, വീടുകൾ ഉണ്ടാക്കാം, അതിൽ കുട്ടി ഒരുപാട് എൻഗേജ്ഡ് ആണ്. അവിടെ ഒരു പ്ലാൻ,
1: സൈക്കിൾ നല്ലൊരു പരിപാടിയാണ്. സൈക്കിൾ ഏത് പ്രായം കുട്ടികൾക്കും സൈക്ലിംഗ് ഉണ്ടാവും, നല്ല വിശാലമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേ ടൈം കുട്ടികൾ, അവിടെ ഒരു അപകടമില്ലല്ലോ.
0: അതെ,
1: ഒരു അപകടമില്ല. എത്ര സമയം കുട്ടിയായിരുന്നാലും അവൻ്റെ നമസ്കാരം, മറ്റ് ഭക്ഷണം, മറ്റു കാര്യങ്ങളൊക്കെ പ്രശ്നമാവാതിരുന്നാൽ മാത്രം. അങ്ങനത്തെ കളികൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും കളി വേണം. ഒരു ബാറ്റ് വാങ്ങിക്കൊടുക്കുക, രാവിലെ കുറച്ച് സമയം അവരുടെ കൂടെ നമ്മളും കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്കവിടെ കളികൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കുക, അപകടകരമല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് നമ്മൾ അവരുടെ കൂടെ പോയിട്ട് എന്ത് ചെയ്യുകയാണ്, നമ്മളോ അല്ലെങ്കിൽ നമ്മൾ അതിന് പറ്റുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരൊന്നിച്ച് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നാണെങ്കിൽ അതുകൊണ്ടൊന്നും പ്രശ്നങ്ങളില്ല.
0: അപ്പോൾ ഈ പരാതി, കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നു എന്ന് പരാതി പറയുന്ന രക്ഷിതാക്കൾ ഇങ്ങനെയുള്ള വഴികൾ പൊതുവെ ആലോചിക്കാറില്ല എന്നാണ് തോന്നുന്നത്. ഓരോരുത്തർ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വീടിൻ്റെയും പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടൊരു പ്ലാന് അവരുണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇത് പലപ്പോഴും ഈ ഒരു മൊബൈൽ ഉപയോഗങ്ങളൊക്കെ വരുത്തുന്ന ദുരന്തങ്ങൾ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു മേഖലയാണ് ഇവിടെ മറ്റൊരു ചോദ്യമായി ഈ വന്നിട്ടുള്ളത്. ഒരു പേരൻ്റ് ചോദിച്ചിട്ടുള്ളത് അവരുടെ കുട്ടി, നമുക്ക് ഈ ഒരു ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ എന്നുള്ള നിലക്ക് ശ്രോതാക്കൾ എന്നോട് ക്ഷമിക്കുന്നു, ഞാൻ വിചാരിക്കുകയാണ്. കുറച്ചും കൂടി ഓപ്പണായി അവർക്ക് ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ചോദിച്ചാലേ അതൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. എൻ്റെ മോന് 11 അവനൊരു ദിവസം അവൻ്റെ പ്രൈവറ്റ് പാർട്സ് ബെഡിൽ കമഴ്ന്ന് കിടന്ന് ഇങ്ങനെ ഉരസുന്നത് കണ്ടു. എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവൻ ചിരിച്ചുകൊണ്ട് പറയണം, എനിക്ക് നല്ല രസമുണ്ട്, മോനെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അതിലൊന്നും അനാവശ്യമായി തുടരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ അത് മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലവനൊരു മോശവും കാണുന്നില്ല, അതൊരു തമാശയായി കാണുന്നു എന്നാണ് ഈ ഒരു പാരൻറ്റ് ചോദിച്ചിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഇത്തരം പൊതുവേ ലൈംഗിക രംഗത്തെ ചില തെറ്റുകളിലേക്കാണ് മൊബൈൽ ഉപയോഗം അല്ലെങ്കിൽ ഫിലിം ഇതുകൊണ്ട് കുട്ടികളെത്തുന്നത്. അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെ ഈ ഒരു പാരൻറ്റിനെ എങ്ങനെ നമ്മളൊരു സഹോദരിയാണ് ഈ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്?
1: എനിക്ക് ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രേമത്തെക്കുറിച്ച് ഒരു ഉമ്മ വിളിച്ച് ചോദിച്ചതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അപ്പോൾ അവന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരിയെക്കുറിച്ച് അവൻ എന്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവൾ അങ്ങനെയാണ്, അവൾ ഉഷാറാണ്, അവൾ ഇന്ന് ഇന്ന ഡ്രസ്സ് ഇട്ടത്, അവൾക്ക് ക്ലാസ്സിൽ ഇത്ര മാർക്ക് കിട്ടി എന്നൊക്കെ പറയും. അപ്പോൾ സത്യത്തിൽ ഈ സ്ത്രീ എന്നെ വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ ആ ഒരു വികാരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തോന്നുന്നതെന്ന് വെച്ചാൽ, സാധാരണ ഒരു പ്ലസ് ടുവിലോ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്കുണ്ടായ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്കുണ്ടായ പ്രേമത്തിൻ്റെ അതേ നിലവാരത്തിലാണ് ഇതിനെ കാണുന്നത്. അവിടെ രക്ഷിതാക്കൾക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ തന്നെ അതുണ്ട്, ഈ കുട്ടി ചെയ്യുന്നതും അതേപോലെ തന്നെ ഒരു മുതിർന്ന ഒരു കുട്ടി ചെയ്യുന്നതിന് നമ്മൾ. അപ്പോൾ ഇനി എന്താണ് ഈ ഉമ്മ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഈ അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ 18-ാമത്തെ വയസ്സിലുള്ള ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന പ്രേമത്തെക്കുറിച്ചുള്ള കൗൺസിലിംഗാണ് കൊടുക്കുന്നത്, അതിൻ്റെ അപകടങ്ങൾ. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പുതിയ എഡ്യൂക്കേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്, മനസ്സിലായി? ആ കുട്ടി വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുകയാണ്, കാരണം അവൻ്റെ പ്രായം മനസ്സിലാക്കാതെ. എന്നിട്ട് നമ്മൾ അതിൽ പറയുക ചെയ്യുന്നത് അതാണ് ഇത്തരം കാര്യങ്ങൾ വിലക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം. അവിടെ നമ്മൾ ഒരു അവന് തന്നെ തോന്നുന്നുണ്ടായിരിക്കും ഇത് ഒരു അസാധാരണ പ്രവർത്തനമാണ്, ഇതിലെന്തോ ഒരു ഒരു ഒരു ഒരു ഒരു അരുതായ്മ ഉണ്ട് എന്നൊരു തോന്നൽ എന്തായിരുന്നാലും ഇപ്പോൾ ഈ പ്രവർത്തി ചെയ്യുമ്പോൾ ആ കുട്ടിക്കുണ്ടാവും. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവന്, അതായത് അപകടമാണെന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ കയ്യെന്നെ ഒരു സ്ഥലത്ത് വെച്ച് വരുതുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ കയ്യിന് ഡാമേജ് വരും, പ്രശ്നങ്ങൾ വരും, പിന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് മൂത്രമൊഴിക്കാനും കാര്യങ്ങൾക്കൊന്നും കഴിയാതെ വരും എന്ന അവൻ്റെ ഒരു തലമുണ്ടല്ലോ, ആ തലത്തിൽ നിന്നാണ് അവനോട് പറയേണ്ടത്. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ഉയർന്നൊരു പ്രായമായ ഒരാൾ എന്ത് ചെയ്യുക, ഒരു പക്വമായ ഒരാൾ തൻ്റെ വൈകാരികതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ചില വഴികളുടെ രൂപത്തിലാണ് നമ്മളിതിനെ കാണുക. അങ്ങനെ കാണാൻ പറ്റില്ല. കുട്ടികളെ ഇപ്പോൾ ഒരു വളരെ ചെറിയൊരു കുട്ടി, ഒരു 3 വയസ്സായ കുട്ടീനെ ചിലപ്പോൾ എന്ത് ചെയ്യും, അവൻ്റെ അവയവത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, തമാശയായിട്ട് കളിച്ചു എന്ന് വരാം. അതൊക്കെ നമ്മൾ കാണേണ്ടത് ഏത് രൂപത്തിലാണ്, ആ പ്രായത്തിലാണ് കാണേണ്ടത്, മനസ്സിലായി? അത് അങ്ങനെ കാണാതിരുന്നാൽ, അത് കാണാതെ നമ്മൾ ചിന്തിക്കുന്ന ഒരു തലത്തിൽ വെച്ചുകൊണ്ട് അവന് ഉപദേശം കൊടുത്താൽ അവൻ ചിന്തിക്കാത്ത ചില പുതിയ മെസ്സേജുകളും പുതിയ ചില വഴികളിലേക്കും അവനെ തിരിച്ചുവിടലായിരിക്കും. വളരെ അപകടകരമാണത്. അതുകൊണ്ട് ഞാൻ രക്ഷകൾ പറയും, ഈ കുട്ടികളുടെ ഈ പിന്നെ ബന്ധം തന്നെ, അപ്പോൾ 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പിന്നെ തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ആൺകുട്ടീൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് എപ്പോഴും, അപ്പോൾ ടീച്ചർ പറയണം എപ്പോഴും അവൻ അവിടെ പോയിരിക്കുള്ളൂ എന്നാൽ, ആ ഇരുത്തവും എന്താണ്, പിന്നെ ട്രെയിനിൽ കയറിയിട്ട് രണ്ട് പിന്നെ എഞ്ചിനീയർ പഠിക്കുന്ന രണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും ട്രെയിനിൽ പോണതും ഒരേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല എന്നുള്ളതാണ്.
0: അതെ, വളരെ ക്ലിയറായി ഒരു ഉത്തരത്തിലേക്ക് ഈ ഒരു വിഷയത്തിൽ അൽഹംദുലില്ലാ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതായത് കൊടുക്കുന്ന ഉപദേശങ്ങൾ പ്രായത്തിനനുസരിച്ചാവണം.
1: അതെ,
0: പ്രായത്തിൻ്റെ തലം മനസ്സിലാക്കാതെ കുട്ടിയെ ഉപദേശിക്കരുത്. നമ്മൾ കേട്ട പ്രസംഗങ്ങളും ക്ലാസ്സുകളും എല്ലാം ഉണ്ടാകും. അത് ഈ കുട്ടിക്ക് കൊടുക്കേണ്ടതാണോ എന്നത് ഗൗരവത്തിൽ ചിന്തിക്കണം. ഒരു രക്ഷിതാവ് കുട്ടിക്ക് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞെടുത്തു. സ്വർഗത്തെക്കുറിച്ച് മൊത്തം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടിൻ്റെ കഴിഞ്ഞപ്പോൾ കുട്ടി വന്നിട്ട് പറഞ്ഞു, അവിടെ ടോയ്സ് ഉണ്ട്, അവിടെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്കിപ്പോൾ പോകണം സ്വർഗത്തിൽ. അപ്പോൾ കുട്ടിക്ക് ഇത് ഈ ഒരു പ്രായ ഈ ഒരു അവസ്ഥയിൽ സ്വർഗത്തിലെത്തുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു പ്രായത്തിലാണ് ആ ഉപദേശം വന്നത് എന്നതാണ് അതിൻ്റെ കാരണം. ഈ ഒരു ചർച്ച ഇവിടെ ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾക്ക് പീസ് റേഡിയോയുടെ കൂടെ നിൽക്കാം. പ്രാർത്ഥന കൊണ്ട്, പ്രവർത്തനം കൊണ്ട്, സാമ്പത്തിക സഹകരണങ്ങൾ കൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ ഒരു വ്യക്തിക്കെങ്കിലും ഞാൻ ഈ ഒരു മെസ്സേജ് എത്തിച്ചു കൊടുത്തു എന്ന ഉറപ്പ് നിങ്ങളെല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവുക. തൽക്കാലം സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് ഈ ഒരു ചർച്ച, അതിൻ്റെ വീഡിയോ സെഷനാണെങ്കിലും അതിൻ്റെ ഓഡിയോ സെഷനാണെങ്കിലും ഇപ്പോൾ അവസാനിക്കുന്നു. അടുത്ത അതിൻ്റെ ഷെഡ്യൂളുകളിലേക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ നീങ്ങുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട് പാരന്റിംഗ് ഭാഗം 1 ഓൺലൈൻ കൗൺസലിംഗ് പുനഃപ്രക്ഷേപണം. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, താജുദ്ദീൻ സലാഹി എന്നിവർ.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ ജോലി തിരക്കുകൾക്കിടയിൽ യാത്രാവേളകളിൽ ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ ദീനിനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയുന്ന നമ്മളൊക്കെ പറയാം. പക്ഷെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടെ അറിയുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കറിയില്ല. കാരണം നമ്മുടെ പഠനങ്ങളൊന്നും അങ്ങനെ വ്യവസ്ഥാപിതമായൊരു പഠനമല്ല. അതുകൊണ്ട് ചിലതെല്ലാം അറിയാം, ചിലതെല്ലാം അറിയില്ല, ചിലതെല്ലാം പൂർണ്ണമാണ്, അപൂർണമാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതിന് പരിഹാരം നിലക്കാണ് നമ്മുടെ റേഡിയോക്ക് കീഴിൽ ഈ ലൈഫ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ചേരണം വിചാരിക്കും, പിന്നെ ചേരാതിരിക്കുമ്പോൾ റേഡിയോ ഒന്ന് നേരിട്ട് നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ വലിയ പരീക്ഷയിൽ മാർക്ക് നേടിയ പല ആളുകളും പിന്നെ പഠിക്കാൻ അവസരമില്ലാതെ പോയ ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു കഴിവും ആ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെ ഒരു സൗകര്യം ഈ കോഴ്സിലുണ്ട്. ആധികാരികമായ ഒരു കണിശമായ ഒരു പഠനമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പങ്കെടുക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കും.
4: ലൈവ്
3: ലേൺ ഇസ്ലാം ഫോർ എവർ
4: പീസ് റേഡിയോ സർട്ടിഫിക്കേഷൻ കോഴ്സ്.
2: പീസ് റേഡിയോയിൽ ഇനി കാതോർക്കുക മുഖമൊഴി.
3: വിദ്വേഷം വിശ്വാസികൾക്ക് അന്യം. വാശിയും ദേഷ്യവും കൊണ്ട് പലരും മനസ്സിൽ തീർക്കുന്ന വറ്റിവരണ്ട നീരുറവ നിറഞ്ഞൊഴുകുവാൻ സ്നേഹത്തിൻ്റെ ചെറിയൊരു ചാറ്റൽ മഴ മതിയാകും. ചെറുതും വലുതുമായ നന്മകളെല്ലാം ഇസ്ലാം മാനവ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. ആ നന്മകൾ സ്വജീവിതത്തിൽ പകർത്തുന്നത് പുണ്യകർമ്മമാണെന്ന് ഇസ്ലാം അറിയിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവ ബഹുലമായ തൻ്റെ ജീവിതത്തിലൂടെ അവയെല്ലാം പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്തു. എന്നാൽ സമകാലിക ലോകത്ത് വിശിഷ്യ ഇന്ത്യയിൽ ഇസ്ലാമിന് വെറുപ്പിൻ്റെയും ഭീകരതയുടെയും പ്രത്യയശാസ്ത്രമായും മുസ്ലിങ്ങളെ അതിൻ്റെ ഉൽപ്പന്നമായും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. ഇസ്ലാം ഭീതി പരത്തിക്കൊണ്ടേയിരിക്കുന്നവർ അവരുടെ ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതിന് ഉത്തരേന്ത്യ മാത്രമല്ല കേരളവും തെളിവായി മാറിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഫലപ്രഖ്യാപനശേഷവും ചില സമുദായ നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ ഇത്രയും കാലം കേരളത്തിന് പരിചയമില്ലാത്തതായിരുന്നു. ഭൂരിപക്ഷ സമുദായ വോട്ടുകളുടെ കേന്ദ്രീകരണവും അതുവഴി നിയമസഭയിലേക്ക് കയറിപ്പറ്റലുമായിരുന്നു വോട്ടെടുപ്പിനു മുമ്പുള്ള വിദ്വേഷ പ്രസ്താവനകളുടെ ലക്ഷ്യമെങ്കിൽ, സംസ്ഥാനത്തിൻ്റെ ഭരണരംഗത്തുനിന്ന് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരെ അകറ്റലായിരുന്നു ഫലപ്രഖ്യാപനത്തിനു ശേഷമുള്ള വിദ്വേഷ പ്രസ്താവനകളുടെ ലക്ഷ്യം. ഇത്തരം വർഗീയ ചിന്താഗതിക്കാരുടെ വിഷമയമായ വാക്കുകൾക്ക് തടയിടാൻ പുതിയ സർക്കാർ സന്നദ്ധമാകുമെന്നാണ് പ്രതീക്ഷ. അബൂദർ ജുന്ദബ് ഇബ്നു ജുനാദ റളിയല്ലാഹുഅൻഹുവിൽ നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നന്മയിൽ യാതൊന്നിനെയും നീ നിസ്സാരമാക്കരുത്, നിന്റെ സഹോദരനെ പ്രസന്നവതനായി കണ്ടുമുട്ടുന്നതുപോലും. മുസ്ലിം, ഇസ്ലാം നന്മകൾക്ക് നൽകുന്ന സ്ഥാനം ഈ നബിവചനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നല്ലതായ ഒരു കാര്യവും ഒരു മുസ്ലിം നിസ്സാരമായി ഗണിക്കാൻ പാടില്ല. സൃഷ്ടാവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ അവൻ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യവും അള്ളാഹു സ്വീകരിക്കും. മനസ്സിൽ എന്തിൻ്റെയൊക്കെയോ പേരിൽ മറ്റുള്ളവരോട് വാശിയും ദേഷ്യവും കൊണ്ടു നടക്കുന്നവരുണ്ട്. പലപ്പോഴും കാരണം നിസ്സാരമായിരിക്കും. ചിലപ്പോൾ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം. കാരണം എന്തായാലും അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ, സ്നേഹത്തോടെ പെരുമാറിയാൽ പിണക്കമെല്ലാം നിമിഷനേരം കൊണ്ട് മാഞ്ഞുപോകുന്നത് കാണാൻ സാധിക്കും. ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ ആരോടും സ്ഥായിയായ വെറുപ്പുണ്ടാകാൻ പാടില്ല. സ്നേഹമാണ് അവനിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. നമ്മിൽ നൂഴ്ന്നുകയറുന്ന വെറുപ്പിൻ്റെ തേരട്ടകളെ സ്നേഹത്തിൻ്റെ ചൂടും ശക്തിയും കൊണ്ട് നശിപ്പിക്കാനാവണം. ആത്മാർത്ഥ സ്നേഹത്തോടെ അന്യരോട് പെരുമാറുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയും. മറ്റൊരാൾ നമ്മോട് സ്നേഹം പ്രകടിപ്പിച്ചാൽ അതിനോട് സ്നേഹത്തോടെ പ്രതികരിക്കാൻ നാം തയ്യാറാകണം. അവിടെ മതവും ജാതിയും കക്ഷിരാഷ്ട്രീയവും മറ്റും പ്രതിബന്ധമായിക്കൂടാ.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് മുഖമൊഴി.
5: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
6: പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഹൃദയവസന്തത്തിന്റെ സമയമാണ്. സൂറത്തുൽ ഹജ്ജിലെ 14 മുതൽ 16 കൂടിയ വചനങ്ങളാണ് നാം ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ഇത് പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി സത്യനിഷേധികളായ ആളുകൾ, ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കാത്തതായ ആളുകൾ, അത്തരം ആളുകളുടെയൊക്കെ ചില സ്വഭാവഗുണങ്ങളും ആരാധനാരീതികളും, സൗഭാഗ്യം കിട്ടുമ്പോൾ സന്തോഷിക്കുകയും എന്നാൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ തലകുത്തി മറിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോവുകയുമൊക്കെ ചെയ്യുന്ന, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട, വ്യക്തമായ വഴികേടിലായ ആളുകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചത്. അവരെക്കുറിച്ചുള്ള വിശദീകരണത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ സൗഭാഗ്യവാന്മാരെക്കുറിച്ച്, അവർക്കല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. നമുക്ക് ആദ്യം ആയത്തിന്റെ അർത്ഥം പരിശോധിക്കാം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുദ്ഖിലു പ്രവേശിപ്പിക്കും, യുദ്ഖിലു പ്രവേശിപ്പിക്കും, അല്ലദീന ആമനു, വിശ്വസിച്ചതായ ആളുകളെ, വിശ്വസിച്ചതായ ആളുകളെ അല്ലാഹു പ്രവേശിപ്പിക്കും. വഅമിലുസ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെയും, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അല്ലാഹു പ്രവേശിപ്പിക്കും. എവിടെ? ജന്നാത്തിൻ, സ്വർഗത്തിൽ, സ്വർഗത്തോപ്പുകളിൽ. ആ തോപ്പുകളുടെ പ്രത്യേകത എന്താണ്? തെജിരി, ഒഴുകിക്കൊണ്ടിരിക്കുന്നു, മിൻ തഹ്തിഹ, അതിൻ്റെ തായ്ഭാഗത്തുകൂടെ, അൽ അൻഹാർ, അരുവികൾ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഫ്അലു മാ യുരീദ്, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതായ ആളുകൾ, അവരെ തായ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതായ സ്വർഗത്തോപ്പുകളിൽ അല്ലാഹു പ്രവേശിപ്പിക്കും. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുകയും ചെയ്യും. കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ടതില്ലാത്ത വിധം കുറെ ആയത്തുകളിലായി ദൗർഭാഗ്യവാന്മാരായ ആളുകളെ വിശദീകരിച്ച്, തുടർന്ന് സൗഭാഗ്യവാന്മാരായ വിശ്വാസികളായ ആളുകൾ, അല്ലാഹു അവർക്ക് സ്വർഗം നൽകുമെന്നുള്ള വാഗ്ദാനം നൽകുകയാണ്. അതിനൊരു കണ്ടീഷൻ എന്താണ്? വിശ്വാസിയാകണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അത് വിശുദ്ധ ഖുർആനിന്റെ ധാരാളം സ്ഥലങ്ങളിൽ കാണാം. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, ആ രൂപത്തിലൊക്കെ, അഥവാ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. വിശ്വാസവും സൽക്കർമ്മവും ഒരുമിച്ചാണ് പല സ്ഥലങ്ങളിലും അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഒരാൾ വിശ്വാസം മാത്രമുണ്ട്, സൽക്കർമ്മങ്ങളില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലം ഉണ്ടാവണം എന്നില്ല. ഒരാൾ ധാരാളം സൽക്കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ വിശ്വാസമില്ല, അതുകൊണ്ടും ഫലമുണ്ടാവുകയില്ല. വിശ്വാസവും സൽക്കർമ്മവും ഒരുപോലെ അത് ഒരുമിച്ചുണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായി നാളെ പരലോകത്ത് തായ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന ആ സ്വർഗത്തോപ്പുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ പ്രവേശിപ്പിക്കും എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അത്തരം ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ദൃഢമായ വിശ്വാസവും സൽക്കർമ്മങ്ങളും ധാരാളമായി ചെയ്തുകൊണ്ടാവണം നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. തുടർന്ന് അല്ലാഹു അടുത്ത ആയത്തുകളിലൂടെ അല്ലാഹു പറയുന്നത്, മൻ കാന യളുന്നു അല്ലൻ യൻസുറഹുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, മൻ കാന യളുന്നു, ആരെങ്കിലും വിചാരിക്കുകയാണ്, ആരെങ്കിലും വിചാരിക്കുകയാണ് എന്ത്? അല്ലൻ യൻസുറല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, അല്ലാഹു അദ്ദേഹത്തെ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുന്നില്ല എന്നും, ഈ ഇഹലോകത്തും പരലോകത്തും അദ്ദേഹത്തെ, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അല്ലാഹു സഹായിക്കുന്നതേ അല്ല എന്ന് വല്ല ആളുകളും വിചാരിക്കുന്നുണ്ട് എങ്കിൽ, ഫല്യംദുത്, അവൻ നീട്ടട്ടെ, ബിസബബിൻ,
ഒരു കയറിന് സബബ് എന്ന് പറഞ്ഞാൽ ഐ ബിഹബിലിൻ എന്നാണ്. ഒരു കയറിനെ അവൻ നീട്ടട്ടെ എന്നാണ്. അതിന്റെ തഫ്സീറുകളിലൊക്കെ പരിശോധിക്കുമ്പോൾ കാണുക, അവിടെ ഐ ബിഹബിലിൻ എന്നാണ് കാണുക. ഒരു കയർ, ഒരു കയറിനെ അവൻ നീട്ടട്ടെ, ഇല സമാ ഇ, അവൻ ആകാശത്തിലേക്ക്. ഐ സമാ ഇ ബൈത്തി എന്ന് പറഞ്ഞാൽ മേലോട്ട് അവൻ ഒരു കയറ് നീട്ടട്ടെ, ഒരു നീട്ടി ഒരു കയറ് കെട്ടട്ടെ അവൻ. സുമ്മ പിന്നീട്, സുമ്മൽ യക്ത, അവൻ വിച്ഛേദിക്കട്ടെ. പിന്നീട് അവൻ വിച്ഛേദിക്കട്ടെ. ആ സഹായം അഥവാ ആകാശത്ത് നിന്ന് അള്ളാഹുവിന് കിട്ടുന്ന സഹായത്തെ അവൻ മുറിച്ചു കളയട്ടെ എന്നാണ് അവിടെ പറയുന്നത്. ഫല്യൻദുർ ഹൽ യുദ്ഹിബൻ കൈദുഹു മാ യഈൽ, എന്നിട്ട് തന്നെ രോഷം കൊള്ളിക്കുന്ന, തന്നെ ദേഷ്യപ്പെടുത്തുന്ന ആ കാര്യത്തെ അഥവാ പ്രവാചകന് ലഭ്യമാകുന്ന ആ സഹായത്തെയൊക്കെ തന്റെ തന്ത്രം കൊണ്ടില്ലാതാക്കാൻ കഴിയുമോ എന്ന് ഫല്യന്ദുർ, അവൻ നോക്കട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇതിന് പല വിശദീകരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നൽകപ്പെട്ടതായിട്ട് കാണുവാൻ കഴിയും ഈ ആയത്തിൽ. അഥവാ ഇതിലൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ദീൻ ആ കാര്യത്തിൽ ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ അള്ളാഹുവിന്റെ സഹായമൊന്നും കിട്ടുന്നില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ, അവൻ ആകാശത്തിലേക്കൊരു കയറ് കെട്ടിയിട്ട് പ്രവാചകന് ലഭ്യമാകുന്ന ആ സഹായത്തെ അവൻ വിച്ഛേദിച്ചു കളയട്ടെ. എന്നിട്ടെങ്കിലും അവന് കോപം വരുത്തുന്ന, അവൻ അരിശം വരുത്തുന്ന അവന്റെ ആ കുതന്ത്രങ്ങളെ നീക്കിക്കളയുവാൻ കഴിയുമോ എന്ന് അവൻ നോക്കട്ടെ എന്ന് വിശദീകരിച്ചതായിട്ട് കാണുവാൻ കഴിയും. ഇനി അതല്ല മറ്റൊരു വിശദീകരണമായി കാണുന്നത്, ഈ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തനിക്കൊരു സഹായവും നൽകുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ അഥവാ നിരാശരാണവർ, ഈ ദുനിയാവിലും അള്ളാഹുവിന്റെ ഒരു സഹായവും എനിക്ക് കിട്ടുന്നില്ല എന്ന നിരാശയോടുകൂടി കഴിയുന്ന ആളുകൾ, അവൻ ആകാശത്തേക്കൊരു കയറ് കെട്ടിയിട്ട് അവൻ ആത്മഹത്യ ചെയ്തു കൊള്ളട്ടെ, അവന്റെ ജീവിതം അവൻ അവസാനിച്ചു കൊള്ളട്ടെ, സുമ്മൽ യക്ത എന്ന് പറഞ്ഞാൽ ആ തരത്തിൽ വിശദീകരിച്ചു, എന്നിട്ടെങ്കിലും അവന്റെ ആയുഷ്യത്തെ തീർക്കാൻ, അതില്ലാതാക്കി കളയാൻ കഴിയുമോ എന്നവൻ നോക്കട്ടെ എന്ന വിശദീകരണം. അഥവാ നിരാശരായിട്ടിങ്ങനെ കഴിയുക, ആ നിരാശയിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചാലെങ്കിലും ഈ പ്രയാസങ്ങളിൽ നിന്നെല്ലാം തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്നവൻ നോക്കട്ടെ എന്ന തരത്തിലുമൊക്കെ അതിനെ വിശദീകരിച്ചതായിട്ട് കാണുവാൻ കഴിയും. അല്ലാഹു അഅലം എന്താണ് അതിലൂടെ ഉദ്ദേശിച്ചത് എന്ന്, പ്രവാചകനുമായി ബന്ധപ്പെട്ടതാണോ അതല്ല നമ്മെ തന്നെ സംബന്ധിച്ചുള്ളതാണോ ഇനി രണ്ടും അതിൽ വരുന്നുണ്ടോ എന്ന് നമുക്കറിയുകയില്ല. ഏതായിരുന്നാലും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നിരാശനായി കഴിയുന്ന ഒരു സാഹചര്യമല്ല നമുക്ക് ഉണ്ടാവേണ്ടത് എന്നതാണ്. ഒരു മനുഷ്യൻ നിരാശനായി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഗുണവും ദോഷവും പരീക്ഷണവും എല്ലാം നമുക്ക് നൽകും. അതോരോന്നും ലഭ്യമാകുമ്പോൾ നന്ദി കാണിക്കുവാനും ക്ഷമിക്കുവാനുമൊക്കെ കഴിയുക എന്നതാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവമായി നമ്മൾ കാണേണ്ടത്. ഇവിടെയും അതാണ് വിശദീകരിക്കുന്നത്. ഫല്യംദുദ് ബിസബബിൻ ഇലസ്സമാഇ എന്ന് പറഞ്ഞാൽ ഇത് ആകാശത്തിലേക്കൊരു കയറ് അവൻ കെട്ടി ഇടട്ടെ എന്നാണ്. സുമ്മൽ യക്ത, പിന്നെ ആ ബന്ധം അവൻ വിച്ഛേദിക്കട്ടെ. പ്രവാചകനുമായി ബന്ധപ്പെട്ട കാര്യമായി പറയുമ്പോൾ പ്രവാചകന് ലഭ്യമാകുന്ന ആ സഹായത്തെ അതിലൂടെ അവൻ മുറിച്ചു കളയട്ടെ. എന്നിട്ട് അവൻ അരിശപ്പെടുത്തുന്ന കാര്യം, ആ കുതന്ത്രത്തെ നീക്കിക്കളയാൻ അവൻ കഴിയുമോ എന്നവൻ നോക്കട്ടെ. അതല്ല എങ്കിൽ അവന്റെ ജീവിതം തന്നെ അവൻ അവസാനിപ്പിക്കട്ടെ. എന്നിട്ടെങ്കിലും അവന്റെ പ്രയാസം നീങ്ങിപ്പോകുമോ എന്ന് അവൻ നോക്കട്ടെ. ഒരിക്കലും അതിലൂടെ അവന്റെ ജീവിതം അല്ലെങ്കിൽ അവന്റെ പ്രയാസങ്ങൾ നീങ്ങിപ്പോവുകയില്ല എന്നുകൂടിയാണ് ഇവിടെയൊക്കെ വിശദീകരിക്കുന്നത്. നമ്മൾ ഓരോ തഫ്സീറുകളും പരിശോധിക്കുമ്പോൾ അത്തരത്തിലൊക്കെ അതിന് വിശദീകരണങ്ങൾ നൽകപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നിരാശനായി കഴിയുവാൻ പാടില്ല എന്നുകൂടി അവിടെ നമുക്കതിൻ്റെ രണ്ടാമത്തെ ഒരു വിശദീകരണമായി കൊടുത്തതായി കാണുവാൻ സാധിക്കും. അതേ പ്രകാരം തന്നെ വിശദീകരിക്കുകയാണ്, വകദാലിക, അപ്രകാരം, അൻസൽനാഹു ആയാതിൻ ബയ്യിനാതിൻ, നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ നാം അവതരിപ്പിച്ചിരിക്കുന്നു, ഇറക്കിയിരിക്കുന്നു. വകദാലിക, അപ്രകാരം,
അൻസൽനാഹു നാം അവതരിപ്പിച്ചിരിക്കുന്നു, ആയാത്തിൻ ബയ്യിനാത്തിൻ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിക്കൊണ്ട് ആ ഒരു ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. വ അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു യഹ്ദി മൻ യുരീദ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നേർവഴിയിലേക്ക് നയിക്കുന്നതാണ് എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ അവസാനത്തെ ആയത്തിൽ 16-ാമത്തെ ആയത്തിലായി വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഒന്ന്, സത്യവിശ്വാസികളായ ആളുകൾക്ക്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതായ ആളുകൾക്ക് സ്വർഗം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് വിശദീകരിച്ചത്. രണ്ടാമതൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകുന്ന സഹായത്തിൽ നിരാശരായി കഴിയുന്നതായ ആളുകൾ ആകാശത്തിലേക്കൊരു കയർ കെട്ടി ആ പ്രവാചകന് ലഭ്യമാകുന്ന സഹായത്തെ അവൻ മുറിച്ചു കളയട്ടെ, എന്നിട്ടെങ്കിലും അവന്റെ അരിശത്തെ അവൻ തീർത്തു കളയട്ടെ എന്ന് പറയുന്നു. അതല്ല എങ്കിൽ ജീവിതത്തിൽ നന്മകളൊന്നും ലഭ്യമാകാതെ അല്ലാഹു ദുനിയാവിൽ എന്നെ സഹായിക്കുന്നില്ല, ഞാനെന്നും പ്രയാസത്തോടുകൂടി കഴിയുന്നു എന്ന നിരാശയോടുകൂടി കഴിയുന്ന ആളുകൾ ആകാശത്തേക്കൊരു കയറുകെട്ടി അവന്റെ ജീവിതത്തെ അവൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ, എന്നിട്ട് അവന്റെ പ്രയാസം നീങ്ങുമോ എന്നവൻ നോക്കിക്കൊള്ളട്ടെ എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളും നൽകും. ഇതൊരു ആത്മഹത്യക്കുള്ളൊരു പ്രേരണയല്ല, മറിച്ച് നിരാശരായി കഴിയുന്ന ആളുകൾ അങ്ങനെയല്ല ഉണ്ടാവേണ്ടത് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുകൂടെ നമുക്കൊന്ന് പാരായണം ചെയ്യാം.

0: ഇത് മങ്കാനയലുന്നു അല്ലയൻ സുറഹുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ ഫല്യംദുദ് ബിസബബിൻ ഇലസ്സമാ ثُمَّ فَلْيَنْظُرْ هَلْ يُذْهِبَنَّ كَيْدَهُ مَا يَغِيظُ وَكَذَلِكَ أَنزَلْنَاهُ آيَاتٍ بَيِّنَاتٍ وَأَنَّ اللَّهَ يَهْدِي مَن يُرِيدُ
1: കൃത്യമായി പഠിച്ച് ഓരോ കാര്യങ്ങളും ഉൾക്കൊണ്ട് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തുൽ ഹജ്ജിലെ 14 മുതൽ 16 കൂടിയ വചനങ്ങളാണ് നാം ഇതുവരെ പഠിച്ചത്. ദൗർഭാഗ്യവാന്മാരുടെ കാര്യം വിശദീകരിച്ചതിനു ശേഷം വിശ്വാസികളായ സൗഭാഗ്യവാന്മാർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലെ ഈ വചനങ്ങളിലൂടെ. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.
3: نور على مر الزمان تألقا وأضاء للدنيا طريقا.
4: മഹാനായ ടിപ്പു സുൽത്താൻ പഴയ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കോട്ട, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പട്ടണത്തിലെ ഒരു കോട്ടയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശിവലിംഗം കണ്ടെത്തുകയുണ്ടായി. പുരാവസ്തു ഗവേഷകർ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ കാലഗണന മഹാനായ ടിപ്പു സുൽത്താൻ രാജ്യം ഭരിക്കുന്ന കാലത്തോളം പഴക്കമുണ്ട് എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടുകൂടി രണ്ട് തരത്തിലുള്ള വാർത്തകളാണ് കേരളത്തിലെ മലയാളികൾ വായിച്ചത്. അതിലൊന്ന്, ടിപ്പു സുൽത്താൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബ്രിട്ടീഷുകാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സമൂഹത്തെയും രാജ്യത്തെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കിടയിൽ ഒരു കോട്ട തയ്യാറാക്കുകയും ആ കോട്ടയിലേക്ക് ആബാലവൃദ്ധം ജനങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്തു എന്നതാണ് ഒന്ന്. ആ ജനങ്ങൾക്കിടയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കോട്ടയിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശിവ ക്ഷേത്രത്തിൽ ആരാധിക്കാവുന്ന വിധമുള്ള സംവിധാനം കോട്ടയിൽ സംവിധാനിക്കുകയാണ് ഉണ്ടായത്. എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ടിപ്പു സുൽത്താൻ ഒരുക്കിയത് എന്നതാണ് വാസ്തവം. എന്നാൽ ഈ ശിവലിംഗവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വേറൊരു രൂപത്തിൽ നമുക്ക് വായിക്കാൻ സാധിച്ചു. അത് ഇങ്ങനെയാണ്, അഥവാ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ശിവക്ഷേത്രം അത് തകർത്തുകൊണ്ടാണ് കോട്ട പണിതത് എന്ന് വർഗീയമായി ചിന്തിക്കുകയും അതിനനുസൃതമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ മഹാനായ ടിപ്പു സുൽത്താൻ അവരെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടായത്. പറഞ്ഞു വന്നത്, ഫാഷിസം ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിയായ രൂപത്തിലുണ്ടായ ചരിത്രങ്ങളെ വളച്ചൊടിക്കുകയും അതിനനുസൃതമായി മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വർഗീയ വികാരങ്ങൾ കുത്തി നിറക്കുകയും ചെയ്തുകൊണ്ടാണ് നാട്ടിൽ വിപത്തുകളും കലാപങ്ങളും സൃഷ്ടിക്കുന്നത് എന്ന ബോധമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. ഫാഷിസം രണ്ട് തരത്തിലുള്ള ഭീകരതയാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് അല്ല പൊതുവെ പൊതു സമൂഹങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് സൈദ്ധാന്തികമായിട്ടുള്ള ഭീകരതയാണ്, രണ്ടാമത്തേത് കായികമായ ഭീകരതയാണ്. സൈദ്ധാന്തിക ഭീകരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് തലങ്ങളിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു രൂപം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. നമുക്കറിയാം, ഈ രാജ്യം ഭരിച്ചിരുന്ന മുഗളന്മാരും അതുപോലെ ഖിൽജി തുക്ലക്ക് വംശജയിൽപ്പെട്ട മുസ്ലിം സമൂഹം 700 വർഷക്കാലം രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സമീപകാലങ്ങളിൽ രൂപപ്പെടുത്തിയിട്ടുള്ള പാഠപുസ്തകങ്ങളും പാഠ്യ പദ്ധതികളുമെല്ലാം മുഗൾ ചക്രവർത്തിമാരുടെ, ഖിൽജി ചക്രവർത്തിമാരുടെ, തുക്ലക് ചക്രവർത്തിമാർ രാജ്യം ഭരിച്ചിരുന്ന അവരുണ്ടാക്കിയിട്ടുള്ള വികസനവും അവരുണ്ടാക്കിയിട്ടുള്ള സുവർണ കാലഘട്ടത്തെയും വിസ്മരിച്ചുകൊണ്ട് ചരിത്രം രചിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെയുള്ള ഫാസിസ്റ്റുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1298 അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും പട്ടിണിയായിരുന്നു. ആ സമയത്തും അലാവുദ്ദീൻ ഖിൽജി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അവർ പട്ടിണിയില്ലാതെ ജീവിക്കാൻ അവർക്ക് സാധിച്ചത് അവിടെ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരിയുടെ കാര്യക്ഷമമായ ഭരണം കൊണ്ടാണ് എന്ന് പ്രസിദ്ധ ചരിത്രകാരനായ താരാചന്ദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്ന കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ കൊളോണിയൽ ശക്തികൾക്ക് അനുകൂലമായ നിലപാടാണ് എക്കാലത്തും ഫാഷിസം അത് തലക്ക് പിടിച്ചാൽ ആദർശമായി സ്വീകരിച്ചിരുന്ന ആളുകൾ സ്വീകരിച്ചിരുന്ന ഒരു ദർശനം അതായിരുന്നു. ജനപക്ഷ മുന്നേറ്റങ്ങളിലെ നായകർ കൊളോണിയൽ വിവരങ്ങളിൽ രാജ്യദ്രോഹികളും കൊള്ളക്കാരുമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ മലബാർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ അത് ആരംഭിച്ച ആ കാലഘട്ടത്തിൽ തന്നെ നേതൃത്വം നൽകിയിട്ടുള്ള മഹാന്മാരായ അത്തൻകുരുക്കളും ഉണ്ണിമുസ മൂപ്പനും ചെമ്പൻ പോക്കറുമെല്ലാം ഈ രാജ്യത്തെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ചരിത്രരചന നടത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേ ആശയം കടമെടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകളും ആ ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. കാരണം ജോസഫ് ഗീവൽസ് പറഞ്ഞത് ഏറ്റവും അബദ്ധജടിലമായ ഒരു കാര്യം, അത് എത്ര ആളുകൾക്ക് ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിൽ പോലും ഒരു കള്ളമായിരുന്നാൽ ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങൾ അത് സത്യമാണെന്ന് ധരിച്ചുകൊള്ളും എന്ന ആ ഒരു സാമൂഹ്യപരമായ ഒരു സൈക്കോളജിയിലൂടെ അയാൾ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. ആ രൂപത്തിലാണ് രാജ്യത്തെ സൗഹൃദം തകർക്കുന്ന വിധം ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെയും അതിന്റെ പ്രചാരകരുടെയും പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ സമീപകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ, ആൾട്ട് മീഡിയ പ്രവർത്തകനായ മുഹമ്മദ് സുബൈർ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഫേക്ക് ന്യൂസുകളെ കണ്ടെത്തി അതിന്റെ നിജസ്ഥിതി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. പറഞ്ഞു വന്നത് ഇങ്ങനെ ഫാസിസ്റ്റ് ഭരണകാലഘട്ടത്തിൽ യഥാർത്ഥ ചരിത്രത്തെ വക്രീകരിക്കുകയും എന്നിട്ട് കള്ളങ്ങളും മിത്തുകളും പ്രചരിപ്പിക്കുകയും ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പുൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കണം. സത്യാവസ്ഥ നമുക്ക് ബോധ്യപ്പെടണം. സത്യത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള ചെറിയ ഒരു പരിശ്രമമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന്റെ ഔദ്യോഗിക ജിഹയായിട്ടുള്ള നേർപ്പദം ഈ രാജ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ അത് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകാൻ നേർപ്പദം വാരിക വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഉത്തമ ബോധമുണ്ടാകണം. ആ നിലക്ക് ചരിത്രത്തെ ഏറ്റവും സത്യസന്ധമായി അറിയാനും മനസ്സിലാക്കാനും ചരിത്രത്തിന്റെ എല്ലാ മേഖലകളെയും പരിപൂർണമായി സത്യസന്ധമായ നിഷ്കളങ്കമായ ആ ഒരു വിചാരത്തോടുകൂടി ഉൾക്കൊള്ളാനുമുള്ള നേർപ്പദത്തിന്റെ വരികൾ, അതിന്റെ ലേഖനങ്ങൾ, അതിന്റെ എഴുത്തുകൾ, അതിന്റെ അക്ഷരങ്ങൾ അങ്ങനെ തന്നെ വായിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേസ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട ഈവനിങ്ങിലെ ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. ഇന്ന് നെല്ലിക്കപ്പറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ്. നമ്മുടെ കൂടെ ഒരു മിടുക്കിയായ കൂട്ടുകാരിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അവളെ ഒന്ന് പരിചയപ്പെടാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് അസ്മിന ഫാത്തിമ. ഞാൻ ഗ്രീൻ വാലിയിലാണ് പഠിക്കുന്നത്, സിക്സ്ത് ആണ് ഇനി.
0: അപ്പം പുതിയ ക്ലാസ്സിലേക്ക് കയറി അല്ലേ? ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: സുഖം
0: സുഖം. ഇന്നിപ്പോ നോമ്പ് കണ്ടല്ലേ?
1: ആ
0: ഇപ്പൊ നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത പുതിയ? മഷാല്ലാ. അപ്പൊ നമ്മുടെ കുറെ കൊച്ചു കൂട്ടുകാരുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കേൾക്കാനുണ്ട് അല്ലേ? അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ കൂടെ കുറേ ആളുകൾ സലാം പറഞ്ഞ് ചേർന്നിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് ലൈവിൽ നമ്മുടെ കൂടെ ഉള്ളത് നോക്കാം. അമീർ ടി എടത്തനാട്ടുകര, അതുപോലെ റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, അസ്ലം ഫൗസ്ലിയ മമ്മു കൊയിലാണ്ടി കൊല്ലം, അതുപോലെ മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, സുബൈദ ഇസ്മായിൽ മടിക്കിരി, സുലൈഹ തിരുവാലി, സഫിയ എടപ്പാൾ, ആയിഷ അങ്ങാടിപ്പുറം, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. അപ്പോൾ അതുപോലെ നമ്മൾ അമീർ സാഹിബിൻ്റെ വലിയൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. അതുപോലെ സഫിയ കെ തിരുവങ്ങാടി, ഷാഹിറ ചെറുവണ്ണൂർ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സ്സലാം. നമുക്ക് ആദ്യം അമീർ സാഹിബിൻ്റെ മെസ്സേജ് ഒന്ന് വായിക്കാം. അസ്സലാം വലൈക്കും. ആഘോഷങ്ങൾ മനുഷ്യ ജീവിതത്തിന് ആനന്ദവും ഉന്മേഷവും പകരുന്ന സുന്ദരമായ നിമിഷങ്ങളാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സന്തോഷ പ്രകടനങ്ങളും വിനോദങ്ങളും അള്ളാഹു നിശ്ചയിച്ച അതിവളരമ്പുകൾക്കുള്ളിൽ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക മൂല്യങ്ങളെയും തത്വങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാകരുത് നമ്മുടെ ഈ ഒരു ആഘോഷങ്ങളും രൂപപ്പെടേണ്ടത്. ഇന്നത്തെ കാലത്ത് പല ആഘോഷങ്ങളും ധൂർത്ത് അശ്ലീലം, ലഹരിയുടെ ഉപയോഗം, അന്യപുരുഷ സ്ത്രീ സമ്പർക്കം, സമയത്തിന് നമസ്കാരം നിർവഹിക്കാതിരിക്കൽ തുടങ്ങിയ തിന്മകളിലേക്ക് മനുഷ്യരെ വഴി മാറിപ്പോകാറുണ്ട്. അള്ളാഹു അനുവദിച്ചു തന്ന സന്തോഷവേളകളെ അവന് പ്രിയമല്ലാത്ത രീതിയിൽ ചെയ്യാനുള്ള വേദികയാക്കി മാറ്റുന്നത് വലിയ തെറ്റാണ്. തീർച്ചയായും ദുർവ്യായം ചെയ്യുന്നവർ പിശാചുകളുടെ സഹോദരന്മാരാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാൽ ആഘോഷങ്ങളുടെ പേരിൽ ലക്ഷങ്ങൾ ധൂർത്തടിക്കുന്നതും അഹങ്കാരം കാണിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. പകരം പാവപ്പെട്ടവരെയും ദരിദ്രരെയും കൂടി പരിഗണിച്ചുകൊണ്ടുള്ളതാകണം നമ്മുടെ സന്തോഷങ്ങൾ. പെരുന്നാളായാലും വിവാഹങ്ങളായാലും മറ്റ് സൽക്കാരങ്ങളായാലും അവ പരസ്പര സ്നേഹവും സാഹോദര്യവും പങ്കുവെക്കാനും അയൽപക്ക ബന്ധങ്ങൾ പുതുക്കാനും പിണക്കങ്ങൾ മാറ്റാനുമുള്ള വേദികളാക്കി മാറ്റണം. മറ്റുള്ളവർക്ക് ഒരു തരത്തിലും പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ മാന്യമായി വേണം ആഘോഷങ്ങളിൽ ഏർപ്പെടാൻ. അള്ളാഹു തിരിച്ചറിവ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെയേറെ ഗൗരവമുള്ളൊരു വിഷയമാണ് അല്ലേ? നമുക്കറിയാം ഇസ്ലാമിന് പല ആഘോഷങ്ങളുണ്ട്. എന്തൊക്കെ ആഘോഷങ്ങൾ ഇസ്ലാമിലുള്ളത്? രണ്ട് പെരുന്നാളുകളുണ്ട് അല്ലേ? അത് വളരെയേറെ ഇസ്ലാം അതിന് കുറേ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ഏതൊരു ആഘോഷമായാലും അതിര് കടക്കാൻ പാടില്ല. ഇസ്ലാം സന്തോഷവേളകളിലും പറഞ്ഞതാണ് ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളും ആരാധനകളാണ്. നമുക്കറിയാം ചെറിയ പെരുന്നാൾ റമദാനിലെ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവിടെ പാവപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫിത്ർ സക്കാത്ത്. എന്നാൽ അതുപോലെ തന്നെ ബലി പെരുന്നാൾ വരുമ്പോഴും ഉദ്ഹി തറക്കണമെന്ന് റസൂൽ വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചൊരു വിഷയമാണ്. ആഘോഷങ്ങളുടെയൊക്കെ പ്രത്യേകത തന്നെയാണ്. അതുപോലെ കുടുംബ ബന്ധം പുലർത്താൻ ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ വരാൻ റസൂൽ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വഴിയിലൂടെ പോകുമ്പോൾ കുറേ ആളുകളെ കാണാം, വേറൊരു വഴിയിൽ വരുമ്പോൾ പുതിയ കുറച്ച് ആളുകൾ ഒരു ബന്ധം ഉണ്ടാക്കാം. ഇങ്ങനെ അത്രയേറെ ഇസ്ലാം എല്ലാത്തിനും മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അത് നമ്മളൊക്കെ എന്ത് ചെയ്യണം? നമ്മളെ പുതിയൊരു തലമുറ പലപ്പോഴും തിന്മകളിലേക്ക് പോകുന്നത് ആഘോഷങ്ങളുടെ ദിവസങ്ങളിലാണ്. കല്യാണമായാലും അതുപോലെ വീട്ടിലുള്ള സൽക്കാരങ്ങൾ, അതിൻ്റെയൊക്കെ പേരിലാണ് പല തിന്മകളിലേക്ക് നമ്മുടെ പുതിയ സമൂഹം എത്തിപ്പെടാറുള്ളത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് സാരോപദേശം കേട്ടിട്ട് ഇൻഷാല്ലാ ബാക്കി സംസാരങ്ങളിലേക്ക് വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മുടെ ലൈഫിൽ ഒഴിവു സമയങ്ങൾ ലഭിക്കുമ്പോൾ നാം എന്താണ് ചെയ്യാറുള്ളത്? വളരെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്നവരുണ്ട്, പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ട്, കളിക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. അവയെല്ലാം നമുക്ക് ഒരുപാട് പാഠങ്ങൾ പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ കാലം എല്ലാവരും ഫോണിൽ തോണ്ടിയിരിക്കുന്നതാണ്. എല്ലാവരും ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ലോകത്താണ്. യൂട്യൂബിലെ ഷോർട്സും റീൽസും എല്ലാം കണ്ട് സമയം പാഴാക്കുകയാണ് എന്നെല്ലാവരും പറയുമ്പോൾ, നമ്മുടെ സമയത്തെ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രദ്ധ നാം കാണിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചറിവുകൾ നമുക്കുണ്ടാവും. മനുഷ്യരായ നമ്മുടെ കാഴ്ചക്കും നമ്മുടെ കേൾവിക്കും നമ്മുടെ ഇടപെടലുകൾക്കുമൊക്കെ നമുക്കൊരുപാട് പാഠങ്ങളും സന്ദേശങ്ങളും പ്രദാനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വേണ്ടാത്തവയോട് നേരെ കണ്ണിനെ താഴ്ത്താൻ നമ്മളോട് പറഞ്ഞത്, അനാവശ്യ സംസാരങ്ങൾ നടക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കരുതെന്ന് പറഞ്ഞത്, വെറുതെ ഇരുന്ന് അനാവശ്യമായ കാര്യങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞതെല്ലാം അതുകൊണ്ടാണ്. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒഴിവുകൾ ലഭിക്കുമ്പോൾ രോഗികളെ സന്ദർശിക്കാൻ സമയം കണ്ടെത്തിയാൽ കുടുംബബന്ധം ചേർക്കലും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും ധാരാളം പ്രതിഫലം നേടിയെടുക്കുവാനുമൊക്കെ നമുക്കത് സഹായകമാകും. രോഗികളുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നാം അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും തിരിച്ചറിയാൻ പറ്റും. അവരുടെ സംസാരത്തിൽ നിന്ന് അവർക്കിപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ അവർക്ക് ആശ്വാസം പകരാനും അവരെ സഹായിക്കാനുമൊക്കെ പറ്റും. ഒന്നിനും കഴിയില്ലെങ്കിലും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനെങ്കിലും പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും പാഴായി പോകുന്ന നമ്മുടെ സമയത്തെ ഗുണത്തിനു വേണ്ടി ഉപയോഗിക്കുവാനും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ പരിഗണിച്ചും അവരെ സഹായിച്ചും അവരെ ചേർത്ത് പിടിച്ചും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും അനുഭവിക്കാനും ആസ്വദിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ നമുക്ക് ഉപകാരം ചെയ്യും. അതിലുപരി കഴിഞ്ഞ ദിവസം ഒരു പ്രായമായ, അദ്ദേഹം കിഡ്നി സംബന്ധമായ അസുഖം അനുഭവിക്കുന്ന വ്യക്തിയാണ്, ഹാർട്ടിന് പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും വേഗം ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം, നമ്മുടെയൊക്കെ നല്ല സമയം, അതായത് നമുക്ക് രോഗമില്ലാത്ത ആരോഗ്യമുള്ള യൗവനമുള്ള ആ സമയത്തെ നമ്മൾ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ ഒരു രോഗമായി കിടക്കുകയാണെങ്കിൽ പോലും നമുക്ക് സമാധാനത്തോടുകൂടെ ഇരിക്കാൻ സാധിക്കും, സന്തോഷത്തോടുകൂടെ ഇരിക്കാൻ സാധിക്കും എന്നത് ഒരുപാട് ആളുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല കാലം നമസ്കരിച്ചും നോമ്പ് നോറ്റും പുണ്യങ്ങൾ പ്രവർത്തിച്ചും നമ്മൾ വിനിയോഗിക്കുമ്പോൾ നമുക്ക് വേദനയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കുന്ന രോഗമുള്ള സമയത്ത് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയും. ഒരു പണ്ഡിതനോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ചോദിക്കുകയുണ്ടായി, ഇത്രയും പ്രായമായിട്ടും, 80 വയസ്സിലധികം അദ്ദേഹം ജീവിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും പ്രായമായിട്ടും താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര ആരോഗ്യത്തോടുകൂടെ യുവാക്കളെ തോൽപ്പിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ നല്ല കാലം, അതായത് നമ്മുടെയൊക്കെ പ്രായം, നല്ല സമയം, യുവത്വം, ഇതൊക്കെ നന്മയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ ഈ ഒരു പ്രയാസമുള്ള വാർദ്ധക്യത്തിൻ്റെ സമയം അള്ളാഹ് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്കൊക്കെയും വളരെ വലിയ പാഠമാണത്. അതായത് നമ്മുടെ നല്ല സമയത്തെ നാം അള്ളാഹുക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ പുണ്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, ആരാധനകൾക്ക് വേണ്ടി ഒക്കെ, നമുക്ക് ഗുണപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ, രോഗമായി കിടക്കുമ്പോൾ, പ്രായമായ അവസ്ഥയുണ്ടാകുമ്പോൾ ഒക്കെയും നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും. 5 നേരം ജമാഅത്തിന് പള്ളിയിൽ പോകുന്ന ആളുകൾക്ക് രോഗമായി കിടക്കുമ്പോൾ അള്ളാഹു കൊടുത്ത ഓഫർ എന്താണ്? രോഗമായി കിടക്കുന്ന ആ സമയത്ത് അയാൾ പള്ളിയിൽ പോകുന്നില്ല, പക്ഷേ അദ്ദേഹം ആരോഗ്യമുള്ള സമയത്ത് പള്ളിയിൽ പോയിരുന്നു എന്നതുകൊണ്ട് തന്നെ അള്ളാഹു ആ പോയതിൻ്റെ പ്രതിഫലം അയാൾക്ക് രോഗമായ അവസ്ഥയിലും കൊടുക്കുമെന്നാണ്. വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്ന അദ്ദേഹത്തിന് ജമാഅത്തിൻ്റെ കൂലി കൊടുക്കും, ക്ലാസ്സുകൾക്ക് പോയിരുന്ന അദ്ദേഹത്തിന് രോഗം കൊണ്ട് ക്ലാസ്സിന് പോകാൻ കഴിയുന്നില്ല, പക്ഷേ ക്ലാസ്സിന് പോയ കൂലി അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കും. അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നന്മയ്ക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുകയും നല്ല നല്ല കാര്യങ്ങളിൽ മുഴുകുകയും നമ്മുടെ സ്വന്തത്തിന് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയും ഒക്കെ ചെയ്യാവുന്നതിൽ മാക്സിമം നമ്മൾ ചെയ്യുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നമ്മളിപ്പോൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ സർവദശത്ത് കേട്ടത്. നമുക്കറിയാം പലർക്കും ഈ യുവത്വം എന്ന് പറയുന്നത് അത് അടിച്ചു പൊളിക്കാനുള്ള സമയമാണ് അല്ലേ.

0: യുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഗൃഹസമ്പർക്കം നടത്തുമ്പോൾ ഒരു പ്രായമായ അദ്ദേഹത്തിന് കാണാനിടയായി. നമ്മളെ പള്ളിയുമായി മദ്രസയുമായി ഫുൾ ടൈം ഉണ്ടാകുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം ഇന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്, നാളെയല്ലേ നോമ്പ് എന്നൊക്കെ. സംസാരമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ രോഗം ആണ്, അസുഖമുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് നോമ്പ് നിൽക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് നോമ്പ് നിൽക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിൻ്റെ റസൂൽ അള്ളാഹു തആല നമ്മൾക്ക് തന്ന ഇളവാണ്, നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് എത്രത്തോളം ഉപയോഗപ്പെടുത്തിയോ അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിന് അള്ളാഹു തആല കൂലി തരുന്നു. അപ്പോൾ നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് ഇങ്ങനെ പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ, പ്രായമാകുമ്പം അല്ലെങ്കിൽ രോഗം ഉണ്ടാകുമ്പം ആ പ്രയത്നം ചെയ്യാതെ നമ്മുടെ ആഗ്രഹത്തിന് വരെ നമുക്ക് കൂലി കിട്ടും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, കഴിവിൻ്റെ പരമായ നമ്മുടെ ഒഴിവ് സമയങ്ങളും ആരോഗ്യമുള്ള സമയത്തും ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കൂടെ വീണ്ടും കുറേയേറെ ആളുകൾ സലാം പറഞ്ഞു ചേർന്നുണ്ട്. ഉമ്മ കുൽസുത്തി റഹിമഹുള്ളാഹ, അതുപോലെ റജീന സുനീർ, അതുപോലെ പിന്നെ ആരാണ്, മാളിക പിടികാൻ, നാഫിയ പൊന്നാനി, സാജിദ കാലിക്കൽ, വഹി വർദ്ദ തോട്ടശ്ശേരിയറ, സൽമാൻ കുതിരമ്പലം, പിന്നെ അതുപോലെ നഫീസ പിയ താമരശ്ശേരി, ഷംനാദ് ഖാൻ, സുബൈദ പുളിക്കൽ, പിന്നെ സെറീന ബിത് അബ്ദുൽ റഹ്മാൻ കാസർഗോഡ്, ഹുസൈൻ വി എം എടുത്തനാട്ടുകര, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷംനാദ് ഖാൻ അയ്യദ് മുബാറക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ന് കുറേ ആളുകൾക്ക് ഇന്ന് പെരുന്നാളാണ് അല്ലേ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞു, അവിടെ മക്കയിൽ സൗദിയിൽ എല്ലാവരും ഇന്നലെ അറഫ സംഘമൊക്കെ കഴിഞ്ഞിന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് നാളെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ ഹുസൈൻ വി എം പറയുന്നുണ്ട്, അല്ല അമീർ ടി എടുത്തനാട്ടുകാർ പറയുന്നുണ്ട്, അള്ളാഹുവിനാണ് നമ്മുടെ നമസ്കാരവും ബലിയും എന്ന് സൂചിപ്പിക്കുന്ന സുഹൃത്ത് ഏത്, ഒരു ചോദ്യമാണ്. അപ്പോൾ ശ്രോതാക്കളോടാണ് ചോദ്യം, ഇന്ന സ്വലാത്തി വനുസുക്കി എന്ന് പറയുന്ന ഒരു സൂഹൃത്ത് പറയുന്നുണ്ട്, നമ്മുടെ ബലിയും അതുപോലെ നമ്മുടെ നമസ്കാരങ്ങളും ഇതൊക്കെ ആർക്കുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്. ഇത് രണ്ടും ഒരു സൂഹൃത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേത് സൂഹൃത്താണെന്നാണ് ചോദ്യം. അതുപോലെ ഇവിടെ നല്ല ഇടിയും മഴയും തുടങ്ങി, എന്താ നമ്മുടെ അവസ്ഥ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇങ്ങോട്ട് മഴ ഉണ്ടോ, ഇങ്ങോട്ട് മഴ ചെറുതായിട്ടുണ്ടായിരുന്നു അല്ലേ, വരുന്ന വഴിക്ക് മഴ ഉണ്ടായിരുന്നു. എടനാട്ടിലൊക്കെ നല്ല മഴ ഉണ്ടെന്നാണ് പറയുന്നത്. അള്ളാഹു തആല മഴ മൂലമുള്ള പ്രയാസങ്ങൾ നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തുന്നു പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇടി മൂലം കുറേ ആളുകൾ മരണപ്പെടുകയും പല ആളുകൾക്ക് പൊള്ളലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ സർവോപദേശം കേട്ടു, അതുപോലെ കുറേ കൂട്ടുകാർക്കൊരു ആഗ്രഹം ഉണ്ടാകും റേഡിയോയിലേക്ക് പ്രോഗ്രാം അയക്കാനുള്ള, വോയിസ് അയക്കാനുള്ള നമ്പർ 85 90 745 845 ഈ നമ്പറിലേക്കാണ് നിങ്ങളുടെ വോയിസുകൾ അയക്കേണ്ടത്. അത് അയക്കാൻ നമ്മുടെ കൂട്ടുകാർ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. മോൾ എന്ത് പ്രോഗ്രാം ഒന്ന് അവതരിപ്പിക്കുന്നത്?
1: സ്പീച്ച്.
0: സ്പീച്ചാണല്ലേ. മോൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലുമൊക്കെ സ്പീച്ച് മത്സരങ്ങളൊക്കെ
1: പങ്കെടുത്തിട്ടുണ്ടോ?
0: സ്കൂളില് ഏത് തലമുറ പോയി? ഫസ്റ്റ് കിട്ടി സ്കൂളിൽ നിന്ന്.
1: സ്കൂളിൽ നിന്ന് അങ്ങോട്ട് പോയില്ല,
0: സ്കൂളിൽ മാത്രം. പിന്നെ മദ്രസയിൽ നിന്ന് പങ്കെടുക്കാറുണ്ടോ?
1: മദ്രസ സ്കൂളൊക്കെ ഇവിടെ
0: ഇവിടെ തന്നെ അല്ലേ. ഓക്കെ. അപ്പൊ ഏത് വിഷയത്തിലാണ് അന്നത്തെ പ്രസംഗം?
1: രണ്ട് വിഷയമുണ്ട്, ഒന്ന് വായനയും ഒന്ന് ഡ്രഗ്സും.
0: ഓക്കെ. അപ്പൊ ആദ്യം അതാ അവതരിപ്പിക്കുന്നത്?
1: ഡ്രഗ്സ്.
0: ഡ്രഗ്സ്. ഓക്കെ, എന്നാ ഡ്രഗ്സിനെ കുറിച്ചുള്ള പ്രസംഗമാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ അസ്മിന. ഇന്ന് നിങ്ങളോടൊപ്പം ചർച്ച ചെയ്യാൻ പോകുന്ന ലഹരി എന്ന വിപത്തിനെ കുറിച്ചാണ്. വെറുതെ ഒരു കൈ രസത്തിനും തുടക്കം, പിന്നെ പതിയെ നീരാളി കൈകളാൽ ചുറ്റിവലയിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടു. സമൂഹത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഏകാന്ത ദൂരത്തുകളായി അന്ധഹാരം നിറഞ്ഞ ഇടങ്ങളിലേക്ക് തള്ളപ്പെടുന്നു. ജീവിതങ്ങൾ ലഹരി മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ യുവതലമുറകളെ നശിപ്പിക്കുന്നു. വൻ വിപത്ത്. കുട്ടികളും മുതിർന്നവരും ആണും പെണ്ണും ലഹരിക്കടിമപ്പെടുന്നത് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. ഓരോരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കാണാറുള്ളതല്ലേ? കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിച്ച് സ്വന്തം അച്ഛനമ്മമാരെ കൊലപ്പെടുത്തുന്ന വിഷയങ്ങളെക്കുറിച്ച്. കൂട്ടുകാരെ, നമ്മളൊരിക്കലും ലഹരി എന്ന പദാർത്ഥത്തിൽ അടിമപ്പെടരുത്. അത് വലിയൊരു വിപത്താണ്, മനുഷ്യനെ കൊല്ലുന്ന ഒരു വലിയ വിപത്ത്. ഇപ്പോഴത്തെ കുട്ടികളും ആണും പെണ്ണും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാണല്ലേ. എത്ര കൊലപാതകങ്ങൾ നമ്മൾ കേട്ടു, സ്വന്തം അച്ഛനമ്മമാരെ, സ്വന്തം ഭാര്യമാരെ എല്ലാവരെയും കൊല്ലുന്നു. ഈ നാടിങ്ങനെ നശിച്ചു പോകുന്നു. നമ്മളൊരിക്കലും ഇങ്ങനെ ആവരുത്. നമ്മൾ ലഹരിയിൽ നിന്നും വിട്ടുനിൽക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ലഹരി വളരെ

0: നമ്മൾ നേരത്തെ പറഞ്ഞു, പലപ്പോഴും ഈ ആഘോഷങ്ങളിലാണ് ലഹരിയിലേക്ക് നമ്മുടെ യുവതലമുറ എത്താറുള്ളത്. കല്യാണം വരുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അത്തരം സ്ഥലത്തേക്ക് ഈ ലഹരിയുടെ ആളുകൾ അതിൻ്റെ നിരാളി കൈകളുമായി വന്ന് നമ്മുടെ യുവതലമുറയെ ഓരോന്നായി ഓരോരോ പേര് പറഞ്ഞുകൊണ്ട് നല്ല ചാക്കിലിട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി, ഇനിയിപ്പോൾ പെരുന്നാളാകുമ്പോഴും പല ആളുകളും ലഹരിയിലേക്ക് പോകാറുണ്ട്. അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ നിരാളിപ്പിടുത്തത്തിൽ നമ്മുടെ വരുന്ന തലമുറയെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ചോദ്യം കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മുകുരിശ് ചിറായമംഗലം. അതായത് പരിശുദ്ധ ഖുർആനിൽ എൻ്റെ നമസ്കാരവും നീ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും നോമ്പ് നിൽക്കുക അല്ല ബലികർമ്മം നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞ സൂറത്ത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അതായത് നമ്മുടെ നമസ്കാരവും ബലികർമ്മവും അള്ളാഹുവിനാണ് എന്ന് സൂചിപ്പിക്കുന്ന സൂറത്ത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരും. അതിനു മുമ്പേ താമരശ്ശേരിയിൽ നിന്ന് നഫീസ പിയ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുറഞ്ഞ സമയമുള്ള നല്ല അടിപൊളി മഴയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തേക്ക് വരുന്ന വഴിക്കൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മഴ നമ്മൾക്കൊരു അനുഗ്രഹമാണ്, അതിനെ ശപിക്കരുത്. എന്നാൽ അതോടൊപ്പം തന്നെ അതിൻ്റെ അപകടങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഒരു ചെറിയൊരു പ്രോഗ്രാം കേട്ട് തിരിച്ചു വരാൻ തോന്നുന്നുണ്ട്. നമ്മുടെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ചെറിയൊരു പ്രോഗ്രാമിലേക്ക് പോവാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലെ കുഞ്ഞുമക്കളെ, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഭാഗമായി പുതിയ പ്രോഗ്രാം സ്റ്റാർ വോയ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പാട്ട്, പ്രഭാഷണം, കഥകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു എപ്പിസോഡ് കേട്ടില്ലേ? ഇൻഷാ അല്ലാ, സ്റ്റാർ വോയ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ പാട്ട്, പ്രഭാഷണം, കഥ ഒക്കെയായിട്ട് നല്ല പരിപാടികളുമായിട്ട് കൂട്ടുകാർ നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരും കേൾക്ക റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ ആദ്യത്തെ പരിപാടി ഏതാണെന്ന് നോക്കണ്ടേ? ആദ്യത്തെ പരിപാടി അസ്വ സാജിദ് അവതരിപ്പിക്കുന്ന ഒരു അറബിക് സോങ് ആണ്. അറബി ഗാനം അവതരിപ്പിക്കുന്ന ആരാണ്? അസ്വ സാജിദ്, ഫ്രാൻസിസ് റോഡ് എൽ പി സ്കൂൾ പഠിക്കുന്ന, അതുപോലെ തന്നെ കാലിക്കറ്റിലെ ദാറുൽ ഹിക്കമ മദ്രസയിൽ പഠിക്കുന്ന രണ്ടാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കി കുട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അസ്വ സാജിദിൻ്റെ ഈ അറബിക് സോങ് ഒന്ന് കേൾക്കാം, കേട്ടോളൂ.
2: അസ്സലാമു അലൈക്കും.

يجني ثمرا عدواما، لكن ذاك الإنسان ينسى نعم الرحمن، لكن ذاك

0: يجني ثمرا عدواما. السلام عليكم.
1: മാഷാല്ലാ, ഈ അറബിക് സോങ് എല്ലാവരും കേട്ടില്ലേ? നല്ല രസമായിരുന്നു അല്ലേ? നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നന്നായിട്ടുണ്ട്. ഇനിയും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് അവതരിപ്പിക്കാൻ കഴിയണം. ഇങ്ങനെ ഓരോ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അല്ലേ? അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അസ്വാ സാജിദിനെ നമുക്ക് പ്രത്യേകം അഭിനന്ദിക്കാം. കൂട്ടുകാരെ, പീസ് റേഡിയോ നിങ്ങൾക്ക് തരുന്നത് ചില്ലറ അവസരങ്ങളൊന്നുമല്ല, വ്യത്യസ്തമായ പരിപാടികളാണ്. ഒത്തിരി മേഖലകളിൽ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഈ വലിയൊരു അവസരത്തെ നമ്മൾ തീർച്ചയായിട്ടും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ കഴിവുകൾ ഏതൊക്കെയാണ്, അതിനനുസരിച്ചുള്ള വിവിധ പരിപാടികളുണ്ട്. പാട്ടിലാണെങ്കിൽ പാട്ട്, പ്രഭാഷണമാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ മറ്റ് കഥ പറയലാണെങ്കിൽ അങ്ങനെ, പിന്നെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ആങ്കറിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ ആ നിലക്കും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. അപ്പോൾ പീസ് റേഡിയോയുടെ കൂടെ നിങ്ങൾക്ക് വന്നാൽ തീർച്ചയായിട്ടും ഉന്നതമായ നിങ്ങളുടെ കഴിവിൻ്റെ മേഖലകളിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാമുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. സ്റ്റാർ വോയ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം നേരുന്നു. സ്റ്റാർ വോയ്സിൻ്റെ അടുത്ത പ്രോഗ്രാം ആരാണ് നോക്കല്ലേ? നമുക്ക് ഇസ്ര ദാനിഷ് അവതരിപ്പിക്കുന്ന ഒരു ഇസ്ലാമിക് സോങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇസ്ര ദാനിഷ് JDT പബ്ലിക് സ്കൂളിലാണ് 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് കേട്ടോ. അൽഹിക്കമ കാരന്തൂർ മദ്രസയിൽ പഠിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ 3ാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കിയുടെ ഇസ്ലാമിക് സോങ് നമ്മളൊന്ന് കേട്ടാലോ.
0: അസ്സലാമു അലൈക്കും. വിടിയുക പല പല ദൈവങ്ങളെ, ഉടൻ പുണരുക തൗഹീദിൻ വചനങ്ങളെ, കടപ്പുയക്കുവൻ ശിർക്കിന്റെ അടിമുരട.

0: അസ്സലാമു അലൈക്കും.
1: മാഷാ അല്ലാ, നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു അല്ലേ. ഇസ്ര നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു തൗഹീദി ഗാനമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വെടീക വെടീക പല ദൈവങ്ങളെ എന്ന് പറയുമ്പോൾ സൃഷ്ടാവ് ഒന്നു മാത്രമാണ്. സൃഷ്ടികൾ നമ്മളെല്ലാവരും സൃഷ്ടാവിനെ ആരാധിക്കേണ്ടവരാണ്. എല്ലാവർക്കും ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന സ്നേഹത്തിൻ്റെ ഒരു സന്ദേശത്തെ, തൗഹീദിൻ്റെ സന്ദേശത്തെ വിളംബരം ചെയ്യുന്നൊരു ഗാനം നമ്മൾ കേട്ടു അല്ലേ. അപ്പോൾ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഈ തൗഹീദിനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഈ ഗാനം ആലപിച്ച് തന്നിട്ടുള്ള ഇസ്ര ദാനിഷിനെ നമുക്ക് പ്രത്യേകം അഭിനന്ദിക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂട്ടുകാരെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് അതിൻ്റെ പുതിയ പരിപാടി സ്റ്റാർ വോയ്സ് തുടരുകയാണ്. സ്റ്റാർ വോയ്സിൽ ഇനി നമ്മുടെ കൂടെ ചേരുന്നത് ആരാണെന്നറിയണ്ടേ? ഫാത്തിമയാണ്. ഫാത്തിമ താമരശ്ശേരി മദ്രസയിലും താമരശ്ശേരിയിലെ സ്കൂളുമാണ് പഠിക്കുന്നത്. ALP സ്കൂൾ താമരശ്ശേരിയിലാണ് ഫാത്തിമ പഠിക്കുന്നത്. 3-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. അതുപോലെ തന്നെ ഫാത്തിമ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു അറബിക് ഗാനമാണ്. അപ്പോൾ ഫാത്തിമയുടെ ഈ ഗാനം നമുക്ക് കേൾക്കാം. ഫാത്തിമ പാടിക്കോളൂ.

0: السلام عليكم ورحمة الله وبركاته.
1: മാഷാല്ലാ മാഷാല്ലാ, കൊച്ചു മിടുക്കിയായ ഫാത്തിമ നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ചു അല്ലേ. ഇതുപോലെ നിങ്ങൾക്കൊക്കെ കഴിയട്ടോ, ഫാത്തിമ അവതരിപ്പിക്കുന്ന പോലെ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ടാവും. അപ്പം നമുക്ക് കഴിയുന്ന അത്ര നമ്മുടെ മാക്സിമം നന്നാക്കി പാട്ടാവട്ടെ, പ്രസംഗമാവട്ടെ, കഥയാവട്ടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ പതിയെ പതിയെ നമ്മളിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഫാത്തിമയും അങ്ങനെ തന്നെ ഒരു ഒരു വഴിയിലാണ് നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നത്. നന്നായിട്ട് അവതരിപ്പിക്കാൻ ഇനിയും ഫാത്തിമയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു അറബി ഗാനം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു തന്ന ഫാത്തിമയെ നമുക്ക് പ്രത്യേകം അഭിനന്ദിക്കാം അല്ലേ കൂട്ടുകാരെ. ഇനി സ്റ്റാർ വോയിസിൽ നമ്മൾ കേൾക്കുന്നത് നെഹ്ല ബിൻത് സെയ്ൻ അവതരിപ്പിക്കുന്ന ഒരു മാപ്പിളപ്പാട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ മാപ്പിളപ്പാട്ട് കേൾക്കാൻ. അപ്പോൾ നെഹ്ല ബിൻത് സെയ്ൻ എവിടെയാണ് പഠിക്കുന്നത് നമുക്ക് നോക്കണം. സലഫി താമരശ്ശേരി സലഫി മദ്രസയിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂൾ സെൻറ്റ് ജോർജ് എൽ പി സ്കൂൾ തെയ്യമ്പാറ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് നെഹ്ല ബിൻത് സെയ്ൻ. അപ്പോൾ നെഹ്ല മോളുടെ ഈ ഒരു ഗാനമാണ് ഇനി നാം കേൾക്കുന്നത്. അറബിക് ഗാനം കേട്ടുകഴിഞ്ഞ് ഇനി നമ്മൾ മാപ്പിളപ്പാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ മാപ്പിളപ്പാട്ടൊന്ന് കേട്ടോളൂ.

0: ഇന്നത്ത്
1: മഷാല്ലാ മഷാല്ലാ, വളരെ മനോഹരമായിട്ട് നല്ലൊരു പാട്ട് നമുക്ക് വേണ്ടി പാടി തന്നു. അടിപൊളിയായിട്ട് പാടിയില്ലേ? നിഹല ഭിത്ത് സെയിൻ ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇനിയും നന്നായിട്ട് പാടണം, നന്നായിട്ട് അവതരിപ്പിക്കണം, അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. എല്ലാവിധ അഭിനന്ദനങ്ങളും പീസ് റേഡിയോയുടെ പ്രത്യേക പ്രോത്സാഹനങ്ങളൊക്കെ നമ്മൾ വാക്കുകൾ കൊണ്ടും മറ്റുമൊക്കെ ഇൻഷാല്ല നന്നായിട്ട് അവതരിപ്പിക്കുന്ന കൂട്ടുകാർക്കൊക്കെ നമുക്ക് പ്രത്യേക സമ്മാനങ്ങളൊക്കെ അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലൂടെ വരും. അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുക. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയ പ്രോഗ്രാം സ്റ്റാർ വോയ്സ് ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്കാണ് കൂട്ടുകാരെ നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അവസാനം എന്താണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്? അവസാനം നമുക്ക് കേൾക്കാനുള്ളത് വീണ്ടും ഒരു മാപ്പിളപ്പാട്ട് തന്നെയാണ്. അപ്പോൾ ആ മാപ്പിളപ്പാട്ട് ആരാണ് പാടുന്നത് എന്നാണ് നമുക്കറിയാനുള്ളത്. ജസ ഫാത്തിമ GHSS ചെറുവാടി സ്കൂളിലാണ് പഠിക്കുന്നത്. അൽഹിക്കമ മദ്രസ മുക്കം അൽഹിക്കമ മദ്രസയിൽ പഠിക്കുന്നു. അപ്പോൾ ജസ ഫാത്തിമ അവതരിപ്പിക്കുന്ന ഈ മാപ്പിളപ്പാട്ടോടുകൂടി നമ്മുടെ സ്റ്റാർ വോയ്സിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവരും ജസ ഫാത്തിമയുടെ മാപ്പിളപ്പാട്ട് കൂടി ഒന്ന് കേൾക്കും.
2: രചന OM കരുവാരക്കുണ്ട്, ഇശൽ 68 നിർമുറുക്കം. അർശാംഗം അശകിയാൽ അലങ്കാരത്തൊക്കെ തുമ്മൽ, അശഗോളി ചോരിന്തോടെ അഹദിന്റെ തിരുഹക്ക് വേടിന്റെ ചിന്തീറാണി. അരുളല മണങ്ങി നമിച്ചു കോടി പൊങ്കുള ബൽക്കീസാണി. സഭയണ്ട പതിയിൽ പുകിലായി പുകിലുകൾ തരം തരം വലുതായി, പതിവാകും നബി സുലൈമാനവർ കളവിട്ടതായി, പതിവാകും നബി സുലൈമാനവർ കളവിട്ടതായി. അർശാംഗം അർശാംഗം അശകിയാൽ അലങ്കാരത്തൊക്കെ തുമ്മൽ, അശഗോളി ചോരിന്തോടെ അഹദിന്റെ തിരുഹക്ക് വീടിന്റെ ചിന്തീറാണി. അരുളല മണങ്ങി നമിച്ചു കൂടി പൊങ്കുള ബൽക്കീസാണി. സഭയണ്ട പതിയിൽ പുകിലായ പുകിലുകൾ തരം തരം വലുതായി, പതിവാകും നബി സുലൈമാനവർ കളവിട്ടതായി, പതിവാകും നബി സുലൈമാനവർ കളവിട്ടതായി. മരം കൊത്തി ഹീക്ക് മത്തിൽ പരന്തെത്തി നാളർത്തെണ്ടും, മടവിതൻ കാതിർ കത്തും ഒളിവും സൊങ്കേ. സസ്സഗസാനി സസ്സഗസാനി സഗസനി സഗസനി സാ. മരം കൊത്തി ഹീക്ക് മത്തിൽ പരന്തെത്തി നാളർത്തെണ്ടും, മടവിതൻ കാതിർ കത്തും ഒളിവും ചൊങ്കേ. ലങ്കും പളുങ്കിനൊളിമാ പദവികൾ നിജമാ, പല കൊട്ടക്കൊത്തളങ്ങൾ തെളിക്കത്തും വിധമ. പൊകിന്തുലത്തിനാളി മിന്നെ തൊച്ചിച്ച് പകലൊന്ന സുജുതിട്ട് അഹദിയെ തൊഴിച്ച്. പതയ്ക്കുന്ന സിജീനേരാൻ കീതയ്ക്കുന്നീതാ, കൊല്ലും തരിത്താറ്റൽ നേബി നെഞ്ചം പിടച്ചില്ലതായി. തിടുക്കത്തിൻ്റെ ആവത്തിനായ ചിടലായി, സുഗന്ധമല്ലിക വിളക്കെ ജപികളായി. തഹിയത്തും തരം തരമേ തെളിരുന്ന മരതകമേ, തഹിയത്തും തരം തരമേ തെളിരുന്ന മരതകമേ. അർശാംഗം അർശാംഗം അശകിയാൽ അലങ്കാരത്തൊക്കെ തുമ്മൽ, അശഗോളി ചോരിന്തോടെ അഹദിന്റെ തിരുഹക്ക് വേടിന്റെ ചിന്തീറാണി. അരുളല വണങ്ങി നമിച്ചു കൂടി പൊങ്കുള ബൽക്കീസാനി. സഭയണ്ട പതിയിൽ പുകിലായ പുകിലുകൾ തരം തരം വലുതായി, പതിവാകും നബി സുലൈമാനവർ കളവിട്ടതായി, പതിവാകും നബി സുലൈമാനവർ കളവിട്ടതായി. മരതകം ഗോമതകം നവരത്ന കല്ലുകളും, മതിലെങ്കും മല്ലാക്ഷിയാൽ ഹദിയ വെച്ചേ. സസ്സഗസാനി സസ്സഗസാനി സഗസനി സഗസനി സാ. മരതകം ഗോമതകം നവരത്ന കല്ലുകളും, മതിലെങ്കും മാലാക്ഷിയാൽ ഹാദിയ വെച്ച്. മുത്തും പവിഴമെത്തി രാജബില രജപം, പെരിയോന്റെ കസവില ഒളിവില വിധമേ. പടപ്പ് അത് കൊണ്ട് ഭ്രമിച്ചെങ്കിലൊടുക്കും, ഫിറുദോസ് കാണിക്കാം ഒന്നോർബമ്മലൊടുക്കും. പൊലിവാറ്റ സുലൈമാനും മടക്കുന്നതാ കണ്ട്, ഇതു ഹഗന്റെ അരുൾ നബിയതും യക്കീനായി. ഹിതം കോലെ കോതി പോലെ സ്തുതിക്കും ഹംദാൽ, ചൊരിന്തിയുടെ ഫീറിസിന്റെ മാത്ര കത്തീറായി. സഭ വിട്ട് നടന്നടയാൽ സഭ എങ്കും അശകിശലായി, സഭ വിട്ട് നടന്നടയാൽ സഭ എങ്കും അശകിശലായി. അരുശാംഗം അരുശാംഗം അശകിയാലങ്കാരത്തൊക്കത്തുമ്മൽ അശഗോളി ചോരിന്തോട് അഹതിന്റെ തിരുഹക്ക് വേടിന്റെ ചിന്തീറാണി അരുളാൽ വണങ്ങി നമിച്ച കൂടി പൊങ്കുള ബൽക്കി സാനി സഭയണ്ട പതിയിൽ പുകിലായ പുകിലുക തരം തരം വലുതായി പൊലിവാകും നബി സുലൈമാനവർകള ബിട്ടതായ് പൊലിവാകും നബി സുലൈമാനവർകള ബിട്ടതായ് അരുശാംഗം അരുശാംഗം അശകിയാലങ്കാരത്തൊക്കെ തുമ്മൽ അശഗോളി ചോരിന്തോട് അഹതിന്റെ തിരുഹക്ക് വേടിന്റെ ചെന്തീറാണി അരുളല വണങ്ങി നമിച്ചുകൂടി പൊങ്കുള ബൽക്കി സാനെ സഭയണ്ട പതിയിൽ പുകിലായ പുകിലുക തരം തരം വലുതായി പതിവാകും നബി സുലൈമാനവർകള ബിട്ടതായ് പതിവാകും നബി സുലൈമാനവർകള ബിട്ടതായ്
1: മാഷാല്ലാ. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു? എന്താ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം. നിങ്ങളുടെ പീസ് റേഡിയോ എക്സ്പീരിയൻസുകൾ നിങ്ങൾ പറയണം. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് കൂടുതൽ കൂട്ടുകാരെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. നന്മയുടെ നല്ല മണമുള്ള, നന്മയുടെ നല്ല ഈ ഒരു ലോകത്തേക്ക് കൂട്ടുകാരെ നമുക്ക് ഒരുമിച്ച് കൂടാം. എന്നിട്ട് നമ്മുടെ സർഗാത്മകമായ കഴിവുകളെയൊക്കെ നമുക്ക് ഇങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന ഈ അസുലഭമായ അവസരം ഇനി ആരും പാഴാക്കണ്ടേ. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക, പീസ് റേഡിയോ ഇങ്ങനെ ഒരു അവസരം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് അറിയിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും കൂട്ടുകാരൊക്കെ ഒരുമിച്ച് പൂവ് അല്ലേ, പൂവിൻ്റെ തേൻ നുകരാൻ വേണ്ടി പൂപ്പാറ്റ്.
0: മാഷാല്ലാ, നമ്മൾ സ്റ്റാർ വോയിസിൻ്റെ ഒരു എപ്പിസോഡാണ് അപ്പം കേട്ടത്. കഴിഞ്ഞ കുറച്ച് മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ച നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ, പ്രത്യേകം സെലക്ട് ചെയ്ത നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാമുകളാണ് നമ്മളിന്ന് കേട്ടിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ നല്ല കുറേ പാട്ടുകൾ കേട്ടു അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കുറേ അവസരങ്ങളുണ്ട്. ഇപ്പോൾ പഴയ മാതിരി പഴയ പോലെയല്ല നമ്മുടെ കൂട്ടുകാർക്ക്, പീസ് റേഡിയോയിൽ തന്നെ കുറേയേറെ അവസരങ്ങളുണ്ട്, ഈവനിങ് ലൈവിലും അല്ലാതെയൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മുടെ കൂടെ കുറേയേറെ ആളുകൾ സലാം പറഞ്ഞു, അതൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. ഹുസൈൻ വിഎം സൂറത്തുൽ അൻആം എന്ന് പറയുന്നത് ഉമ്മുകുൽ സുചിറമംഗലം സൂറത്തുൽ ബക്കറ, നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നല്ലോ നമസ്കാരവും ബലികർമ്മവും ഒരുമിച്ച് വരുന്ന കാര്യത്തിനെ കുറിച്ച്, അതിൻ്റെ കുറിച്ചുള്ള ഉത്തരമായിക്കൊണ്ട് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ എന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹുസൈൻ വി എം, പിന്നെ ആരാണ്, അബ്ദുൽ ഹമീദ് സി കെ, മാഷാ നമ്മളെ പാട്ട് സൂപ്പർ, പുതുതായി കേൾക്കുന്നതാണ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉമ്മുകുൽ സുചിറമംഗലം, പാട്ട് സൂപ്പർ, നല്ല വോയിസ്, മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി പാട്ട് എന്ന് ഹുസൈൻ വി എം വീണ്ടും എഴുതി അയച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കുറേ പാട്ടുകളാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരിക്ക് ഇനിയും ഒരു പ്രോഗ്രാം കൂടെ അവതരിപ്പിക്കാനുണ്ട് അല്ലേ. ആ പ്രസംഗം ഒന്ന് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയാൻ പോകുന്നത് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയുടെ പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവും അനുഭവവും ജീവിത വിജയത്തിന് ഉപകരിക്കുന്നു. വായിച്ചാൽ വളരും, വായിച്ചില്ലേൽ വളയും എന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രസിദ്ധമായ വരികളാണല്ലോ. മനുഷ്യൻ്റെ സ്വഭാവ രൂപവൽക്കരണത്തിന് വായന സ്വാധീനം ചെലുത്തുന്നുണ്ട്. പുസ്തകങ്ങളും ചങ്ങാതിമാരും ഒരുപോലെയാണെന്ന് പറയാറുണ്ട്. ഒരു നല്ല പുസ്തകം ഒരുവനെ നന്മയുടെ പാതയിലേക്ക് നടത്തുന്നു. തെളിഞ്ഞ വായന മനുഷ്യൻ്റെ മഹത്വം വിളിച്ചു പറയും. ഇംഗ്ലീഷ് ചിന്തകനും പ്രബന്ധകാലനുമായ ഫ്രാൻസിസ് ബ്രേക്ക് അഭിപ്രായത്തിൽ ചില പുസ്തകങ്ങളെ രുചിച്ചു നോക്കാനുള്ളതാണ്. ചിലത് അപ്പാടെ വിഴുങ്ങാനും വളരെ ചുരുക്കം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കാനും പലതരം പുസ്തകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പലതരം വായന ഉണ്ടെന്നാണ് അദ്ദേഹം ഈ പറഞ്ഞതിൽ നിസാരം. ഞാൻ പുസ്തകങ്ങളിൽ സ്നേഹിക്കുന്നു. സുഹൃത്തുക്കളുടെ ക്ഷാമം ഞാൻ പുസ്തകങ്ങളിലൂടെയാണ് പുലർത്തുന്നത്. എന്നിൽ ഭരണജ്ഞനും ശില്പിയായ ഡോക്ടർ പിമറാവു അബൈദുകാരൻ്റെ വാക്കുകളാണിവ. വായനയാണ് അദ്ദേഹത്തെ ഉയരങ്ങളിൽ എത്തിച്ചത്. അറിവ് വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന. വായന വളരണമെങ്കിൽ പുസ്തകങ്ങളുമായുള്ള ചങ്ങാത്തം അനിവാര്യമാണ്. ഇപ്പോൾ തുടങ്ങാം. നുറുങ്ങുകവിതകളിലൂടെ, ചെറിയ ചെറിയ കഥകളിലൂടെ നിറയട്ടെ വായനയുടെ വസന്തം, നന്മയുടെ ദിനങ്ങൾ. വായന നമുക്കൊരു ശീലമാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. വായനയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഈ വെക്കേഷനിൽ നമ്മൾ എത്ര പുസ്തകം വായിച്ചു? ഒന്ന് വായിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, നമ്മളൊക്കെ വെക്കേഷൻ ഇനി കഴിയാണ്, ഇനി സ്കൂളിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ സ്കൂളിലൊക്കെ എത്തുമ്പോൾ കുറേയേറെ പുസ്തകങ്ങൾ സ്കൂൾ തന്നെ വായിക്കാനുണ്ടോ അല്ലേ? അതിൻ്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യുക, അല്ലാത്ത കുറേ അറിവുകൾ ലഭിക്കുന്ന പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ, നല്ല പുസ്തകങ്ങൾ നമ്മുടെ കൂട്ടുകാരാക്കണം. അതുപോലെ പല തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. ചിലത് നമ്മൾ തൊട്ടുപോലും നോക്കുക, അത് ഒഴിവാക്കേണ്ടതുണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പാഠക്കുറിപ്പ് കേൾക്കാനുള്ള സമയമുണ്ട്. പാഠക്കുറിപ്പ് കേട്ടിട്ട് ഇൻഷാല്ലാ നമുക്ക് ബാക്കി വിഷയങ്ങളിൽ വരാം.
4: الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه ومن تبعهم بإحسان الى يوم الدين اما بعد ഈ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഒരുപാട് നന്മകളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്ന ആളുകളാണ്. നമുക്കൊക്കെ നന്മകളെ പറ്റി കേൾക്കുമ്പോൾ അത് ചെയ്താൽ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഒരു കുറച്ച് ഭാഗം ഖുർആനോദിയാൽ ഖുർആനോദി കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ കിട്ടുന്ന നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു ഒരു ഒരു കുളിർത്തെന്നൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മനസ്സിലൊരു വിശാലത ഒക്കെ തോന്നൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മൾ നിസ്കാരത്തിന് ശേഷം അവിടെ അടങ്ങിയിരുന്ന് ദിക്കറൊക്കെ ചെല്ലിയാൽ നമ്മുടെ മനസ്സിൽ തന്നെ സ്വമേധ നമുക്ക് തോന്നിപ്പോകും, ഞാൻ ഇന്ന് ദിക്കറുകളൊക്കെ ചെല്ലില്ല. എന്തൊരു അനുഭൂതിയാണല്ലേ ഈ കാര്യത്തിൽ. നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, റമദാനിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ നന്മകളൊക്കെ ചെയ്യുമ്പോൾ പകലിൽ നോമ്പ് നോൽക്കുമ്പോൾ നോമ്പിനെ പറ്റി നമുക്ക് വല്ലാത്തൊരു നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അനുഭൂതി എന്തായിരിക്കും അത്. നമ്മൾ നന്മകളോട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വിശ്വാസിയുടെ യഥാർത്ഥമായ മാനസികാവസ്ഥ അത് തന്നെയാണ്. അപ്പം നമ്മൾ വീണ്ടും നന്മകൾ ചെയ്യാൻ അതിൽ നിന്നൊക്കെ പ്രചോദനം കണ്ടെത്തുകയാണ് വേണ്ടത് എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ആ കൂട്ടത്തിൽ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരിക. നമ്മുടെ വീടുകളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉപദ്രവങ്ങളോ ഒക്കെ ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരിക്കലുമില്ല. നമ്മുടെ വീടുകളൊക്കെ എപ്പോഴും ശാന്തിയും സമാധാനവും ഒക്കെ നിറഞ്ഞ് എല്ലാവരും പുഞ്ചിരിച്ച് സന്തോഷങ്ങളൊക്കെ പങ്കിട്ട് ഒരു കുടുംബജീവിതം നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കും. നമ്മുടെ വീടകങ്ങൾ അങ്ങനെ ഒരു വിശാലതയുള്ള ഒരു എല്ലാ അർത്ഥത്തിലും സന്തോഷമുള്ളൊരു അവസ്ഥയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളുടെ വീടകങ്ങളെ ഭവനങ്ങളെ നിങ്ങളെ ശ്മശാനങ്ങളാക്കി കളയരുതെന്നാണ്, കബറിടങ്ങൾ കബർസ്ഥാനാക്കി കളയരുത്. ഇന്ന ശൈത്വാനയൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ വിരണ്ടോടും ഓടി അകന്നു പോകുന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. നമ്മളൊക്കെ സ്കൂളിൽ മദ്രസയിലൊക്കെ ആയിട്ട് നമ്മൾ മോറൽ സ്റ്റഡീസിലും മദ്രസയിൽ പ്രത്യേകിച്ച് നമ്മൾ ഖുർആൻ തിലാവത്ത് പാരായണം ചെയ്യാനൊക്കെ പഠിച്ച ആളുകളായിരിക്കും. അപ്പം നമ്മൾ പരിശ്രമിക്കണം, എല്ലാ ഭാഗങ്ങളും നമ്മൾ ഓതി നോക്കണം. സൂറത്തുൽ ബഖറൊക്കെ പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറയുടെ കാര്യം ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഓതിയെടുക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ടെന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു കാര്യത്തിന് നമുക്ക് അതിൻ്റെ ഉപോത്ബലകമായി ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സൂറത്തുൽ ബഖറക്ക് ധാരാളം പവിത്രതകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് മറ്റ് ഹദീസിലൊക്കെ പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ വീട്ടിൽ സാധാരണ ഓതലുണ്ടാവും, എന്നൊരു ഭാഗത്ത് ഓതും, എന്നൊരു സുഹൃത്തുൽ മുൽക്ക് എന്ന് ഓതിങ്ങനെ ഓതി മുൽക്ക് ഓതണ്ട എന്നല്ല, സുഹൃത്തുൽ മുൽക്ക് നമ്മൾ എന്ന് ഓതുണ്ടാവും. നാളെ അതിനെ എടുത്ത് ഓതും, മറ്റന്നാളോ അതന്നെ, എല്ലാ ദിവസവും അതന്നെ അതന്നെ വീണ്ടും പാരായണം ചെയ്ത് പോകുന്നൊരു ഘട്ടമുണ്ടാവും. പക്ഷെ അത് അതിൽ നിന്ന് മാറി നമ്മൾ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതിപ്പോകുന്നൊരു ഒരു സമീപനം നമ്മൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ സുഹൃത്തുൽ ബക്കറയും ഇടക്കിടക്ക് നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി നമ്മൾ പിശാചിൻ്റെ പിന്നെ സാന്നിധ്യം വീട്ടിലില്ലാതിരിക്കാൻ നമ്മൾ ഇത് പാരായണം ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളതാണ്. സൂറത്തുൽ ബക്കറയുടെ മഹത്വം ഈ ഹദീസ് കൃത്യമായി അറിയിക്കുന്നുണ്ട്. അത് പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ പിശാച് ഓടി അകന്നു പോകുമെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലൊക്കെ ഉറപ്പുവരുത്താനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. സൂറത്തുൽ ബക്കറ നമ്മൾ ഓതി ശീലിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ റമദാനൊക്കെയാണ് കടന്നു വരുന്നത്, നമ്മൾ ഖുർആനിൻ്റെ ഖത്തമകളൊക്കെ തീർക്കേണ്ട ഒരു ഘട്ടമാണ്. സ്വാഭാവികമായി നമ്മൾ ഓതി ഓതി പഠിക്കേണ്ട ഒരു അവസ്ഥ ഈ ശാബാൻ മാസത്തിൽ തന്നെ അങ്ങനെ ഒരു നിയതക നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്കിത് ഓതിയെടുക്കാൻ പറ്റും. ഒരുപാട് സമയം നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ കണ്ടും ചെയ്തും പ്രവർത്തിച്ചൊക്കെ സമയം കളയുന്നുണ്ട്. എന്നാൽ ഒരു കുറഞ്ഞ സമയം കൊണ്ട് മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പരിശ്രമിക്കുകയില്ല, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയുമില്ല. അതുകൊണ്ട് അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആക്കം പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നമ്മളിപ്പോൾ കേട്ടത് സൂറത്തുൽ ബഖറയുടെ പ്രാധാന്യം. വീടുകളിൽ എന്ത് ചെയ്യണം, ബക്കറ പാരായണം ചെയ്യാൻ. റസൂൽ പറഞ്ഞു എൻഫിറു, ശൈത്താന് ഓടിപ്പോകുന്ന പറഞ്ഞു. അപ്പോൾ ശൈത്താൻ്റെ ഷെറന്ന് വീടുകളിൽ നിന്ന് രക്ഷ നേടാനുള്ളൊരു മാർഗമാണ് സൂറത്തുൽ ബക്കറ വീട്ടിൽ നിന്ന് പാരായണം ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ മാക്സിമം ആ അവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഷെയ്ത്താൻ നമ്മളിലേക്ക് എത്തും. അതുപോലെ കുറേയേറെ പ്രൊട്ടക്ഷനുകൾ അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ഒന്ന് അധികാരുകൾ, രാവിലത്തെ അധികാരുകൾ, വൈകുന്നേരങ്ങളിലെ അധികാരുകൾ, അതുപോലെ കിടക്കാൻ നേരത്തുള്ള അധികാരുകൾ, ഇതൊക്കെ എന്താണ്? ഷെയ്ത്താൻ്റെ ശരീരം എന്നുള്ള നമുക്കുള്ള പ്രൊട്ടക്ഷനുകളാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കിവിടെ പ്രഖ്യാപിക്കാമെന്ന് തോന്നുന്നുണ്ട് അല്ലേ. സൂറത്തുൽ കൗസറാണ്. ഫസ്വല്ലി റബ്ബിക വൻഹർ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി, നിന്റെ റബ്ബിന് വേണ്ടിയിട്ട് നമസ്കരിക്കുകയും ബലികർമ്മം നടത്തുകയും ചെയ്യുകയാണ്. അതാണ് ഒരു ചോദ്യത്തിന് ഉത്തരം. അതുപോലെ വേറൊരു ചോദ്യം അയച്ചിട്ടുണ്ടായിരുന്നു അറിയോ, ഉമ്മുക്കുൽ സുത്തിറായ മംഗലം. ചോദ്യം ഇതാണ്, ഖുർആനിൽ രണ്ട് ബിസ്മിയുള്ള സൂറത്ത് ഏത്? അറിയോ? അറിയെങ്കിൽ ഇപ്പോൾ പറയേണ്ട, നമുക്ക് നോക്കാം. ആരെങ്കിലും ഉത്തരം അയക്കുന്നുണ്ട്. ഖുർആനിൽ രണ്ട് ബിസ്മിയുള്ള സൂറത്ത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ആയിഷ കരിമ്പിൽ, അസ്സലാമു അലൈക്കും, കുട്ടികളുടെ എല്ലാ പരിപാടികളും ഉഷാർ, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. റെയ്ഹാന ബാനുഷോട്ട് തോട്ടശ്ശേരിയറ, അസ്സലാമു അലൈക്കും, സൂറത്തുൽ ബക്കറ എന്ന് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞതാണ്. ഏത് ചോദ്യം അറിയോ? നമ്മൾ ഫസ്റ്റ് ചോദിച്ചില്ലായിരുന്നു, രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബലികർമ്മവും നമസ്കാരത്തിനെയും കുറിച്ച് പറഞ്ഞ സൂറത്ത് ഏത്, അതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, സൂറത്ത് ഏത് സൂറത്തിലാണ് രണ്ട് ബിസ്മി വന്നിട്ടുള്ളത് എന്ന്. ഒരേ സൂറത്തിൽ രണ്ട് തവണ ബിസ്മി പറയാൻ ചെയ്തു പോകുന്ന സൂറത്ത് ഏത്? അപ്പോൾ ഉത്തരം ഇപ്പോൾ വരും. ഇതാ വന്നു കഴിഞ്ഞു. അമീർ ടി അടുത്ത നാട്ടുകാരെ ഉത്തരം അയച്ചിട്ടുണ്ട്, ശരിത്തരമാണ് അയച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പറയൂല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം അല്ലേ. ഇനി ഒരു 7 മിനിറ്റ് കൂടെ ഉണ്ട് നമുക്ക്, 6-7 മിനിറ്റ് കൂടെ നമുക്ക് പ്രോഗ്രാമുകൾ പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പാഠക്കുറിപ്പിൽ കേട്ടത് സൂറത്തുൽ ബക്കറയുടെ പ്രാധാന്യമാണ്. അതുപോലെ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ നമ്മൾ പലതും കേട്ടു. ഇനി നമുക്ക്, ഞാൻ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടല്ലേ, എന്തൊക്കെ പരിപാടിയാണ് നാളെ നീ പ്ലാൻ ചെയ്തിട്ടുള്ളത്?
3: പള്ളിയിൽ പോകണം, പിന്നെ നമസ്കാരം, പിന്നെ വീട്.
0: എത്ര മണിക്കാണ് നാട്ടിൽ പെരുന്നാൾ നമസ്കാരം?
3: 6 മണിയാ?
0: ഓക്കെ. പെരുന്നാൾ ഇപ്പത്തവണ വളരെ നേരത്തെയാണ്, കാരണം സുബഹി കുറേ നേരത്തെയാണ് അല്ലേ. അപ്പം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് നമസ്കാരം ആക്കപ്പെട്ട സമയം കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യാം, നമുക്ക് പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. അപ്പം വളരെ നേരത്തെയാണ്. ഒന്ന് മറ്റൊന്ന്, പെരുന്നാളിന് കുറേയേറെ സുന്നത്തുകളുണ്ട്. എന്തൊക്കെയാണ് ബലി പെരുന്നാളിനുള്ള സുന്നത്തുകൾ അറിയോ?
3: ബലിയിറക്കണം.
0: പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, പെരുന്നാളിന് വേണ്ടി നമ്മൾ ചെയ്യും, പ്രത്യേകം കുളിക്കാൻ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാതിരിക്കുക. നമസ്കാരം കഴിഞ്ഞിട്ടാണ് റസൂൽ ചെയ്ത് ബലി പെരുന്നാൾ ഭക്ഷണം സുന്നത്താക്കിയിട്ടുള്ളത്. ബലി പെരുന്നാൾ ചെറിയ പെരുന്നാളാണെങ്കിലോ,
3: പോകുന്നതിന് മുന്നേ,
0: ഈദുൽ ഫിത്റിനാണെങ്കിൽ നമസ്കാരത്തിലേക്ക് മുസ്വല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, ഭക്ഷണം കഴിച്ചിട്ട്, ചെറുതായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോവുക. ബലി പെരുന്നാളിന് നേരെ ഓപ്പോസിറ്റാണ്. അതുപോലെ തന്നെ പുതുവസ്ത്രം, ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, അതുപോലെ തക്ബീറുകൾ അധികരിപ്പിക്കുക. തക്ബീർ അധികരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള സുന്നത്താണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തക്ബീറുകൾ അധികരിപ്പിക്കുക. അത് ഏതൊക്കെ ദിവസങ്ങൾ വരെയുണ്ടെന്നറിയാം? ഖിയാമ തശ്രീഖിൻ്റെ 11, 12, 13 ഈ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, തക്ബീറുകൾ ചെല്ലാം. വളരെ ചെത്ത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ ചെല്ലിയിരുന്നു കാണാൻ കഴിയും. അങ്ങാടികളിലും എവിടെയായിരുന്നാലും തക്ബീറുകൾ ചെല്ലൽ. അതുപോലെ കുടുംബ ബന്ധങ്ങൾ പുതുക്കുക. പിന്നെ എന്തൊക്കെയാണ് നാളത്തെ പ്ലാനിങ്?
3: നാളെ വീടുകളെ സന്ദർശിക്കണം.
0: എത്ര വീട്ട് പോകും നാളെ? ഇൻഷാല്ലാ
3: നാളെ കസിൻസിന്റെ വീട്ടിലൊക്കെ പോകണം.
0: പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകാനുണ്ടോ?
3: ഫ്രണ്ട്സ് ഒക്കെ ഇവിടെയല്ലേ, ഞാനങ്ങ് ദൂരെ.
0: ഇരുവേറ്റിയാണല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ അയൽവാസികൾ അവിടെ വീട്ടിൽ, ഫ്രണ്ട്സ് നാട്ടിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ?
3: നാട്ടിലുണ്ട്, എന്നാലും അങ്ങനെ പോകാറില്ല.
0: അങ്ങനെ പോകാറില്ല. അയൽവാസികളുടെ വീടുകളിലേക്കോ?
3: ആ പോകാനുണ്ട്.
0: പോകാനുണ്ടല്ലേ. ഓക്കെ, അപ്പം അയൽവാസികളുടെ വീടുകളിലൊക്കെ ഒന്ന് പോകണം. എന്താ ഫുഡ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ലേ?
3: ബിരിയാണി.
0: അപ്പം ഒരു ബിരിയാണി, അടുത്ത വീട്ടിൽ പോയിട്ട് വേറൊരു ബിരിയാണി. പായസം ഉണ്ടാവോ?
3: പായസോ ജ്യൂസോ? പായസം ഉണ്ടാവും,
0: ജ്യൂസ് ഉണ്ടാവും, അതല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, മധുരങ്ങളായിക്കൊണ്ട്. ഓക്കെ, ഉദയ തിറക്കാനല്ലേ, ഉദയ തിറക്ക് കാണാൻ പോരുണ്ടോ? ഇല്ല, ഉദയത്തിൻ്റെ ഇറച്ചി തന്നാനുണ്ട്. നല്ല അടിപൊളിയാണ് നാളെ പെരുന്നാൾ അല്ലേ. ഓക്കെ, ഇൻഷാല്ല. നമ്മൾ ആഘോഷത്തിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമസ്കാരം കൃത്യമായിട്ട് സമയത്ത് തന്നെ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കുറേയേറെ ആളുകളെ അയച്ചിട്ടുണ്ട്. സഫിയ കെ തിരുരങ്ങാടി, അതുപോലെ ഷംനാഥ് ഖാൻ, പിന്നെ സഫിയ സയ്യിദ മേലാറ്റൂർ, നഫീസ പി എ താമരശ്ശേരി, താഹിറ ടി കെ കാസർഗോഡ്, ഇവരൊക്കെ ചരിത്ര അയച്ചവരാണ്. റജീന സുനീർ, മാളികപ്പീടിക, സൂറത്ത് നഹൽ എന്നയച്ച, നഹൽ അല്ല, തെറ്റിപ്പോയിട്ടുണ്ട്, സൂറത്ത് നഹൽ അല്ല, അതിൻ്റെ ശരിയുത്തരം, തെറ്റിപ്പോയിട്ടുണ്ട്. ഉമേറ തൃശൂർ, എന്താണ് ശരീരത്തിൽ അയച്ചിട്ടുണ്ട്. ഉമ്മുകുൽസു ചിറയമംഗലം ഖുർആനിൽ റൂഹുൽ അമീൻ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഉത്തരം അവരയച്ചിട്ടില്ല. അതിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം അയക്കാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് അത് മാറ്റിവെക്കാം അല്ലേ. ഇനിയിപ്പോൾ കുറഞ്ഞ സമയം കൂടെ ഉള്ളൂ. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ തന്നെ ഉത്തരങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വരട്ടെ. ഈ ഒരു ചോദ്യം നമ്മൾ കുറച്ച് ഇന്നത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യുകയാണ്. അടുത്തൊരു നാളത്തെ എപ്പിസോഡിൽ, ഇനി ഇൻഷാല്ലാ നാളെ പെരുന്നാളായതുകൊണ്ട് ഈവനിങ് ലൈവ് ഉണ്ടാവില്ല, മറിച്ച് നാളെ പെരുന്നാളിൻ്റെ അന്നുള്ള കുറേ സ്റ്റാർ ക്വസ്റ്റുകളും പ്രോഗ്രാമുകളും ഒക്കെ വരാനുണ്ട്. പെരുന്നാൾ സ്പെഷ്യൽ ഇതാണ് നമ്മൾ പെരുന്നാളിൻ്റെ അന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാമുകൾക്ക് പറയുന്ന പേരുണ്ടറിയോ. ബലി പെരുന്നാളിന് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്, ബലി പെരുന്നാൾ പ്രോഗ്രാമുകൾ. ആ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്, തൽബിയ. തൽബിയ ബലി പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡുകളാണ് നാളെ വരാനുള്ളത് ഇൻഷാല്ല. അപ്പോൾ ഇന്ന് മാരിബോർഡ് കൂടി തന്നെ തുടങ്ങും, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അതിൻ്റെ ഭാഗമായിരുന്നു നാളെയും മറ്റന്നാളൊന്നും ലൈവ് ഉണ്ടാവില്ല, പക്ഷേലും ഈ കൊച്ചുകൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ, സ്റ്റാർ ക്വസ്റ്റുകളിൽ കുറേയേറെ പ്രോഗ്രാമുകൾ നമുക്ക് വന്ന് കിടക്കുന്നത്. അതൊക്കെ ഇൻഷാല്ല ഇവിടെ പ്രക്ഷേപണം ചെയ്യും. അപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ റേഡിയോയുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള ദിവസങ്ങളാണ് നമ്മൾ കഴിഞ്ഞു പോയതും. ഇനി നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ റസൂൽ പറഞ്ഞല്ലോ, അയ്യാം അക്രീം വഷുർബിൻ, അള്ളാഹുവിനെ ഓർക്കുകയും വേണം. അതിൻ്റെ കൂടെ തന്നെ തീറ്റിൻ്റെയും കുടിൻ്റെയൊക്കെ ദിവസങ്ങളാണ് ഇനി മൂന്ന് ദിവസം ആഘോഷത്തിൻ്റെ. എന്നാൽ അതിര് കവിയാതെ, ഇസ്ലാമി എന്തൊരു കാര്യത്തിനും അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. അപ്പം അതിര് കവിയാത്ത ആഘോഷങ്ങളൊക്കെ നമുക്ക് നടത്താം. നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ശരി ഉത്തരം നമുക്ക് പറയാം. സൂറത്ത് നംലി എന്നുള്ളതാണ് ശരി ഉത്തരം. നഹലല്ല, സൂറത്ത് നംലി. സൂറത്ത് നംലിലാണ് ബിസ്മി രണ്ട് തവണ വന്നിട്ടുള്ളത്. അപ്പോൾ മാഷാല്ലാ പീസ് അണിയറ പ്രവർത്തകർക്കും അതിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് ആശംസകൾ നേരുന്നു. അബ്ദുൽ ഹമീദ് ആഴിയൂർ. അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ലൈവ് ഇവിടെ സമാപിക്കുകയാണ്. ഇൻഷാല്ല അടുത്തൊരു ലൈവിൽ നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

ആരുടെ അകമ്പടിയില്ലാതെ സ്വരം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത് എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് ഹിഷാം അങ്ങാടിപ്പുറം.

0: Peace Radio. Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ ഓർമ്മ. മാതൃകായോഗ്യനായ മഹാപണ്ഡിതൻ. ശബ്ദം നൽകുന്നത് നസറുല്ലാ സലാഹി, സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാം അതിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ ആരംഭിക്കുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കേരളത്തിൻ്റെ മുഹദ്ദിസ്, അതെ, കേരളത്തിൻ്റെ മുഹദ്ദിസായി അറിയപ്പെടുകയും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുകയും സമൂഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ പെടാപ്പാടുപെടുകയും അതോടൊപ്പം സൗമ്യതയും വിമർശനങ്ങളും ഒരേപോലെ ഇടകലർത്തി അദ്ദേഹത്തിൻ്റെ ജീവിതം സമൂഹത്തിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ ജനാബ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി സാഹിബിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യന്മാരും ശിഷ്യന്മാരും അതോടൊപ്പം തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങളും എഴുതിയ ഓർമ്മത്താളുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈയൊരു എപ്പിസോഡിൽ ബഹുമാനനായ കെ ഉമർ മൗലവി ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുടെ നിര്യാണശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുത്ത വരികളിലൂടെയാണ് ഇൻഷാല്ലാ നാം കടന്നു പോകുന്നത്. മാതൃകായോഗ്യനായ പണ്ഡിതൻ എന്ന ശീർഷകത്തിൽ കെ ഉമർ മൗലവി എഴുതിയ ഓർമ്മക്കുറിപ്പ് നാം കേട്ടു തുടങ്ങുന്നു.
3: നമ്മുടെ അഭിവന്ദ്യ ഗുരുനാഥൻ ജനാബ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി മരിച്ചപ്പോൾ നമ്മൾ കരഞ്ഞുപോയി. അദ്ദേഹമാകട്ടെ സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടാണ് മരണപ്പെട്ടതെന്ന് നിശ്ചയമായും നാം പ്രതീക്ഷിക്കുന്നു. ചിരിച്ചും സന്തോഷിച്ചും മരിക്കുക എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് അത്ഭുതം തോന്നും. അതെങ്ങനെ പ്രായോഗികമാകുന്നതെന്ന് ചോദിക്കും. എല്ലാ സ്നേഹിത വസ്തുക്കളെയും വിട്ടുപിരിയുകയാണല്ലോ, അപ്പോൾ തീരാ ദുഃഖത്തിനല്ലേ വഴിയുള്ളൂ. നമ്മളിൽ ചിലർ അല്പകാലത്തിനകം തിരിച്ചു വരാനുള്ള ഉദ്ദേശത്തോടുകൂടി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എല്ലാവരും അസഹ്യമായ വിരഹദുഃഖം അനുഭവിക്കും. അപ്പോൾ ഒരു കാലത്തും തിരിച്ചു വരാൻ സാധ്യമല്ലാത്ത ഈ വേർപാടിൽ സന്തോഷത്തിനുള്ള വകയെവിടെ? ഇതൊരു വലിയ വിഷയമാണ്, വിസ്തരിച്ചെഴുതേണ്ടതാണ്. ഇവിടെ അതിന് സൗകര്യമില്ല, അത് സൽസബീലിലേക്ക് നീട്ടിവെക്കാം. ജനാബ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി സാഹിബ് അവർ വളരെ നല്ല മനുഷ്യനാണ്, മഹാപണ്ഡിതനാണ്. ദുനിയാവ് സമ്പാദിക്കാൻ പാണ്ഡിത്യം ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ വലിയൊരു ധനികനാവാൻ നിഷ്പ്രയാസം കഴിയുമായിരുന്നു. കുറെ സമ്പാദിക്കണമെന്ന അതിമോഹം അദ്ദേഹത്തെ തീണ്ടിയിട്ടില്ല. ഈ ദുനിയാവിലെ വലിയ ഞെരുക്കം കൂടാതെ ഒരു വിധത്തിൽ ജീവിക്കണമെന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഞാൻ വളരെ അടുത്തിടപെട്ടറിയും, പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ബന്ധപ്പെട്ട വിഷയങ്ങളിലും അദ്ദേഹം അഗാധ പണ്ഡിതനായിരുന്നു. അത്രയും പ്രഗത്ഭനായ ഒരാളെ മുജാഹിദ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഞാൻ അറിയുകയില്ല. വളരെയധികം പ്രഗത്ഭരായ പണ്ഡിതന്മാർ കേരളത്തിൻ്റെ നാനാഭാഗത്തും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായുണ്ട്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കിതാബ് ഓതി പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ തന്നെയാണ്. വളരെ വിഷയങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും വിശ്വസ്തനായ ഉപദേഷ്ടാവായി ഞാൻ സ്വീകരിച്ചിരുന്നു. ഞാൻ പ്രതിപക്ഷങ്ങളെ വിമർശിക്കുമ്പോൾ വന്നുപോകാറുള്ള രൂക്ഷതയെയും കാഠിന്യത്തെയും സംബന്ധിച്ച് എന്നെ എപ്പോഴും അദ്ദേഹം ഉപദേശിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ത്രിയേകത്വ സിദ്ധാന്തത്തെ എതിർത്തുകൊണ്ട് അറബി ഭാഷയിൽ ഞാനൊരു പുസ്തകം എഴുതിയപ്പോൾ ദീനുൽ ജദീദുൻ എന്ന് ഞാൻ പേരിട്ടിരുന്നത് സൗമ്യശീലനായ അദ്ദേഹം നിർബന്ധിച്ചു പറഞ്ഞു പറഞ്ഞ് ആ പേരുമാറ്റി മദ്ഹബുൻ ജദീദുൻ എന്നാക്കി. കുറച്ചൊരു അനിഷ്ടത്തോടുകൂടി ഞാൻ അത് സമ്മതിച്ചു കൊടുത്തു. അദ്ദേഹത്തെ ഞാൻ എൻ്റെ ഒരു നേതാവായി സ്വീകരിച്ചിരുന്നു. അദ്ദേഹവും ഞാനുമായി അവസാന കാലത്ത് തവളയെ കൊല്ലുന്നത് സംബന്ധിച്ചുണ്ടായ അഭിപ്രായ വ്യത്യാസമൊഴിച്ചാൽ മറ്റു യാതൊരു വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടില്ല. അതുതന്നെ ഒരു യോജിപ്പിലെത്താൻ ശ്രമം നടന്നിരുന്നു. അത് പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിനും സൽക്കർമ്മങ്ങൾക്കും സഹനത്തിനും പ്രതിഫലം കൊടുക്കുവാനായി അള്ളാഹു അദ്ദേഹത്തെ മടക്കി വിളിച്ചു. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് അനുവദിക്കുന്ന കൂടിക്കാഴ്ചയിലും സൽക്കാരത്തിലും അദ്ദേഹത്തോടും മറ്റു വേണ്ടപ്പെട്ടവരോടുമൊപ്പം പങ്കെടുക്കുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. ഖുർആനിലും ഹദീസിലും അദ്ദേഹത്തിൻ്റെ അഗാധ പാണ്ഡിത്യം നിസ്തുലമായിരുന്നു. മദ്ഹബിൻ്റെ മാധ്യമത്തോടുകൂടിയല്ലാതെ മതം ഗ്രഹിക്കുവാനും അനുഷ്ഠിക്കുവാനും സാധ്യമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെ സംബന്ധിച്ച് ഒരനുസ്മരണം എഴുതിയപ്പോൾ മൗലവി സാഹിബ് ഷാഫി മദ്ഹബുകാരനാണെന്ന് പ്രസ്താവിച്ചതായി അറിഞ്ഞു. അത് കളവാകുന്നു. യഥാർത്ഥത്തിൽ മൗലവി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം കഠിനമായൊരു ആക്ഷേപമാണത്. ഈ കേസ് അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണക്കെടുക്കുമ്പോൾ ലേഖനകർത്താവ് മദ്ഹബ് പ്രേമമാകുന്ന ചെളിക്കുണ്ടിൽ വീണ് അപഹാസ്യനായപ്പോൾ തനിക്ക് കൂട്ടുകാരുണ്ടെന്ന് വരുത്തി ആശ്വാസം കൊള്ളുവാൻ വേണ്ടി കെട്ടിച്ചമച്ച പെരും കള്ളമാണിത്. ശ്വാസം കൊള്ളുവാൻ ബാലിശവും വൃഥാസ്ഥലവുമായ ന്യായീകരണം. യഥാർത്ഥത്തിൽ ഷെയ്ഖ് മുഹമ്മദ് മൗലവി മദ്ഹബുകാരനല്ല. അദ്ദേഹം ഒരു യഥാർത്ഥ മുസ്ലിം ആകുന്നു. അദ്ദേഹവുമായി അടുത്തിടപെട്ടവർക്കെല്ലാം ബോധ്യപ്പെട്ട പരമാർത്ഥമാണിത്. ഇസ്ലാം ദീനും മദ്ഹബും തമ്മിൽ വല്ല വിയോജിപ്പും ഉണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ പൊന്തി വരും. വിയോജിപ്പുള്ളതുകൊണ്ടാണല്ലോ മദ്ഹബ് തിരിച്ചു പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇസ്ലാം എന്നും മുസ്ലിം എന്നും മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്നാണ് ചോദ്യത്തിനുത്തരം. അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു. മുസ്ലിങ്ങൾ എന്ന പേർ ഉൾക്കൊള്ളുന്ന ആദർശങ്ങൾക്ക് പുറമേ പുതിയ ആദർശങ്ങൾ കൈക്കൊള്ളുകയും ആ പുതിയ ആദർശങ്ങളെ സൂചിപ്പിക്കുവാനായി പുതിയ പേർ സ്വീകരിക്കുകയും ചെയ്ത എല്ലാ കൂട്ടരുടെയും കാര്യം അപകടത്തിലാകുന്നു. മുസ്ലിം എന്ന പേർ മിർസ ഗുലാം അഹമ്മദിൻ്റെ പ്രവാചകത്വത്തെ സൂചിപ്പിക്കുന്നില്ല. അതിനാൽ അഹമ്മദി എന്ന പുതിയ പേര് സ്വീകരിച്ചിരിക്കുന്നു. അതുപോലെ അള്ളാഹു അല്ലാത്തവർക്ക് അടിമപ്പെടുന്നതും അവരെ അനുസരിക്കുന്നതും പാടില്ലെന്നുള്ള വാദം മുസ്ലിം എന്ന പദം ഉൾക്കൊള്ളുന്നില്ല. അതിനാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന പേർ സ്വീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തരീഖത്ത് സിദ്ധാന്തം മുസ്ലിം എന്നതിൻ്റെ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുന്നില്ല. അതിനാൽ ഖാദിരി, ചിഷ്തി എന്നും മറ്റുള്ള പേരുകൾ സ്വീകരിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ മുസ്ലിം എന്നതിൻ്റെ അർത്ഥത്തിൽ ഉൾപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ എല്ലാ മദ്ഹബുകളിലും ഉണ്ട്. ആ കാര്യങ്ങൾ സൂചിപ്പിക്കുവാനായി ഷാഫിഈ, ഹനഫി എന്നും മറ്റുമുള്ള പേരുകൾ സ്വീകരിച്ചിരിക്കുന്നു. മേൽപ്പറഞ്ഞ ലേഖന കർത്താവ് സൂചിപ്പിക്കുന്നതുപോലെ ഷെയ്ഖ് മുഹമ്മദ് മൗലവി ഒരിക്കലും ഒരു ദുർമാർഗിയായിരുന്നില്ല. വളരെ സന്മാർഗനിഷ്ഠയുള്ള യഥാർത്ഥ മുസ്ലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ജീവിതം പിന്തുടരുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.
2: മാഷാല്ലാ. കെ ഉമർ മൗലവി ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ച് എഴുതിയ ഓർമ്മകളാണ് നാം ഇവിടെ കേട്ടത്. മദ്ഹബി പക്ഷപാതം സമൂഹത്തിൽ ഗ്രസിച്ചിരുന്ന കാലഘട്ടം. ഇന്നും അത് കുറവല്ല. ഷാഫിഈകളാണെന്നും ഹനഫികളാണെന്നും പറയാനാണ് മുസ്ലിങ്ങളിൽ ഏറെ പേർക്കും താൽപ്പര്യം. പക്ഷേ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയാൻ എന്തുകൊണ്ടോ പ്രയാസമനുഭവിക്കുന്ന രൂപത്തിലുള്ള സംസാരം ഇന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അക്കാലഘട്ടങ്ങളിൽ പോലും, അഥവാ 1941 കാലഘട്ടങ്ങളിൽ പോലും ഇസ്ലാമിക അധ്യാപനം മുന്നിൽ വെച്ചുകൊണ്ട് ഷാഫിഈയാകണമെന്നോ ഹനഫിയാകണമെന്നോ മദ്ഹബി പക്ഷപാതം കൈമുതലാക്കണമെന്നോ പറയാതെ അതിൻ്റെ പൊള്ളത്തരങ്ങളെ കാണിച്ചു കൊടുക്കുകയും യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിരുന്ന ഷെയ്ഖ് മുഹമ്മദ് മൗലവി, അദ്ദേഹം ഒരു ഷാഫിഈയായിരുന്നു എന്ന് പറയാൻ ആരെങ്കിലും തുനിഞ്ഞു എന്നറിഞ്ഞപ്പോഴേക്ക് ബഹുമാനനായ കെ ഉമർ മൗലവിയുടെ വിമർശനം, അത് നമ്മൾ അവസാന ഭാഗത്ത് കേട്ടു. ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഏതൊരു പണ്ഡിതനും

0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് കാണുക, ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ പ്രവാചകൻ്റെ പള്ളിയിലെ ബാങ്കുകാരനായ ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അന്ധനായ ആ സ്വഹാബി ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ എനിക്ക് പള്ളിയിലേക്ക് വരാൻ പ്രയാസമുണ്ട്, എന്തെങ്കിലും ഉതിറുണ്ടോ, ഒഴുകഴിവുണ്ടോ എന്ന് പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉതിർ നൽകുകയാണ്, എന്നാൽ നീ വരണ്ട എന്ന് പറയുകയാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ തിരിച്ചു വിളിക്കുകയും അൽ സമയത്തു നിദ, നീ ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതെ, ഞാൻ ബാങ്ക് കേൾക്കാം. എന്നാൽ നീ പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞ് ആ സ്വഹാബി പിന്നെ പള്ളിയിലേക്ക് വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാറുണ്ട്. നമുക്കെന്താണ് അവിടെ എക്സ്ക്യൂസ് എന്നൊരു വലിയ ചോദ്യമാണ്.
1: അതെ, കണ്ണ് കാണാത്ത ഒരു സ്വഹാബിക്ക് പോലും, അതും ഈ രാത്രിയിൽ പോകുന്ന വഴിയിൽ വിഷജീവികളുണ്ട്, ഒരുപാട് ദൂരെയാണ് അദ്ദേഹത്തിന്റെ വീട്, മരുഭൂമിയാണ് എന്നെല്ലാം പറഞ്ഞിട്ടും പ്രവാചകൻ ഒരു ഒഴികഴിവും കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സബിഹി നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് അവിടെ വരച്ചു കാണിക്കപ്പെടുന്നത് ചരിത്രത്തിൽ.
0: തീർച്ചയായിട്ടും. എന്നാൽ നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളില്ലേ ഈ മേഖലയിൽ, നമുക്കെന്താണ് ഒരു എക്സ്ക്യൂസ് ആയിട്ടുള്ളത്? നമ്മുടെ നമുക്ക് റബ്ബ് എത്രയോ അനുഗ്രഹങ്ങൾ നൽകി, ആരോഗ്യം നൽകി, വാഹനം നൽകി, പള്ളിയിൽ പോകാൻ വാഹനമുള്ളവരുണ്ട്. അതെല്ലാം ഇന്ന് ഇരട്ടത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. ഫ്ലാഷ് ലൈറ്റ്, ടോർച്ച് പോലുള്ള എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം റബ്ബ് നൽകിയിട്ടും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ, അതല്ലെങ്കിൽ മറ്റു ഇബാദത്തുകളിൽ മുഴുകാൻ നമുക്കുള്ള എക്സ്ക്യൂസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട, ഞാനടക്കം നമ്മളെല്ലാവരും നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇബാദത്തുകൾ മുന്നേറുകയും അതുപോലെ തന്നെ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുകയും റബ്ബിനോട് എന്നും ശുക്റുള്ള ഒരു അടിമയായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിന് നീര് കെട്ടി നമസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, റസൂലെ, മുൻകഴിഞ്ഞ പാപവും വരാനിരിക്കുന്ന പാപവും അങ്ങേക്ക് പുറത്തു തന്നു, പിന്നെ എന്തിയാണ് റസൂലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമസ്കരിക്കുന്നത്? ആയിഷ, നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ ഞാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നമുക്ക് കാണാൻ സാധിക്കും, അപ്പം നന്ദിയുള്ള ഒരു അടിമയായി പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും റബ്ബിനെ സ്തുതി ശുക്ർ ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് നമ്മൾ മുന്നേറണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: അതുമാത്രമല്ല, സുബഹിയുടെ ഒരു പ്രാധാന്യം പറയുന്നെടുത്ത് സുബഹി നമസ്കരിച്ചവർക്ക് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതിൻ്റെ പോലെയുള്ള പ്രതിഫലം ലഭിക്കും. അങ്ങനെ ഒരുപാട് ഗുണകാംക്ഷ നിറഞ്ഞ, അല്ലെങ്കിൽ എന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ, ആ ദിവസം മുഴുവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും സുബഹി ജമാഅത്തായിട്ട് നമസ്കരിച്ച വ്യക്തി എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഹദീസിലൂടെ.
0: തീർച്ചയായിട്ടും അത് ആ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു പ്രതിഫലേച്ഛയോട് കൂടി എനിക്ക് ഈ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്ത ആളുകൾക്കായിരിക്കും ആ പ്രതിഫലം കൂടുതൽ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രതിഫലങ്ങൾ മനസ്സിൽ നിയ്യത്ത് വെക്കുകയും അതിനോടനുസരിച്ച് ചെയ്യുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
2: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. ശ്വാസകോശത്തിൽ നിന്ന് വായുവിനെ അതിശക്തമായിട്ട് പുറന്തള്ളുന്നൊരു പ്രക്രിയയാണ് തുമ്മൽ. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന് പുറത്തു നിന്നുള്ള വസ്തുക്കൾ മൂക്കിൻ്റെ ഉൾസ്ഥരത്തിൽ തട്ടുന്നത് മൂലമാണ് തുമ്മലുണ്ടാകുന്നത്. കാലാവസ്ഥയിൽ അപ്രതീക്ഷിത വ്യതിയാനങ്ങൾ മൂലവും ശക്തിയേറിയ പ്രകാശം പെട്ടെന്ന് പതിക്കുന്നതും മൂലവും തുമ്മലുണ്ടാകാം. പല രോഗങ്ങളും തുമ്മലിലൂടെ പകരുന്നു. നാം തുമ്മുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു നിമിഷത്തേക്ക് നിർത്തപ്പെടുന്നു. തുമ്മിക്കഴിഞ്ഞ ഉടൻ വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നു. നമ്മൾ നിർത്താതെ കുറേ നേരം തുമ്മിയാൽ ശരീരം കുഴയുകയും നമ്മൾ ക്ഷീണിതരാവുകയും ചെയ്യും. അത് കാരണം നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നിർത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമുക്കൊരു ക്ഷീണവും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നത്. തുമ്മുമ്പോൾ മൂക്ക് മാത്രമല്ല ശരീരം മുഴുവൻ അതിൽ പങ്കുചേരണം. മൂക്കിനുള്ളിൽ അന്യവസ്തു കയറിക്കഴിഞ്ഞാൽ ഉടനെ തലച്ചോറിലേക്ക് സന്ദേശം എത്തും. അതോടെ ഒന്ന് ആഞ്ഞു തുമ്മാൻ ശരീരം തയ്യാറാവുകയും വയറിലെയും തൊണ്ടയിലെയും നെഞ്ചിലെയും എല്ലാം പേശികളും മുറുകും. നാവ് വായുടെ മുകളിലേക്ക് വളയും, കൺപോളകളടയും. ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് സംഭവിച്ചിരിക്കും. അവിശ്വസനീയമായ വേഗതയിലാണ് ശരീരം തുമ്മുന്നത്. ജലദോഷമുള്ളപ്പോഴും അലർജി ഉള്ളപ്പോഴുമെല്ലാം ശരീരം തുമ്മുന്നത് രോഗാണുക്കളെ തുരത്താനാണ്. അപ്പോൾ ഇവിടെ ഈ തുമ്മലുള്ള സമയത്ത് നമുക്ക് ചില പൊടിക്കൈകൾ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയാവുന്ന ചില പൊടിക്കൈകളുണ്ട്. ഒന്ന്, അതിൽ തേൻ ഉപയോഗിക്കാന്നുള്ളതാണ്. തേന് നമ്മുടെ ഇത്തരത്തിൽ നിരന്തരമായ തുമ്മലുള്ള ആളുകൾക്ക് അതൊരു സഹായമായിക്കൊണ്ട് പറയാറുണ്ട്, ഒരു ടീസ്പൂൺ തേൻ കഴിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക എന്നുള്ളതാണ്. വൈറ്റമിൻ സി ഇത്തരത്തിലുള്ള അലർജികൾ കുറക്കാൻ വേണ്ടി സഹായിക്കും. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, പപ്പായ, നല്ല പഴുത്ത പപ്പായ പോലെ ഉള്ള ഫ്രൂട്ട്സുകൾ, നെല്ലിക്ക തുടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ നമുക്ക് ഇത്തരത്തിൽ ഈ തുമ്മൽ ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിലുള്ള പൊടികൾ ഏത് പൊടിയിൽ നിന്നാണ്, അതൊക്കെ ഇന്ന് അറിയാനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇന്ന് നിലവിലുണ്ട്. അത് മനസ്സിലാക്കി ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാനും കൂടി ശ്രദ്ധിക്കുക. എന്തായാലും തുമ്മൽ നമുക്കൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നാൽ അത് അമിതമാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതപ്പോൾ അലർജി കാരണമാണ് ഇത് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള കൃത്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാഅല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, തുമ്മൽ എന്ന വിഷയവുമായി ഡോക്ടർ സാദിഖ് തിരൂർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
4: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇൻസൈറ്റ്. ബലികർമ്മം ക്രൂരതയോ? അഷ്റഫ് സലഫി വാണിയമ്പലം അവതരിപ്പിക്കുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ബലികർമ്മത്തെ സംബന്ധിച്ചാണ്. പല സഹോദരങ്ങളും തെറ്റിദ്ധാരണയോടുകൂടി തെറ്റിദ്ധരിച്ചു വെച്ച ഒരു വിഷയം, നിങ്ങളെന്തൊരു അക്രമമാണ് ചെയ്യുന്നത് ഈ ജീവികളോട്, എന്തിനാണ് നിങ്ങളിങ്ങനെ മൃഗങ്ങളെ അറുക്കുന്നത്, കൊല്ലുന്നത് എന്തിനാണ്, അത് വലിയ അക്രമമല്ലേ, അവയോട് കാണിക്കുന്ന ക്രൂരതയല്ലേ. യഥാർത്ഥത്തിൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുത, പ്രകൃതിപദമായ ഇസ്ലാം ഒരിക്കലും മനുഷ്യത്വത്തിനും അനീതിക്കും അസത്യത്തിനും കൂട്ടുനിൽക്കുന്ന യാതൊരുവിധ കർമ്മങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും ഇസ്ലാമിലില്ല. പ്രപഞ്ച സെറ്റാവിൽ നിന്ന് അങ്ങനെയുള്ള ഒന്ന് ഉണ്ടാവുകയില്ല. കാരണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ കൃത്യമായ ലക്ഷ്യത്തെക്കുറിച്ച്, അവൻ്റെ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്ന സട്ടാവിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം അത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരിക്കലും ഒരു ക്രൂരതയും അക്രമവുമില്ല. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയ മനുഷ്യന്, മനുഷ്യൻ്റെ അഭിമാനം, അവൻ്റെ സ്വത്ത്, അവൻ്റെ എല്ലാ നിലക്കുമുള്ള സംരക്ഷണവും മനുഷ്യൻ്റെ മഹത്വം ശ്രേഷ്ഠതയും എല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ മനുഷ്യന് യാതൊരു വിലയുമില്ലാത്ത ഒരവസ്ഥയും, എന്നാൽ മഹത്വം കൽപ്പിക്കേണ്ട, ശ്രേഷ്ഠത നൽകേണ്ട, ആദരവ് നൽകേണ്ട മനുഷ്യനെ ഇകഴ്ത്തുകയും നിന്ദിക്കുകയും അവനെ ഇൻസൾട്ട് ചെയ്യുകയും എന്നിട്ട് മനുഷ്യനെ വളരെയധികം ഉപദ്രവം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മറ്റു മൃഗങ്ങളോടുള്ള സമീപനത്തിൽ ആളുകൾ ആ രൂപത്തിൽ പല വിശ്വാസങ്ങളും വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ബലികർമ്മം ഒരിക്കലും ഒരു ക്രൂരതയല്ല. നമുക്ക് അനുവദിക്കപ്പെട്ടത് കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തൊയ്യിബ, വിശുദ്ധ ഖുർആൻ നിങ്ങൾ കൽപ്പിക്കുന്നത് നിങ്ങൾ ഭൂമിയിൽ നിന്ന് വിശിഷ്ടമായതും നല്ലതും നിങ്ങൾ ഭക്ഷിച്ചോളൂ, ഏതൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ്, ഏതെല്ലാം നിഷിദ്ധമാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ആട്, മാട്, ഒട്ടകങ്ങളെ നിങ്ങൾക്ക് അറുത്തുകൊണ്ട് നിങ്ങൾക്കത് ഭക്ഷിക്കാം. എല്ലാ മതങ്ങളും എടുത്തു പരിശോധിച്ചാലും അതിലുണ്ട് നരബലി നടത്തുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അതിനോട് നമുക്ക് യോജിക്കാൻ സാധ്യമല്ല. മനുഷ്യരെ ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ബലി കൊടുക്കുന്ന ഒരു അവസ്ഥ സമൂഹത്തിലുണ്ട്. പരീക്ഷണമെന്നോണം ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ അങ്ങനെ കൽപ്പനയുണ്ടായി, പക്ഷേ അത് നിർവഹിച്ചിട്ടില്ല. അതിന് പകരമായി കൊണ്ടാണ് നമുക്കറിയാം ബലി പെരുന്നാൾ വരുന്ന സമയത്ത് ഈദുൽ അദ്ഹ എന്ന വിശ്വാസികളുടെ ആഘോഷത്തിൻ്റെ ദിവസത്തിൽ അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ദൈവത്തിൽ നിന്നുള്ള പരീക്ഷണം, അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം എന്നുള്ള നിലക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം, ആദർശ പിതാവ്, പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണമുണ്ടായി. പക്ഷെ ഒരിക്കലും മകനെ അറുത്തിട്ടില്ല, അത് പരീക്ഷണമായിരുന്നു. ആ ടെസ്റ്റിൽ അദ്ദേഹം വിജയിക്കുകയും അതിന് പകരമായി കൊണ്ട് ഒരാടിനെ അറുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ആ ഒരു ആരാധനാ കർമ്മം ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ഫസ്വല്ലി റബ്ബിക വൻഹർ, ആ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും ബലികർമ്മം നടത്തുകയും ചെയ്യുക, അത് സട്ടാവിൻ്റെ തൃപ്തിക്ക് വേണ്ടി. ആ അറുത്ത ബലിമൃഗത്തെ അത് നിങ്ങൾക്ക് കഴിക്കാനാണ്. ഒരിക്കലും മറ്റുള്ള വളരെ ക്രൂരമായ പ്രവണത സമൂഹത്തിൽ പല മതങ്ങളിലും നടക്കുന്നത് നമുക്ക് കാണാം. രക്തം കൊണ്ട് തുള്ളിച്ചാടി സന്തോഷിക്കുന്ന, ആഹ്ലാദിക്കുന്ന, അത് ശരീരത്തിൽ പുരട്ടിക്കൊണ്ട് അതിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുന്ന അങ്ങനെയൊക്കെയുള്ള പല നേർച്ചകളും. പക്ഷെ ഇതല്ല നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത്. അറുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത് ആടുമാട് ഒട്ടകങ്ങളെയാണ്. അത് നിങ്ങൾക്ക് തിന്നാൻ അനുവദിക്കപ്പെട്ടതാണ്. അതിൻ്റെ മാംസങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം, നിങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ട് അത് മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കാം. ഒരിക്കലും തന്നെ ആ ഒരു രക്തരക്ഷസായിക്കൊണ്ട് ദൈവത്തെ, അള്ളാഹുവിനെ അങ്ങനെ കാണേണ്ടതില്ല. അതാണ് ബലികർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലയ്യനാൽ അല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാക്കി യനാലുഹു തഖ്‌വാ മിൻകും. നിങ്ങളോടുള്ള കൽപ്പന നിങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടോ, സാക്ഷാത്കരിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബലികർമ്മം നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. ആ മാംസം കൊണ്ടോ രക്തം കണ്ടുകൊണ്ടോ ഒരു ആഹ്ലാദമടയുന്ന, സന്തോഷിക്കുന്ന ഒരവസ്ഥയല്ല. അതല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്. വലാക്കി യനാലുഹു തഖ്‌വാ മിൻകും, നിങ്ങളുടെ സൂക്ഷ്മത, നിങ്ങളുടെ മനസ്സ് നിങ്ങളതിന് തയ്യാറാണോ അല്ലയോ എന്ന്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ നിങ്ങൾക്ക് ആ ബലികർമ്മം നിർവഹിക്കാൻ അതിന് പുണ്യമുണ്ട്. അതിന് നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് തിന്നാൻ അനുവദിക്കപ്പെട്ടതായ ഒരു ബലിമൃഗത്തെ വാങ്ങിക്കൊണ്ട് അതിനെ വളരെ തീറ്റിപ്പോറ്റി വളരെ മാന്യമായ രൂപത്തിൽ, അറവിൽ പോലും കാരുണ്യം കാണിക്കണമെന്ന് പറഞ്ഞല്ലോ, ആ രൂപത്തിൽ അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആശ്വാസത്തോടുകൂടി അതിന് ദൈവപ്രീതിക്ക് വേണ്ടി അത് നിർവഹിക്കുമ്പോൾ ആ മാംസം നിങ്ങൾ കഴിക്കാം. അത് ഒരിക്കലും തന്നെ അത് വിട്ടേച്ചു പോവുകയല്ല ചെയ്യുന്നത്. എന്നാൽ ഇസ്ലാമിലെ ഈ ഒരു ബലികർമ്മത്തെ, ഉലുഹയ്യത്തിനെയൊക്കെ വിമർശിക്കുന്ന, അതിനെ വളരെ അത് ക്രൂരതയാണ് എന്ന് പറയുന്ന ആളുകൾ മനുഷ്യരെയും മറ്റു ജീവികളെയും വെറുതെ തലയറുത്തിട്ട് മനുഷ്യർക്ക് അതുപോലെ തന്നെ ഉപദ്രവമാകുന്ന രൂപത്തിൽ ചെയ്യുന്ന, അതല്ലെങ്കിൽ രക്തരക്ഷസുകളായി രക്തം കണ്ട് മനുഷ്യരെപ്പോലും അവരുടെ രക്തം കൊണ്ട് കണ്ടുകൊണ്ട് ആഹ്ലാദിക്കുന്ന, പ്രീതിപ്പെടുത്തുന്ന പല സാത്താന്മാരെയും ആരാധിക്കുന്ന സമൂഹത്തിലെ അത്തരത്തിലുള്ള പ്രവണതകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെയല്ലേ ക്രൂരത? അറുത്തിട്ട് അത് ഭക്ഷിക്കാനുമല്ല, അതങ്ങനെ വിട്ടേച്ചു പോകുന്നു. മനുഷ്യ കുഞ്ഞുങ്ങളെപ്പോലും ദൈവപ്രീതിക്ക് വേണ്ടി നരബലി നടത്തുന്ന നേർച്ചകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതിലെന്ത് നീതിയാണുള്ളത്? എന്തൊരു നന്മയാണുള്ളത്? അതല്ലേ അക്രമം, യഥാർത്ഥത്തിൽ ക്രൂരത? മനുഷ്യനല്ലേ ഇവിടെ ഏറ്റവും വിശുദ്ധ? ഇസ്ലാം വലക്കത് കറംന ബനി ആദം, മനുഷ്യൻ ആദം സന്തതികളെ, മനുഷ്യരെ ആദരിച്ചിട്ടുണ്ട്. അവരുടെ രക്തം പവിത്രമാണ്, അവരുടെ അഭിമാനം പവിത്രമാണ്. ഇസ്ലാം അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ക്രൂരത കാണിക്കാൻ സാധിക്കുക? അപ്പോൾ ഒരിക്കലും തന്നെ ആടുമാട് ഒട്ടകങ്ങളെ അറുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ക്രൂരതയല്ല. ഇവിടെ പശുവിനെ അറുക്കുന്നത് വളരെ ക്രൂരതയായി കാണുകയും മനുഷ്യനെ അറുത്തിടുകയും അറുകൊല ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയും നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ ജീവിതത്തിന് യാതൊരു വിലയുമില്ല. കെട്ടിയിട്ട് മനുഷ്യരെ അടിക്കുകയും കൊല്ലുകയും ക്രൂശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കെ എങ്ങനെയാണ് വർഷത്തിലൊരിക്കൽ വിശ്വാസികൾ നിർവഹിക്കുന്ന ഈ ഒരു ബലികർമ്മത്തെ ഈ വിമർശിക്കാൻ സാധിക്കുക? ഒരിക്കലും അതിൽ ന്യായമില്ല, സത്യമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. തിരിച്ചറിയേണ്ട, പഠിക്കേണ്ട, ബോധ്യപ്പെടേണ്ട ഒരു വസ്തുതയാണത്. സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുക, പല ബലികർമ്മങ്ങളും എത്തരത്തിലുള്ളതാണ്, സമൂഹത്തിൽ എത്രത്തോളം ജനങ്ങൾക്ക് ഉപദ്രവവും അതുപോലെ തന്നെ അന്യായവും അക്രവുമായി കൊണ്ടുള്ള ഉപദ്രവമായിട്ടുള്ള പലതും നടക്കുന്നുണ്ടല്ലോ. ഇതിൽ വിശ്വാസികൾ മുസ്ലിമീങ്ങൾ നടത്തുന്ന ഈ ഒരു ബലികർമ്മത്തിൽ അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരാൾക്കും തന്നെ ഉപദ്രവമില്ല. ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാണ്. അവർക്ക് ഉപയോഗിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു കൊടുത്ത ആടുമാട് ഒട്ടകങ്ങളെ അവരെ അറുത്തുകൊണ്ട് അത് വിതരണം ചെയ്യാം, അത് ഭക്ഷിക്കാം, ഇത് യഥേഷ്ടം ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പം അത് വസ്തുത നമ്മൾ തിരിച്ചറിയണം. വസ്തുതകൾ തിരിച്ചറിയാതെ ആക്ഷേപിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ഇസ്ലാമിൻ്റെ വിശ്വാസം അത് കറകളഞ്ഞ ഏകദൈവ വിശ്വാസമാണ്. ആ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അവൻ്റെ തൃപ്തിക്ക് വേണ്ടി അവൻ്റെ മുമ്പിൽ കീഴ്പ്പെടുന്ന ഇസ്ലാം എന്നത് സമർപ്പണമാണ്. എന്തൊന്ന് കൽപ്പിച്ചാലും അത് ചെയ്യാനുള്ള സന്നദ്ധതയും അള്ളാഹുവിന് കീഴ്പ്പെടാനുള്ള ആ ഒരു മാനസിക അവസ്ഥയും ഉണ്ടാവുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ഒരിക്കലും തന്നെ ഈ നാൽക്കാലികളെ അറുക്കുക എന്നുള്ളത് അവരോട് ചെയ്യുന്ന ക്രൂരതയല്ല. മാത്രമല്ല അറുക്കുമ്പോഴും ഒരുപാട് നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ അറുക്കുന്ന ആ അറവ് മൃഗത്തിൻ്റെ, അതിനെ നന്നായി പോറ്റി വളർത്തുകയും അതിന് വെള്ളം കൊടുക്കുകയും അതിനെ ആശ്വാസമാകുന്ന രൂപത്തിലാണ് ഫല്യൊരു ദബീഹത്തു, അറവ് വളരെ ആശ്വാസത്തോടുകൂടി നിർവഹിക്കണം. നിങ്ങൾ അറുക്കുന്ന ആ ഒരു ആയുധം, ആ കത്തി, അത് നിങ്ങൾ മൂർച്ചയുള്ളതാക്കണം. അതിനെ ചെരിച്ചു കിടത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. തൻ്റെ കാൽ അതിൻ്റെ തലയുടെ ആ ഭാഗത്ത് വെച്ച് അത് കാണാതെ, ആ ആയുധം അറുക്കുന്ന കത്തി അതിനെ കാണിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസമാകുന്ന രൂപത്തിൽ അറവ് നടത്താൻ വേണ്ടിയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒക്കെ രൂപത്തിൽ, അതല്ലാതെ ഇസ്ലാമിൽ നോക്കൂ, നിങ്ങൾ കാണാൻ സാധിക്കും അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ തന്നെ ഇങ്ങനെ എറിഞ്ഞുടച്ച്, അതല്ലെങ്കിൽ വളരെ ആ മൃഗത്തിന് ഉപദ്രവമാവുന്ന രൂപത്തിൽ ചെയ്തുകൊണ്ട് അതിനെ കൊല്ലുന്ന ഒരവസ്ഥയല്ല, മറിച്ച് ഏറ്റവും മാന്യമായ രൂപത്തിൽ യഹ്സാനോടുകൂടി, നന്മയോടുകൂടി, അതിലും നന്മ നിങ്ങൾ കാത്തുസൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏറ്റവും നല്ല ഇഹ്സാനോടുകൂടി, നന്മയോടുകൂടിയാണ് ആ അറവ് പോലും നിർവഹിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു ആരാധനാ കർമ്മം അത് സെറ്റാവിനുള്ള സമർപ്പണമാണ്. മാത്രമല്ല അതൊരിക്കലും തന്നെ പ്രകൃതി വിരുദ്ധമല്ല. പ്രകൃതി സംവിധാനിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യനെ സസ്യബുക്കും മാംസബുക്കും രണ്ടും കൂടിയാണ്. അതിന് പച്ചക്കറികൾ കഴിക്കാനുള്ള അനുവാദവുമുണ്ട്, മാംസാഹാരങ്ങൾ കഴിക്കാനുള്ള അനുവാദങ്ങളുണ്ട്, അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് അവൻ്റെ സൃഷ്ടിപ്പ് തന്നെ. അതുകൊണ്ട് ജനങ്ങൾക്ക്, മനുഷ്യർക്ക് അനുവദിക്കപ്പെട്ടതും അവർക്ക് ആവശ്യവുമായ കാര്യങ്ങളാണ് ആ ഒരു വിഷയത്തിലുള്ളത്. ഒരിക്കലും ക്രൂരതയോ അക്രമമോ അല്ല ഇസ്ലാമിലെ ബലികർമ്മം എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
5: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഇൻസൈറ്റ്. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം. വിഷയം ബലികർമ്മം ക്രൂരതയോ.
7: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
8: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
9: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
7: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
2: Peace Radio. Tune to reality.
10: ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
11: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി സ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചത്തിലെ വലുതും ചെറുതുമായ സകലവിധ പ്രതിഭാസങ്ങളുടെയും സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണഭൂതമായ ഏകാസ്തിത്വമാണ് അല്ലാഹു. അവൻ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവും കൈകാര്യകർത്താവുമാകുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും സൃഷ്ടാവിൻ്റെ അസ്തിത്വം ബോധ്യമാവും. അവൻ ഏകനും അദ്വിതീയനും സൃഷ്ടാവും സർവശക്തനും രക്ഷകനും മാർഗദർശിയും കാരുണ്യവാനും നീതിമാനും സജീവനും നിയന്താവും സർവജ്ഞനും സൂക്ഷ്മജ്ഞനും രാജാതിരാജനുമാകുന്നു. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. ദൃശ്യാദൃശ്യങ്ങൾ പൂർണ്ണമായി അറിയുന്നവൻ അവൻ മാത്രം. അവൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നടക്കുകയുള്ളൂ. ഭാവി ഭൂതവർത്തമാന കാലങ്ങളിൽ ബന്ധിതമല്ലാത്ത അറിവിന്റെ ഉടമയാണ് അല്ലാഹു. അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥ അവന് ഉണ്ടായിട്ടില്ല.
12: അവനെ സംബന്ധിച്ച് രഹസ്യവും പരസ്യവുമില്ല, പ്രത്യക്ഷവും പരോക്ഷവുമില്ല, എല്ലാം ഒരുപോലെ അറിയുന്നവനാണ് അല്ലാഹു. وَإِنَّهُ مَفَاتِيحُ الْغَيْبِ لَا يَعْلَمُهَا إِلَّا هُوَ وَيَعْلَمُ مَا فِي الْبَرِّ وَالْبَحْرِ وَمَا تَسْقُطُ مِنْ وَرَقَةٍ إِلَّا يَعْلَمُهَا وَلَا حَبَّةٍ فِي ظُلُمَاتِ الْأَرْضِ وَلَا رَطْبٍ وَلَا يَابِسٍ إِلَّا فِي كِتَابٍ مُبِينٍ. അവന്റെ പക്കലാകുന്നു അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുകൾ, അവനല്ലാതെ അത് അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു, അവനറിയാതെ ഒരില പോലും വീഴുന്നില്ല. ഭൂമിയിൽ ഇരുട്ടുകൾക്കുള്ളിലോ ഒരു ധാന്യമണിയാകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടിട്ടല്ലാതെ ഉണ്ടാവില്ല. ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തു അൻആമിലെ 59-ാമത്തെ സൂക്തം. ഇതാണ് ഖുർആനും സുന്നത്തും അള്ളാഹുവിനെപ്പറ്റി പഠിപ്പിക്കുന്നത്. അതാണ് അഖിൽ സുന്ന വൽ ജമാഅയുടെ വിശ്വാസവും. അതായത് അള്ളാഹു ഏകനാണ്, അവന് അവതാരങ്ങളില്ല, മക്കളില്ല, പിതാവില്ല, അവന് തുല്യമായി യാതൊന്നുമില്ല. എന്നാൽ ഷിയാക്കളിൽ ഒരു വിഭാഗത്തിന്റെ വാദം, അലി റളിയല്ലാഹു ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ നിഴലാണ്, അള്ളാഹുവിന്റെ ആത്മാവ് അലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്, അതിനാൽ അദ്ദേഹം അള്ളാഹുവിനെ പോലെയാകുന്നു എന്നുള്ളതാകുന്നു. അ സൗറത്തുൽ ഇറാനിയ അഷേഖ് മൻദൂറുൽ നഹ്മാനിയുടെ പുസ്തകത്തിൽ നിന്നും. അള്ളാഹു ഞങ്ങളെ അവന്റെ വലതു കൈകൊണ്ട് തടവി, അങ്ങനെ അവന്റെ പ്രകാശം ഞങ്ങളിൽ ഇഴകിച്ചേർന്നു, അള്ളാഹു ഞങ്ങളോട് കലർന്നിരിക്കുന്നു. ഉസൂലുൽ കാഫി ഷിയ പുസ്തകമാണ്. അവതാരവാദത്തിന്റെ വക്താക്കളാണ് ചില ഷിയാക്കൾ. അള്ളാഹുവോടൊപ്പം ഞങ്ങൾക്ക് പല അവസ്ഥകളുമുണ്ട്. ഞങ്ങൾ അവനാണ്, അവൻ ഞങ്ങളാണ്, പക്ഷെ അവൻ അവനാണ്, ഞങ്ങൾ ഞങ്ങളാണ്. നഹ്നു ഫീഹാ ഹുവ വഹുവ നഅനു ഇല്ലാ അന്നഹു ഹുവ ഹുവ വനഹ്നു നഹ്നു. ഇതാണ് ഷിയായിസത്തിന്റെ ഒരു തൗഹീദിന്റെ വിഷയത്തിലുള്ള വിശ്വാസം. അലി റളിയല്ലാഹു പറഞ്ഞതായി ഷിയാക്കൾ എഴുതുന്നു. അൻ അലി അലൈഹിസ്സലാം അനല്ലദി അലൗതു വഅനല്ലദി ഉഹി വഉമീതു അനൽ അവ്വലു വൽ ആഖിറു. അലി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഞാനാണ് ഉന്നതനായവൻ, അങ്ങനെ ഞാൻ എല്ലാം കീഴ്പ്പെടുത്തി, ഞാനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവൻ, ഞാൻ ആദ്യവും അന്ത്യവുമില്ലാത്തവനുമാണ്. ഏറ്റവും ഉന്നതൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഖുർആനിൽ അല്ലാഹു പല സ്ഥലങ്ങളിൽ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. സുബ്ഹാനഹു വതആല അമ്മാ യഖൂലൂന ഉലുവം കബീറ, അവൻ എത്ര പരിശുദ്ധൻ, അവർ പറഞ്ഞുണ്ടാക്കുന്ന നിന്നെല്ലാം ഉപരിയായി അവൻ വലിയ ഔന്നിത്യം പ്രാപിച്ചിരിക്കുന്നു. ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 43-ാമത്തെ സൂക്തം. ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതആൽ, അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനും മഹാനും ഉന്നതനുമായിട്ടുള്ളവനാണ് അവൻ. ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 5-ാമത്തെ സൂക്തം. ഫഖാല അന റബ്ബുക്കുമുൽ അഅല, ഫിർഔൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവാകുന്നു. ആ ഫിർഔനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് വഇന്ന ഫിർഔന ലആലിം ഫിൽ അർളി, തീർച്ചയായും ഫിർഔൻ ഭൂമിയിൽ ഔന്നിത്യം നടിക്കുന്നവനാണ്. വഇന്നഹു ലമിനൽ മുസ്രിഫീൻ, തീർച്ചയായും അവൻ അതിരു കവിഞ്ഞവരുടെ കൂട്ടത്തിലും പെട്ടവനാകുന്നു. ഖുർആനിലെ 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനിസിലെ 83-ാമത്തെ സൂക്തം. അവൻ നരകാവകാശിയാണ് എന്നുള്ള കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ല. ഈ ഔന്നിത്യം നടിക്കൽ, അതായത് ഫിർഔനിന്റെ ധിക്കാരവും ഞാനാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറയുന്ന ഈ ഔന്നിത്യം നടിച്ച ഫിർഔനിനെ അല്ലാഹു നരകത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഈ ഔന്നിത്യം, ഈ ധിക്കാരം നടിക്കൽ അലി റളിയല്ലാഹുവിന് ഉണ്ട് എന്നാണ് ഷിയാക്കൾ പറയുന്നത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത നിന്റെ രക്ഷിതാവിന്റെ നാമം പ്രകീർത്തിക്കുക എന്നാണ് അല്ലാഹു പറഞ്ഞത്. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും അംഗീകരിച്ച കാര്യമാണ്. ഖുർആനിൽ അല്ലാഹു ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട്. ഉദാഹരണം സൂറത്തു ആലിംറാനിലെ 156-ാമത്തെ ആയത്ത്, സൂറത്തു ആറാഫിലെ 158-ാമത്തെ ആയത്ത്, സൂറത്തു തൗബയിലെ 116-ാമത്തെ ആയത്ത്, സൂറത്തു യൂനിസിലെ 56-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹജ്ജിലെ 6-ാമത്തെ ആയത്ത്, സൂറത്തുൽ മോമിനൂനിലെ 80-ാമത്തെ ആയത്ത്, സൂറത്തു റൂമിലെ 19-ാമത്തെ ആയത്ത്, 43-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ആയത്ത്, ഇങ്ങനെ ധാരാളം ആയത്തുകൾ നമുക്ക് അല്ലാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലാഹുവ യുഹി വയുമീത്ത്, റബ്ബക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു, നിങ്ങളുടെ പൂർവീകരുടെ രക്ഷിതാവുമായിട്ടുള്ളവൻ. ഖുർആനിലെ 48-ാമത്തെ അധ്യായം സൂറത്തു ദുഹാനിലെ 8-ാമത്തെ സൂക്തം. ആദിമനും അന്തിമനും അലി റളിയല്ലാഹു ആണ് എന്ന വാദം കടുത്ത ബഹുദൈവ വിശ്വാസമാണ്. കാരണം ആദിമനും അന്തിമനുമായി അല്ലാഹു മാത്രമേ ഉള്ളൂ. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു, അവൻ ആദിയും അന്തിമനും പ്രത്യക്ഷമായവനും പരോക്ഷമായവനുമാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനുമാണ്. ഖുർആനിലെ 57-ാമത്തെ അധ്യായം സൂറത്തുൽ അദീദിലെ 3-ാമത്തെ സൂക്തം. ഇമാമുകളെ കുറിച്ച് ഷിയാക്കളുടെ വിശ്വാസം അവർ എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്നാണ്. ഇന്നൽ അയ്മത്തെ യഅലമൂന ഇൽമ മാ കാന വമാ യകൂനു വഇന്നഹു ലാ യഖ്ഫ അലൈഹി ഷൈഉൻ. തീർച്ചയായും ഇമാമുകൾ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യവും അറിയും. അവർക്ക് അവ്യക്തമായി യാതൊന്നും തന്നെ ഇല്ല. അൽ ഉസൂലു മിനൽ ഖൈഫ് ലിൽ ഇമാം ഖലീനി കുല്ല യഅലമു അം ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ. നബിയെ പറയുക, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരും അദൃശ്യമറിയുകയില്ല. അവനല്ലാതെ തങ്ങൾ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നും അവർക്കറിയുകയില്ല. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 65-ാമത്തെ സൂക്തം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ കൽപ്പിക്കുന്നത്, കുല്ല അഖൂലുലക്കും ഇന്ദി ഹസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ. പറയുക, അള്ളാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അദൃശ്യകാര്യം ഞാൻ അറിയുകയുമില്ല. ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്തു അൻആമിലെ 50-ാമത്തെ സൂക്തം. അള്ളാഹുവിന് തെറ്റുപറ്റുമെന്നാണ് ഷിയാക്കളുടെ വാദം. ജഹഫർ സ്വാദിഖിന്റെ വാക്കുകൾ ഇങ്ങനെ, എന്റെ മകൻ ഇസ്മായിലിന്റെ കാര്യത്തിൽ തെറ്റുപറ്റിയതുപോലെ മറ്റൊരു വിഷയത്തിലും അള്ളാഹുവിന് തെറ്റുപറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഒന്നായിട്ട് ബദാഇനെ അവർ കാണുന്നു. എന്താണ് ബദാ എന്ന് പറഞ്ഞാൽ, പുതിയ ചില സംഭവവികാസങ്ങൾ ഉണ്ടായതുകൊണ്ട് അള്ളാഹു അവന്റെ മുൻ തീരുമാനത്തിൽ മാറ്റം വരുത്തലാണ് ബദാ എന്ന് പറയുന്നത്. അവർ വിശദീകരിക്കുന്നു, അള്ളാഹുവിന് ബദാ സംഭവിക്കാം. ബദാഇന് വിവിധ അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അറിവിലുള്ള ബദാ, അതായത് അള്ളാഹു ആദ്യം അറിഞ്ഞതിന് വിപരീതമായി കാര്യം അവന് വെളിപ്പെടുക. രണ്ടാമത്തേത് ഇറാദത്തിലുള്ള ബദാ, അഥവാ അള്ളാഹു വിധിച്ചതിനും ഉദ്ദേശിച്ചതിനും വിപരീതമായി അവന് സത്യം വെളിപ്പെടുക. മൂന്നാമത്തേത് കൽപ്പനയിലെ ബദാ, അഥവാ അള്ളാഹു ആദ്യം കൽപ്പിച്ച കാര്യത്തിന് വിപരീതമായി മറ്റൊരു കാര്യം കൽപ്പിക്കുക. ഇതാണ് ഷിയാക്കളുടെ വിശ്വാസം. അള്ളാഹുവിനെ എത്ര ചെറുതാക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അൽ അലീം, അൽ ആലിം, അൽ അല്ലാം എന്നീ ഗുണവിശേഷണങ്ങളെ കളവാക്കുവാണ് അവർ ചെയ്യുന്നത്. അൽ അലീം എന്നുള്ളത് ഖുർആനിൽ 157 സ്ഥലങ്ങളിലും അൽ ആലിമു എന്നുള്ളത് 14 സ്ഥലങ്ങളിലും അൽ അല്ലാമ് 4 തവണയും വന്നിട്ടുണ്ട്. ഈ വിശേഷണങ്ങളെ എന്തൊരു കുതന്ത്രത്തിലൂടെയാണ് അവർ കളവാക്കുന്നത്. ഇന്നലെ, ഇന്ന്, നാളെ എന്നീ കാലവ്യത്യാസമന്യേ പരസ്യമായത്, രഹസ്യമായത്, തെളിഞ്ഞത്, ഒളിഞ്ഞത്, അടുത്തത്, അകന്നത്, ചെറുത്, വലുത്, ഗോചരം, അഗോചരം, ഉപരിയിലുള്ളത്, താഴ്ഭാഗത്തുള്ളത് തുടങ്ങിയ വ്യത്യാസമന്യേ ഉണ്ടായത്, ഉണ്ടാവാൻ പോകുന്നത്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഉണ്ടായിട്ടില്ലാത്തത്, ഉണ്ടായിരുന്നുവെങ്കിൽ എപ്രകാരമായിരിക്കുമെന്ന് എല്ലാം സസൂക്ഷ്മവും സമഗ്രവും സമ്പൂർണവുമായി അറിയുന്നവനാണ് അൽ അലീം. അൽ അലീം, അൽ അല്ലാമു അല്ലാം. അള്ളാഹുവിന് തെറ്റുപറ്റാമെന്ന ഇസ്ലാമിക വിരുദ്ധമായ, ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിനെ തകർക്കുന്ന, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ കളവാക്കുന്ന ഷിയാക്കൾ ഇസ്ലാമിന്റെ മിത്രങ്ങളല്ല എന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് ഷിയാക്കളല്ല, മറിച്ച് ഷിയാക്കളല്ലാത്ത സുന്നികളാണ് എന്ന് പറയുന്നവരാണ്. ഖബറാരാധന ഷിയായിസത്തിന്റെ അടിത്തറയാണ്. അവരുടെ ഇമാമുകളുടെയും ഇമാമിന്റെ പ്രതിനിധികളുടെയും ആയത്തുള്ളമാരുടെയും മക്ബറകൾ കെട്ടിപ്പൊക്കുകയും അവിടെ സന്ദർശിച്ച് അവരോട് പ്രാർത്ഥിക്കുകയും അവരുടെ അനുഗ്രഹം തേടുക എന്നുള്ളത് ഷിയാക്കൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ്. മരണപ്പെട്ട പോയവരോട് പ്രാർത്ഥിക്കുന്നത് ഷിർക്കല്ല. പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തു ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഷിർക്കാവുകയുള്ളൂ. കുമൈനി എഴുതുന്നു, അപ്പോൾ ഷിർക്കെന്ന് പറഞ്ഞാൽ ഇലാഹാണെന്ന അടിസ്ഥാനത്തിൽ അസുഖം മാറാൻ ആരോടെങ്കിലും പ്രാർത്ഥിക്കുകയോ ഇലാഹിന് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കുകയോ പ്രാർത്ഥിക്കപ്പെടുന്ന ആൾക്ക് സ്വതന്ത്രമായ കഴിവുണ്ടെന്ന് വിശ്വസിക്കുകയോ ചെയ്യുകയാണ്. അള്ളാഹുവിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ, അവന്റെ ദീനിന് വേണ്ടി ആത്മത്യാഗം ചെയ്തവരോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം ചെയ്യാനുള്ള കഴിവ് കൊടുക്കാൻ അള്ളാഹുവിന് സാധിക്കുമെന്ന അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഷിർക്കോ കുഫ്രോ അല്ല, കശ്ഫുൽ അഷ്റാർ. മരിച്ചുപോയവർ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും സഹായിക്കുമെന്ന വാദം ഷിയാക്കളുടെ വാദമാണ്. മാത്രമല്ല, ഇമാം ഹുസൈൻ റളിയല്ലാഹുവിന്റെ രക്തം അലിഞ്ഞു ചേർന്ന മണ്ണ് എല്ലാ രോഗത്തെയും സുഖപ്പെടുത്തുകയും പരീക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖുമൈനി എഴുതുന്നത് ഇങ്ങനെ, അബൂ ആമിർ എന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പിതാമഹനായ ഹുസൈൻ ഇബ്നു അലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പിതാവ് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ ഇറാഖിലേക്ക് പോകും, ഇറാഖിന്റെ മണ്ണിൽ നീ ഖബറടക്കപ്പെടും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നമ്മുടെ ഖബർ കെട്ടിപ്പൊക്കുകയും സന്ദർശിക്കുകയും അതുമായുള്ള ബന്ധം പുതുക്കുകയും ചെയ്യുന്നവരുടെ പ്രതിഫലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏ ഹബുൽ ഹസൻ, അള്ളാഹു നിന്റെയും നിന്റെ സന്തതികളുടെയും ഖബറുകളെ സ്വർഗത്തിലെ പ്രദേശങ്ങളിൽ പെട്ടതും അതിന്റെ നടുമുറ്റവുമായി നിശ്ചയിച്ചിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് തെരഞ്ഞെടുത്തവരുടെ ഹൃദയങ്ങളിൽ നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അവർ നിങ്ങൾക്കു വേണ്ടി എല്ലാ പീഡനങ്ങളും നിന്ദ്യതയും വഹിക്കുകയും നിങ്ങളുടെ കബറിന്മേലുള്ള കെട്ടിടങ്ങൾ പുനരുദ്ധരിക്കുകയും അള്ളാഹുവിന്റെയും റസൂലിന്റെയും സാമീപ്യം ഉദ്ദേശിച്ചും കൊണ്ട് നിങ്ങളെ സിയാറത്ത് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇക്കൂട്ടർ എന്റെ ശഫായത്തിൽ ഉൾപ്പെട്ടവരാണ്. ഹേ അലി, തീർച്ചയായും നിങ്ങളുടെ കബറിന്മേൽ കെട്ടിടമുണ്ടാക്കുകയും അത് സന്ദർശിക്കാൻ വരികയും ചെയ്യുന്നവർ സുലൈമാൻ നബിയോടൊപ്പം ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കുന്നതിൽ പങ്കെടുത്തവനെ പോലെയാണ്. നിങ്ങളുടെ കബർ സന്ദർശിക്കുന്നവർക്ക് 70 ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്. അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതും അവൻ അന്ന് ജനിച്ച കുഞ്ഞിനെപ്പോലെ പാപമുക്തനാകുന്നതുമാണ്. ഈ സന്തോഷവാർത്ത ഞാൻ നിന്നെ അറിയിക്കുന്നു. ഒരാളുടെ ഹൃദയത്തിലും ഉദിക്കാത്ത, ഒരാളും കേൾക്കാത്ത, ഒരു കണ്ണും കാണാത്ത ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിന്നെ ഞാൻ സ്നേഹിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കോ? എന്നാൽ നീ മനസ്സിലാക്കണം, ഇവിടെ നിസാരന്മാരായ ചിലർ വ്യഭിചാരിണിയെ ആക്ഷേപിക്കുന്നത് പോലെ നിങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നവരെ ആക്ഷേപിക്കും. ഇവരാണ് എന്റെ സമുദായത്തിലെ നാശകാരികൾ. അള്ളാഹു ഇവരെ എന്റെ ശഫായത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല. കശ്ഫുൽ അസ്രാർ കുമൈനിയുടെ പുസ്തകമാണ്. ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് ഖബർ പൂജയെ സംബന്ധിച്ച്, ഖബർ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച്, ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ സംബന്ധിച്ച്? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മർളിഹി അല്ലദീ ലം യകുൻ മിൻഹു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനത്തെ രോഗത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതന്മാരെയും നസ്രാക്കളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു, തങ്ങളുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ അവർ പള്ളികളാക്കി മാറ്റിയെന്നുള്ളത് കൊണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അബുൽ ഹയ്യാജ് റളിയല്ലാഹുൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, എന്നോട് അലി റളിയല്ലാഹുൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ നിയോഗിച്ച കാര്യത്തിന് ഞാൻ താങ്കളെയും നിയോഗിക്കട്ടെയോ? ഒരു സ്തൂപവും തകർക്കാതെ വിടരുത്, ഉയർന്നു നിൽക്കുന്ന ഖബറുകളും നിരപ്പാക്കാതെയും വിടരുത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇപ്രകാരമാണ് അലി റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബികൾ തൗഹീദ് മനസ്സിലാക്കിയത്. എന്നാൽ ഇസ്ലാമിന്റെ ശത്രു അബ്ദുല്ലാഹിബിന് സബയ് എന്ന യഹൂദൻ അവന്റെ മതത്തിലുള്ള ബഹുദൈവാരാധന ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടത്തിക്കൂട്ടി. ഷിയാക്കളിൽ നിന്നും സൂഫികൾ അത് ഏറ്റെടുത്തു. സൂഫികൾ അത് തൊരീക്കത്തിന്റെ വഴികളിലൂടെ ഇസ്ലാമിന്റെ പേരിൽ അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസികളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ, ബഹുദൈവാരാധനയുടെ വക്താക്കളായ ഷിയാക്കൾ അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെയും വിശ്വാസികളെയും തകർക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കുകയും തൗഹീദ് യഥാരൂപത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഷിയാ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ പ്രവണതയാണ്. അതുകൊണ്ട് ഷിയാക്കളുടെ വിശ്വാസത്തെയും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെയും, ഖുർആനിനെ അവർ എങ്ങനെ മനസ്സിലാക്കുന്നു, സുന്നത്തിനെ അവർ എങ്ങനെ കാണുന്നു, ഇമാമിങ്ങളെ അവർ എങ്ങനെ കാണുന്നു, ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കുക. എന്നിട്ട് യഥാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കി ഖുർആനും സുന്നത്തും മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
13: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

തക്ബീർ ധ്വനികൾ കേവലമത് പ്രകടനത്തിലെ മുദ്രാവാക്യങ്ങളല്ല. ഒന്നുകൂടി പറഞ്ഞാൽ അത് കേവലം മന്ത്രവാക്യങ്ങളുമല്ല, മറിച്ച് മനുഷ്യൻ്റെ ചുണ്ടുച്ഛരിച്ച് ഹൃദയമുറപ്പിച്ച് അവൻ്റെ രക്തചംക്രമണ പ്രക്രിയയിൽ അവൻ്റെ മനസ്സിൽ മസ്തിഷ്കത്തിൽ ലയിച്ചു ചേരുന്ന ഏറ്റവും മഹത്തരമായ അവൻ്റെ പ്രതിജ്ഞയുടെ അവൻ്റെ പ്രഖ്യാപനത്തിൻ്റെ നേർത്ത സ്വരങ്ങളാണ്. പ്രാചീന ഇറാഖിലെ ഉർപട്ടണത്തിൽ ഭൂമിശാസ്ത്രപരമായി മനുഷ്യചരിത്രം ഒരിക്കലും അറിയപ്പെടാൻ സാധ്യതയില്ലാത്തൊരു ഗ്രാമാന്തരീക്ഷത്തിൽ ജനിച്ച 17-കാരൻ്റെ ചുണ്ടിൽ നിന്ന് ദൈവത്തിൻ്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ വന്ന് കണ്ടതു മുതൽക്കാരംഭിച്ച ആ പ്രഖ്യാപനങ്ങൾക്ക് കൂടുതൽ ശക്തി ലഭിച്ചിരുന്നു. സ്വാഭാവികമായും പ്രയാണപാതയിൽ ആ യാത്ര മനുഷ്യചരിത്രം മുഴുവനറിയുന്ന 3 സെമിറ്റിക് മതങ്ങളും ഒന്നിച്ചാഘോഷിക്കുന്ന ഒന്നായി

ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും ഈദ് ആഘോഷിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് എത്തുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ് 9-ന്റെ മനോഹരമായ ആത്മീയാനുഭൂതിയിലായിരുന്നു, പകൽ മുഴുവൻ നോമ്പിലായിരുന്നു. ഈ ഒരു നോമ്പിൻ്റെ പുണ്യവും പ്രാധാന്യവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. മുൻപ് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടുന്ന ഒരു വല്ലാത്ത ആരാധനയാണ്. അതുകൊണ്ട് തന്നെ വീടും കുടുംബവും നാടും ഒന്നിച്ച് നമ്മളെല്ലാവരും ഈ ഒരു നോമ്പ് അനുഷ്ഠിച്ചിരിക്കുകയാണ്. തീർച്ചയായും പാപങ്ങളിൽ നിന്ന് പരിശുദ്ധി വരുത്താനും ജീവിതത്തിന് കൂടുതൽ പുതിയ പ്രതീക്ഷയുടെ തലങ്ങൾ പകരാനും കരുത്ത് പകരുന്ന ഒന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിശുദ്ധമായ ഈദുൽ അദ്ഹയുടെ മനോഹര നിമിഷങ്ങളിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലെ തുടർച്ചയായ സംപ്രേഷണത്തിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ നമ്മൾ പോകുന്നു. എൻ്റെ കൂടെ സുഹൈർ പാണ്ടിക്കാട് കൂടി ചേരുന്നുണ്ട്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഒരു കേൾവി നമുക്കൊരിക്കലും വെറുതെയാവാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ ഒരുപാട് രുചി വൈഭവങ്ങളുമായിട്ടാണ് ഇന്നത്തെ പീസ് റേഡിയോ പ്രോഗ്രാമുകൾ ഒരുക്കിയിട്ടുള്ളത്. ഇന്നത്തെ ദിവസം ഒരുപാട് പെരുന്നാൾ ആശംസകളുണ്ട്, പെരുന്നാൾ സന്ദേശങ്ങളുണ്ട്, സ്വരമുണ്ട്, സ്റ്റാർ ക്വസ്റ്റ് ഉണ്ട്, കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടികൾ, അങ്ങനെ വൈവിധ്യമാർന്ന ഒരുപാട് പരിപാടികളുമായിട്ടാണ് പീസ് റേഡിയോ ഇന്നത്തെ പെരുന്നാൾ ദിവസം ശ്രോതാക്കളോടൊപ്പം ഉള്ളത്.
1: ഓക്കെ, അപ്പം നമുക്ക് അടിപൊളിയാക്കണം. നിങ്ങളൊക്കെ പീസ് റേഡിയോക്കൊപ്പമുള്ള യാത്ര തുടരുക. ആദ്യം പെരുന്നാളുമായി ബന്ധപ്പെട്ട ചില തിരിച്ചറിവുകൾ പറഞ്ഞുകൊണ്ട് ആദരണീയനായ ഫൈസൽ മൗലവിയുടെ ഒരു കുറിപ്പിനെ, അത് അഷ്റഫ് മാസ്റ്റർ ശബ്ദം പകർന്നതാണ് നമ്മൾ കേൾക്കുന്നത്.
2: പെരുന്നാൾ, ചില തിരിച്ചറിവുകൾ. ആരാധനയുടെ അകക്കാമ്പുൾക്കൊണ്ട ആഘോഷമാണ് പെരുന്നാൾ. നൈമിഷികമായ ആഹ്ലാദങ്ങൾക്കപ്പുറം സർവലോകരക്ഷിതാവായ സൃഷ്ടാവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അണുവിടാ തെറ്റാതെ ശിരസാവഹിച്ച ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെ സ്മരണകൾ കൂടി പെരുന്നാൾ ദിനങ്ങളെ തിളക്കമുറ്റതാക്കുന്നുണ്ട്. പെരുന്നാളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെല്ലാം കൃത്യമായി അറിഞ്ഞു ചെയ്താൽ അത് പാരത്രിക ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ സമുദായങ്ങൾക്കുമുണ്ട് അവരുടേതായ ചില ആഘോഷ ദിവസങ്ങൾ. അവ ഒന്നുകിൽ ഏതെങ്കിലും മഹാന്റെ ജന്മദിനമോ മരണദിനമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സംഭവങ്ങളുടെ സ്മരണദിനങ്ങളോ ഒക്കെ ആയിരിക്കും. ജീവിതത്തിൽ ഇടക്കൊക്കെ ഒരു ദിനം സന്തോഷത്തിനും ആഘോഷത്തിനുമായി നീക്കിവെക്കണം എന്നത് മനുഷ്യ മനസ്സ് ആഗ്രഹിക്കുന്നതാണ്. മനുഷ്യന്റെ ഈ പ്രകൃതം സംവിധാനിച്ചത് അവന്റെ സൃഷ്ടാവാണല്ലോ. അതിനാൽ സൃഷ്ടാവ് തന്നെ മനുഷ്യർക്ക് വർഷത്തിൽ രണ്ട് ദിവസങ്ങൾ ആഘോഷമായി നിശ്ചയിച്ചു കൊടുത്തു. അതാണ് രണ്ട് പെരുന്നാളുകൾ. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന സമയത്ത് അവർക്ക് വിനോദത്തിനായി രണ്ട് ദിവസങ്ങളുണ്ടായിരുന്നു. ഈ ദിവസങ്ങളുടെ സവിശേഷത എന്താണെന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അജ്ഞാനകാലത്ത് ഞങ്ങൾ വിനോദത്തിലേർപ്പെട്ടിരുന്ന രണ്ട് ദിനങ്ങളാകുന്നു ഇത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനേക്കാൾ ഉത്തമമായ രണ്ട് ദിനങ്ങൾ അവയ്ക്ക് പകരമായി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതാകുന്നു രണ്ട് പെരുന്നാൾ ദിനങ്ങൾ. അബൂദാവൂദ്, നസായി. രണ്ട് പെരുന്നാൾ ദിനങ്ങൾ മുസ്ലിങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിച്ചതല്ല. പരമ്പരാഗതമായി കിട്ടിയ ഒരു ആഘോഷത്തെ അന്ധമായി അനുകരിക്കുകയുമല്ല. മനുഷ്യന്റെ സൃഷ്ടാവ് മനുഷ്യർക്ക് നിശ്ചയിച്ചു നൽകിയ രണ്ടു ദിനങ്ങളാണ് അവ. അതിനാൽ അർഹിക്കുന്ന ആദരവും ബഹുമാനവും അവയ്ക്ക് നൽകാൻ ഓരോ വിശ്വാസിയും ബാധ്യസ്ഥനാണ്. ദൈവികമായി കിട്ടിയ ആഘോഷങ്ങളാകയാൽ കേവലം ഒരാഘോഷം മാത്രമല്ല പെരുന്നാൾ. ആഘോഷവും വിനോദവും ആനന്ദവും ദൈവസ്മരണയും ഉൾക്കൊള്ളുന്നതാണ് പെരുന്നാൾ. ഇവയെല്ലാം നേടിയെടുക്കാവുന്ന രൂപത്തിലാണ് അള്ളാഹു ഈ ദിനങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അന്ന് പ്രത്യേക നമസ്കാരം നിയമമാക്കിയ സൃഷ്ടാവ് തന്നെ അന്ന് നോമ്പെടുക്കൽ നിഷിദ്ധമാക്കി. ചെറിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് ഫിത്ർ സക്കാത്ത് നിയമമാക്കിയ അള്ളാഹു വലിയ പെരുന്നാൾ ദിനം പ്രത്യേക ബലികർമ്മം നിയമമാക്കി. അന്ന് ഒരാളും പട്ടിണിയിലാകാതിരിക്കാൻ അള്ളാഹു നിശ്ചയിച്ചതാണ് ഇതെന്ന് വ്യക്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിനാ ദിവസങ്ങൾ തീറ്റയുടെയും കുടിയുടെയും ദൈവസ്മരണയുടെയും ദിനങ്ങളാകുന്നു. മുസ്ലിം. പെരുന്നാൾ നമസ്കാരം. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ എന്നിവ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് പെരുന്നാൾ നമസ്കാരം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കൗസറിലെ രണ്ടാം വചനത്തിൽ പരാമർശിച്ച നമസ്കാരം പെരുന്നാൾ നമസ്കാരമാണ് എന്നതാണ് പ്രസിദ്ധ അഭിപ്രായം എന്ന് ഇമാം ഇബ്നു ഹുദാമി റഹ്മഹുല്ല തന്റെ മുഅനി 2:253 രേഖപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖലീഫമാരുമെല്ലാം പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചതായി ധാരാളം ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. തെളിവുകളുടെ ആധിക്യവും അതിൻ്റെ ബാഹ്യാർത്ഥവും പരിഗണിച്ചുകൊണ്ട് ഇമാം അബൂഹനീഫ റഹ്മഹുല്ല ഇത് വ്യക്തിപരമായ ബാധ്യതയാണെന്ന് അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇമാം അഹമ്മദ് റഹ്മഹുല്ല ഇത് സാമൂഹ്യ ബാധ്യതയാണെന്ന പക്ഷക്കാരനാണ്. ഇമാം മാലിക് റഹ്മഹുല്ല, ഇമാം ഷാഫിഈ റഹ്മഹുല്ല എന്നിവരടക്കം ധാരാളം പണ്ഡിതർ ഇത് നിർബന്ധമല്ലെന്നും പ്രബലമായ സുന്നത്താണെന്നുമുള്ള വീക്ഷണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോനി 3:253. പെരുന്നാൾ നമസ്കാരത്തിന്റെ പ്രാധാന്യം ഗ്രഹിക്കാൻ ഈ അഭിപ്രായങ്ങൾ തന്നെ ധാരാളം. ഷെയ്ഖുൽ ഇസ്ലാം ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ, ഇമാം സഅദി തുടങ്ങിയവരൊക്കെ ഇത് വ്യക്തിപരമായ നിർബന്ധ ബാധ്യതയാണെന്ന അഭിപ്രായത്തെ ബലപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹു ആലം. പെരുന്നാൾ നമസ്കാരത്തിന്റെ മര്യാദകൾ. ഒന്ന്, നമസ്കാരത്തിന് മുമ്പായി കുളിക്കൽ. പ്രത്യേകം കുളിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു 4 ദിവസങ്ങൾ എണ്ണി പറഞ്ഞു. അതിൽ 2 പെരുന്നാൾ ദിനങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു. ബൈഹഖി. 2. സുഗന്ധം ഉപയോഗിക്കൽ, വൃത്തിയാകൽ, പല്ലുതേക്കൽ, ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കൽ എന്നിവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചതായി വിവിധ ഹദീസുകളാൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. 3. ചെറിയ പെരുന്നാളിന് ഈത്തപ്പഴം കഴിച്ച ശേഷവും ബലിപെരുന്നാളിന് നമസ്കരിക്കുന്നതുവരെ ഒന്നും കഴിക്കാതിരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നു. ബുഖാരി. 4. പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് നടന്നു പോകാറായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. ഇബ്നു മാജ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരവും പോക്കും നടന്നുകൊണ്ടാവൽ സുന്നത്താണെന്നും അനിവാര്യമല്ലെങ്കിലല്ലാതെ വാഹനത്തിൽ പോകാതിരിക്കലാണ് നല്ലതെന്നും അലി റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ മുസയ്യിബ് എന്നിവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇതാണ് നിരവധി പണ്ഡിതന്മാരുടെ അഭിപ്രായമെന്ന് ഇത് ഉദ്ധരിച്ച ഇമാം തിർമിദി റഹ്മഹുള്ള തുടർന്ന് രേഖപ്പെടുത്തുന്നു.
0: ബാർക്കല്ലാഹു ഫീക്. ഫൈസൽ മൗലവി രചിച്ച പെരുന്നാൾ ചില തിരിച്ചറിവുകൾ എന്ന ലേഖനത്തിന് അഷ്റഫ് മാസ്റ്റർ പുന്നക്കാടാണ് ശബ്ദം നൽകിയത്.
1: പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ ഉണ്ടാവേണ്ട ചില ബോധ്യങ്ങളെക്കുറിച്ചാണ് മൗലവി നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ജുർക്ക, നമ്മളിപ്പം ആഘോഷങ്ങളെ എടുക്കുമ്പോൾ ആഘോഷങ്ങൾക്ക് പൊതുവായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് അത് വഴി തടയുന്നതായിരിക്കും, അത് മനുഷ്യരുടെ സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും കടന്നു കയറുന്നതായിരിക്കും. ആഘോഷത്തിൻ്റെ ഭാഗമല്ലാത്തവർക്ക് പോലും അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതായിരിക്കും. പൊതുവേ നമ്മൾ മതപരമോ രാഷ്ട്രീയമോ സാംസ്കാരികമോ ആയ ആഘോഷങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു രീതിയാണിത്. എന്നാൽ ഇസ്ലാമിലെ ആഘോഷങ്ങൾ, ആഘോഷങ്ങൾക്ക് മുമ്പേ ആഘോഷിക്കേണ്ടവരുടെ ചുറ്റുമുള്ളവരുടെ ആഘോഷം ഉറപ്പുവരുത്തിയിട്ടാണ്, അത് ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊണ്ടാണെങ്കിലും മാംസം കൊണ്ടാണെങ്കിലും ഒക്കെ. ഇനിയിപ്പം ആഘോഷത്തിൻ്റെ ദിവസമാണെങ്കിൽ സന്ദർശനങ്ങൾ, ഇതൊക്കെ അത്രയും പ്രാധാന്യപൂർവ്വം ഇസ്ലാം പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇതൊരു ആഘോഷ സമയമായതുകൊണ്ട് ആഘോഷത്തിൻ്റെ ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഘോഷത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ പാട്ടും അവരുടെ അത്തരം മനസ്സിനും ശരീരത്തിനും ഒക്കെ ഉന്മേഷം നൽകുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളും അതിൽ ചേരുകയാണ്. നമ്മളോടൊപ്പം ഈ സെഷനിൽ ആദ്യമായി പാടുന്നത്
0: ഹന ഫാത്തിമയാണ്. നമ്മളോടൊപ്പം ഒരു പാട്ടുമായി ചേരുന്നത് ഹന ഫാത്തിമ വണ്ടൂര്, AMLP സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ഇൻഷാല്ലാ നമുക്ക് ഒരു പാട്ട് കേൾക്കാം.

0: മാഷാല്ലാ, അടിപൊളി. ഹനാ ഫാത്തിമ വണ്ടൂരിലെ എം എൽ പി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്, 10 വയസ്സുള്ള കുട്ടിയാണ്. പക്ഷേ പാട്ടിൽ 10 വയസ്സല്ല, നല്ല അടിപൊളിയായി അവൾ പാടിയിട്ടുണ്ട്. ബാറക്കല്ലാ ഫീക്ക്. ഇനിയും പീസ് റേഡിയോയിലേക്ക് പാട്ടുകൾ അയക്കുക, പ്രസംഗിക്കാൻ ശ്രമിക്കുക, സ്വന്തമായി പാട്ടുകൾ എഴുതാൻ ശ്രമിക്കുക. ഈ പാട്ട് പാടിയ ഭാഗം കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും കേൾപ്പിച്ചു കൊടുക്കുക. ഈ പെരുന്നാളിന് മാത്രമല്ല, അല്ലാത്ത സമയത്തും പീസ് റേഡിയോ സ്റ്റാർക്വസ്റ്റ് പരിപാടിയിലൂടെ കുട്ടികളുടെ ധാരാളം പിന്നെ പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യാറുണ്ട്. ആ കാര്യം ഹനയുടെ ഉമ്മനെയും കുടുംബത്തെയൊക്കെ അറിയിക്കണം നമ്മൾ.
1: യെസ്, അപ്പോൾ നമ്മുടെ ഹനമോളുടെ നല്ല ഭംഗിയുള്ളൊരു പാട്ട് കേട്ട ശേഷം ഇനി സ്വാഭാവികമായി നമുക്ക് വേണ്ടതൊരു പെരുന്നാൾ സന്ദേശമാണെന്ന് തോന്നുന്നു.
0: ആ, നമ്മൾ പെരുന്നാൾ സന്ദേശം, അതുപോലെ തന്നെ പാട്ടുകൾ, നല്ല ആശയസമ്പുഷ്ടമായ പ്രഭാഷണങ്ങൾ എല്ലാം മിക്സ് ചെയ്തുകൊണ്ടാണ് പീസ് റേഡിയോ ഇന്നത്തെ ഒരു ദിവസം അതിൻ്റെ സംപ്രേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണെങ്കിലും നമുക്ക് ഒരു സന്ദേശം തന്നെ കൊടുക്കാം അല്ലേ. ആദരണീയനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, നമ്മളോടൊപ്പം ഈ ഒരു സന്ദർഭത്തിൽ ചേരുകയാണ്. ഈ ഒരു പെരുന്നാളിൻ്റെ ദിനത്തിൽ ആഘോഷം വരുമ്പോൾ ചിലപ്പോഴൊക്കെ അത് അതിരുകൾ കടക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ നാളെ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളിലേക്ക് എത്തും മുമ്പ് നമ്മുടെ പൊതുവായി നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങൾ മൗലവി നമ്മളോട് സംസാരിക്കും. നമുക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലേക്ക് പോവാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നാം ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. രണ്ടാഘോഷങ്ങളാണ് മുസ്ലിം സമുദായത്തിനുള്ളത്, ഒന്ന് ചെറിയ പെരുന്നാളും മറ്റൊന്ന് ബലിപെരുന്നാളും. ഈ രണ്ടാഘോഷങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവൻ്റെ മഹത്വം പ്രകീർത്തനം ചെയ്തുകൊണ്ട് അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, ഇത് നമ്മുടെ തക്ബീറാണ്. ഇത് വളരെ ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് നാം പെരുന്നാൾ ആഘോഷിക്കുന്നത്. ബലിപെരുന്നാളാകുമ്പോൾ കുറച്ച് ദിവസങ്ങൾ, അയ്യാമുത്ത് ശരീക്കിൻ്റെ 3-ാമത്തെ ദിവസം വരെ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും 3 തവണ ഈ തക്ബീർ ആവർത്തിച്ചുകൊണ്ടിരിക്കും. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്മരണകൾ നാം അനുസ്മരിക്കുന്ന ഒരു മഹത്തായ ആഘോഷം കൂടിയാണ് ബലിപെരുന്നാൾ. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു, മകനെ അറുക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞപ്പോൾ തൻ്റെ വയോ വാർദ്ധക്യ കാലത്ത് തനിക്ക് ലഭിച്ച ഒരു കുഞ്ഞിനെ

0: ഏൽപ്പിച്ചു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അനുസരണശീലവും ത്യാഗമനോഭാവവും സത്യസന്ധതയും ആത്മാർപ്പണവും ഈ മഹത്തായ സുദിനത്തിൽ നാം ശീലിക്കേണ്ടതാണ്. സത്യവിശ്വാസികൾ എവിടെയും വ്യതിരിക്തരായിരിക്കണം. ആരാധനകളിലുള്ള സത്യസന്ധത, ജീവിതത്തിലുള്ള വിശുദ്ധി, സ്വഭാവത്തിലുള്ള ലാളിത്യം, സമൂഹ സമ്പർക്കത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള ജീവിതം, സാമ്പത്തികമായ അച്ചടക്കം, കുടുംബജീവിതത്തിലെ സമാധാനം, ഇങ്ങനെ ഒരുപാട് മാതൃകാപരമായ സ്വഭാവ ഗുണങ്ങൾ ഒരു വിശ്വാസിക്കുണ്ട്. അതൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കാനും അവർക്ക് മാതൃകയായിരിക്കാനും ഈ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഘോഷങ്ങൾ സന്തോഷിക്കാനുള്ളതാണ്. ആഘോഷങ്ങൾ ഒരു ആരാധനയുടെ ഭാഗം കൂടിയാണ്. എന്നാൽ അതിൽ അള്ളാഹുവിന് വെറുക്കപ്പെട്ട, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ആഘോഷ പരിപാടികളൊന്നും പാടില്ല, ദൂർത്ത് പാടില്ല. അതുപോലെ തന്നെ അനാവശ്യമായ പണം നശിപ്പിച്ചു കളയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പാടില്ല. കുടുംബങ്ങൾ പരസ്പരം സമ്പർക്കം പുലർത്തിയും അവരുടെ കുടുംബ ബന്ധങ്ങൾ പരസ്പരം പുതുക്കിയും വളരെ സന്തോഷത്തോടെയുള്ള ഒരാഘോഷമാണ് ഇന്നുണ്ടാകേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ദുർഹിബ്ബൻ തസ്ദദ് ഹുബ്ബൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തണം, എന്നാൽ സ്നേഹം വർദ്ധിക്കും. അതുകൊണ്ട് ഈ ബലിപെരുന്നാൾ അതിൻ്റെ ആശയങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ബൃഹത്തായ മഹത്തായ ഒരു ആഘോഷ പരിപാടിയായി ഇതിനെ കൊണ്ടാടുകയും അന്നത്തെ നമസ്കാരം, അതുപോലെ തന്നെ ഇമാമിൻ്റെ പ്രസംഗം, അതുപോലെ തന്നെ സുപ്രധാനമായ ബലികർമ്മം, അതും അള്ളാഹുവിനുള്ള ഒരു സമർപ്പണമാണ്. നമ്മുടെ പണം കൊണ്ട് ഒരു ബലിമൃഗത്തെ വില കൊടുത്ത് വാങ്ങുന്നു, എന്നാൽ അള്ളാഹുവിന് അതിന് രക്തമോ മാംസമോ എത്തുന്നില്ല. നേരെ മറിച്ച് അങ്ങനെയൊരു മൃഗം അള്ളാഹുവിന് വേണ്ടി ബലിയിറക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് പേടിയും തഖ്വയുമാണ് യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നത്. ആ നിലക്ക് ബലികർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ടും ആരാധനകളിലും നമസ്കാരങ്ങളിലും പങ്കെടുത്തുകൊണ്ടും കുടുംബ ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ടും ജനസമ്പർക്കങ്ങൾ വളരെ അധികം ഹൃദ്യമായ നിലക്ക് അത് നടത്തിക്കൊണ്ടും ഈ ദിവസത്തെ വളരെ വിശുദ്ധമായി പ്രതിഫലാർഹമായ വിധത്തിൽ മാതൃകായുക്യമായി ആഘോഷിക്കണമെന്ന് എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരോടും ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. സർവശക്തനായ നാഥൻ ഈ ദിവസത്തിൽ നാം അനുഷ്ഠിക്കുന്ന ആരാധനകൾ സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ ബലികർമ്മം സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പതിന്മടങ്ങ് ശോഭയോടെ അള്ളാഹു സ്വീകരിച്ച് പ്രതിഫലം നൽകുമാറാകട്ടെ. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലി മുബാരിക് അലാ അബ്ദിക റസൂലിക മുഹമ്മദ്.
1: ബറകല്ലാഹു ഫീക്. താജുക്ക, ശരിക്കും പറഞ്ഞാൽ ഒരു പെരുന്നാളിൻ്റെ സന്തോഷ ദിവസമാണെങ്കിലും നമുക്കും സന്തോഷ ദിവസത്തിൽ ചില അതിർവരമ്പുകളുണ്ട് എന്നുള്ളത്, അതെന്തൊക്കെയാണ് അതിർവരമ്പുകൾ എന്നാണ് അബ്ദുൽ ലത്തീഫ് മദനിയുടെ സംസാരത്തിലൂടെ നീളം നമ്മൾ കേട്ടത്.
2: ഒരു വ്യക്തി അനിവാര്യമായി അയാളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഉസ്താദ് നമ്മോട് പറഞ്ഞത്. ഓക്കെ, സ്വാഭാവികമായിട്ട് ഇന്നൊരു പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് ഒരു പാട്ട് കേട്ടാലോ എന്ന് ഒരു പക്ഷെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ചില ആളുകൾ. ഒരു പാട്ട് കൊടുക്കാമോ?
1: നമ്മളിപ്പോ ചില ശ്രോതാക്കളൊക്കെ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ നാളത്തെ പെരുന്നാൾ ദിവസത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാൻ റെഡി ആയിട്ടുണ്ടാവും.
2: ഉള്ളി തൊലിക്കുക, തക്കാളി മുറിക്കുക, ഇറച്ചി. ചില ആളുകൾ ഇപ്പൊ ക്യൂലായിരിക്കും.
1: അതെ,
2: എത്ര ആയാലും പഠിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. നേരത്തെ വാങ്ങി വെച്ചാൽ മതി, അതിനെ നിൽക്കൂല. ഇപ്പോൾ ചെറിയ പെരുന്നാൾക്കൊക്കെയാണ് അത്, ഈദുൽ ഫിത്തറിനാണ് അത് കാര്യമായിട്ടുണ്ടാകുക. ഇടിച്ച് തിരക്കിയിട്ടേ ചില ആൾക്കാർ വാങ്ങുള്ളൂ. ഇന്നും വില തന്നെ കുറവുണ്ടാവില്ല, നാളെ ഒലഹിയത്തൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ചേ വാങ്ങുണ്ടാവുള്ളൂ. കോഴിക്കടന മുമ്പിലായിരിക്കും കുറേ ആൾക്കാരുണ്ടാകുക.
1: ഇങ്ങനെയൊക്കെ ഓരോ തിരക്കിലാകുന്ന സമയത്തും നമ്മളിപ്പം ഒരു പാട്ടൊക്കെ കേൾക്കാം.
2: പാട്ട് കേൾക്കാൻ തന്നെയാണ് അഭിപ്രായം. ഞങ്ങൾ പറഞ്ഞു വന്നപ്പോൾ വിചാരിച്ചേ ഇപ്പം പാട്ടിടണ്ടെന്നാണ് പറയാൻ പോണത്. ഞാൻ പാട്ടെടുത്തേന്ന് വെച്ചപ്പോഴേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഷിഹാബ്, നമുക്ക് ഒരു പാട്ടിലേക്ക് പോകാം. പാട്ട് ഏറ്റവും പുതിയൊരു പാട്ടായിക്കോട്ടെ, ഏറ്റവും പുതിയൊരു പാട്ട്. പീസ് റേഡിയോയിലെ സ്വരം നമ്മൾ റേഡിയോയിൽ കേൾക്കുന്നു, പിന്നീട് അത് സെമിയിലേക്ക് കൊടുക്കുന്നു, പിന്നീട് അത് യൂട്യൂബിൽ വരുന്നു. ആളുകളൊക്കെ കുട്ടികൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ കേട്ട് കേട്ട് കേട്ട് കേട്ട് പഴകിയ പാട്ട് ഇനി എത്ര ആണെങ്കിലും കുറാൻ മാരിയല്ല, അത് കേട്ടാൽ എന്ത് ചെയ്യും, പഴകും. അപ്പോൾ ഒരു പുതിയ പാട്ടാണ്.
1: ഇപ്പോൾ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ആദ്യമായിട്ട്
2: ആദ്യം കേൾക്കണത്. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നേരെ ഫീഡ്ബാക്ക് എടുക്കുക, ഫീഡ്ബാക്കിൽ കൃത്യമായ കമൻറ്റ് പോസ്റ്റ് ചെയ്യുക. പാട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. പാട്ടിൻ്റെ രചന ഹാരിസ് ബിൻ സലീമാണ്, ശബ്ദം നൽകിയത് അസ്ലം പാങ്. നമ്മുടെ ചില ഇതിൻ്റെ പിന്നെ ഗായകരായിട്ട് വരുന്ന ആളുകളൊക്കെ

ചിലരെങ്കിലും ചിലപ്പോൾ മ്യൂസിക് പ്ലാറ്റ്ഫോമുകളിൽ കാണും. ആ മ്യൂസിക് പ്ലാറ്റ്ഫോമുകളിൽ അവരെ കേൾക്കുന്നവരോടും പാടുന്ന അവരോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങളെ ശബ്ദത്തിനൊക്കെ പടച്ചോം വലിയ തോഫീക്ക് തന്നിട്ടുണ്ട്. അപ്പം അസ്ലമിൻ്റെ ഒക്കെ ശബ്ദം നല്ല മനോഹരമായ ശബ്ദമാണ്. അതിനൊരിക്കലും മ്യൂസിക്കിൻ്റെ കപട ശബ്ദങ്ങളുടെ അകമ്പടിയുടെ ആവശ്യമല്ല. പീസ് റേഡിയോ സ്വരത്തിലൂടെ ഉദ്ദേശിച്ചതും കപട സ്വരങ്ങളുടെ അകമ്പടിയില്ലാതെ മനുഷ്യഹൃദയത്തെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് തന്നെയാണ്. അപ്പോൾ നാളെ പെരുന്നാളാണ്. ഇന്നത്തെ ഈ രാത്രിയിൽ നമ്മൾ പീസ് റേഡിയോ ഈ ഒരു സീസണിൽ പുറത്തുവിടുന്ന ആദ്യത്തെ പാട്ടിലേക്ക് തന്നെ പോകാം. ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക, കമൻറ്റ് ചെയ്യുക.

0: നാളത്തെ പെരുന്നാളിന് ഒരുങ്ങുന്ന നമ്മുടെയൊക്കെ മനസ്സിൽ ഹജ്ജിൻ്റെയും നമ്മുടെ പ്രാർത്ഥന നിർഭരമായ അറഫയുടെ ദിവസങ്ങളൊക്കെ നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് ഒരു സന്തോഷത്തിൻ്റെ ഒരു മോഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു ഹാരിസ് മൗലവി രചിച്ച ഒരു പാട്ടിലെ.
1: ശരിക്കും പറഞ്ഞാൽ ഹജ്ജിൻ്റെ ആ മണിക്കൂറുകളിലും മിനിറ്റുകളിലും അവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന തൂവെള്ള വസ്ത്രം ധരിച്ച ഹജ്ജാജുമാരെ ഇങ്ങനെ മനസ്സിൽ കണ്ടുപോകും വിധമുള്ള വരികൾ അതിലുണ്ട്. ഒരു വേള നമുക്ക് മനസ്സിന് ആവേശം പകരും, വേറൊരു ഘട്ടത്തിൽ ഇമോഷണലി നമ്മുടെ കണ്ണ് നിറക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരികൾക്ക് അങ്ങനത്തെ ഒരു വലിയ ശക്തിയുണ്ട്. മാഷാല്ല, അത് വൈജ്ഞാനികമായ ദൈവികമായ ആശയപരമായ ഒരു ലോകത്ത് നിന്നുള്ള അടർത്തിയെടുത്തതാണ്. അതൊരു പെണ്ണിൻ്റെ വർണ്ണഭംഗി വിശദീകരിക്കുമല്ലോ. പൊതുവെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, പെണ്ണിൻ്റെ കണ്ണും മുഖവും മാറിടവും കയ്യും കാലും അവരുടെ അംഗചലനങ്ങളുമാണ്. അതിനൊരു ബയോളജിക്കലി അതിനൊരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ഇത് ഹൃദയത്തോടാണ് എന്ത് ചെയ്യണത്, കാതിനോടല്ല ഇത് സംവദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മ്യൂസിക് ഇല്ലെങ്കിലും മനുഷ്യനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന പാട്ടുകളുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ഈ പാട്ട് ഇപ്പോൾ ഒരു നമ്മളെ ഹനൻ്റെ പാട്ട് കേട്ടു, വീണ്ടും നമ്മൾ നല്ല ഒന്നും കൂടിയും പ്ലാൻഡ് ആയിട്ടുള്ള വേറൊരു പാട്ട് കേട്ടു. അപ്പോൾ ഇങ്ങനെ കേൾക്കണ കുറച്ച് പ്രായം ചെന്നൊരു ഉമ്മയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. പ്രായം ചെന്ന ഉമ്മമാരെല്ലാവരും അങ്ങനെയൊന്നല്ല പറഞ്ഞത്, പൊതുവേ ചില ആരും ആലോചിക്കുന്നുണ്ടാവും കുറച്ച് ഖുറാനൊക്കെ ഒന്ന് കേൾക്കേണ്ടതിന് ഇപ്പം ഈ ഈശാമാരിവിൻ്റെ അടിയിൽ ഇപ്പം ഈ പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും.
0: അതെ,
1: അങ്ങനെ ചിന്തിക്കുന്നവർക്കൊരു പരിഹാരം വേണമല്ലോ.
0: അതെ,
1: ആ പരിഹാരം
0: അവർക്കുള്ള ഒരു പരിഹാരം കൂടിയും പീസ് റേഡിയോ ഈ ഒരു ഷെഡ്യൂളിൽ ഒതുക്കിയിട്ടുണ്ട്.
1: ആ, ഇതിൻ്റെ ഇടയിൽ ഖുറാൻ പാരായണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഓർക്ക് പാട്ടേ വേണ്ട, ഓർക്ക് പ്രസംഗവും വേണ്ട, ഓർക്ക് ഇപ്പോൾ ഇങ്ങനെ യാത്രയിലാണ് കുറച്ച് ഖുറാൻ കേട്ടാൽ മതി, അല്ലെങ്കിൽ വീട്ടിലെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, പാട്ട് കേൾക്കാനുള്ള മൂഡില്ല. അവർ ചെയ്യേണ്ടത് പീസ് റേഡിയോ കയ്യിലെടുക്കുക, ഫോണൊന്ന് കയ്യിലെടുക്കുക, കയ്യിലെടുത്തിട്ട് പീസ് റേഡിയോ ആപ്പ് എടുക്കുക. ആപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരും എടുക്കണ്ടോ സംശയമുണ്ട്, എടുത്തോട്ടെ പതുക്കാണ് നീക്ക് പോണ്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. നമ്മൾ
0: എന്താണെന്ന് അറിയണമല്ലോ,
1: അറിയണം അതിന് വേണ്ടിയിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിൽ. അപ്പം അങ്ങനെ എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞൊരു ബട്ടനുണ്ട്, അതിന് വന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളറിൽ അവിടെ പീസ് ഖുർആൻ റേഡിയോ എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് തൊട്ട് കൊടുത്താൽ
0: ഇതുവരെ കണ്ടിരുന്ന പച്ച സ്ക്രീൻ മാറി
1: ഒരു മഞ്ഞ സ്ക്രീന്, ഒരു ഗോൾഡൻ സ്ക്രീന് കാണും. പിന്നെ ഖുറാനും ഖുറാൻ അനുബന്ധ കാര്യങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ തിരിച്ച് കുറേ നേരം ഖുറാൻ കേൾക്കുമ്പോൾ ഇന്നിന്ന് ഞാൻ ഹാരിസ് മൗലവിൻ്റെ ക്ലാസ്സും ആ കേവിൻ്റെ ആ തിരുമൊഴികളും പിന്നെ ആ സ്നേഹക്കൂടൊക്കെ ഒന്ന് കേൾക്കണമല്ലോ എന്ന് പിന്നെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതേ സ്റ്റേഷൻസ് എന്നുള്ളടത്ത് വരണം. ഒരു ഒരൊറ്റ മട്ടം പച്ചമ്മ. അപ്പോൾ മുകളിലേക്ക് രണ്ട് വിൻഡോ വരും, അതിൽ നമ്മൾ പഴയ പച്ചക്കളർ കിടക്കുന്നുണ്ടാകും. ആ പച്ചക്കളറും ഒന്നും കൂടിയും തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എല്ലാം കൂടി കൂടിയ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ പീസ് റേഡിയോ അങ്ങനെ എല്ലാവർക്കും എല്ലാത്തരം വിഭവങ്ങളും നൽകി നമ്മൾ നമ്മളുടെ ഒരു വൈജ്ഞാനിക യാത്ര അൽഹംദുലില്ലാ തുടരുകയാണ്. ഇന്നത്തെ രാത്രി നാളെ പെരുന്നാളിന് വേണ്ടിയുള്ള നിങ്ങളുടെ ഒരുക്കങ്ങൾ, ചില ആളുകളൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോണ പോക്കിലാണ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്, വേറെ ചില ആളുകൾ ഡ്രസ്സ് എടുത്ത് മടങ്ങുകയാണ്, ചില ആളുകൾ നാളെ പെരുന്നാളായിട്ടും ഇന്ന് ഹെവി ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നുണ്ട്. നാളത്തെ ഫുഡിന്റെ രസം പോവും അല്ലേ?
0: അതെ,
1: നാളത്തെ ഫുഡിന്റെ രസം കളയാതിരിക്കാൻ നല്ലത് ഇന്ന് ഹെവി ഫുഡ് ഒഴിവാക്കുക. എന്നിട്ട് ആ ഒരു ജ്യൂസ്, എനിക്ക് ജ്യൂസിന്റെ ബിസിനസ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞാണ്. ഞാൻ ഈ ഫുഡിനെ കുറിച്ച് അധികം പറയാൻ അത്ര യോഗ്യനല്ല, കുറച്ചും കൂടി യോഗ്യത സുഹൃക്കാക്കാൻ നിങ്ങൾ പറഞ്ഞല്ലോ. അതല്ല,
0: അല്ല, നമ്മള് ചെറിയ പെരുന്നാളിന് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതുവരെ പട്ടിണിയെ കിടന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല അപ്പോൾ നമ്മൾ കഴിക്കുന്നതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പൊതുവെ ആരും പരാതി പറയാറില്ല. അതുപോലെ തന്നെ താജിക്ക് പറഞ്ഞത് നമ്മളെ വീട്ടുകാർ രാവിലെ വെച്ചുണ്ടാക്കുന്ന ആ ഭക്ഷണത്തിനൊക്കെ ടേസ്റ്റ് വരണമെങ്കിൽ തലേന്നെങ്കിലും അജിനമോട്ടോ ഇല്ലാത്തൊരു ഭക്ഷണം കഴിച്ചാൽ
1: രസമുണ്ടാവും. മാത്രമല്ല ഇപ്പം ഈ ബലിപെരുന്നാളിന് ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെയാണല്ലോ പോകേണ്ടത്. ചെറിയ പെരുന്നാളിനാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകേണ്ടത്. അപ്പം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മൂന്ന് പുട്ടും ബീഫ് കറി അങ്ങനെയൊക്കെയാണ് അടിക്കുക. അതല്ല, ഒരു കാരക്ക് കഴിച്ച് പോകുന്നതിനെ കുറിച്ചാണ് പറയണത്. ബലിപെരുന്നാൾ വരുമ്പോൾ ആ കാരക്കും കൂടി ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അതാണ് നന്നാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: അങ്ങനെ ആകുമ്പോഴേ ഒരുപാട് ആളുകൾക്ക് ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ കുറച്ച് നേരത്തെ തന്നെ എത്താനും സാധിക്കും അല്ലേ?
1: എന്നാൽ ഈ സ്ത്രീകൾക്ക് വെറുതെ ഭക്ഷണം ഉണ്ടാക്കണ്ട. എന്നാലും ഇപ്പം എൻ്റെ ഉപ്പാനെ പോലെ ഈ ഷുഗർ ഡൗൺ ആണ് ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരു പീസ് റേഡിയോ ഒന്നും ഇത് കേട്ടുകൊണ്ട് ഒന്നും കഴിക്കാതെ പോകുന്നു ചെയ്യരുത്. ഒരു കാലിച്ചായ അടക്കം കുടിക്കണ്ടെന്ന് പറയുന്ന അർത്ഥമൊന്നുമില്ല. അത് കഴിക്കേണ്ടതും കുടിക്കേണ്ടതും ഒക്കെ കുടിക്കണം. ഏതായാലുള്ള വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ തന്നെ ഖുർആൻ കേൾക്കണം.
0: അങ്ങനെയുള്ള ആളുകളും
1: അങ്ങനെ ഉണ്ടാവണല്ലോ. കാരണം നമ്മളിങ്ങനെ എല്ലാം റേഡിയോ അങ്ങനെയാണ്, എല്ലാ ഫീലിംഗിലേക്കും ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകുക എന്നുള്ള ചെയ്യണത്. വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇപ്പൊ ഈ റേഡിയോ സ്റ്റക്ക് ആകുമ്പോഴൊക്കെ, എനിക്കൊക്കെ കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ അടുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചിട്ടുണ്ടാകാവുന്ന ഒരു 10 സമയം ചോദിച്ചു കഴിഞ്ഞാൽ, അതിലൊരു സമയം പീസ് റേഡിയോ ഓഫാകുന്ന സമയം എന്നാണ് ഞാൻ പറയാം. പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് കട്ടാണ സമയം. എന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, തുരുതുര കുറെ മെസ്സേജ് വരും, കുറെ നമുക്ക് ബന്ധമില്ലാത്ത കോണ്ടാക്ടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ കയറി വരും. അപ്പം അവരൊക്കെ ആളുകൾ അവരുടെ വിഷമങ്ങൾ മറക്കാൻ സാധാരണ പല വഴികളും ഉപയോഗിക്കും. ചില ആളുകൾ നല്ല സിഗരറ്റ് കത്തിച്ച് വലിക്കും, ചില ആളുകൾ കയ്യിൻ്റെ ഉള്ളിലിട്ട് പൊട്ടിച്ചിട്ട് മറ്റേ സാധനം ചുണ്ടിലേക്ക് വെക്കും, ചില ആളുകൾ മുറുക്കാൻ പെട്ടി എടുക്കും, കുറച്ചും കൂടി ഹയർ വേർഷനിലുള്ള ആൾക്കാർ ഒരു വെള്ളം കടിച്ചിട്ട് മറിഞ്ഞു കിടക്കും. കുറെ ആളുകൾ പീസ് റേഡിയോ ആണ് അവരുടെ റിലാക്സേഷൻ. വിധവകള്, രോഗികള്, വിഭാര്യന്മാര്, അനാഥര്, അങ്ങനെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ, വ്യത്യസ്ത ഡിസോർഡറുകളിലൂടെ ജീവിക്കുന്നവർ, മക്കളെക്കുറിച്ചുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ. അപ്പോൾ നമ്മൾ പിന്നെ ആദ്യ ഉസ്താദിൻ്റെ ഒരു ക്ലാസ് വന്നു, ഇപ്പോൾ ഫൈസൽ മൗലവിൻ്റെ ഒരു ടോക്ക് വന്നു, അങ്ങനെ പിന്നെ ഹനൻ്റെ പാട്ട് കേട്ടു, പിന്നെ അസ്ലം പാങ്ങിൻ്റെ കുറച്ചും കൂടി പ്ലാൻഡ് ആയിട്ടുള്ള ആരിസ് മൗലവി എഴുതിയ ഗാനങ്ങൾ കേട്ടു. ഇനി നമ്മൾ ഇൻഷാല്ലാ വിശുദ്ധ ഖുർആനിലെ ഒരു ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്.
0: അതെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുഖ്റുഫിൽ നിന്നും 26 27 28 ഈ 3 വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

മഷാ അല്ലാ, സൂറത്തു സുഖ്റുഫിലെ 43-ാമത്തെ അധ്യായത്തിലെ 26 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി അദ്ദേഹത്തിൻ്റെ മനോഹര ശബ്ദത്തിൽ പാരായണം ചെയ്തത്. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും സമൂഹത്തോടുമൊക്കെ പറഞ്ഞ ഒരു ആശയത്തെക്കുറിച്ചാണ്. പ്രനബി ഇസ്ലാമിൻ്റെ അത്തരം പ്രയോഗങ്ങളൊക്കെ അദ്ദേഹം കുടുംബത്തോടും വാപ്പനോടൊക്കെ പറയണത് ഭയങ്കര എളിമയിലാണ് പറയുന്നത്. യാ അബത്തി, എൻ്റെ പൊന്നുപ്പച്ചിയെ, നിങ്ങൾ എന്തിനാണ് ഉപ്പച്ചിയെ ഇങ്ങനെ ഈ കേൾക്കാത്തതിനെ കാണാത്തതിനെ ആരാധിക്കുന്നത്? അത്രയും ഒരു പ്രബോധകൻ തൻ്റെ ആശയ എതിർചേരിയിൽ നിൽക്കുന്നവരോട് സംസാരിക്കുമ്പോഴുണ്ടാകേണ്ട ആ ഒരു വിനയത്തിൻ്റെയും ആ ഒരു താഴ്മയുടെയും ആ ഒരു വെല്ലുവിളിയില്ലാത്ത സ്വരത്തിൻ്റെയും. എന്നാൽ ചില ഘട്ടങ്ങളിൽ അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട്, വെല്ലുവിളിക്കേണ്ട ഘട്ടങ്ങളിൽ അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട്, ചിന്തിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ അദ്ദേഹം ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നല്ല ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്.

0: അൽഹംദുലില്ലാഹ് വിശുദ്ധ ഖുർആനിന്റെ ഒരു പാരായണത്തിന് ശേഷം നമ്മൾ ഇനി ഒരു പ്രസംഗത്തിലേക്കാണ് ദാജുക്ക കിടക്കേണ്ടത്. പ്രസംഗം മലയാളത്തിൽ തന്നെയുള്ള ഒരു പ്രസംഗമാണ്. ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ പ്രസംഗം കൂടിയാകുമ്പോൾ ഒന്നും കൂടിയും ഈ ഒരു പെരുന്നാൾ ദിവസം അല്ലെ.
1: അതെ,
0: സെൽഫിയർ സ്കൂൾ കൽമണ്ഡപത്തിൽ നിന്നുള്ള നമ്മുടെ എഹ്സാൻ എന്നിന്റെ മനോഹരമായൊരു മലയാള പ്രസംഗത്തിലേക്കാണ് ശ്രോതാക്കളെ നമ്മൾ ഇനി പ്രവേശിക്കുന്നത്.
1: എഹ്സാനെ പൊളിക്കണം, അവനെ പൊളിക്കണം. എഹ്സാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പ്രസംഗമാണെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ഹുസൈൻ സെൽഫിനെ എനിക്കും പ്രതീക്ഷിച്ചത്. എന്നാൽ ഇത് ഹുസൈൻ സെൽഫിൻ്റെ മേലെ പോകാനുള്ള ആളാണ് ഈ വരുന്നത്.
0: ഇൻഷാ അള്ളാ,
1: ബിഇദ്നില്ലാ, മാഷാ അള്ളാ. എഹ്സാൻ തകർക്കടാ മോനെ.

0: കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. നമസ്കാരത്തിൽ അറബിൽ പറയുന്ന പേരാണ് അസ്സലാത്ത്. സലാത്ത് എന്നാൽ പാർത്ഥന എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ പാർത്ഥന എന്ന വാക്ക് നമസ്കാരത്തിൽ അള്ളാഹ് പ്രയോഗിച്ചത്? നമസ്കാരത്തിൽ അധികവും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുണ്ടാവും പാവങ്ങൾ പുറത്തു തരാനും നിർവഹിയിലാക്കാനും അള്ളാഹുവിനോട് തേടുകയാണ് നാം ചെയ്യുന്നത്. നാളെ റബ്ബിൻ്റെ മുന്നിലെത്തുമ്പോൾ റബ്ബ് ആദ്യമായി ചോദ്യം ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ചായിരിക്കും. ആ പരീക്ഷണത്തിൽ ജയിച്ചാൽ നമസ്കാരം ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കണം. അതുകൊണ്ട് നല്ല കുട്ടികളായി റബ്ബിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കണം. ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ് നമ്മളെ ഖുർആൻ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ ശാപമേച്ച ഇത്ര നമസ്കാരക്കാരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.
1: മാഷാഅല്ലാഹ്. വഅലൈക്കും അസ്സലാം. ഇഹ്സാനെ തൂക്കി, ഇഹ്സാൻ തൂക്കി പ്രസംഗത്തിലൂടെ എന്നാണ് നമ്മൾ പറയാം. ദീർഘ ഇഹ്സാന്, ഇഹ്സാൻ്റെ പ്രസംഗം കേട്ടിട്ടല്ല നമ്മൾ എന്ത് ചെയ്ത് ഇഹ്സാൻ പൊളിക്കുമെന്ന് പറഞ്ഞത്, ആണോ? നമ്മളിപ്പം ഇഹ്സാൻ പ്രസംഗിക്കുമ്പോഴാണ് നമ്മളും കേൾക്കുന്നത്. പക്ഷേ ഇഹ്സാൻ എൻ, അതും സലഫി സ്കൂൾ കൽമണ്ഡപമാണ്, പിന്നെ മോശമാവില്ല എന്ന് നമുക്കറിയാലോ.
2: ഒരു പ്രതീക്ഷ ഉണ്ടല്ലേ.
1: ആ, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇഹ്സാൻ 6 വയസ്സാണ്. ഇൻഷാല്ലാ വലിയ കുട്ടിയാവുമ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഇങ്ങനെ പോകും. പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ ഇഹ്സാൻ, എന്തോ ഒരു കൂടെ ഉണ്ടാവും ഒരു പേര് കേട്ടോ, ഇവിടെ പ്രസംഗിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പരിപാടി വീക്ഷിക്കാൻ വേണ്ടി കടന്നു വരിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള
2: അനൗൺസ്മെൻ്റ്
1: പ്രതീക്ഷിക്കണം ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ ഇഹ്സാനെ ഇനിയും നല്ല നല്ല പ്രസംഗങ്ങളൊക്കെ പീസ് റീഡിലേക്ക് അയക്കുക. ഈ പെരുന്നാളിൻ്റെ ദിവസം ഇഹ്സാൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഇഹ്സാൻ്റെ കാക്കാൻ്റെ ഇക്കാക്കാൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടൊരു കാര്യമാണ് മുമ്പ് പറഞ്ഞത്, ഇത് നിസ്കാരം ശ്രദ്ധിക്കണം അല്ലേ. ഈ ആഘോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകണം എന്നാണത്,
2: കുട്ടികൾ ഇങ്ങനെയാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
1: ഒന്നുകിൽ ഉമ്മ അല്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ അങ്ങനെ ആരോ ആയിരിക്കും ഇത് തയ്യാറാക്കി കൊടുത്ത്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ശരിക്കും അതിൽ പാടുണ്ട്. കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുത്ത് അവരെന്ത് ചെയ്യും, അവർ നന്നായി പറയും. അങ്ങനെ ഈ പ്രായത്തിൽ തന്നെ അവരെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇൻഷാ അള്ളാ.

0: തീർക്ക. പൊതുവെ എല്ലാരും പുതിയ വസ്ത്രമൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ, പുതിയ വസ്ത്രം എടുത്തിട്ടുണ്ടാവും, പൊതുവെ എടുത്തിട്ടുണ്ടാകും. ഒരു ചെറിയ വസ്ത്രമെങ്കിലും ഒരു ടവലിന്റെ കഷ്ണമെങ്കിലും എടുക്കാത്തവർ കുറവായിരിക്കും. ഇനി ആരെങ്കിലും എടുക്കാത്തവരുണ്ടെങ്കിൽ, കയ്യിൽ പൈസ ഉണ്ടായിട്ടും എടുക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പോകാന്ന് നമ്മൾ പറയുന്നത് അല്ലേ. കയ്യിൽ പൈസ ഇല്ലാത്തവരുടെ കാര്യം പ്രശ്നമല്ല, ഉള്ളതിലെ ഏറ്റവും പുതിയ വസ്ത്രം ശരിക്കും അലക്കി കഴുകി അയൺ ചെയ്ത് സെൻറ്റൊക്കെ പുരട്ടി ഇട്ടാൽ മതി. അപ്പം നമുക്ക് പുതിയ വസ്ത്രത്തിൻ്റെ കൂലി തന്നെ പഠിച്ചോ തരും. പുതിയ വസ്ത്രം എടുക്കുന്നത് പുണ്യം കിട്ടാനാണ്, സുന്നത്തായതുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ പുതിയ വസ്ത്രം എടുക്കുമ്പോഴേ ദിക്റ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്.
1: ഓരോ സമയത്തും ഓരോ ദിക്റുകളാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ചെല്ലേണ്ടത്. അതിൻ്റെയൊക്കെ ഒരു പല ഘട്ടങ്ങളിൽ നമ്മളൊക്കെ അതൊക്കെ ആസ്വദിച്ചവരാണ്, അതിൻ്റെയൊക്കെ ഒരു ഗുണം അനുഭവിച്ചവരുമാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ താജിക്ക പറഞ്ഞത് പുതുവസ്ത്രം ധരിക്കുമ്പോഴല്ല, പുതുവസ്ത്രം ധരിക്കുമ്പോൾ ഒരു ദിക്റ് ചെല്ലാനുണ്ട്. ഇൻഷാല്ലാ നാളത്തെ ഒരു ദിവസം ആ പുതിയ രാവിലെ കുളിച്ച് മാറ്റി പുതിയ വസ്ത്രം ധരിക്കുന്ന സമയത്ത് എന്ത് ചൊല്ലണം എന്ന് പീസ് റേഡിയോയിലൂടെ നമുക്കൊന്ന് പഠിക്കാം.
0: ഓക്കെ, അബ്ദുഷക്കൂർ അൻസാരി പീസ് റേഡിയോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അതിൻ്റെ പ്രധാന പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നു, പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും അതീവ സന്തോഷത്തിൻ്റെ സുദിനത്തിലേക്കാണ് ഇൻഷാല്ലാ കടക്കാനിരിക്കുന്നത്. അഥവാ നാളെ നമുക്ക് ബലിപെരുന്നാളാണ്. എല്ലാവരും പുതുകോടിയെല്ലാം എടുത്ത്, പുതുവസ്ത്രങ്ങളെല്ലാം എടുത്ത്, അതെല്ലാം ധരിക്കാനുള്ള മാനസികമായ തയ്യാറെടുപ്പിലായിരിക്കും. നേരം പുലർന്ന് നേരത്തെ എണീച്ച് പള്ളിയിൽ പോയി സുബ്ഹ് നമസ്കരിച്ച് വന്ന് നന്നായി കുളിച്ച് നമ്മൾ ആദ്യം നമ്മൾ പുതുവസ്ത്രം ധരിക്കും. പുതിയതാകും എല്ലാവരുടേതും, ആ പുതിയ വസ്ത്രം ധരിക്കും. അവിടെ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് റബ്ബിനെ ഓർക്കേണ്ടതുണ്ട്. സാധാരണ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അൽഹംദുലില്ലാഹി അല്ലദീ കസാനി ഹാദ സൗബ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. എന്നാൽ ശ്രോതാക്കളെ, നമ്മൾ പുതുവസ്ത്രം ധരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ദുആ ചെയ്തത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസം നമ്മുടെ എല്ലാവരും, നമ്മളെല്ലാവരും ഈ പുതുവസ്ത്രം ധരിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥന നിർബന്ധമായും ചെല്ലണം. ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ പുതുവസ്ത്രം ധരിക്കാറില്ല, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് മനഃപ്പാടം ഉണ്ടാകില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥനാ പഠനത്തിൽ പഠിക്കുന്ന പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന നമ്മൾ ഒന്ന് കാണാതെ പഠിക്കണം, രണ്ട് കാണാതെ അറിയാത്തവർ നിർബന്ധമായും നോക്കിയിട്ടാണെങ്കിൽ ആ പുതുവസ്ത്രം ധരിക്കുമ്പോൾ റഹ്മാനായ റബ്ബിനെ ഓർക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അബു സഈദുൽ ഖുദരി റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുവസ്ത്രം ധരിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനി അല വ അഊദു ബിക മിൻ ശരിഹി വ ശരി മാ സുനി അല. ശ്രോതാക്കളെ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, കൂടെ പറയാൻ ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ ലക്കൽ ഹംദ് ആദ്യം എന്താണ്? അല്ലാഹുമ്മ ലക്കൽ ഹംദ്. രണ്ടാമത്തെ സെന്റൻസ് അൻത കസൗതനി, എന്താണ് അൻത കസൗതനി? ഒന്നുകൂടെ ആ ആദ്യത്തെ ലൈൻ നമുക്ക് പറയാം, അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനി. അടുത്ത സെന്റൻസ് അസ്അലുക മിൻ ഖൈരിഹി, എന്താണ്? ഒന്നുകൂടി ആവർത്തിക്കണം, കൂടെ ആവർത്തിക്കണം, അസ്അലുക മിൻ ഖൈരിഹി. അത് കഴിഞ്ഞാൽ വഹൈരിമാ സുനി അലഹു, എന്താണ് വഹൈരിമാ സുനി അലഹു? ഇതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുവസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നത്. ശ്രദ്ധിക്കണം, പെരുന്നാൾ വസ്ത്രം ധരിക്കുമ്പോഴല്ല, ഏത് കാലത്താണെങ്കിലും ഒരു പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ എന്നാണ്. അല്ലാഹുമ്മ നമ്മൾ പ്രാർത്ഥനകളിൽ എപ്പോഴും പറയുന്നൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ ലക്കൽ ഹംദ്, നിനക്ക് മാത്രമാണ് സ്തുതികൾ മുഴുവൻ. അൻത കസൗതനി, നീയാണ് ഈ വസ്ത്രം എന്നെ ധരിപ്പിച്ചത്. അസ്അലുക മിൻ ഖൈരിഹി, അതിനാൽ തന്നെ ഞാൻ നിന്നോട് അതിൻ്റെ നന്മയെ ചോദിക്കുന്നു. വ ഖൈരി മാ സുനി അലഹു, ഏതൊന്നിനാണോ ഇത് നിർമ്മിക്കപ്പെട്ടത് അതിൻ്റെ നന്മയിൽ നിന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു. രണ്ടാമത് വ അഊദു ബിക മിൻ ശരിഹി, ഈ വസ്ത്രത്തിൻ്റെ തിന്മയിൽ നിന്ന്, അത് നിന്റെ തിന്മയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നു. വാ ശരീമാ സുനിയാലോഹു, എന്തെന്നിനാണോ അത് നിർമ്മിക്കപ്പെട്ടത് അതിൻ്റെ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. റഹ്മാനായ റബ്ബിനെ മാത്രമേ അറിയുകയുള്ളൂ ഒരു വസ്ത്രം കൊണ്ട് ഖൈറാണോ ഷെറാണോ ഉദ്ദേശിച്ചത് എന്നുള്ളത്. അതുകൊണ്ട് റബ്ബേ അല്ലേ, വസ്ത്രത്തിൽ തീയേറ്റ് മരിച്ച കുറേ ആളുകളെ നമുക്കറിയാം. റഹ്മാനായ റബ്ബ് അപകട മരണങ്ങൾ നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ആ ഒരു നന്മയെ അതിൻ്റെ നന്മയെ ചോദിക്കുകയും അതിലപ്പുറം ഈ ഒരു അനുഗ്രഹം ഈ പെരുന്നാൾ സുദിനത്തിലും പുതുവസ്ത്രം വീടിൻ്റെ അലമാറകളിൽ അലമാറത്തട്ടുകളിൽ കൊണ്ടുവെക്കാൻ കഴിയാതെ, ഈദിൻ്റെ രാവിൽ കുളിച്ച് പുതുക്കോടി അണിയാൻ കഴിയാത്ത കുട്ടികൾ ഈ കാലഘട്ടത്തിലുമുണ്ട്. അല്ലാഹു തആല നമുക്ക് അനുഗ്രഹങ്ങൾ ഏറ്റു നൽകുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് ഈ വസ്ത്രം ധരിക്കാൻ അനുഗ്രഹം തന്ന റബ്ബിനെ ഓർക്കണ ഹംദ് ചെയ്യുന്ന അതാണ് ഈ പ്രാർത്ഥന.
1: അൽഹംദുലില്ലാ, പുതുവസ്ത്രം അണിഞ്ഞാൽ അണിയുമ്പോഴുള്ള പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അജുക്ക, നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥന ഒരൊറ്റ സമയം ഈ ഒരു എപ്പിസോഡിലൂടെ മാത്രം നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ലല്ലോ.
0: ചില ആളുകൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഈ പ്രാർത്ഥന ഇപ്പം എനിക്ക് അറിയില്ലല്ലോ, ഇതിപ്പോൾ മൂപ്പര് ഭയങ്കര സ്പീഡിലാണല്ലോ ചൊല്ലിപ്പോയത്, എന്താ ഇപ്പം ചെയ്യാന്ന് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെ പ്രശ്നമുണ്ട് എന്ന് നമ്മളെ ഫീഡ്ബാക്കിലൂടെ ഒക്കെ കമൻറ്റ് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ നേരെ ജമീൽ ആപ്പ് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ജമീൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, പീസ് റേഡിയോ ഇപ്പോൾ അങ്ങനെ പിടിക്കുന്ന പോലെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഹോം, ഓഡിയോ, വീഡിയോ അങ്ങനെ കാണാം. അതിൻ്റെ ഏറ്റവും അവസാനം അധികാർ കാണാം. ആ അധികാറിൽ പോയിട്ട് എല്ലാ അധികാറിൻ്റെ വിൻഡോകളും ഒന്ന് തുറന്നു നോക്കിയാൽ സാന്ദർഭികമായ പ്രാർത്ഥനകൾ എന്നൊക്കെയുള്ള ചില വിൻഡോകളുണ്ട്, അതിൽ കയറിയാൽ ഈ ദിക്കറുകളൊക്കെ കിട്ടും. ആ ദിക്കറ് എന്ത് ചെയ്താൽ മതി, നമ്മളതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിട്ട് ഷർട്ട് ഇടുമ്പോൾ നോക്കി ചൊല്ലിയാൽ മതി. ഹിഫലാക്കിയിട്ട് തന്നെ ചെല്ലണം എന്നില്ല. അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ പിടിച്ചിട്ട് കുട്ടി ചെല്ലിയാൽ മതി. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു വീട്ടിൽ അത് അതിനൊരു ഇസ്ലാമിക അന്തരീക്ഷമുള്ള വീട് എന്ന് പറയാം. അതല്ലാതെ ഇഷ്ടം പോലെ കാലിഗ്രാഫിയിലുള്ള സാധനങ്ങൾ വീടിൻ്റെ ചുമരും എഴുതി വെച്ചതുകൊണ്ടോ ബൈത്തുൽ ഹംദ് എന്ന് വീടിന് പേരിട്ടോണ്ടോ ഒന്നും ചെയ്യൂല. ഇസ്ലാമിക അന്തരീക്ഷം
1: വരൂല.
0: ഇസ്ലാമിക അന്തരീക്ഷം വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാനുകൾ നമ്മൾ ഉണ്ടാക്കണം. അത് ഭക്ഷണത്തിൻ്റെ മേശപ്പുറത്തും ബെഡ്റൂമിൽ ഉറങ്ങുന്നിടത്തും യാത്ര പുറപ്പെടുന്നിടത്തും വസ്ത്രം വാങ്ങുന്നിടത്തും പണം സമ്പാദിക്കുന്നിടത്തും ഭക്ഷണം പാകം ചെയ്യുന്നിടത്തും വേസ്റ്റ് ബോക്സിൻ്റെ അടുത്തും ഷെൽഫിൻ്റെ ഉള്ളിലും എല്ലായിടത്തും ഉണ്ട് ഇസ്ലാം. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവുക, അതിനൊക്കെ പ്രചോദനമാകണം ഈ പെരുന്നാളിൻ്റെ രാവിൽ. അത്തരം ചില വലിയ തീരുമാനങ്ങൾ എടുക്കാൻ തീർച്ചയായും നമുക്ക് കഴിയും.

0: പൊട്ടി ചിരിച്ചു.
1: ഒന്നും പറയാനില്ല, അത്രയും മനോഹരമാണ്. ചരിത്ര നിമിഷങ്ങളെ അനുസ്മരിക്കുകയാണ്. ഒരു പിതാവും മകനും തമ്മിലുള്ള ചരിത്രത്തിലെ ഏറ്റവും വൈകാരികമായ, ഏറ്റവും ആത്മാർത്ഥമായ, ഒരുപാടൊരുപാട് ഗുണപാഠങ്ങൾ ഹൃദയങ്ങൾക്ക് കൈമാറുന്ന ആ നിമിഷത്തെ ഈ വരികൾ അക്ഷരാർത്ഥത്തിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. പ്രഭാതത്തിൽ തക്ബീർ ധ്വനികൾ മുഴക്കി ഈദ് മുസല്ലയിലേക്കെത്തുന്ന പതിനായിരങ്ങളുടെ ഉള്ളിൽ പതഞ്ഞു പൊങ്ങേണ്ട ആത്മീയ ബോധത്തിൻ്റെയും ആത്മീയ ചിന്തയുടെയും വലിയൊരു ലോകം സൃഷ്ടിക്കുന്ന വരികളായിരുന്നു. തീർച്ചയായും പീസ് റേഡിയോ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളിലേക്കുള്ള അതിൻ്റെ യാത്രാദൂരം വീണ്ടും വീണ്ടും താണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെമ്പാടും കേൾക്കുന്ന ഒരുപാട് മനുഷ്യരുടെ വിവിധ തലങ്ങളിൽ നിന്നുള്ള പിന്തുണകൾ, ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ. എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം പൂർത്തീകരിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഹജ്ജാജുമാർ മുന്നോട്ട് പോകുന്നത്. ഈ അറഫ മൈതാനിയിൽ നിന്ന് വേറെ ആർക്കും പ്രാർത്ഥന ലഭിച്ചില്ലെങ്കിലും പീസ് റേഡിയോക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ മനുഷ്യരുണ്ടായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ നിലക്ക് പീസ് റേഡിയോയെ നമുക്ക് വിവിധ തലങ്ങളിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് വലിയ പുണ്യങ്ങൾ കിട്ടുന്ന ദിവസങ്ങളാണ്. നിങ്ങൾക്കൊക്കെ പീസ് റേഡിയോ സംവിധാനങ്ങളുമായി സഹകരിക്കാം, അതിന് സാമ്പത്തികമായി പിന്തുണകൾ കൊടുക്കാം. നമ്മൾ എല്ലാവരും എല്ലാ മാസവും ഒരു സംഖ്യ എന്നൊരു പുതിയ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എല്ലാ മാസവും നിങ്ങൾക്ക് അതിൻ്റെ റിമൈൻഡറുകൾ വരും. ഒരു ലിങ്ക് നിങ്ങൾ പൂരിപ്പിക്കണം. അത് കിട്ടാനുള്ള വഴി പീസ് റേഡിയോ ഫീഡ്ബാക്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ ആ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ആ ലിങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തുക രേഖപ്പെടുത്താം. രേഖപ്പെടുത്തിയ തുകയോ അതിലുപരിയായിട്ടുള്ള തുകയോ ഒക്കെ അതാത് സമയങ്ങളിൽ എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പാണ് സാധാരണഗതിയിൽ അതിൻ്റെ റിമൈൻഡറുകൾ നമ്മൾ അയക്കാറുള്ളത്. എന്തായാലും ഈ ദിവസം കഴിയുന്ന ആളുകളൊക്കെ ഒരു പുണ്യ ദിനമാണ്, വലിയ പ്രാധാന്യമുണ്ട് സദഖക്ക്. എല്ലാവരും സാമ്പത്തികമായി സഹായിക്കണം, സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർച്ചയായ കുറേ മിനിറ്റുകൾ ഞാനും സുഹൈർ പാണ്ടിക്കാടും, പീസ് റേഡിയോ ആങ്കറിംഗ് ഹെഡാണ് അദ്ദേഹം, നമ്മളൊന്നിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി നമ്മളോടൊപ്പം പുതിയ ആങ്കേഴ്സ് ജോയിൻ ചെയ്യുകയാണ്.
2: യെസ്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി നിങ്ങളോടൊപ്പമുള്ളത് ഹസൻ അൻസാരിയും അബ്ദുൽ ശുക്കൂർ അൻസാരിയുമാണ്.
1: ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും.
3: Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈദിൻ്റെ ഈ രാവിലുള്ള യാത്ര അത് തുടരുകയാണ്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് താജുദ്ദീൻ സലാഹിയും സുഹേർ പാണ്ടിക്കാടുമാണ്. ഇനി പീസ് റേഡിയോ ഒരുക്കിയ പുതിയ വിഭവങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ചേരുകയാണ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തക്ബീർ ധ്വനികളാൽ മുഖരിതമായി മണ്ണും വിണ്ണും കുളിരണിഞ്ഞു നിൽക്കുന്ന ഈ ഒരു പെരുന്നാൾ തലേന്ന് ഇന്ന് നിങ്ങളോടൊപ്പം പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഷുക്കൂർ അൻസാരിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി.
0: അൽഹംദുലില്ലാ ഹസൻ അൻസാരി, നമ്മൾ ഈ ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും പിന്നെ പണ്ട് ഹജ്ജിന് പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അഥവാ കഫൻ പുടവ തയ്യാറാക്കി കപ്പലിൽ കയറിയിട്ട് ഹജ്ജിന് പോകുന്ന കാലഘട്ടം. മരിച്ചാൽ, കപ്പലിൽ നിന്ന് മരിച്ചാൽ ഫ്രീസ് ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അത് കഫൻ ചെയ്ത് കടലിലേക്ക് ഇടുന്നൊരവസ്ഥ. അങ്ങനെ പോയിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് പിന്നെ വിഭിന്നമായി അന്നത്തെ ഹജ്ജിൻ്റെ വിശേഷങ്ങളും ഒരുക്കങ്ങളെല്ലാം നമ്മൾ കേട്ടിരുന്നത് അവർ എന്ത് ചെയ്യും, മാസങ്ങളോളം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ഇങ്ങനെയായിരുന്നു ഈ വർഷത്തെ ഹജ്ജ് എന്നുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് ഇപ്പം നമ്മളത് കേൾക്കുകയാണെന്ത്, ഇന്ന് ഹജ്ജിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അത് വലിയ അള്ളാഹുവിൻ്റെ ഒരു നിഅമത്ത് തന്നെയാണ് എന്നാണ് ഈ ഒരു അവസരത്തിൽ പിന്നെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്.

പെരുന്നാളിൻ്റെ ആ ഒരു ഭംഗി കൂട്ടുന്നത് നമ്മുടെ മക്കളുടെ പ്രോഗ്രാമുകളാണ്. നമ്മുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, കഥ, പ്രസംഗങ്ങൾ, അങ്ങനെ അങ്ങനെ അവരുടെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഈദിന് നിറം നൽകുകയാണ് ഇൻഷാല്ലാ. GVHSS ഗേൾസ് നടക്കാവ് സ്കൂളിലെ അമീന ഹസ്സായി എം ആണ് ഇനി നമ്മുടെ കൂടെ ഒരു മനോഹരമായ ഒരു അറബി ഗാനവുമായി കൂടെ ചേരുന്നത്. നമുക്കതിലേക്ക് കാതോർക്കാം.

0: മാഷാ നമ്മളിതുവരെ കേട്ടത് അമീന ഹസ എ എം അവതരിപ്പിച്ച അറബി ഗാനം. ജി വി എച്ച് എസ് ഗേൾസ് നടക്കാവിലെ വിദ്യാർത്ഥിനി കൂടിയാണ് അമീന ഹസ. നമ്മുടെ പെരുന്നാൾ തലേന്ന് എന്നൊക്കെ പറയുമ്പോൾ അത് കുട്ടികളുടെ കൂടി സന്തോഷമാണ് അല്ലേ? കുട്ടികളുടെ സന്തോഷമാണ് പെരുന്നാളിന് കളർ നൽകുന്നത്. തീർച്ചയായും വളരെ അഭിനന്ദനാർഹമായ ഒരു പരിപാടിയിലൂടെയാണ് അമീന ഹസ നമ്മുടെ കൂടെ ചേർന്നത്.
1: വളരെ അർത്ഥവത്തായ ഒരു ഗാനമായിരുന്നു. ലഹരിയെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞ് അതിൻ്റെ വിപത്തുക്കളെക്കുറിച്ച് സൂചിപ്പിച്ചൊരു ഗാനം. അസനൻസാരി ചേർത്ത് വെച്ച കുട്ടികളുടെ ഒരു കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ വീട്ടിൽ പെരുന്നാളല്ല, അല്ലാത്തൊരു ദിവസം തന്നെ കുട്ടികളില്ലെങ്കിൽ ആകെ ഒരു മരിച്ച വീട് പോലെയാണ്. പെരുന്നാൾക്ക് നമ്മുടെ വീട് കളറാകുന്നത് അത് കുട്ടികൾ കൂടുമ്പോൾ, പേരക്കുട്ടികൾ വരുമ്പോഴാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ ഒരു പ്രോഗ്രാം വളരെ നന്നായിരുന്നു എന്ന് തന്നെയാണ്.
0: ഏതൊരു കർമ്മവും അത് കളറാവുന്നത് അതിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുമ്പോഴാണ്. ആഘോഷവേളകളിൽ മതിമറക്കുന്ന ഒരു സമൂഹമല്ല വിശ്വാസികളുടേത്. മറിച്ച് അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആഘോഷങ്ങളെ കളറാക്കുന്നവരാണ് വിശ്വാസികൾ. എന്നാൽ പെരുന്നാളിൻ്റെ പ്രവാചകചര്യ എങ്ങനെയെന്നൊന്ന് നമുക്ക് മനസ്സിലാക്കിയാലോ? അതുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങളുമായി നമ്മുടെ കൂടെ ചേരുന്നത് പ്രമുഖ പ്രാസംഗികനും വാഗ്മിയുമായ മൂസ സ്വലാഹി അവർകളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഇനി നമുക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് അനുവദിച്ചിട്ടുള്ള സന്തോഷ സുദിനങ്ങളിൽ ഒന്നായ ബലിപെരുന്നാൾ ഇൻഷാ അല്ലാ നമ്മിലേക്ക് വളരെ അടുത്തെത്തിയ സാഹചര്യത്തിൽ, സന്ദർഭത്തിലാണ് ഓരോ വിശ്വാസികളും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല കുടുംബത്തോടൊപ്പം, സമൂഹത്തോടൊപ്പം സന്തോഷം പങ്കിടാൻ, നാം അടങ്ങുന്ന സമൂഹത്തിന് സമാധാനത്തിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കാനുള്ള വലിയ വേദിയാക്കി, അവസരമാക്കി നിശ്ചയിച്ചിട്ടുള്ളതാണ് പെരുന്നാളുകൾ എന്നത്. ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ വലിയ മഹത്തരമായ, ആദരവ് നൽകേണ്ടതായ ദിവസമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഒരാഘോഷ സുദിനം വിശ്വാസികളിലേക്ക് വന്നെത്തുമ്പോൾ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ കഴിയുന്നത്ര നമ്മുടെ ജീവിതവുമായി ചേർത്ത് വയ്ക്കാൻ വിശ്വാസികൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ആഘോഷ ദിവസമായതിനാൽ ഒരുപാട് തിരക്കുകൾ, അതുപോലെ തന്നെ കൂടുതൽ ജോലികൾ ചെയ്യാനൊക്കെ ഉണ്ടാകും. അതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ വിസ്മരിക്കുന്ന അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. പെരുന്നാളിൻ്റെ സുദിനം കുളിക്കുക എന്നത് വളരെ പ്രബലമായ സുന്നത്താണ്. പെരുന്നാളിൻ്റെ കുളി എന്ന നീയത്തിൽ വുളു എടുത്ത് ശരീരമാസകലം വൃത്തിയാക്കി ആ ചര്യ എടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തക്ബീറുകൾ വർദ്ധിപ്പിക്കണം. ബലിപെരുന്നാളിൻ്റെ ദിവസവും അടുത്ത ദിവസങ്ങളിലൊക്കെ തക്ബീറുകൾ അധികരിപ്പിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. പെരുന്നാൾ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയാക്കി തന്നത് മുസല്ലയിലാണ്. അവിടുന്ന് മുസല്ലയിലേക്ക് പുറപ്പെട്ടു എന്നാണ്. ഈദ്ഗാഹുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകും. കുടുംബസമേതം അവിടങ്ങളിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. ആർത്തവകാരികളായ സ്ത്രീകൾക്ക് പോലും അവിടെ വരാനുള്ള അനുമതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സദഖ, ധർമ്മത്തിന് നമ്മൾ ഒരു പരിഗണന കൊടുക്കേണ്ട ദിവസമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അത് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ നമുക്ക് സാധിക്കുന്ന ഒരു തുക സദഖ നൽകാൻ വേണ്ടി നമ്മുടെ കൈകളിൽ കരുതണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പുതുവസ്ത്രം അണിയുക, പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കുക, ഇതെല്ലാം സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പവിത്രതയെ കളഞ്ഞുകുടിക്കരുത്. ഔറത്ത് പുറത്ത് കാണുന്ന വിധത്തിൽ വസ്ത്രങ്ങൾ അണിഞ്ഞ്, അതേപോലെ തന്നെ നിഷിദ്ധമാക്കപ്പെട്ട രൂപത്തിലുള്ള വസ്ത്രങ്ങൾ, പല മോഡലുകൾ അതൊക്കെ സ്വീകരിച്ച് ശരീരത്തിൽ പോലും, പ്രത്യേകിച്ച് തലമുടിയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ രൂപത്തിൽ മുറിക്കുന്ന അവസ്ഥ നമ്മുടെ മക്കളിൽ, നമ്മളിൽ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദിവസത്തിൻ്റെ പവിത്രതയെ നമ്മൾ മാനിക്കണം. നബിചര്യക്ക് വിരുദ്ധമായ കാര്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക. അതുപോലെ മുസല്ലയിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ പോകൽ സുന്നത്താക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പോകാൻ ഒരു വഴിയും തിരിച്ചു വരാൻ മറ്റൊരു വഴിയും സ്വീകരിക്കുക എന്നത് സുന്നത്താക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സലാം വ്യാപിപ്പിക്കുക, പ്രത്യേകിച്ച് വിശ്വാസികൾ തമ്മിലുള്ള ഇഷ്ടം നിലനിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് സലാമിനെ വ്യാപിപ്പിക്കുക. പെരുന്നാളിൻ്റെ സുദിനം എല്ലാവർക്കും നമ്മൾ ഇസ്ലാമിൻ്റെ തഹിയ്യത്ത് അഭിവാദ്യം ഏറ്റവും നല്ല നിലക്ക് കൈമാറുക. ഒരുപാട് കൂലി അതിലൂടെ സ്വായത്തമാക്കാൻ സാധിക്കും. അതുപോലെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുക, സാമൂഹിക ബന്ധം, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, അതിനേക്കാളുപരി ആദർശ ബന്ധം, കുടുംബ ബന്ധം, ഇതെല്ലാം വളരെ ഗൗരവത്തിൽ കണ്ട് ഊട്ടി ഉറപ്പിക്കേണ്ട ദിവസമാണ് പെരുന്നാൾ എന്നുള്ളത്. ബലിപെരുന്നാളിൽ പ്രത്യേകമായ കാര്യം നമുക്കറിയാം, ഉളുഹിയത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അറവ് വളരെ പ്രബലമാക്കപ്പെട്ട കാര്യമാണ്. അതിലൂടെ നമുക്ക് കൂലി സമ്പാദിക്കാൻ സാധിക്കണം. അതിൻ്റെ മാംസം ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാധിക്കുന്ന പോലെ വ്യാപൃതരാകണം. ഒരുപാട് കൂലി അതിലൂടെയെല്ലാം നമുക്ക് സ്വായത്തമാക്കാനുണ്ട്. ഉദൂഹിയത്തിൻ്റെ വലിപ്പവും പെരുപ്പവും ഒക്കെ പറയുന്ന രീതി പൊതുവെ ആളുകൾക്കിടയിലുണ്ട്. അതൊരിക്കലും പ്രമാണങ്ങൾ പഠിപ്പിച്ചതല്ല. അതിൻ്റെ വലിപ്പവും പെരുപ്പവും ഒക്കെ നമുക്ക് നമ്മുടെ അറിവിൽ വേണം. പക്ഷെ അത് കണക്ക് പറഞ്ഞ് അത്ര അറുത്തു, ഇത്ര അറുത്തു, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി എന്നതിലല്ല കാര്യം. മറിച്ച് തഖ്‌വയാണ് പ്രധാനം. നമ്മുടെ മനസ്സിൻ്റെ സൂക്ഷ്മത ചോർന്നു പോകുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ ആ ദിവസങ്ങളിൽ ഉണ്ടാകരുത്. അല്ലാഹുക്ക് അതിൻ്റെ രക്തമോ മാംസമോ ഒന്നും ആവശ്യമില്ല. അല്ലാഹുവിന് ആവശ്യം നമ്മുടെ തഖ്‌വയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ രോഗികളായി കിടക്കുന്ന കുടുംബത്തിലും ആദർശ ബന്ധുക്കളിലും സുഹൃത്തുക്കൾക്കിടയിലുമൊക്കെ രോഗികളായി കിടക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവരെ സന്ദർശിക്കണം, സമാധാനിപ്പിക്കണം, അവർക്ക് ആശ്വാസം അതേപോലെ സന്തോഷം കൈമാറാൻ നമുക്ക് സാധിക്കണം. എല്ലാ അർത്ഥത്തിലും ഇസ്ലാം ഈ ദിനത്തിന് കൊടുത്ത പവിത്രതയെ മാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട് ഓരോ നിമിഷങ്ങളിലും കഴിയാൻ നാം പരിശ്രമിക്കുക. നിഷിദ്ധമാക്കപ്പെട്ട വാദ്യോപകരണങ്ങൾ, അതേപോലെ തന്നെ മ്യൂസിക് നിറഞ്ഞ പാട്ടുകൾ, അതേപോലെ തന്നെ സിനിമകൾ പോലെയുള്ള കാര്യങ്ങൾ, അതൊന്നും ആകരുത്. നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊതുങ്ങേണ്ട കാര്യങ്ങൾ പുറത്തു വരുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ ഒരിക്കലും പെരുന്നാളിൻ്റെ സുദിനങ്ങളിൽ ഉണ്ടാകരുത്. മാന്യമായ നിലക്കുള്ള പാട്ടുകൾ, അതേപോലെ തന്നെ കുട്ടികളെ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള പരിപാടികൾ, അതൊക്കെ നമുക്ക് നടത്താം. പക്ഷേ നിഷിദ്ധങ്ങൾ കലർന്നുകൊണ്ടുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ദിനത്തിൻ്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് സുന്നത്തുകൾ എടുക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് വിശ്വാസികളായ ഓരോരുത്തരും മുന്നോട്ട് പോകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ചുള്ള തിരുനബിയോടൊപ്പമാണ് നാം ഇതുവരെ കേട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുന്നാൾ, അതിലെ ചര്യകൾ, അവ എന്തെല്ലാമാണ് എന്നാണ് മൂസ സലാഹി നമ്മോട് വിശദമായി തന്നെ പറഞ്ഞത്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ വെടിയേണ്ട, ഇന്ന് നമ്മുടെ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പെരുന്നാളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അനാവശ്യ കാര്യങ്ങൾ, അതുകൂടെ അദ്ദേഹം ഊന്നി പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പെരുന്നാൾ നാളത്തെ പെരുന്നാളിൻ്റെ പകൽ ഈ പറയപ്പെട്ടതുപോലെ ആകട്ടെ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.
0: നമ്മുടെ ശ്രോതാക്കൾക്ക് കൂടി അവസരം നൽകുന്ന ഒരു ഭാഗം നിർബന്ധമായും നമ്മൾ കരുതി വച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അത്തരമുള്ള ഒരു പ്രസൻറ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും വളരെ ആകാംക്ഷയോടു കൂടിയായിരിക്കും ഈ ഒരു വർത്തമാനങ്ങളെ കേൾക്കുന്നത്. എന്താണ് ഈ പെരുന്നാൾ തലേന്ന് ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്തായിരുന്നാലും ആകാംക്ഷകൾക്ക് അധികം സമയം നമ്മൾ നൽകുന്നില്ല, വിരാമമിടുകയാണ്. ഒരു ചെറിയ ഒരു ക്വിസ് പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത്. അതിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടുന്ന രൂപം ശ്രോതാക്കൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും അറിയാമെങ്കിലും പുതിയ നമ്മുടെ ശ്രോതാക്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയട്ടെ. ഉത്തരം നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്യുക. അങ്ങനെ വിൻഡോ തുറന്ന് വരുമ്പോൾ അവിടെ പേരിൻ്റെ കൂടെ നിങ്ങളുടെ സ്ഥലമുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇൻഷാല്ലാ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
3: ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ ബലിയെറുക്കാൻ കൊണ്ടുപോയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ മദീന, ഓപ്ഷൻ ബി മിന, ഓപ്ഷൻ സി അറഫ, ഓപ്ഷൻ ഡി ഖുദുസ്.
1: അപ്പോൾ ശ്രോതാക്കളെല്ലാവരും ചോദ്യങ്ങൾ കേട്ടു, ഓപ്ഷൻസ് കേട്ടു, ഉത്തരം അയച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തെറ്റിക്കരുത്, ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത് എന്ന് പ്രത്യേകം എന്തു ചെയ്യാണ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ ഇനിയും അയക്കാത്തവരുണ്ടെങ്കിൽ ആ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അത് പെട്ടെന്ന് തന്നെ അയക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: നമുക്കറിയാം പെരുന്നാളിൻ്റെ ദിനമല്ല ഏറ്റവും കൂടുതൽ സന്തോഷം, പെരുന്നാൾ തലേന്നാണ്. അന്ന് നമുക്ക് നമ്മുടെ വീടുകളൊക്കെ ഉറക്കമുണർന്ന് ഉറക്കമിളച്ച് മക്കളും അതേപോലെ തന്നെ ആബാലവൃദ്ധം ആളുകളും നാളെ പെരുന്നാളല്ലേ എന്ന സന്തോഷം പങ്കുവെക്കുന്ന സുന്ദരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇൻഷാല്ലാ ഈ ഒരു വേളകളെപ്പോലും ആസ്വാദ്യകരമാക്കാൻ തക്ക രൂപത്തിലാണ് പീസ് റേഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുങ്ങി വന്നിരിക്കുന്നത്. വിവിധങ്ങളായ പ്രോഗ്രാമുകൾ, അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ആങ്കർമാർ, അവരിലൂടെ കടന്നുവരുന്ന ദീനീ വിജ്ഞാനങ്ങളുടെ മഹത്തായ പ്രവാഹം, ആ പ്രവാഹത്തിൽ അലിഞ്ഞുചേരാൻ ഭാഗ്യം സിദ്ധിച്ച നൂറുകണക്കിന് വിശ്വാസികൾ, ആ ഒരു ശബ്ദവീജി നിലനിർത്താൻ വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്യുന്ന നിശബ്ദരായ പണിയാളുകൾ, അതിൻ്റെ പ്രയാണത്തിൻ്റെ ഒരു തുടക്കമെന്നോണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഇൻഷാല്ലാ അടുത്ത ഒരു ടൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കാനുള്ള അറിയിപ്പ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്താണ് നമ്മുടെ അടുത്ത പ്രോഗ്രാം?
1: അടുത്തത് നമ്മൾ ഒരു പ്രോഗ്രാം പരിചയപ്പെടുകയാണ്, യുഗചരിതം. യുഗചരിതം എന്ന പ്രോഗ്രാം നമ്മൾ ധാരാളം പ്രാവശ്യം കേട്ട ഒരു പ്രോഗ്രാമാണ്. പീസ് റേഡിയോയിൽ തുടക്കം മുതലേ സംപ്രേഷണം ചെയ്തു വരുന്നൊരു പ്രോഗ്രാമാണ്. ചരിത്ര കഥകളാണ് വ്യത്യസ്ത ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി ഇതിലൂടെ നാം കേട്ടുവരുന്നത്. പ്രവാചകന്മാരുടെ, അതുപോലെ തന്നെ മുൻഗാമികളായ സ്വഹാബികളുടെ, താബികളുടെ അത്തരം ചരിത്ര സംഭവങ്ങൾ കോർത്തിണക്കി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി സിദ്ദീഖ് സ്വലാഹി നിലമ്പൂരിൻ്റെ അവതരണത്തിലൂടെ ധാരാളം എപ്പിസോഡുകൾ നാം കേട്ടുകഴിഞ്ഞു. എല്ലാ ദിവസങ്ങളിലും രാത്രി 9:50 യുഗചരിതം പ്രോഗ്രാം ഉള്ളത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം ഉൾപ്പെടുത്തി രചിക്കപ്പെട്ട മക്കയുടെ തീരത്ത് എന്ന ഫദുൽഹഖ് ഉമരിയുടെ പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കൾ നിർബന്ധമായും ഓരോ ദിവസത്തെ പ്രോഗ്രാം കേൾക്കുമ്പോഴും ഈ യുഗചരിതത്തിൻ്റെ സമയം പ്രത്യേകം ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് കേൾക്കാൻ ശ്രമിക്കണം. യുഗാന്തരങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ച മഹത് വ്യക്തികളുടെ ആ ഒരു ജീവിത പാഠങ്ങൾ നമുക്ക് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാം.

0: الحمد والنعمة لك والملك لا شريك لك لبيك الله.
1: റീലുകളുടെ കാലമാണ്, സ്റ്റാറ്റസുകളുടെ കാലമാണ്. എല്ലാവരും അറിയിപ്പുകളും അതേപോലെ തന്നെ വിവരങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നത് നിമിഷാർദ്ധങ്ങളുടെ സമയം ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ഒരു യുഗത്തിലേക്ക് നമ്മളും പതിയെ പതിയെ കാലെടുത്തു വെക്കുമ്പോൾ പീസ് റേഡിയോയും അതിൻ്റെ പ്രയാണ വഴിയിൽ അത്തരമൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ചെറിയ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങളെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ പീസ് റേഡിയോ ഉപയോഗിക്കുന്ന മാർഗമാണ് നുറുങ്ങുകൾ എന്ന പ്രോഗ്രാം. പെരുന്നാൾ സുന്നത്തുകളുമായി ബന്ധപ്പെട്ട് അബ്ദുസ്സമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദത്തിൽ പ്രവാചക ചര്യകളെ അല്പനേരം നമുക്ക് കാതോർക്കാം.
2: പെരുന്നാൾ ചില സുന്നത്തുകൾ. പോകുന്നതും വരുന്നതും വ്യത്യസ്ത വഴികളിലൂടെയാവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ചെയ്തിരുന്നതായി ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. മഅ്മൂമുകൾ നേരത്തെ പുറപ്പെടുകയാണ് വേണ്ടത്. എന്നാൽ ഇമാം നേരത്തെ പോകേണ്ടതില്ല, ജനങ്ങൾ ഇമാമിനെ കാത്തു നിൽക്കുകയാണ് വേണ്ടത്. സ്വഹാബികൾ നേരത്തെ പുറപ്പെടുകയും എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ സൂര്യോദയത്തിനു ശേഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും എന്നിട്ട് നമസ്കരിക്കുമായിരുന്നു. അങ്ങനെയാണ് പതിവെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുള്ള പറയുന്നു. ഷറഹുൽ മുംത്യ. പെരുന്നാൾ നമസ്കാരസ്ഥലത്തേക്ക് പോകുമ്പോൾ ഉറക്കെ തക്ബീർ മുഴക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരസ്ഥലം എത്തുന്നതുവരെ തക്ബീർ ചൊല്ലുമായിരുന്നു. ഇബ്നു അബി ഷൈബ റളിയല്ലാഹുഅൻഹു ഉദ്ധരിച്ചിരിക്കുന്നു. ഷെയ്ഖ് അൽബാനി സിൽസിലത്തു സഹീഹയിൽ അത് സഹീഹാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹു പ്രസ്തുത തക്ബീർ ഉച്ചത്തിൽ നിർവഹിക്കുകയായിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹു പ്രസ്തുത തക്ബീർ ഉച്ചത്തിൽ നിർവഹിക്കുമായിരുന്നുവെന്ന് ഇമാം ദാറഖ്തനി സഹീഹായ പരമ്പരയിൽ പറയുകയും ചെയ്യുന്നു. ഇമാം വരുന്നതുവരെ തക്ബീർ തുടരുകയും ഇമാം വന്നാൽ തക്ബീർ നിർത്തി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടതെന്നും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പണ്ഡിതാഭിപ്രായം ഉദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ നമസ്കാരസ്ഥലത്തെത്തിയാൽ തന്നെ തക്ബീർ നിർത്തണമെന്ന് മറ്റു പലരും അഭിപ്രായപ്പെടുന്നു. ഒന്നാമത്തേതാണ് കൂടുതൽ ശരിയെന്ന് ഇബ്നു ഉമറിന്റെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാം, അല്ലാഹു അഅലം. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ സുന്നത്ത് നമസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുമായിരുന്നില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു. എന്നാൽ പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ചാണ് നിർവഹിക്കുന്നതെങ്കിൽ തഹയ്യത്ത് നമസ്കാരം നിർവഹിക്കാമെന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അഭിപ്രായപ്പെടുന്നു. ബാങ്കോ ഇഖാമത്തോ സുന്നത്തില്ല. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു പറയുന്നു, ബാങ്കോ ഇക്കാമത്തോ ഇല്ലാതെ പലതവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രണ്ട് പെരുന്നാളുകളിൽ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്, മുസ്ലിം. അന്ന് ബാങ്കോ ഇക്കാമത്തോ മറ്റൊരു വിളിച്ചുപറകലോ വിളംബരമോ ഒന്നും തന്നെയില്ലെന്ന് ജാബിർ റളിയല്ലാഹു പറയുന്നു, മുസ്ലിം. സമാന ആശയം ഇബ്നു അബ്ബാസിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് നബിചര്യ എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നു. സാദുൽ മആദ്. പെരുന്നാൾ ദിവസത്തിൽ അനുവദനീയമായ കളി വിനോദങ്ങളാകാവുന്നതാണ്. പ്രവാചക സന്നിധിയിൽ ദഫ്മുട്ടി ചെറിയ പെൺകുട്ടികൾ പാട്ടുപാടിയതും സമാന സംഭവങ്ങളും വ്യത്യസ്ത ഹദീസുകളിലായി സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു, ബുഖാരി മുസ്ലിം. പെരുന്നാൾ ദിവസം സന്തോഷം പ്രകടിപ്പിക്കൽ മതചിഹ്നമാണെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫതുഹുൽ ബാരി. സ്ത്രീകളും കുട്ടികളും ഒന്നടങ്കമാണ് പെരുന്നാൾ നമസ്കാരസ്ഥലത്തേക്ക് പുറപ്പെടേണ്ടത്. ആർത്തവകാരികളെപ്പോലും കൊണ്ടുപോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിരുന്നുവെന്ന് ഉമ്മു അതിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരീരം മറയ്ക്കാൻ മതിയായ വസ്ത്രമില്ലാത്ത സ്ത്രീകൾ എന്തു ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ കൂടുതൽ വസ്ത്രമുള്ള സഹോദരിമാർ അവർക്ക് നൽകിയിട്ടെങ്കിലും അവർ അതിൽ പങ്കെടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൂടി അവർ പറയുന്നു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് പെരുന്നാൾ നമസ്കാരം സുന്നത്താണെന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ലജ്നത്തു ദാഇമയുടെ ഫത്വകളിലും അപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരസ്പരം ആശീർവദിക്കൽ. പെരുന്നാൾ ദിവസം സഹാബിമാർ പരസ്പരം കാണുമ്പോൾ തഖബ്ബലല്ലാഹു മിന്നാവ മിൻകും എന്ന് പറഞ്ഞിരുന്നുവെന്ന് ജുബൈർ ഇബ്നു നുഫൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്വീകാര്യയോഗ്യമായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു. ഇത് തന്നെ അബൂ ഉമാമ അൽബാഹിലിയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മദീനയിൽ ഞങ്ങൾക്കിത് പരിചിതമാണ് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ കഴിഞ്ഞ 35 വർഷമായി ഞാൻ ചോദിക്കുമ്പോൾ പറയാറുണ്ടെന്ന് അലിയുബ്നു സാബിത്ത് റഹിമഹുല്ലാ പറയുന്നു. മുഖനി, ഇമാം അഹമ്മദ്, ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ എന്നിവരും ഇത് ശരിവച്ചിട്ടുണ്ട് മജ്മുഉൽ ഫതാവ. ഇത് പ്രത്യേകം സുന്നത്തായി പഠിപ്പിക്കപ്പെടാത്തതിനാൽ ഒരാൾ അത് പറഞ്ഞില്ലെങ്കിലും ആക്ഷേപാർഹമല്ല. എന്നാൽ ഇങ്ങോട്ട് പറയപ്പെട്ടാൽ മറുപടി പറയൽ, അഭിവാദ്യത്തിന് പ്രത്യഭിവാദ്യം ചെയ്യൽ നിർബന്ധമാണ് എന്ന തത്വത്തിൽ ഉൾപ്പെടാമെന്നും ഷെയ്ഖുലിസ്ലാം അഭിപ്രായപ്പെടുന്നു. പെരുന്നാൾ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ ഒരാൾക്ക് സാധിച്ചില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് അത് നിർവഹിക്കാവുന്നതാണ്. കുടുംബത്തെയും കൂട്ടി വീട്ടിലോ മറ്റോ ജമാഅത്തായി നിർവഹിക്കുകയുമാവാം. ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടാൽ അവർ രണ്ട് റക്അത്ത് നമസ്കരിക്കണം എന്ന തലക്കെട്ടിൽ ഇമാം ബുഖാരി ഒരു അധ്യായം തന്നെ തന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്വഹാബിയായ അനസ് റളിയല്ലാഹുനു തന്റെ കുടുംബത്തെയും മക്കളെയും കൊണ്ട് സാവിയ എന്ന സ്ഥലത്ത് വെച്ച് നമസ്കരിച്ചു. അവിടെ അദ്ദേഹത്തിന് വീടും സ്ഥലവും ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ 4 റക്അത്താണ് നമസ്കരിക്കേണ്ടത് എന്ന് അറിയിക്കുന്ന ചില റിപ്പോർട്ടുകളും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിനാൽ രണ്ട് രീതിയും സ്വീകരിക്കുന്നതിന് വിരോധമില്ല എന്ന് ഇമാം അഹ്മദ്, ഔസായി, അബൂ ഹനീഫ തുടങ്ങിയവർ അഭിപ്രായപ്പെടുന്നു. അല്ലാഹു അഅലം. എന്നാൽ നഷ്ടപ്പെട്ടവർ അത് വീണ്ടെടുക്കാൻ

0: ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ തകൃതിക്ക് നടുവിൽ നിന്നുകൊണ്ട് പീസ് റേഡിയോ ശ്രോതാക്കളുമായി ഒരുക്കിയ വിരുന്നു സൽക്കാരത്തിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിക്കുകയാണ്. കുട്ടികൾ വീടുകളിൽ കലഹങ്ങളുണ്ടാക്കുന്നതുപോലെ അവരുടെ പൊട്ടിച്ചിരികളും കളിതമാശകളുമാണല്ലോ ആഘോഷങ്ങളുടെ കടിഞ്ഞാൺ നിയന്ത്രിക്കുന്നത്. എന്നാൽ നമ്മളിതാ നമ്മുടെ മുമ്പിൽ ഒരു കൊച്ചു കൂട്ടുകാരി കടന്നുവരുന്ന സന്തോഷമാണ് പങ്കുവെക്കാനുള്ളത്. ആയിഷ ദിയാന സർവോദയ യു പി സ്കൂൾ ഏച്ചോമിലെ ആയിഷ ദിയാന നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. എങ്ങനെയാണ് വരുന്നതെന്നറിയാമോ? ഒരു മലയാള കഥയുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. എന്തായിരുന്നാലും ആയിഷ ദിയാനക്ക് പറയാനുള്ള കഥ നമുക്ക് ഈ ഒരു ആഘോഷവേളയിൽ നമ്മുടെ മനസ്സിന് കുളിരണിയിക്കും. എന്തായാലും ആ കഥയിലേക്ക് നമുക്കൊന്ന് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും കൂട്ടുകാരി. കാത്തിരുന്ന് കാത്തിരുന്ന് ആ ദിവസം എത്തിയിരിക്കുന്നു. അതെ, വലിയ പെരുന്നാള്. എങ്ങനെയൊരു പെരുന്നാള് അതൊന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇസ്ലാം ചരിത്രത്തിൽ ഏറ്റവും പ്രമുഖനും ഉത്തമനുമായ നബി ആയിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് ആ സ്വപ്നം കാണുന്നത്. തന്റെ സ്വന്തം മകനായ ഇസ്മായിൽ നബിയെ ബലിയർക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നത്. ആദ്യമൊന്നും അത് വലിയ കാര്യമാക്കിയില്ലെങ്കിലും അത് വീണ്ടും വീണ്ടും ആ സ്വപ്നം തന്നെ ആവർത്തിച്ചു വരികയാണ്. ഇബ്രാഹിം നബി ആലോചിച്ചു, വെറുതെ ഒന്നും അള്ളാഹും തന്റെ മകനെ ബലിയർക്കാൻ ആവശ്യപ്പെടുകയില്ല. ആരെങ്കിലും സ്വന്തം മകനെ ബലിയർക്കുവോ? എന്നാൽ അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അതിന് ഒരുക്കങ്ങൾ നടത്തി. അങ്ങനെ ഒരു വലിയ മലയുടെ മുകളിൽ ചെന്ന് ഇരിപ്പിടം വിരിച്ചു. ആ ഇരിപ്പിടത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കിടത്തി. വാളെടുത്ത് മറക്കാൻ നോക്കുന്ന ഇടയിലാണ് പെട്ടെന്ന് ഒരു ഇടി വെട്ടിയത്. അള്ളാഹു വിളിച്ചു പറയാൻ തുടങ്ങി, നിങ്ങൾ എന്റെ ഈ പരീക്ഷണത്തിൽ വിജയരായിരിക്കുന്നു. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ മകനെ അറക്കേണ്ടതില്ല, പകരം ഒരു ആടിനെ ബലി കൊടുക്കേണ്ടതാണല്ലോ. ഇത് കേട്ടപ്പോൾ ഇബ്രാഹിം നബിയും ഇസ്മായിലിനെയും സന്തോഷവതന്മാരായി മലയിറങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു വലിയ പഞ്ഞി പോലെയുള്ള ഒരു വലിയ ആട് പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് മനസ്സിലായി, ഇത് അള്ളാഹു നമ്മൾക്ക് ബലിയിറക്കാൻ വേണ്ടി തന്ന ആടാണ്. അങ്ങനെ അവർ ആ ആടിനെ ബലിയിറക്കി അയൽവാസികൾക്കും കുടുംബക്കാർക്കും എല്ലാം വിതരണം ചെയ്തു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നാം ഒരു നല്ല അടിയുറച്ച അള്ളാഹുവിന്റെ വിശ്വാസികളെന്ന് ആയിത്തീരണമെന്നാണ്. തീർച്ചയായും അതിനുള്ള പ്രതിഫലം അള്ളാഹു തന്നിരിക്കും. ഇൻഷാ നമുക്കും അള്ളാഹുവിന്റെ നല്ല വിശ്വാസികളായി തീരാൻ കഴിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ആയിഷ ദിയാന കെ അസ്സലൻസാരി,
0: ഓ
2: ഓളാണ്ട് തൂക്കി എന്ന് പറയേണ്ടി വരും.
0: അതെ,
2: കഥ അങ്ങോട്ട് പറഞ്ഞിട്ട് പൊളിച്ചു. നല്ല അവതരണമായിരുന്നു. മാഷാല്ലാ ബാറക്കല്ലാഹു ഫിഹ. കഥ പറയുമ്പോൾ ഇങ്ങനെയായിരിക്കണം കഥ പറയേണ്ടത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും. നല്ല കഥയായിരുന്നു.
0: ആയിഷ ദിയാനക്ക് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ആ കൊച്ചു കൂട്ടുകാരിയും ഇപ്പം അവരുടെ വീടുകളിൽ ഇരുന്ന് ഇത് കേൾക്കുന്നുണ്ടാകും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ ഈ ഒരു പ്രക്ഷേപണം ഇങ്ങനെ തുടർന്ന് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരുമൊക്കെ ഈ ഒരു ആഘോഷവേളയിൽ നമ്മുടെ കൂടെയുണ്ട്. ഇൻഷാല്ലാഹ് ഇടയ്ക്കിടക്ക് അവർ നമ്മളുടെ കൂടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും

0: അതേപോലെ തന്നെ കാഴ്ചപ്പാടുകളുമായി വന്നു ചേരും. ഈ ഒരു അവസരം നമ്മൾ അതിലേക്ക് വിനിയോഗിക്കുകയാണ്. ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോടൊപ്പം ചേരുകയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഏവർക്കും മനംനിറഞ്ഞ ഈദാശംസകൾ നേരുകയാണ്. വിശ്വാസ ദൃഢതയോടെ തന്നെ മുന്നോട്ടു പോകാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതം അത് സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ. ഒരു വിശ്വാസി ഏത് ഘട്ടത്തിലും പതറാത്തവനും ക്ഷമയുള്ളവനും റബ്ബിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നവനുമാകണം. പ്രയാസവും മനോദുഃഖവും അമിതമായ ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാകുമ്പോൾ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് അവനിൽ തവക്കുൽ ചെയ്ത് അവനോട് പ്രാർത്ഥിക്കുന്നവനുമാകണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള ചില അവസരങ്ങളിൽ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് റബ്ബിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്നതോടൊപ്പം ഒരു വിശ്വാസി എങ്ങനെയാണ് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്, ഏത് രൂപത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ടാണ് ഫലം ലഭിക്കുക എന്ന് പഠിപ്പിച്ച പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നിങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, മനോദുഃഖത്തിൽ നിന്നും കടബാധ്യതയിൽ നിന്നുമൊക്കെയുള്ള, അതിന് കടബാധ്യത മൂലമുള്ള പ്രയാസത്തിൽ നിന്നൊക്കെ റബ്ബ് മോചിപ്പിക്കാൻ രാവിലെയും വൈകുന്നേരവും ഈ പ്രാർത്ഥന നിങ്ങൾ നിർവഹിക്കണമെന്ന്. പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, മനോദുഃഖത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, ദുർബലതയിൽ നിന്നും മടിയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. കടം അത് അതിൻ്റെ ആധിക്യത്തിൽ നിന്നും, അതേപോലെ തന്നെ ജനങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്നും, അവർ കയ്യേറ്റം ചെയ്യുന്നതുമൊക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അബ്ദുക്ക വബ്നു അബ്ദിക് വബ്നു അമതിക് നാസിയതി ബിയദിക് മാലിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖലാഉക് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക് ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് ഔ അൻസൽതഹു ഫി കിതാബിക് ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബ് ഇൻദക് അൻ തജ്അൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ അവൻ്റെ ദുഃഖവും പ്രയാസവും റബ്ബ് നീക്കിക്കളയുമെന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ റബ്ബിനെ മറക്കാതെ അവനിലേക്ക് അടുത്ത് മനമറിഞ്ഞ് ആത്മാർത്ഥതയോടെ ആശയമറിഞ്ഞ് പ്രാർത്ഥിക്കാനുമാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി മനംനിറഞ്ഞ ഈദാശംസകൾ നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കുട്ടികളുടെ ഗാനങ്ങളും കഥകളും പ്രസംഗങ്ങളുമായി ഇങ്ങനെ സന്തോഷത്തിൻ്റെ ഒരു യാത്രയിലാണ്. പക്ഷേ എന്നാൽ പോലും ചില ആളുകൾക്ക് എന്തുണ്ടാകും, മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ചില ദുഃഖങ്ങളുണ്ടാകും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അതെല്ലാം നീങ്ങിപ്പോകാൻ റഹ്മാനായ റബ്ബിനോട് ഈ സന്തോഷവേളയിലും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നമ്മെ കെ വി മുഹമ്മദ് അലി സലഫി പഠിപ്പിക്കുകയായിരുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മനോദുഃഖങ്ങളും ഉത്കണ്ഠകളും മാറ്റി തിരുമാറാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ദുആ ചെയ്യുകയാണ് ഇൻഷാ അള്ളാഹ്.

നമ്മുടെ ചില പ്രോഗ്രാമുകൾ, നൂറുകണക്കിന് പ്രോഗ്രാമുകൾ, അത്രയധികം അവതാരകർ, വലിയൊരു സന്നാഹങ്ങളുമായി പീസ് റേഡിയോ അതിൻ്റെ ജയിത്രയാത്ര തുടരുമ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ദുഃഖത്തിന് ഒരു ഉത്കണ്ഠക്കുള്ള ഒരു പരിസമാപ്തിയാണ് അറിയിക്കുന്നത്. ഒരു പാട്ട് കേട്ടു, ഒരു പ്രോഗ്രാം കേട്ടു, മനസ്സിന് ഇമ്പമാറുന്ന ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു. പക്ഷെ നമ്മളൊരു തിരക്കിനിടയിലാണ്, ഡ്രൈവിങ്ങിനിടയിലാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്ക് പിടിച്ച ജോലികളിലാണ്. അപ്പം നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് തീർന്നു പോകരുതേ, തീർന്നു പോകരുതേ. പക്ഷേ ആ ഒരു ആശങ്കക്കും ഇനി ഒരു അന്ത്യം കുറിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ പീസ് റേഡിയോ ആപ്പിലെ റിവൈൻഡ് ഓപ്ഷനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുന്നത്. ഒരിക്കലും ഇനി 24 മണിക്കൂർ കഴിയാതെ പീസ് റേഡിയോയുടെ പ്രോഗ്രാമുകൾ ഇനി നമുക്ക് മിസ്സാവുകയില്ല. ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ വ്യക്തമാക്കാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. നമുക്ക് പീസ് റേഡിയോ ലൈവായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം അല്പം വൈകിയാണ് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയതെങ്കിലോ, പോയ ഭാഗങ്ങൾ വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിലോ, ഇനി ഒരിക്കലും നമുക്ക് വിഷമം വരേണ്ടതില്ല. നമ്മുടെ ആപ്പിലെ പ്രത്യേകമായ റിവൈൻഡ് ഫീച്ചർ വഴി കഴിഞ്ഞുപോയ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നമ്മുടെ മനസ്സിൽ സാധാരണക്കാരായ, അതായത് രോഗത്തിൻ്റെ ആ ഒരു ബെഡിൽ കിടന്നുകൊണ്ട് പീസ് റേഡിയോയെ സ്നേഹിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ കച്ചവടത്തിൻ്റെ തിരക്കിനിടയിൽ പീസ് റേഡിയോയുടെ ശ്രോതാവായ ആളുകൾ, അവരിലേക്ക് ഒന്നുകൂടി ആഴത്തിലിറങ്ങി പറയട്ടെ, എങ്ങനെയാണ് ഈ റിവൈൻഡ് ഓപ്ഷൻ ഉപയോഗിക്കുക? നമ്മൾ പീസ് റേഡിയോയുടെ ആപ്പ് തുറക്കുക, അതിൻ്റെ ആപ്പിൻ്റെ ഹോം സ്ക്രീൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് കാണാം അതിൽ റിവൈൻഡ് ടാബ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുക്കുക. അവിടെ മുകൾ ഭാഗത്ത് കാണുന്ന മെനുവിൽ ലൈവ് എന്നതിൻ്റെ തൊട്ടടുത്തായി റിവൈൻഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കഴിഞ്ഞുപോയ പ്രോഗ്രാമുകൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമുകൾ ആ ഒരു സമയം കണക്കാക്കി നമുക്കത് കേൾക്കാൻ സാധിക്കും. എന്നിട്ടോ വീണ്ടും തൽസമയ പ്രക്ഷേപണത്തിലേക്ക് തിരിച്ചു വരാൻ തൊട്ടടുത്ത ലൈവ് ടാബ് നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഒരിക്കലും നമുക്ക് പ്രോഗ്രാമുകൾ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ആ ഒരു ആശങ്കക്ക് വിരാമം കുറിക്കാൻ ഇതുവഴി സാധിക്കുമെന്നത് കൂടി സൂചിപ്പിക്കുകയാണ്. ശ്രോതാക്കളുടെ മനസ്സിൽ അതുണ്ടാകട്ടെ. 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ പീസ് റേഡിയോ ആപ്പിൽ നിന്ന് നമുക്ക് പരിപാടികൾ മിസ് ചെയ്യുകയുള്ളൂ. അതിനുള്ള വീണ്ടെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് റിവൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, അതേപോലെ തന്നെ കേൾവി എന്നും വിശ്വാസികളെ കുളിരണിയിപ്പിക്കുന്ന ഒരു നിമിഷമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പ്രവേശിക്കുന്നത് ഖുർആനിൻ്റെ മധുരത്തിലേക്കാണ്. എത്ര അതിൽ നിന്ന് നമ്മൾ എടുത്താലും തീരാത്തത്ര മധുരമാണ് ഖുർആനിനുള്ളത്. ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത് സൂറ അൻആമിലെ 74 മുതൽ 79 വരെയുള്ള ആയത്തുകളാണ്. മിഷാരി അൽ അഫാസിയുടെ ഖിറാഅത്താണ് ഇനി നമ്മൾ കാതോർക്കാൻ വേണ്ടി പോകുന്നത്.

0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആനായിരുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഈ പെരുന്നാളിൻ്റെ രാവിലും കേൾക്കാൻ അതെത്ര മനോഹരമാണ്. അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ഈ രാവിൽ, പ്രത്യേകിച്ച് ഈ പെരുന്നാൾ രാവിൽ ഖുർആനുമായി അടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈ സന്തോഷ ആഘോഷവേളയിൽ അത് നമ്മൾ മറന്നു പോകരുത് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
1: ഇൻഷാല്ലാ, ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സെഷന് വിരാമം കുറിക്കുകയാണ്. മാഷാല്ലാ, ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഹസൻ അൻസാരിയുടെ കൂടെ ഷുക്കൂർ അൻസാരിയും, ഇൻഷാല്ലാ നമ്മുടെ കൂടെ ഇനി ചേരുന്നത് മുജത്തബ പി സിയും അബ്ദുള്ള സലഫിയും. അവർക്ക് വേണ്ടി ഇനി നമ്മൾ വഴി

ലക്ക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി ഇമെയിൽ hello@peaceradio.com ഫോൺ 9020840840 www

0: സഹനത്തിൻ്റെ സന്ദേശവും സൗഹൃദത്തിൻ്റെ തക്ബീർ ധ്വനികളുമായി ത്യാഗത്തിൻ സ്മരണകളുയർത്തി വീണ്ടും ബലിവരുന്നാൾ പീസ് റേഡിയോ പ്രേക്ഷകർക്ക്, ലോകമെമ്പാടുമുള്ള പീസ് റേഡിയോ പ്രേക്ഷകർക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്മരണകളുയർന്ന ത്യാഗസമ്പൂർണമായ ജീവിതത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ വേളയിൽ പീസ് റേഡിയോയുടെ ഹൃദ്യമായ ആശംസകൾ നേരുന്നു. മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അനിർവചനീയമായ അനുഭൂതി നിറഞ്ഞ നിമിഷങ്ങൾ. ആയിരമായിരം ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ മനസ്സോടെ, ഒരേ വേഷത്തിൽ, ഒരേ പ്രാർത്ഥന നിർഭരമായ മനസ്സുകളുമായി മക്കയിലും അറഫയിലും മുസ്ദലിഫയിലും മിനയിലും മറ്റു കഅബയുടെ പരിസര പ്രദേശങ്ങളിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ നിരതരാകുന്ന ഈ സമയത്ത് പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ഹൃദ്യമായ ചില പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
1: ഈ ഒരു സെഷനിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് ഞാൻ മുജ്തബ പി സി, എന്നോടൊപ്പം അബ്ദുള്ള സലഫി എന്നിവരാണ്. അറഫ നോമ്പിന് ശേഷം നമ്മൾ പെരുന്നാളിലേക്കുള്ള ഒരുക്കങ്ങളും മറ്റുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പീസ് റേഡിയോയിൽ ഇനി കേൾക്കാൻ പോകുന്നത് സ്റ്റാർ ക്വസ്റ്റാണ്. ഹന്ന ഫാത്തിമ എന്ന കൊച്ചുകൂട്ടുകാരിയുടെ മലയാള പ്രസംഗമാണ് ഇനി നാം കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ത്യാഗത്തിന്റെ അഗ്നിശുദ്ധിയിൽ വിരിഞ്ഞ മറ്റൊരു ബലിപെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുകയാണ്. വെണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഒഴുകിയിറങ്ങുന്ന കാരുണ്യത്തിന്റെ തണുപ്പുള്ള ഈ സുദിനത്തിൽ ഏവർക്കും എന്റെ ഹൃദയം കവർന്ന പെരുന്നാൾ മംഗളങ്ങൾ. ബലിപെരുന്നാൾ എന്നത് ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതപ്പെട്ട കേവലമൊരു കഥയല്ല, അത് മനുഷ്യ മനസ്സിന്റെ അചഞ്ചലമായ സമർപ്പണത്തിന്റെ മഹാകാവ്യമാണ്. മണലാരണ്യത്തിന്റെ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ പ്രവാചകൻ ഇബ്രാഹിം നബിയും കുടുംബവും തീർത്ത ആ വിശ്വാസത്തിന്റെ ആഴം, കാലമെത്ര കഴിഞ്ഞാലും മനുഷ്യ കുലത്തിന് വഴികാട്ടുന്ന വെളിച്ചമാണ്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതിനെ ദൈവപ്രീതിക്കായി ബലി നൽകാൻ തയ്യാറായ ആ മനസ്സാണ് യഥാർത്ഥത്തിൽ ഈ പെരുന്നാളിൻ്റെ സൗന്ദര്യം. നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതയും അഹങ്കാരത്തെയും അറുത്തു മാറ്റി സ്നേഹത്തിൻ്റെ പുതുനാമ്പുകൾ നട്ടുവളർത്തേണ്ട ദിനമാണിത്. പകുത്തു നൽകുന്നതിലാണ് ജീവിതത്തിൻ്റെ പൂർണ്ണതയെന്ന് ഈ ദിനം നമ്മോട് മന്ത്രിക്കുന്നു. ബലിമാംസത്തിന്റെ ഗന്ധത്തെക്കാൾ നമ്മൾ പങ്കുവെക്കുന്ന സ്നേഹത്തിന്റെ സുഗന്ധമാണ് ഈ ഭൂമിയിൽ പടരേണ്ടത്. അപരന്റെ കണ്ണുനീരിൽ സ്വന്തം വേദന കാണുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന വലിയ സത്യം പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നൂലറ്റുപോയ പട്ടം പോലെ അലയുന്ന മനുഷ്യർക്കിടയിൽ സാഹോദര്യത്തിന്റെ ഇഴയടുപ്പമുള്ള നൂലായി മാറാൻ നമുക്ക് സാധിക്കണം. വെറുപ്പിന്റെ മതിലുകൾ തകർത്ത് സ്നേഹത്തിന്റെ പൂന്തോട്ടങ്ങൾ നമുക്ക് പണിയാം. ത്യാഗത്തിന്റെ ഈ സ്മരണകൾ നമ്മുടെ ജീവിതത്തിന് എന്നും വഴികാട്ടിയാവട്ടെ. ലോകത്തിന്റെ ഓരോ കോണിലും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറന്നുയരാൻ ഈ പെരുന്നാൾ നിമിതമാക്കട്ടെ.

0: കോർത്തു നിൽക്കാം, ഏവർക്കുമേകാം ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, എന്തൊരു കുളിർമയുള്ള സംസാരമാണ്. ഹന ഫാത്തിമ മുജ്തബ, ഏകദേശം 11 വയസ്സ് പ്രായം മാത്രമേ ഹനക്കായിട്ടുള്ളൂ. ഹന മാഷാ അല്ലാ, ആ പ്രസംഗത്തിൻ്റെ ഒരു വരി ഞാൻ കടെടുക്കുകയാണ്. ആ കുട്ടി പറഞ്ഞ ഒരു സംസാരത്തിൽ, വെറുപ്പിൻ്റെ മതിലുകൾ നമുക്ക് പൊട്ടിക്കണം, സ്നേഹത്തിന്റെ വാതായനങ്ങൾ നമുക്ക് തുറക്കണം. എന്തൊരു രസമുള്ള സംസാരമാണ്, എന്തൊരു ശൈലിയാണ്.
2: ആ പ്രസംഗത്തിന്റെ കൂടെ ഒരു പാട്ടും കൂടി ചേർന്നപ്പോൾ
1: മാഷാ അല്ലാ,
2: ഭംഗി കൂടി. മാഷാ അല്ലാ,
1: വളരെ നന്നായിട്ടുണ്ട്. മികച്ച ഒരു പ്രസംഗമാണ് ഹന ഫാത്തിമ. കൂട്ടിൽ AUP സ്കൂളിൽ നിന്നാണ് ഹന ഫാത്തിമ നമ്മോടൊപ്പം ഈ ഒരു മലയാള പ്രസംഗവുമായി ഇതുവരെയും ചേർന്നത്. മാഷാ അല്ലാ, ഒരുപാട് കൂട്ടുകാർ അത്തരത്തിൽ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമുകളിലേക്ക് പ്രസംഗങ്ങളും പാട്ടുകളും മറ്റൊക്കെ അയക്കുന്നുണ്ട്, അയച്ചുകൊണ്ടിരിക്കണം. ഇനിയും നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ പീസ് റേഡിയോയിലേക്ക് അയച്ചുകൊണ്ടിരിക്കണം. നമുക്കത് ഏറ്റവും സെലക്ട് ആയത് പ്രക്ഷേപണം ചെയ്യും.
2: വരും സമയങ്ങളിൽ മറ്റു കൂട്ടുകാർ അയച്ച ഇതുപോലുള്ള പ്രസംഗങ്ങളും കഥകളും പാട്ടുകളും എല്ലാം നമുക്ക് ഇനിയും കേൾക്കാം എന്നുകൂടി ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കും.
1: തീർച്ചയായും കാത്തിരിക്കൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേൺ ഇതാ വരവായി. ഈ പെരുന്നാൾ രാവിൽ ആരുടെയൊക്കെയാണ് പ്രോഗ്രാമുകൾ, ഏതൊക്കെ പ്രസംഗങ്ങളാണ്, ഏതൊക്കെ ഗാനങ്ങളാണ് നാം കേൾക്കുന്നത് എന്ന് കാത്തിരുന്നു കാണാം.
2: ഒരു നല്ല പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ചെറിയൊരു വീട്ടിൽ നിന്ന് നാളെ പെരുന്നാളൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് ഗൃഹസന്ദർശനങ്ങളിലേക്കും ഈദ്ഗാഹിലേക്കും ഒക്കെ നമ്മൾ പുറപ്പെടും. പുറപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന. ആ ഒരു ചെറിയ പ്രാർത്ഥന പഠിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം.
1: തീർച്ചയായും ഇന്നത്തെ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് മുസ്തഫ അൻസാരിയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രാർത്ഥനയാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ നിന്ന് ദിനേന പുറത്തിറങ്ങുന്നവരാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ സാരം ഇങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പുറത്തിറങ്ങുന്നു. ഞാൻ അള്ളാഹുവിനെ ആശ്രയിച്ചു. അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല എന്ന ഒരു പ്രഖ്യാപനത്തോടു കൂടി അള്ളാഹുവിൽ തവക്കലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാ വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ.
2: ഓക്കെ, പലപ്പോഴും നമുക്കറിയുന്ന ഒരു പ്രാർത്ഥനയാണ്, ചില ആളുകൾക്ക് പുതിയതായിരിക്കാം. അപ്പോൾ അതെല്ലാം പഠിച്ച് ഇനി മുതൽ നാളെ പെരുന്നാളിന് ഈദ്ഗാഹിലേക്ക് ആദ്യമായി ഇറങ്ങും, സുബഹിക്ക് പള്ളിയിലേക്ക് ഇറങ്ങും, പിന്നെ ഈദ്ഗാഹിലേക്ക് ഇറങ്ങും, കുടുംബ സന്ദർശനങ്ങളിലേക്കും മറ്റുമെല്ലാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു പ്രാർത്ഥന ചെല്ലാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് റബ്ബിൻ്റെ കാവൽ കിട്ടാനും എല്ലാറ്റിനും അത് കാരണമാകുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ഭാഗമാക്കുക.
1: തീർച്ചയായും മുജ്തബ, നമ്മളിപ്പോൾ പെരുന്നാൾ ദിവസം ഒരുപാട് ഈ സുന്നത്തുകളുണ്ട്. അപ്പോൾ ആ സുന്നത്തുകൾ ഓരോന്ന് നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ്, അതല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ കർമ്മങ്ങൾ, നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആ സുന്നത്തോടുകൂടി നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് മുസ്തഫ അൻസാരി നമ്മളെ പഠിപ്പിച്ചത്. ബിസ്മില്ലാഹി തവക്കൽ അലല്ലാഹു വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. പടച്ചവനിലെല്ലാം സമർപ്പിച്ച് നമ്മൾ മുന്നേറുകയാണ്. ഇത് പറയുമ്പോൾ എനിക്കൊരു ഹദീസ് ഓർമ്മ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലി ചെയ്തിട്ട് വീട്ടിൽ നിന്നിറങ്ങണം. എപ്പോഴും നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലി ചെയ്യേണ്ടത് പ്രകാരം തവക്കുലി
2: ചെയ്യണം.
1: ഹക്ക തവക്കുലി, ഏതുപോലെ പക്ഷിയെപ്പോലെ. ആ പക്ഷി തൻ്റെ കൂട്ടിൽ നിന്ന് വയറൊട്ടിയ നിലയിലാണ് വീട്ടിൽ നിന്നിറങ്ങുന്നത്, കൂട്ടിൽ നിന്നിറങ്ങുന്നത്. പിന്നീട് അത് വൈകിട്ട് കൂട്ടിലേക്ക് തിരിച്ചു വരുന്നതോ തറുഹബിത്വാന, വയറ് നിറഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ തനിക്കുള്ള മഹീഷത്ത്, തൻ്റെ റിസ്ക് എവിടെയാണെന്ന് അറിഞ്ഞിട്ടല്ല അത് പുറപ്പെടുന്നത്. ഒരു പക്ഷേ അതങ്ങനെ വയറൊട്ടിയ നിലക്ക്, എന്നാൽ സമ്പൂർണമായി അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് എനിക്ക് എൻ്റെ റബ്ബ് എൻ്റെ വയറ് നിറക്കാനുള്ള ഭക്ഷണം നൽകും എന്ന പ്രതീക്ഷയിലൂടെ അത് ഇറങ്ങുമ്പോൾ, അതിറങ്ങി അള്ളാഹു അതിനുള്ള ഭക്ഷണം കൊടുത്ത് വൈകുന്നേരം വയറ് നിറഞ്ഞ് സമാധാനത്തോടെ മടങ്ങി വരുന്ന ആ ഒരു ഹദീസാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പ്രാർത്ഥന ഏറെ മഹത്വമുള്ളതാണ്. ഇൻഷാ അള്ളാഹ്.

ഈ ഒരു ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹജ്ജിൻ്റെ സീസണാണല്ലോ ഈ സമയം, ഹജ്ജുമായി ബന്ധപ്പെട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗപൂർണമായ ജീവിതം അയവിറക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഏത് സന്ദേശം എന്തുകൊണ്ടും

0: എത്ര അർത്ഥവത്തായ വരികളാണ്, എന്തൊരു സൗകുമാര്യതയോടുകൂടിയാണ് നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അത് ഇറങ്ങി വരുന്നത്. ശരിക്ക് ഹജ്ജിൻ്റെ ആ ഒരു കാലത്ത് ഹജ്ജാജിമാരുടെ കൂടെ ഉൾപ്പെട്ടതുപോലുള്ളൊരു ഫീലിംഗ്. അള്ളാഹു നമുക്കൊക്കെ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ.
1: അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷവുമാണ്, അതോടൊപ്പം ഒരു വേദനയും കൂടിയാണ്. അവിടെ എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വേദനയും, അതോടൊപ്പം ഈ ഹജ്ജിൻ്റെ ഈ സന്തോഷത്തിൻ്റെ ഒരു സന്തോഷവും ഒരുമിച്ച് ചേരുന്നൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
0: മാഷാഅല്ലാഹ്. മുജ്തബ, ഇനി ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ബഹുമാന്യനായ ടി കെ അഷ്റഫ് സാഹിബിൻ്റെ ഹജ്ജ് ക്യാമ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹം രചിച്ച മനോഹരമായ എഴുത്തുകൾ ഉൾക്കൊള്ളുന്നൊരു കുറിപ്പുണ്ട്. ആ കുറിപ്പിൻ്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
2: വിശുദ്ധ ഹജ്ജിന് ആത്മീയവും പ്രായോഗികവുമായി ഒരുക്കം. വിസ്റ്റത്തിൻ്റെ സംസ്ഥാനതല ഹജ്ജ് പഠന ക്യാമ്പുകൾ ശ്രദ്ധേയമാകുന്നു. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ഒരുങ്ങുന്ന ഹാജിമാർക്ക് കൃത്യമായ കർമ്മശാസ്ത്ര അറിവും ആത്മീയ ദിശാബോധവും പ്രായോഗിക പരിശീലനവും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചുവരുന്ന ഹജ്ജ് പഠന ക്യാമ്പുകൾ ശ്രദ്ധേയമാകുന്നു. കോഴിക്കോട് നോർത്തിലെ ഉള്ളിയേരി, മലപ്പുറം ഈസ്റ്റിലെ പാണ്ടിക്കാട്, മഞ്ചേരി എന്നിവിടങ്ങളിലായി നടന്ന ക്യാമ്പുകളിൽ നൂറുകണക്കിന് ഹാജിമാർ പങ്കെടുത്തു. ഹജ്ജ് വെറും യാത്രയോ ആചാരപരമായ ചടങ്ങുകളോ അല്ല, ഏകദൈവാരാധനയുടെ മഹത്തായ പ്രഖ്യാപനവും മനുഷ്യസമത്വത്തിൻ്റെ അപൂർവ സംഗമവുമാണെന്ന് വിവിധ സെഷനുകളിൽ സംസാരിച്ച പണ്ഡിതർ ഓർമ്മിപ്പിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ എല്ലാ ലൗകിക വ്യത്യാസങ്ങളും മറന്ന് ഒരേ വേഷത്തിലും ഒരേ മനസ്സോടെയും അള്ളാഹുവിനു മുന്നിൽ സംഗമിക്കുന്ന ഹജ്ജ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയ പരിവർത്തനത്തിന് വഴിയൊരുക്കുന്നതാണെന്നും അവർ വ്യക്തമാക്കി. ഹജ്ജ് കർമ്മങ്ങൾ അബദ്ധങ്ങൾ സംഭവിക്കാതെയായി നിർവഹിക്കാനുള്ള പരിശീലനം, യാത്രയിലെ ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ, ആത്മീയ തയ്യാറെടുപ്പ്, ഹജ്ജിനു ശേഷമുള്ള ജീവിത സംസ്കരണം തുടങ്ങി വിവിധ വിഷയങ്ങളിലായിരുന്നു ക്ലാസുകൾ. ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഹജ്ജ് കർമ്മങ്ങൾ പ്രായോഗികമായി വിശദീകരിച്ചതും സംശയ നിവാരണ സെഷനുകളും ഹാജിമാർക്ക് ഏറെ പ്രയോജനപ്രദമായി. വിവിധ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി സംസാരിച്ച പണ്ഡിതരിൽ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, മുഹമ്മദ് സ്വാദിഖ് മദീനി, സാഫർ സ്വാദിഖ് മദീനി, അബ്ദുല്ലത്തീഫ് സുലമി മാറഞ്ചേരി, സമീർ മുണ്ടേരി തുടങ്ങിയവർ ഉൾപ്പെട്ടു. ഹജ്ജിൻ്റെ ആത്മീയത, തൗഹീദിൻ്റെ സന്ദേശം, ത്യാഗസന്നദ്ധത, ക്ഷമ, ജീവിതശുദ്ധീകരണം തുടങ്ങിയ വിഷയങ്ങൾ ക്ലാസുകളിൽ വിശദമായി അവതരിപ്പിച്ചു. ക്യാമ്പുകളുടെ ഭാഗമായി ഹാജിമാർക്ക് വൈജ്ഞാനിക കിറ്റുകൾ, പഠന സാമഗ്രികൾ, ഹജ്ജ് സംബന്ധിയായ പുസ്തകങ്ങൾ എന്നിവയും വിതരണം ചെയ്തു. ഹജ്ജ് ക്യാമ്പുകളിൽ പങ്കെടുത്ത ഹാജിമാർ ക്യാമ്പുകളെക്കുറിച്ച് ഏറെ സന്തോഷവും സംതൃപ്തിയും പങ്കുവച്ചു. കർമ്മശാസ്ത്ര വിഷയങ്ങൾ ലളിതമായും പ്രായോഗികമായും വിശദീകരിച്ചതും സംശയ നിവാരണ സെഷനുകളും ആത്മീയ ഉണർവ് പകരുന്ന ക്ലാസുകളും യാത്രയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകിയതായി അവർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ ഏതാനും കേന്ദ്രങ്ങളിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന ഹജ്ജ് പഠന ക്യാമ്പുകൾ ഇന്ന് മുഴുവൻ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ സാധിച്ചതിൽ സംഘാടകർ സന്തോഷം രേഖപ്പെടുത്തി. സംസ്ഥാനതല ഏകോപനവും വിവിധ ജില്ലാ നേതൃത്വങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും മൂലമാണ് ഈ സംവിധാനത്തെ കൂടുതൽ വ്യാപകവും ഫലപ്രദവുമായി വളർത്തിയെടുക്കാൻ കഴിഞ്ഞതെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. സംസ്ഥാനത്തുടനീളം തുടർ ക്യാമ്പുകളും പഠന സെഷനുകളും സംഘടിപ്പിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ വിശ്വാസികളും തങ്ങളുടെ ജില്ലകളിൽ നടക്കുന്ന പഠന ക്യാമ്പുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ബന്ധപ്പെട്ടവർ അഭ്യർത്ഥിച്ചു. അല്ലാഹു എല്ലാ തീർത്ഥാടകർക്കും ഹജ്ജ് മബ്രൂർ പ്രദാനം ചെയ്യട്ടെയെന്ന് ക്യാമ്പുകളിൽ പ്രാർത്ഥിച്ചു. ആമീൻ.
1: മാഷാല്ലാ, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളിലും ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹാജിമാർക്ക് നിർദ്ദേശം നൽകാൻ, ഹജ്ജിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നൽകാൻ എല്ലാം കൂടി നടത്തിയ ഹജ്ജ് ക്യാമ്പുകളുടെ ഒരു ഒരു അനുഭവക്കുറിപ്പാണ് ബഹുമാനായ ടി കെ അഷ്റഫ് സാഹിബിൻ്റെ എഴുത്തുകളിൽ നമ്മൾ കേട്ടത്. മനോഹരമായ ശബ്ദത്തിൽ അത് അവതരിപ്പിച്ചപ്പോൾ അതിനെ വീണ്ടും മാറ്റുകൂറ്റി ഭംഗി കൂട്ടി എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
0: ഇപ്പം ഇതിൽ ഈ ഹജ്ജ് ക്യാമ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു എഴുത്ത് ഏറെ ഹൃദ്യമാണ്. അതോടൊപ്പം ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്രദവും കൂടിയാണ്. ശരിക്കും ഹജ്ജിന് പോകുന്ന ആളുകൾ അവർ ഏറെ മനസ്സിൽ അലട്ടുന്ന ഒരു പ്രശ്നം കൂടിയാണിത്. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ക്യാമ്പുകൾ, പ്രത്യേകിച്ച് മിനയിലെ ടെൻറ്റുകൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സൗകര്യങ്ങൾ, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് ബഹുമാന്യനായ ടി കെ അഷ്റഫ് സാഹിബിൻ്റെ ആ ഒരു രചന ഏറെ കാലികമാണ്. ആളുകൾക്കൊക്കെ അതൊരു ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇൻഷാല്ലാ.
1: വർഷങ്ങളായി ഹജ്ജ് ചെയ്ത് പരിചയമുള്ള കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഉസ്താദ് അടക്കമുള്ള ഒരു സംഘം ആളുകളാണ് ഇവർക്ക് നേതൃത്വം നൽകുന്നത് ഇത്തരം ഹജ്ജ് ക്യാമ്പുകളിൽ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വന്നു പോകുന്ന അബദ്ധങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി വിശദീകരിക്കുകയും ഹാജിമാർ അത്തരം അബദ്ധങ്ങളിൽ വന്ന് പെടാതിരിക്കാനും അവിടെ ഹജ്ജ് അത്രയും വളരെ മനോഹരമായി പൂർത്തീകരിക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഇത്തരം ഹജ്ജ് ക്യാമ്പുകൾ നടത്താറുള്ളത്. അത് വളരെ എഫക്റ്റീവായി തന്നെ ഹാജിമാർക്ക് ഉപകാരപ്പെടാറുണ്ട് എന്നാണ് അവിടെ അനുഭവങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് കേൾക്കുമ്പോഴെല്ലാം മനസ്സിലാവാറുള്ളത്.
0: പീസ് റേഡിയോ ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരുപാടൊരുപാട് ശബ്ദവീചികൾ നടത്തിക്കൊണ്ടിരിക്കുകയും അത് അവരുടെ ജീവിതത്തിൻ്റെ അഖില കാര്യങ്ങളിലും കർമ്മങ്ങളിലും പ്രതിഫലിക്കുന്ന ഒരു ഒരു വലിയ ഒരു സ്വാധീന കേന്ദ്രമായി മാറിയിട്ടുണ്ട് പീസ് റേഡിയോ. ഇൻഷാല്ലാ പീസ് റേഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കാതോർക്കാം.
3: ഡിസ്പ്ലേ സ്ക്രീനുകൾക്ക് അഡിക്ഷനായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയിലെ കുട്ടികൾക്ക് ചിൽഡ്രൻസ് കെയർ മനോഹരമായ ഒരു ശ്രമമാണ്. ടെലിക്യൂസ്, സ്റ്റാർകോസ്റ്റ്, പൂമരത്തണലിൽ തുടങ്ങിയ ഈ ഗണത്തിലുള്ള അനേകം പ്രോഗ്രാമുകൾക്ക് വലിയ സാമ്പത്തിക ചെലവുകൾ പീസ് റേഡിയോ മാറ്റിവെക്കുന്നുണ്ട്. കാലത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഇത്തരം മഹത്തായ പദ്ധതികൾക്ക് ഗുണകരമാകും വിധം താങ്കളും സാമ്പത്തിക പിന്തുണ നൽകുമല്ലോ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക ഈ മഹത്തായ സംവിധാനങ്ങളിലേക്ക് കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9746950006.
0: ഹൃദ്യമായ പ്രോഗ്രാമുകളിലൂടെ നമ്മൾ തുടരുകയാണ്. പെരുന്നാൾ രാവിലെ മനോഹരമായ പ്രോഗ്രാമുകളുമായി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കൊച്ചുമിടുക്കി അല്ലേ മുജത്തബ?
1: അതെ, കൊച്ചു കൂട്ടുകാരി നമ്മോടൊപ്പം ചേരുകയാണ്. വഫ മറിയം EP ആണ് നമ്മോടൊപ്പം ഒരു കുഞ്ഞ് പാട്ടുമായി നമ്മോടൊപ്പം ചേരുന്നത്. ആ പാട്ടിലേക്ക്.
4: അസ്സലാമു അലൈക്കും.

0: വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്തു. പറയാം പറയാം മറുപടി ഞാൻ, അവനാണ് ഏകൻ അല്ലാഹു.
1: സൂപ്പർ,
0: എനിക്ക് ആ കുട്ടി ആ പാടിയ വരി ഉണ്ടല്ലോ, അതിങ്ങനെ മനസ്സിൽ ഇപ്പോഴും നിൽക്കണ്. അതാണ് ഞാൻ ഒന്നുകൂടി പാടിയത്. അത് എന്ത് രസമാണ് കേൾക്കാൻ. 4 വയസ്സാണ് കുട്ടിക്ക്, വഫാ മറിയമാണ് നമ്മോടൊപ്പം ചേർന്നത്.
1: ചേനായി അംഗനവാടിയിൽ പഠിക്കുന്ന
0: കുട്ടിയാണ് കുട്ടിയെ. ഇപ്പൊ ശരിക്ക് നമ്മുടെയൊക്കെ മക്കൾക്ക് ഇത്തരത്തിലുള്ള പാട്ടുകൾ പഠിപ്പിക്കുന്നതിലൂടെ ശരിക്ക് തൗഹീദുമായി ബന്ധപ്പെട്ട മനോഹരമായ വിശ്വാസം ചെറുപ്പത്തിൽ തന്നെ ഹൃദയത്തിലങ്ങോട്ട് പതിക്കാണ്. അപ്പൊ ആ കുട്ടി ആവർത്തിച്ച് പറയാണ്, പറയാം പറയാം പറയാം പറയാം മറുപടി ഞാൻ, അവനാണ് ഏകൻ അല്ലാഹു. ഇപ്പോൾ എന്താണ് അല്ലാഹു എവിടെയാണെന്ന് ചോദിക്കുന്നൊരു ചോദ്യത്തിന് അല്ലാഹു ഫിസ്സമാ ആകാശത്തിലാണെന്നുള്ള മറുപടിക്ക് 100-ൽ 100 മാർക്ക് കൊടുക്കണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ മക്കൾക്ക് ഇത്തരത്തിലുള്ള ദീനീപരമായ ഗാനങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ വഫാ മറിയം 4 വയസ്സാണ്, 4 വയസ്സാണ് ലോകത്തുള്ള മുഴുവൻ മലയാളികളും ലോകമെമ്പാടുമുള്ള മലയാളികൾ, പ്രത്യേകിച്ച് ഈ പെരുന്നാൾ രാവിലെ എല്ലാവരും പീസ് റേഡിയോയിലായിരിക്കും. ഒരുപാട് ആളുകൾ, ചിലരൊക്കെ വിരുന്നു പോക്കിനിടയിൽ യാത്രയിലായിരിക്കും, മറ്റു ചിലർ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അതല്ലെങ്കിൽ നാളത്തെ പെരുന്നാൾ ഒരുക്കത്തിലായിരിക്കും.
1: പലഹാരങ്ങളും മറ്റും ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലൊക്കെ.
0: പലഹാരം പറഞ്ഞപ്പോഴാണ് ഞാൻ കാസർഗോഡായിരിക്കുമ്പോൾ വൈവിധ്യങ്ങളാണ്, പലഹാരങ്ങളുടെ വൈവിധ്യങ്ങളായിരിക്കും അവർ. അപ്പം ഇങ്ങനെ പല പലഹാരങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ അവിടെ പീസ് റേഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. വഫാ മറിയമിൻ്റെ ഗാനം ഇപ്പോൾ വൈറലായി,
1: ഹിറ്റായി
0: ഹിറ്റായി മാഷാ അല്ലാ.
1: വഫാ മറിയം പറയാനുള്ളത് അടിപൊളിയായിക്കിന് മാഷാ അല്ലാ. സൂപ്പർ ഗംഭീരമായ ഒരു പാട്ടായിരുന്നു.
0: ഞാൻ അതിനപ്പുറമൊന്നും പറയാനില്ല. വഫാ മറിയത്തിനെ പോലെ മറ്റു കുട്ടികളും ആ ഒരു മാതൃക ഉൾക്കൊണ്ട് പാഠങ്ങൾ പാട്ടുകളെ പോലെ പഠിക്കാനും പ്രാവർത്തികമാക്കാനും പരിശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുന്നു.
1: നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലും മറ്റുമെല്ലാം ഇങ്ങനെ പലഹാരം ഉണ്ടാക്കുന്ന തിരക്കിലും ഉമ്മമാരൊക്കെ, വീട്ടിലെ സ്ത്രീകളൊക്കെ ഭയങ്കര തിരക്കിലൊക്കെ ആയിരിക്കും, അടുക്കളകൾ എൻഗേജ് ആയിരിക്കും നാളത്തെ പ്രോഗ്രാമിൽ, അല്ല നാളത്തെ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങളും മറ്റുമെല്ലാം.
0: ഫീഡ്ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അതെ അതെ,
0: ഞങ്ങൾ ഇന്നതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതിലേക്ക് ഇൻഷാ അള്ളാ കടക്കാം.

0: ഹജ്ജ് അല്ലെങ്കിൽ ഉംറ കർമ്മത്തിന് വേണ്ടിയും മറ്റുമൊക്കെ കഅബയിൽ ചെന്ന ആളുകൾ, അവർക്കിങ്ങനെ ആ സ്വഫയും ഉറവയും അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ടാവുക ആ രംഗം. അള്ളാഹിൻ്റെ തൗഫീഖിനാൽ ചില സമയങ്ങളിൽ ചില തവണകളിൽ അവിടെ ചെല്ലാനും ഉംറ നിർവഹിക്കാനുള്ള തൗഫീഖ് ലഭ്യമായിട്ടുണ്ട്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അവിടെ ചെന്നപ്പോൾ നമുക്ക് സ്വഫം ഒന്നാണത് തുടങ്ങുക. ഉസ്താദ് പറഞ്ഞത് പ്രകാരം സ്വഫം ഒന്ന് തുടങ്ങി എന്താണ് പിന്നെ അങ്ങനെ തുടരുകയാണത്. അപ്പോൾ ആ ലൈറ്റ് കാണുന്ന പച്ച ലൈറ്റ് കാണുന്ന സ്ഥലമുണ്ട്, അവിടെ എത്തുമ്പോഴുള്ള ഒരു ഓട്ടത്തിനിടക്ക് ചെറിയ മക്കൾ, ചെറിയ കുട്ടികൾ ആ ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ച് അവർ ഓടുന്ന ആ ഓട്ടം, ആ ഒരു ആവേശം കാണുമ്പോൾ എന്തൊരു രസം, ഒരു എന്തൊരു മഹത്വമാണ്. ഇപ്പം ഇന്ന് അതിനകത്തൊക്കെ ഫുൾ എയർ കണ്ടീഷനാണ്, എ സി ആണ്. പണ്ട് ഹജറ ബീവിയുടെ സ്മരണകളാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അന്ന് അവരൊക്കെ അത് ചെയ്യുമ്പോൾ അത്രയേറെ ചുട്ടുകൊള്ളുന്ന മണലാരുണ്യമാണ് അവിടെ. അവരെ ശ്രദ്ധിക്കാൻ ആളുകളില്ല, ഒരാളുമില്ല, അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ആളില്ല. ഈവൻ അവിടെ പക്ഷികളോ ഒരു വൃക്ഷത്തിൻ്റെ തൈകൾ പോയിട്ട് ഒരു ഇല പോലും അവിടെ ഇല്ല എന്നാണ്. ലൈസ ഫീഹ ഷൈഉൻ വലാഹദ് എന്നാണല്ലോ അങ്ങനെ ഒരു പ്രയോഗം വരുന്നത്. അവിടെ ഒന്നുമില്ല, ആരുമില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഹജറ ബീവി റളിയല്ലാഹു അൻഹ അവിടെ ഓടുന്നത്, ആ ഒരു ഓട്ടം സഹയ് നടത്തുന്നത്. ഈ സഹയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓടുകയല്ല എന്നാൽ നടക്കുകയല്ല, അതിൻ്റെ ഇടയിലാണ്. അതായത് മഹദി അങ്ങനെ പെട്ടെന്നൊന്ന് ഓടുമ്പോൾ പെട്ടെന്നൊന്ന് നിൽക്കും, കാരണം ബാക്കിലേക്ക് നോക്കും, കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിരിക്കണോ. അപ്പോൾ ആ ഒരു പ്രയാസം കുഞ്ഞിനെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ട്, എന്നാൽ വെള്ളത്തിനെ സംബന്ധിച്ചുള്ള ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഇത് രണ്ടും കൂടി മനസ്സിൽ ഒരുമിച്ചിട്ടുള്ള ഒരു നടത്തം വന്നതുകൊണ്ടാണ് അത് സഹയിലേക്ക് എത്തുന്നത്. ഒരു മനോഹരമായ വിശദീകരണമാണ് ബഹുമാന്യനായ സ്വാദിഖ് മദീനി അതിൽ നടത്തിയത്. ബർക്കല്ലാഹു ഫീക്കും.
1: ഇനി നമ്മുടെ ഈ പെരുന്നാൾ രാവ് ഒന്നും കൂടി കളറാക്കാൻ ഒരു ചെറിയ ചോദ്യമായി നമ്മൾ വരികയാണ്.
0: തീർച്ചയായും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് വേഗം റേഡിയോ പ്ലേ ചെയ്യുന്ന ഡിവൈസിനടുത്തേക്ക്, ഫോണിനടുത്തേക്ക് വരണം. നിങ്ങൾ നിർബന്ധമായും ഇടപെടേണ്ട ഒരു മേഖലയാണിത്. ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് ഫീഡ്ബാക്ക് വഴി ഉത്തരങ്ങൾ അയക്കണം. മാസ്മരികമായ മനോഹരമായ വർണ്ണാഭമായ സമ്മാനങ്ങളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്.
1: അടുപ്പത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സിമ്മാക്കി നേരെ ഫോൺ എടുക്കുക, ഫീഡ്ബാക്ക് ഓപ്ഷൻ എടുക്കുക, ചോദ്യത വരാണ്, അപ്പം തന്നെ ഉത്തരങ്ങൾ അയക്കുക.
0: നമുക്ക് പീസ് റേഡിയോ ശ്രോതാക്കൾ ഉദ്ദേശിച്ച് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു നിയമാവലി പറയാം. ഇൻഷാല്ലാ, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് പ്രകാരമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിലോ മറ്റേതെങ്കിലും ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുക. തുറക്കുമ്പോൾ ഏറ്റവും താഴെയായി മൂന്നാമത്തെ ഫീഡ്ബാക്ക് ഓപ്ഷൻ, അത് അമർത്തുമ്പോൾ പുതിയ ഫീഡ്ബാക്കിൻ്റെ പേജ് ഓപ്പണായി വരും. അവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും മുകളിൽ നിങ്ങളുടെ പേരുണ്ടാകും. പേരിൻ്റെ കൂടെ സ്ഥലമില്ലെങ്കിൽ അവിടെ സ്ഥലം ടൈപ്പ് ചെയ്യണം നിർബന്ധമായും. അത് നിങ്ങൾ ആരാണെന്നറിയാൻ ഉപകരിക്കും. പേരും സ്ഥലവും ഉൾപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളിടത്ത് ഒരു സെലക്ട് ചെയ്യാനുണ്ടാവും, ഓപ്ഷനുകൾ ഉണ്ടാവും. സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ വരും. ആ ഓപ്ഷനുകളിൽ നിന്ന് ലൈവ് ക്വിസ് എന്നത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അല്ലെ മുജ്തബ, എല്ലാവരും ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പേജ് ഓപ്പണാക്കിയിട്ട് മുകളിൽ ഫീഡ്ബാക്കിൻ്റെ പേജ് ഓപ്പണാക്കി ഏറ്റവും മുകളിൽ പേരും സ്ഥലവും ഉൾപ്പെടുത്തുക. തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളിടത്ത് ലൈവ് ക്വിസ് എന്നത് സെലക്ട് ചെയ്യുക.
1: ആദ്യമായി പീസ് റേഡിയോ കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ആദ്യമായി ഫീഡ്ബാക്ക് അയക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഫോൺ നമ്പർ കൂടി അടിക്കേണ്ടതുണ്ട്. എന്നാൽ സ്ഥിരമായി അയക്കുന്ന ആളുകളുടെ ഫോൺ നമ്പറും പേരും എല്ലാം അവിടെ ഡിഫോൾട്ട് ആയിട്ടുണ്ടാകും. അവിടെ സ്ഥലമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആദ്യമായി കേൾക്കുന്ന ആളുകൾ പേരും സ്ഥലവും ഫോൺ നമ്പറും എല്ലാം ആഡ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ലൈവ് ക്വിസ് എന്ന പ്രോഗ്രാം സെലക്ട് ചെയ്യുക.
0: ശേഷം തൊട്ട് താഴെ കമൻറ്റ് ബോക്സ് ഉണ്ടാവും. ആ ബോക്സിനകത്ത് ഉത്തരങ്ങളുടെ കോഡ് ലെറ്ററുകൾ എ ഓർ ബി ഓർ സി ഓർ ഡി മാത്രം ടൈപ്പ് ചെയ്ത് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോഴാണ് നിങ്ങൾ ആ ക്വിസിൽ പങ്കെടുക്കുന്നത്.
1: നമ്മൾ ഉത്തരം എഴുതേണ്ടതില്ല, ഓപ്ഷൻ ഏതാണെന്ന് മാത്രം, എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി, അത് മാത്രം നൽകിയാൽ മതി. ഉത്തരം എഴുതുകയോ അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നും എഴുതേണ്ടതില്ല. ജസ്റ്റ് ആ കോഡ് മാത്രം എഴുതി സബ്മിറ്റ് ചെയ്താൽ മതി.
0: ശ്രദ്ധിക്കുക, നമ്മൾ ഇത്രയും ഒരു ഇൻട്രോ മുഖവര ഇതിന് കൊടുത്തത് മറ്റൊരു ഉദ്ദേശം കൂടിയാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ തയ്യാറാവട്ടെ എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. വളരെ വിസ്മയകരമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എത്ര തിരക്കാണെങ്കിലും ആ തിരക്ക് ഒരു രണ്ട് സെക്കൻഡ്, ഒരു 15 സെക്കൻഡ് മാറ്റി വെച്ച് ഈ ഉത്തരത്തിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോൺ കയ്യിലെടുക്കണമെന്ന് പ്രത്യേകം ഉറപ്പിക്കുന്നു. എല്ലാവരും റെഡിയായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ചോദ്യം ഇതാണ്,
2: ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ ബലിയെറുക്കാൻ കൊണ്ടുപോയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ മദീന, ഓപ്ഷൻ ബി മിന, ഓപ്ഷൻ സി അറഫ, ഓപ്ഷൻ ഡി ഖുദ്സ്.
1: ഓക്കെ, ചോദ്യവും ഓപ്ഷനും നമ്മൾ കേട്ടുകഴിഞ്ഞു. പല ഉത്തരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിവേഗം വന്നുകൊണ്ടിരിക്കുന്ന ഈ ഉത്തരങ്ങൾ കാണുമ്പോഴാണ് ഈ ആങ്കറിംഗ് ഡെസ്കിൽ ഇരിക്കുമ്പോൾ സന്തോഷം തോന്നാറുള്ളത്. അൽഹംദുലില്ല. അപ്പോൾ പലരും ശരി ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവർ കൂടി ഉത്തരങ്ങൾ അയക്കുക. ഇൻഷാ അല്ലാ
0: വിജയികളുടെ ഒരു ലിസ്റ്റ് നമുക്ക് ശേഷം പ്രസിദ്ധീകരിക്കാവുന്നതുമാണ്. നമുക്ക് മുജ്തബ, ചില ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുമായിരിക്കും. ഏറ്റവും നല്ലത് ഭക്ഷണം ഇശാക്ക് മുമ്പ് കഴിക്കലാണ്. അങ്ങനെ കഴിച്ചവരുണ്ടാകും. ഇപ്പോൾ ഒരു
1: പെരുന്നാളുടെ തിരക്കായതുകൊണ്ട് ഇന്ന് മാത്രം ഒന്ന് താമസിച്ച ആളുകൾ
0: താമസിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുജ്തബക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പെരുന്നാൾ രാവിലെ നമ്മൾ ഉറങ്ങൂല, ഉറക്കം വരില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ശരിക്ക് നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ആ പുതിയ വസ്ത്രവും പുത്തൻ ഉടുപ്പുകളും പുതിയ ഷൂവും ഇതൊക്കെ കണ്ട്, അല്ലെങ്കിൽ നാളെ പെരുന്നാൾ മുസ്തല്ലയിലെ തക്ബീർധ്വനികൾ, വലഹയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് വിതരണം ചെയ്യുന്നതിൻ്റെ തിരക്കുകൾ, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുള്ള ഒരു ആവേശം, ചെരതല്ലുന്ന അണപൊട്ടി ഒഴുകുന്ന ആവേശം എന്നൊക്കെ പറയുമല്ലോ, ഉറക്കം വരൂല സത്യത്തിൽ. അല്ലേ, ഉറങ്ങാറില്ല തന്നെയാണ്. വളരെ അല്പം ചിലപ്പോൾ ഉറങ്ങിയെങ്കിലായി.
1: ചെറുപ്പത്തിൽ ഉമ്മ നിർബന്ധിക്കുമോ ഒന്നും ഉറങ്ങുന്നല്ലാതെ, അല്ലാതെ ഉറക്കം വരൂലോ.
0: ഞാൻ ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒരു കാര്യം ഓർക്കുകയാണ്. മുജ്തബക്ക് എത്രത്തോളം അത് ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ നാടുകളിൽ ഞങ്ങളൊരുപാട് ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ ചൂട്ട് കത്തിച്ചിട്ട്, ചെറുപ്പത്തിൽ ചൂട്ട് കത്തിച്ചിട്ട് ഞങ്ങളിങ്ങനെ തക്ബീറൊക്കെ ഇങ്ങനെ വിളിച്ച്, തക്ബീർ ധനികൾ ഇങ്ങനെ വിളിച്ച്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, നല്ല സന്തോഷത്തോടെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ അടുത്ത അയൽവാസികളുടെ വീടുകളിലും മറ്റുമൊക്കെ ഇങ്ങനെ സന്ദർശനം നടത്തുമായിരുന്നു രാത്രി ഒരുപാട് സമയം. അന്ന് അങ്ങനത്തെ ഒരു ശൈലി, അങ്ങനെ പല കാര്യങ്ങളും ഓരോ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജ് ആദ്യത്തെ പത്തുകളിലൊക്കെ സ്വഹാബത്തൊക്കെ അങ്ങാടികളിലേക്ക് ഉച്ചത്തിൽ ഈ തക്ബീർ ധ്വനികൾ ചൊല്ലി ഇങ്ങനെ നടന്നിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു അമറും അബു ഹുറൈറ റളിയല്ലാഹു അൻഹുമ പോലെയുള്ള സ്വഹാബി വര്യന്മാരൊക്കെ. അപ്പോൾ അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്. എനിക്ക് തോന്നുന്നത് കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും, നമ്മുടെ മക്കൾക്കൊന്നും ഇന്ന് രാത്രി ഉറക്കല്ല എന്ന് പറഞ്ഞിട്ട്. ഏതായിരുന്നാലും ഉറക്കം ഒഴിവാക്കണ്ട, ഉറക്കൊഴിച്ച് നാളത്തെ സുബഹി മിസ്സാക്കരുത്. ഇൻഷാല്ലാ,
1: അതാണ് പ്രധാനമായി പറയാനുള്ളത്. ഇന്നത്തെ ഉറക്കം ഒഴിച്ചുകൊണ്ട് നാളത്തെ സുബഹി നഷ്ടപ്പെടരുത്. ഏതായാലും നിങ്ങൾ അത്ര ഒരു പഴകിയ ഓർമ്മ ഒന്നുമില്ലെങ്കിലും ചെറിയൊരു ഓർമ്മകൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ ഉണ്ട്. നിങ്ങളെ ഒരു 2K കിട്ടായതുകൊണ്ട് അത്ര പഴയ ഓർമ്മകളൊന്നും എനിക്കില്ല.
0: ഏതായിരുന്നാലും മുജ്തബ, ബഹുമാന്യനായ ഫൈസൽ മൗലവിയുടെ മനോഹരമായ ഒരു രചനയുണ്ട്. ആ രചനയ്ക്ക് ശബ്ദാവിഷ്കാരം നൽകുന്നത് ഷെഫീഖ് മാഷാണ്. നമുക്ക് കാതോർക്കാം.
3: പെരുന്നാൾ ഇവ കൂടി അറിഞ്ഞിരിക്കാം. നമസ്കാര സമയം. സൂര്യനുദിച്ച് അല്പമുയർന്നതു മുതൽ ഉച്ചയോടടുത്ത സമയം വരെ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. എന്നാൽ മാസപ്പിറവി അറിയാൻ വൈകുകയും ആളുകൾ നോമ്പെടുക്കുകയും ഉച്ചയ്ക്ക് ശേഷം പ്രസ്തുത ദിവസം പെരുന്നാൾ ദിനമാണ് എന്നറിയുകയും ചെയ്താൽ അന്ന് നോമ്പ് മുറിക്കുകയും പിറ്റേന്ന് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുകയുമാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇത്തരമൊരു സന്ദർഭമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് സ്വഹാബിമാർ പറഞ്ഞത് അബൂദാവൂദ്, ഇബ്നു മാജ എന്നിവർ സ്വഹീഹായ പരമ്പരയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബലിപെരുന്നാൾ നമസ്കാരം നേരത്തെ നിർവഹിക്കലും ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ നമസ്കാരം അല്പം വൈകി നിർവഹിക്കലുമായിരുന്നു പ്രവാചകരുടെ പതിവ്. ചെറിയ പെരുന്നാളിന് ഫിത്തർ സക്കാത്ത് വിതരണത്തിന് ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കാനും ബലിപെരുന്നാൾ ദിനം ബലിയറുക്കാൻ കൂടുതൽ സൗകര്യം കിട്ടാനും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പഠിപ്പിച്ചത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ എന്നിവർ അഭിപ്രായപ്പെടുന്നു. സാദുൽ മഅാദ്, ഷറഹുൽ മുംതിഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസത്തിൽ മിമ്പർ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല, എന്നാൽ തന്റെ മുന്നിൽ ഒരു മറ സ്വീകരിക്കാറുണ്ടായിരുന്നു എന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യം നമസ്കാരവും പിന്നീട് ഖുത്തുബയും നിർവഹിക്കലായിരുന്നു നബിയുടെയും ഖലീഫമാരുടെയും പതിവ്. ഒന്നാമത്തെ റക്കാഴത്തിന്റെ ആരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏഴ് തക്ബീറുകളും രണ്ടാം റക്കാഴത്തിന്റെ ആരംഭത്തിൽ അഞ്ച് തക്ബീറുകളും ചൊല്ലുമായിരുന്നു. ശേഷമാണ് ഫാത്തിഹ ഓതാറുണ്ടായിരുന്നത്. അബൂദാവൂദ് ഉദ്ധരിച്ചത്. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കണം. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുകളും പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാം റക്കാഴത്തിൽ സൂറത്തുൽ ഖാഫ് അല്ലെങ്കിൽ സൂറത്തുൽ ആലായും രണ്ടാം റക്കാഴത്തിൽ സൂറത്തുൽ ഖമർ, അൽ ഗാശിയ ഇവയിൽ ഒന്നുമാണ് പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചത്. തക്ബീറുകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ചൊല്ലിയതായി സ്ഥിരപ്പെട്ടിട്ടില്ലെന്നും എന്നാൽ ഹംദും സലാത്തും പ്രാർത്ഥനയും നിർവഹിക്കാമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെന്നും ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള രേഖപ്പെടുത്തുന്നു. നമസ്കാരശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് ഖുതുബ നിർവഹിക്കുകയും അവരെ ദാനം അഥവാ സദഖ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പ്രത്യേകം ഉത്ബോധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അല്പം ഉയർച്ചയുള്ള സ്ഥലത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിക്കാറുണ്ടായിരുന്നത് എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. വെള്ളിയാഴ്ച ഖുതുബ ശ്രദ്ധിക്കൽ നിർബന്ധമുള്ളതുപോലെ ഇത് നിർബന്ധമില്ലെന്നും സുന്നത്ത് മാത്രമേയുള്ളൂ എന്നും അതിനാലാവാം ആദ്യം നമസ്കാരവും പിന്നീട് ഖുതുബയുമായി നിശ്ചയിച്ചതെന്നും ഇമാം ഇബ്നു ഖുദാമ റഹിമഹുള്ള അഭിപ്രായപ്പെടുന്നു. പെരുന്നാൾ ദിനങ്ങളിൽ തക്ബീർ ചൊല്ലൽ. രണ്ട് തരത്തിലാണ് തക്ബീർ ചൊല്ലാനായി നിർദ്ദേശമുള്ളത്. ഒന്ന്, നമസ്കാരങ്ങൾക്ക് ശേഷം. ഇത് ബലിപെരുന്നാളിൽ മാത്രമാണ് എന്നാണ് സ്വഹാബിമാരുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് ഷെയ്ഖ് സയ്യിദ് അൽ ഖഹ്താനി പറയുന്നു. അറഫ ദിവസം സുബഹി മുതൽ അയ്യാമു തശ്രീഖിലെ അവസാന ദിവസത്തെ അസർ വരെയും അലി റളിയല്ലാഹുൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുൻഹു എന്നിവർ തക്ബീർ ചൊല്ലുമായിരുന്നു. എന്നാൽ ളുഹർ വരെയായിരുന്നു ഉമർ റളിയല്ലാഹുൻഹു ചൊല്ലാറുണ്ടായിരുന്നത്. മഗ്രിബിന്റെ തൊട്ടുമുമ്പ് വരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുൻഹു ചൊല്ലാറുണ്ടായിരുന്നു. ഇവയിൽ ഏത് സ്വീകരിച്ചാലും സ്വഹാബിമാരുടെ ചെയ്തിയും പിൻബലം അതിനുണ്ട് എന്ന് മനസ്സിലാക്കാം. ഷർഹുൽ മുസ്ലിം, ഫതഹുൽ ബാരി, മുഗനി, ഷർഹുൽ മുംതിഅ് എന്നിവ നോക്കുക. എന്നാൽ ദുൽഹിജ ഒന്നു മുതൽ പതിമൂന്ന് വരെയും പതിവായി തക്ബീർ നിർവഹിക്കാം. ഇബ്നു ഉമർ, ഇബ്നു ഹുറൈറ റളിയല്ലാഹുൻഹു, ഉമർ റളിയല്ലാഹുൻഹു എന്നിവർ ഇങ്ങനെ ചെയ്തിരുന്നതായി വ്യത്യസ്ത റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അബാനുബിന് ഉസ്മാൻ റളിയല്ലാഹുൻഹു, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുൻഹു എന്നിവരുടെ പിറകിൽ സ്ത്രീകൾ തക്ബീർ ചൊല്ലുമായിരുന്നു എന്ന് മൈമൂന റളിയല്ലാഹുൻഹു പറയുന്നു. ആർത്തവകാരികളടക്കം പുറപ്പെട്ടു പോവുകയും അവർ പുരുഷന്മാരുടെ തക്ബീറിന്റെ കൂടെ തക്ബീർ ചൊല്ലുകയും ചെയ്തിരുന്നു എന്നും ഉമ്മഅതിയ റളിയല്ലാഹുൻഹു റളിയല്ലാഹുൻഹ പറയുന്നു. ചെറിയ പെരുന്നാളിന് ഷവ്വാൽ ഒന്നിന്റെ മഗ്രിബ് മുതൽ ഇമാം നമസ്കാരത്തിലേക്ക് വരുന്നതുവരെ തക്ബീർ ചൊല്ലൽ സ്വഹാബത്തിന്റെ പതിവായിരുന്നു. തക്ബീറിന്റെ രൂപം. പല സ്വഹാബിമാർ പലതരത്തിൽ തക്ബീർ ചൊല്ലിയതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് എന്നായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹുൻഹു, ഉമർ റളിയല്ലാഹുൻഹു, അലി റളിയല്ലാഹുൻഹു എന്നീ സ്വഹാബിമാർ ചൊല്ലിയിരുന്നത്. ഇതുതന്നെ ചില റിപ്പോർട്ടുകളിൽ അല്ലാഹു അക്ബർ എന്ന് മൂന്ന് തവണ ചൊല്ലിയതായി വന്നിട്ടുണ്ട് എന്ന് ഷെയ്ഖ് അൽബാനി പറയുന്നു. വ്യത്യസ്ത രൂപം സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതിനാലും തക്ബീർ ചൊല്ലാൻ നിർദ്ദേശിക്കുന്ന ഖുർആനിക വചനത്തിന്റെ ബാഹ്യാർത്ഥം പരിഗണിച്ചും ഇതിൽ ഏത് രീതിയും സ്വീകരിക്കാൻ മതം അനുവദിക്കുന്നു എന്ന് മനസ്സിലാക്കാം എന്ന് ഈ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഇമാം സൊൻആരി റഹിമഹുല്ല പറയുന്നു. വെള്ളിയാഴ്ച പെരുന്നാളായാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വെള്ളിയാഴ്ച പെരുന്നാളായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു: ജുമാ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമസ്കരിക്കാം, വരുന്നവർക്ക് വരാം, വരാത്തവന് വരാതിരിക്കാമെന്നും ജുമാക്ക് വരുന്നവർക്ക് വരാം, ഞങ്ങൾ ഇവിടെ ജുമാ നടത്തുന്നുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമാണ് ഈ ഇളവ് എന്നും എന്നാൽ ഇമാമിന് ഇളവില്ലെന്നും ഇതിൽ നിന്ന് ഗ്രഹിക്കാം. ജുമാക്ക് പങ്കെടുക്കുന്നില്ലെങ്കിൽ അവൻ ളുഹർ നാല് റക്കാഴത്ത് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. ഇത്രയേറെ പ്രാധാന്യപൂർവം പഠിപ്പിക്കപ്പെട്ട ഈ സുദിനത്തിലും ദൈവകോപമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വളരെയധികം ഗൗരവമുള്ള കാര്യമായി കാണേണ്ടതുണ്ട്. നിഷിദ്ധമായ ഒരു കാര്യവും പെരുന്നാളിന്റെ പേരിൽ അനുവദനീയമാകുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ബഹുദൈവാരാധനപരമായ കാര്യങ്ങൾ അടക്കം പെരുന്നാൾ ദിവസത്തിൽ ചിലർ ചെയ്യുന്നത് കാണാം. ഖബർ സിയാറത്തിന്റെ മറവിൽ ജാറങ്ങൾ തേടിയുള്ള യാത്രകളും കബറാളിയോടുള്ള പ്രാർത്ഥനയുമെല്ലാം മതം വിലക്കിയ കാര്യങ്ങളാണ്. അത്തരം തേട്ടങ്ങൾ ശിർക്കുമാകുന്നു. പുരുഷന്മാർ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇറക്കൽ, അഹങ്കാരം പ്രകടിപ്പിക്കൽ, ഭക്ഷണവും മറ്റും ധൂർത്തടിക്കൽ, സംഗീത സദസ്സുകളും ഗാനമേളകളും സംഘടിപ്പിക്കലും അതിൽ പങ്കെടുക്കലും, മദ്യപാനം, മറ്റു ലഹരിവസ്തുക്കളുടെ ഉപയോഗങ്ങൾ, അന്യസ്ത്രീ പുരുഷ സങ്കലനങ്ങൾ, നിഷിദ്ധമായ വേഷം ധരിക്കൽ, താടിവടിക്കൽ എന്നിവയൊക്കെ പെരുന്നാളിൽ ജനങ്ങൾ നിസ്സാരമായി തള്ളുന്ന നിഷിദ്ധങ്ങളാകുന്നു. അവയെ ഗൗരവപൂർവം നാം ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതാകുന്നു. അനുവദനീയമായ കളി വിനോദങ്ങളിൽ ആണ് വിശ്വാസികൾ ഏർപ്പെടേണ്ടത്. അതോടൊപ്പം കുടുംബബന്ധങ്ങൾ ചേർക്കുവാനും പരസ്പര സന്ദർശനങ്ങൾക്കും പെരുന്നാൾ ദിനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിശുക്ക് ഇല്ലാതിരിക്കുക. ദാനധർമ്മങ്ങൾ, പ്രാർത്ഥന, പ്രകീർത്തനങ്ങൾ, മറ്റ് ആരാധനാകാര്യങ്ങൾ എന്നിവ എന്നും ജീവിതത്തിന്റെ ഭാഗമാക്കുക. വിശുദ്ധ ഖുർആൻ 2 185 വചനം ഇത്തരുണത്തിൽ മനസ്സിരുത്തി അർത്ഥസഹിതം പാരായണം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: മാഷാല്ലാ, പെരുന്നാളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്ന മനോഹരമായ ഒരു രചനയായിരുന്നു ബഹുമാന ഉസ്താദ് ഫൈസൽ മൗലവിയുടേത്. മനോഹരമായ ശബ്ദത്തിൽ ഷഫീഖ് മാഷ അത് അവതരിപ്പിക്കുകയും ചെയ്തു. പെരുന്നാൾ, നാളെ പെരുന്നാൾ സുദിനത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മറന്നുകൂടാനാവാത്ത, മറന്നുപോകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ബഹുമാനായ ഫൈസൽ മൗലവി ഓർമ്മപ്പെടുത്തിയത്. അത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് ഓർമ്മയിലുണ്ടാകുമെന്ന് കരുതുന്നു ഇൻഷാല്ലാ.
0: മാഷാല്ലാ, വളരെ ഒരു മനോഹരമായ ഒരു മറ്റൊരു ഗാനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആ ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നത് ഒരു കൊച്ചുമിടുക്കിയാണ്.
1: ഹഫ്സ എന്ന കൊച്ചുമിടുക്കിയാണ് ഒരു മലയാള ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നത്. ആ കൊച്ചുമിടുക്കിയുടെ ഗാനത്തിലേക്ക് കാതോർക്കാം.

തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം, പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്. പ്രാർത്ഥന കേൾക്കും അല്ലാഹു മാത്രം.

0: കേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം, പ്രാർത്ഥന എല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം, പ്രാർത്ഥന
1: മാഷാ. ഹഫ്സമോളുടെ ആ പാട്ടിൻ്റെ അവസാനം നിർത്തുമ്പോഴുള്ളൊരു ഭംഗി നോക്കി, ശബ്ദം ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ച് പോകുന്ന ഒരു പ്രൊഫഷണൽ സിംഗറെ പോലെ. മാഷാ, അത്തിക്കോട് എൽ പി സ്കൂളിലെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സ് മാത്രം പ്രായമുള്ള ഹഫ്സമോളാണ് ഇതുവരെയും നമ്മോടൊപ്പം ചേർന്നത്. വളരെ മനോഹരമായ ഒരു ഗാനം തന്നെയാണ് മോൾ അവതരിപ്പിച്ചത്. നല്ല ഈണവും ശ്രുതിയും താളവും ഒക്കെ അതിലുണ്ടായിരുന്നു.
2: ഇൻഷാല്ലാ ഇനിയും പീസ് റേഡിയോയിലേക്ക് ഇതുപോലുള്ള പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് അയക്കണം. എല്ലാ പ്രാവശ്യം നടക്കുന്ന സ്റ്റാർ ക്വസ്റ്റിലേക്കും മറ്റ് പ്രോഗ്രാമിലേക്കും എല്ലാം മോളുടെ എൻട്രികൾ അയക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ മനോഹരമായ ഒരു പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. മാഷാല്ലാ ബാറക്കല്ലാ. അള്ളാഹു ഇനിയും മനോഹരമായ പാട്ടുകൾ പാടാനും ഉള്ള തോഫീക്കെല്ലാം നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്.
1: ഈ വർഷാവർഷം ഹജ്ജ് ഇങ്ങനെ വരുമ്പോഴേ നമ്മളെപ്പോഴും എന്താണ്, ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിൻ്റെ ഹജ്ജ് ക്ലാസ്സുകളെ സംബന്ധിച്ചുള്ള സജീവ ചർച്ചകൾ നടക്കാറുണ്ട്. ഹജ്ജ് ക്ലാസ് നടത്തുന്ന നേതൃത്വം നൽകുന്നതിൽ അഗ്രഗണ്യനാണ് ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര്. അപ്പോൾ ഇന്ന് ഈ ഒരു സമയത്ത് ഹജ്ജിൻ്റെ ഈ ഒരു വേളയിൽ, പ്രത്യേകിച്ച് പെരുന്നാൾ രാവിൽ, മനോഹരമായ ഒരു ഈദ് സന്ദേശവുമായി നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ വിളി കേട്ട് അല്ലാഹുവിൻ്റെ അതിഥികളായി അള്ളാഹുവിൻ്റെ ഭവനത്തിലെത്തിച്ചേർന്ന ളുയൂഫുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ വിരുന്നുകാരെ, നിങ്ങൾക്കെല്ലാ നന്മയും അള്ളാഹു തആല വർഷിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ മനുഷ്യമഹാസാഗരത്തിൽ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ വിളി കേട്ട് പാപമോചനത്തിന് വേണ്ടി എത്തിച്ചേർന്നവരാണ്. ഒരുപക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലായിരിക്കാം, തിക്കുകളും തിരക്കുകളും കൊണ്ട് ആരോഗ്യപ്രശ്നങ്ങളുണ്ടായിരിക്കാം, പലപ്പോഴും അറിവില്ലായ്മയും അബോധാവസ്ഥയുമുണ്ട്.

0: ഉണ്ടായിരിക്കാം, എന്തു ചെയ്യണം എന്നറിയാത്ത അങ്കലാപ്പുകളുണ്ടായിരിക്കാം. സഹോദരങ്ങളെ, അതൊന്നും നമ്മളെ ആരാധനയെ ബാധിക്കാതിരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മക്കാ മരുഭൂമിയിൽ തൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും കൊണ്ടുവന്നുവെച്ച ആ സന്ദർഭം നമ്മൾ ഓർക്കണം. ആരും സഹായത്തിനുണ്ടായിരുന്നില്ല, പടച്ചവനല്ലാതെ ആരെയും ഏൽപ്പിച്ചു പോയതായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കഅബയുടെ അടുത്ത് ആ കുഞ്ഞിനെയും ഉമ്മയെയും കൊണ്ടുവന്ന് വെച്ചിട്ട് അദ്ദേഹം തിരിഞ്ഞു നടന്നപ്പോൾ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടാണ് അദ്ദേഹം തിരിഞ്ഞു നടന്നത്. ആ തവക്കുൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന ഹജ്ജിൻ്റെ ചരിത്രത്തിൻ്റെ മുതൽ മുടക്ക്, ആ മുതൽ മുടക്ക് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ഹജറ റളിയല്ലാഹുവിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നടക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത് നിങ്ങൾ എന്നെയും ഈ കുട്ടിയെയും കൊണ്ടുവന്ന് വെച്ച് എങ്ങോട്ടാണ് നിങ്ങൾ നടന്നു പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും മറുപടി പറയാനില്ലാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്ന കാര്യം ബോധ്യമായി അത് മനസ്സിൽ വെച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി നടന്നുപോയി. രണ്ടും മൂന്നും മൂന്നാമത്തെ വട്ടം വീണ്ടും, നിങ്ങൾ എങ്ങോട്ടാണ് ഇബ്രാഹിം? അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമാണോ ഈ സ്ഥലത്ത് ഞങ്ങളെയും കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അതെ, അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമാണെന്ന് ഇബ്രാഹിം നബി മറുപടി പറഞ്ഞതും, എങ്കിൽ നിങ്ങൾ ഷാമിലേക്ക് ഒരു മാസത്തെ വഴിദൂരമുള്ള ആ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. ഈ വചനമായ പ്രദേശത്ത് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ കൈവിടുകയില്ല എന്ന് ഹാജറ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച ചരിത്രം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ചൂടും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ആരോഗ്യ പ്രയാസങ്ങളുമെല്ലാം നമ്മളെ അലട്ടുന്നുണ്ടെങ്കിലും അല്ലാഹു തആല അതുകൊണ്ടുള്ള ഒരു പ്രയാസവും നമുക്കില്ലാതിരിക്കട്ടെ. നമ്മുടെ മനസ്സ് സജീവമായിരിക്കണം. അള്ളാഹു തആല ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മലക്കുകളോട്, മലക്കുകളെ, ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് വന്ന എൻ്റെ അതിഥികളിതാ ഈ അറഫ മരുഭൂമിയിൽ അവരവരുടെ കൈകൾ ഉയർത്തി കലങ്ങിമറിഞ്ഞ കണ്ണുകളോടുകൂടി, സങ്കടത്തോടുകൂടി, മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് എന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അവർ എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് അഭിമാനപൂർവം അള്ളാഹു മലക്കുകളോട് പറയുന്ന സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിവസമാണ് അറഫ ദിവസം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവേ, ഇബ്രാഹിം നബിയുടെ നാവിൽ കൂടി നീ ഞങ്ങളെ വിളിച്ച ആ വിളി കേട്ട് ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്ന് മീനായിൽ ദുൽഹജ്ജ് 8 മുതൽ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് വന്നിട്ടുള്ളത്. അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു ദുനിയാവിനു വേണ്ടിയും ആഖിറത്തിനു വേണ്ടിയുമുള്ള പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കും. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടത് ആത്മാർത്ഥതയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വതസവ്വദു ഫഇന്ന ഖൈറസ്സാരി തഖ്വ. ഹജ്ജിന് പോകുമ്പോൾ വേണ്ട ഒരുക്കങ്ങളും കെട്ടും ഭാണ്ഡവും ഒക്കെ നിങ്ങൾ കരുതി വെക്കുക. അതിലേറെ നിങ്ങൾ കരുതി വെക്കേണ്ട യാത്രാസന്നാഹം അത്തഖ്വ, സൂക്ഷ്മതാബോധമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സിൻ്റെ വിശുദ്ധി, സൂക്ഷ്മമായ മനസ്സ്, ആത്മാർത്ഥത, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഹജ്ജിൻ്റെ നാളുകൾ കഴിയുക. ഇനി നമ്മുടെ കാല് കഅബയിൽ കുത്തിയതുപോലെ സ്വർഗത്തിൽ നമ്മുടെ കാല് കുത്തുന്നത് വരെ ഹജ്ജ് കഴിഞ്ഞു പോയാലും ജീവിതത്തിലെ വിശുദ്ധി നിലനിർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ, അള്ളാഹുവിൻ്റെ അതിഥികളായി ഹജ്ജിനെത്തിയ ആളുകൾക്കുള്ള ഒരു സന്ദേശമാണ് ബഹുമാന്യ ഉസ്താദ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ നൽകിയത്. ഉസ്താദും ഇപ്പോൾ ഹജ്ജിലാണുള്ളത്. അവിടെ
2: പ്രത്യേക സൗദി ഭരണാധികാരിയുടെ ക്ഷണപ്രകാരം കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് വളരെ ചുരുക്കം ആളുകൾക്ക് ലഭിക്കുന്ന ക്ഷണം ഈ വർഷം ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അതിന് അർഹനായിരിക്കുകയാണ്. അദ്ദേഹം ഈ സമയവും ഹജ്ജിലാണ് അവിടെ.
1: അതെ, ഉസ്താദ് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഈ ഹജ്ജ് ക്ലാസ്സുകളും ഉസ്താദിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഹജ്ജ് അനുഭവങ്ങളും എല്ലാം ചേർത്ത് പീസ് റേഡിയോയുമായി നടത്തിയ പ്രത്യേക അഭിമുഖമുണ്ടായിരുന്നു. കേൾക്കാത്ത ആളുകൾ പീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഉസ്താദിൻ്റെ ഹജ്ജ് അനുഭവങ്ങളും ഉസ്താദിൻ്റെ ഹജ്ജ് ക്ലാസ് അനുഭവങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അഭിമുഖം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
2: മുജ്തബ, ഇന്നിപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു ഈ സമയത്തൊരു സെഷൻ എനിക്ക് തോന്നുന്നത് അത് കൊണ്ടുപോയത് മൂന്നാളുകളാണ്, ഹനയും വഫയും ഹഫ്സയും.
1: അതെ,
2: ഈ മൂന്ന് മിടുക്കികളാണ് ഇന്നത്തെ ഈ ഒരു സമയം നമ്മളൊപ്പമുള്ള ഈ സമയത്തിൽ എന്താണ് ഒരാണിത് കൊണ്ടുപോയത്. മാഷാല്ലാ, അടിപൊളി പാട്ടും പ്രസംഗിക്കുകയായിരുന്നു, നല്ല ഒരു ഹൃദ്യമായ അനുഭവമായിരുന്നു. ഒരുപാട് ആളുകൾ ഈ സമയത്ത് നമ്മോടൊപ്പം ചേർന്നിട്ടുമുണ്ട്, ഒരുപാട് പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്, അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്, ചോദ്യത്തിന് ഉത്തരം നൽകിയ ധാരാളം ആളുകളുണ്ട്. ബഹുമാന്യനായ നജീബ് കാന്തപുരത്തിൻ്റെ ഏത് സന്ദേശം വിവരണാതീതമായിരുന്നു. ഏതായിരുന്നാലും കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിൻ്റെ ആ ഒരു സംസാരത്തോടുകൂടി നമ്മളുടെ ഒരു സെഷൻ ഇവിടെ ഇൻഷാ അള്ളാ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെയും പീസ് റേഡിയോയിൽ നിങ്ങളുടെ

0: തെൽബിയ പെരുന്നാൾ ദിന പ്രത്യേക പരിപാടികൾ തുടരുമ്പോൾ തൽക്കാലത്തേക്ക് ഇതുവരെ നമ്മോടൊപ്പമുള്ള അബ്ദുള്ള സലഫിയെ നമ്മൾ ഫ്രീയാക്കുന്നു. ഇനി ഡെസ്കിൽ നമ്മോടൊപ്പം ചേരുന്നത് അംജദ് മദിനയാണ്. അദ്ദേഹത്തെ ഇനി അങ്ങോട്ടുള്ള സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മഷാല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ഈ സന്ദർഭത്തിൽ ചേരാനായതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്.
0: നമ്മൾ ഇനി ഒരു ജമീൽ ആപ്പിലെ നമ്മുടെ ജമീൽ ആപ്പിലെ ഒരു പുതിയൊരു ഫീച്ചർ കൂടി പരിചയപ്പെടുകയാണ്. ഈ സമയത്ത് ജമീൽ ആപ്പിൽ കെബില ഫൈൻഡർ എന്നുള്ള പുതിയൊരു ഓപ്ഷനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ കെബില കണ്ടെത്താൻ നമ്മൾ പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പല ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അതിലെ ആഡുകളും അതിലെ പല കാര്യങ്ങളൊക്കെ തടസ്സങ്ങളായിട്ടുണ്ടാവാറുണ്ട്. എന്നാൽ ആഡുകളൊന്നുമില്ലാതെ
1: അക്യുറേറ്റ് ആയിട്ടുള്ളൊരു സംഗതി പലപ്പോഴും കിട്ടാത്തൊരു പ്രയാസം പലരും പറയാറുണ്ട്. അതിനൊരു പരിഹാരം എന്നോണമാണ് കെബില ഫൈൻഡർ ഓപ്ഷൻ ജമീൽ ആപ്പിൽ നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്.
0: അതെ, കെബില ഫൈൻഡർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം. ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിൽ പോയി ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിലുള്ള ഒരു ഓപ്ഷനാണ് കെബില ഫൈൻഡർ. കെബില ഫൈൻഡർ എന്ന് ഹോം സ്ക്രീനിൽ കാണുന്ന കാബയുടെ ഐക്കണുള്ള ആ ഒരു ഓപ്ഷൻ തുറക്കുക.
1: ഫോൺ നേരെ പിടിച്ച്, അതായത് നമ്മുടെ ഫോണ് തറയുടെ അല്ലെങ്കിൽ നമ്മുടെ കൈവെള്ളക്ക് സമാന്തരമായി ഫ്ലാറ്റായി നേരെ പിടിക്കുക. എന്നിട്ട് സ്ക്രീനിലെ നിർദ്ദേശം ശ്രദ്ധിക്കുക.
0: സ്ക്രീനിൽ കോമ്പസിന് താഴെയായി ഫോണ് ഏത് ഭാഗത്തേക്ക് എത്ര ഡിഗ്രി തിരിക്കണമെന്ന് ആപ്പ് കൃത്യമായി കാണിച്ചു തരും. ഉദാഹരണത്തിന് റൊട്ടേറ്റ് ദ ഫോൺ 35 degrees ടു ദ റൈറ്റ് എന്ന് കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
1: ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ദിശ കണ്ടെത്താൻ സാധിക്കും. അതായത് ആപ്പ് കാണിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഫോൺ പതുക്കെ തിരിക്കുക. ആ സന്ദർഭത്തിൽ മുകളിലെ നീല അടയാളത്തിന് നേരെ കഅബയുടെ ഐക്കൺ കൃത്യമായി എത്തുമ്പോൾ നിങ്ങളുടെ കിബില അത് കൃത്യമായിരിക്കും. നിങ്ങളുടെ നമസ്കാരം കൃത്യമായി കഅബയും കിബിലയും തിരിച്ചറിഞ്ഞുകൊണ്ട് നിർവഹിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ജമീൽ ആപ്പിൽ ലഭ്യമാണ് എന്നുള്ള ഒരു സന്തോഷമാണ് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്.
0: ഇനി പെരുന്നാളിൻ്റെ യാത്രകളിലും മറ്റുമെല്ലാം അക്യുറേറ്റായ കിബില കണ്ടെത്താനും പരസ്യങ്ങളില്ലാതെ കിബില നോക്കാനുമെല്ലാം ജമീൽ ആപ്പ് നമുക്ക് ഏറെ ഉപകാരപ്പെടുമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്.
1: പെരുന്നാളിൻ്റെ സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിന് കുളിരും സമാധാനവും സന്തോഷവും ഒക്കെ പകരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായ ഒരു പാരായണവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസ് സൂറത്തുൽ അംബിയയിൽ നിന്നുള്ള അല്പം വചനങ്ങൾ നമ്മളോടൊപ്പം കേൾക്കാൻ അവസരമുണ്ടായിരിക്കുകയാണ്.

0: തഅഖിലൂൻ.
1: മാഷാല്ലാ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ മനോഹരമായ പാരായണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തെ സ്മരിക്കുന്ന ആയത്തുകളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്.
2: വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട് എന്ന ഒരു വർത്തമാനം കൂടെ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഈ പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ അത് ജീവിതത്തിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികളുമായൊത്ത് നമ്മൾ ചെലവഴിക്കുന്ന സന്ദർഭങ്ങൾ, അവരുടെ കളി ചിരി, അതുപോലെ തന്നെ അവരുടെ കുഞ്ഞു ഗാനങ്ങൾ, ഇതെല്ലാം നമുക്ക് വല്ലാത്തൊരു സന്തോഷം പകരുന്ന ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് പെരുന്നാളാകുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ പെരുന്നാൾ സുദിനത്തിൽ അത്തരം കാഴ്ചകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാണ്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട്
1: ഒരു അതിഥി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു കൊച്ചു കൂട്ടുകാരിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എഹ്ദ ശംസാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഒരു മലയാള ഗാനവുമായിട്ടാണ് ചേരുന്നത്. എഹ്ദ ശംസിൻ്റെ ഒരു അടിപൊളി ഗാനത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും.

ദൂരെ അകറ്റിടും അല്ലാഹു തേട്ടങ്ങളെല്ലാം അല്ലാഹു.

0: മാത്രം. അസ്സലാമു അലൈക്കും.
1: ഖത്തറിലെ MES ഇന്ത്യൻ സ്കൂളിൽ നിന്നും നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് പ്രിയപ്പെട്ട ഇഹ്ദ ഷംസാണ്. ഇഹ്ദ ഷംസിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ നാം കേൾക്കേണ്ടുന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഈ ഗാനത്തിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ആദർശത്തെ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാം അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവിൻ്റെ മുമ്പിലെല്ലാം സമർപ്പിക്കണമെന്ന സന്ദേശം നമ്മെ ഓർമ്മപ്പെടുത്തിയ പ്രിയപ്പെട്ട ഇഹ്ദ ഷംസിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്.
2: ഇഹ്ദ ഷംസ് വളരെ മനോഹരമായിട്ട് അത് പാടി എന്നുള്ളതും അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. വളരെ ഭംഗിയായിട്ടുള്ളൊരു പാട്ടായിരുന്നു ഇഹ്ദ ഷംസിൻ്റെത്.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂട്ടുകാരികളെ, നിങ്ങൾക്കെല്ലാവർക്കും പീസ് റേഡിയോയിലൂടെ നിങ്ങളുടെ പാടാനുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ട്. സ്റ്റാർ ക്വസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ പരിപാടിയെക്കുറിച്ച് അന്വേഷിക്കുകയും അതിലേക്ക് നിങ്ങളുടെ ഗാനങ്ങൾ നൽകുകയും ചെയ്താൽ ഇതുപോലെ പീസ് റേഡിയോ അത് സംപ്രേഷണം ചെയ്യുമെന്നുള്ളതുകൂടെ ഈ ഘട്ടത്തിൽ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്.
2: ഇനി നാളെ പെരുന്നാളിനുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടങ്ങളിലാണ് നമ്മളുള്ളത്. നാളെ പെരുന്നാളിന് ആളുകളെ കാണുമ്പോൾ, ഈദിൻ്റെ സുദിനത്തിൽ ആളുകളെ കാണുമ്പോൾ അവർക്ക് കൈമാറേണ്ട ആശംസകൾ ഉണ്ട്. ആശംസകൾ എന്താണെന്ന് നമുക്ക് നോക്കി വരാം അല്ലേ?
1: അതെ, ആശംസകൾ നമുക്ക് ഇവിടെ പറഞ്ഞു നൽകുന്നത് ബഹുമാനനായ അബ്ദുഷക്കൂർ അൻസാരിയാണ്. അദ്ദേഹത്തിൻ്റെ ആശംസയായി നമ്മൾ പറയേണ്ടുന്ന ആ പ്രാർത്ഥനയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പെരുന്നാൾ സുദിനത്തിൽ നമ്മളെല്ലാവരോടും ആശംസകൾ കൈമാറാറുണ്ട്. അത് കുടുംബക്കാരോട്, വീട്ടുകാരോട്, നാട്ടുകാരോട്, പള്ളിയിൽ നമസ്കാരത്തിന് വരുന്നവരോട്. ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും വളരെയധികം നമ്മൾ ഇത്തരം സന്ദേശങ്ങളായി കൈമാറാറുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈദ് അത് സന്തോഷത്തിൻ്റെ സുദിനമാണ്. ആ സന്തോഷത്തിൻ്റെ സുദിനത്തിൽ ആശംസ നാം കൈമാറണം. അവിടെ അതൊരു പ്രാർത്ഥനയാകാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. തഖബ്ബലല്ലാഹു മിന്ന വ മിൻകും. നാം ഈദ് മുബാറക്ക്, ഈദിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ആ വാചകങ്ങൾ പറയുമ്പോൾ കൂടെ പറയേണ്ട ഒരു വചനമാണ് തഖബ്ബലല്ലാഹു മിന്ന വ മിൻകും. എന്താണ് അതിൻ്റെ അർത്ഥം? തഖബ്ബലല്ലാഹ്, അല്ലാഹുവെ സ്വീകരിക്കണമേ, കബൂലാക്കണമേ, മിന്ന ഞങ്ങളിൽ നിന്ന്, വ മിൻകും നിങ്ങളിൽ നിന്ന്. ആശംസ കൈമാറുന്ന ആളുകളോടും അവരുടെ അമലുകൾ സ്വീകരിക്കാനും ആശംസ പറയുന്ന നമ്മുടെ അമലും സ്വീകരിക്കാൻ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, സ്വഹാബത്ത് ഇത്തരം നടപടിക്രമങ്ങൾ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഹസ്താനം ചെയ്ത്, ആലിംഗനം ചെയ്ത് ഇത്തരത്തിലുള്ള പദങ്ങൾ, പ്രാർത്ഥനകൾ അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഈദ് മുബാറക്കിൻ്റെ കൂടെ, ഈദിൻ്റെ ആശംസ കൈമാറുന്നതിൻ്റെ കൂടെ ഈ ഒരു പ്രാർത്ഥന തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറയാൻ നാം ശ്രമിക്കുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.
2: മാഷാ അല്ലാഹ്, പെരുന്നാളിൻ്റെ ഈ സുദിനത്തിൽ നമ്മൾ പരസ്പരം കൈമാറേണ്ട ആശംസാ വചനമാണ് നമ്മൾ പഠിച്ചത്. നാളെ ആളുകളെ കാണുമ്പോൾ പെരുന്നാൾ ഈദ്ഗാഹുകളിൽ എല്ലാം ഇത്തരം ആശംസകൾ പരസ്പരം കൈമാറാനും പരസ്പരം പ്രാർത്ഥിക്കാനും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: ഈദല്ലേ, സന്തോഷമല്ലേ, ആഘോഷമല്ലേ എന്നൊക്കെ പറഞ്ഞ് പുതിയ ഏതെങ്കിലുമൊക്കെ ചില വാചകങ്ങളോ ആരെങ്കിലും പറഞ്ഞു വെച്ച വർത്തമാനങ്ങളൊക്കെ എടുത്ത് അങ്ങനെയാണ് ഒരു പെരുന്നാളിൻ്റെ വൈബ് സൃഷ്ടിക്കേണ്ടത് എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ, ഈദ് ഒരു ഇബാദത്താണ്. ഇബാദത്തിൽ എങ്ങനെയാണ് ഒരു ആശംസ അർപ്പിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമ്മെ പഠിപ്പിച്ച മാർഗങ്ങളുണ്ട്. അതാണ് ഇവിടെ അബ്ദുഷക്കൂർ അൻസാരി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്.

0: തൽബിയ ഈദുദിന പരിപാടികൾ തുടരുകയാണ്. ഈ സന്ദർഭത്തിൽ ഇങ്ങനെയൊരു വെളിച്ചം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കാതുകളിൽ നന്മയുടെ സന്ദേശങ്ങൾ അണയാതെ നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, പീസ് റേഡിയോ എന്നത് 1000 മനുഷ്യരുടെ പ്രാർത്ഥനയാണ്. ഒന്നുമില്ലാത്ത 10,000-ക്കണക്കിന് മനുഷ്യർ നൽകുന്ന നാണയത്തുട്ടുകളാൽ മുന്നോട്ടു പോകുന്ന ഒരു സംവിധാനമാണ് പീസ് റേഡിയോക്ക് വേണ്ടി ഒരു നിമിഷം നമ്മൾ ഇവിടെ നൽകുകയാണ്.
1: ലോകം മുഴുവൻ ശബ്ദായമാനമാണ്. അനാവശ്യമായ തർക്കങ്ങളും ബഹളങ്ങളും വിദ്വേഷങ്ങളും കൊണ്ട് അതിനിടയിൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒരൊറ്റ ശബ്ദം കേൾക്കാം. അതാണ് പീസ് റേഡിയോ. ഈ നന്മയുടെ ശബ്ദം നിശബ്ദമാകാൻ നാം അനുവദിക്കരുത്. സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ആവശ്യമാണ്. നിങ്ങളുടെ സ്വതക്ക പീസ് റേഡിയോയെ ചേർത്തുപിടിക്കാൻ ഉപയോഗിക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഈ പെരുന്നാളിന്റെ സന്തോഷവും മധുരവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ഒരു പ്രതിഭ ചേരുകയാണ്. ദി മോഡൽ സിറ്റി സ്കൂളിലെ ഹനാൻ റന ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായി നമ്മോടൊപ്പം ഈ സന്തോഷത്തെ കൂടുതൽ കളറുള്ളതാക്കുകയാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു and a very warm heartfelt greeting to all the wonderful listeners of Peace Radio. Imagine a festival that teaches us faith stronger than fear, sacrifice greater than love, kindness that touches every heart. That beautiful and meaningful festival is Bali Peruna, also known as Eid al-Adha. Bali Peruna is not just a celebration, it is a reminder of the true values of faith, gratitude, compassion and sharing. The blessed festival is connected to the inspiring story of the great Prophet Ibrahim sallallahu alaihi wasallam and his beloved son Prophet Ismail sallallahu alaihi wasallam. Prophet Ibrahim sallallahu alaihi wasallam was known for his deep faith and complete trust in Allah when he was tested with a command to sacrifice his beloved son. He showed great devotion and obedience. At the same time, Prophet Ismail showed remarkable courage and patience by accepting Allah's command with faith. At the moment when the sacrifice was about to take place, Allah replaced Prophet Ismail sallallahu alaihi wasallam with a ram and showing that the real test was their faith and sincerity. From this powerful story, we learn that true faith means trusting Allah even during most difficult moments of life. On the morning of Bali Peruna, Muslims wake up with gratitude and happiness. People wear clean clothes and gather together for special Eid prayer. The atmosphere is filled with smiles, greetings and joyful words. Another important tradition of this sacrifice of animals such as goats or sheep. The meat is shared with family, relatives, neighbors and especially with poor and needy. Bali Peruna also brings families together and strengthens the bond of love, unity within our communities. As we celebrate this blessed occasion, let us remember the true message of Bali Peruna: faith, sacrifice, generosity and compassion. May this blessed Bali Peruna inspire us to spread love, share our blessings and build a world filled with peace and humanity. My heartfelt thanks to the Peace Radio for this wonderful opportunity. Thank you. Assalamu alaikum warahmatullahi wabarakatuh.
4: മാഷാല്ലാ, ഒരു അടിപൊളി ഇംഗ്ലീഷ് പ്രസംഗവുമായിട്ടാണ് ഹനാൻ റന നമ്മോടൊപ്പം ചേർന്നത്. ദി മോഡൽ സിറ്റി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇത്തരം പ്രോഗ്രാമുകൾ കൊച്ചുകൂട്ടുകാർക്ക് ഏറെ പ്രചോദനം നൽകുന്നതാണ്. ഇനിയും ഹനാൻ റനയുടെ പ്രോഗ്രാമുകൾ പീസ് റേഡിയോ പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ സ്റ്റാർ ക്വസ്റ്റിൽ എല്ലാ പ്രോഗ്രാമിലേക്കും ഹനാൻ റനയുടെ എൻട്രികൾ അയക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു വിദ്യാർത്ഥികളും ഇതുപോലെ അവരുടെ എൻട്രികൾ, പ്രസംഗങ്ങൾ, പാട്ടുകൾ, എല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിലേക്ക് അയച്ചു തരേണ്ടതുണ്ട്.
0: അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മളാണ്. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മക്കൾ മറ്റിടങ്ങളിലേക്ക് ചേക്കേറുന്നതിന് മുമ്പ് നന്മയിലൂടെ അവരുടെ ശബ്ദം പുറത്തെത്തിക്കാൻ, അവരുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്താൻ പീസ് റേഡിയോ എന്നും നിങ്ങളോടൊപ്പമുണ്ട് എന്നത് ശ്രദ്ധിക്കുക. ഇവിടെ പീസ് റേഡിയോയിലൂടെ തന്നെ നിരവധി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ ചില ഗായകർ നമ്മോടൊപ്പം ചേരുന്ന ഒരു മനോഹര നിമിഷത്തിന് നമ്മൾ സാക്ഷിയാകുന്നു. പെരുന്നാൾ നിലാവുമായി അനസ് സ്വലാഹി, സഹൽ സലഫി, ആയിഷ ഹനാൻ, ആലിയ മറിയം എന്നിവർ പങ്കെടുക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പെരുന്നാൾ നിലാവിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, തൽബിയ പീസ് റേഡിയോ പ്രത്യേക ദിന പെരുന്നാൾ പ്രോഗ്രാമായ പെരുന്നാൾ നിലാവിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ സഹിൽ കൊല്ലം.
1: ഞാൻ ആയിഷ ഹനാൻ. ഞാൻ ആലിയ മറിയം.
2: എന്റെ പേര് അനസ് സലാഹി.
0: ഏവർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. ഇന്നത്തെ ഈ ഒരു സുദിനത്തിൽ, പെരുന്നാൾ സുദിനത്തിൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗസമ്പൂർണമായ ജീവിതത്തെ ഓർത്തും ആ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കേണ്ട സന്ദേശങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം ഓരോരുത്തരും പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷത്തിൽ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായി നാം ചിന്തിക്കേണ്ടത്.
2: ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്ജ്വലമായ ജീവിതം മുഴുവനും നമുക്ക് സന്ദേശം നിറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ഒപ്പിയെടുത്തുകൊണ്ട് അത് വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള ആ ജീവിത സന്ദേശങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സ്നേഹവിരുന്ന് ഒരുക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് ഓർമ്മ വരുന്നത് തൗഹീദിൻ്റെ ഒരു ധ്വജവാഹകനായിട്ടാണ്. ഷിർക്കിനോട് സന്ധിയില്ലാ സമരം നടത്തുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും യുക്തിപൂർവമായി സമീപിച്ചുകൊണ്ട് അവയുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്ന നമ്മുടെ ആദർശ പിതാവ്. ആ നിലയ്ക്കെല്ലാം ഇന്നത്തെ ഈ ഗാനവിരുന്നിൽ സന്ദേശങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു പെരുന്നാൾ നിലാവിൻ്റെ ഒരു പ്രത്യേകതയാണ്.
0: പെരുന്നാൾ നിലാവിൽ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹാത്മ്യമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുമ്പോഴും അള്ളാഹുവിൽ മാത്രം നമ്മുടെ ജീവിതം സമർപ്പിക്കണമെന്ന് പറയുമ്പോഴും അള്ളാഹുവിൽ നമ്മളുടെ ആരാധനകൾ സമർപ്പിക്കേണ്ടത് അവനാണ് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിക്കുന്നവൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പെരുന്നാൾ നിലാവിലെ ആദ്യത്തെ ഒരു ഗാനവിരുന്നിൽ അത്തരത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെയും അവനിൽ ആരാധനകൾ അർപ്പിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ചില ഗാനങ്ങളാണ് ഇൻഷാ അല്ലാ നിങ്ങളുടെ മുമ്പിൽ ആലപിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ആ ഗാനത്തിലേക്ക് കാതോർക്കാം.

0: മാഷാല്ലാ, അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ വളരെ നന്നായി നമുക്ക് വിവരിച്ചു തരുന്ന ഒന്ന് രണ്ട് ഗാനങ്ങളാണ് നമ്മളിവിടെ ശ്രവിച്ചത്. മാഷാല്ലാ, അപ്പോൾ ഈ ഒരു സൃഷ്ടിപ്പ് നടത്തിയ സൃഷ്ടാവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ പറയും.
1: ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്?
0: ഇഷ്ടപ്പെടേണ്ടത് പിന്നെയോ? അവനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
1: ആരാധിക്കേണ്ടത്.
0: അപ്പം ആ അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു ആരാധന നമ്മൾ കൃത്യമായിട്ടും എന്ത് ചെയ്യണം? സൃഷ്ടിച്ചവൻ എന്ന നിലയിൽ നമ്മൾ നൽകണം.
2: എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ആരാധനയെക്കുറിച്ചും അവൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെക്കുറിച്ചുമൊക്കെ പ്രകീർത്തിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പോലും ഒരു പുണ്യമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ രചനകൾക്കോ നമ്മുടെ ആശയങ്ങൾക്കോ ഒരിക്കലും ഒതുങ്ങുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആനിൽ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഹദാ ഖൽഖുല്ലാ ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി എന്നാണ്. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിചരാചരങ്ങൾ ഇതൊക്കെയാണ്. ആകാശലോകങ്ങൾ, നക്ഷത്രങ്ങൾ, സചേതനും അചേതനവുമായ വസ്തുക്കൾ, സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന് പുറമേയുള്ള ആരെങ്കിലും വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരൂ എന്ന് അള്ളാഹു വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ സൃഷ്ടി മഹാത്മ്യത്തെ വിളിച്ചോതുന്ന ആരാധനകൾ അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശം ഉയർത്തുന്ന ഒരു ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.

0: മാഷാ തൗഹീദിനെ ഏറ്റവും നന്നായി അള്ളാഹു സുബഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരികയും അതിനെ നന്നായി ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മളിവിടെ ശ്രവിച്ച ഗാനങ്ങളിലൂടെ അത് മനസ്സിലാക്കാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ പാഠമാണ് അള്ളാഹു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, ഭരമേൽപ്പിക്കാൻ അള്ളാഹു മാത്രം മതി എന്നുള്ളത്. നമ്മളൊക്കെ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഹസ്ബി അല്ലാ ഹസ്ബുൻ അല്ലാ, എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പറയുന്നു. അപ്പോൾ ആ രൂപത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെപ്പോഴും സംരക്ഷകനായി നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ റബ്ബുണ്ട്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് അങ്ങനെ ഒരു നിരീക്ഷകനാണെന്നും ആ റബ്ബ് നമ്മളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്നുമൊക്കെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ഒന്ന് രണ്ട് ഗാനങ്ങൾ കൂടി നമുക്ക് ആലപിച്ചാലോ?
1: മാത്രവുമല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിക്കാലി ജനിച്ച് കാണണം എന്നൊരാഗ്രഹം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിലൂടെ സാധിപ്പിച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്നിയായ നമ്മുടെ ഉമ്മയായ സറ അലൈഹി സലാം അവരിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സന്തോഷ വാർത്ത മലക്കുകൾ മുഖേന അറിയിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മലക്കുകൾ വന്ന ആ സന്തോഷ വാർത്ത പറയുമ്പോൾ അദ്ദേഹം അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്, പ്രായാധിക്യം ചെന്നൊരു മനുഷ്യനാണോ ഇനി ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിന് വിശ്വസിക്കാനാകുന്നില്ല. അവിശ്വാസമല്ല, മറിച്ച് അത്ഭുതം തോന്നുന്ന ഒരു വാർത്തയാണ്, ഒരു സന്തോഷ വാർത്തയാണ് അദ്ദേഹത്തിന് വന്ന് കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം.
0: അതെ,
1: കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ധ്യയാണ് എന്നുള്ളതാണ് അനുഭവം. പ്രായാധിക്യം ഏറെ ആയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ മലക്കുകൾ പറയുകയാണ്, ഇബ്രാഹിമേ നിങ്ങൾ നിരാശപ്പെടണ്ട. ആ അതിന് മറുപടി അദ്ദേഹം കൊടുക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരിക്കലും നിരാശ ഇല്ല എന്നർത്ഥത്തിലാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ആര് നിരാശപ്പെടാനാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഈ വൈകിയ വേളയിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഒരു കുഞ്ഞിനെ നൽകുന്നു എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉറച്ച വിശ്വാസമാണ്
0: തീർച്ചയായിട്ടും.
1: പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ നിന്ന് മലക്കുകൾ പറയുകയാണ് നിങ്ങൾ നിരാശപ്പെടണ്ട എന്ന്. പക്ഷെ അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ആര് നിരാശപ്പെടാനാണ്? അക്രമികളായ വഴിതെറ്റിപ്പോയ ജനതയല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാരും നിരാശപ്പെടില്ല. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്കിത് തന്നെ കാണാൻ സാധിക്കും. മക്കളെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം മക്കളോട് പ്രതീക്ഷയോടുകൂടി പറയുന്നതല്ല, തൈ അസൂ മിൻ റൗഹില്ല എന്നാണ്. പടച്ചുറബ് നമുക്കൊരു റിലീഫ്, ഒരു ആശ്വാസം തരും, അള്ളാഹു ഒരു വഴി കാണിച്ചു തരും, നിങ്ങൾ നിരാശപ്പെടണ്ട, നിങ്ങൾ പോകൂ, അന്വേഷിക്കൂ എന്നാണ് നമുക്ക്.
0: അതെ, അത് ആ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് മനോഹരമായൊരു അറബി
1: ഒരു ഗാനം അല്ലേ, വളരെ ഫേമസായ ഒരു ഗാനമാണ്, നമുക്കൊന്ന് ഈ ഒരു അവസരത്തിൽ നമുക്കൊന്ന് പാടാം.

0: ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ ഒരു ഉപ്പയും മകനും തമ്മിലുള്ള വളരെ ഹൃദയസ്പർശിയായ ആഴത്തിലുള്ളൊരു ബന്ധവും നമുക്ക് അവിടെ കാണാൻ കഴിയും. വാപ്പയും മകനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകനോടുള്ള ആ സമീപനവും സ്നേഹത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചതും. വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം അത്രയും ഹൃദയകാരിയായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന എന്നാണ്. സ്വർഗവാതിലുകളുടെ മധ്യസ്ഥാനമാണ് യഥാർത്ഥത്തിൽ പിതാവിനുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പിതാവിനെ മറികടന്നുകൊണ്ടൊരു വ്യക്തിക്ക് സ്വർഗത്തിലെത്തിച്ചേരുക എന്നുള്ളത് അസാധ്യമാണ്. എന്നാൽ ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആളുകൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് വാപ്പമാരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉപ്പമാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ രൂപത്തിൽ അനാഥകളായി വളർന്നിട്ടുള്ള, അനാഥ മക്കളായി ജീവിച്ച ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും.
1: അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകനും തമ്മിൽ ഗാഢമായൊരു ബന്ധം നമ്മൾ കാണുമ്പോഴും അവിടെ ചില സന്ദർഭങ്ങളിൽ പിന്നെ അവർ തമ്മിൽ ഒന്ന് അകന്ന് കഴിയേണ്ട, അല്ലെങ്കിൽ
0: അവർ തമ്മിൽ കാണാത്ത കുറേ കാലങ്ങളുണ്ടായിട്ടുണ്ട്. കാണാത്തെങ്കിൽ പോലും അവിടെ ഒരു സ്നേഹത്തിനൊരു കുറവും സംഭവിച്ചിട്ടില്ല.
1: തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഇന്ന് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നൊരു ഗാനം. ബാപ്പയെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് തൻ വേദനയോടുകൂടി തൻ്റെ ഉപ്പയെ തിരക്കുന്ന, ഉമ്മയോട് തിരക്കുന്ന വളരെ ഹൃദയസ്പർക്കായ ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഗാനം നമുക്ക് കാതോർക്കാം.

0: വിളിക്കും.
1: മാഷാല്ലാ, വളരെ ഹൃദയസ്പർശിയായ ഒരു ഗാനമാണത്. കാരണം ഒരു കുഞ്ഞിൻ്റെ വിഷമം ആ വരികളിലൂടെ നമുക്ക്, ആ ഒരു വികാരം നമുക്ക് ആ വരികളിലൂടെ വായിക്കാൻ പറ്റുന്ന ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നന്മകളൊക്കെ ഇസ്ലാം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് മരണം എന്ന ഒരു യാഥാർത്ഥ്യത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തൗഹീദായാലും അള്ളാഹുവിനെ മനസ്സിലാക്കി അവനിൽ തവക്കുലാക്കി പോകുന്ന വിഷയമായാലും ഈ പറയപ്പെട്ട നമ്മളിതുവരെ പറഞ്ഞ വിഷയങ്ങളൊക്കെ അതിൻ്റെ എല്ലാം പരമപ്രധാനമായ ലക്ഷ്യം മരണമെന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിനുശേഷം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലോകം നമ്മളിൽ തുറന്നു വരുന്നുണ്ട്.
2: നമുക്കറിയാം, വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ആഘോഷങ്ങൾ അഥവാ പെരുന്നാൾ ആഘോഷങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സ് നിറയെ ആഘോഷിക്കാനുള്ളത്. ഇത്തരം ആഘോഷങ്ങൾ കടന്നു വരുമ്പോഴും ഈ ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പടച്ചറബിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും എന്തിനേറെ മരണത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. നല്ലൊരു ദിവസമായിട്ട് ഇന്നും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുക എന്നർത്ഥത്തിലല്ല, മറിച്ച് ഏതു സമയവും സംഭവിക്കാൻ സാധ്യതയുള്ള നിഴൽ പോലെ കൂടെ നിൽക്കുന്നൊരു മരണം നമുക്ക് വരാനുണ്ട് എന്നൊരു യാഥാർത്ഥ്യത്തെ നാം ഓർത്തുകൊണ്ട് ജീവിക്കണം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന നമ്മളെ മരണത്തിലേക്കും പരലോകത്തിലേക്കുമൊക്കെ നമ്മുടെ ചിന്തയെ കൊണ്ടെത്തിക്കുന്ന ഒരു ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം.

0: മരണത്തിന് ശേഷം ഒരു പരലോകമുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. അവിടെ സ്വർഗവും നരകവും നമുക്ക് അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പോലും അതാണ്. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖില അൽജന്ന, നരകത്തിൽ നിന്നും അകറ്റപ്പെടുക, സ്വർഗത്തിൽ പ്രവേശനം നൽകപ്പെടുക. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അതുണ്ടാകും. പക്ഷെ ഒരു വിശ്വാസി തിരഞ്ഞെടുക്കേണ്ടത് സ്വർഗമാണ്. എന്താണ് ആ സ്വർഗം? ആ സ്വർഗത്തിൽ അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അതിവിശാലമായ സൗകര്യങ്ങളുടെ ഒരു ലോകം. അത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ മൂന്നിലൊരു ഭാഗവും ഈ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച കാര്യങ്ങൾ അതിന് പുറമെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ സ്വർഗവും നരകവും എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു വിശ്വാസിയുടെ മനസ്സിൽ സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിലേക്ക് പോകാതിരിക്കാനുമുള്ള ശ്രദ്ധ അവൻ്റെ ജീവിതത്തിലുണ്ടാകണം. സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഏതാനും ചില ഗാനങ്ങളായാലോ?
1: തീർച്ചയായിട്ടും. അതായത് സ്വർഗം നരകം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ ഇതിലേക്ക് എവിടെയാണ് പോകേണ്ടതെന്നുള്ള തീരുമാനിക്കാനുള്ളൊരു സമയമാണ് യഥാർത്ഥത്തിൽ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. ആ ദുനിയാവിൽ അള്ളാഹു അതിനുവേണ്ടി നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ജീവിച്ചാൽ, അതിനെ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ, അതിലെ പാഠങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായാൽ, ഇൻഷാ അള്ളാഹ് സ്വർഗത്തിലേക്ക് നമുക്ക് എളുപ്പത്തിൽ കടക്കാൻ സാധിക്കും. നരകത്തിൽ നിന്ന്

അപ്പോൾ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന ഈ സ്വർഗം മനോഹരമാണ്, നരകം അതിഭീകരവുമാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഇൻഷാ അല്ലാ, ആ സ്വർഗം നമുക്ക് ഒരുമിച്ച് പോകണം. നമുക്കും മാതാപിതാക്കൾക്കും നാം ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരെയും ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം നമുക്ക് കിട്ടും. നാളെ സ്വർഗത്തിൽ മാതാപിതാക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം നമുക്കൊരുമിച്ച് ജീവിക്കാനും സാധിക്കും ഇൻഷാ അല്ലാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്തരത്തിൽ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് പോകാൻ നമുക്ക് പ്രേരണ നൽകുന്ന മനോഹരമായൊരു ഗാനം ആലപിച്ച് നമുക്ക് ഈ പെരുന്നാൾ നിലാവുന്ന പ്രോഗ്രാം അവസാനിപ്പിക്കാം.

0: മാഷാല്ലാ, വളരെ മനോഹരമായ ഗാനങ്ങളുടെ ഒരു ശേഖരമാണ് അവർ നമ്മുടെ മുന്നിൽ തുറന്നു വെച്ച് തന്നത്. അനസ് സ്വലാഹിയും സഹൽ സലഫിയും ആയിഷ ഹനാനും ആലിയ മറിയമും എന്നിവർ ചേർന്ന് വളരെ മനോഹരമായുള്ള ഒരു പെരുന്നാൾ രാവ് നമുക്ക് സമ്മാനിച്ചു. പെരുന്നാൾ നിലാവാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: പാട്ടായി പറച്ചിലായി വളരെ രസകരമായി അത് അവതരിപ്പിച്ചവർക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഇവിടെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
0: ഇൻഷാല്ലാ, ഈ പെരുന്നാളിൻ്റെ രാവിൽ നമ്മൾ ഇനിയൊരു ചെറിയൊരു മത്സരത്തിലേക്ക് കടക്കുകയാണ്. ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശ്രോതാക്കൾ ഒരുങ്ങിയിരിക്കുക. ആദ്യമായി പീസ് റേഡിയോയിലേക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ പീസ് റേഡിയോ ആപ്പിലെ താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ പ്രോഗ്രാം ആദ്യം നമ്മുടെ പേര്, ഫോൺ നമ്പർ, അഡ്രസ് എന്നിവ കൊടുക്കേണ്ടി വരും. പേരിൻ്റെ കൂടെ സ്ഥലവുമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം പ്രോഗ്രാം എന്നതിൽ ലൈവ് ക്വിസ് എന്ന പ്രോഗ്രാം സെലക്ട് ചെയ്യുക. മറ്റ് പ്രോഗ്രാമിലേക്കല്ല അയക്കേണ്ടത്, ലൈവ് ക്വിസിലേക്കാണ് നമ്മൾ നമ്മുടെ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, പേരിൻ്റെ കൂടെ സ്ഥലമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ഇനി ചോദ്യത്തിലേക്ക് കടക്കുന്നു.
2: ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ ബലിയെറുക്കാൻ കൊണ്ടുപോയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ മദീന, ഓപ്ഷൻ ബി മിന, ഓപ്ഷൻ സി അറഫ, ഓപ്ഷൻ ഡി ഖുദുസ്.
1: ആയിരക്കണക്കിന് ഉത്തരങ്ങളാണിപ്പോൾ ഫീഡ്ബാക്ക് വഴി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആളുകൾ അത് നിർവഹിക്കട്ടെ. ധാരാളം ഉത്തരങ്ങൾ, ശരി ഉത്തരങ്ങൾ ഇതാ ഒരുപാട് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദിയും പ്രാർത്ഥനകളും നേരുകയാണ്.
0: ഇൻഷാല്ലാ, വിജയികളെ ഒരു അടുത്തൊരു ഘട്ടത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ശ്രോതാക്കൾ ഇനിയും ഉത്തരങ്ങൾ അയക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സമയം അവസാനിച്ചിട്ടില്ല. സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.
1: ഈ ഈദിൻ്റെ സന്തോഷം പീസ് റേഡിയോയിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു സന്തോഷവാർത്ത ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. നാം ജീവിക്കുന്ന കാലത്ത് അനവധി പുതിയ പ്രശ്നങ്ങളും സങ്കീർണമായ വിഷയങ്ങളും കടന്നു വരുമ്പോൾ നിലപാടുകളെടുക്കാൻ, കാഴ്ചപ്പാടുകൾ സ്വരൂപിക്കാൻ എന്തുണ്ട് മാർഗമെന്ന് അന്വേഷിക്കുന്നവർക്ക് പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സമകാലികം.
0: സമകാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചിക്കുന്ന ലേഖനങ്ങളെ അബ്ദുസമദ് കല്ലടിക്കോടിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്ന പ്രോഗ്രാമാണ്.
1: എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4:10 നിങ്ങൾക്ക് അത് റേഡിയോയിൽ ലൈവായി കേൾക്കാനും
0: തുടർന്ന് 24 മണിക്കൂർ റിവൈൻഡിലും നമുക്കത് കേൾക്കാൻ സാധിക്കും. ഈ പ്രോഗ്രാം ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ രൂപീകരിക്കാൻ ഇത്തരം പ്രോഗ്രാമുകൾ ഏറെ സഹായകരമാകുമെന്നുകൂടി ഈ ഒരു അവസരത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്.
1: പെരുന്നാളിൻ്റെ മനോഹരമായ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി നാളെയുടെ പുലരി നമ്മൾ കാത്തിരിക്കുന്നു. അപ്പുറത്തങ്ങു ദൂരെ മക്കയിൽ മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധികൾ ശുഭ്രവസ്ത്രധാരികളായി ഒരേ തക്ബീർധ്വനികളും തൽബിയത്തും ഉയർത്തിക്കൊണ്ട് ഹജ്ജിൻ്റെ വ്യത്യസ്തമായ കർമ്മങ്ങളിൽ മനോഹരമായി മുന്നോട്ടു പോകുന്ന കാഴ്ചകൾ ഇവിടെ നിന്ന് നാം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അറഫ നമ്മോട് വിളിച്ചോതിയ ഏക ദൈവത്തോടുള്ള നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കണമെന്ന സന്ദേശം, അതോടൊപ്പം സൗഹാർദ്ദത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അതിമനോഹരമായ ഗാംഭീര്യമുള്ള വർത്തമാനങ്ങൾ, അതെല്ലാം ഹൃദയത്തിലേറ്റി നാളെ പെരുന്നാളിൻ്റെ സുദിനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കാനിരിക്കുകയാണ്. ഇന്ന് പീസ് റേഡിയോ തെൽബിയ ഈദ് ദിന പരിപാടികൾക്ക് ഇവിടെ സമാപനം.

0: പുഞ്ചിരി പുണ്യമെന്നു കേട്ടിട്ടില്ലേ? ആരെ കണ്ടുമുട്ടിയാലും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സലാം പറയുന്നത് പ്രവാചകന്റെ സവിശേഷ ചര്യയായിരുന്നു. ഇന്ന് നമുക്കിടയിൽ വ്യാപകമായ പോലെ കളിതമാശകളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള പൊട്ടിച്ചിരികളും അട്ടഹാസങ്ങളും കൂക്കുവിളികളുമായിരുന്നില്ല പ്രവാചകന്റെ നറുപുഞ്ചിരി. ആ പാൽനിലാ പുഞ്ചിരി ആരെയും ആകർഷിക്കുന്ന സമാധാന ചിത്രമായിരുന്നു. പ്രവാചകൻ കൂട്ടുകാരോടും കുടുംബത്തോടുമൊപ്പം കളിചിരികളിലും തമാശകളിലും സംഭാഷണങ്ങളിലും ഏർപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ അത് വെറും നർമ്മം മാത്രമായിരുന്നില്ല, ചിന്തോദ്ദീപകവും ധാർമ്മിക മര്യാദകൾ പാലിക്കുന്നതുമായിരുന്നു. ആ നർമ്മങ്ങൾ അനുചരന്മാർക്ക് പ്രിയമായിരുന്നു. തെറ്റായ കാര്യങ്ങൾ വിവരിച്ചും മറ്റുള്ളവരുടെ അഭിമാനത്തിന് വ്രണപ്പെടുത്തിയും തമാശകൾ പറയുന്ന ശീലം പ്രവാചകനുണ്ടായിരുന്നില്ല. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നവന് നാശമെന്ന് പ്രവാചകൻ സൂചിപ്പിക്കാറുണ്ടായിരുന്നു. ചിരിയും ആഹ്ലാദവും വീണ്ടെടുക്കാൻ, ചിരിയും ശാന്തിയും നഷ്ടപ്പെട്ടവരിൽ ഒരു ചെറു പുഞ്ചിരി പടർത്താൻ ആഘോഷങ്ങളുടെ ഈ നന്മയും സാഹചര്യവും നിമിത്തമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പീസ് റേഡിയോ മക്കയുടെ തീരത്ത് യുഗാന്തരങ്ങൾക്കപ്പുറത്തുനിന്ന് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന പുലരുകയാണ്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അനിർവചനീയമായ സാക്ഷ്യമായി അള്ളാഹുവിൻ്റെ വിളിയാളത്തിന് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ ഉത്തരം കൊടുക്കുകയാണ്. തലമുറകൾ നെഞ്ചേറ്റിയ ആഹ്വാനം, നിരവധി തലമുറകൾ മറുപടി നൽകിയ വിളിയാളം. അവർ പുറപ്പെട്ടിരിക്കുന്നു അങ്ങ് മക്കാ മരുഭൂവിലേക്ക്. മഞ്ഞ് വീഴുന്ന നാട്ടിൽ നിന്നുള്ളവരുണ്ട്, ചുട്ടുപഴുത്ത മരുഭൂവിയിൽ നിന്നുള്ളവരുമുണ്ട്, നിലയ്ക്കാതെ മഴ പെയ്യുന്ന നാട്ടിൽ നിന്നുള്ളവരുമുണ്ട്, വിശപ്പും ദാഹവുമുള്ള നാട്ടിൽ നിന്നുള്ളവരും അക്കൂട്ടത്തിലുണ്ട്. സുഖലോലുപതയുടെ സമൂഹത്തിൽ നിന്നുള്ളവരും ആ തീർത്ഥാടക സംഘത്തിലുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യമൊന്നാണ്, വിശുദ്ധ മക്ക, വിശുദ്ധ ഹജ്ജ്. ഹജ്ജിന്റെ സാഫല്യം അതൊന്നു മാത്രം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840.
2: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് അന്നൂർ വിശുദ്ധ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 20-ാമത്തെ ക്ലാസ്സിൽ ഖുർആൻ അവതരിച്ചു അതിനാൽ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻവാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂറത്തുൽ ബഖറയിലെ 185-ാം വചനത്തിൻ്റെ തുടക്കഭാഗം പഠിക്കവെ വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്തിന് എന്ന ഭാഗമാണ് പഠിക്കുകയുണ്ടായത്. നമ്മൾ പഠിച്ച വചനം ഈ ഭാഗമാണ്: ഹുദൽ ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ എന്നത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നതിനെ തുടർന്ന് എന്ന് അവതീർണമായി, എങ്ങനെ അവതീർണമായി, പിന്നെ എന്തിന് അവതീർണമായി വിശുദ്ധ ഖുർആൻ. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹുദൻ ലിന്നാസ്, അതേപോലെ വബയ്യനാതിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ, ഇതിൻ്റെയൊക്കെ താല്പര്യമെന്ത്, ഉദ്ദേശമെന്ത് എന്നുള്ളത് പഠിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഇവിടെ ഒരു അനുബന്ധം മനസ്സിലാക്കാനുണ്ട്. അത് ഹുദൻ ലിന്നാസ് എന്നതുമായി ബന്ധപ്പെട്ടാണ്. സൂറത്തുൽ ബഖറയിൽ നമ്മൾ 2-ാമത്തെ വചനം പഠിക്കവേ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പഠിക്കുകയുണ്ടായിട്ടുണ്ട്. അവിടെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നത് അത് ഹുദയാണ്, ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് ഹുദയാണ് എന്നാണ് അവിടെ പഠിച്ചത്. ഇവിടെ ഹുദൻ ലിന്നാസ്, മുഴുവൻ ജനങ്ങൾക്കും ഹുദയാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് പഠിച്ചത്. ചിലർ ഇത് വിശുദ്ധ ഖുർആനിലെ വൈരുദ്ധ്യമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ആശയങ്ങൾ വിരുദ്ധമായ നിലക്ക് വിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തമോ ഒരു സൂറയോ ഒന്നുമേ ഇല്ല. അത് വിശുദ്ധ ഖുർആൻ്റെ അളവിൽ അസംഭവിയാണ്. വിശുദ്ധ ഖുർആൻ വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല എന്നൊക്കെ അള്ളാഹു തന്നെ വിശേഷിപ്പിച്ച വിശുദ്ധ വേദമാണ്. അതിൽ പരസ്പര വിരുദ്ധമായത് ഇല്ലേ ഇല്ല എന്നുള്ളത് കട്ടായമാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരിടത്ത് മുഴുവൻ ലോകർക്കും ഹുദയാണ്, മറ്റൊരിടത്ത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ് എന്ന് പറഞ്ഞതിൻ്റെ പൊരുളെന്ത്, താല്പര്യമെന്ത്? അതാണ് നമ്മൾ ഈ തുടക്കത്തിൽ മനസ്സിലാക്കുന്നത്. ഹിദായത്ത് അത് രണ്ടുണ്ട്. ഒന്ന് ഇൽമിയ എന്ന് പറയും, മറ്റൊന്ന് അമലിയ എന്ന് പറയും. ചിലർ ഹിദായത്തു തൗഫീഖ് വൽ ഇൻതിഫ, അതേപോലെ ഹിദായത്തു തബീനി വൽ ഇർഷാദ് ഇങ്ങനെയും ഇതിനെ വിഭജിച്ചിട്ടുണ്ട്. ഹിദായത്തിനെ വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട് ഉപകരിക്കാനും ഉദവിയുള്ളവരാകാനും ഉപരിക്തമായ ഹിദായത്ത്, അതാണ് ഹിദായ അമലിയ. അത് തൗഫീഖ് അതേപോലെ തന്നെ ഇൻതിഫാ ഇതിനുള്ള ഹിദായത്താണ്. ഉപകരിക്കാൻ, ഉപയുക്തമാകാൻ വിശുദ്ധ ഖുർആനിലൂടെ ഉദവിയും തുറവിയും ഉണ്ടാകാനുള്ള ഹിദായത്ത്, അതാണ് ഹിദായ അമലിയ എന്ന് പറയുന്നത്. എന്നാൽ ഹിദായ ഇൽമിയ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ വൈജ്ഞാനികമായി മാർഗദർശനമരുളുക, വിഷയങ്ങൾ വ്യക്തമാക്കുക, തബീൻ അതേപോലെ തന്നെ ഇർഷാദ്, ഇതാണ് ഹിദായത്തിൻ്റെ രണ്ട് വകുപ്പുകൾ. ഹിദായ ഇൽമിയ വിശുദ്ധ ഖുർആൻ്റെ വൈജ്ഞാനികമായ മാർഗദർശനം, കാര്യങ്ങളെ വ്യക്തമാക്കി കൊടുത്ത് കാര്യങ്ങളെ നിർദ്ദേശിച്ചു കൊണ്ടുള്ള മാർഗദർശനം ഹിദായത്ത്. അത് ലിന്നാസ് മുഴു ജനങ്ങൾക്കും വിശുദ്ധ ഖുർആൻ ആ നിലയ്ക്ക് ഹിദായത്താണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉപകരിക്കൽ, ഉത്ഭുതമാകൽ, വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട് ഉദവിയും തുറവിയും ലഭ്യമാകൽ, അത് എല്ലാവർക്കുമില്ല. ആ ഹിദായത്ത് അതാണ് അമലിയത്ത്, ഹിദായത്തുൽ തൗഫീഖി വൽ ഇൻതിഫാ, അതിലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് മാത്രം. അപ്പോൾ ഈ ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞിടത്തുള്ള ഹുദ, അത് ഇൽമിയ തബീനിയ ഇർഷാദിയ ആയിട്ടുള്ള ഹുദയാണ്. ഹുദല്ലിൽ മുത്തഖീൻ എന്നിടത്ത് അത് അമലിയത്താണ്, ഹിദായത്ത് അത് ലി തൗഫീഖി വൽ ഇൻതിഫാ, അതിനുള്ള ഹിദായത്തിനുള്ള ഉപകരിക്കാനുള്ള, അതേപോലെ തന്നെ എളുപ്പം, അതേപോലെ തന്നെ തുറവി, അതിനൊക്കെയുള്ള ഹിദായത്താണ്. അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ ഹിദായത്തിനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇവിടെ സൂറത്തുൽ ബക്രയുടെ രണ്ടാമത്തെ വചനം ഹുദല്ലിൽ മുത്തഖീൻ എന്നത് മുത്തഖീങ്ങൾക്ക് മാത്രം ബാധകമാവുന്ന ഹിദായത്തിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ ഈ 185 വചനം, അവിടെ ഹുദൻ ലിന്നാസ് എന്നുള്ളത് ഹിദായ ആമ്മയാണ്, അത് മുഴുവൻ ജനങ്ങൾക്കുമുള്ള ഹിദായത്തിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. രണ്ട് ആയത്തുകളും തമ്മിൽ ഒരിക്കലും വൈരുദ്ധ്യമല്ല, വ്യത്യസ്തതയാണ് അറിയിക്കുന്നത്, വേറെ വേറെ വിഷയങ്ങൾ ആണ് ഉണർത്തുന്നത്. ഈ രണ്ട് ഹിദായത്തുകൾ, ഒന്ന് ഹിദായ അമലിയ, മറ്റൊന്ന് ഹിദായ ഇൽമിയ, നമുക്കത് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആൻ തഖ്വയുള്ളവർക്ക് ഹിദായത്താണ്. എങ്ങനെ ഹിദായത്താണ്? അമലിയത്തായി, കർമ്മപരമായി, അതേപോലെ ഇൻതിഫാഇൻ്റെയും തൗഫീഖിൻ്റെയും, വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉപകരിക്കുക, വിശുദ്ധ ഖുർആൻ ഉദവിയും തുറവിയും കനിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കരഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ സ്വാധീനിക്കപ്പെട്ടത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു പോയ ചരിത്രമാണത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ അള്ളാഹു അവതരിപ്പിച്ച സൂറത്ത് ഇബ്രാഹിമിലെ ആയത്ത്, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറ മിനന്നാസ് ഫമൻ തബിയാനി ഫഇന്നഹു മിന്നി എന്ന ആയത്ത്, അതേപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ അള്ളാഹു അവതരിപ്പിച്ച സൂറത്തുൽ മാഇദയിലെ വചനം, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം എന്ന ആയത്ത്. ഈ രണ്ടായത്തുകൾ ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയത്, തിരുദൂതർ കരഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയെ നിയോഗിച്ച് യാ മുഹമ്മദ് മല്ലദീ യുബ്കീക് അബ്ഷിർ ഇന്നാ ലാ നസൂഉക ഫി ഉമ്മതിക് എന്നൊക്കെ പറഞ്ഞ സംഭവം, നിങ്ങളുടെ ഉമ്മത്തികളുടെ വിഷയത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രയാസകരമാകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല, നിങ്ങൾ സന്തോഷിക്കൂ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിലടക്കാൻ ആശ്വസിപ്പിക്കാൻ അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ച സംഭവത്തിൽ ഇവിടെ രണ്ടായത്തുകൾ ഓതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ സ്വാധീനിക്കപ്പെട്ട് കരഞ്ഞ ചരിത്രം നമ്മൾ വായിക്കുന്നത്. തിരുദൂതരുടെ സമക്ഷത്തിൽ ഖുർആൻ ഓതിയപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തിരുദൂതരെ കണ്ടത് ഫൈദ ഐനാഹു തദ്രിഫാൻ എന്ന് പറഞ്ഞില്ലേ, രണ്ട് കണ്ണുകളും നിറഞ്ഞൊലിക്കുകയായിരുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ കേട്ട് അതിൽ സ്വാധീനിക്കപ്പെട്ട് മനസ്സലിഞ്ഞ് കണ്ണ് കരഞ്ഞ് വർത്തിക്കുന്ന ആ ഒരു ഹിദായത്ത്, അതാണ് ഹിദായത്തുൻ അമലിയ, ഹിദായത്തു തൗഫീഖ്, അതേപോലെ തന്നെ ഹിദായത്തുൽ ഇൻതിഫാ എന്ന് പറയുന്ന ഹിദായത്ത്, അത് മുത്തഖീങ്ങൾക്ക് മാത്രം ഖുർആൻ്റെ ഹുദയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തിരുവിയോഗത്തോടടുത്ത നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കരിക്കാൻ വരാൻ പ്രയാസം നേരിട്ട സന്ദർഭത്തിൽ മുർ അന്നാസ് ഫല്യുസല്ലു, അബ്ദുല്ലാഹി ഇബ്നു സമയോട് റസൂലുള്ള പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് നിസ്കരിക്കാൻ പറയൂ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സമഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ സൗദ ബിന്ത് സമഅയുടെ സഹോദരൻ അബ്ദുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിച്ചതനുസരിച്ച് അദ്ദേഹം ജനങ്ങളോട് നിസ്കരിക്കാൻ പറയും പോകുമ്പോൾ ഉമറിനെയാണ് കണ്ടത്. യാ ഉമർ സല്ലി ബിന്നാസ് ഫസല്ലാ ബിഹിം, അങ്ങനെ ഉമർ എന്നോട് നിസ്കരിക്കാൻ കൽപ്പിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിൻ്റെ ശബ്ദം കേട്ടു. അദ്ദേഹം ഒച്ചത്തിൽ ഓതുന്ന ആളായിരുന്നു ഉമർ. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഉമറിൻ്റെ ശബ്ദമല്ലേ, യ വല്ലാഹു അസ്സ വജൽ ദാലിക വൽ മുഅ്മിനൂൻ മുറു അബൂബക്കറിൻ ഫലിയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ കൽപ്പിക്കൂ, അള്ളാഹു മുഅ്മിനുകളും അബൂബക്കറിനെ അല്ലാതെ കൂട്ടാക്കൂല എന്ന് പറഞ്ഞപ്പോൾ ആ സംഭവത്തിൽ നമ്മൾ ആയിഷ റളിയല്ലാഹു തആലാന്റെ പ്രതികരണം വായിക്കുന്നുണ്ട്. ഇന്ന അബൂബക്കറിൻ റജുലുൻ റഖീഖുൻ ലാ യംലിക്കു ദംഅഹു വ ഇന്നഹു ഇദാ ഖറഅൽ ഖുർആന ബക. അബൂബക്കർ റളിയല്ലാഹു തആലാനു ലോല പ്രകൃതനാണ്, അദ്ദേഹത്തിൻ്റെ കണ്ണീർ തുള്ളികളെ നിയന്ത്രിക്കാനാവൂല. അദ്ദേഹം ഖുർആൻ ഓതിയാൽ കരയും. ചില നിവേദനങ്ങളിൽ ഇദാ ഖാമ ഫീ മഖാമിക്, തിരുദൂതരെ നിങ്ങളുടെ സ്ഥാനത്ത് അബൂബക്കർ നിന്നാൽ ലം യുസ്മിഉ നാസ മിൻ അൽ ബുഖ, കരച്ചിൽ കാരണത്താൽ ജനങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഉണർത്തിയത് എന്തിനാ, ഖുർആൻ ഹുദയാണ് മുത്തഖീങ്ങൾക്ക്. എങ്ങനെ ഹുദയാണ്? ഇങ്ങനെ മനസ്സിനെ ലോലമാക്കി, കണ്ണിനെ കരയിപ്പിച്ച്, ജീവിതത്തിൽ സ്വാധീനിച്ച് പ്രതിഫലിപ്പിച്ചു കൊണ്ടുള്ളതായ ഹുദ, അതാണ് ഹിദായത്തുൻ അമലിയ. മക്കയിൽ ഖുറൈശികൾ ഖുർആനിൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു. എങ്ങനെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖുർആൻ പാരായണം അവർ കേട്ടതിനാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോവുകയായിരുന്നു. അപ്പോൾ ഇബ്നു ദഖിന്ന വഴിയിൽ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ഖുറൈശികൾ എന്നെ നാട്ടിൽ നിന്ന് ഇറക്കി, ഞാനിനി നാട് വിട്ടു പോവുകയാണ്. അപ്പോൾ ഇബ്നു ദഖിന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു തടഞ്ഞു, ലാ തഖ്റുജ് വലാ തുഖ്റജ്, അങ്ങ് പുറത്തു പോകാൻ പാടില്ല, പുറത്താക്കപ്പെടാൻ പാടുള്ളതല്ല. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുണഗണങ്ങൾ എണ്ണി ഖുറൈശികളോട് വന്നിട്ട് അദ്ദേഹം കയർത്ത് സംസാരിച്ചു, അബൂബക്കറിനെ പോലുള്ള ഒരാൾ മക്ക വിട്ടു പോകാൻ പാടുള്ളതല്ല, പുറത്താക്കപ്പെടാവതല്ല. യക്സിബുൽ മഅദൂം, ഇല്ലാത്തവന് നേടിക്കൊടുക്കുന്ന, യസിലുർ റഹീം, രക്തബന്ധം ചാർത്തുന്ന, യഹ്മിലുൽ കൽ, പ്രാരാബ്ദം പേറുന്നവനെ താങ്ങുന്ന, യഖ്രി ദൈഫ്, അതിഥികളെ സൽക്കരിക്കുന്ന, യുഈനു അലാ നവായിബിൽ ഹഖ്, കാലക്കെടുതികൾ ഉണ്ടാകുമ്പോൾ സഹായഹസ്തങ്ങൾ നീട്ടുന്ന മനുഷ്യനാണ് അബൂബക്കർ. അതുകൊണ്ട് ഞാൻ അബൂബക്കറിന് അഭയം നൽകിയിരിക്കുന്നു, അദ്ദേഹം മക്കയിൽ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇബ്നു ദഖിൻ അബൂബക്കർ റളിയല്ലാഹു മക്കയിൽ വീണ്ടും കൊണ്ടുവന്ന് പാർപ്പിച്ച് ആ ചരിത്രം വിശദീകരിക്കുന്ന സമയത്ത് കാണാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറക്കനെ ഓതി വീട്ടിൽ നിസ്കരിക്കുമായിരുന്നു. അത് കേട്ട് ഖുറൈശികൾ കേൾക്കാൻ ഒത്തുകൂടും. സ്ത്രീകളും കുട്ടികളും വിശിഷ്യ അവർ അദ്ദേഹത്തിൻ്റെ പാരായണം ശ്രവിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടും. അതോടുകൂടി ഖുറൈശികൾ ഇബ്നു ദഖിനക്കെതിരിൽ ഇറങ്ങിയതും അബൂബക്കർ റളിയല്ലാഹുവിന് പരസ്യമായി ഓതുന്നത് വിലക്കിയതുമൊക്കെ ചരിത്രത്തിൽ ആ സംഭവത്തിൽ കാണാം. വക്കാന യുസല്ലി ഫീഹി, വീട്ടിന് മുറ്റത്ത് അദ്ദേഹം ഒരു മസ്ജിദ് ഉണ്ടാക്കി അതിൽ നിസ്കരിക്കുമായിരുന്നു. വയഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതുമായിരുന്നു. ഫയഖിഫു അലൈഹി നിസാഉൽ മുശ്രിക്കീൻ വ അബ്നാഉഹും വഹും യഅജബൂന മിൻഹു വയൻദുറൂന ഇലൈ എന്നാണ്. ഖുറൈശി സ്ത്രീകളും കുട്ടികളൊക്കെ അദ്ദേഹത്തിൻ്റെ ഓത്ത് കേൾക്കാൻ വേണ്ടി നിൽക്കും, അവരൊക്കെ ആശ്ചര്യം കൂറും, അദ്ദേഹത്തെ നോക്കും. എന്നിട്ട് ചരിത്രത്തിലാണ് വക്കാന അബൂബക്കർ റജുലൻ ബക്കാൻ ലാ യംലിക്കു ഐനൈഹി ഇദാ ഖറഅൽ ഖുർആൻ. അബൂബക്കർ റളിയല്ലാഹു കരയുന്ന വ്യക്തിത്വമായിരുന്നു. ഖുർആൻ ഓതിയാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനാകുമായിരുന്നില്ല, അങ്ങനെ അദ്ദേഹം കരയുമായിരുന്നു എന്നാണ്. ഞാനിതെന്തിനാണ് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ ഇങ്ങനെ സ്വാധീനിച്ചും പ്രതിഫലിപ്പിച്ചും ഹിദായത്താണ്, അത് മുത്തഖീങ്ങൾക്കുള്ള ഹിദായത്താണ്. അത് ചരിത്രത്തിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളം. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അൽഖമ ഇബ്നു വഖാസ് പറയാണ്, ഉമറിനെ പിന്നിൽ നിസ്കരിക്കായിരുന്നു. ഉമർ സൂറത്ത് യൂസുഫ് ഓതി, അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചുള്ള പരാമർശം വരുമ്പോഴെല്ലാം സമീഅതു നശീജഹു മിൻ വറാഇ സുഫുഫ് സഫുകൾക്ക് പിന്നിൽ ഉമറിൻ്റെ ഏങ്ങൽ കരച്ചിൽ ഞാൻ കേൾക്കുമായിരുന്നു എന്നാണ് അൽഖമ പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് പറയാണ് സമീഅതു നശീജ ഉമർ വഅന ഫി ആഖിരി സുഫുഫ് ഏറ്റവും പുറകിലെ സഫുവിലാണ് ഞാൻ നിസ്കരിക്കുന്നത്, പക്ഷേ ഉമറിൻ്റെ കരച്ചിൽ ഞാൻ കേൾക്കും. എപ്പോൾ? ഉമർ ഓതുമ്പോൾ. എന്തോതുമ്പോൾ? ഇന്നമ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ് എന്ന സൂറത്ത് യൂസുഫിൽ ആയത്ത് ഓതിയപ്പോൾ കരഞ്ഞത് ബേക്കിൽ കേട്ടതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളവിൽ, ഉമറിൻ്റെ അളവിൽ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇവരുടെ ഒക്കെ സഹാബികളുടെയൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാനിത് ഉദാഹരിച്ചത് എന്ത് മനസ്സിലാക്കാനാണ്? വിശുദ്ധ ഖുർആൻ്റെ ഹിദായത്ത് അത് രണ്ടുണ്ട്. ഒന്ന് തൗഫീഖിൻ്റെ, ഇൻതിഫായിൻ്റെ, ഉപകരിക്കുന്നതിൻ്റെ വിശുദ്ധ ഖുർആൻ, ഉദവി, തുറവി, എളുപ്പം കനിയുന്നതിൻ്റെ ഹിദായത്ത്, അതാണ് ഹിദായ അമലിയ, പ്രായോഗികമായി പ്രാവർത്തികമായിട്ടുള്ളതായ ഹിദായത്ത്, അതാണ് ഹുദല്ലിൽ മുത്തഖീൻ എന്നത് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഹുദല്ലിൻ നാസ്, മുഴു ജനങ്ങൾക്കും ഹുദ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ. വിശ്വസിച്ചവനും അവിശ്വസിച്ചവനും, സത്യാന്വേഷിക്കും സത്യം നിഷേധിക്കും, ഏകദൈവ വിശ്വാസിക്കും ബഹുദൈവ വിശ്വാസിക്കും, എല്ലാവർക്കും ഹിദായത്താണ്. ആ ഹിദായത്ത് ഇൽമിയത്താണ്, വൈജ്ഞാനികമായി കാര്യങ്ങൾ വ്യക്തതയ്ക്ക്, അതേപോലെ നിർദ്ദേശം ഉപദേശം കനിഞ്ഞുകൊണ്ടൊക്കെ എല്ലാവർക്കും ഹിദായത്താണ്, എല്ലാവർക്കും മാർഗദർശകമാണ്. അൽ വലീദ് മുശ്രിക്കുകൾക്ക് വേണ്ടി ഉത്ബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിച്ച ചരിത്രം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടു മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കേട്ടു, പറയാനുള്ളതെല്ലാം പറയാൻ സമ്മതിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞു കൊടുത്തത്? ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം കിതാബും ഫുസ്സിലത് ആയാത്തുഹു ഖുർആനൻ അറബിയൻ ലിഖൗമി യഅലമൂൻ ബഷീറം വ നദീറ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്താണ് എന്ന് സൂറത്തുൽ ഫുസ്സിലത്തിൻ്റെ തുടക്ക ഭാഗങ്ങളാണ് ഊതിക്കൊടുത്ത്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകർക്ക് ഖുർആൻ ഓതി അവർക്ക് കാര്യങ്ങൾ വ്യക്തമാകാൻ, നെല്ലും പതിരും വേർതിരിയാൻ, സത്യം ഗ്രഹിക്കാൻ, അസത്യം ബോധ്യപ്പെടാൻ, ആ നിലക്ക് അൽമിയായ വ്യക്തത കനിയുന്ന മാർഗനിർദ്ദേശം നൽകുന്ന ഹിദായത്താണ് വിശുദ്ധ ഖുർആൻ. അത് മാലോകർക്കെല്ലാം ആ ഹിദായത്തിനെയാണ് ഇവിടെ ഹുദല്ലിന്നാസ് എന്ന ഹുദ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും വൈരുദ്ധ്യമില്ല. ആശയങ്ങൾ പരസ്പരം കൊമ്പുകോർക്കും വിധം എതിരാകുന്ന അവസ്ഥയുമില്ല എന്നതാണ് ഇവിടെ ഈ ഒരു വചനം ഹുദല്ലിന്നാസ് എന്നുള്ളത് പഠിച്ചു പോകുമ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ മുഴുവൻ ലോകർക്കും മനുഷ്യർക്കും ഹിദായത്തിനായി വിശുദ്ധ ഖുർആൻ അവതീർണമായി, മാർഗദർശകമായി, മാർഗദർശിയായി അവതീർണമായി. അതിനാൽ മൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, അതിനാൽ വല്ലവരും നിങ്ങളിൽ നിന്ന് ഷാഹിദായി അല്ലെങ്കിൽ ഹാജറായി അല്ലെങ്കിൽ അറിഞ്ഞു, ആരെ? അഷഹർ, ഈ മാസത്തെ, എങ്കിൽ ഫ അല്യ യസുംഹു ഫല്യസുംഹു, ആ മാസത്തിൽ അവൻ നോമ്പെടുക്കട്ടെ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ വചനത്തിലെ ഓരോ പ്രയോഗങ്ങളും, അതിൽ ഈ ഫ എന്നത്, അതുപോലെ മൻ എന്നത്, ഷഹിദ എന്ന ക്രിയ, മിൻകും, അഷഹർ, തുടർന്ന് ഫ, പിന്നെ ലാം ഫൽ, പിന്നെ യസും ഹു, ഇതൊക്കെ പ്രത്യേകം പഠിക്കേണ്ട പദപ്രയോഗങ്ങളാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിക്കാൻ തിരഞ്ഞെടുത്ത മാസം, അത് റമദാൻ മാസം, ആ മാസത്തിന് സാക്ഷിയാകുന്നവർ അതിൽ നോമ്പെടുക്കട്ടെ എന്ന് പറയുമ്പോൾ റമദാൻ മാസത്തെയും വിശുദ്ധ ഖുർആനെയും നമ്മൾ ഗൗരവത്തിൽ കാണണം, അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളണം. ഒപ്പം അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കി, നോമ്പ് കൊണ്ട് കൽപ്പിച്ചു. അപ്പോൾ ഈ നോമ്പെടുക്കുന്നതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു ചേർത്ത് പറച്ചിലിൽ. ഇവിടെ ഈ ഫഉൽ ഫസീഹയാണ് ഫ, അതിനാൽ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആശയത്തെയാണത് ഉൾക്കൊള്ളുന്നത്. റമദാനിൽ വിശുദ്ധ ഖുർആനെ അള്ളാഹു അവതരിപ്പിച്ചു, ആ അവതരണത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും അത് നമ്മൾ മനസ്സിലാക്കി. ഹുദൽ ലിന്നാസ് എന്ന് തുടങ്ങിയുള്ള ഭാഗം പഠിക്കവേ, അതിനാൽ അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആനിന് കുറേ ഷറഫുകൾ, സ്ഥാനങ്ങൾ, മഹത്വങ്ങൾ മനസ്സിലാക്കാനുണ്ട് വിശുദ്ധ ഖുർആൻ്റെ അവതീർണതക്ക്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഫജ്തമ ലിഹാദൽ ഖുർആനി അഷ്റഫു മിൻ കുല്ലിൽ വുജൂഹ് എന്ന് പറഞ്ഞ് കുറേ ഷറഫുകൾ എണ്ണുന്നുണ്ട്. എല്ലാ നിലക്കും വിശുദ്ധ ഖുർആനിന് ഷറഫ് സമ്മേളിച്ചു എന്നാണ്, മഹത്വവും സ്ഥാനവും. വിശുദ്ധ ഖുർആൻ്റെ അവതീർണതയിൽ എവിടെ ഇറങ്ങി സ്ഥലം നോക്കിയാൽ പ്രഥമമായുള്ള അവതരണം അത് വിശുദ്ധ മക്കയിൽ ജബലിൻ നൂറിന് മുകളിൽ ഹിറ എന്ന ഗുഹയിൽ, മക്ക ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം. പിന്നെ അവിടെ തുടർന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മക്കയും മദീനയും, പിന്നെ ഈ രണ്ട് ഹറമുകളുടെ ഓരങ്ങൾ അവിടങ്ങളിലാണ്. അപ്പോൾ ഇറങ്ങിയ സ്ഥലം നോക്കിയാൽ, പിന്നെ ഇറങ്ങിയ കാലം, സമാൻ. വിശുദ്ധ ഖുർആൻ്റെ അവതീർണതയുടെ തുടക്കം നമ്മൾ മനസ്സിലാക്കിയില്ലേ? വിശുദ്ധ റമദാൻ മാസത്തിലാണ്, മാസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ മാസം. അതിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അതും ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയിൽ, ലൈലത്തുൽ ഖദർ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, അനുഗ്രഹീതരാവ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഇറക്കിയത്. നസല ബിഹി റൂഹുൽ അമീൻ, വിശ്വസ്തനായ ആത്മാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയാണ്. അഷ്റഫുൽ മലായിക, മലക്കുകളിൽ ഏറ്റവും സ്ഥാനമുള്ള ഷറഫുള്ള മലക്ക്. അപ്പോൾ മലക്ക് ജിബ്രീൽ ഇതുകൊണ്ട് ഇറങ്ങി. എവിടേക്ക് ഇറങ്ങി? അത് അഷ്റഫുൽ ബഷർ, മനുഷ്യരിൽ ഏറ്റവും ഷറഫുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾക്ക്. അല ഖൽബിക് ലിതകൂന മിനൽ മുൻദീരീൻ. അപ്പോൾ അവിടെ ഏറ്റവും ശ്രേഷ്ഠനായ ബഷർ, മനുഷ്യനാണ് ഇത് ഇറക്കിയത്. വിശുദ്ധ ഖുർആൻ്റെ അവതീർണത ബിലിസാനിൻ അറബിയിൻ മുബീനിൻ, വ്യക്തമായ അറബി ഭാഷയാണ്. ഭാഷകളിൽ അറബി ഭാഷ അഷ്റഫുൽ ലുഗാത്ത്, ഏറ്റവും സ്ഥാനമുള്ള ഭാഷയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനെ ഈ നിലക്കുള്ള ഷറഫുകളെല്ലാം സമ്മേളിച്ച നിലക്കാണ് അവതരിപ്പിച്ചത്. മക്ക ഏറ്റവും ഷറഫുള്ള സ്ഥലം, റമദാൻ ഏറ്റവും ഷറഫുള്ള മാസം, ലൈലത്തുൽ ഖദർ ഏറ്റവും ഷറഫുള്ള രാവ്, ജിബ്രീൽ മലക്കുകളിൽ ഏറ്റവും ഷറഫുള്ള വ്യക്തിത്വം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട വ്യക്തിത്വം, ഭാഷകളിൽ ഏറ്റവും ഷറഫുള്ള ഭാഷ വിശുദ്ധ ഖുർആൻ്റെ ഭാഷ, അറബി ഭാഷ, ഈ ഷറഫുകളൊക്കെ സമ്മേളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ അവതീർണതക്ക് സാക്ഷിയായി റമദാൻ മാസം, അതിലെ ലൈലത്തുൽ ഖദർ ആ തുടക്ക അവതീർണത. അത് അന്ന് റമദാൻ 25 രാവിൽ, 24 രാത്രി, അത് നമ്മൾ ഹദീസിൽ പഠിച്ചതാണ്. വാസില ഇബ്നുൽ അസ്ഖ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഒരു അനുഗ്രഹീത വേദം അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഫ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രീതിയിൽ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചതിനാൽ മൻ ഷഹിദ മിൻകുമുശ്ശഹ്റ ഫലിയസും, ഈ റമദാൻ മാസത്തിന് നിങ്ങളിൽ സന്നിഹിതർ, ഹാജറുള്ളവർ, അവൻ നോമ്പെടുക്കട്ടെ എന്നാണ്. ഞാൻ പറഞ്ഞു, ഓരോ പ്രയോഗങ്ങളും വിശാലമായ ആശയങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. കുറേ ഹുക്കുമുകൾ നമുക്കിതിൽ മനസ്സിലാക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ ബീദിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി അന്നൂറിലെ മൊഡ്യൂൾ 16 നിന്നും 20-ാമത്തെ ക്ലാസ്സാണ് നാം കേട്ടത്. ഖുർആൻ അവതരിച്ചു, അതിനാൽ ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
4: ഒന്നാമത്തെ ചോദ്യം, ഹിദായത്ത് എന്നാൽ അള്ളാഹു നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്, അത് എത്ര തരമുണ്ട്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 6. ചോദ്യം 2, ഹിദായത്ത് എന്നത് എല്ലാവർക്കും ലഭിക്കുന്നതും മുത്തഖീങ്ങൾക്ക് ലഭിക്കുന്നതുമുണ്ട്, അതിൽ തൗഫീഖ് എന്നത് ആർക്കാണ് ലഭിക്കുക? ഓപ്ഷൻ എ മുശ്രിക്കീൻ, ഓപ്ഷൻ ബി മുത്തഖീൻ, ഓപ്ഷൻ സി ഇവ രണ്ടുപേർക്കും പറ്റും. ചോദ്യം 3, ഹിദായത്തിന് അമലിയ ഇൽമിയ എന്ന രണ്ട് ഭാഗങ്ങളുണ്ട്, ഇവയിൽ ഏത് വിഭാഗത്തിലാണ് ഇർഷാദ് എന്നതിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ അമലിയ, ഓപ്ഷൻ ബി അമലിയ ഇൽമിയ, ഓപ്ഷൻ സി ഇൽമിയ.
0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പേജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവന്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എന്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എന്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിന്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറ യൂനുസ് 19:20 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ജാസിൽ ജാഫർ അൽഹൈക്കമി നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله ملايا رب سبحانه وتعالى يودي بدികളും വിലക്കുകളും എല്ലാം ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 19 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഇൻഷാല്ലാ 20 ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ആദ്യം നമുക്ക് പാരായണത്തിലേക്ക് ചെവി കോർക്കാം.
3: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ويقولون لولا أنزل عليه آية من ربه فقل

0: الْمُفْطِرِينَ وَيَقُولُونَ لَوْلَا أُنْزِلَ عَلَيْهِ آيَةٌ مِّن رَّبِّهِ فَقُلْ إِنَّمَا الْغَيْبُ لِلَّهِ فَانْتَظِرُوا إِنِّي مَعَكُم مِّنَ الْمُنْتَظِرِينَ. അവിശ്വാസികളുടെ അഹങ്കാരത്തെയും നിഷേധത്തെയും ധാർഷ്ട്യത്തെയുമാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾക്ക് സാക്ഷിയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുകയോ ഇസ്ലാം എന്ന ദീൻ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ കളിയാക്കുകയും അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അവരിൽ ഉണ്ടായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ട് മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളെ ശിക്ഷിച്ചതുപോലെ ഉടനെ തന്നെ ഇവരെ ശിക്ഷിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. വയക്കൂലൂന, അവർ പറയും. അവർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകളാണ്. അള്ളാഹുവിനെ കളവാക്കിയ, അള്ളാഹുവിനെ നിഷേധിച്ച, അള്ളാഹു സുബ്ഹാനഹു വതആലയെ പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു എന്നാണ്. എന്താണ് അവർ പറഞ്ഞത്? ലൗല ഉൻസില അലൈഹി ആയതും മിർ റബ്ബി. ഉൻസില എന്നാൽ ഇറക്കപ്പെടുക എന്നാണ്. അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, അതായത് റസൂലിൻ്റെ മേൽ, ആയതുൻ, ദൃഷ്ടാന്തം, മിർ റബ്ബിഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ദൃഷ്ടാന്തം. അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നേരിട്ട് ഒരു തെളിവ് ഇറക്കിക്കൊടുക്കുന്നില്ല, അങ്ങനെ ഇറക്കിക്കൊടുത്തുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തം കാണാത്തതോ അല്ലെങ്കിൽ റസൂലിന് അള്ളാഹു ഇറക്കിക്കൊടുക്കാത്തതോ അല്ല വിഷയം. മറിച്ച് അവർക്ക് അവരുടെ അവിശ്വാസത്തിൽ തുടരാനും അവർക്ക് അവരുടെ അഹങ്കാരത്തിൽ തുടരാനും വേണ്ടിയുള്ള അനാവശ്യമായ ചോദ്യങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആയത്തുകൾ ഇറക്കിക്കൊടുക്കുന്നില്ല? വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് തവണ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരിചയപ്പെടുത്തി തന്ന വിഷയമാണ്. അള്ളാഹുവിനെ കളവാക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, ദീനിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം അവർ റസൂലിനോട് ആയത്തുകൾ ചോദിക്കുന്നത്, ദൃഷ്ടാന്തങ്ങളെ ചോദിക്കുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുവാനും ദീനിനെ പരിഹസിക്കാനും വേണ്ടിയിട്ടാണ്. ഒരുപാട് തവണ പല സമൂഹത്തിലെ ആളുകളും ദൃഷ്ടാന്തങ്ങൾ അവരവരുടെ പ്രവാചകന്മാരോട് ചോദിക്കുന്നുണ്ട്. ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നൽകപ്പെടുന്നു, പക്ഷേ എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. ആ ദൃഷ്ടാന്തത്തെ ഗൗരവത്തിൽ കാണുന്നില്ല. അത് തന്നെയായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെയും അവസ്ഥ. അള്ളാഹു പറയുന്നത് ലൗല ഉൻസില ഇലൈഹി മലകുൻ ഫയകൂന മഅഹു നദീറാ. അതായത് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹു പറയാൻ, റസൂലിൻ്റെ കൂടെ ഒരു താക്കീതുകാരനായിരിക്കത്തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ അടുക്കൽ എന്തുകൊണ്ട് ഒരു മലക്ക് ഇറക്കപ്പെടുന്നില്ല എന്ന് ചോദിക്കുകയാണ്. മറ്റൊന്ന് വഖാലൂലൻ നുഅ്മിന ലക ഹത്ത തഫ്ജുറ ലന മിനൽ അർദി യംബുഅ. അവിശ്വാസികളായ ആളുകൾ ആവശ്യപ്പെടുക, ഈ ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഒരു ഉറവ് ഒഴുക്കിത്തരുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല എന്നാണ്. സ്വർണം കൊണ്ടുള്ള മലകൾ ഉണ്ടാക്കിത്തരണം, മുത്തുകൾ പവിഴങ്ങൾ കൊണ്ടുള്ള വീടുകൾ ഉണ്ടാക്കിത്തരണം, നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ജീവൻ നൽകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. അവർക്ക് നൽകപ്പെട്ട ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാതെ മറ്റു പലതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും അത് തന്നെ സത്യമന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊച്ചാക്കുവാനും നബിയെ ചെറുതാക്കാനും വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരുപാട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് എന്നാണ്. പക്ഷേ സത്യത്തിൽ അത് അവരുടെ തന്നെ നിലവാരത്തെയാണ് ഇടിച്ചു താഴ്ത്തുന്നത്. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ചോദിക്കുന്നതൊന്നും ഉടനടി കൊടുക്കാതെ അത് വൈകിപ്പിച്ച് അത് തന്നെ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അനുസരിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അള്ളാഹു കൊടുത്തിരുന്നത്, ചോദിച്ചത് തന്നെ അള്ളാഹു കൊടുത്തിട്ടില്ല? അവരാണ് വിശ്വാസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുക. വിശ്വാസം വെറുതെ അങ്ങനെ കൊടുക്കാനുള്ളതല്ല, മറിച്ച് അത് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ളതാണ്. സൂറത്തുൽ ഇസ്രായിലെ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വമാ മനഅന അന്നുർസില ബിൽ ആയാതി ഇല്ല അൻ കദ്ദബ ബിഹൽ അവ്വലൂൻ വആതൈന സമൂദ അന്നാഖത മുബ്സിറത ഫളമൂ ബിഹ വമാ നുർസിലു ബിൽ ആയാതി ഇല്ല തഖ്വീഫ. പ്രവാചകന്മാർക്ക് ആയത്തുകളൊക്കെ നമ്മൾ നൽകിയിരുന്നു, എന്നാൽ അതിനെ തൊട്ട് നമ്മെ തടഞ്ഞതെന്താണ്? ആദ്യത്തെ ആളുകൾ പ്രവാചകന്മാർക്ക് ലഭിച്ച ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു, കളിയാക്കി. അതിനുദാഹരണം സൂറത്തുൽ ഇസ്രായിൽ 59-ാമത്തെ ആയത്തിൽ പറയുന്നത്, സമൂദിന് നാം ഒട്ടകത്തെ കൊടുത്തു, പക്ഷേ അവർ അതിനോട് അക്രമം ചെയ്തു എന്നാണ്. അതിനവർ വേണ്ട വിധം സംരക്ഷണം നൽകിയില്ല, അങ്ങനെ അത് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് വമാ നുർസിലു ബിൽ ആയാതി ഇല്ല തഖ്വീഫ, ആയത്തുകളെല്ലാം അവതരിപ്പിക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഭീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് ഈ ആയത്തുകളും ഹദീസുകളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എങ്കിൽ, ദൃഷ്ടാന്തങ്ങളൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്നില്ല, മറിച്ച് ഒരഹങ്കാരത്തിൻ്റെ സ്വരമാണ് ഉണ്ടാകുന്നത് എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, പേടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓതിവെച്ച സൂറത്തുൽ ഇസ്രാൽ 59-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത് തന്നെ ഉടനടി കൊടുക്കാതിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. അള്ളാഹു ഉടനടി ചോദിച്ചത് കൊടുത്തു കഴിഞ്ഞാൽ അവിശ്വാസികൾ അതിൽ വിശ്വസിക്കാതിരിക്കുകയും പഴയകാലത്തെ സമൂഹം നശിപ്പിക്കപ്പെട്ടതുപോലെ ഈ സമൂഹവും അതേപോലെ ഒരു മാറ്റവുമില്ലാതെ ഉടനടി ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയും അങ്ങനെ അവർ പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥ വരെ ഉണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവർക്ക് നീട്ടിക്കൊടുത്തത്, അള്ളാഹു അവർക്ക് സമയം കൊടുക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ മഹ്ല് കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ അങ്ങേറ്റത്തെ കാരുണ്യമാണ്. ഇതാണ് ആയത്തിൻ്റെ 1-ാമത്തെ ഭാഗത്തിൻ്റെ വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയഖൂലൂന, അവർ പറയുന്നു, ലൗല ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബിഹി, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം, എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെടുന്നില്ല? ഓരോ ദൃഷ്ടാന്തങ്ങളും മക്കയിൽ മുശ്രിക്കൾ ചോദിച്ചുകൊണ്ടേയിരുന്നതാണ്. ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്നമൽ ഗൈബു ലില്ലാ, ഗൈബ് അദൃശ്യജ്ഞാനം അത് അള്ളാഹുവിനുള്ളതാണ്, അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്കും അറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചതുകൊണ്ട് കാര്യമില്ല എന്നവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടോ, ഫൻതദിറു ഇന്നി മഅകും മിനൽ മുൻതദിരീൻ, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഞാനും നിങ്ങളുടെ കൂടെ കാത്തു നിൽക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണോ തന്നോട് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടത്, അത്തരം ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടിയാണ്. അതായത്, ഫൻതദിറു, നിങ്ങൾ കാത്തു നിൽക്കണം, ഇന്നി മഅകും മിനൽ മുൻതദിരീൻ, ഞാൻ നിങ്ങളുടെ കൂടെ കാത്തു നിൽക്കുന്നുണ്ട്, എന്താകുമെന്ന് നമുക്ക് നോക്കാം. വിശ്വസിക്കാത്ത നിങ്ങളാണോ രക്ഷപ്പെടുന്നത്, അല്ല വിശ്വസിച്ച് ഞങ്ങളാണോ രക്ഷപ്പെടുന്നത്, എന്താണ് എന്ന് നമുക്ക് വിലയിരുത്താം. ഇവിടെ ഫൻതദിറു ഇന്നി മഅകും മിനൽ മുൻതദിരീൻ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രനെ പിളർത്തുന്ന സംഭവമുണ്ട്, ഒരുപാട് ആളുകൾ അതിന് സാക്ഷിയാകുന്നുണ്ട്. പക്ഷേ വിശ്വസിക്കുന്ന ആളുകളോ വളരെ തുച്ഛം ആളുകളാണ്. അത് നേരിട്ട് കണ്ട് പോയിട്ട് പോലും വിശ്വസിക്കാത്ത ആളുകളുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ചോദിക്കുന്നതൊന്നും ഉടനടി കൊടുക്കാതിരുന്നത്. ഇനിയും പല ഹിക്മത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലക്കുണ്ടാകും. അള്ളാഹു ഹിക്മത്തിൻ്റെ ഉടമ, ഹിക്മത്തിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതആല ഹക്കീമാണ്. ഏതൊരു കാര്യത്തിനും അള്ളാഹുവിൻ്റെ ഹിക്മത്ത് നമുക്ക് ബോധ്യപ്പെട്ടു കൊള്ളണമെന്നില്ല, പക്ഷേ എല്ലാത്തിനും അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ മാധുര്യം അവന് രുചിക്കാൻ സാധിക്കുന്നത്. അവർ വിശ്വസിക്കുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്ന വിഷയമാണ്. ദൃഷ്ടാന്തങ്ങളൊക്കെ അവരുടെ മുമ്പിൽ കൺമുന്നിൽ എല്ലാം പ്രദർശിപ്പിച്ചാൽ പോലും അവരൊന്നും വിശ്വസിക്കുകയില്ല എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നല്ലദീന ഹഖത്ത അലൈഹിം കലിമത്തു റബ്ബിക ലാ യുഅ്മിനൂൻ വലൗ ജാഅത്ഹും കുല്ലു ആയത്തിൻ ഹത്താ യറൗൽ അദാബൽ അലീം, ഏതൊരു തെളിവ് അവർക്ക് വന്നു കിട്ടിയാലും അവരതിൽ വിശ്വസിക്കുകയില്ല എന്നാണ്. അതാണ് പറഞ്ഞത്, ലാ യുഅ്മിനൂന വലൗ ജാഅത്ഹും കുല്ലു ആയ, എല്ലാ ആയത്തും അവരിലേക്ക് വന്നാലും അവർ വിശ്വസിക്കുകയില്ല. ഏതുവരെ ശിക്ഷ നേരിട്ട് കാണണം അതുവരെ അവർ വിശ്വസിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സൂറത്തു അൻആമിലെ 111-ാമത്തെ ആയത്ത്, വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായികത വകല്ലമഹുമുൽ മൗത وحشرنا عليهم كل شيء قبلا ما كانوا ليؤمنوا إلا أن يشاء الله ولكن أكثرهم يجهلون. നാം അവരിലേക്ക് മലക്കുകളെ ഇറക്കുകയും മരിച്ചവർ അവരോട് സംസാരിക്കുകയും സർവവസ്തുക്കളെയും നാം അവരുടെ മുമ്പാകെ കൂട്ടം കൂട്ടമായി ശേഖരിക്കുകയും ചെയ്താലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ. എന്നാൽ അവരിൽ അധിക പേരും വിവരക്കേട് പറയുകയാണ് എന്ന് ഇവിടെ വളരെ സ്പഷ്ടമായി വ്യക്തമായിട്ട് അള്ളാഹു പറയാണ്. എല്ലാ മലക്കുകളെയും ഇറക്കിക്കൊടുത്താലും ശരി, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന്. ഇനിയോ മരിച്ച ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ സംസാരിച്ചാലും ശരി, ഇവരെയെല്ലാം തിരിച്ചു കൊണ്ടുവന്നാലും ശരി, മാക്കാനൂലി യുഅ്മിനു ഇല്ലാ യശാ അല്ലാഹ്, അവർ വിശ്വസിക്കുകയില്ല അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. എന്നാൽ അവരിൽ അധികം ആളുകളും ജാഹിലുകളാണ്, അറിവില്ലാത്ത ആളുകളാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. അവരുടെ അഹങ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു ഹിജ്റിലെ 14-15 ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്, വലൗ ഫതഹ്നാ അലൈഹിം ബാബം മിനസ് സമാഇ ഫദല്ലു ഫീഹി അർജൂൻ ലഖാലു ഇന്നമാ സുഖിറത് അബ്സാറുനാ ബൽ നഹ്നു ഖൗമുൻ മസ്ഹൂറൂൻ. അവരുടെ മേൽ ആകാശത്തുനിന്ന് നാം ഒരു കവാടം തുറന്നുകൊടുക്കുകയും എന്നിട്ടതിലൂടെ അവർ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ പോലും അവർ പറയും, ഞങ്ങളുടെ കണ്ണുകൾക്ക് മത്തു ബാധിച്ചത് മാത്രമാണ്, അല്ല ഞങ്ങൾ മാരണം ചെയ്യപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് എന്നവർ പറയുന്ന. ആകാശത്തു നിന്ന് ഒരു കവാടം തുറന്നുകൊടുത്തിട്ട് അതിലൂടെ സഞ്ചരിച്ചാൽ പോലും അവർ പറയുക, ഇത് മാരണമാണ്, ഇത് വെറുതെയാണ് എന്നൊക്കെ അവർ പറയുന്ന. സൂറത്തു തൂറിലെ 44-ാമത്തായത്ത്, വഇയറൗ കിസ്ഫം മിനസ് സമാഇ സാഖിതൻ യഖൂലു സഹാബുൻ മർകൂം. ആകാശത്തു നിന്ന് ഒരു കഷ്ണം വീഴുന്നതായി അവർ കാണുകയാണെങ്കിലും അവർ പറയും, അത് അടുക്കടുക്കായ മേഘമാണ് എന്ന്. വലൗ نزلنا عليك كتابا في قرطاس فلمسوه بايديهم لقال الذين كفروا ان هذا الا سحر مبين. നബിയെ, നിനക്ക് നാം കടലാസിൽ എഴുതിയ ഒരു ഗ്രന്ഥം ഇറക്കി തരികയും എന്നിട്ട് അവരത് സ്വന്തം കൈകൾ കൊണ്ട് തൊട്ടുനോക്കുകയും ചെയ്താൽ പോലും ഇത് വ്യക്തമായ മായാജാലമല്ലാതെ മറ്റൊന്നുമല്ല എന്നായിരിക്കും സത്യനിഷേധികൾ പറയുക എന്നാണ്. അതുകൊണ്ട് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു വെക്കുന്നത്, അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നത് അവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരടയാളത്തെക്കുറിച്ചാണ്. അഹങ്കാരം മനസ്സിൽ വെച്ചുകൊണ്ട്, പക മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സത്യം ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മറിച്ച് എത്ര വലിയ തെളിവുകൾ, ആ സത്യത്തെ സാധൂകരിക്കുന്ന, ആ സത്യത്തെ അറിയിക്കുന്ന തെളിവുകൾ അവരുടെ മുന്നിൽ, കൺമുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടാൽ പോലും അവർ വിശ്വസിക്കുകയില്ല എന്നാണ്. എല്ലാത്തിനും ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും, അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കും. അങ്ങനെ അവിശ്വാസത്തിൽ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. അവിടെയാണ് അള്ളാഹു പറയുന്നത്, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിനാണ് ഗൈബ് അറിയുന്നത്. അവരോട് കാത്തു നിൽക്കാൻ പറയണം, താങ്കൾ അവരുടെ കൂടെ കാത്തു നിൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കണം. ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠമാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഗൗരവത്തിൽ കാണണം. ദൃഷ്ടാന്തത്തെ നമ്മൾ ചെറുതാക്കി കാണരുത്. ഓരോ ദൃഷ്ടാന്തങ്ങളും അത് എത്രയോ വലുതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അദൃശ്യമറിയുന്നവൻ. ഇന്നമൽ ഗൈബു ലില്ലാഹ്, ഗൈബ് അള്ളാഹുവിനു മാത്രമുള്ളതാണ് എന്ന്. അദൃശ്യം ഒരാൾക്കും അറിയില്ല അള്ളാഹുവിനല്ലാതെ എന്നാണ് അഹ്ലുൽ സുന്നയുടെ വിശ്വാസം. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. നോക്കൂ, അള്ളാഹുവിനെ നിഷേധിക്കുന്നു, വിശുദ്ധ ഖുർആനിനെ നിഷേധിക്കുന്നു, പ്രവാചകന്മാരെ നിഷേധിക്കുന്നു, അവരെ ദ്രോഹിക്കുന്നു, എന്നിട്ടെല്ലാം തന്നെ അള്ളാഹു നീട്ടിക്കൊടുക്കുക. അവർ മാറും, അവർ മാറി ചിന്തിക്കും, അവർ നന്നാകും എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നീട്ടിക്കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിൻ്റെ അതിവിശാലമായ ഒരു മേഖല. അള്ളാഹു പറയുന്നുണ്ടല്ലോ, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആയത്ത് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ ഉടനടി വിശ്വസിക്കുകയും കീഴൊതുങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ യൂനുസിലെ 19-20 വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. തൗഹീദാണ് ഐക്യത്തിൻ്റെ മാനദണ്ഡം എന്ന് വിശദീകരിക്കുന്ന ആയത്തുകളായിരുന്നു അവതരിപ്പിച്ചത് ജാസിൽ ജാഫർ അൽഹിക്കമി.

0: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഉമർ അൽ നബറാവി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമിലേക്കാണ്. സംസം കിണർ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് കെ വി മുഹമ്മദ് അലി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മക്കയുടെ ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത ഒരു ഏടാണ് സംസമിൻ്റെ ചരിത്രം. സംസം കിണർ അഥവാ ആ അത്ഭുത ജലധാര വിശ്വാസികളുടെ മനസ്സിൽ ഏറെ സ്വാധീനം ചെലുത്തിയാണ്. ചില കാര്യങ്ങൾ സംസമിൻ്റെ പ്രത്യേകതയും ചരിത്രവും ചുരുങ്ങിയ രൂപത്തിലെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, മസ്ജിദുൽ ഹറമിനകത്ത് ഹജറുൽ അസ്വദിന് കിഴക്കായി കഅബയിൽ നിന്ന് ഏകദേശം 21 മീറ്റർ അകലെയുള്ള ഒരു ജലധാരയാണ് സംസം കിണർ. സംസമിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഇസ്മായിൽ എന്ന കുഞ്ഞു പൈതലിൻ്റെ ചരിത്രം മുതലാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഇസ്മായിൽ നബിയുടെ ചരിത്രം മുതലാണ് എന്നർത്ഥം. അതൊരു ആദരവിൻ്റെ, പരിഗണനയുടെ, കാരുണ്യത്തിൻ്റെ ചരിത്രവുമാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തവുമാണ്. സംസം എന്ന പദത്തിന് ധാരാളം അഥവാ മാഉൻ കസീർ എന്നർത്ഥമുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അർത്ഥം നൽകിയിട്ടുണ്ട്. എന്നാൽ വെള്ളം പുറത്തു വരുമ്പോൾ, ഉറവ പൊട്ടിയൊഴുകുമ്പോഴുള്ള ശബ്ദത്തിനാണ് സംസം എന്ന് പറയുക എന്നും ചർച്ചയുണ്ട്. നമുക്കറിയാം ചരിത്രം. ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ തനിച്ചാക്കി റഹ്മാനായ റബ്ബിൻ്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോകുന്നുണ്ടല്ലോ. തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുന്നത് സൂറത്ത് ഇബ്രാഹിമിൽ നമുക്ക് വായിക്കാം. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയ്യതി ബിവാദിൻ ഗൈരി ദീ സർഉ എന്ന് തുടങ്ങുന്ന വചനം. അള്ളാഹുവേ, എൻ്റെ കുടുംബത്തെ കൃഷിയൊന്നുമില്ലാത്ത ഈ താഴ്വരയിൽ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു റബ്ബേ, നിനക്കതറിയാമല്ലോ. അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, ഫജ്അൽ അഫ്ഇദത മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും, ജനങ്ങളുടെ മനസ്സിനെ അവരിലേക്ക് നീ ചായവുണ്ടാക്കണേ, അവർക്ക് റിസ്ക് നൽകുകയും ചെയ്യണേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന വേറെയും നമുക്ക് ഈ വിഷയത്തിൽ കാണാം. ഏതായിരുന്നാലും ഒരു തോൽപാത്രത്തിൽ വെള്ളവും ഒരു സഞ്ചിക്കാരക്കയും മാത്രം കയ്യിലുള്ള അവസ്ഥയിലാണ് ഹാജറും കുഞ്ഞു പൈതലും ആ ഊഷരഭൂമിയിൽ താമസിക്കുന്നത്. വെള്ളം തീർന്നപ്പോൾ കുഞ്ഞിന് ദാഹിച്ചു, അത് കരഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഉമ്മയുടെ മനസ്സ് നീറി. തൊട്ടടുത്ത സഫാ കുന്നിലും പിന്നീട് ഏതാനും മീറ്റർ അകലെയുള്ള മർവ കുന്നിലും മാറി മാറി ഓടിയവർ ഓടിക്കയറി ഓടിത്തളർന്നു. ആരെയും കണ്ടില്ല, ഒന്നും കിട്ടിയതുമില്ല. 7-ാം തവണ മർവയിൽ കയറി ചുറ്റുപാടും നോക്കുമ്പോഴതാ ഒരു ശബ്ദം കേൾക്കുന്നു. വല്ല സഹായമുണ്ടെങ്കിൽ എനിക്ക് നൽകണമെന്ന് അവർ വിളിച്ചു പറഞ്ഞു. അതിനുമാത്രം ആവശ്യക്കാരിയായിരുന്നു അപ്പോൾ ആ ഉമ്മ. അങ്ങനെ അവർ ആശങ്കയോടെ കുഞ്ഞിൻ്റെ അടുക്കൽ, ഇസ്മായിൽ എന്ന കുഞ്ഞിൻ്റെ അടുക്കൽ തിരിച്ചു വരുമ്പോഴാണ് ഒഴുകിത്തുടങ്ങിയ ആ നീരുറവ കണ്ടത്. ഏറെ സന്തോഷത്തോടുകൂടി ആ മാതാവ് തൻ്റെ കയ്യിലുള്ള തോൽപാത്രത്തിൽ വെള്ളം നിറച്ചു, കുഞ്ഞിന് കുടിക്കാൻ കൊടുത്തു. ഒഴുകിത്തുടങ്ങിയ ആ വെള്ളം അവർ തടഞ്ഞുവെക്കുകയും ചെയ്തു. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹാദൃഷ്ടാന്തമായി, അതല്ലെങ്കിൽ ആ ഉമ്മയുടെ കണ്ണീരിൻ്റെ വിലയായി, ആ ഉപ്പയുടെ പ്രാർത്ഥനയുടെ ഫലമായി എന്തോ റഹ്മാനായ റബ്ബ് അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ സന്ദർഭത്തിൽ, ആ സ്ഥലത്ത് അത്ഭുതകരമായ ആ നീരുറവ സൃഷ്ടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഉമ്മു ഇസ്മായിലിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് അനുഗ്രഹം ചൊരിയട്ടെ. അവരത് തടയാതെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അതൊരു നീരുറവയായി, ഒരൊഴുകുന്ന നദിയായി മാറുമായിരുന്നു. ലക്കാനത്ത് സംസം ഐനൻ മഴീന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സംസം അന്നു മുതൽ ഇന്നു വരെ, ഇനി ഖിയാമത്ത് നാൾ വരെയും ഇൻഷാഅല്ലാ നിലനിൽക്കുന്ന ഒരു അത്ഭുത ജലപ്രവാഹം തന്നെയായിരിക്കും. അങ്ങനെ തുടരുകയും ചെയ്യും. ഏകദേശം 4000 വർഷങ്ങളുടെ പഴക്കമുള്ള ചരിത്രമാണ് സംസമിന് പറയാനുള്ളത് എന്ന് ചുരുക്കം. നമ്മളറിയേണ്ട ഒരു കാര്യം, സംസം എന്നത് തൽക്കാലം ദാഹമകറ്റാനുള്ള ഒരു സവിശേഷ മാർഗം മാത്രമായിരുന്നില്ല, ഒരു മഹത്തായ നാഗരികതയുടെ തുടക്കം കൂടിയായിരുന്നു. ചുട്ടുപഴുത്ത് കിടക്കുന്ന ആ ഊഷര ഭൂമിയിൽ ഒരു തെളിനീരോ പച്ചപ്പോ തേടിയലയുന്ന ഒരു ജനതയുടെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പുതുയുഗപ്പിറവിയായിരുന്നു സംസമിന്റെ ഉത്ഭവം എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ സന്ദർഭത്തിലാണ്, ആ കാലയളവിലാണ് യമനിൽ നിന്നുള്ളൊരു യാത്രാസംഘം അഥവാ കഹ്താനി വംശപരമ്പരയിൽപ്പെട്ട ജുർഹും ഗോത്രക്കാരായിരുന്ന ഒരു യാത്രാസംഘം മക്കയുടെ താഴ്ഭാഗത്ത് യാത്രയുടെ ഭാഗമായി യാദൃശികമായി അവർ വന്നെത്തുകയാണ്. ദൂരെ പക്ഷികൾ വട്ടമിട്ടു പറക്കുന്നത് ശ്രദ്ധിച്ച അവർ വെള്ളത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്. ഉടനെ അങ്ങോട്ട് തിരിക്കുന്നു. അവിടെ വെച്ച് ഉമ്മുസ്മായിലിനെ, ഹാജറിനെ അവർ കാണുകയാണ്. വെള്ളം കുടിക്കാനുള്ള അനുവാദം അവർ ചോദിക്കുന്നുണ്ട്. അതൊരു മാനുഷികമായ മനുഷ്യന്റെ ബാധ്യതയാണല്ലോ. അവരുടെ മറുപടി ഇങ്ങനെയെന്ന് ചരിത്രം പറയുന്നു: ഇവിടെ വരുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ വിരോധമില്ല, പക്ഷേ ജലാശയത്തിൻ്റെ അവകാശത്തിൽ നിങ്ങൾക്ക് പങ്കില്ല എന്ന്. അതിനവർ സമ്മതിക്കുകയും അങ്ങനെ അവർ അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്, അവിടെ തങ്ങുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഒരു സമൂഹത്തിൻ്റെ തുടക്കമായിരുന്നു, ഒരു നാഗരികതയുടെ വളർച്ചയായിരുന്നു അവിടെ. അതും സംസം കാരണത്താൽ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് ഗോത്രങ്ങൾ പെരുകി, കാലങ്ങൾ കഴിഞ്ഞു, ജനതതികൾ വളർന്നു. സംസം അത് മണ്ണാൽ മൂടപ്പെടുകയോ മറ്റോ ചെയ്തു തൽക്കാലം വിസ്മരിക്കപ്പെടുന്ന ഒരു രംഗം ചരിത്രത്തിലുണ്ട്. പിന്നീട് അബ്ദുൽ മുത്തലിബിന് ഹാഷിം, അദ്ദേഹമാണ് മണ്ണിനടിയിൽ നിന്ന് ആ മൂടപ്പെട്ട നീരുറവ പുറത്തു കൊണ്ടുവരുന്നത്. അതും റബ്ബിൻ്റെ തീരുമാനമാകാം. പിന്നീട് സംസമിൽ നിന്നാണ് ഹജ്ജിന് വരുന്ന, ഹറമിലേക്ക് വരുന്ന ആളുകൾക്ക് സമൃദ്ധമായി വെള്ളം നൽകുന്നത്. ഒരുപാട് പേർ അതുകൊണ്ടാണ് പിന്നീട് അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തത്, ദാഹം തീർത്തതും മറ്റു കാര്യങ്ങളും. ജാഹിലിയകാലത്ത് സംസമിന് ശുബാഅത്ത് എന്ന് പേരുണ്ടായിരുന്നു എന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, സംസമിനെക്കുറിച്ച് പറയുമ്പോൾ ആ സംസം കിണറിലേക്ക് വെള്ളം ചെന്നു ചേരുന്ന പല ഉറവകളുമുണ്ട് എന്നതാണ് ചരിത്രം നമ്മെ അറിയിക്കുന്നത്. സെക്കൻഡ് തോറും 11 മുതൽ 18 ലിറ്ററിലധികം വെള്ളം ഇടമുറിയാതെ കിണറിലേക്ക് പല ഭാഗത്തുനിന്നുമായി ഒഴുകിയെത്തുന്നുണ്ട്, അഥവാ മിനിറ്റിൽ 600ലധികം ലിറ്റർ. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജുൽ അസ്വദിന്റെ ഭാഗത്തു നിന്ന് വരുന്ന നീരുറവയാണ് അതിൽ വലുതും ശക്തിയുള്ളതും. അബുൽ ഖുബൈസ് മലയുടെ ഭാഗത്തുനിന്നും സഫാമലയുടെ ഭാഗത്തുനിന്നുമൊക്കെ മറ്റ് പല ഭാഗത്തുനിന്നും ചെറിയ നീരുറവകളും സംസമിലേക്കുണ്ട് എന്നതാണ് നമുക്ക് വായിക്കാനാവുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം: ഇന്ന് വരെ വാണിജ്യാടിസ്ഥാനത്തിൽ വിതരണം നടത്താത്ത, വേണമെങ്കിൽ കോടികൾ ഓരോ ദിവസവും സമ്പാദിച്ചേക്കാവുന്ന, സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സാണ് സത്യത്തിൽ സംസം. എന്നാൽ ആ മഹാനുഗ്രഹം ദാഹിക്കുന്നവരുടെ ശമനമായി, റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ നേർസാക്ഷ്യമായി, വിശ്വാസികൾക്ക് പ്രതീക്ഷയായി, ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയായി അത് സംവത്സരങ്ങൾ പിന്നിട്ടിട്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് നാം കാണേണ്ടത്. ഇനി ചരിത്രത്തിൻ്റെ ബാക്കി കാലഘട്ടങ്ങളിൽ അതിനെ സംരക്ഷിച്ചതും ശ്രദ്ധിച്ചതുമൊക്കെ നമുക്ക് കാണാം. ഇസ്ലാമിക കാലഘട്ടത്തിൽ ഓരോ ഭരണാധികാരികളും സംസമിൻ്റെ മഹത്വവും പുണ്യവുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സംസം കിണർ സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും അതിൻ്റെ വിതരണം കൂടുതൽ എളുപ്പവും കാര്യക്ഷമവുമാക്കുന്നതിനൊക്കെ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു എന്നതാണ് ആധുനിക ചരിത്രം. കിണറിൻ്റെ ആഴം കൂട്ടിയും ചുറ്റുമതൽ കിട്ടിയും കമ്പിവേലി സ്ഥാപിച്ചും മതിന്മേൽ മാർബിൾ സ്ഥാപിച്ചും അതിനു മുകളിൽ എടുപ്പുണ്ടാക്കിയും മറ്റുമായി സംസം കിണർ വിവിധ ഭരണാധികാരികൾ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. ആദ്യകാലത്തൊക്കെ സംസം കോരിയെടുത്ത്, അതിന് ബക്കറ്റുണ്ടായിരുന്നു, കോരിയെടുത്ത് അതിൽ നിന്ന് വിതരണം ചെയ്യുകയായിരുന്നു. പിന്നീട് അടുത്തൊരു വെള്ളത്തൊട്ടി വെച്ച്, വലിയ വെള്ളത്തൊട്ടി വെച്ച് അത് നിർമ്മിച്ച് അതിൽ നിറച്ചും ഒക്കെയാണ് സംസം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ടാപ്പുകളിലൂടെ ഉപയോഗിക്കാവുന്ന തരത്തിൽ വലിയ ടാങ്കുകൾ സംഭരിച്ചു, പാത്രത്തിൽ ശേഖരിച്ച് തീർത്ഥാടകർക്ക് ഒഴിച്ചുകൊടുത്ത് ദാഹം തീർത്തു. പലയിടങ്ങളിലും പിന്നീട് ടാപ്പുകൾ സ്ഥാപിച്ചു. അങ്ങനെ സംസം പ്രയാസമില്ലാതെ ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് കാലഘട്ടങ്ങളിലൂടെ എത്തിയെന്നറിയുക. ഹിജറ 1345-1346 വർഷങ്ങളിൽ സംസം വിതരണത്തിൽ സൗദി ഭരണകൂട വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയെന്നതും നമുക്ക് മനസ്സിലാക്കാനാകും. 1374 മത്താഫിൻ്റെ വികസനം നടന്നപ്പോൾ സംസം കിണർ താഴ്ഭാഗത്തെ അണ്ടർഗ്രൗണ്ടിലാവുകയും അങ്ങോട്ടിറങ്ങാൻ ചവിട്ടുപടികൾ സംവിധാനിക്കുകയും ചെയ്തു. പിന്നീട് 1400 അഥവാ 1409 തുടർന്നുമുള്ള കാലഘട്ടത്തിൽ ഫഹദ് രാജാവിൻ്റെ കാലത്ത് വൻ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവന്നത്. സംസം ശുദ്ധീകരിക്കാനും ശുദ്ധീകരിക്കാനും സംവിധാനങ്ങളൊരുക്കി. പിന്നീട് ഹറമിന്റെ എല്ലാ ഭാഗത്തും പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചു, സംഭരണ ശേഷി വർദ്ധിപ്പിച്ചു. വിവിധ ഭാഗങ്ങളിൽ സംസം നിറച്ച പാത്രങ്ങൾ ഒരുക്കി. പിന്നീട് ഹറമിൽ നിന്നു മാറി പുതുതായി സംസം വിതരണ കേന്ദ്രങ്ങളും ഓട്ടോമാറ്റിക് പാക്കിംഗ് സംവിധാനങ്ങളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് വളരെയധികം അതിന്റെ സംസം വെള്ളത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി ഭരണാധികാരികൾ എന്നു നമ്മ മനസ്സിലാക്കുന്നുണ്ട്. നമുക്കറിയാം, ഹറമിൽ മാത്രമല്ല മദീനയിലെ മസ്ജിദ് നബിയിലേക്ക് മാത്രം ദിവസവും 120 ടൺ സംസം ജലം എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇനി സംസമിന്റെ മഹത്വം പറയുന്ന അനവധി വചനങ്ങൾ, നബിവചനങ്ങൾ പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ചരിത്രരേഖകളുമുണ്ട്. സംസം വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴുകിയെന്ന് ഹദീസിൽ വന്ന് നാം വായിച്ചിട്ടുണ്ടല്ലോ. ഫലപ്രദമായൊരു ഔഷധവും അനുഗ്രഹീത ഭക്ഷണവുമാണ് സംസം വെള്ളമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തുആമു തുഅമിൻ വശിഫാ ഉസ്സുഖ്മിൻ, ഭക്ഷിക്കുന്നവന്റെ ഭക്ഷണം രോഗത്തിന് ശിഫ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം മറ്റൊരിക്കൽ പറഞ്ഞത് ഖൈറുമാ ഇനല വജ്ഹിൽ അർദ് മാ ഉസംസം എന്നാണ്. മാ ഉസംസം, സംസം വെള്ളമാണ് ഭൂമുഖത്തെ ഏറ്റവും ഖൈറായ വെള്ളം, ഏറ്റവും ഖൈറായ വെള്ളം. അത് വിശപ്പിന് ഭക്ഷണമാണ് എന്ന് തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ വന്ന സമയത്ത് ഒരു മാസത്തോളം 10-30 ദിവസത്തോളം വെറും സംസം കുടിച്ച് മാത്രം വിശപ്പകറ്റിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായിട്ടൊക്കെ ഹദീസിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അത് അനുഗ്രഹീത വെള്ളമാണ്, അനുഗ്രഹം നിറഞ്ഞതാണ് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹ മുബാറകതുൻ, അത് സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്, അത് അനുഗ്രഹം നിറഞ്ഞതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മാഉ സംസമിനെ കുറിച്ച് പറഞ്ഞു, മാഉ സംസം സയ്യിദുൽ മിയാഹ്, വെള്ളത്തിലെ സയ്യിദാണ് എന്നതാണ്. സംസം ഏതുദ്ദേശത്തിന് വേണ്ടിയാണ് കുടിക്കുന്നത്, അതിനുള്ളതാകുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രസിദ്ധമായ വചനത്തിൽ നമുക്ക് കാണാം. മാഉ സംസം ലിമാ ശുരിബ ലഹു, എന്തിനാണോ കുടിക്കുന്നത് അതിനുള്ളത് തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികൾക്ക് കുടിക്കാനായി സംസം വെള്ളം നൽകിയിരുന്നു, അവരുടെ ശരീരത്തിൽ ഒഴിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം കുടിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ മനാഫിയ വറിസ്ഖൻ വാസിയാ വശിഫാ അൻ മിൻ കുല്ലി ദാ എന്ന് പ്രാർത്ഥിച്ചിരുന്നതായിട്ടൊക്കെ ചില റിപ്പോർട്ടുകളുണ്ട്. കാരണം എന്തിനാണോ കുടിക്കുന്നത് അതിനാണ് സംസം എന്നാണല്ലോ. അപ്പോൾ അല്ലാഹു എനിക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം നൽകണേ, വിശാലമായ റിസ്ക് നൽകുക, ഉപജീവനമാർഗം നൽകണേ, എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനം നൽകണേ എന്നൊക്കെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം വെള്ളം കുടിച്ചാൽ പ്രാർത്ഥിച്ചതായിട്ട് വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, റബ്ബിൻ്റെ മഹത്തായ ദൃഷ്ടാന്തമായ അല്ലാഹുവിൻ്റെ മഹാകാരുണ്യമായ ആ അത്ഭുത ജലധാര അത് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ചരിത്രങ്ങൾ അനവധി ഓർമ്മിപ്പിച്ച്, പാഠങ്ങൾ അനുസ്മരിപ്പിച്ച്, നമ്മെ വിസ്മയിപ്പിച്ച്, ഇന്നും മഹാത്ഭുതമായി സംസം അത് ഭൂമിയിൽ നിന്ന് പൊട്ടിയൊലിച്ചുകൊണ്ടിരിക്കുന്നു. ആ മഹത്തായ ദൃഷ്ടാന്തം എന്നും നിലനിർത്തി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് മക്കയുടെ തീരത്ത് സംസം കിണർ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിച്ചത് KV മുഹമ്മദ് അലി.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു റസൂലില്ലാ. പലപ്പോഴും നമ്മൾ ഈ ഇസ്ലാമിക വിമർശനങ്ങൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ദൈവത്തെ വിമർശിക്കുന്ന ഒരു ഘട്ടം വരുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അവർ വാദിക്കാനൊരു വിഷയമാണ്, നിങ്ങൾക്ക് ശാസ്ത്രം കൊണ്ട് ദൈവത്തെ ഒന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അവരുണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ശാസ്ത്രം കൊണ്ട് ദൈവത്തെ തെളിയിക്കാൻ സാധിക്കും. ഞങ്ങളൊക്കെ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ്, ഞങ്ങൾ സയൻറ്റിഫിക് ടെമ്പറുള്ള ആളുകളാണ്. ഞങ്ങളെന്തും പരീക്ഷണങ്ങളിലൂടെ നിരീക്ഷണങ്ങളുടെ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലൂടെ മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്യുക, നോക്കിക്കാണുക എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവർക്ക് ശാസ്ത്രവും മനസ്സിലായിട്ടില്ല, ദൈവത്തെക്കുറിച്ചും മനസ്സിലായിട്ടില്ല എന്നാണ് അവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, അതിന് കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ എങ്ങനെ ശാസ്ത്രം കൊണ്ട് ദൈവത്തെ തെളിയിക്കും എന്ന്, ഞങ്ങൾക്ക് ശാസ്ത്രത്തിനും കൊണ്ട് ദൈവത്തെ തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ദൈവമില്ല എന്നുള്ള രൂപത്തിലേക്ക് എന്നുള്ള ആശയങ്ങളിലേക്കാണ് ഞങ്ങൾ എത്തിയത് എന്നൊക്കെ പറയുന്നതായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ പറയുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ദൈവം എന്താണെന്നോ ശാസ്ത്രം എന്താണെന്നോ അറിയാത്ത ആളുകളാണ് ഇത്തരം വാദങ്ങളും ഇത്തരം കാര്യങ്ങളും ഉന്നയിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ സയൻസ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഭൗതികമായ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, നിരീക്ഷണം ഒബ്സർവേഷൻ, പരീക്ഷണം എക്സ്പെരിമെൻറ്റേഷൻ, യുക്തി റീസണിങ് എന്നിവയിലൂടെ പഠിക്കുകയും അവയെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. ഭൗതിക പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, ഭൗതികമായ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ എന്ത് ചെയ്യുന്നു, കൃത്യമായ യുക്തിയോടുകൂടി, കൃത്യമായ പരീക്ഷണങ്ങളോടുകൂടി, ക്രമബന്ധിതമായ ഒബ്സർവേഷനോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, നിരീക്ഷിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിനെയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. ഇവിടെ പലപ്പോഴും ഞങ്ങൾ യുക്തി ചിന്തയുടെ ആളുകളാണ്, അപ്പോൾ ദൈവത്തെ ഞങ്ങൾക്ക് യുക്തി കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് ഈ ഡെഫിനിഷൻ വെച്ചുകൊണ്ട് പറയുന്ന ആളുകൾക്ക് യഥാർത്ഥ ശാസ്ത്രം തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ വാചകം നോക്കിയാൽ മതി, എന്താണ്, ഭൗതിക പ്രപഞ്ചം. ഈ ഭൗതിക പ്രപഞ്ചത്തിലെ കാര്യങ്ങളെയാണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ മഴയെ, ഇവിടുത്തെ കാറ്റിനെ, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന, കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ കൈകൊണ്ട് സ്പർശിക്കാനൊക്കെ കഴിയുന്ന വസ്തുക്കളെ എന്ത് ചെയ്യുക ഈ എക്സ്പെരിമെൻറ്റേഷനിലൂടെ, റീസണിങ്ങിലൂടെ, ഒബ്സർവേഷനിലൂടെ എന്ത് ചെയ്യുന്നത്, തെളിയിക്കുന്നത് എന്നാണ് സയൻസ് പറയുന്നത്. ദൈവം എന്ന് പറയുന്നത്, ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത്. ഏത് മതമാകട്ടെ, ആ മതങ്ങളൊക്കെ വിശ്വസിക്കുന്നതാണ് ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകം. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ലോകമായതുകൊണ്ട് തന്നെ ദൈവമാണ് ഈ ലോകത്ത് ഉണ്ടാക്കിയത്, മനുഷ്യനുണ്ടാക്കിയത് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മതങ്ങളൊക്കെ വിശ്വസിക്കുന്ന ദൈവമാണ് ലോകം ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഈ മതങ്ങളൊക്കെ വിശ്വസിക്കുന്ന മറ്റൊരു വിഷയം, ദൈവം എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ദൈവം പ്രപഞ്ചത്തിനകത്താണോ പുറത്താണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, ദൈവത്തിൻ്റെ രൂപങ്ങളെയാണ് ഞങ്ങൾ ആരാധിക്കുന്നൊക്കെ പറയുന്നത് അതൊക്കെ മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചോളം ദൈവം എവിടെയാണെന്നുള്ള ചോദ്യം ഇസ്ലാം കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. അത് പ്രപഞ്ചത്തിന് അതീതമാണ്, പ്രപഞ്ചത്തിൻ്റെ പുറത്താണ് ദൈവം. കാരണം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കേണ്ടത് എവിടെയാണ്, അള്ളാഹു അവൻ്റെ അർശിൽ ഉപവിഷ്ടനായി, അള്ളാഹു അല്ലാതെ അർശിസ്തവ, അള്ളാഹു അവൻ്റെ അർശിൽ എന്ത് ചെയ്യുന്നു, ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ്. ആ അർശിൽ ഉപവിഷ്ടനമായ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രപഞ്ചത്തിന് പുറത്താണെന്ന് കൃത്യമായി കണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ തെളിവുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും, പ്രവാചകൻ്റെ ഹദീസുകളോട് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രപഞ്ചത്തിന് പുറത്തുള്ള ദൈവത്തെ എങ്ങനെയാണ് ഭൗതികമായ രൂപത്തിൽ, ഭൗതികമായ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കൊണ്ട് ദൈവത്തെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മളത് കോമൺ സെൻസോട് കൂടി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുള്ളതാണ്. ഇനി ദൈവം പ്രപഞ്ചത്തിന് പുറത്താണെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും, എന്താ ദൈവം പ്രപഞ്ചത്തിന് പുറത്ത്, അത് മതം പഠിപ്പിക്കുന്നതാണ്, മതമാണത് പറയേണ്ടത്. ആ ദൈവം പറയുന്ന മതത്തിൽ വിശ്വസിക്കുന്ന മതവിശ്വാസികൾ ആ ദൈവം പറയുന്നു എന്താണ്, ദൈവം എന്താണ് പ്രപഞ്ചത്തിന് പുറത്താണെന്ന് ദൈവം പറയുന്നുണ്ട്. മാത്രമല്ല പ്രപഞ്ചത്തിലെ എല്ലാ നിയമങ്ങൾക്കും അപ്പുറത്താണ് ദൈവം. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം, അവൻ സമദാണ്, അള്ളാഹു അഹദാണ്, അവൻ ഏകനാണ്, അവൻ സമദാണ്, ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല ജനിക്കപ്പെട്ടവനുമല്ല. അപ്പോൾ ഭൂമിലോകത്താണ് ഈ ജനനവും മരണവും അതുപോലെ തന്നെ ജനിക്കപ്പെടലും ഒക്കെ ഉണ്ടാകുന്നത്. അതിനപ്പുറത്തുള്ള ഈ ഭൂമിലോകത്തെ എല്ലാ നിയന്ത്രണങ്ങൾക്കും എല്ലാ നിയമാവലികൾക്കും അപ്പുറത്താണ് ദൈവം. ആ ഭൂമിയിലോകത്തപ്പുറത്തുള്ള ആ ദൈവത്തെ നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല. ഭൂമിയിലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ടോ ഭൂമിയിലെ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടോ ഭൂമിയിലെ ശാസ്ത്രത്തിൻ്റെ ടെസ്റ്റ് ട്യൂബുകൾ വെച്ചുകൊണ്ടോ നമുക്ക് അളക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ, പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ശാസ്ത്രശാഖക്കുണ്ട്. പ്രപഞ്ചത്തിനപ്പുറത്തുള്ള ദൈവത്തെ ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരു മെറ്റീരിയൽ അല്ലല്ലോ, മനുഷ്യനെപ്പോലെ ഒരു മെറ്റീരിയൽ അല്ല അല്ലേ. നമ്മളുടെ ബുദ്ധിക്ക് അപ്പുറത്താണ് ദൈവം, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് ദൈവം. നമ്മുടെ ചിന്തകൾക്കൊരു പരിധിയുണ്ട്, നമ്മുടെ ചിന്തകൾക്കൊരു കാഴ്ചക്ക് പരിധിയുണ്ട്, നമ്മുടെ ആലോചനകൾക്ക് പരിധിയുണ്ട്. ആ പരിധികൾക്കപ്പുറത്താണ് ദൈവം. ആ ദൈവം ആരാണെന്നും ദൈവം എന്താണെന്നും ദൈവത്തെക്കുറിച്ചും ദൈവം തന്നെയാണ് നമ്മളോട് പറയേണ്ടത്. ആ പ്രപഞ്ചത്തിനപ്പുറത്തുള്ള ദൈവത്തെക്കുറിച്ച് ശാസ്ത്രം കൊണ്ട് മനസ്സിലാക്കണമെന്ന് പറയുന്ന ഇത് ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരമാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ യഥാർത്ഥമായ രൂപത്തിൽ ഞങ്ങൾ ദൈവത്തെ കണ്ടുപിടിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ദൈവത്തെ ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഏറ്റവും വലിയൊരു പൊട്ടത്തരമാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. അവർക്ക് ശാസ്ത്രവും മനസ്സിലായിട്ടില്ല, അവർക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്. കാരണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനുള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പരീക്ഷണങ്ങളിലൂടെ, ഒബ്സർവേഷനിലൂടെ, അതുപോലെ തന്നെ റീസണിങ്ങിലൂടെ, യുക്തിപരമായ ചിന്തകളിലൂടെ പഠിക്കുന്നതിനാണ് എന്ത് എന്ന് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം ഈ പ്രപഞ്ചത്തിനപ്പുറത്താണ്. ഈ പ്രപഞ്ചത്തിലുള്ള പല നിയമങ്ങളും പല കാര്യങ്ങളും ദൈവത്തിന് ബാധകമല്ല. കാരണം അത് പ്രപഞ്ചത്തിലുള്ളവർക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കി വച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്. അതുകൊണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ കാഴ്ചപ്പാട് ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ കാണുന്നില്ല, ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പറയുന്നവൻ്റെ പ്രശ്നമാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല, അതുപോലെ തന്നെ ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നാണ് വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.

ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെ നുസാൻ രണ്ടത്താണിയാണ്. ഞാൻ മുസ്തഫ അൻസാരി.
1: എന്തൊക്കെയുണ്ട് മുസ്തഫക്ക് വിശേഷം?
0: എന്താ, അൽഹംദുലില്ലാ, റാഹത്താണ്. ഇന്ന് വളരെ സന്തോഷത്തിലാണ് അല്ലേ നുസാൻ?
1: നമ്മൾ ദിവസത്തിന് പ്രത്യേകത ഉണ്ടാവും.
0: അതെ അതെ.
1: എന്താണ് അറിയോ?
0: എന്തപ്പോ ഒന്നും പറയല്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അനുവദിച്ചു തന്ന രണ്ട് ആഘോഷങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്.
1: അതോടൊപ്പം തന്നെ ഇന്ന് കേൾക്കുന്നതിൽ ഒരുപാട് പേർ നോമ്പുകാരായിരിക്കും.
0: തീർച്ചയായിട്ടും
1: അല്ലേ?
0: അതെ,
1: അറഫ നോമ്പ് പ്രഖ്യാപിച്ച് അത് കേൾക്കാനിടയായത് അത് നോറ്റിരിക്കുന്ന ആൾക്കാരായിരിക്കും പല
0: ആൾക്കാരുണ്ടാവുക.
1: അപ്പോ അത് കൃത്യമായിട്ട് നമ്മള് മനസ്സിലാക്കി അൽഹംദുലില്ലാ. എന്തായാലും ആ നോമ്പിന്റെ ഒരു ചൈതന്യവും എന്നാൽ അതോടൊപ്പം നാളത്തെ പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലൊക്കെ, ചിലപ്പോ വീട്ടിലൊക്കെ നാളെപ്പം എന്തുണ്ടാക്കണം എന്തായിരിക്കും എന്നുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത്. ഈ ഒന്ന് പലപ്പോഴും ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ടുള്ള വീട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്താണെന്നറിയോ? ഒരു മാറ്റം എന്താ വെച്ചാല്, ഈദുൽ ഫിത്തർ ആകുമ്പോൾ എന്ന് എപ്പോഴാ മാസം കാണുക എന്നാണോ നാളെയാണ് നമുക്കറിയില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് തന്നെ പെരുന്നാൾക്ക് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കും, എന്തൊക്കെ ഒരുങ്ങണം എന്ന രൂപത്തിലേക്കുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തിന. ചിലത് മാസം കണ്ടിട്ട് തീരുമാനിക്കുന്നവരുണ്ടാവും, മാസം കണ്ട് തീരുമാനം. പക്ഷേ ഈദുൽ അദ്ഹ പലപ്പോഴും പ്രീ പ്ലാൻഡ് ആയിരിക്കും ഫുള്ള്, കാരണം ഏകദേശം 10 ദിവസം മുമ്പിനെ മാസം കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നമുക്കൊരു പ്രീ പ്ലാൻഡ് ആയിരിക്കും. അപ്പോൾ എന്തായാലും അതിനുള്ള ഒരുക്കത്തിലും കുറച്ചും കൂടി ഒരു ഹറിബറി കുറഞ്ഞ ഒരു പെരുന്നാളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഹറിബറി കുറഞ്ഞ പെരുന്നാളായിരിക്കും എന്ത്, ഈദുൽ അദ്ഹ. ഈദുൽ ഫിത്തർ അങ്ങനെയല്ല, ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളതാണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അനുഭവം വെച്ച് പറയണ. ഹറിബറി കൂടുതലായിരിക്കും എന്ത്, ഇതിൽ നാളത്തെ കാര്യങ്ങൾ ഉണ്ടാക്കലും ബിരിയാണിക്ക് ദമ്മിടലും അല്ലേ, അതിനുള്ള കറി അരിയലും സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ കുറച്ചും കൂടി എളുപ്പത്തിലായിരിക്കും ഇൻഷാല്ലാ. എന്തായാലും ഇൻഷാല്ലാ ഇന്നത്തെ ഒരു അറഫ ദിനത്തിൻ്റെ ചൈതന്യം മനസ്സിൽ കൊടുത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ വൈബോട് ആരംഭിക്കുകയാണ്
0: ഇൻഷാല്ലാ. അതെ, ഒരുപാട് സന്തോഷത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാവുന്ന ഒരു ദിനം കൂടിയാണിന്ന്. ഏതായിരുന്നാലും റേഡിയോ എന്നത്തെയും പോലെ നിങ്ങളുടെ കൂടെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെ കടന്നു വന്നിരുന്നു. ഇപ്പോൾ റേഡിയോ വൈബ്സിൻ്റെ ഈ സമയത്ത് നമ്മൾ ആദ്യമായി പ്രവേശിക്കുന്നത് ഇൻസൈറ്റിലേക്കാണ്.
1: ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്ന ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മലിക് സലഫിയാണ്. ഖുർആൻ പ്രവാചകന്റെ വചനമോ എന്നുള്ള വിഷയത്തിലാണ് നമ്മോടൊപ്പം ചേരുന്നത് സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാനരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ എതിരാളികൾ കാലങ്ങളായി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടം മുതൽ അത് അനവരതം തുറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ജിന്നുകളും മനുഷ്യരും ഒരുമിച്ചുകൂടിയാലും അതുപോലെ ഒന്ന് കൊണ്ടുവരുവാൻ സാധ്യമല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഖണ്ഡിതമായി പ്രഖ്യാപിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യുഅതു ബിമിത്ലി ഹാദൽ ഖുർആനി ലാ യുഅതൂന ബിമിത്ലിഹി വലൗ കാന ബഅ്ദുഹും ലിബഅ്ദി ളഹീറ. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ മനുഷ്യന്മാരും ജിന്നുകളും ഖുർആൻ പോലത്തെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ചു കൂടിയാലും അതുപോലെ ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവരിക സാധ്യമല്ല. ആ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെയും അതിൻ്റെ പ്രോജ്വലതയെയും ചെറുതാക്കി കാണിക്കാനും അവഗണിക്കാനുമൊക്കെ ശത്രുക്കൾ പരിശ്രമിച്ചു വന്നിട്ടുണ്ട്. അക്കാര്യം വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചതാണ്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട് അല്ലാഹുവിൻ്റെ നൂറിനെ ഒതുക്കെടുത്താനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു മുത്തി മുനൂരിഹി വലോ കരിഹൽ കാഫറു, സത്യ നിഷേധികൾക്ക് എത്ര ഉറപ്പാണെങ്കിലും അല്ലാഹുവിൻ്റെ ഈ നൂറിനെ അവൻ പൂർത്തിയാക്കും, അതവൻ സംരക്ഷിക്കുകയും ചെയ്യും. മനുഷ്യന്മാരുടെ കൈകടത്തലുകളില്ലാത്ത ആർക്കും വേഗത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പൂർണ്ണമായ സംരക്ഷണം. ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്ന ലഹു ലഹാഫിളൂൻ. നിശ്ചയം ഇതിനെ നാം ഇറക്കിയതാണ്, ഈ ദിക്റിനെ നാം സംരക്ഷിക്കും. അപ്പോൾ നേർക്കുനേരെ വിശുദ്ധ ഖുർആനിനെ എതിർക്കാൻ കഴിയുകയില്ല, അതിൻ്റെ പ്രോജ്വലതയ്ക്ക് കോട്ടം തട്ടിക്കാൻ സാധിക്കുകയില്ല, അതിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനുള്ള പരിശ്രമം അത് വൃഥാവിലാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകൾ എന്താണ് ഈ മഹാപ്രകാശത്തെ ഇരുട്ടിലാക്കാൻ ഉള്ള വഴി എന്ന് അവർ ആലോചിച്ചുകൊണ്ടാണ് പലപ്പോഴും അവാസ്തവമായിട്ടുള്ള, സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അതേസമയത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കഴിയുമെന്നവർ വിചാരിക്കുന്ന തരത്തിലുള്ള ചില ശുബഹാത്തുകൾ അവർ പടച്ചുവിടാറുള്ളത്, അഥവാ ചില സംശയങ്ങൾ അവർ ഉണ്ടാക്കി വിടാറുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ എടുത്തു വച്ചുകൊണ്ടും വിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കത്തെ ചോദ്യം ചെയ്തുമൊക്കെയാണ് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കെടില്ലാത്തം പറഞ്ഞ ഒരു കാര്യമാണ് ലാ യതീഹിൽ ബാത്തുലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്. വിശുദ്ധ ഖുർആനിലേക്ക് അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരിക്കലും ഒരു ബാത്തിലും കയറി വരികയില്ല, സംരക്ഷിതമാണത്. തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്, സ്തുത്യർഹനും യുക്തിമാനുമായ പടച്ചറബിൻ്റെ അടുക്കൽ നിന്നാണ് ഇത് അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സംശയങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആ സംശയങ്ങളുടെ മറുപടികൾ കേൾക്കുമ്പോൾ ഖുർആനിൻ്റെ പ്രോജ്വലതയും ഖുർആനിൻ്റെ അമാനുഷികതയും ഖുർആനിൻ്റെ ഭംഗിയും ഖുർആനിൻ്റെ മഹത്വവുമെല്ലാം നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ള ചില സംശയങ്ങൾ, ചില ശുബഹത്തുകൾ, അവക്കുള്ള മറുപടികളാണ് ഇൻഷാല്ലാ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, സാധാരണ ഇസ്ലാമിക വിമർശകന്മാർ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ്റെ വാചകമാണ്, അതൊരിക്കലും ഒരു ദൈവീക വാചകമല്ല എന്നു പറയാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ കലാമല്ല ഖുർആൻ, പ്രവാചകൻ്റെ കലാമാണ് എന്ന് പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ ചില തെളിവുകൾ തെറ്റായി ഉദ്ധരിക്കാറുണ്ട്. അതിലൊന്നാണ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ഒരു ദൂതൻ്റെ വാക്കുകൾ മാത്രമാകുന്നു ഈ വിശുദ്ധ ഖുർആൻ. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹാഖയിൽ ഉള്ളതാണ്, അതിലാർക്കും തർക്കമില്ല. അപ്പോൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമാണ് ഖുർആൻ എന്നാണ് അവർ ആരോപണം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രസ്തുത ആയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും അതിൻ്റെ കോണ്ടെക്സ്റ്റ് അഥവാ അതിൻ്റെ സാഹചര്യവുമൊക്കെ പരിശോധിച്ചു നോക്കിയാൽ എന്താണ് ഈ ആയത്തിൽ പറയുന്ന കാര്യം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയ വാചകമാണോ, അതിനിത് തെളിവാണോ എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകും. രണ്ട് ആശയ സാധ്യതകളാണ് ഈ ആയത്തിന് മുന്നിലുള്ളത്. ഒന്ന്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. കാരണം അത് പറഞ്ഞതിന് ശേഷം ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദി ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ, തൊട്ടടുത്ത ആയത്തെന്താണ്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ സ്ഥാനത്ത്, അതിൻ്റെ അടുത്ത് ഉന്നതമായ സ്ഥാനമുള്ള ഒരു ദൂതൻ്റെ വാചകമാണിത്. അപ്പോൾ ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതിക്കൊടുത്ത വാചകമാണ് എന്നാണ് ഈ പറയുന്നത്. അവിടെ റസൂൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അതിൻ്റെ തെളിവെന്താണ്? തൊട്ടടുത്ത വാചകം തന്നെ. കാരണം ഈ റസൂലിനെക്കുറിച്ച് ആരാണ് ഈ റസൂൽ എന്ന് പറഞ്ഞാൽ ആ ദൂതൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് എന്ന് വെക്കുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് വെച്ചാലും, കാരണം വിശുദ്ധ ഖുർആനിൻ്റെ ചില സിയാക്കുകളിൽ നിന്ന്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്താണ്? സൂറത്തുൽ ഹാഖയിൽ കാണാം, വമാഹു ബിഖൗലി ശാഇരിൻ ഖലീലമ്മ തുഅ്മിനൂൻ. അതൊരിക്കലും ഒരു കവിയുടെ വാചകമല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു കവിവാചകമല്ല, ഒരു കവിതയല്ല, ഒരു കവി കെട്ടിയുണ്ടാക്കിയ നിർവിനമായ കവിതകളല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ വാചകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാചകങ്ങളാണ്. വലൗ തഖവ്വല അലൈനാ ബഅദുൽ ഖാവീൽ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം എങ്ങാനും നമ്മുടെ വാചകത്തിൽ ഉള്ളാത്തൊരു കാര്യം കെട്ടിപ്പറഞ്ഞാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം എന്ന അർത്ഥത്തിലും വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കി എന്നതാണോ? ഒരിക്കലും അല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഖുർആൻ പറയുകയില്ല, വിശുദ്ധ ഖുർആൻ എത്തിച്ചു കൊടുക്കുകയും ആ ഖുർആൻ കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹി അൽമുത്തഖീൻ. താങ്കളുടെ ഭാഷയിൽ നാം അത് എളുപ്പമാക്കിയിരിക്കുന്നു, അറബി ഭാഷയിൽ. ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ, നിങ്ങൾ ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം. വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ധ, ധിക്കാരികളായ ആളുകൾക്ക് മുന്നറിയിപ്പും കൊടുക്കണം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം റസൂലുള്ളാഹിൻ്റെതാണ് എന്ന് പ്രത്യക്ഷാർത്ഥത്തിൽ വേണമെങ്കിൽ പറഞ്ഞാൽ പോലും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി കെട്ടിപ്പറഞ്ഞുണ്ടാക്കി എന്നതല്ല. നേരെ മറിച്ച് പ്രസ്തുത സൂറത്തുകളിൽ തന്നെ തൻസീലു മിർ റബ്ബിൽ ആലമീൻ, അത് റബ്ബിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു ഷാഇറിൻ്റെ വാചകമല്ല, ഒരു കാഹിനിൻ്റെ ജ്യോത്സ്യൻ്റെ വാചകമല്ല എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിന് ശേഷമാണ് അത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അറബി ഭാഷാ നിയമപ്രകാരം ഇലാഫത്ത് രണ്ട് തരത്തിൽ ഉണ്ട്. ഒരാളിലേക്ക് രണ്ട് തരത്തിൽ ഇലാഫത്ത് ചെയ്യാം, ചേർത്തി പറയാം. ഒന്ന് ഇലാഫത്തു അദാ, അതായത് ആ കാര്യം ചെയ്യുന്ന വ്യക്തി. അത് രണ്ടാമത്തത് ഇലാഫത്തു ഇൻഷാ, ഒരു കാര്യം ഉണ്ടാക്കിയ ആളിലേക്ക് ചേർത്തി പറയാം. ഇവിടെ ഉദാഹരണമായി പറഞ്ഞാൽ ബാബു ഹദീദിൻ, ഇരുമ്പിൻ്റെ വാതിൽ എന്നു പറഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ വാതിലിൻ്റെ ഉടമസ്ഥാവകാശം അത് ഇരുമ്പിനാണ് എന്നതല്ലോ അതിൻ്റെ അർത്ഥം. അതുപോലെ ഇത് ഒരു പ്രവാചകൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉണ്ടാക്കിയത് പ്രവാചകനാണ്, ആ വാക്കിൻ്റെ പൂർണ്ണമായ മിൽക്കിയത്ത് പ്രവാചകനാണ് എന്നർത്ഥത്തിലല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എത്തിച്ചിട്ടുണ്ട്, പ്രവാചകനത് അദാ ചെയ്തിട്ടുണ്ട് എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ്റെ തിരുനാവിലൂടെ തന്നെ നമുക്ക് കാണാം, തൻസീലു മിർ റബ്ബിൽ ആലമീൻ, പ്രവാചകൻ തന്നെ ഓതിത്തുന്നതാണ് ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ള വാചകമാണ്. അപ്പോൾ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്നത് ഒരിക്കലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയതാണ് എന്നതിന് ഒരിക്കലും തെളിവായി ഉദ്ധരിക്കാൻ പറ്റുകയില്ല എന്നതാണ് ഇതിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ വിശദമായി നമുക്ക് പറയാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലവൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഏറെ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വിമർശനങ്ങളിലൂടെ കേൾക്കാൻ സാധിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേർന്നത്. ഖുർആൻ പ്രവാചകൻ്റെ വചനമോ എന്നതാണ് ഇന്നത്തെ ചർച്ചയിൽ നാം കേട്ടത്.
1: ഓക്കെ, പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴേ ഖുർആൻ പ്രവാചകന്റെ വചനമോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഒന്ന് അതിനെക്കുറിച്ച് ഖുർആനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിലുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഈ സംസാരം കേട്ടപ്പോൾ നമുക്ക്
0: മനസ്സിലായിട്ടുണ്ടാകും.
1: അത് എത്രത്തോളം ഒരു അബദ്ധമാണെന്ന് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അപ്പോഴേക്കും തിരിച്ചറിയും. ഇൻഷാല്ലാ നമുക്കൊരേ പാട്ട് കേട്ടാൻ തോന്നുന്നുണ്ട്.
0: ഏതായാലും പെരുന്നാളിൻ്റെ ഒരു തലേ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മളീ പാട്ട് കേൾക്കണേൽ ഒന്നുകൂടി നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് അല്ലേ?
1: എന്തായാലും
0: അതെ അതെ അതെ. അപ്പം നമ്മൾ ഈ ഒരു സമയത്തെ ഇപ്പോൾ എങ്ങനെ വീട്ടിൽ രണ്ട് പെരുന്നാക്കും ഡ്രസ്സൊക്കെ എടുക്കാറുണ്ടോ? ചില സമയത്ത് അല്ലേ?
1: സമയത്ത് പൊതുവേ പിന്നെ സ്ഥലത്തൊക്കെ എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില പെരുന്നാളൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും അഡീഷണലൊക്കെ എടുത്തു വെച്ചാണെങ്കിൽ എന്താവില്ല, അത്
0: മാത്രമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ.
1: ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ.
0: ഓക്കെ, ഏതായാലും നമ്മൾ ഒരുപാട് പിന്നെ സന്തോഷം.
1: വീട്ടിലെ കുട്ടികൾക്കതൊരു കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കതൊരു വളരെ ആശ്വാസം. അത് അവർ മനസ്സിലെ പെരുന്നാൾ എന്ന് പറഞ്ഞ പുതിയ ഡ്രസ്സ് ഒക്കെയാണല്ലോ.
0: അപ്പൊ
1: അവർക്ക് എന്തായാലും നമ്മള് അതൊക്കെ കുറച്ച് നേരത്തെ ചോദിച്ചാൽ കുറച്ച് വലുതാവും തോറും നമ്മുടെ പ്രയോറിറ്റികൾ നമ്മുടെ രീതികളൊക്കെ മാറുമല്ലോ. നമ്മളൊക്കെ ചെറുപ്പത്തില് പെരുന്നാളെന്ന ഡ്രസ്സ് നമുക്കൊക്കെ ഉണ്ടാവും അല്ലേ? ചെറുപ്പത്തില് പെരുന്നാളെന്ന ഡ്രസ്സ് എടുക്കൽ നിർബന്ധമാണ്, അത് മസ്റ്റ് ഹാവ് ആണ്. പക്ഷെ വലുതാവും തോറും എന്താ വെച്ചാൽ രീതികൾ മാറി ശൈലികൾ മാറിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പെരുന്നാൾക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഉറപ്പെടുത്താനുള്ളത്.
0: ഓക്കെ, ഏതായാലും ഈ ഒരു സന്തോഷത്തിൽ നമുക്കൊരു സ്വരം കേട്ടുവരാം.

മഷാദ് നമ്മളിപ്പോൾ കേട്ടത് സ്വരം അല്ലേ, ഒരു പാട്ടാണ് കേട്ടത്. ഈ പെരുന്നാളിനെ സംബന്ധിച്ച്, ബലി പെരുന്നാളിനെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗോജ്വലമായ ജീവിതത്തെ അയവിറക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ മനസ്സിലേക്ക് വരും. പക്ഷെ ഇന്നെപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഒരു സ്വാധീനം ചെലുത്തിയൊരു സംഭവം എന്താ വെച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു ഒരു പിതാവിനൊരു പക്ഷേ അത് ഏറ്റവും നന്നായിട്ട് പിതാവിനും മാതാവിനും മനസ്സിലാവുന്ന ഒരു സംഭവമാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ അറക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിക്കുമ്പോൾ ഞാനത് കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നുള്ള രൂപത്തിലേക്കാണല്ലോ. അത് മകനോട് പോയി പറയുമ്പോഴും ആ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നിങ്ങൾ വെറുതെ പറഞ്ഞതാവില്ല എന്നത് ഞാൻ ഇന്ന് വെറുതെ പറയില്ല, എന്തായാലും ഞാൻ അതിന് ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് പറയുമ്പോഴും ആ ഒരു ഉപ്പയുടെ മനസ്സിലുള്ളൊരു വികാരമുണ്ട് അല്ലേ, ആ വികാരം റബ്ബിന് വേണ്ടി സമർപ്പിക്കുകയാണ് അല്ലേ. ആ വികാരത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അപ്പോൾ ആ വികാരം റബ്ബിന് വേണ്ടി സമർപ്പിച്ച അവസാനം സ്വന്തം മകൻ്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വിളിയാളുണ്ടാകുന്നത്. അപ്പം അതുവരെ ഉണ്ടാകുന്ന അവരുടെ ഒരു മാനസികാവസ്ഥ, അപ്പം എല്ലാത്തിനേക്കാൾ അപ്പുറത്തേക്ക് എൻ്റെ റബ്ബാണ്

0: എന്ന് പറയുന്ന ഒരവസ്ഥ. നമ്മൾ നമ്മളെ മക്കളെ സംബന്ധിച്ചിട്ട് നമ്മൾ നമ്മളൊരു നമ്മളാണ് ആ സ്ഥാനത്ത് തന്നെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. ആ മക്കളെ മനസ്സിലേക്ക് ദേഹത്തെ ഇങ്ങനെ കത്തി വെക്കുന്ന സമയത്ത് അതുവരെ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ അത് അള്ളാഹുവാണ് വലുത് എന്നുള്ളൊരു ചിന്തയാണ് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താൻ.
1: അവിടെ ഒരു ക്ലൈമാക്സ് ഒന്നും ആദ്യം അറിയണില്ല.
0: അല്ല,
1: അതായത് ഇവിടെ പകരം ഒരാടിനെ അറക്കണമെന്ന് കൽപ്പിക്കപ്പെടുമോ എന്നൊന്നും അറിയില്ല. ഒരു ധാരണയില്ല, ഒരു മുൻധാരണകളില്ലാതെ തയ്യാറായി എന്നുള്ളതാണ് അവിടെ ആത്മസമർപ്പണത്തിൻ്റെ വലിയ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത്. ഏതായിരുന്നാലും ഇപ്പം നാളെ പെരുന്നാളൊക്കെ ആകുമ്പോഴേ സ്വാഭാവികമായിട്ട് ആളുകൾ പിന്നെ ഉലിഹത്തിൻ്റെ ഷെയർ കൂടി ആൾക്കാരുണ്ടാവും, അല്ലാതെ തന്നെ നമുക്ക് ഓരോ കവർ കിട്ടുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് തീറ്റയ്ക്ക് ഒരു ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട്
0: പെരുന്നാൾ ഭക്ഷണം കഴിക്കാനുള്ളതും കൂടിയാണ്.
1: അല്ല അക്കലു എന്താണ് യോമിൽ അക്കലി വശുർബാണല്ലോ, അതൊക്കെ ഓക്കെ. പക്ഷെ എന്നാലും അവനാൻ്റെ തടിയാണെന്ന് ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആരോഗ്യത്തെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്.
0: ഏതായാലും നമ്മൾ പോകുന്നു ആരോഗ്യ വിചാരത്തിൽ.
1: യെസ്, അതുകൊണ്ട് നമ്മൾ പോകുന്നു ആരോഗ്യ വിചാരത്തിലേക്ക്.
0: ഡോക്ടർ സാലിം, ഡോക്ടർ നസീഫ് പി പി എന്നിവർ നടത്തിയ ആരോഗ്യ വിചാരത്തിലേക്കാണ് പോകുന്നത്.
1: മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ സംസാരം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോയുടെ ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മളോട് കൂടെയുള്ളത് ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് സലീം അവറുകളാണ്. അദ്ദേഹം ഡോക്ടർ ഓഫ് ഫാർമസി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം, ഫാം ഡി പഠനത്തിന് ശേഷം കേരളത്തിൽ ആദ്യമായി പി എച്ച് ഡി നേടിയ വ്യക്തി കൂടിയാണ് ഡോക്ടർ സലീം. ഇന്ന് ഈ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ മരുന്നുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ എല്ലാ ആളുകളും പല സമയങ്ങളിലായിട്ട് മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ്. മരുന്നിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന മരുന്ന് അത് നമ്മൾ ഭംഗിയായി കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. സ്വാഭാവികമായും അതിലൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് നമുക്ക് ആദ്യം സലീം സാറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിലെനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ആൻറ്റിബയോട്ടിക്സ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വില്ലത്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഭൂമിയിലും ആളുകൾക്കുമൊക്കെ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് കപ്പാസിറ്റി കൂടി വന്നുകൊണ്ടുള്ളൊരു പ്രയാസമുണ്ട്. ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
3: ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യം പറയുമ്പോൾ മൊത്തത്തിൽ എല്ലാ മെഡിസിൻസും കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. അത് ഫാർമസിസ്റ്റ് അതേപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അവർ വ്യക്തമായി പറഞ്ഞത് എല്ലാ പേഷ്യൻസും ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചില മെഡിസിൻസ് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെയാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ചില മെഡിസിൻസ് ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ മുന്നെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ആ രീതി എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ, ഒരു ഒരാൾക്കൊരു പനിയുണ്ടായി, പനി ഉണ്ടായതിന് ശേഷം അദ്ദേഹത്തിന് വേറെ സിംറ്റംസുകൾ ഉണ്ടാവും. അപ്പോൾ പൊതുവെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഒരു ഫിസീഷ്യനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ പ്രിസ്ക്രൈബ് ചെയ്യും, അവർ അതിലൊരു ആൻറ്റിബയോട്ടിക് ഉണ്ടാവും. ആ ആൻറ്റിബയോട്ടിക് എടുക്കണം. അത് എങ്ങനെ എടുക്കേണ്ട രീതിയിൽ അത് എടുക്കേണ്ടത് നിർബന്ധമുണ്ട്. അതിൽ കൂടെ ചില വേറെ മെഡിസിൻസ് ഉണ്ടാവും, അതും എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ മരുന്ന് എടുക്കുമ്പോൾ, ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ വേറെ മെഡിസിൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പോൾ പൊതുവേ പറയുന്നത്, നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമ്മളെ സ്റ്റൊമക്കിൽ കുറേ യൂസ്ഫുള്ളായിട്ടുള്ള അണുക്കളുണ്ട്. അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡയറിയ ഉണ്ടാവും. ഡയറിയ ഉണ്ടായി കഴിഞ്ഞാൽ അത് മോശമായി അവിടെ കോളനിൽ ഇൻഫ്ലമേഷൻ വീക്ക് ഉണ്ടാവും. അങ്ങനത്തെ കുറേ കേസസുകളുണ്ട്. നമ്മൾ പലപ്പോഴും പേഷ്യൻസിന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സ് പൊതുവേ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് പ്രോബയോട്ടിക്സ്. അപ്പോൾ പ്രോബയോട്ടിക്സ് അഥവാ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയും യോഗട്ട് അല്ലെങ്കിൽ തൈര് കേർഡ് കഴിക്കാൻ പറയും. അപ്പോൾ ചിലപ്പോൾ എന്താ ആൾക്കാർ ആൻറ്റിബയോട്ടിക് കഴിക്കും, ഈ നോൺ ഫാർമക്കോളജിക്കലായിട്ട് മെഡിസിൻ ഇല്ലാത്ത സ്ട്രാറ്റജീസ് അവർ ഫോളോ ചെയ്യില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക, ഡയറിയ ഉണ്ടാവും. അപ്പോൾ വേറെ ഡോക്ടറെ കാണിക്കും, ആ ഡോക്ടർ ഡയറിയൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അത് വേറെ ട്രീറ്റ്മെൻറ്റാണ്, അത് പ്രോബയോട്ടിക് ആവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഡയറിയൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ് വരും. പിന്നെ അത് വേറെ. ഇപ്പൊ ശരിക്കും എന്താണ് അതിന്റെ കോസ് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് കാരണത്താലുള്ള ഡയറിയാണ്. അതിന് ഡോക്ടർ ഓൾറെഡി സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പ്രോബയോട്ടിക് എന്ന ഒരു കൈൻഡ് ഓഫ് മെഡിസിൻ എടുക്കുക, അല്ലെങ്കിൽ യോഗർട്ട് അല്ലെങ്കിൽ തൈര് കഴിക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസുകൾ ഉണ്ടാവും. അതെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് പറഞ്ഞത് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പേഷ്യൻസ് കേൾക്കേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പനി വന്നു കഴിഞ്ഞാൽ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പഴയ ഏതെങ്കിലും ചീട്ടുണ്ടാവും, അത് കൊടുത്തിട്ട് ആൻറ്റിബയോട്ടിക് വാങ്ങിക്കും.
0: ആമോക്സിസിൽ കാണിച്ചേണ്ടി
3: പറഞ്ഞിട്ട്. ആ അതെ. അപ്പോൾ അവർക്ക് അമോക്സിസിലിനേക്കാൾ കൂടുതൽ ഒരു ബ്രാൻഡാണ് പറയുക, അമോക്സിക്ലാവ് ഉണ്ടോ. അപ്പോൾ അവരത് മേടിച്ചിട്ട് കഴിക്കും. പൊതുവേ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അസിത്രോമൈസിനാണ്. ഇപ്പോൾ കോവിഡ് സമയത്ത് ഒരു ഗവൺമെൻറ് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, അത് അല്ല അസിത്രോമൈസിൻ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്
0: വേണ്ടിയിട്ടായിരുന്നു.
3: പക്ഷേ ആൾക്കാരെന്താ മനസ്സിലാക്കിയത്, അത് എല്ലാവർക്കും കഴിക്കുക. പക്ഷെ അത് കാരണത്താൽ ഒ ടി സി ആയിട്ട് അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടറായിട്ട് അസിത്രോമൈസിൻ കഴിക്കുമ്പോൾ അത് റെസിസ്റ്റൻസ് ഉണ്ടാവും.
0: ഒരു കാരണവശാലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കേണ്ട മരുന്ന് പോയി ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ്
3: വളരെ. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ ഇതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനോ കുടുംബത്തിലോ അല്ലെ ആ കമ്മ്യൂണിറ്റിയിലോ ആ സൊസൈറ്റിയിലോ ആർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിബയോട്ടിക് കൊണ്ട് അത് വർക്ക് ചെയ്യില്ല. അതാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ മാത്രമല്ല പ്രയാസപ്പെടുത്തുന്ന, നമ്മളെ നെക്സ്റ്റ് ജനറേഷനെ വരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെൻറ് കുറേ പ്രോഗ്രാംസുകൾ വെച്ചിട്ടുണ്ട്, കുറേ ഫണ്ടിങ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഏറ്റവും വേണ്ടത് പിന്നെ ചില ഇൻഫെക്ഷൻസ്, ചില അസുഖങ്ങൾക്ക് ഇൻഫെക്ഷസ് കണ്ടീഷൻസിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ജലദോഷം, ജലദോഷം കൊണ്ട് പനി ഉണ്ടാവും, അവിടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. അവിടെ വേണ്ടത് സപ്പോർട്ടീവായിട്ടുള്ള ചുമ, ജലദോഷം അല്ലെങ്കിൽ റണ്ണിങ് നോസ്, മുക്കൊലിപ്പ്, അതിനൊക്കെയുള്ള സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. അവിടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡോക്ടർ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആൾക്കാരെന്താ പോയിട്ട് എന്തുകൊണ്ട് ആൻറ്റിബയോട്ടിക് എഴുതിയില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ആൻറ്റിബയോട്ടിക് ചോദിച്ചു മേടിക്കും, അത് ചിലപ്പോൾ അവർ കൊടുക്കുന്നുണ്ടാവും. അതെ. അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാല് അവിടെ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല, അവർക്ക് വെറുതെ ഒരു ആന്റിബയോട്ടിക് കഴിക്കണ്ട്, അതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും, പിന്നെ അതിന് വേറെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അതാണ് ഇപ്പോ നിലവിൽ ഇങ്ങനെ പൊതുവെ നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ.
0: ഇതിപ്പോ സാധാരണ ഇതിൽ നമ്മളാണ് ഇപ്പൊ ആന്റിബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ തന്നെ ചെറിയൊരു ആശ്വാസം വരുമ്പോൾ അത് കോഴ്സ് പൂർത്തിയാക്കാതെ നടത്തും. ഈ ആന്റിബയോട്ടിക് കഴിച്ചു തുടങ്ങിയിട്ട് അതിന്റെ കോഴ്സ് പൂർത്തിയാക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഡോക്ടർ എന്താ പറയാനുള്ളത്?
3: ഈ ആന്റിബയോട്ടിക് കഴിക്കേണ്ട രണ്ട് ടൈപ്പ് ആന്റിബയോട്ടിക് ഉണ്ട് ശരിക്ക്. ചില ആന്റിബയോട്ടിക് നമുക്ക് ഒരു നിശ്ചിത ബ്ലഡിൽ ഒരു അളവ് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻറ്റ് ആന്റിബയോട്ടിക് എന്ന് പറയും. ഇപ്പോൾ ചില ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ അമിക്യാസിൻ എന്ന് പറഞ്ഞൊരു ആൻറ്റിബയോട്ടിക് ഉണ്ട്. അത് ഇഞ്ചക്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഹൈ ഡോസ് ആയിരിക്കും. ഹൈ ഡോസ് കൊടുത്ത് കുറച്ച് കാലം, കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ പൊതുവേ യൂസ് ചെയ്യുന്ന അമോക്സിസിലിൻ പോലത്തെ ആൻറ്റിബയോട്ടിക് ഒരു 7 ദിവസം അല്ലെങ്കിൽ 3 ദിവസം എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ശരിക്ക് സാധാരണക്കാർ എന്താ, പൊതുവെ എല്ലാ പേഷ്യൻസും പൊതുവെ എൻ്റെ ഇൻഫെക്ഷൻ മാറി അത് ചിലപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ ഈ 7 ദിവസം എടുക്കേണ്ട ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക, ആൻറ്റിബയോട്ടിക്കാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ 3 ദിവസം കൊണ്ട് ഇതിൻ്റെ അസുഖം മാറി, അല്ലെങ്കിൽ ഫീവർ മാറി, പനി മാറി, അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ അണുക്കൾ ഓൾറെഡി ഉണ്ടാവും. പിന്നെ രണ്ടാമത് കുറച്ച് 2 ദിവസം കഴിഞ്ഞ വീണ്ടും അണുക്കൾ കുറേ കൂടി വന്നിട്ട് പിന്നെ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് പോകും. അപ്പോൾ അദ്ദേഹം വീണ്ടും ചിലപ്പോൾ ആമോക്സിസിൽ തന്നെ ചെയ്തും, അതുകൊണ്ട് എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു അണുക്കൾ നമ്മളെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മൾ ശരിക്കും ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ഭാഗത്തേക്ക് അത് സ്പ്രെഡ് ചെയ്യും. അതിന് അവസാനം നമ്മളെ ബോഡിയിൽ വീക്കം കൂടിയാണ്ട് സെപ്സിസ് പോലത്തെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസൊക്കെ വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൻറ്റിബയോട്ടിക് ഡോക്ടർ പറഞ്ഞ പോലെ, അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാറ്റഗറി ഉണ്ട്, കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻറ്റ് ആൻറ്റിബയോട്ടിക് ഉണ്ട്, ടൈം ഡിപ്പെൻഡൻറ്റ് ആൻറ്റിബയോട്ടിക്. ടൈം ഡിപ്പെൻഡൻറ്റ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ആ 7 ദിവസം 3 ദിവസം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫിസീഷ്യനോ ഡോക്ടറിനോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോ അറിയുന്ന കാര്യങ്ങളാണ്. അതൊരു പേഷ്യൻറ്റിന് പലപ്പോഴും അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ടൈം ഡിപ്പെൻഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുക. അതിനേക്കാൾ കൂടുതൽ എടുക്കാനും പാടില്ല. ചിലപ്പോൾ അത് ഓൾറെഡി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം ആയിരിക്കും, ആ ആന്റിബയോട്ടിക് എഫക്റ്റീവ് ആവില്ല.
2: അപ്പോൾ നമ്മൾ പോയിട്ട് റീഫിൽ ചെയ്ത് ഒരാഴ്ച കൂടി വാങ്ങിക്കാന്നുള്ളത്
3: ചെയ്യാൻ പാടില്ല. കാരണം അപ്പോൾ റെസിസ്റ്റന്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഡോക്ടർ പോയി കണ്ടിട്ട് പറയാം, അതിപ്പോൾ ഡോക്ടറിന്റെ മിസ്റ്റേക്ക് അല്ല,
2: അത്
3: നമ്മൾ ഉണ്ടാക്കിയ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ കാരണത്താൽ ഈ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. നമ്മൾ ഒരു ആന്റിബയോട്ടിക് ബാക്കിയുള്ള മെഡിസിന് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ പുറത്തോട്ട് വലിച്ചെറിയും അല്ലെങ്കിൽ ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്യും. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് നേരെ കടലിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് വരുന്ന ഈ ജീവജാലങ്ങൾ അതൊക്കെ അബ്സോർബ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതന്നെ കഴിക്കുന്നത്. അപ്പോൾ അത് റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ഇതൊക്കെയാണ് വലിയ പ്രശ്നമായിട്ട് നമ്മൾ ICMR പറയുന്ന ഇഷ്യൂസ്, എങ്ങനെയാണ് റെസിസ്റ്റൻസ് ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ.
2: ഈ ബാക്കി വരുന്ന മരുന്നുകളുടെ ഡിസ്പോസലും വലിയൊരു ഇഷ്യൂ ആണ്.
3: അതെ,
2: ഈ ഫ്രിഡ്ജിന്റെ മുകളിൽ വെക്കാം, മേശന്റെ മുകളിൽ വെക്കാം എന്നതിൻ്റെ അപ്പുറം അതിനുശേഷം വ്യക്തമായ മാർഗനിർദ്ദേശം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആയി വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരള സർക്കാരൊക്കെ അതിനുള്ള പദ്ധതികളും ബാക്കിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അലക്ഷ്യമായിട്ട് മറ്റേ കഴിക്കാത്ത മരുന്നുകൾ മറ്റേ മേശപ്പുറത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് അത് പ്രയാസം ഉണ്ടാവുന്ന രൂപത്തിൽ മാറുന്നത് നമ്മൾ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. ഈ ആന്റിബയോട്ടിക് എന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരിതെല്ലാവരും മരുന്നുകൾ കഴിക്കുന്നതാണ്. പൊതുവെ മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആളുകളാണ് ഗർഭിണികൾ. പ്രഗ്നൻസി ടൈമിലും പാല് കൊടുക്കുന്ന സമയത്തും എന്തെല്ലാം കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
3: ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫേസാണ്. അത് നമ്മൾ ശരിക്കും പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല, പ്രഗ്നൻസിൻ്റെ മുന്നത്തെ ഒരവസ്ഥ ഉണ്ട്. കാരണം പൊതുവെ പറയുന്ന ഫോളിക് ആസിഡ് വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്, ഒരു കോമ്പണൻ്റാണ്. അത് ഒരു മാസം കൺസീവ് ആവണ ഒരു മാസം മുന്നത്തന്നെ ഫോളിക് ആസിഡ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് എടുത്തിട്ടില്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ പോണ ലേഡി സ്ത്രീ ഫോളിക് ആസിഡ് എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികൾക്ക് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും. അവരുടെ കുട്ടികൾക്ക് ജനിച്ചു വരുന്ന കുട്ടിക്ക് കുറേ ന്യൂറൽ അതായത് ബ്രെയിൻ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ഫോളിക് അവിടെ നിന്ന് തുടങ്ങും. ശരിക്കും നമ്മൾ പറഞ്ഞ പ്രഗ്നൻസി
2: ചിലപ്പോൾ പ്രായോഗികമായിട്ട് വന്നോളന്നില്ല, അധികം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് ഫോളിക് ആസിഡ് എല്ലാവരും കഴിക്കാറ്.
3: അതെ, പക്ഷെ അത് ശരിക്കും ഇപ്പം നമ്മളെ ഗൈഡ് ലൈൻസ് പറയുന്നത് കൺസീവ് ആവണ മുന്നേ തന്നെ ഒരു മാസം മുന്നേ തന്നെ ഫോളിക് ആസിഡ് എടുക്കണം എന്നാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഗ്നൻസി സമയത്ത് പൊതുവെ ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷനാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് കിഡ്നി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അവിടെ അത് കോമൺ ആണ്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, സിംപ്റ്റം ഇല്ല. പൊതുവെ ചില ആൾക്കാർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, മൂത്രമൊഴിക്കുമ്പോൾ എന്താ പറയുക വേദന ഉണ്ടാവില്ല, പക്ഷെ അണുക്കൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കറണ്ട് ഗൈഡ് ലൈൻ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻ പ്രകാരം പറയുന്നത് ഇൻഫെക്ഷൻ അണുക്കളുണ്ട് പക്ഷെ സിംപ്റ്റംസ് ഇല്ല, എന്നാൽ പോലും ആന്റിബയോട്ടിക് എടുക്കണം എന്നാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻഫെക്ഷൻ യൂറിനറി ട്രാക്ട് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കുട്ടീനെ വരെ ബാധിക്കും. നമ്മൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി നമ്മൾ തുടക്കത്തിൽ തന്നെ പ്രഗ്നൻസി സമയത്ത് ടെസ്റ്റുകൾ ചെയ്യും, യൂറിൻ ടെസ്റ്റുകൾ ചെയ്യും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ അപ്പോൾ ആ സമയത്ത് പൊതുവെ നമ്മൾ പറയുക സിംപ്റ്റംസ് വേണം, പനി വേണം, സിംപ്റ്റംസ് വേണം, എന്നാലേ നമുക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ അല്ലെങ്കിൽ മെഡിസിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് അറിയുന്നത് പ്രഗ്നൻസി അവസ്ഥയിലാവുമ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ്റെ അണുക്കൾ, യൂറിനിലെ അണുക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ സിംപ്റ്റംസ് ഇല്ലെങ്കിൽ പോലും ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് സേഫ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അത് ഗൈഡ് ലൈൻ പ്രകാരം പോലെ പറയണ പോലെ തന്നെ ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം എടുക്കേണ്ടതുണ്ട്. ചില ഏജൻറ്റ് ചില മരുന്ന് 1 ദിവസം എടുത്താൽ മതി, അത് പൊതുവെ അത്രത്തോളം ഉപയോഗിക്കാറില്ല. പക്ഷേ പൊതുവേ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഉപയോഗിക്കുന്ന മെഡിസിൻസ് 5 ദിവസം 7 ദിവസമാണ് പൊതുവെ പറയാറ്. അല്ല ചില ഇപ്പോൾ എന്താ സംഭവിക്കണം എന്ന് വെച്ചാലും ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് അല്ലേ, കുഴപ്പമില്ലല്ലോ. പൊതുവെ ആൾക്കാരൊരു ധാരണ ഉണ്ട് ആൻറ്റിബയോട്ടിക് എടുത്താൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചില ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിനെ ബാധിക്കാം, കണ്ണിനെ ബാധിക്കാം. പിന്നെ കുറേ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞത് ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിനെ വരെ ബാധിക്കാം. അപ്പോൾ ഇതൊക്കെ പറയാൻ ഉള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് മെഡിസിൻ എടുക്കരുത്. അതായത് ഒരു സാധാരണക്കാരന് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ എന്ത് മെഡിസിൻ എടുത്താലും അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളതും അറിയില്ല. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ അവരെ ഒപ്പീനിയൻസ് അവരെ അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ട് വേണം മെഡിസിൻ മുന്നോട്ട് പോകാൻ. അപ്പോൾ പൊതുവെ പ്രഗ്നൻസി ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതാണ് ഛർദി. അപ്പോൾ അവിടെ പറയുന്നത് മെഡിസിൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നോൺ ഫാർമക്കോളജിക്കൽ മെഡിസിൻ അല്ലാത്ത സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ എന്താ പറയുക, ഭക്ഷണം ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പിന്നെ എന്താ പറയുക എരിവുള്ള ഭക്ഷണം ഒഴിവാക്കുക, പിന്നെ ചില ബിസ്ക്കറ്റുകൾ ഇപ്പോൾ അമേരിക്കൻ അക്കാഡമിയൊക്കെ പറയുന്ന ഒരു സാൾട്ട് ലൈൻ ക്രാക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ പൊടിയണ ടൈപ്പ് ബിസ്ക്കറ്റ് ഉണ്ട്, അതേപോലത്തെ ബിസ്ക്കറ്റ് കഴിക്കാം. അതായത് ഡ്രൈ ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ ഫുഡുകൾ കഴിക്കുക.
2: നമ്മൾ ഈ ആന്റിബയോട്ടിക്കിന് പുറമെ ഇപ്പോൾ ഡയബറ്റിക്കുള്ള ഒരു പ്രഗ്നന്റ് വിമൺ ആണെങ്കിൽ അവരെ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നല്ല തൈറോയിഡിന് മെഡിസിൻ കഴിക്കണമെങ്കിൽ, ഇങ്ങനെ മറ്റു അസുഖങ്ങൾക്ക് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഈ പ്രഗ്നൻസി ടൈമിൽ എന്ത് ശ്രദ്ധിക്കാൻ വേണ്ടത്?
3: ഓൾറെഡി അസുഖങ്ങൾ ഈ ക്രോണിക് ഡിസീസസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാർ, ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആൾക്കാർ എന്തായാലും തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കണം. ഹൈപ്പർ അതായത് തൈറോയിഡ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അതിന് മെഡിസിൻ കഴിക്കണം. പക്ഷേ ഈ ഹൈപ്പർ തൈറോയിഡ്സ് തൈറോയിഡ്സും തൈറോയിഡ് ഹോർമോൺ കൂടുതലുള്ള ആളാണെങ്കിൽ നമ്മളെ ഗൈഡ് ലൈൻ പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്ഗാണ് മെഡിസിനാണ് മെത്തിമസോൾ, പിന്നെ പ്രൊപ്പൈൽ തയോഗ്രാസിൽ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മെത്തിമസോൾ യൂസ് ചെയ്യാനേ പാടില്ല, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നോട്ട് റെക്കമെൻഡാണ്, ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അതിന് പകരം നമുക്ക് പ്രൊപ്പൈൽ തയോഗ്രാസിൽ എന്ന മെഡിസിൻ കഴിക്കാം. പിന്നെ എന്തുകൊണ്ട് മെത്തിമസോൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് വെച്ചാൽ, അമേരിക്കൻ അസോസിയേഷൻ ഈ ഒബ്സ്റ്റാറ്റിക് അസോസിയേഷൻ പറയുന്നത് മെത്തിമസോൾ ആണ്, അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റ് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസി അല്ലാത്ത അവസ്ഥയിൽ മെത്തിമസോൾ ആണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്, ഫസ്റ്റ് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രഗ്നൻസി സമയത്ത് മെത്തിമസോൾ സൈഡ് എഫക്റ്റ് കൂടുതലായതുകൊണ്ട് അല്ലെ കുട്ടികൾക്ക് കുറേ പ്രയാസം ഉണ്ടാകാൻ കാരണം ഉണ്ടായതുകൊണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മെത്തിമസോൾ കൊടുക്കാൻ പാടില്ല, പ്രൊപ്പൈൽ തയോഗ്രാസിൽ കൊടുക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെത്തിമസോൾ കൊടുക്കാം.
2: അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ചിലപ്പോൾ മറ്റേ ഇപ്പോൾ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടൊക്കെ അറിയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ഒരു ജാഗ്രത കൂടി വേണം.
3: ഇപ്പോൾ
2: ഓൾറെഡി ഇപ്പോൾ തൈറോയിഡ് അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന പോലത്തെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗർഭിണി ആവുണ്ടോ അല്ല എന്നുള്ളത് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് മരുന്ന് കഴിക്കുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്.
3: ഇപ്പം
2: നമ്മൾ ഈ പ്രഗ്നൻസി 8-ാം മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 7-ാം മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 9-ാം മാസത്തിലൊക്കെ എത്തി, ആ സമയങ്ങളിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പനിയോ ബാക്കി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്തൊക്കെയായാലും നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ?
3: അതിലിപ്പോൾ ഈ പനി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്ടീരിയ കാരണത്താൽ ഉണ്ടാകുന്ന പനിക്ക് മാത്രം നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമുള്ളൂ. പൊതുവെ ഒരു കാലഘട്ടത്തിൻ്റെ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ വിൻ്ററിൽ തണുപ്പുള്ള കാലത്ത് പൊതുവെ വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് പൊതുവെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരില്ല, എന്തായാലും ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് അവർ പറയുന്ന സിംറ്റമാറ്റിക് സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻ, സേഫ് ആയിട്ടുള്ള മെഡിസിൻ. പിന്നെ പനി വരികയാണെങ്കിൽ നമുക്ക് മെഡിസിൻ ഇല്ലാത്ത ടെക്നിക്സുകളുണ്ട്, അതായത് നനച്ച് തുടക്കുക, പിന്നെ തലവേദന ഉണ്ടെങ്കിൽ അതിനുള്ള കൗണ്ടർ റിട്ടൻറ്റ്, അതായത് നമ്മൾ ഉള്ളിലേക്ക് അബ്സോർപ്ഷൻ നമ്മുടെ ശരീരം ബ്ലഡിലേക്ക് എത്താത്ത മെഡിസിൻസുകളുണ്ട്, പുറത്ത് നമ്മൾ സ്കിന്നിൽ മാത്രം ആക്ട് ചെയ്തിട്ട് സ്കിന്നിൽ മാത്രം എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ടൈഗർ ബാം പോലത്തെ മെഡിസിന് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ചില കണ്ടീഷൻസ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മുത്രത്തിൽ പഴുപ്പ് പഴുപ്പുണ്ടാകുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണിക്കണം, മെഡിസിൻ എടുക്കണം. ഇപ്പോൾ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇപ്പോൾ ഏത് പ്രഗ്നൻസി ഏത് ഫേസിലാണെങ്കിലും മെഡിസിൻ എടുക്കുമ്പോൾ ഡോക്ടറെ കാണിക്കണം, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം. പിന്നെ അവർ പ്രഗ്നൻ്റ് ആണെങ്കിൽ വേറെ ഡോക്ടർ, ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് അല്ലാത്ത ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ അവരോട് പറയണം ഞാൻ പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ചില മെഡിസിൻ നമ്മൾ ബ്യൂട്ടി കൂട്ടാൻ ഭംഗി കൂട്ടാൻ യൂസ് ചെയ്യണം അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യണ ഒരു മെഡിസിനാണ് ഐസോട്രെറ്റിനോയിൻ. ആ മെഡിസിന് ഉപയോഗിക്കുമ്പോൾ പറയണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി 2 ടെസ്റ്റ് ചെയ്യണം, പ്രഗ്നൻസിൻ്റെ 2 ടെസ്റ്റ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഐസോട്രെറ്റിനോ എന്ന ബ്യൂട്ടി എൻഹാൻസ് ചെയ്യണം, ബ്യൂട്ടി കൂട്ടുന്ന മെഡിസിൻ ഉപയോഗിക്കാൻ.
2: വെച്ചാല് ഭംഗി കൂടുന്നു പറഞ്ഞുകൊണ്ട് പോയി ഒന്നായിട്ട് കഴിക്കണമൊക്കെ വളരെ
3: ഉണ്ടാക്കണം
2: നമ്മൾ ജാഗ്രതയിൽ കാണാനാണ്. ഉള്ളിലേക്ക് എന്ത് മെഡിസിൻ എടുക്കുകയാണെങ്കിലും മെഡിസിൻ എന്ന് പറയുന്നത് ഭക്ഷണമല്ല, ആ രൂപത്തിൽ തന്നെ അതിനെ കാണേണ്ടതുണ്ട്. ഈ ഈ പറഞ്ഞ രൂപത്തിൽ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ ഒന്നും കൂടി നമ്മൾ കൃത്യമായി അറിയിക്കണം. സാറിന് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ഛർദ്ദി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമല്ല എടുക്കാൻ പാടുള്ളൂ.
3: അതെ അതെ, ഛർദ്ദി ഉണ്ടാവുമ്പോൾ ഛർദ്ദി വളരെ കോമൺ ആണ്. ചിലർക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ലൈഫ് ലോങ് ഇവന്റ്
2: 9 മാസം. അപ്പൊ അതിൽ കുറച്ചുള്ളവർ ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും ഛർദ്ദിക്കണവരുണ്ട്, സ്ഥിരമായിട്ട് ഛർദ്ദിക്കണവരുണ്ട്. അപ്പൊ ഉള്ളതിനനുസരിച്ച് പിന്നെ ട്രീറ്റ്മെന്റ് ബാക്കി ഇത് ചെയ്തിട്ട് വേണം പോവാനെന്നുള്ളതാണ്. ഏതായിരുന്നാലും നമ്മുടെ നമ്മൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണെങ്കിലും പ്രഗ്നൻസി ടൈമിൽ മരുന്ന് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് സലീം നമ്മളോട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേക സമയങ്ങൾ ആന്റിബയോട്ടിക്കിൻ്റെ കേസുകളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു ഈ ഒരു എപ്പിസോഡുണ്ടായിരുന്നത്. ഇതോടുകൂടി പീസ് റേഡിയോ ആരോഗ്യ വിചാരം ഒന്ന് ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മഷല്ലാ, നമ്മളിപ്പോൾ കേട്ടത് മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ സാലിമും അതുപോലെ ഡോക്ടർ നസീഫ് പി പിയും തമ്മിൽ നടത്തിയ സംഭാഷണമാണ്. അതല്ലേ, മരുന്ന് ചില ആളുകളുണ്ട് മരുന്ന് മാത്രം കുറ്റപ്പെടുത്തല്ല, എന്തിനേതിനും മരുന്ന്. ഇപ്പോൾ ഒരു ചെറിയ തലവേദന വന്നാൽ ഇപ്പോൾ ഒരു ഡോളോ അടിക്കുന്ന അല്ലെങ്കിൽ പാരസെറ്റമോൾ അടിക്കുന്ന ആൾക്കാരുണ്ട്. അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട സംഭവമാണ്. അപ്പം അതൊക്കെ ഇതേപോലെ അത് അത്തരം വിഷയങ്ങളൊക്കെയാണ് അൽഹംദുലില്ലാ നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. മരുന്ന് കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മരുന്നാണ് ഇപ്പോൾ ഈ ചില മരുന്നുകൾ ചില ആളുടെ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും, അമൃത് പോലെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതെ, അമൃത് പോലെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ചില കാര്യങ്ങൾ പോലും എന്ത് ചോദിച്ചാൽ അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, ഇപ്പോൾ ബീഫ് അമിതമായി എന്ത് സംഭവിക്കുക, ഫാറ്റ് ഉണ്ടാകും. എന്നാൽ അതിനു വേണ്ടി ബീഫ് പറ്റില്ല, അല്ലെങ്കിൽ ബീഫ് മീൻസ് അതായത് മാംസാഹാരങ്ങൾ അത് തീരില്ലതായാലോ
1: പല കാര്യങ്ങളും
0: നഷ്ടപ്പെട്ടു പോകും. യാഥാർത്ഥ്യമാണ്. അപ്പൊ എല്ലാത്തിനും എന്തുണ്ട്, ഒരു പരിധിയുണ്ട്, ഒരു വസതിയത്തുണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പോ ഏതായിരുന്നാലും നമ്മള് അത്തരം കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മളെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്, സാധനം എന്ന് പറഞ്ഞുകൂടാ, ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മൾ ഏതൊരു ഇബാദത്തിൽ, ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഉണ്ടാക്കിയ കാബ നിർമ്മിച്ചതിന് ശേഷം പോലും പ്രാർത്ഥിച്ച എന്താണ്, ഇത് സ്വീകരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന, തക്കബൽ മിന്ന എന്ന അല്ലേ. അപ്പോൾ ആ ഒരു പിന്നെ സംഗതി വളരെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ പ്രാർത്ഥനാ പഠനത്തിന് നമ്മൾ വലിയൊരു പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട്. ഇത് രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ഇത് പ്രാർത്ഥിച്ചാൽ അവന് സംരക്ഷണമുണ്ടാകും എന്ന ഒരു പ്രാർത്ഥനയുമായിക്കൊണ്ടാണ് അബ്ദുറൌഫ് അലിക്കമി ഇന്ന് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്.
0: പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നിത്യജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എമ്പാടും ഖൈറുകൾ ഈ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത, പകലിൽ ആരെങ്കിലും അത് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരമാകുന്നതുവരെ അവന് ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും വരാനിരിക്കുന്ന എല്ലാ ഷർറുകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കും. അതുപോലെ ഒരു മനുഷ്യൻ വൈകുന്നേരമാണത് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് എങ്കിൽ രാത്രിയിലെ പ്രശ്നങ്ങൾ, രാത്രിയിലെ പ്രയാസങ്ങൾ, അത് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമുള്ള പ്രശ്നങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നീക്കിക്കൊടുക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥന ഇപ്രകാരമാണ് പഠിപ്പിച്ചു തന്നത്. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവസ് സമീഉൽ അലീം. പ്രാർത്ഥന ഒരാവർത്തി കൂടി. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. പ്രാർത്ഥനയുടെ അർത്ഥം ഇപ്രകാരമാണ്: അല്ലാഹുവിൻ്റെ നാമത്തിൽ, അവൻ്റെ നാമത്തോടൊപ്പം അല്ലാഹുവിൻ്റെ നാമമുച്ചരിച്ചു തുടങ്ങിയാൽ ഭൂമിയിലോ ആകാശത്തോ ഒരു വസ്തുവും ഉപദ്രവമേൽപ്പിക്കപ്പെടുകയില്ല. അവൻ സർവവും കേൾക്കുന്നവനും സർവവും അറിയുന്നവനുമാകുന്നു. ഇവിടെ അല്ലാഹുവിൻ്റെ നാമം കൊണ്ടു തുടങ്ങുകയാണ് ബിസ്മില്ല. ആ ബിസ്മില്ല എന്താണതിൻ്റെ അർത്ഥം? അല്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർദ് വലാ ഫിസ്സമ. അല്ലാഹുവിൻ്റെ നാമം കൊണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ആകാശഭൂമികളിൽ ഉള്ളതൊന്നും ഒരു ഉപദ്രവമായി കൊണ്ട് ഭവിക്കുകയില്ല. കാരണം വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഈയൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിത്യവും രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം വീതം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന് വരാനിരിക്കുന്ന ഷർറുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല തടയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. രാവിലെ പ്രാർത്ഥിച്ചവന് വൈകുന്നേരം വരെ സംരക്ഷണം ലഭിക്കുകയും വൈകുന്നേരം പ്രാർത്ഥിച്ചവന് രാത്രി മുഴുവൻ സംരക്ഷണം ലഭിക്കുമെന്നുമാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. പ്രാർത്ഥന ഒരാവർത്തി കൂടി: ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. എല്ലാവരും ഏറ്റുചൊല്ലുക: ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. ഒരിക്കൽ കൂടി ആവർത്തിക്കാം: ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ഇത് 3 പ്രാവശ്യമാണ് പ്രാർത്ഥിക്കേണ്ടത്. രാവിലെ സുബഹിക്ക് ശേഷവും അതുപോലെ തന്നെ വൈകുന്നേരം അസറിന് ശേഷം മഗ്‌രിബിന് മുമ്പായി കൊണ്ടും പ്രാർത്ഥിക്കാം. ഇനി ഒരാൾക്ക് മഗ്‌രിബിന് മുമ്പായി കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവന് മഗ്‌രിബിന് ശേഷവും പ്രാർത്ഥിക്കുന്നതിൽ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
0: അൽഹംദുലില്ലാഹ്. നമ്മളിപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനമാണ്. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അവന് സംരക്ഷണമുണ്ടാകും എന്ന് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുറൗഫ് അൽഹിക്കമി.
1: ഓക്കെ. അതേപോലെ തന്നെ നമ്മളെ കുട്ടികളുമായി ബന്ധപ്പെട്ട് അല്ലേ, കുട്ടികളൊക്കെ ഹാപ്പിയാണല്ലോ പെരുന്നാളൊക്കെ അല്ലേ. അപ്പം എന്താ അവരോട് അവർക്ക് പറയാനുള്ള, അവരോട് എന്താ നമുക്ക് പറയാനുള്ളത്?
0: എന്നാലേ നമ്മൾ പെരുന്നാളാണല്ലോ, എന്തായാലും കുട്ടികളൊക്കെ ഹാപ്പിയാണ്. പക്ഷേ ഈ സമയത്തും ചില കാര്യങ്ങൾ അവർ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നാം ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലേ ചില ഒരു സംസ്ഥാനത്തിലേക്കാണ് പോകുന്നത്. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷമീൽ മഞ്ചേരിയാണ് പൂമരത്താണിൽ നമ്മോടൊപ്പം ചേരുന്നത്. പൂമരത്താണിലേക്ക്
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൂമരത്തണലിൻ്റെ പ്രത്യേക എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. കൂട്ടുകാരെ, എല്ലാവരും പീസ് റേഡിയോക്ക് മുമ്പിൽ ഏറെ സന്തോഷത്തോടുകൂടി നമ്മുടെ പൂമരത്തണൽ കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാന്നറിയാം അല്ലേ? നമ്മുടെ കൂട്ടുകാരൊക്കെ ഒപ്പം ഉണ്ടല്ലോ അല്ലേ? നമ്മളങ്ങനെയല്ലേ പീസ് റേഡിയോ കേൾക്കാറുള്ളത്? നമ്മോടൊപ്പമുള്ള കൂട്ടുകാരൊക്കെ ഒന്നിച്ചിരുന്ന് പാട്ടുകളും കഥകളും ആക്ടിവിറ്റികളും ഒക്കെ ഒന്നിച്ചിരുന്ന് കേട്ട് ഒന്നിച്ച് ചെയ്യുന്ന അവസ്ഥയാണ് നമുക്കൊക്കെ ഉള്ളത് അല്ലേ? അങ്ങനെ ചെയ്യണമെന്ന് MS മുമ്പ് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ശരി, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട് എന്നറിയുന്നതിൽ MSന് വലിയ സന്തോഷം. ഇനി ഏതെങ്കിലും കൂട്ടുകാരോടൊപ്പം, നമ്മുടെ കൂട്ടുകാരോ അയൽപ്പക്കത്ത് നമ്മൾ കളിക്കുന്ന കൂട്ടുകാരൊക്കെ ഒപ്പം പീസ് റേഡിയോ കേൾക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവരെ കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ പീസ് റേഡിയോ എപ്പോഴും കേൾക്കുന്നതും പാട്ടുകളും കഥകളും ഒക്കെ ആസ്വദിക്കുന്നതും. ശരിയല്ലേ? റെഡി എങ്കിൽ ഇന്നത്തെ നമ്മുടെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി പീസ് റേഡിയോക്ക് മുമ്പിലിരിക്കുന്നുണ്ടാവും അല്ലേ? കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി എപ്പോഴും ഒരു കുഞ്ഞു മെസ്സേജ് പറയാറുണ്ടല്ലോ. അത്തരത്തിലുള്ളൊരു കുഞ്ഞു മെസ്സേജ് ഇന്നും കൂട്ടുകാർക്കായി MS പറയുന്നുണ്ട്. എല്ലാ മെസ്സേജുകളും കൂട്ടുകാര് കൃത്യമായി കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന പോലെ തന്നെ ഇന്ന് എം എസ് പറയാൻ പോകുന്ന ഈ കുഞ്ഞു മെസ്സേജും പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു മെസ്സേജാണ്. കൂട്ടുകാരെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഉണ്ടല്ലോ അല്ലേ? അള്ളാഹുവിനോട് നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയെടുക്കും അല്ലേ? അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അള്ളാഹു നമുക്ക് തരും അല്ലേ? തീർച്ചയായും തരും. അങ്ങനെയെങ്കിൽ ചില സന്ദർഭങ്ങളിലും ചില രൂപത്തിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ പ്രത്യേകമായി പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കറിയാലോ, നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും എന്നൊക്കെ പറയുന്ന ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടല്ലോ. അത്തരത്തിൽ കൂട്ടുകാരോട് ഇന്ന് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു മെസ്സേജ് പറയാനാണ് എം എസ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്നറിയോ, നമ്മുടെ കൂട്ടുകാർ, നമ്മോടൊപ്പമുള്ള കൂട്ടുകാരുണ്ടാവില്ലേ, നമ്മുടെ ഒപ്പം സ്കൂളിലുള്ള അല്ലെങ്കിൽ നമ്മോടൊപ്പം അയൽപ്പക്കത്തൊക്കെയുള്ള കൂട്ടുകാരുണ്ടാവും. ഈ കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരില്ലേ ചില സമയത്ത്? ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരന് എന്തെങ്കിലും കാര്യമായ അസുഖങ്ങളൊക്കെ പിടിച്ച് നല്ല വേദനയൊക്കെ വന്ന് അങ്ങനെയൊക്കെ ചിലപ്പോൾ അസുഖങ്ങൾ വരാറുണ്ട് അല്ലേ? അതല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരാറുണ്ട് അല്ലേ? അതല്ലെങ്കിൽ അവന് അവൻ്റെ വീട്ടിൽ വലിയ പൈസ ഒന്നുമില്ലാത്ത എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമൊക്കെ ഉള്ള അങ്ങനത്തെ വീട്ടുകാരൊക്കെ ആവും. അപ്പോൾ അവന് ആ രൂപത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് പ്രയാസം ഉണ്ടാവുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നമുക്ക് എല്ലാ സമയത്തും അവർക്ക് ആവശ്യമുള്ള പണം ഒക്കെ കൊടുക്കാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യം, ഇപ്പോൾ അവന് അസുഖമാണ് അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യപ്പെട്ടൊരു രോഗം പിടിപെട്ടു, ആ സമയത്ത് അവൻ്റെ രോഗം മാറ്റി കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ലല്ലോ. അത് അള്ളാഹു ശിഫ നൽകണ്ടേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതെ, നമുക്ക് അവന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൂടെ? അള്ളാഹുവിനോട് നമ്മുടെ നമസ്കാരം കഴിഞ്ഞിട്ടും അല്ലാത്ത സമയങ്ങളിലൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട്, അള്ളാഹുവേ, ഇൻ്റെ ഇന്ന ഒരു കൂട്ടുകാരന് ഇന്നൊരു അസുഖം പിടിപെട്ടിട്ടുണ്ട്, അവന് നീ മാറ്റിക്കൊടുക്കണേ അള്ളാഹുവേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൂടെ? ഇല്ലേ, നമുക്കൊക്കെ അസുഖം വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അതേപോലെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ വരാൻ വേണ്ടിയിട്ട് പ്രയാസങ്ങളും അസുഖങ്ങളും വരുമ്പോൾ മാത്രം അല്ല, ഇപ്പോൾ നമുക്ക് നമ്മൾ നല്ലൊരു പരീക്ഷ എഴുതി, ആ സമയത്ത് നമുക്ക് മാർക്ക് കിട്ടാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടണം, നന്മ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പോലെ, പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അപ്പോൾ എന്താ റസൂല് പറഞ്ഞെന്നറിയോ? നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി അവരുടെ അഭാവത്തിൽ എന്ന് പറഞ്ഞാൽ അവരില്ലാത്ത സമയത്ത്, ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലാവും, നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മോടൊപ്പം ആ കൂട്ടുകാരനുണ്ടോ? ഇല്ലല്ലോ. അവരുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യുന്നറിയോ, അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും ആ പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരൻ എന്തെങ്കിലും നന്മ ചൊരിയണേന്നോ, അല്ലെങ്കിൽ ആ കൂട്ടുകാരൻ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. സ്വീകരിക്കുമെന്ന് മാത്രമല്ല, നമുക്കും അതുപോലെയുള്ള നന്മകൾ കിട്ടാൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള തിന്മകളൊക്കെ മാറിക്കിട്ടാൻ എന്ത് ചെയ്യും, ഇത് കാരണമാവുക കൂടി ചെയ്യും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? നമ്മുടെ കൂട്ടുകാർക്കും, നമ്മുടെ ഇനി കൂട്ടുകാർ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഏതെങ്കിലും അയൽവാസികളോ കുടുംബക്കാരോ, അതല്ലെങ്കിൽ ഉപ്പ ഉമ്മ, ഇങ്ങനെയുള്ള നമ്മളുമായി ബന്ധപ്പെട്ട ആരായാലും അവർക്ക് വേണ്ടിയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവർക്കുള്ള പ്രയാസങ്ങളും ഒക്കെ നീങ്ങിക്കിട്ടാനും അവർക്ക് നന്മകൾ ചൊരിഞ്ഞു കിട്ടാനും ഒക്കെ. കൂട്ടുകാർ പത്രങ്ങളൊക്കെ വായിക്കാറുണ്ടല്ലോ ഇല്ലേ? പത്രത്തിലൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ലോകത്തിൻ്റെ ഒരുപാട് ഭാഗത്ത് നമ്മെപ്പോലെയുള്ള സഹോദരങ്ങൾ, നമ്മെപ്പോലെയുള്ള ചെറിയ കുട്ടികൾ, അവരൊക്കെ ഒരുപാട് പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കൊക്കെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പലവിധ അക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ ഈ സമയത്ത് പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അവർക്ക്? ആ അവിടെ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയുള്ള നമ്മുടെ കൂട്ടുകാർക്ക് അവിടെയുള്ള മുതിർന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ കുഞ്ഞു നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവെ അവർക്ക് നല്ല സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ നൽകണേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നിഷ്കളങ്കമായ കുഞ്ഞു മനസ്സ് വെച്ചിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ലോകത്തെ എല്ലായിടത്തുള്ള മുസ്ലിങ്ങളായാലും മറ്റുള്ള സഹോദരങ്ങളായാലും ഒക്കെ അവർക്കൊക്കെ നല്ല സമാധാനത്തോടു കൂടി അവരുടെ നാട്ടിൽ ജീവിക്കാനൊക്കെയുള്ള നല്ലൊരവസ്ഥ അള്ളാഹുവെ നീ ഉണ്ടാക്കണേയെന്ന് എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കുഞ്ഞു മെസ്സേജ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നാമത്തെ സെഷന്റെ പേരെന്തായിരുന്നു കൂട്ടുകാരെ? അതെ, പാട്ടുപാടാം കൂട്ടുകൂടാം.

ഈ നന്മ ചെയ്യാം. അതെ കൂട്ടുകാരെ, നല്ല നല്ല അറിവുകൾ ലഭിക്കുന്ന ഏറെ ഗുണപാഠങ്ങളൊക്കെയുള്ള നല്ല പാട്ടുകളാണ്, നല്ല അർത്ഥസമ്പൂർണമായ മ്യൂസിക്കിൻ്റെയോ ഒന്നും അകമ്പടിയില്ലാത്ത ഏറെ മനോഹരമായ, കേൾക്കാൻ നല്ല ആസ്വാദ്യകരമായ നല്ല പാട്ടുകളാണ് നമ്മുടെ ഈ ഒരു പാട്ടുപാടാം കൂട്ടുകൂടാം എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി നൽകാറുള്ളത്. ഇന്നും അതുപോലെ ഏറെ മനോഹരമായ ഒരു ഗാനമാണ് കൂട്ടുകാർക്കായി വരുന്നത്. എല്ലാവരും കേൾക്കുക, ആസ്വദിക്കുക, ഒപ്പം പാടാൻ ശ്രമിക്കുക.

അല്ലാ. എത്ര മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇത്തരത്തിലുള്ള നല്ല ഗാനങ്ങളും പാട്ടുകളും ഒക്കെയാണ് നമ്മളും കേൾക്കാനും പാടാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? അതിലൂടെ ഒരുപാട് നല്ല പാഠങ്ങളും നല്ല അറിവുകളൊക്കെ കിട്ടുന്ന അള്ളാഹുവിനെയും ഇസ്ലാമിനെയും നബിയെയും അല്ലെങ്കിൽ പരലോകത്തെയും ഒക്കെ ഓർക്കാൻ ഉപകരിക്കുന്ന നല്ല പാട്ടുകൾ, നമുക്ക് നല്ല ചിന്തകൾ കൊണ്ടുവരുന്ന നല്ല പാട്ടുകൾ കേൾക്കാനാണ് നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്. ആ രൂപത്തിലുള്ള പാട്ടുകളാണ് എല്ലാ എപ്പിസോഡിലും കൂട്ടുകാർ പൂമരത്തണലിലൂടെയായാലും പീസ് റേഡിയോയുടെ മറ്റ് സന്ദർഭങ്ങളിലൊക്കെ കേൾക്കാറുള്ളത് അല്ലേ? എങ്കിൽ നമ്മൾ നമ്മുടെ ഇന്നത്തെ പാട്ടുപാടാം കൂട്ടുകൂടാം എന്നുള്ള സെഷൻ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത സെഷനിലേക്ക് കൂട്ടുകാർ ഏറെ ആകാംക്ഷയോടുകൂടി താല്പര്യത്തോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ അടുത്ത സെഷനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു കൂട്ടുകാർ പറയൂ? കളിയിലൂടൊരു കാര്യം.

കലയിലൂടെ ഒരു കാര്യം എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാറുള്ളത് എന്തൊക്കെയാ കൂട്ടുകാരെ? കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ എം എസ് പറഞ്ഞു തന്നത് അത് എന്തെങ്കിലും ഒക്കെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഐഡിയകളോ അല്ലെങ്കിൽ ആക്ടിവിറ്റികളോ ഒക്കെയാണ് അല്ലേ? ഇന്നും അതുപോലെ നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരാക്ടിവിറ്റിയാണ് കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റികളൊക്കെ കൂട്ടുകാർ പ്രാവർത്തികമാക്കി ഒരുപാട് നല്ല രൂപത്തിൽ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പ്രത്യേകമായ പ്രാർത്ഥനകൾ അല്ലേ, നമുക്ക് പ്രാർത്ഥനകളൊക്കെ പെട്ടെന്ന് പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെയുള്ള ഒരുപാട് നല്ല ആക്ടിവിറ്റികൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ കേട്ട കൂട്ടുകാരെ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടാവും എന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള നമസ്കാര കലണ്ടറും അതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല ആക്ടിവിറ്റികളൊക്കെ കൂട്ടുകാരെ ഒപ്പം കൊണ്ട് നടക്കുന്നുണ്ടാവും എന്ന വിശ്വാസത്തിൽ എം എസ് ഇന്നത്തെ ആക്ടിവിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് കൂട്ടുകാർക്കായി എം എസ് അവതരിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ? നമുക്കറിയാലോ കൂട്ടുകാരെ, നമ്മുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ, ഇപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ട് അല്ലേ? ആ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്നാലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. കേരളത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ശരിക്കും വലിയൊരു വേനൽക്കാലമൊന്നും ആയിട്ടില്ല. ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ആ മാസങ്ങളിലേക്കൊക്കെയാണ്, ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് നല്ല ചൂടും നല്ല വെയിലും വേനലും ഒക്കെ ഉണ്ടാവാറുള്ളത് അല്ലേ? പക്ഷേ എന്താ ഇപ്പോഴത്തെ അവസ്ഥ? മഴ കാര്യമായി നമുക്ക് കിട്ടിയിട്ടില്ല. കേരളത്തിലെ അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. മഴ നമുക്ക് കാര്യമായി കിട്ടിയിട്ടില്ല. നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇപ്പോൾ തന്നെ വല്ലാതെ ചൂട് പിടിച്ചു അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എന്താ കൂട്ടുകാരെ ഇങ്ങനെ ഓരോ വർഷം കഴിയുന്നിടത്തോളം ചൂട് കൂടി വരാനുള്ള കാരണം? മുമ്പൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇന്നത്തെ പോലെയൊക്കെ നല്ല ചൂടും വെയിലൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? നമുക്കെങ്ങനെ അറിയാനല്ലേ, നമ്മൾ കുറച്ച് പ്രായമായിട്ടല്ലേ ഉള്ളൂ. അപ്പം നമ്മളെന്ത് ചെയ്യുക, കുറച്ചുകൂടെയൊക്കെ പ്രായമായിട്ടുള്ള നമ്മുടെ വല്യമ്മയോടോ വല്യുപ്പയോടോ അല്ലെങ്കിൽ ഉപ്പയോടോ ഉമ്മയോടോ ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കുക, അവരുടെ ചെറുപ്പകാലത്തിൽ ഇത്രയൊക്കെ വെയിലും ചൂടുമൊക്കെ ഉണ്ടായിരുന്നോ, വേനലൊക്കെ ഇത്ര ശക്തി പ്രാപിച്ചിരുന്നോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. എല്ലാവരും ചോദിച്ചു നോക്കണം. ചോദിച്ചു നോക്കുമ്പോൾ നമ്മുടെ വല്യുപ്പയും വല്യമ്മയൊക്കെ എന്താ പറയാറിയോ, പണ്ടൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു, പണ്ടൊക്കെ നല്ല ഒരു കാലാവസ്ഥയായിരുന്നു, ഒരു അവസാനത്തെ ഒന്ന് രണ്ട് മാസമൊക്കെ വലിയ ചൂടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയും. അപ്പം എന്തായിരിക്കും കാരണം നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെ മാറാനും ഇങ്ങനെ ചൂട് കൂടാനും ഒക്കെ ഉള്ള കാരണം എന്താ കൂട്ടുകാരെ? അതെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ എന്താ കാരണം. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ എന്ത് ചെയ്യാണ്, പ്രകൃതിയിലുള്ള മരങ്ങളും സസ്യങ്ങളും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ അവസ്ഥയൊക്കെ മാറി ഇപ്പോൾ എല്ലാം വെട്ടി നശിപ്പിച്ച് മരങ്ങളൊക്കെ പരമാവധി വെട്ടി നശിപ്പിച്ച് ആ രൂപത്തിലാണ് മനുഷ്യർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രകൃതിയിൽ നല്ല കാലാവസ്ഥ നിലനിൽക്കാൻ സഹായിക്കുന്ന സസ്യങ്ങളും ഒക്കെ ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടാവും അല്ലേ? എന്ന് പറഞ്ഞാൽ ചൂടൊക്കെ വല്ലാണ്ട് കൂടും, നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പായാലും ചൂടായാലൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അതെ, കഴിവതും നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, അതുപോലെ മലകളും കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തുക എന്നുള്ളതൊക്കെ പരമാവധി കുറക്കണം. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒക്കെ നമുക്ക് മരം വെട്ടേണ്ട അവസ്ഥ വന്നാൽ എന്ത് ചെയ്യാം, വെട്ടാം. വെട്ടണ്ട എന്നല്ല, പക്ഷേ നമ്മളങ്ങനെ വെട്ടാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. ഒപ്പം എന്ത് ചെയ്യുക, ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊരു മരം വെട്ടേണ്ടി വന്നാൽ നമ്മൾ പകരം എന്ത് ചെയ്യണം, അതെ, ഒന്നോ രണ്ടോ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഈ ഭൂമിയെ നല്ല പച്ചപ്പുള്ള നല്ല സസ്യങ്ങളൊക്കെയുള്ള മരങ്ങളൊക്കെയുള്ള അങ്ങനെയുള്ളൊരു സ്ഥലമാക്കിയാൽ മാത്രമേ നമുക്ക് നന്നായി ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ആക്ടിവിറ്റി കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാണ്. എന്താണെന്നറിയോ, എല്ലാ കൂട്ടുകാരും ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു തൈ നടണം. എന്ത് തൈയാണ്, ഏത് തൈയും നമുക്ക് നടാം. നമ്മുടെ വീടിൻ്റെ സാഹചര്യത്തിനും എന്ന് പറഞ്ഞാൽ വീട്ടിലെ സ്ഥലത്തിൻ്റെ സ്ഥല സൗകര്യത്തിനും ഒക്കെ അനുസരിച്ച് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏത് തൈയും നടാം. വലിയ മരമാകുന്ന തൈകൾ നടാം,
അതല്ലെങ്കിൽ അതിനുള്ള സൗകര്യമില്ലെങ്കിൽ ചെറിയ തൈകളോ ചെടികളോ ഒക്കെ നടാം. അങ്ങനെ നട്ടുകൊണ്ട് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ പീസ് റേഡിയോ കേൾക്കുന്ന ഒരുപാട് കൂട്ടുകാർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് കൂട്ടുകാർ, അവരൊക്കെ ഓരോ തൈകൾ വീതം നട്ടാൽ തന്നെ ഈ ഭൂമിയിൽ എത്രമാത്രം മരങ്ങളും ചെടികളും ഉണ്ടാവും അല്ലേ? അവരൊക്കെ രണ്ട് തൈകൾ വീതം നട്ടാലോ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും അല്ലേ? അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മുടെ ഒഴിവ് സമയത്ത്, ഇനിയിപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലായാലും ഒക്കെ നമ്മുടെ സ്കൂളുകളിൽ അവധി വരെയാണ് അല്ലേ? ആ ഡിസംബറിൽ അവസാനത്തെ ഒരു 10 ദിവസത്തെ അവധി ഉണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ കളികളും ഒക്കെ ആയിട്ട്, അതുപോലെ നമ്മുടെ പഠനവും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കളിച്ചിരിച്ച് നടക്കുന്ന സമയത്ത് എന്തുകൂടെ ചെയ്യണം? നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് അഥവാ നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തൈ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുകാർക്ക് എന്തെങ്കിലും മരമാകുന്ന, ഒരു വലിയ മരമാകുന്ന ഏതെങ്കിലും തൈകൾ നടാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഏറെ നമുക്ക് ഒരു സന്തോഷം തോന്നുന്ന ഒരു രൂപത്തിലും ഈ ഒരു ആക്ടിവിറ്റിയെ നമുക്ക് ചെയ്യാം. എന്താണെന്നറിയോ, നമ്മൾ എന്തെങ്കിലും ഫലങ്ങൾ തരുന്ന അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനത്തെ തൈകൾ, ഇപ്പോൾ തക്കാളിയുടെ, അതല്ലെങ്കിൽ മുളകിൻ്റെ, അതല്ലെങ്കിൽ മത്തങ്ങയും ചിരങ്ങയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വള്ളികൾ, ഇങ്ങനെയുള്ളതൊക്കെ കുഴിച്ചിട്ട് അതൊക്കെ ഉണ്ടായി ഉണ്ടാവണേ പെട്ടെന്ന് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അത് കൃത്യമായ വെള്ളവും വളവും ഒക്കെ വെച്ച് കൊടുത്ത് അത് ഉണ്ടായിട്ട് അതിൽ നിന്നുള്ള ഫലങ്ങളെടുത്ത് നമ്മൾ കഴിക്കുമ്പോഴൊരു ഒരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടല്ലോ, വല്ലാത്തൊരു സന്തോഷം. അത് കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ശരിക്കും അനുഭവിച്ചറിയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു കറി, ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു ചിരങ്ങാക്കറി, ആ ചിരങ്ങാക്കറിയുടെ ചിരങ്ങ നമ്മൾ വെച്ച് വലുതാക്കി വളർത്തി ഉണ്ടാക്കിയതാണെങ്കിലോ, അത് കഴിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. ഉണ്ടാവില്ലേ? നേരെ മറിച്ച് കടയിൽ നിന്ന് പോയി ആരോ ഉണ്ടാക്കിയ ഒരു ചിരങ്ങ വാങ്ങിക്കൊണ്ടുവന്ന് കറി വെച്ച് കഴിക്കുമ്പോൾ അത്രത്തോളം ഒരു സന്തോഷം ഒരു പക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ കൈകൊണ്ട് വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു തൈയിൽ നിന്ന് കിട്ടുന്ന ഫലം അത് കഴിക്കാനും അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകമായി അറിയാനും ഒക്കെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് എം എസ് കൂട്ടുകാർക്കായി പറഞ്ഞു തന്നിട്ടുള്ള ആക്ടിവിറ്റി എന്താണ്? അതെ, നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ വീടിൻ്റെ സ്ഥല സൗകര്യത്തിനും അതുപോലെ നമ്മുടെ അവിടെയുള്ള വെള്ളത്തിൻ്റെ ലഭ്യതക്കൊക്കെ അനുസരിച്ച് അല്ലേ, ചില സ്ഥലങ്ങളിലൊന്നും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വെള്ളം ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഒരുപാട് ചെടികളൊക്കെ വെച്ച് അതിന് ഒരുപാട് വെള്ളമൊഴിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൻ്റെ അവസ്ഥക്കനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യണം കൂട്ടുകാർ, കഴിയുന്നത്ര നമ്മുടെ അടുത്തുള്ള മണ്ണിൽ കുഴി കുഴിച്ചു കൊണ്ട് അവിടെ ചെടികൾ നടാൻ, അതുപോലെ പച്ചക്കറികളായാലും മറ്റുള്ള ഫലങ്ങൾ തരുന്ന ചെടികളായാലും ഒക്കെ നട്ട് അതിന് കൃത്യമായി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല മരങ്ങളാക്കി അല്ലെങ്കിൽ നല്ല ചെടികളാക്കി അതിൽ നിന്നുള്ള തണലോ അതിൽ നിന്നുള്ള ഫലമോ ഒക്കെ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് പറഞ്ഞ ആക്ടിവിറ്റിയിലൂടെ എന്ത് ചെയ്യണം കൂട്ടുകാർ ഉണ്ടാക്കിയെടുക്കണം. ഒപ്പം നമ്മുടെ സുഹൃത്തുക്കളോടും എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള നല്ല ആക്ടിവിറ്റികൾ നമ്മുടെ കൂട്ടുകാർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവരെയും നമ്മൾ പീസ് റേഡിയോ കേൾക്കുമ്പോൾ നമ്മോടൊപ്പം കൂട്ടണമെന്ന് പറയുന്നത്. കേട്ടല്ലോ. ഇനി അഥവാ ഏതെങ്കിലും കൂട്ടുകാർ വന്നിട്ടില്ലെങ്കിൽ അവരോട് നമ്മൾ പ്രത്യേകമായി പറഞ്ഞു കൊടുക്കണം, ഇന്നത്തെ പൂമരത്തണലിൽ ആക്ടിവിറ്റി ഇതായിരുന്നു, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇത്തരത്തിൽ ഒരു തൈ നടാം എന്ന് പറഞ്ഞ് അവരെയും കൂടെ കൂട്ടുന്ന നല്ല കൂട്ടുകാരായിട്ട് നമ്മളെല്ലാവരും വളരണം. കേട്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്തൊക്കെ ഒരു വലിയ മരമൊക്കെ നട്ടുണ്ടാക്കിയാൽ എന്താ അറിയോ, റസൂല് പഠിപ്പിച്ചത് റസൂലിൻ്റെ ഹദീസിൽ വന്നത് എന്താണെന്നറിയോ, അതിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ നട്ടതൊരു മാവാണെങ്കിൽ അതിൽ നിന്ന് മാങ്ങ എന്ത് ചെയ്യും, എല്ലാവരും ഭക്ഷിക്കും അല്ലേ, എല്ലാവരുടെ അടുത്ത് കഴിക്കും. അത് കഴിക്കുമ്പോൾ അത് നമുക്ക് സ്വതക്കയായി രേഖപ്പെടുത്തും, നമുക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സ്വതക്കയായി ദാന ധർമ്മമായി എന്ത് ചെയ്യും, രേഖപ്പെടുത്തും. അതേപോലെ തന്നെ അതിൽ കിളികളൊക്കെ വന്നിരിക്കും അല്ലേ, കിളികൾ വന്നിരിക്കും, കിളികളും ഈ പഴങ്ങളും ഒക്കെ ഭക്ഷിക്കും, അതല്ലെങ്കിൽ അവറ്റകൾ എന്ത് ചെയ്യും, അതിൽ കൂടുണ്ടാക്കി താമസിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിലെ തണലിൽ പക്ഷികളും മൃഗങ്ങളും അതല്ലെങ്കിൽ മനുഷ്യരുമൊക്കെ ഇരിക്കും, അതിൻ്റെ തണൽ ഉപയോഗപ്പെടുത്തും അല്ലേ. ഇങ്ങനെ അതിൽ നിന്ന് എന്തൊക്കെ ഉപയോഗപ്പെടുന്നോ അതെല്ലാം നമുക്ക് സ്വതക്കയായി, നമ്മളാണ് ആ മരം അവിടെ കുഴിച്ചിട്ടതെങ്കിൽ നമുക്ക് സ്വതക്കയായി രേഖപ്പെടുത്തപ്പെടും. മാത്രമല്ല, ഇനി ഏതെങ്കിലും ഒരു കള്ളൻ വന്ന് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് വിചാരിച്ചോളൂ, അതിൽ നിന്ന് ഒരുപാട് ഫലങ്ങൾ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി,
എന്ന് കരുതി നമുക്ക് ആ മോഷണത്തിലുള്ള കുറ്റമാണോ അല്ലാഹു രേഖപ്പെടുത്തുക? അല്ല, അവൻ മോഷ്ടിച്ചു കൊണ്ടുപോയ ഫലത്തിൻ്റെ അപ്പോഴും നമുക്ക് എന്താണ്, സ്വതക്കയായിട്ടാണ് അത് രേഖപ്പെടുത്തപ്പെടുക. അല്ലേ, ഇതൊക്കെ റസൂൽ പഠിപ്പിച്ചതാ. അപ്പൊ ഇതുപോലെയുള്ള പുണ്യം കിട്ടാനും കൂടി നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി ഉപകാരപ്പെടുന്ന അറിയുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ ഏറെ താല്പര്യം ഉണ്ടാവുക. അല്ലേ, എങ്കിൽ ഇന്നത്തെ ആക്ടിവിറ്റി കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് കളിയിലൂടെ ഒരു കാര്യം എന്നുള്ള ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ അടുത്ത സെഷനിലേക്ക് പോകുന്നു. കൂട്ടുകാരെ, അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു? കേൾക്കാം ഒരു നല്ല കഥ. കേൾക്കാം ഒരു നല്ല കഥ എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാറുള്ളത് നല്ല ഗുണപാഠങ്ങളൊക്കെയുള്ള ഒരു കഥയാണ്. അല്ലേ, കഴിഞ്ഞ എപ്പിസോഡുകളിലും ഇതുപോലെ ഒരുപാട് നല്ല കഥകളും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു സെഷനിലൂടെ കേട്ട് കഴിഞ്ഞു. ഇന്നും അതുപോലെ ഏറെ ഗുണപാഠങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന നല്ലൊരു കഥയാണ് കൂട്ടുകാർക്കായി പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, കേട്ടല്ലോ, കഥയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും നമുക്കൊരു ശ്രദ്ധക്കുറവ് വന്നാൽ പിന്നെ ബാക്കി മനസ്സിലാവാകാതെ വരും. അല്ലേ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കഥ ഇതാണ്. ഇതും മുമ്പൊക്കെ എം എസ് പറഞ്ഞു തന്ന പോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയാണ്. കഥ എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആ ഒരു പ്രവാചകന്മാരിൽപ്പെട്ട, ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരു പ്രവാചകനാണ്. ആരെ? അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? എന്നാലും ഒന്നുകൂടെ പറയാൻ അറിയാത്ത കൂട്ടുകാർക്കായി അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാലോ, അയ്യൂബ് നബി അലൈഹിസ്സലാമയെ അള്ളാഹു പരീക്ഷിച്ചത് രോഗം കൊണ്ടായിരുന്നു. അല്ലേ, ശക്തമായ രോഗം. അതും എത്ര വർഷം എന്നറിയോ? 18 വർഷത്തോളം അദ്ദേഹം ശക്തമായ രോഗത്താൽ പ്രയാസപ്പെട്ടു. അങ്ങനെ ശക്തമായ രോഗം കാരണം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാരൊഴികെയുള്ള ബാക്കി എല്ലാവരും, അടുത്ത ആളുകളും അകന്ന ആളുകളും ഒക്കെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ കൈവിട്ടു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വിട്ടുപോയി. ആ 2 സഹോദരന്മാർ മാത്രം എന്ത് ചെയ്യും? അദ്ദേഹത്തെ എങ്ങനെ എന്നും സന്ദർശിക്കും, അങ്ങനെ തിരിച്ചു പോകാറുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ, അടുത്ത ബന്ധുക്കളായാലും അകന്ന ബന്ധുക്കളായാലും ഒക്കെ അദ്ദേഹത്തെ വിട്ടുപോവുകയുണ്ടായത്. എന്താ കാരണം? ആ ശക്തമായ രോഗം തന്നെ. അങ്ങനെ ഒരു ദിവസം ഈ സഹോദരന്മാരിൽ, ഏത് സഹോദരന്മാരിൽ? ഈ 2 സഹോദരന്മാരില്ലേ എപ്പോഴും അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ കൂടെയുള്ള ഈ 2 സഹോദരന്മാരിൽ ഒരാൾ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ലോകത്താരും ചെയ്യാത്ത എന്തോ ഒരു തെറ്റ് അയ്യൂബ് നബി അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ആ, ഈ ലോകത്ത് ആരും ചെയ്യാത്ത എന്തോ ഒരു തെറ്റ് ഈ അയ്യൂബ് അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ സഹോദരൻ ചോദിച്ചു, അല്ല എന്താണത്? അപ്പോൾ ഈ സഹോദരൻ പറയാണ്, അല്ല, 18 വർഷമായി അള്ളാഹു അയ്യൂബ് നബി അലൈഹിസ്സലാമയോട് കരുണ കാണിച്ച് അസുഖം മാറ്റിക്കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തുകൊണ്ടാവും ഇങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിക്കുന്നത് എന്ന് ഈ 2 സഹോദരന്മാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേരും കൂടി എന്ത് ചെയ്തു? അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ചെന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ അവരുടെ ക്ഷമയൊക്കെ കെട്ടിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ടും അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് ഇപ്പോഴും ഈ രോഗമൊന്നും മാറിയില്ലല്ലോ. അപ്പോൾ അവർ വളരെ അക്ഷമരായിക്കൊണ്ട് ഈ കാര്യം അയ്യൂബ് നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ, നിങ്ങളിങ്ങനെ വലിയ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാവും നിങ്ങളെ ഇങ്ങനെ അള്ളാഹു പരീക്ഷിക്കുന്നത്, ഇത്രയും ശക്തമായ രോഗമൊക്കെ തന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അയ്യൂബ് നബി അലൈഹിസ്സലാം തൻ്റെ ആവശ്യ നിർവഹണങ്ങൾക്കൊക്കെ വേണ്ടി, എന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്ക് പോയതായിരുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് എങ്ങനെ അദ്ദേഹം പോകുമെന്നറിയോ? നമുക്കറിയാലോ, അദ്ദേഹത്തിന് ശക്തമായ അസുഖമുള്ള വ്യക്തിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് അദ്ദേഹത്തെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. എന്നിട്ട് പുറത്ത് കാത്തു നിൽക്കും. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ കഴിയുന്നവരെ എന്ത് ചെയ്യും? പുറത്ത് കാത്തു നിൽക്കും. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ബാത്റൂമിൽ പ്രവേശിച്ച് കുറേ സമയം കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തു വരുന്നില്ല. എന്ന് പറഞ്ഞാൽ പുറത്തു വരാൻ കുറച്ച് വൈകി. വൈകിയ സമയത്ത് അള്ളാഹു അയ്യൂബ് നബി അലൈഹി ഇസ്ലാമക്ക് വഹയി നൽകി. എന്താ വഹയി കൊടുത്തെന്നറിയോ? വഹയി എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, ആ നബിമാർക്കൊക്കെ അള്ളാഹു വഹയി നൽകും അല്ലേ. ആ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമക്ക് അള്ളാഹു നൽകിയ എന്തായിരുന്നു എന്നറിയോ? നിന്റെ കാലുകൊണ്ട് നീ ചവിട്ടുക, ഇതാ തണുത്ത കുറച്ച് വെള്ളവും കുടിനീരും. എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് തണുത്ത വെള്ളവും
കുടിനീരും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് അവിടെ ചവിട്ടാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായ വഹി നൽകി. അങ്ങനെ ഭാര്യ വരാൻ വൈകി, ഭാര്യ വരാൻ കുറച്ച് വൈകി, ഇദ്ദേഹത്തെ ബാത്റൂമിലാക്കി പോയതല്ലേ. അങ്ങനെ ഭാര്യ വന്ന് അദ്ദേഹത്തെ ഇങ്ങനെ പുറത്ത് കാത്തുനിന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ആ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ അസുഖങ്ങളെല്ലാം മാറിയിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ആ അസുഖങ്ങളൊക്കെ ഒറ്റയടിക്ക് മാറ്റിക്കൊടുത്തു അല്ലേ. ആദ്യത്തേക്കാൾ നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ അദ്ദേഹം എത്തിയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പുറത്തു വന്ന സമയത്ത് ഭാര്യയ്ക്ക് എന്ത് ചെയ്തില്ല, പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം അങ്ങനെ എണീറ്റ് നടക്കാനൊന്നും വയ്യാത്ത ഒരു വ്യക്തിയായിട്ടാണ് അകത്തേക്ക് പോയത് അല്ലേ. ഇപ്പോൾ പുറത്തു വരുമ്പോൾ ആ നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ ഭാര്യയ്ക്ക് ഇത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ആണെന്ന് മനസ്സിലായില്ല. ആ സമയത്ത് ഈ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കാണ്, ആരോടെ ചോദിക്കുന്നത്? അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയോട് തന്നെ ചോദിക്കാണ്. എന്താ ചോദിക്കുന്ന അറിയോ? അല്ല, നിങ്ങൾ ആ അസുഖമൊക്കെ ഉള്ള രോഗങ്ങളൊക്കെ ഉള്ള അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ എവിടെ എവിടെയും കണ്ടിരുന്നോ എന്ന് ചോദിക്കാണ്. ശരിക്കും ഇത് ആരോടാ ചോദിക്കുന്നത്? അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയോട് തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായപ്പോൾ ആർക്കും മനസ്സിലായില്ല ഈ ഭാര്യയ്ക്ക് അത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമാണെന്ന് മനസ്സിലായില്ല.

0: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഈ കഥയിലോടൊപ്പം ഖുർആനിലും അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രമൊക്കെ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ കഥയിൽ നിന്ന് എന്താണ് കൂട്ടുകാരെ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് എന്താണ് കൂട്ടുകാരെ നമുക്കുള്ള ഗുണപാഠം? ആ എന്ത് ചെയ്യും ഇപ്പോ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ഒരു പ്രവാചകനാണ് അല്ലേ, അങ്ങനെ ഒരു പ്രവാചകനായിരുന്നിട്ട് പോലും ഇത്രയേറെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ അള്ളാഹു എന്ത് ചെയ്യും കൂടുതലായി പരീക്ഷിക്കും, അതുപോലെ അമ്പിയാക്കളൊക്കെ എന്ത് ചെയ്യും കൂടുതലായി പരീക്ഷണത്തിന് വിധേയരായ ആളുകളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അസുഖങ്ങളും ഒക്കെ വരുമ്പോൾ ഓ വല്ലാത്ത അസുഖം എന്നൊക്കെ പറഞ്ഞ് അക്ഷമരാകുകയാണോ വേണ്ടത്? അല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ക്ഷമിച്ച് നല്ല കൂട്ടുകാരായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും, അള്ളാഹു മാറ്റിത്തരും അല്ലേ. അങ്ങനെയുള്ള നല്ല ഗുണപാഠമുള്ള ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രത്തിലൂടെ അള്ളാഹു റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എങ്കിൽ ഇന്നത്തെ കേൾക്കാം ഒരു നല്ല കഥ എന്നുള്ള ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് ഇന്നത്തെ കഥയും പാട്ടും ആക്ടിവിറ്റിയും കുഞ്ഞു മെസ്സേജും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി സംവദിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തേക്ക് വിട ചോദിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നല്ല കൂട്ടുകാരായി വളരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂമരത്തണലിൽ ഇവിടെ അവസാനിക്കുന്നു. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ, കുട്ടികളേറെ ഇഷ്ടപ്പെടുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ഈ ഒരു സമയത്തും കൂടെ ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത് ഷമീൽ മഞ്ചേരിയാണ്. പൂമരത്തണലിലാണ് നാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മളിനി പോണേ നുറുങ്ങുകളിലേക്കാണ്. സന്മനസ്സാണ് പ്രധാനം എന്നുള്ള ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനക്ക് ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാടാണ്. നുറുങ്ങുകളിലേക്ക്.
4: ജോലി തിരക്കിനിടയിലാണ് കൂട്ടുകാരൻ്റെ ഫോൺ വിളി വന്നത്. പത്രം വായിച്ചില്ലേ എന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മറുപടി. അവൻ വളരെ വിഷമത്തിലായിരുന്നു. കുറെ കഴിഞ്ഞ് അവൻ നേരിട്ട് വന്നു. അപ്പോഴും ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. അന്ന് പത്രത്തിൽ വന്ന ആസ്മ രോഗിയായ അമ്മയും ഹൃദ്രോഗിയായ 5 വയസ്സുകാരിയും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ദുരിതജീവിതം നയിക്കുന്നതിന്റെ വാർത്തയാണ് അവൻ പങ്കുവച്ചത്. ആ കുട്ടിയിൽ അവൻ കണ്ടത് അവന്റെ മോളയായിരുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്നും ഒരു 4 ലക്ഷം തുക താൻ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി. സഹായിക്കാൻ കൂട്ടുകാർ 2 പേർ കൂടിയുണ്ടെന്നും അന്ന് തന്നെ ആ വീട്ടുകാരെ കണ്ടെത്തി സഹായം എത്തിക്കണമെന്നും അക്കൗണ്ടന്റ് സ്ഥാപനം നടത്തുന്ന അവൻ നിർബന്ധം പിടിച്ചു. മാറ്റിവെച്ച പണം വകമാറ്റി ചെലവഴിക്കരുതെന്നും ചെറിയ തുക നൽകുന്നത് താൽക്കാലിക ആശ്വാസം മാത്രമേ ആകൂവെന്നും ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊരു സ്ഥിര സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും ഞാൻ പറഞ്ഞപ്പോൾ അവൻ തിരിച്ചുപോയി. സാമൂഹ്യ പ്രവർത്തകനായ മറ്റൊരു കൂട്ടുകാരനുമായി ചർച്ച ചെയ്ത് വേണ്ടത് ആലോചിച്ചു ചെയ്യാമെന്ന വിവരം ഞാൻ അന്നു രാത്രി സുഹൃത്തിന് വിളിച്ചറിയിച്ചു. ഇടയ്ക്കിടെ എന്തായി എന്ന് ചോദിച്ച് എന്നെ അവൻ അലട്ടിക്കൊണ്ടേയിരുന്നു. ഒരു ഞായറൊഴിവിൽ കൂടുതൽ കൂട്ടുകാരുമായി ആ ഓലപ്പുരയിൽ ഞങ്ങളെത്തി. വായിച്ചറിഞ്ഞതിനേക്കാൾ വേദനിപ്പിക്കുന്നതായിരുന്നു നേർക്കാഴ്ച. ഒരു ചെറുകാറ്റ് വീശിയാൽ പൊളിഞ്ഞു പോകാവുന്ന, ഒരു അരണക്കുപോലും കീറാവുന്ന ദുർബലമായ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റായിരുന്നു ചുമരും മേൽക്കൂരയുമെല്ലാം. മകളുടെ പഠന ചെലവും കുടുംബത്തിന്റെ ചെലവും വഹിക്കുമെന്ന് അവിടെ വെച്ചുതന്നെ സാമൂഹ്യ പ്രവർത്തകനായ കൂട്ടുകാരൻ നേരിട്ടറിയിച്ചു. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഒരു കൂടിയാലോചന നടത്തി. അവിടുത്തെ നാട്ടുപ്രമുഖരെയും പള്ളി ഭാരവാഹികളെയും കണ്ട് ചർച്ച നടത്തി. ആത്മവിശ്വാസം നൽകി. കൂട്ടായി പ്രവർത്തിച്ചാൽ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് മുൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചു. എങ്ങനെയൊക്കെ തുടങ്ങണമെന്നും മറ്റും വിശദമായി സംവദിച്ചു. മാറി നിന്നാൽ കണ്ണടച്ചാൽ പടച്ചവനോട് നാളെ മറുപടി പറയേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചു. മടങ്ങിയപ്പോൾ വല്ലാത്ത ആശ്വാസവും പ്രതീക്ഷയുമായിരുന്നു മനസ്സിൽ. അതിലേറെ ആശ്വാസമായിരുന്നു അക്കൗണ്ടന്റ് സുഹൃത്തിന്. നാട്ടിൽ പള്ളിയിൽ ചർച്ചക്കൊടുവിൽ ഞങ്ങൾക്ക് വിളിയെത്തി. നാട്ടുകാരുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു, എത്തണം, നിയന്ത്രിക്കണം എന്നായിരുന്നു അഭ്യർത്ഥന. കൂടുതൽ കൂട്ടുകാരുമായി ഞങ്ങളെത്തി. എല്ലാവരും സംസാരിച്ചു. കമ്മിറ്റിയായി. എഞ്ചിനീയറായ കൂട്ടുകാരൻ നിമിഷനേരം കൊണ്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അവതരിപ്പിച്ചു. പണമായി, കല്ലായി, സിമന്റായി, മണലായി, കായികാധ്വാനമായി വാഗ്ദാനങ്ങൾ സദസ്സിൽ നിന്ന് ഒഴുകിയെത്തി. ഞങ്ങളും ആകുന്നത് വാഗ്ദാനം ചെയ്തു. അക്കൗണ്ടന്റ് സുഹൃത്ത് പഴയ 4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷത്തിലേക്കെത്തി. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം എല്ലാവർക്കും. ബാങ്ക് അക്കൗണ്ട് തുടങ്ങി വീടുപണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനകൾ ആവശ്യം

0: പ്പെടുന്നു. ഒന്നൊരുങ്ങിയാൽ നമുക്ക് പലതും ചെയ്യാനാവും. നന്മയിൽ സഹകരിക്കാൻ നിരവധി നല്ല മനസ്സുകൾ കാത്തിരിപ്പുണ്ട്. മതത്തിന്റെയും പാർട്ടിയുടെയും വേലിക്കെട്ടുകൾ നോക്കാതെ നന്മയുടെ വഴിയിൽ ചരിക്കുന്നവർക്ക് പടച്ചവന്റെ കാരുണ്യ കടാക്ഷം കിട്ടാതിരിക്കില്ല. ഒരുമ്പെടാൻ ഒരു മനസ്സ് വേണമെന്നു മാത്രം. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോകവിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. വിശുദ്ധ ഖുർആൻ 28:77.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് സന്മനസ്സാണ് പ്രധാനമെന്ന ഇബിനു അലി എടത്തനാട്ടുകാരെ രചിച്ച രചനയുടെ ശബ്ദാവിഷ്കാരം മൻസൂർ മണ്ണാർക്കാടാണ് നിർവഹിച്ചത്. ഇനി നമുക്ക് ഇൻഷാല്ലാ ഒരു വലിയൊരു പഠനം, നമ്മൾ ഏത് സമയത്താണെങ്കിലും നമുക്ക് ലഭിക്കുന്ന അറിവുകൾ അത് ഏറെ പ്രധാനമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഷാല്ലാ ഇനി പോകുന്നത് അസ്മാൽ ഹുസ്നയിലേക്കാണ്. അബ്ദുറൌഫ് അലിക്കമി തിരുവനന്തപുരം, അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ ക്ലാസ്സുകൾ നമ്മൾ പല സമയങ്ങളിലായി കേട്ടുപോരുന്നുണ്ട്. ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ പഠിക്കാൻ പോകുന്നത് അൽ ഹയ്യു, അള്ളാഹു ലജ്ജയുള്ളവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്തുത്യർഹമായ ആ നാമത്തെക്കുറിച്ച് പഠിക്കാം. അസ്മാൽ ഹുസ്നയിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത്തം ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതോടൊപ്പം ആ നാമങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്നുള്ള തേട്ടം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അതിൻ്റെ ആശയസമ്പുഷ്ടമായ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഹിഫ്ള് ചെയ്യുക എന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണമായിക്കൊണ്ട് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു മഹത്തായ പഠനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നാമങ്ങളിൽ അൽ ഹയ്യു എന്ന് പറയുന്ന നാമം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അൽ ഹയ്യു എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ കാണാം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അതായത് അവിടുത്തെ ഹയ്യു എന്ന് പറയുമ്പോൾ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ്. ഒരന്ത്യമില്ലാത്തവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നതാണ് അൽ ഹയ്യു എന്ന നാമത്തിൻ്റെ അർത്ഥം. എന്നാൽ നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് അൽ ഹയ്യു എന്നതാണ്. അൽ ഹയ്യു എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ നാമം, അതിൽ ഹാ കഴിഞ്ഞിട്ട് യാ പിന്നെ ഒരു ലൊമ്മാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കുന്ന നാമത്തിൽ അൽ ഹയ്യു എന്ന് പറയുമ്പോൾ ഹാ കഴിഞ്ഞ് പിന്നെ യാ ഇന് സുക്കൂന് ശേഷം യാ ഇന് ലൊമ്മ്, ഇങ്ങനെയാണ് അതിൻ്റെ നാമം എഴുതുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം തിരിച്ചറിയാനും എഴുത്തിൻ്റെ വ്യത്യാസം തിരിച്ചറിയാനും കൂടിയിട്ടാണ് ഇതാദ്യമേ ഉണർത്തിയിട്ടുള്ളത്. എന്നാൽ അർത്ഥത്തിലും അതുപോലെ വ്യത്യാസമുണ്ട്. അർത്ഥം നോക്കുമ്പോൾ അൽ ഹയ്യു എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ലജ്ജിക്കുന്നവനാണ്, ലജ്ജയുള്ളവനാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നാമം വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല എങ്കിലും ഹദീസുകളിൽ ധാരാളമായി വന്ന ഒരു നാമമാണ് ഹയ്യു എന്നത്. മാത്രമല്ല അല്ലാഹു അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്ന് വരെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സ്വഹാബി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം, നിങ്ങളുടെ റബ്ബ് എന്നുള്ളത് അവൻ മാന്യനും ഔദാര്യവാനും അതുപോലെ തന്നെ ലജ്ജിക്കുന്നവനുമാകുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയാണ്, യസ്തഹീ മിൻ അബിദിഹി ഇദാ റഫഅ ഇലൈഹി യദൈഹി അൻ യുറദ്ദഹുമാ സിഫ്രാ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അവൻ്റെ അടിമ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കൈകൾ ഇരു കരങ്ങൾ താഴ്ത്തുന്നത്, ഒന്നും ലഭിക്കാത്ത അവസ്ഥയിൽ എൻ്റെ അടിമ താഴ്ത്തുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്, അവൻ ലജ്ജിക്കുന്നു എന്നാണ്. അതായത് അള്ളാഹുവിലേക്ക് നമ്മളാരെങ്കിലും ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന കഴിഞ്ഞ് കൈകൾ താഴ്ത്തുമ്പോഴേക്ക് അത് ആ പ്രാർത്ഥനയ്ക്ക് ഒന്നും നൽകാതെ ആ കൈ മടങ്ങിപ്പോകുന്നതിൽ നിന്ന് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. ഇപ്പം നമ്മുടെ അടുക്കലേക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു വരുമ്പോൾ നമ്മളത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ ഇടങ്ങേറുണ്ടാവാറുണ്ട്. എന്നാൽ അള്ളാഹു, ഔദാര്യവാനായ അള്ളാഹു, ഈ ലോകത്തിൻ്റെ തന്നെ ഖജനാവ് നിയന്ത്രിക്കുന്ന റബ്ബ്, ഖസാഇനു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജനാവുള്ള റബ്ബ്, ആ റബ്ബിനോട് ചെറിയ നിസാരമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊന്നും നൽകാതെ അടിമകളെ നിസാരന്മാരായിക്കൊണ്ട് അല്ലെങ്കിൽ നിരാശയാക്കിക്കൊണ്ട് വിടുക എന്നത് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് തന്നെ. ഒന്നാമത്തത്, നമ്മൾ പ്രാർത്ഥന അധികരിപ്പിക്കണം എന്നുള്ളതാണ്. അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്, എന്നാൽ കൈകൾ ഉയർത്താതെ പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളുമുണ്ട്. അതിൽ സാധിക്കുന്നിടത്തെല്ലാം നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അള്ളാഹു ലജ്ജിക്കുന്നു എന്ന സംഭവം അത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ സ്വീകരിക്കാൻ കാരണമാകും. കാരണം ഒരു വഴിയാത്രക്കാരൻ്റെ സംഭവം പറഞ്ഞപ്പോൾ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന അഞ്ചു കാരണങ്ങൾ അതിലുണ്ട് എന്ന് പണ്ഡിതന്മാർ എണ്ണിയപ്പോൾ അതിലൊന്നെണ്ണിയത് കൈകൾ ഉയർത്തി എന്നാണ്. റഫഅയദൈഹി ഇലസ്സമാ, ആകാശത്തിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ടാണ് യാ റബ്ബി എന്ന ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത് എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ കാരണമാകുന്നതാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ പരമാവധി നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഹദീസിൽ തന്നെ അള്ളാഹു ലജ്ജയുള്ളവനാണ് എന്നത് നമുക്കിതിൽ നിന്ന് തിരിച്ചറിയാനും സാധിക്കും. ഒരു മനുഷ്യൻ മറയില്ലാതെ കുളിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തന്നെ മിമ്പറിലേക്ക് കയറി സഹാബത്തിനെ വിളിച്ചുകൂട്ടി, എന്നിട്ട് അവിടെ ഉപദേശം നൽകുകയാണ്. ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ വത്തസത്തുറ ഫഇദഗ്തസല അഹദുക്കും ഫൽയസ്തതിർ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഹയ്യുൻ, അള്ളാഹു ലജ്ജയുള്ളവനാകുന്നു. അതുപോലെ തന്നെ മറച്ചു വയ്ക്കുന്നവനാകുന്നു. സിത്തീറുൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ്, അള്ളാഹു മറച്ചു വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു, മറച്ചു വയ്ക്കുന്നവനാകുന്നു എന്നാണ്. യുഹിബ്ബുൽ ഹയാ, അതുപോലെ തന്നെ ഹയാഇനെ, ലജ്ജയെ ഇഷ്ടപ്പെടുന്നു. അതായത് അടിമകൾക്ക് ഈ ലജ്ജ എന്ന സ്വഭാവം ഉണ്ടാകണം എന്ന് അള്ളാഹ് ഇഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ മറ സ്വീകരിക്കുക എന്നതും മറച്ചു വയ്ക്കുക എന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഫഇദഗ്തസല അഹദുക്കും ഫൽയസ്തതിർ, നിങ്ങൾ ആരെങ്കിലും കുളിക്കുകയാണ് എങ്കിൽ മറ സ്വീകരിച്ചുകൊണ്ട് കുളിക്കണം എന്നാണ്. അതായത് ലജ്ജയോടുകൂടി തൻ്റെ അവയവങ്ങൾ മറ്റുള്ള ആളുകൾ കാണാത്ത രൂപത്തിൽ മറ സ്വീകരിച്ചുകൊണ്ട് കുളിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹാരിസ് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ബൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ ഇദാ അഖ്ബല സലാസു നഫർ. അദ്ദേഹം പറയാണ്, ഞങ്ങൾ പ്രവാചകൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് മൂന്നാളുകൾ വന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ മൂന്ന് കൂട്ടരിൽ അതിലൊന്നാമത്തെ വ്യക്തി അദ്ദേഹം നോക്കിയപ്പോൾ ആ സദസ്സിൽ പ്രവാചകൻ്റെ സന്നിധിയിൽ ഇടയിലൊരു വിടവ് കണ്ടു, ആ വിടവിലേക്ക് കയറിയിരുന്നു. രണ്ടാമത്തെ വ്യക്തി അതിൻ്റെ ആളുകളുടെ പിന്നിലേക്കിരുന്നു. മൂന്നാമത്തെ വ്യക്തി ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങ് തിരിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ മൂന്നാളുകളെക്കുറിച്ച് പ്രവാചകൻ വിശദീകരിച്ചു തന്നത്, അല ഉനബ്ബിഉകും ബിഖബരിൻ സലാസത്തിൻ, മൂന്നാളുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അവരുടെ വാർത്ത ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അമ്മൽ ഔവലു, ഒന്നാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഫആവാ ഇലല്ലാഹി ഫആവാഹുല്ലാഹ്, അത് അള്ളാഹുവിലേക്ക് അടുത്തു. അപ്പോൾ അള്ളാഹു അവനിലേക്കും അടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അമ്മസാനി ഫസ്തഹിയല്ലാഹു മിൻഹു, അവൻ മുന്നോട്ട് കടന്നു വന്നിരിക്കാൻ ലജ്ജിച്ചു. ഇൽമിൻ്റെ വിഷയത്തിൽ ലജ്ജ പാടില്ല എന്നാണ്. മതം പഠിക്കുന്ന വിഷയത്തിൽ അത് പ്രായഭേദമന്യേ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു പഠിക്കാം എന്നാണ്. ചെറിയ കുട്ടിയുടെ അടുത്ത് ഇപ്പോൾ എങ്ങനെ നമ്മൾ ചോദിക്കുക, അവൻ ചെറിയ ചെക്കനല്ലേ എന്നൊക്കെ പറഞ്ഞ് മുതിർന്ന ആളുകൾ ഒരുപക്ഷെ മടി കാണിച്ച് പിന്തിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ പ്രവാചകൻ പറയാണ്, ലജ്ജ അത് ദീനിൻ്റെ വിഷയത്തിൽ, അതായത് മതം പഠിക്കുന്ന വിഷയത്തിൽ ലജ്ജിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഖൈറുൻ നിസാ എന്ന് പറഞ്ഞ് മദീനത്തെ പെണ്ണുങ്ങളെക്കുറിച്ച്, സഹാബി വനിതകളെക്കുറിച്ച് പറഞ്ഞതിന് കാരണം അവർ ലജ്ജയില്ലാതെ ദീനിൻ്റെ വിഷയങ്ങൾ ചോദിച്ചു പഠിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഏതായാലും ആ മനുഷ്യൻ, രണ്ടാമത്തെ വ്യക്തി, ലജ്ജ കാരണം ആളുകൾക്കിടയിൽ മുന്നോട്ട് വരാൻ മടി കാണിച്ചു, അതുകൊണ്ട് അള്ളാഹുവും അവൻ്റെ വിഷയത്തിൽ ലജ്ജിച്ചു എന്നാണ്. മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു, ഫഅമ്മസ്സാലിസു ഫഅഅറദ. ആ മൂന്നാമത്തെ വ്യക്തി എന്താ ചെയ്തത്? ആ സദസ്സൊക്കെ കണ്ടപ്പോൾ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഫഅഅറദ അല്ലാഹു അൻഹു, അവനിൽ നിന്ന് അള്ളാഹുവും പിന്തിരിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ള മറ്റൊരു പാഠം, ദീനിൻ്റെ മേഖലയിൽ പിന്തിരിഞ്ഞ് കളയാൻ പാടില്ല എന്നാണ്. എങ്കിൽ അള്ളാഹു നമ്മുടെ വിഷയത്തിലും പിന്തിരിഞ്ഞ് നിൽക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല ലജ്ജിക്കുന്നു എന്നത് ഈ രണ്ടാമത്തെ വ്യക്തിയുടെ സംഭവം പറഞ്ഞപ്പോഴേക്ക് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി. ആ ആൾക്കൂട്ടത്തിനിടയിൽ നന്മയുടെ വിഷയത്തിൽ മുന്നോട്ട് വരാതെ ഏറ്റവും പിന്നിലേക്കിരുന്നപ്പോൾ, അവൻ ലജ്ജിച്ചപ്പോൾ അവൻ്റെ വിഷയത്തിൽ അള്ളാഹുവും ലജ്ജിച്ചു എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന് ലജ്ജയുണ്ട് എന്നും അള്ളാഹു ലജ്ജിക്കുന്നവനാണ് എന്നും, ആ ലജ്ജ അടിമകൾക്കുണ്ടാവുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുമെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു അൽ ഹയ്യുൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ലജ്ജിക്കുന്നവനാണ്, ആ ലജ്ജ അടിമകൾക്കുണ്ടാവുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ നാമം പഠിക്കുമ്പോൾ ഇതിലേറ്റവും പ്രധാനമായും നമുക്ക് കിട്ടുന്ന അതിൻ്റെ തേട്ടമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിലും ലജ്ജയുണ്ടായി ഇരിക്കണം എന്നുള്ളതാണ്. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ, അള്ളാഹു ഹയാ ഉള്ളവനാണ്, അവൻ മറച്ചുവെക്കുന്നവനാണ്, അവൻ ഹയാഇനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അടിമകൾക്ക് അള്ളാഹു ലജ്ജിക്കുന്നു എന്നതുപോലെ അടിമകളും അവരിലും ലജ്ജയുണ്ടാകണം, നമ്മുടെ മേലും ലജ്ജയുണ്ടാകണം എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. കാരണം നമ്മൾ അസ്മാഉൽ ഹുസ്ന പഠിച്ച സമയത്ത് പലപ്പോഴും നമ്മൾ ആവർത്തിച്ച വിഷയമാണ്, അള്ളാഹുവിനുള്ള ചില ഗുണങ്ങൾ അത് അടിമകൾക്കും ഉണ്ടാകണമെന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ നാമം തന്നെ അള്ളാഹു ഹയ്യുൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ഹയാ ഉള്ളവനാണ്, അവൻ അടിമകളിൽ ആ ഹയാ ഉണ്ടാകണമെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ കരുണാനിധിയാണ്, കരുണ ചെയ്യുന്നവനാണ്, റഹ്മാനാണ്, റഹീമാണ്. ആ കരുണ അടിമകൾക്കും ഉണ്ടാകണമെന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇർഹമു മം ഫിൽ അർളി ഇർഹമുക്കും മം ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണിക്കൂ, എങ്കിൽ ആരാ ആകാശത്തിനുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. അള്ളാഹു ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു, അപ്പോൾ നമ്മൾ ശുദ്ധി ഉള്ളവരായി മാറണം, നമ്മുടെ വസ്ത്രം ശുദ്ധിയുള്ളവ ആയി മാറണം, നമ്മുടെ ഇടപാടുകളെല്ലാം ശുദ്ധിയുള്ളതാകണം, നമ്മുടെ മനസ്സ് ശുദ്ധിയുള്ളതാകണം, അള്ളാഹു ആ ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നാമങ്ങളുടെ വിശേഷണങ്ങൾ അത് അടിമകളിലും ഉണ്ടാകണമെന്ന് നമുക്ക് ചില നാമങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു നാമമാണ് അൽ ഹയ്യുൻ എന്ന നാമം. ആ നാമത്തിൽ നിന്നും നമുക്ക് പ്രധാനമായും ഉൾക്കൊള്ളേണ്ട തേട്ടം എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ലജ്ജയുണ്ടാകണം എന്നത് അതിപ്രധാനമാണ്. കാരണം ലജ്ജ എന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന് 70 പരം ശാഖകളുണ്ട് എന്നും അതിൻ്റെ ഏറ്റവും ടോപ്പ് ദറജ എന്നത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലാണ് എന്നും, എന്നാൽ ഏറ്റവും അദ്നാ, ഏറ്റവും താഴെത്തട്ടിലുള്ള ദറജ എന്നത് അത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാർഗ തടസ്സം മാറ്റുക എന്നതാണ് എന്നും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ഹയാ, ലജ്ജയുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. തീർന്നില്ല, ഇസ്ലാമിൻ്റെ സ്വഭാവമാണ് ലജ്ജ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. പ്രവാചകൻ പറയാണ്, ഇന്നലി കുല്ലി ദീനിൻ ഖുൽഖൻ, എല്ലാ മതത്തിനും അതിൻ്റേതായ സംസ്കാരമുണ്ട് അല്ലെങ്കിൽ സ്വഭാവമുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, വ ഇന്ന ഖുലുഖ ഇസ്ലാമി അൽ ഹയാഉ, ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ഖുലുഖ് എന്നത് സ്വഭാവമെന്നതുള്ളത് അത് ഹയാ ആകുന്നു, ലജ്ജയാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ കണിശത കാണിക്കുന്ന മതമാണ് ഇസ്ലാമെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതിലേറ്റവും നിഴലിച്ചു നിൽക്കേണ്ടത്, ഏറ്റവും മികച്ചു നിൽക്കേണ്ടത് അത് ലജ്ജയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ, തിന്മകളിൽ നിന്ന് മാറി നടക്കാൻ, നന്മകളിലേക്ക് ചേക്കേറാൻ, അതുപോലെ തന്നെ നന്മകളുടെ വിഷയത്തിൽ മുന്നേറാൻ, തിന്മകളോട് നോ എന്ന് പറയാൻ നമുക്ക് ലജ്ജയുണ്ടാകണം എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ ഏറ്റവും ബൃഹത്തായ അധ്യാപനമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ ലിബറലിസവും അതുപോലെ തന്നെ തോന്നിവാസങ്ങൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വാചകം വളരെ പ്രസക്തമാണ്. ഇദാലം തസ്തഹി ഫസ്ന മാഷ്യത, നിനക്ക് ലജ്ജയില്ലേ, പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു എന്നാണ്. കാരണം ലജ്ജയില്ലാത്ത ആളുകളാണ് അവരുടെ നാണവും മാനവും വിറ്റുകൊണ്ട് ജീവിക്കുന്നവർ. ലജ്ജയില്ലാത്ത ആളുകളാണ് അവരുടെ സ്ഥാനവും മാനവും നോക്കാതെ എന്തും പ്രവർത്തിച്ചു പോകുന്നവർ. ലജ്ജ നഷ്ടപ്പെട്ട ആളുകളാണ് പിന്നെ അടിവസ്ത്രം പോലും പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച് റോഡിലൂടെ അഴിഞ്ഞാടി നടക്കുന്നത്. ഈ രൂപത്തിൽ ലജ്ജ നഷ്ടപ്പെട്ടിട്ടുണ്ടോ പിന്നെ അവൻ്റെ ജീവിതത്തിൽ തോന്നിവാസങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതിന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ലജ്ജ നഷ്ടപ്പെട്ട ഒരു സമൂഹമായിക്കൊണ്ട് ഈ നാടും അതുപോലെ തന്നെ ആളുകളും അതിൻ്റെ വക്താക്കളും വെസ്റ്റേൺ കൾച്ചറിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ വലിച്ചെറിഞ്ഞതിനെ ഇവർ സ്വീകരിച്ചു വാരിയെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എന്നുള്ളത്. അതുകൊണ്ട് ലജ്ജ എന്നത് അത് ധാർമ്മിക ബോധമുള്ള ഒരാൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാകണം. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ അത് ഉപകരിക്കും. മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ലജ്ജ കാരണമാകും. ലജ്ജയില്ലെങ്കിലോ ആര് കണ്ടാൽ എനിക്കെന്താ, ആരറിഞ്ഞാൽ എനിക്കെന്താ, ആരെങ്കിലും എന്നെ പിടിച്ചു വിഴുങ്ങാൻ പോകുന്നുണ്ടോ, ഇതൊക്കെയായിരിക്കും പിന്നെ അവൻ്റെ ചിന്തകൾ. അതുകൊണ്ട് പിന്നെ അവൻ തോന്നിവാസിയായി തോന്നിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകും. മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിക്കാതെ കഞ്ചാവും മദ്യവും അത് മയക്കുമരുന്നും അങ്ങനെ തുടങ്ങി എല്ലാവിധ തിന്മകളിലേക്കും പോകാൻ ലജ്ജ നഷ്ടപ്പെടുന്നതിലൂടെ കാരണമാകും. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രഹസ്യമായി കൊണ്ട് സിഗരറ്റ് വലിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി അപ്രതീക്ഷിതമായി കൊണ്ട് മറ്റൊരു വ്യക്തി ഈ വ്യക്തി സിഗരറ്റ് വലിക്കുന്നത് കണ്ടു, പിന്നെ എന്താ സംഭവിക്കുക? ഈ കണ്ട വ്യക്തിയുടെ മുന്നിൽ പിന്നെ മറ സ്വീകരിക്കാതെ തന്നെ സിഗരറ്റ് വലിക്കും. അതോടുകൂടി അവൻ്റെ ലജ്ജ നഷ്ടപ്പെട്ടു, മറ്റവൻ കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അവൻ്റെ ലജ്ജ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ തുടങ്ങി അവിടെ നിന്നങ്ങോട്ട് പിന്നെ തിന്മകളുടെ ഒരു മാലപ്പടക്കം തന്നെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ലജ്ജ എന്നത് അവനെ സംരക്ഷിക്കുന്ന ഒരു കവചം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥ ലജ്ജ നമുക്കുണ്ടാകണം. ലജ്ജ ഒരു പക്ഷേ സ്വാഭാവികമായി ഉണ്ടാകുന്ന ലജ്ജകൾ ഉണ്ടാകും, എന്നാൽ ശരിയായ ലജ്ജ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ ശരിയാവണ്ണം ഹയാ ഉള്ളവനായി ലജ്ജയുള്ളവനായി മാറണം അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്ന് പറയാണ്. അപ്പോൾ സ്വഹാബത്ത് പറയാണ്, പ്രവാചകരെ, യാ റസൂലല്ലാ, ഇന്ന നസ്തഹി വൽഹംദുലില്ലാ, ഞങ്ങൾ ലജ്ജയുള്ളവരാണ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അവർ ആത്മനിർവൃതി അടയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ലജ്ജയ്ക്കപ്പുറം നമുക്ക് ചില ലജ്ജകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു. ലൈസദാക, നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യം, അങ്ങനെയല്ല വേണ്ടത്, അതിൻ്റെ അപ്പുറം വേണം എന്ന് പറഞ്ഞ് വലാക്കിന്നൽ ഇസ്തിഹ്യ മിനല്ലാഹി ഹഖൽ ഹയാ, ശരിയായ രൂപത്തിലുള്ള ഹയാ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ, അൻ തഹ്ഫല റസ, നീ എന്തു ചെയ്യണം, നിന്റെ തലയെ സംരക്ഷിക്കണം തിന്മകളിൽ നിന്ന്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഒമാ വഅ, അതോ അതിനു ചുറ്റുമുള്ള കാര്യങ്ങൾ, അതായത് തല എന്ന് പറയുമ്പോൾ അതിൽ കണ്ണുപെട്ടു, നാവുപെട്ടു, ചുണ്ടുപെട്ടു, ചെവിപെട്ടു, കേൾവി, കാഴ്ച, അതുപോലെ തന്നെ മൂക്ക്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ബ്രെയിന്, ഇതെല്ലാം തലയിൽപ്പെട്ടു. ഇതെല്ലാം നന്മയുടെ വിഷയത്തിൽ മാത്രം ഉപയോഗിക്കണം.
3: തിന്മയുടെ വിഷയത്തിൽ ഉപയോഗിക്കരുത്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നമ്മൾ ലജ്ജയോടുകൂടി ഈ തിന്മകളുടെ വിഷയത്തിൽ മാറി നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ തലയെ സംരക്ഷിക്കണം. തീർന്നില്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഹ്ഫദൽ ബതൻ, നീ നിന്റെ വയറിനെ സംരക്ഷിക്കണം. വമാ ഹവ, അതിന് ചുറ്റുപാടുമുള്ള അതിൻ്റെ ഹവയെയും നീ എന്തു ചെയ്യണം, ആ വയറിനു ബാധിക്കുന്ന ഹവയെയും നീ സംരക്ഷിക്കണം. കാരണം വയറിൽ നിറയ്ക്കുന്നത് അത് നന്മ മാത്രമായിരിക്കണം, വയറിലേക്ക് പോകുന്നത് അത് തൊഹൂറായതും അതുപോലെ തന്നെ ശുദ്ധിയുള്ളതും മാന്യവും ഏറ്റവും നല്ലതുമായിരിക്കണം. ഒരിക്കലും പലിശ പോകാൻ പാടില്ല, മറ്റുള്ളവരെ അപഹരിച്ചതാകാൻ പാടില്ല, മോഷ്ടിച്ചതോ അങ്ങനെയുള്ള ഒരു നിലക്കുമുള്ള തിന്മകളിലൂടെ സമ്പാദിച്ചതാകാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, തുദക്കിർ അൽ മൗത, പ്രവാചകൻ പറയണ നീ മരണത്തെക്കുറിച്ച് ഓർക്കണം. ഇങ്ങനെ തുടങ്ങി പ്രവാചകൻ നല്ലൊരു അധ്യാപനം ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ഈ രൂപത്തിൽ ശരീരത്തെ മുഴുവൻ സംരക്ഷിച്ച് അതിൻ്റെ ഓരോ അവയവങ്ങളും ലജ്ജയോടുകൂടി അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ലജ്ജിച്ചുകൊണ്ട് തിന്മകളുടെ വിഷയത്തിൽ നിന്നു മാറി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് ഈ അൽ ഹയാഉ എന്ന് പറയുന്ന ഈ ലജ്ജ എന്ന സ്വഭാവം മനുഷ്യനുണ്ടാകണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിതൊക്കെ പറഞ്ഞത് അള്ളാഹു അൽ ഹയ്യു എന്ന് പറയുന്ന നാമത്തെ പഠിച്ചപ്പോഴാണ്. അള്ളാഹു അൽ ഹയ്യു എന്ന് പറയുമ്പോൾ അള്ളാഹു ലജ്ജയുള്ളവനാണ്, അവൻ ലജ്ജിക്കുന്നു. അടിമകൾക്ക് ലജ്ജയുണ്ടാകണമെന്ന് അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ലജ്ജയുള്ളവനാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മൾ തിന്മ ചെയ്യുമ്പോൾ അല്ലാഹ് കാണുന്നില്ലേ, നമ്മൾ തിന്മ ചെയ്യുമ്പോൾ അത് വേറൊരു വ്യക്തി കാണുമ്പോഴേക്ക് നമുക്ക് അതിലൊരു ചൊറിച്ചിലുണ്ടെങ്കിൽ, അവർ കാണരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു എല്ലാം കാണുന്നില്ലേ, ആ വിഷയത്തിൽ നമുക്ക് ലജ്ജയില്ലേ. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയും ലജ്ജയോടുകൂടി ജീവിക്കുവാനും ഈമാനിനെ പൂർത്തീകരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: അൽഹംദുലില്ലാഹ്. നമ്മളിപ്പോൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച്, അള്ളാഹു ലജ്ജയുള്ളവനാണ് എന്നുള്ള നാമത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. അതുകൊണ്ട് പലപ്പോഴും ലജ്ജ ജീവിതത്തിൽ ഉണ്ടാകൽ അത്യാവശ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, പിശാച് ഒരു മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആദ്യം എടുത്തു കളയൽ എന്താണെന്നറിയോ, അവൻ്റെ ഹയാനെയാണ്, ലജ്ജയാണെന്നുള്ളതാണ്. ആ ലജ്ജ എടുത്തു കളഞ്ഞാൽ ഉണ്ടാവുന്നൊരു ഒരു മാറ്റം എന്താ വെച്ചാൽ, പിന്നെ തിന്മ ചെയ്യാനൊരു മടിയൊന്നുമില്ല. ശരിയല്ലേ?
1: അതെ, തീർച്ചയായും.
4: ഒരു കളവ് നടത്തുന്ന വ്യക്തി എന്തൊക്കെ, ഇപ്പോൾ ഒരു കളവ് നടത്തുന്ന വ്യക്തി ഒരു മുസ്ലിം അല്ല എന്ന് വെക്കുക, മുസ്ലിം പരലോക വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് നോക്കുക, പക്ഷെ എന്തുകൊണ്ടവൻ ആ ഒരു തിന്മ ചെയ്യാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് പിടിക്കപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ്. പിടിക്കപ്പെട്ടാൽ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമോ എന്നുള്ള പേടിയാണ്. ഇനി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അത് പൊളിയോ, അപ്പം ഞാൻ നാണം കെടൂലേ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനൊരു പേടിയും ലജ്ജയുമാണ്. ആ ലജ്ജ എവിടെ മുറിഞ്ഞു പോകുന്നു, എവിടെ ഇല്ലാതെയാവുന്നു, പിന്നെ അവന് ചെയ്യാൻ മടിയുണ്ടാവില്ല. ശരിയല്ലേ? ഇപ്പം തെറി പറയുന്നൊരു വ്യക്തി, ഇപ്പോൾ തെറി പറയൽ ട്രെൻഡായിരിക്കുന്ന സമയമാണല്ലോ, തെറി പറയുന്നൊരു വ്യക്തിക്ക് ആ തെറി പറയാനുള്ള മടി എന്തായിരുന്നു, ആൾക്കാർ കേൾക്കുമ്പോൾ എൻ്റെ കുറച്ച് എന്താ വിചാരിക്കുക എന്നുള്ളൊരു ലജ്ജ എന്ത് ചെയ്യും ആ വിഷയത്തിൻ്റെ, ആ വാക്കൊക്കെ എന്ത് മോശമായിട്ടുള്ള വാക്കാണ് അത് പറയുന്ന ആൾക്കാരെ കുറിച്ചുള്ളൊരു നെഗറ്റീവ്. പക്ഷേ ആ ഹയാനെടുത്ത് പോയി കഴിഞ്ഞാൽ അത് ട്രെൻഡായി മാറി അല്ലേ, അത് ട്രെൻഡായി മാറി. അതുകൊണ്ട് പല ആൾക്കാരും തൊപ്പിയിട്ട് കണ്ട് സ്ട്രീം ചെയ്യുമ്പോൾ തെറി പറയണ കേൾക്കാൻ 10K രണ്ട് കൈയോ കുട്ടികൾ കയറിയിരിക്കണം. അതുകൊണ്ടാണുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം ഇൻഷാല്ലാ. അപ്പം ലജ്ജയുള്ളവനാകുക, അതൊരു വിശ്വാസി, ലജ്ജ വിശ്വാസിയുടെ ഭാഗമാണ്. അള്ളാഹ് ലജ്ജ ഉള്ളവനാണ്, ലജ്ജയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അമിതമായ ലജ്ജ ഉണ്ടാവാനായിട്ട് പാടില്ല.
1: ലജ്ജ ലജ്ജി തോന്നിയേ ചെയ്തു എന്നാണ് അല്ലേ, അങ്ങനെയാണ് എന്റെ പ്രയോഗം.
5: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ, എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം, അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം, അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഏതായിരുന്നാലും ഈ ലഹരിയിലേക്കും മറ്റുള്ള സംഗതിയിലേക്കൊക്കെ ആളുകൾ പോകണത്, എനിക്ക് പോകണത് അവരുടെ മാനസികമായിട്ടും ഒക്കെയുള്ള കുറേ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാരണം അല്ലേ. അപ്പം അത്തരം പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ടാണ് സ്നേഹക്കൂടെ നമുക്ക് സാധാരണ നാം കാണാറുള്ളത്. ഇൻഷാല്ലാ ഈ റേഡിയോ വെബ്സൈറ്റിൽ നിന്ന് നാം പോകുന്നത് സ്നേഹക്കൂടിലേക്കാണ്. മാനസിക പിരിമുറുക്കം എന്ത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന വിഷയമായിട്ടാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്
4: പ്രൊഫസർ കെ പി സഹദ്, അതുപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ വൈലത്തൂർ എന്നിവ സോറി അജർ വിളത്തൂർ എന്നിവരാണ് നമ്മളൊപ്പം ചേരുന്നത് സംസാരത്തിലേക്ക്.
7: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിൽ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബഹുമാന്യനായ പ്രൊഫസർ സഹസാറാണ്. അദ്ദേഹം ഒരു പ്രമുഖ ഫാമിലി കൗൺസിലർ കൂടിയാണെന്ന് നമുക്കറിയാമല്ലോ. സർ, ഇന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചതാണ് സ്നേഹക്കൂട് എന്ന പ്രോഗ്രാം വേണ്ടിയിട്ട് ഇന്ന് വരണം എന്നൊക്കെ തീരുമാനിച്ചായിരുന്നു. അതിനുള്ള എല്ലാ പ്രിപ്പറേഷനും ഒക്കെ റെഡിയാക്കി ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, അല്ലെങ്കിൽ വണ്ടി വർക്ക് ചെയ്യുന്നില്ല. ആ സമയത്ത് കുറച്ചു നേരം ഞാൻ എന്തൊക്കെയോ ഒരുതരം അവസ്ഥയിലായിരുന്നു. ഈ ഒരു അവസ്ഥക്കാണോ മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നത്? അതങ്ങനെ ചോദിക്കാൻ കാരണം നമ്മൾ ഒരുപാട് ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട്, ഞാനിങ്ങനെ മാനസിക പിരിമുറുക്കത്തിലായിരുന്നു, അങ്ങനെയാണ്, കുറേ ടെൻഷനാണ്, വളരെയധികം ടെൻഷനിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്കുകൾ. അതിനുശേഷം ടെൻഷൻ്റെ കാരണങ്ങൾ വേറെ വരും. പക്ഷേ ഈ ടെൻഷൻ എന്നുള്ളത് പലപ്പോഴും ചിലപ്പോൾ ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, എന്താണ് ഈ മാനസിക സംഘർഷം? അന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മറുപടി അവരോട് പറയാൻ പറ്റുന്നില്ല, ആരൊക്കെ തമ്മിലാണ് സംഘർഷം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യമായി മാനസിക സംഘർഷം എന്നാൽ എന്താണ്, അങ്ങനൊരു സംഘർഷം എന്ത് എന്നുള്ളതൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് സാറൊന്ന് വിശദീകരിച്ചു തന്നായിരുന്നു.
8: നിങ്ങളുടെ ചോദ്യം മാനസിക സംഘർഷം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചത്.
7: അതെ.
8: അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ തന്നെ ഒരു ഇൻസിഡൻറ്റ് എന്നോട് പറഞ്ഞു, അതായത് നിങ്ങൾ ഈ ഷൂട്ടിങ്ങിന് വേണ്ടി ഈ എപ്പിസോഡ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് നിങ്ങളുടെ വാഹനം കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒരു വലിയ പ്രയാസത്തിൽ നിങ്ങളായി. ഈ ഒരു പ്രയാസം, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഒരു ഫ്ലോയിൽ അതിൻ്റേതായ ഒരു ഒഴുക്കിൽ ഭംഗിയായി നടക്കാതെ വരുമ്പോൾ, തടസ്സപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സംഘർഷം, ഇതുപോലെയുള്ള ഒരു അനുഭവം എനിക്ക് ഇപ്പം അടുത്ത ദിവസം ഉണ്ടായി. ഞാനൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വയനാട് പോയി. വയനാട് രണ്ടു ദിവസം മുമ്പ് പോയി, വരുന്ന സമയത്ത് ചുരത്തിൽ ഒരു വലിയ ബ്ലോക്ക് ഉണ്ടായി. അതായത് വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 3 മണി വരെ ഞാൻ ഈ ബ്ലോക്കിൽ കുടുങ്ങി ചുരത്തിലാണുള്ളത്. എൻ്റെ വാഹനത്തിൽ വളരെ പതിയെ ഞാനിങ്ങനെ പോരുകയാണ്. സ്വാഭാവികമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ടു, എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രയാസങ്ങളുണ്ടായി, വെള്ളം കിട്ടാതെ വരുന്നു. ഇതൊക്കെ എനിക്കുണ്ടാക്കിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് എന്റെ കുടുംബത്തിലേക്ക് സമയത്തിന് തിരിച്ചു വരാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ടോയ്ലറ്റ് പോകാൻ പറ്റുന്നില്ല, ഇതെല്ലാം കൂടി നമുക്ക് ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഈ മാനസികാവസ്ഥ ജോലിസ്ഥലത്ത് ഉണ്ടാവാ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവാ, നമ്മുടെ സാമൂഹ്യ ഇടപെടലിൽ ഉണ്ടാവാ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കാതെ വരുന്ന സന്ദർഭത്തിൽ ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന ഒരു ആഘാതമുണ്ട്, സമ്മർദ്ദമുണ്ട്, ടെൻഷനുണ്ട്. അതാണ് സ്ട്രെസ് എന്നുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത്.
7: അതില്ലാതെ ഒരു ഒരു ജീവി ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല, മാനസികമായി സംഘർഷമില്ലാതെ ജീവിക്കാൻ കഴിയില്ല അല്ലേ.
8: അത് ഈ ദുനിയാവില് ഈ ലോകത്ത് മനുഷ്യന്റെ ലൈഫിനെ അള്ളാ ഡിസൈൻ ചെയ്തത് തന്നെ ആ രൂപത്തിലാണല്ലോ. പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ അതിനോടൊപ്പം ഒരു എളുപ്പമുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആനാണല്ലോ പറഞ്ഞത്. ഒരു പ്രയാസത്തോടൊപ്പം രണ്ട് എളുപ്പമുണ്ട്, ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്.
7: അപ്പോ അങ്ങനെ മാനസിക സംഘർഷം എന്ത് എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ടത് ഒരു വ്യക്തിക്ക് മാനസിക സംഘർഷം ഉണ്ട് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കും എങ്ങനെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അയാൾ ഒരു മാനസിക സംഘർഷത്തിലാണ്. ഉദാഹരണത്തിന് നല്ല മാനസിക സംഘർഷത്തിലിരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ ചില മര്യാദകൾ കീപ്പ് ചെയ്യേണ്ടല്ലോ. പൊതുവേ ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നല്ല മര്യാദകൾ കീപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് മാനസിക സംഘർഷത്തിലിരിക്കുന്ന ഒരാളെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് അയാൾ മാനസിക സംഘർഷത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പെരുമാറല്ലോ. അപ്പോൾ അത് എങ്ങനെ അറിയാൻ കഴിയും എന്നതാണ് നമുക്ക് അടുത്തതായി ചർച്ച ചെയ്യേണ്ടത്.
8: അതായത് ഒരാളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ആ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ചില അടയാളങ്ങളുണ്ട്.
7: അടയാളങ്ങൾ
8: അതിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആംഗ്രി മൂഡിലാണ് ഒരാൾ, ഒരു കാരണവുമില്ലാതെ ചില കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന സമയത്ത് നോർമലായിട്ട് പ്രതികരിക്കുന്നതിന് ബദല് ഹൈലി ആംഗ്രി മൂഡിലാണ്, ദേഷ്യപ്പെട്ടുകൊണ്ടാണ്, അമിതമായ കോപം, അമിതമായിട്ടുള്ള ഈർഷ്യം ഇത് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരാൾ നമ്മോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് അതിൻ്റെ ഒരടയാളമാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊന്ന്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും താല്പര്യപ്പെടുന്ന ഒന്നാണ് ഭക്ഷണം കഴിക്കുക. കാരണം ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യ ഘടകമാണ്. ഈ ഭക്ഷണത്തോട് ഏറ്റവും നല്ല ഒരു ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് അതിനോട് നീരസം, അതിനോട് താല്പര്യമല്ല, വിശപ്പില്ലായ്മ എന്നുള്ളത്. മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് ദഹനത്തിൻ്റെ വിഷയത്തിൽ ഒരുപാട് അപാകതകൾ സംഭവിക്കുന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷെ ആ ഫുഡ് എന്തുന്നില്ല, കൃത്യമായിട്ട് ദഹിക്കുന്നില്ല, വിശപ്പില്ലായ്മ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയ പെയിൻ, അതായത് നമുക്ക് ബോഡിയിൽ ശരീരത്തിലാണ് നമ്മളുടെ മനസ്സിലേൽക്കുന്ന പല പ്രശ്നങ്ങളുടെയും തഹസീർ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക. ഇത് പലപ്പോഴും നമ്മൾ ശരീരം എന്ന് പറയുന്നത് ഒരു ഇൻറ്റിഗ്രേറ്റഡായ സമഗ്രതയുള്ള ഒരു സംഗതിയാണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ഉദാഹരണത്തിൽ കൂടി നമുക്കത് പറഞ്ഞു തരുന്നു.
7: അതെന്താണത്?
8: അതായത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു തകരാറ് സംഭവിച്ചാൽ, ഇപ്പോൾ ചെറിയൊരു മുറിവ് നമ്മുടെ ഈ വിരലിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം പനിക്കുകയാണ്. ഈ പനിക്കുന്നത് മൊത്തമാണ്, ശരീരത്തെ മൊത്തമാണ്. കാരണം ഈ മുറിവിനെ ഉണക്കാനുള്ള ഒരു മെക്കാനിസമാണ് യഥാർത്ഥത്തിൽ ശരീരത്തിൽ ആ സമയത്ത് നടക്കുന്നത്. അപ്പോൾ ശരീരത്തിനെ മൊത്തമാണ് നമ്മൾ അവിടെ ഏറ്റെടുക്കുന്നത്, അല്ലാതെ ആ വിരലിനെ മാത്രം പരിഗണിച്ചത് കൊണ്ട് ആവില്ല. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ മൊത്തമായി അനുഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അത് നമ്മുടെ മൊത്തം ജീവിതത്തെ ബാധിക്കും, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് ശരീരം പ്രകടിപ്പിക്കുന്ന ചില ലക്ഷണങ്ങളാണ് വിശപ്പില്ലായ്മ എന്നുള്ളത്, അതുപോലെ തന്നെ കോൺസ്റ്റിപേഷൻ അതായത് ദഹനക്കേട് എന്നുള്ളത്, ചിലപ്പോൾ ശക്തമായിട്ടുള്ള വയറുവേദന. ചെറിയ കുട്ടികളിലൊക്കെ സാധാരണഗതിയിൽ സ്കൂളിൽ പോകാൻ അവർക്ക് താല്പര്യം ഇല്ലാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ചില അധ്യാപകർ അവരുടെ ഡീലിംഗ് കറക്റ്റല്ല, അല്ലെങ്കിൽ സ്കൂളിലെ അന്തരീക്ഷം ശരിയല്ല, ഈ പഠിക്കുന്ന വിഷയം മനസ്സിലാക്കാൻ കുട്ടിക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടി വിചാരിച്ച ആ ഒരു പ്രതീക്ഷക്കനുസരിച്ചുള്ള ഒരു നിലവാരം ആ സ്കൂളിലോ സ്ഥാപനത്തിലോ ഇല്ല. സ്വാഭാവികമായി കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ അത് ഉപ്പനോടും ഉമ്മനോടും പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പൊ അതിനൊരു റീസൺ കുട്ടി കണ്ടെത്തുന്നതാണ് വയറുവേദന, അല്ലെങ്കിൽ ശക്തമായ തലവേദന. ഈ തലവേദന എന്നുള്ളത് ഇപ്പോൾ നമ്മളിപ്പോ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് അല്ലെ. ആ താല്പര്യത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്കത് പ്രശ്നമല്ല. നേരെ മറിച്ച് ഒരാൾ നിർബന്ധിച്ച് നിങ്ങളെ ഒരു കാര്യത്തിന് വേണ്ടി പിടിച്ചു കൊണ്ടുവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഹെഡ് ഏക്ക് ഉണ്ടാവും, തലവേദന ഉണ്ടാവും. കാരണം നിങ്ങൾ താല്പര്യപ്പെടാതെയാണ് നിങ്ങളത് ചെയ്യുന്നത്. ഇത് അതിന്റെ ഒരു ലക്ഷണമാണ്.
7: വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ സാർ?
8: തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പിന്നെ സംശയങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കാൻ സാധിക്കാതെ
7: വരിക, കോൺസെൻട്രേഷൻ.
8: അപ്പോൾ നമുക്ക് ഞാനൊരു കാര്യം നിങ്ങളോട് സംസാരിക്കുകയാണ്, ആ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ മനസ്സും ഇവിടെ വേണ്ടേ. നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ വീട്ടിൽ ഇന്ന് പോരുന്ന സമയത്ത് ഭാര്യയുമായിട്ട് ഒരു ചെറിയ വഴക്ക് ഉണ്ടെന്ന് സങ്കല്പിക്കാം, സങ്കല്പിക്കാലോ
7: ഉണ്ടാവണ്ട.
8: അപ്പോൾ അങ്ങനെ ഒരു വഴക്കടിച്ച് നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വരികയാണ്. പക്ഷെ എൻ്റെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായും വീട്ടിൽ എന്തായി കാര്യങ്ങൾ, അല്ലെങ്കിൽ അവളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എന്തായിരിക്കും പ്രതികരണം, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അന്തർ സംഘർഷങ്ങളായിട്ട് നിലനിൽക്കും. അതുപോലെ നമ്മളെ ശരീരത്തിൽ വരുന്ന മറ്റൊരവസ്ഥയാണ് ബോഡി പെയിൻ, പ്രത്യേകിച്ച് നെക്ക് പെയിൻ. നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ദീർഘമായിട്ട് നമ്മൾ ഡ്രൈവൊക്കെ ചെയ്ത് വാഹനം മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരവസ്ഥ,
7: അതായത്
8: സംഘർഷത്തിൻ്റെ ഒരു റിസൾട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന മറ്റൊന്നാണ് പിന്നെ ക്ഷീണം എന്നുള്ളത്.
7: ക്ഷീണം
8: എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ക്ഷീണം ഉണ്ടാവുക, ഫാറ്റീഗ്.
7: ചില
8: ദിവസം മുഴുവൻ ക്ഷീണം
7: അനുഭവിക്കാം.
8: അതെ, നമുക്ക് ആ കാര്യം ചെയ്യാൻ ഒരു താല്പര്യമില്ല. കാരണം നമ്മൾ പിന്നെ മാനസികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് റിലീസ് ചെയ്യാനുള്ള ഒരു ഓപ്പണിങ്ങിനുള്ള ഒരവസരമില്ല. ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഇല്ലായ്മ കൊണ്ട് സംഭവിക്കും. അല്ലെ, നമ്മൾ ഷെയർ ചെയ്യാന് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ആനിമലാണല്ലോ, അതായത് സാമൂഹ്യ ജീവിയാണ്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവുമ്പോൾ ആ സന്തോഷം അത് വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ആ സങ്കടത്തെ അത് കുറക്കും. ഇത് ഷെയർ ചെയ്യാൻ ഒരാളുമില്ല. ഫോർ എക്സാമ്പിൾ, ഗൾഫിലൊക്കെ ഇന്ന് ജോലി ചെയ്യുന്ന പല സുഹൃത്തുക്കളും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അവർക്ക് കുടുംബത്തിൽ നടക്കുന്ന വിവാഹത്തിലോ പ്രോഗ്രാമിലോ ഒന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇവിടുന്ന് സങ്കടകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പൊ അവിടെ ഈ ഗൾഫിൽ പ്രവാസിയായിട്ടുള്ള വ്യക്തി അനുഭവിക്കുന്ന ഒരു വലിയ ഒരു പ്രശ്നമാണ് ഒറ്റപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഈ ഒറ്റപ്പെടുക എന്നുള്ളത് അവർക്കുണ്ടാക്കുന്ന ശക്തമായ മാനസിക സംഘർഷമുണ്ട്.
7: അപ്പോൾ
8: ഈ മാനസിക സംഘർഷം നമ്മൾക്ക് നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ അല്ലേ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങളെ ഞാൻ ക്ഷണിക്കുമ്പോൾ അതിനോട് നിങ്ങൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കില്ല, ഞാൻ അതിലില്ല.
7: അതായത്
8: ഇയാളുടെ മനസ്സിൽ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പോസിറ്റീവായി പ്രതികരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ആദർശ രംഗത്ത് നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്.
7: അപ്പൊ
8: ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇയാളെ വിളിക്കുമ്പോൾ ഇയാൾ അതിലേക്ക് വരില്ല. കാരണം അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ട്. ഈ ഇഷ്യൂസ് സോൾവ് ചെയ്യപ്പെടാതെ ഒരിക്കലും അയാൾക്ക് ഈ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാൾ പറയും ഞാൻ വരില്ല, അല്ലെ മീറ്റിംഗ് വിളിച്ചാൽ വരില്ല.
7: അപ്പൊ
8: നിഷേധാത്മകമായ ചിന്തകൾ എന്നുള്ളത് ഈ മാനസിക സംഘർഷം അനുഭവിക്കുന്നതിന്റെ ചില ലക്ഷണങ്ങളാണ്.
7: സാർ, ഇവിടെ ഒരു കാര്യം സാർ പറഞ്ഞല്ലോ, ലോൺലെസ്, ഏകാന്തത എന്നുള്ളത്. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇവിടെ പറയാതെ പോയാൽ അത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നു. കാരണം ഈ പീസ് റേഡിയോ എന്ന സംവിധാനം ഇവിടെ നിലവിൽ വന്നപ്പോൾ നമ്മുടെ ഒരു സഹോദരി, ഗൾഫിലെ ഒരു അറബി വീട്ടിലുള്ള ഒരു സഹോദരി അയച്ച ഒരു മെസ്സേജ്, അത് പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ആ സഹോദരി ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. ഒരാളോട് സംസാരിക്കാനല്ല, തൻ്റെ അടുക്കള, തൻ്റെ ഇടക്കുന്ന സ്ഥലം, വേറെ ആരുമില്ല. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവിടെ സംസാരിക്കാൻ പറ്റുന്ന അറബികളാണല്ലോ. ഈ പീസ് റേഡിയോ വന്നപ്പോൾ ആരോ ഒരു സുഹൃത്ത് ആ സ്ത്രീക്ക് പീസ് റേഡിയോ കൊടുത്തപ്പോൾ എഴുതി അയച്ചതാണ്, മെസ്സേജാണ് ഞാൻ ഓർക്കുന്നത്. എനിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടിയതുപോലെ, അതായത് സംസാരിക്കുക, പീസ് റേഡിയോ ഇങ്ങനെ കേൾക്കുക, അതിനോട് സംസാരിക്കുക, അതിലുള്ള കാര്യങ്ങൾ കേൾക്കുക എന്ന രീതിയിലുള്ള ഒരു കൂട്ടുകാരൻ ഏത് സമയത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഇത് സാന്ദർഭികമായി പറഞ്ഞു. സാറ് ലോൺലെസ് എന്ന് പറഞ്ഞപ്പോൾ
8: സമാനമായ ഒരു അനുഭവം ഒരു കൗൺസിലിംഗ് കേസ് എൻ്റെ അടുത്ത് വന്നു. ഒരു പെൺകുട്ടി എറണാകുളം ഭാഗത്തു നിന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഉപ്പയും ഉമ്മയും രണ്ടുപേരും ജോലിക്കാരാണ്. അപ്പോൾ ഈ പേരൻസ് ഈ കുട്ടിയെ കൊണ്ടുവന്നത് ഒമ്പതാം ക്ലാസ്സിലിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കാരണം എന്താണോ, കംപ്ലയിൻറ്റ്, ഈ കുട്ടി ഒറ്റക്ക് സംസാരിക്കുന്നു, ടി വിയോട് സംസാരിക്കുന്നു, വീട്ടിലുള്ള ഉപകരണങ്ങളോടൊക്കെ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ള. അപ്പോൾ ഇതിൻ്റെ കേസ് പഠന വിധേയമാക്കിയപ്പോൾ എനിക്ക് ബോധ്യമായത് രാവിലെ ഈ ഉപ്പ ജോലിക്ക് പോവും, ഉമ്മയും ജോലിക്ക് പോവും. പിന്നീട് ഈ കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ കുറേ സമയം ഒറ്റക്കാണ്.
9: അപ്പൊ
8: ഈ ഒറ്റക്കാവുന്ന സമയത്ത് ഈ കുട്ടി അവളുടെ ഈ ഒറ്റപ്പെടലിനെ അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീകരിച്ച ഒരു മാനദണ്ഡമാണിത്, ഒരു രീതിയാണിത്. അതായത് ഒരു കൂട്ടുകാരൻ ഉണ്ടായിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല എങ്കിൽ അത് പ്രശ്നമാണ്. പ്രത്യേകിച്ച് നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തി
9: അല്ലെ,
8: എല്ലാവരും ഒരുപോലെ അല്ല, ചില ആളുകൾക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെ സംസാരപ്രിയരായ ഒരു വ്യക്തിക്ക്
9: അതിനുള്ള
8: അവസരം ഇടം കിട്ടാതെ വരുമ്പോൾ അത് ശക്തമായ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. സ്ത്രീകളിലും ഇത് കൂടുതലാണ്. ഇത് പുരുഷന്മാർ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അതായത്
9: അവര്
8: ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊടുക്കുക എന്നുള്ളതാണ്.
9: അപ്പൊ
8: ഈ കേട്ടുകൊടുക്കാൻ ജോലി തിരക്കുള്ള ഭർത്താവ് ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി വീട്ടിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കിടന്നുറങ്ങാനാണ് അദ്ദേഹം ആഗ്രഹിക്കുക.
9: അപ്പൊ
8: ഈ വൈഫിന്റെ കമ്മ്യൂണിക്കേഷനുള്ള ആ ഒരു അവസരം നിഷേധിക്കപ്പെടുമ്പോൾ ഇത് അവളിൽ ശക്തമായ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കും.
9: ഇത് സാറ് പറഞ്ഞത് ശരിയാണ്. നമ്മുടെ പിന്നെ നമ്മുടെ ജീവിതം, നമ്മുടെ വീടുകളിൽ തന്നെ, നമ്മുടെ വീട്ടിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ ഉമ്മ ഇല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അസ്വസ്ഥതയായിരിക്കും. കാരണം ഉമ്മാനോട് സംസാരിക്കാനുള്ള ഒരു വന്ന ഉടനെയുള്ള സംസാരത്തിനുള്ള ഒരു അവസരം കിട്ടാതിരിക്കുമ്പോൾ ഉള്ളൊരു അസ്വസ്ഥത നമ്മൾ കാണാറുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ. നമ്മളെക്കാൾ കൂടുതൽ വീട്ടിൽ ഉമ്മമാരോടാണല്ലോ കുട്ടികൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിന്നെ കുട്ടിയുടെ കാര്യം
8: ഒരു പരിഹാരം എന്നുള്ളവർക്ക് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് അവരുടെ പഠനമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടി ആ ബാഗ് ഒന്നങ്ങ് വെക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ടോയ്ലറ്റ് പോയി വൃത്തിയായി വരുന്നതിന് മുമ്പ്, കുട്ടിക്ക് സ്കൂളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. കുട്ടിയുടെ മനസ്സിന് ആ ബാല്യത്തിൽ അല്ലെങ്കിൽ അവരുടെ കൗമാരത്തിൽ ആകർഷിച്ച അല്ലെങ്കിൽ വെറുപ്പിച്ച ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും. അത് അധ്യാപകരിൽ നിന്നാവാം, കൂട്ടുകാരിൽ നിന്നാവാം, പലരിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത് കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ, പറഞ്ഞു കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഓപ്പണിംഗ്,
9: അതിനുള്ള
8: കേട്ടുകൊടുക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് വീട്ടിൽ ഉമ്മയാണ് അവിടെ ഉണ്ടാവുക, ഉപ്പ എന്ന് പറഞ്ഞ ജോലി സ്ഥലത്താണ്. അപ്പൊ നിർബന്ധമായിട്ടും ഒരു ഉമ്മ ഈ കുട്ടിയെ കേൾക്കാൻ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ മാനസിക പിരിമുറുക്കം അവിടെ റിലീസ്ഡ് ആവും,
9: കുറേ പ്രശ്നങ്ങൾ.
8: ഇത് ഇന്നത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകളും വാട്സപ്പിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഇൻവോൾവ്ഡ് ആണ്. അതുകൊണ്ട് അവരിഷ്ടപ്പെട്ട ഏതെങ്കിലും നല്ലൊരു പ്രോഗ്രാം അവര് കാണുകയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അവർ അവരുടേതായ ഒരു ലോകത്തായിരിക്കും. സ്വാഭാവികമായും കുട്ടി അവതരിപ്പിക്കുന്ന കുട്ടിയുടെ സങ്കടങ്ങളോ കുട്ടിയുടെ സന്തോഷങ്ങളോ പങ്കുവെക്കാൻ ഈ പാരന്റ്സ്, പ്രത്യേകിച്ച് ഉമ്മ, തയ്യാറായിട്ടില്ല എങ്കിൽ ഈ കുട്ടിയുടെ മാനസിക സംഘർഷം വർദ്ധിപ്പിക്കും.
9: അത് പിന്നീട് വേറെ രീതിയിൽ
8: തീർച്ചയായിട്ടും, കാരണം ഈ കുട്ടി പറയാണ് എന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒന്നും കേൾക്കാനും പറയാനും ഇവിടെ ആരും ഇല്ല. ഇതൊരു വലിയ പ്രശ്നമാണ്.
9: എന്തായാലും അത് വേറെ മറ്റൊരു വിഷയമാണ് നമുക്ക് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ലക്ഷണങ്ങൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ലക്ഷണങ്ങൾ, ഇപ്പൊ സാറ് കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ? ശരീരവേദന പറഞ്ഞു, അതുപോലെ പിന്നെ ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ ആണ് പറഞ്ഞത്. ഇനി വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ സാറേ?
8: ഇതിൽ എനിക്ക് തോന്നിയ വലിയ ഒരു ലക്ഷണം പാനിക് അറ്റാക്സ് ആണ്. പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അന്തർ സംഘർഷങ്ങൾ, മനസ്സിനുള്ളിലാണല്ലോ ഈ സംഗതിയൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ യാത്രയിൽ ഒരു ശക്തമായ ബ്ലോക്കിൽ പെട്ടു, അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, ഇതൊക്കെ തന്നെ ഉള്ളിൽ അവിടെ സ്റ്റോർ ചെയ്യാണ്. ഇത് റിലീസ് ചെയ്യാതെ, അതായത് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോടോ മക്കളോടോ അല്ലെങ്കിൽ ഏറ്റവും നല്ല വ്യക്തികളോടോ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായാൽ അത് ലൈക്ക് എ പ്രഷർ കുക്കർ,
9: അത്
8: അവിടെ തങ്ങി നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ശരീരം അത് റിലീസ് ചെയ്യാനുള്ള അവസരങ്ങൾ അന്വേഷിക്കും. അപ്പൊ ഇത് ശക്തമായ ക്ഷീണമായിട്ട് വരും, വിറയലായിട്ട് വരും, അല്ലെങ്കിൽ ശ്വാസ തടസ്സമായിട്ട് വരും, ഞാന് മരിക്കുകയാണ് എന്ന് തോന്നും, ബോഡി പെയിന്, നെഞ്ചിന്റെ അടുത്തൊക്കെ വേദന ഉണ്ടാവും. ഈ നെഞ്ചിന് അകത്ത് വേദന ഉണ്ടാവുമ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് പോലും നമ്മൾ കരുതിപ്പോകും. അതായത് ശരീരത്തിൽ നെഞ്ചിടിപ്പ് വർദ്ധിക്കുക, അതുപോലെ തന്നെ ക്രമാതീതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക, പിന്നെ ഒരു കാര്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക, ഇതൊക്കെ വരുമ്പോൾ ആ ഒരു അറ്റാക്കിനാണ് സത്യത്തിൽ പാനിക് അറ്റാക്ക് എന്ന് പറയുക. ഇങ്ങനെയുള്ള പാനിക് അറ്റാക്ക് കേസുകൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം വന്നേക്കാം ഹാർട്ട് അറ്റാക്കുമായിട്ട് ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റും.
9: അപ്പോൾ
8: ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇത്തരം ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങളൊന്നും അല്ല എന്ന് മനസ്സിലാകും. പല ടെസ്റ്റുകളും നടത്തി അതിലൊന്നും ഒന്നും കാണുന്നില്ല. അപ്പൊ മാനസികമായ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഒരവസ്ഥയിലേക്ക് അവരെത്തിച്ചത്. അത് അനലൈസ് ചെയ്യുമ്പോൾ ഒരു കൗൺസിലിംഗ് സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കേസ് വരുമ്പോൾ ഈ കക്ഷി ഇത് അനുഭവിക്കാൻ ഉണ്ടായിട്ടുള്ള കാരണങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ യാത്ര നടത്തും. ആ യാത്ര നടത്തുമ്പോൾ അവരുടെ ആ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും ഈ വ്യക്തി ഇതാണ് അനുഭവിക്കുന്നത്.
9: സാർ, നമ്മളിപ്പോൾ തുടക്കം മുതലേ പറഞ്ഞു വന്നത് നമ്മുടെ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാത്ത അവിടെ നിന്നാണ് തുടങ്ങിയത്, മാനസിക പിരിമുറുക്കം എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും ഏകദേശമൊക്കെ പറഞ്ഞു. ഒരു കൗൺസിലർ എന്ന നിലക്ക് ഒരുപാട് മാനസിക രോഗികൾ അല്ലെങ്കിൽ മാനസിക സംഘർഷമുള്ള ആളുകളൊക്കെ സാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകാം. സാർ, നമ്മുടെ മാനസിക സംഘർഷം എന്നതാണല്ലോ വിഷയം. മാനസിക സംഘർഷം എന്താണെന്നുള്ളത് സാറ് വളരെ വിശാലമായി അല്ലെങ്കിൽ വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി തന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും സാറ് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ മാനസിക സംഘർഷം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അതോടൊപ്പം തന്നെ ആ കാരണങ്ങൾക്കൊരു പരിഹാരവും ഒന്ന് വിശദീകരിക്കാം, അതായിരിക്കും നല്ലത്.
8: മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഒരു എപ്പിസോഡിൽ കൂടി നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ചില പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജോലിസ്ഥലത്തുണ്ടാവുന്ന സമ്മർദ്ദങ്ങളാണ്. അതായത് നമ്മൾ ജോലിക്ക് പോകുന്ന ഇടം, അത് സ്കൂളാവാ, കോളേജാവാ, ഹോസ്പിറ്റലാവാ, ഏത് മേഖലയിലാണെങ്കിലും ആ ജോലിസ്ഥലത്ത് തങ്ങളുടേതായ ജോലികൾ നിർവഹിക്കുന്ന ആ സാഹചര്യം കറക്റ്റ് അല്ലെങ്കിൽ അവിടെ ഒരുപാട് പിരിമുറുക്കം ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അനുഭവിക്കുന്നുണ്ട്. അധ്യാപകർ പ്രത്യേകിച്ച് അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്താണെന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നോളജ് കുട്ടികൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഡെലിവർ ചെയ്യപ്പെടുക, അവിടെ അവരുടെ സഹാധ്യാപകർ, കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് നല്ല രൂപത്തിൽ പെരുമാറുക, അതുപോലെ അവരുടെ ബോസായിട്ടുള്ള പ്രിൻസിപ്പലോ ഹെഡ്മിസ്ട്രസോ അവരോട് ഹെഡ്മാസ്റ്റർ നല്ല രൂപത്തിൽ പെരുമാറുക. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രകൃതം അനുസരിച്ചുകൊണ്ട് അയാളെ സംതൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം ആ സ്കൂളിൽ നിന്ന് അയാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അയാള് ഡിസ്കംഫോർട്ടിലായിരിക്കും ഉണ്ടാവുക, അയാള് ഹാപ്പി ആവില്ല. സ്വാഭാവികമായിട്ടും അത് അയാളുടെ ജോലിസ്ഥലത്തുള്ള പ്രശ്നമാണെങ്കിൽ പോലും അതിൻ്റെ റെസ്പോൺസ് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലും കുട്ടികളുമായിട്ടുള്ള പെരുമാറ്റത്തിലും സമൂഹത്തിലും എല്ലാം റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോലി സ്ഥലത്തുണ്ടാവുന്ന പിരിമുറുക്കാണ്. ഈ അടുത്ത് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. വിളിച്ചിട്ട് ഒരു കൗൺസിലിങ്ങിന് അപ്പോയിൻമെൻ്റ് വേണമെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അയാൾ വിളിച്ചത് അയാളുടെ പ്രശ്നത്തിനല്ല, മറ്റൊരു വ്യക്തിയുടെ പ്രശ്നം അറിയിക്കാനാണ്. പ്രശ്നം എന്താണ്? അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു വലിയ കമ്പനി മാനേജ് ചെയ്യുന്നുണ്ട്. ആ മാനേജ് ചെയ്യുന്ന വ്യക്തി അയാളുടെ ജീവിതത്തിലുണ്ടായ ചില ഇഷ്യൂസ്, ആ ഇഷ്യൂസ് അദ്ദേഹത്തിൻ്റെ ജോലിയെയും ആ കമ്പനിയുടെ സ്മൂത്ത് റണ്ണിങ്ങിനെയും നല്ല നടത്തിപ്പിനെയൊക്കെ ബാധിക്കുകയാണ്. അതായത് ഒരാൾ മാനസിക സംഘർഷം അനുഭവിക്കുമ്പോൾ അത് അയാളെ മാത്രമല്ല ബാധിക്കുക, കാരണം ആ കമ്പനി എന്ന് പറഞ്ഞാൽ അതിലെ ഒരു കീ പോസ്റ്റിലാണ്, പ്രധാനപ്പെട്ട പോസ്റ്റിലാണ് ഇയാൾ ഇരിക്കുന്നതെങ്കിൽ അത് ആ കമ്പനിയുടെ മൊത്തം നടത്തിപ്പിനെയും ലാഭത്തെയൊക്കെ ബാധിക്കും. അപ്പോൾ ജോലിസ്ഥലത്ത് ഏറ്റവും കണ്ടൂസീവായ ഒരു നല്ല അറ്റ്മോസ്ഫിയർ, ഒരു നല്ല സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ ഈ ജോലി ചെയ്യുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാനാണല്ലോ ജോലി ചെയ്യുന്നത്. ഒന്ന്, എനിക്ക് അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ച് ഞാൻ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഭംഗിയായി ഞാൻ നിർവഹിക്കണം. അതിൽ കൃത്യമായ ടൈം മാനേജ്മെൻ്റ് എനിക്ക് പറ്റണം, അതുപോലെ പ്ലാനിങ് വേണം. ഒരു കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഒരു സമൂഹത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അന്നാസും അജിനാസും ജനങ്ങൾ വൈവിധ്യമുള്ളവരാണ്, എല്ലാവരും എന്നെ പോലെയല്ല അല്ലേ, പല രൂപത്തിലുള്ള പെരുമാറ്റം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും, സഹപ്രവർത്തകരിൽ ഉണ്ടാവും. അപ്പൊ അവരുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ എൻ്റെ ജോലിയിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ മറ്റുള്ളവരെ മാറ്റാനുള്ള വ്യഗ്രതയാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാവും.
9: അയാൾ ശരിയില്ല,
8: അയാൾ ശരിയില്ല, ഇയാൾ ശരിയില്ല, പ്രിൻസിപ്പാൾ തീരെ ശരിയില്ല, പറഞ്ഞു കേട്ടാ വിചാരിക്കും ഇയാൾ മൊത്തം ശരിയാണ്. സത്യത്തിൽ പ്രോബ്ലം കിടക്കുന്ന ഇയാളിലാണ്. യു കനോട്ട് ചേഞ്ച് അതേഴ്സ് ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ്. അതാണ് ഇതിന്റെ ആൻസർ. മറ്റുള്ളവരെ മാറ്റുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്, പക്ഷെ നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റുമല്ലോ.
9: അതായത്
8: എന്റെ തെറ്റുകളോ പോരായ്മകളോ കുറ്റങ്ങളോ ഒരാള് കൃത്യമായി സഹാനുഭൂതിയോടുകൂടി പറഞ്ഞു തരുമ്പോ ബി എ ഗുഡ് ലിസണർ ടു ദാറ്റ്. അത് കേട്ടുകൊടുക്കുക അല്ലേ. നമ്മളെ വിമർശിക്കുന്ന ആളുകൾ, ആ വിമർശിക്കുമ്പോഴേക്ക് നമുക്ക് അവരോട് ഈർഷ്യയാണ് സാധാരണ വരാറുള്ളത്. ചില ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യും. അത് തീർത്തും തെറ്റായ ഒരു സംഗതിയാണ്.
9: സന്ദർഭവും സാഹചര്യവും നോക്കണം.
8: അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അയാളെ സ്വകാര്യമായി വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന മൈനസ് പോയിന്റ് ഉണ്ട്. അത് എല്ലാ വ്യക്തികൾക്കും ഉള്ളതാണ്. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ കൗൺസിൽ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ, പക്ഷെ എനിക്കും എന്റേതായ ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പൊ ആ പോരായ്മ ഒരാൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ, അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ, ആ പോരായ്മ എനിക്കുണ്ട്
9: എന്ന് മനസ്സിലാക്കി,
8: യെസ് ഐ ആം റെഡി ടു കറക്റ്റ് ഇറ്റ് മൈസെൽഫ്, ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഐ ആം ഓക്കെ ടു കറക്റ്റ് ദാറ്റ്, അത് കറക്റ്റ് ചെയ്യാൻ ഞാൻ സന്നദ്ധമാണ്. നേരെ മറിച്ചാ സംഭവിക്കുന്നത്, അതായത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ ഓക്കെയാണ്, നിങ്ങൾ ഓക്കെ അല്ല.
9: ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ല.
8: അതായത് നമ്മിൽ ഉള്ള അഹംഭാവം, ഈഗോ ആണ്, ഈ ഞാൻ എന്ന ഭാവം ഉണ്ടല്ലോ, ഈ ഞാൻ എന്ന ഭാവം കൂടുന്നതോടുകൂടി ഷെയ്ത്താനിയത്താണ് അവിടെ വരുന്നത്. ഷെയ്ത്താന് ചെയ്ത പണി എന്താ? അള്ളാഹു സുബ്ഹാനു തആല മലക്കുകളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ
9: പറഞ്ഞു.
8: അപ്പോ അവിടെ പിശാജ് പറഞ്ഞു എന്ത്? ഞാന് തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്, ആദം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ടാണ്, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന്റെ മുമ്പിൽ പരിശുദ്ധായി, ഞാന് സുജൂദ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതേ ഫീലിംഗ് ഇന്ന് മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു ഫീലിങ്ങിനെ നമ്മൾ മാറ്റുക, കറക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഉത്തരവാദിത്വം, ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ജോലി സ്ഥലത്ത് ഭംഗിയായി റെസ്പോൺസിബിളായി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ജോലി ചെയ്യുക എന്നുള്ളത്. അതിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമുക്ക് വേണം. സമയം കൃത്യത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നമ്മോട് ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ ഭംഗിയായി നമ്മൾ പൂർത്തീകരിക്കണം. വിമർശനങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്, പിരിമുറുക്കം എന്തുകൊണ്ടാണ് വരുന്നത്, നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യം കറക്റ്റ് ടൈമിൽ നമ്മൾ പൂർത്തീകരിക്കൂല, അല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടുപോകും. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും, നീട്ടിക്കൊണ്ടുപോവുക ഒരു കാര്യം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, നാളെ ചെയ്യാം നാളെ ചെയ്യാം, എന്നിട്ട് അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കൂല. സ്വാഭാവികമായിട്ടും നമ്മുടെ ബോസ്, നമ്മുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ വിമർശിച്ചേക്കും, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യും. അപ്പൊ പിരിമുറുക്കണ്ടായിട്ട് കാര്യമല്ല. പിരിമുറുക്കത്തിനുള്ള കാരണങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് വർക്ക് എത്തിക്സ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏത് ജോലിയാണെങ്കിലും ആ ജോലി സ്ഥലത്ത് ഞാൻ കീപ്പ് ചെയ്യേണ്ട മര്യാദകൾ, അത് ഞാൻ കൃത്യമായി പാലിച്ചാൽ, മറ്റൊന്ന് എന്റെ അടുത്ത് പോരായ്മ ഉണ്ടോന്ന് എന്റെ ഏറ്റവും അടുത്ത കൊളീഗ്സിനോട് ചോദിക്കാം. ആ ചോദിക്കുന്ന സമയത്ത് നല്ല വ്യക്തികളാണെങ്കിൽ അവർ പറഞ്ഞുതരും, സാറേ നിങ്ങൾക്ക് ഇന്ന പോരായ്മകളുണ്ട്, അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. അതിനേക്കാളും നല്ല കറക്ഷൻ നടത്തുന്നവരായിരിക്കും പലപ്പോഴും നമ്മുടെ ഭാര്യമാർ. ഭാര്യമാർക്ക് വേറൊരു പ്രോബ്ലം ഉണ്ട്, ചിലപ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അവർ ഈ മൈനസ് മാത്രം ഹൈലൈറ്റ് ചെയ്യും. ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് പോസിറ്റീവ്സ് ആണ്. നമ്മുടെ മാനസിക സംഘർഷം കൂട്ടാനല്ലോ, കുറക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്. ഭാര്യയാണെങ്കിലും തദൈവ. അപ്പൊ ഭാര്യ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റ്സ് പറഞ്ഞതിന് ശേഷം ഈ ഒരു 4 മൈനസ് പോയിന്റ്സ് നിങ്ങളിലുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോ സാമ്പത്തിക രംഗത്ത് കണക്കിന്റെ കാര്യത്തിൽ കണിശത അല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ആ കണക്കിന്റെ കാര്യത്തിൽ പിശകുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് മനസ്സിലാവും നമ്മുടെ ഭാര്യയൊക്കെ ആയിരിക്കും. അപ്പൊ ഭാര്യ പറഞ്ഞു തരും ഈ വിഷയത്തിൽ നിങ്ങൾ എഴുതി വെക്കണം, എന്നാല് കണക്ക് കൃത്യമായിരിക്കും. അപ്പൊ അത് പറഞ്ഞു തരുമ്പോ അയാളോട് ചൂടാവുന്നതുകൊണ്ട് കാര്യമല്ല, നമ്മളത് ആ സിസ്റ്റം കറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ ഓരോ വിഷയത്തിലും നമ്മുടേതായിട്ടുള്ള ഒരു കറക്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ മാഷാല്ലാ ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും.
9: ഇവിടെ സാറെ ഒന്നുകൂടെ പറഞ്ഞു പോകണം, അല്ലെങ്കിൽ ഭാര്യമാരുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഇത് ആദ്യത്തെ പോസിറ്റീവ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭർത്താക്കന്മാരെ ചെയ്യണമല്ലോ. നമ്മൾ അവരുടെ ആദ്യത്തെ പോസിറ്റീവ് പറഞ്ഞ് അവരുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ നെഗറ്റീവ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അല്ലേ.
8: നെഗറ്റീവ്സ് ഇല്ലാത്ത ആരുമില്ല സർ. എല്ലാവർക്കും നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല
9: അങ്ങനെയാണ്
8: ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും എല്ലാ വ്യക്തിത്വങ്ങളെയും അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ഇംപെർഫെക്ഷൻ ഈസ് ദി പെർഫെക്ഷൻ ഓഫ് ദിസ് വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ലോകത്ത് ഒരുപാട് അപൂർണത നമുക്കുണ്ട്, പൂർണതയുള്ള ഒരു ലോകം വരാനിരിക്കുന്നു. അല്ലേ, പൂർണ്ണമായ സന്തോഷവും പൂർണ്ണമായ മനസ്സമാധാനവും ഈ മരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് ഇവിടെ ചില പോരായ്മകൾ വരുമ്പോഴേക്ക് നമ്മൾ അസ്വസ്ഥമാവേണ്ടതില്ല. നമ്മൾ നമ്മുടെ മനസ്സിന് പഠിപ്പിക്കേണ്ടത്
9: ഇതല്ല
8: പരമമായിട്ടുള്ള ജീവിതം. പരമമായ ജീവിതം ആരംഭിക്കുന്നത് മരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ.
9: അല്ലേ,
8: നമ്മള് അംഗവൈകല്യം ഉള്ള, മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുന്ന, അങ്ങനെയുള്ള പൂർണ്ണമായി അന്ധരായിട്ടുള്ള, കേൾവിക്കുറവുള്ള, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. പാരാലിസിസ് ചെയ്യപ്പെട്ട, പക്ഷാഘാതം കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്താണ്, കിഡ്നി ഫെയിലിയർ ആയിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ.

0: എന്താ ഈ നന്ദി എന്നുള്ള ആ സംഗതി നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട്. ഇപ്പൊ സുബ്ഹാനല്ലാഹ് എന്ന ഒരു വാക്ക് അത് ചില്ലറ വാക്കല്ലല്ലോ. അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. കാരണം ഇപ്പോൾ നമ്മൾ സംസാരിക്കാനുള്ള ഈ അവസരം നൽകിയത് അല്ലാഹുവാണ്. ഇത് ഒരുപാട് ആളുകൾ കേൾക്കുന്നു, അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറയാൻ ഈ സംസാരം കാരണമാവുന്നുണ്ടെങ്കിൽ മൈ പ്രസൻസ് ഗിവ്സ് ഹാപ്പിനെസ് ഫോർ ഓൾ. എന്റെ സാന്നിധ്യം, എന്റെ സംസാരം ഒരുപാട് ആളുകൾക്ക് സന്തോഷം നൽകുകയാണ്. അപ്പൊ ആ രൂപത്തിൽ മറ്റുള്ളവരെ
1: അല്ലാഹു നമുക്ക് അവസരം
0: നൽകി. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ അതിന് നന്ദി കാണിക്കണം. ജീവിതം മുഴുക്ക നന്ദിയാണല്ലോ. ആ നന്ദിയുടെ വിഷയത്തിൽ വരുന്ന പോരായ്മയാണ് ഇന്ന് എല്ലാ അസ്വസ്ഥതകൾക്കും ഉള്ള ബേസിക് റീസൺ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
1: സാർ, നമ്മളിപ്പോൾ ജോലി സ്ഥലത്തുണ്ടാവുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ഒരു പരിഹാരങ്ങളും സാറ് ഒരു പരാമർശിച്ചല്ലോ. ഇനി അടുത്തൊരു ഏരിയ ഏതാണെന്ന് ഒന്ന് പറയാമോ?
0: മാനസിക സമ്മർദ്ദമാണല്ലോ നമ്മുടെ വിഷയം. മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആരോഗ്യരംഗത്ത് നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്, രോഗങ്ങളുണ്ട്. അപ്രതീക്ഷിതമായി നമുക്ക് ഒരു രോഗം ഉണ്ട് എന്ന് വരുമ്പോൾ അതുണ്ടാക്കുന്ന സംഘർഷങ്ങൾ വളരെ വലുതാണ്. പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ, അല്ലെങ്കിൽ എപ്പിഡമിക് ഡിസീസ് അല്ലേ, അതായത് പകർച്ചവ്യാധികൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന സംഘർഷം, എനിക്കും ആ രോഗം പിടിപെടുമോ എന്നുള്ള ആശങ്ക. അതുകൊണ്ട് ആരോഗ്യരംഗത്ത് നമ്മൾ വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്.
1: ഇപ്പൊ അടുത്ത് നിപ്പ
0: വന്നുപോയല്ലോ. നിപ്പ വന്നപ്പോ ആ നിപ്പയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടെൻഷൻസ് ആളുകൾക്ക് ഉണ്ടായി. അപ്പോ പെട്ടെന്നൊരു എന്താണ് ഒരു ട്രാജഡി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ബോൺ ഫ്രാക്ചർ ഉണ്ടായി, അതായത് ശരീരത്തിൽ മുറിവുണ്ടായി. ഇതൊക്കെ ഒരു വലിയ മാനസിക സംഘർഷം തമ്മിൽ ഉണ്ടാക്കും. കാരണം സംഘർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി
1: നടക്കാൻ പറ്റാത്ത
0: അവസ്ഥ. ഫോർ എക്സാമ്പിൾ, ഒരു 6 മാസത്തോളം അയാൾ കിടക്കണം. ഈ കിടക്കുന്ന സമയത്ത് അയാളെ പരിചരിക്കാനുള്ള വ്യക്തി ആരോഗ്യമുള്ള ഒരു ഭാര്യ അല്ലേ അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അത് മക്കൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. എന്നാൽ ഭാര്യക്ക് അസുഖമാണ്, ഇയാൾക്ക് രോഗമാണ്, മക്കള് പരിചരിക്കാനില്ലാത്ത സാഹചര്യം, ഇതൊക്കെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സംഗതിയാണ്. മറ്റൊന്ന് സാമ്പത്തിക രംഗം. സാമ്പത്തിക രംഗം എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ചികിത്സിക്കണം. പലപ്പോഴും ആളുകൾ, ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മരുമകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂ ഉണ്ടായ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് സർജറിക്ക് വിധേയമാവുകയാണ്. ഈ സർജറിക്ക് വിധേയമാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ പൈസ അല്ല, സ്വാഭാവികമായിട്ടും അത് പിരിമുറുക്കുണ്ടാക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റീസ്, അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനസിക സംഘർഷത്തിന്, പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് മാരകമായിട്ടുള്ള രോഗങ്ങൾ, നമുക്കറിയാലോ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ സ്വത്ത് വിൽക്കേണ്ട, വീടിന്റെ ആധാരം പോലും പണയപ്പെടുത്തി ചികിത്സിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് അവരിൽ കടുത്തമായ മാനസിക സംഘർഷം ഉണ്ടാക്കും. രണ്ടാമത്തേത്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, അത് സമൂഹത്തിലും വേണം, കുടുംബത്തിലും വേണം. ഇപ്പൊ രോഗം ബാധിക്കുന്ന ഒരാൾക്ക് ചികിത്സ നടത്തണമെങ്കിൽ സപ്പോർട്ട് കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും അത് സംഘർഷം ഉണ്ടാക്കും. കാരണം എന്റെ ഉപ്പ എന്നെ പരിഗണിക്കുന്നില്ല, എന്റെ ഉമ്മ പരിഗണിക്കുന്നില്ല, എന്റെ ബ്രദർ പരിഗണിക്കുന്നില്ല,
1: മകൻ
0: പരിഗണിക്കുന്നില്ല. കാരണം ഏറ്റവും നന്നായി സഹായിച്ച ആളുകൾ, അതൊരു വലിയ വിഷയമാണ്. ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള, നിങ്ങളൊക്കെ ഗൾഫിൽ ജോലി ചെയ്ത ആളാണ്, ഗൾഫില് ദീർഘകാലം ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഒക്കെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി അയച്ചു കൊടുത്തു. എന്നാൽ നമ്മൾ ഒരു റിട്ടയർമെന്റ് സ്റ്റേജിലേക്ക് എത്തി. ആ എത്തിയ സമയത്ത് നമ്മൾക്ക് മറ്റുള്ളവരുടെ താങ്ങും സപ്പോർട്ടും വേണം. എന്നാൽ ഒരു കാലത്ത് ആരോഗ്യവും പണവും അവസരങ്ങളും ഒക്കെ ഈ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ച ആളുകൾ ഒറ്റപ്പെടുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് അതുണ്ടാക്കുന്ന വലിയ ഷോക്ക് ഉണ്ട്. ഇത് മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു കാരണമാണ്.
1: അതെ. അപ്പോൾ സാർ, ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞു, ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം എന്താണെന്നുള്ളത് ഭാഗികമായി പറഞ്ഞെങ്കിലും ഒന്നും കൂടി അത് വിശദീകരിച്ച് പറഞ്ഞാൽ നന്നായിരുന്നു.
0: ആരോഗ്യരംഗത്ത് ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ പ്രതിസന്ധി, ഒരു കൗൺസിലർ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്, കേരളത്തിൽ സത്യത്തിൽ ഒരുപാട് പിന്നെ സൗകര്യങ്ങളുണ്ട് അല്ലേ, പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത്. മറ്റ് സംസ്ഥാനങ്ങളുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആരോഗ്യ രംഗത്ത് ഏറ്റവും ഉന്നതിയിൽ നമ്മളാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവേണ്ടത് മാനസികാരോഗ്യത്തിൻ്റെയും ശാരീരിക ആരോഗ്യത്തിൻ്റെയും നിലവാരം കൂടണമല്ലോ. എന്നാൽ നമുക്ക് മാനസികാരോഗ്യ രംഗത്ത് തകർച്ച സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച്

0: ഇന്നത്തെ നമ്മുടെ കുട്ടികൾ, വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ചെറിയ പ്രശ്നങ്ങൾ പോലും ഹാൻഡിൽ ചെയ്യാനുള്ള, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, കോപ്പപ്പ് ചെയ്യാനുള്ള
1: കരുത്ത്
0: ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണല്ലോ സൂയിസൈഡിനെ കുറിച്ച് കുട്ടികൾ ചിന്തിക്കുന്നത്. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഉദ്ദേശിച്ച ഒരു മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ഒരു ബൈക്ക്, അല്ലെങ്കിൽ ഒരു സൈക്കിള് കിട്ടിയില്ല, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച രൂപത്തിൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ പ്രതികരിച്ചില്ല, ഇത് വരുമ്പോഴേക്ക് കുട്ടികൾ എന്താണ് അസ്വസ്ഥമാവുകയാണ്. എന്നിട്ട് അവർ എക്സ്ട്രീം ലെവലിലാണ് ചിന്തിക്കുന്നത്. കാരണം സൂയിസൈഡിനെ കുറിച്ച് പണ്ടൊന്നും കുട്ടികൾ സംസാരിക്കുകയോ അത് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ പോലും വളരെ വിരളമായിരുന്നു. ഇന്നിപ്പോ ചെറിയ കുട്ടികൾ പോലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ആത്മഹത്യ എങ്ങനെ ചെയ്യാം എന്ന് കൃത്യമായ പഠനം നടത്തുന്നുണ്ട്. ഇപ്പോ പ്രണയ നൈരാശ്യം സംഭവിക്കുന്ന കുട്ടികൾ അധികവും ചെയ്യുന്ന ഒരു സംഗതി അവരുടെ ഞരമ്പ് മുറിക്കുക, കൈയിന്റെ ഞരമ്പ് മുറിക്കുക എന്നുള്ളതാണ്. ഇത് എവിടുന്ന അവർക്ക് കിട്ടിയത്? ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ കൂടി എളുപ്പത്തിൽ ജീവൻ എങ്ങനെ അപഹരിക്കാൻ പറ്റും എന്നുള്ള ബാലപാഠങ്ങൾ അതിന്റെ നെഗറ്റീവ്സ് ആണ്. അപ്പോ ഇത് പിന്നെ മാനസിക സമ്മർദ്ദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പരിഹാരം എന്ന് പറഞ്ഞത്, ഞാനൊരു രോഗിയല്ല, പലപ്പോഴും മനസ്സിന് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഐ ആം ഹെൽത്തി പേഴ്സൺ എന്നുള്ളതാണ്.
1: രോഗം വന്നാൽ തന്നെ,
0: അതായത് കുറേ രോഗങ്ങൾ മാനസികജന്യ രോഗങ്ങളാണ്, സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്നാണ്. എല്ലാവരും ഇത് അംഗീകരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു വിഭാഗം ആളുകള് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് രോഗലക്ഷണങ്ങൾക്കാണ്. ഇപ്പൊ തലവേദന ഉണ്ടായാൽ ഈ തലവേദന എല്ലാ തലവേദനക്കും കൊടുക്കുന്ന ചില മെഡിസിൻസ് ഉണ്ട്. സത്യത്തിൽ ആ വ്യക്തി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ പിന്നെ അവിടെ തലവേദന ഉണ്ടാവില്ല. രണ്ടാമത്തേത്, ഒരാളെ നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നത് രോഗിയായിട്ടാണ്. ഫോർ ദി ടൈം ബീങ് അല്പസമയമാണ് ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ, പിന്നെ നമ്മൾ മാറുമല്ലോ. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രോക്കുകൾ, ആത്മനിർദ്ദേശങ്ങൾ മനസ്സിന് നിരന്തരം കൊടുക്കുക എന്നുള്ളത് രോഗം പമ്പ കടക്കാനുള്ള വലിയ ഒരു പരിഹാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ചെറിയ രോഗങ്ങൾ വരുമ്പോഴേക്ക് മെഡിസിനെ കൺസ്യൂം ചെയ്യുന്ന, മെഡിസിൻ ഡിപ്പെൻഡൻ്റ് ആവുന്ന, മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥ നമ്മിൽ പലർക്കും ഉണ്ട്. ചില ആളുകളൊക്കെ ചെയ്യുന്നത് നേരെ എന്താണ് മെഡിക്കൽ ഷോപ്പിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ആളെ പറഞ്ഞേക്കാണ്, എന്നിട്ട് ഇവരെ തന്നെ ഡോക്ടർ ആവാണ്, എന്നിട്ട് ഇന്ന മരുന്ന്, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്ത്രീകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മെഡിസിൻ കഴിച്ചതിന് ശേഷം പിന്നെ അത് കിഡ്നി ഫെയിലിയറിലേക്ക് എത്തുന്നു. കാരണം ഇത് ഭർത്താവ് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. പരിഹാരം അവർ സ്വയം ഉണ്ടാക്കുകയാണ്, ഡോക്ടറെ കാണില്ല. ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 100-200 രൂപ അധികം കൊടുക്കേണ്ടി വരും. അത് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് ഇവർ ഡോക്ടറാവാണ്. എന്നിട്ട് പാർശ്വഫലങ്ങൾ, സൈഡ് ഇഫക്ട്സ് എന്താണ് എന്ന് ഒരിക്കലും ഈ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ വായിച്ച് മരുന്നെടുത്ത് കൊടുക്കുന്ന ആൾക്കറിയില്ല. അകാര്യം കൃത്യമായി പഠനം നടത്തിയ ഡോക്ടേഴ്സ് അവിടെ ഉണ്ട്. അവര് പറഞ്ഞു കൊടുക്കും ഈ രോഗത്തിനുള്ള മെഡിസിൻ ഇന്നതാണ്, മറ്റേ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ്. ആ അറിവ് ഡോക്ടർക്കുണ്ട്, പക്ഷെ ആ ഡോക്ടറെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ആര് പോകുന്നത്, ഈ പേഷ്യന്റ് പോകുന്നത്. അത് ഒരുപാട് പൊല്ലാപ്പുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ആരോഗ്യ രംഗത്ത് നമ്മൾ കൊടുക്കേണ്ടത് കൃത്യമായ അവയർനെസ് ആണ്. നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. അതില് നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഉറക്കം, നമ്മുടെ പോഷകാഹാരം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ആ വിഷയത്തിൽ നമ്മൾ വളരെ ബാക്ക്വേർഡ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
1: ഇവിടെ സാറിപ്പോൾ ആരോഗ്യ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞ് അഥവാ ഏതെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളത് അള്ളാഹു നമുക്ക് തന്ന അസുഖമാണ്, അത് നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുക അല്ലേ.
0: അംഗീകരിക്കുന്നതോടൊപ്പം കൃത്യമായ ട്രീറ്റ്മെന്റ്
1: വേണം.
0: ട്രീറ്റ്മെന്റ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാറ്റിനും ഓടിപ്പോയി ഒരു ക്ഷമയും ഇല്ലാതെ ചികിത്സിക്കുന്ന രീതിയുണ്ട്. ചെറിയൊരു പനി വരുമ്പോഴേക്ക് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണമല്ലോ. ഒരു ജലദോഷം, നോർമലി ഒരാൾക്ക് ജലദോഷം വരുമ്പോ മരുന്ന് കുടിച്ചാൽ 7 ദിവസം, മരുന്ന് കുടിച്ചിട്ടില്ലെങ്കിലും ഒരാഴ്ച എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം കാര്യക്ഷമമാണ് എന്നുള്ളതിന്റെ അടയാളമാണ് പനി, അല്ലെങ്കിൽ രോഗങ്ങൾ അല്ലേ. അത് ശരീരത്തിന്റെ ഒരു മെറ്റബോളിസമാണ്. അപ്പൊ അത് നടക്കേണ്ടതാണ്. ഇപ്പോ ശരീരത്തിൽ നിന്നിപ്പോ വൊമിറ്റിംഗ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ നിരന്തരം ഡയറി ഉണ്ടാവുന്നു, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ്, ലൂസ് മോഷൻ ഉണ്ടാവുമ്പോൾ എന്താണ്, അത് പോകേണ്ടതായി പോയി കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. അപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ സപ്രസ് ചെയ്യുന്ന രൂപത്തിലുള്ള മെഡിക്കേഷനാണ് കൊടുക്കുന്നത് അല്ലേ. നമ്മൾ ഛർദ്ദിക്കുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഘടകങ്ങളാണ് ഛർദ്ദിച്ചു പോകുന്നത്. ദഹനക്കേട് ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടാവുമ്പോൾ മെഡിസിൻ കഴിക്കണം. ഒപ്പം തന്നെ അല്പം ക്ഷമിക്കാനുള്ള ഒരു കഴിവ് കൂടി എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ്
1: ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം എന്നൊരു പങ്ക്തിയുണ്ട്. നമുക്ക് വരുന്ന അസുഖങ്ങളും അതിൻ്റെ പ്രതിവിധികളും എല്ലാം വിശദമായി പറയുന്ന ഒരു പ്രോഗ്രാമാണ് ആരോഗ്യ വിചാരം. അതുകൂടെ നിങ്ങൾ കാണുക കേൾക്കുക എന്നുകൂടെ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഈ മാനസിക സംഘർഷത്തിൻ്റെ കാരണങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി അടുത്ത ഒരു കാരണങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും അറിയിക്കേണ്ടതുണ്ട്.
2: മാഷാല്ലാ, സ്നേഹക്കൂടിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രൊഫസർ കെ പി സഹദ് ആൻഡ് അബ്ദുൽ ജബ്ബാർ വിളത്തൂരായിരുന്നു. മാനസിക പിരിമുറുക്കം എന്ത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്നതാണ് ചർച്ചയിൽ നാം കേട്ടത്.
3: നമ്മൾ റേഡിയോ എപ്പിസോഡിന്റെ അവസാനത്തെ പരിപാടിയിലേക്ക് നമ്മൾ പോവുകയാണ്. അല്ലോ, സൂലിലേക്കാണ് പോകുന്നത്. നമ്മളൊപ്പം ചേരുന്നത് അബ്ദുൽ മലിക് സലഫിയാണ്. അബ്ദുൽ മലിക് സലഫി നിൽക്കുന്ന വിഷയം വിരോധത്തിൻ്റെ വിവിധ രൂപങ്ങൾ എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അൽ ഉസൂലിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ദിവസത്തിൽ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഒരു കാര്യം വിരോധിക്കുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അഥവാ വിരോധത്തിൻ്റെ വിവിധ ശൈലികൾ എന്തൊക്കെയാണ്, രൂപങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചത് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്ന, നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ വിവിധമായ ശൈലികളാണ്. ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, നമ്മുടെ തലബുത്തർ ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അത് ഒരേ ശൈലിയല്ല, വ്യത്യസ്തമായ രീതികളിലാണ് അള്ളാഹു അതിനെ പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ശൈലികളിൽ നിന്ന് ആറു ശൈലികളാണ്, ആറു രീതിയാണ് നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അത് ചെയ്യരുത് എന്ന് മുലാരിഅ ഫിഅൽ ലാമുന്നഹിയ ലാമുന്നാഹിയ കൂട്ടിക്കൊണ്ട് പറയാറുണ്ട്. വലാ തഫ്അൽ, വലാ തഖറബ്, വലാ തഖുൽ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാം. അതിൻ്റെ അർത്ഥം ആ പ്രവർത്തനം നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ്. ഒരിക്കലും അത് നമുക്ക് ചെയ്യാൻ അനുവാദമുള്ള ഒന്നല്ല. ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹൽ 116-117 ആയത്തുകൾ നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുക്കുമുൽ കദിബ ഹാദാ ഹലാലു വഹാദാ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യഫ്ലിഹൂൻ. വലാ തഖൂലു, നിങ്ങൾ പറയരുത്. ولا تقولوا لما تصف ألسنتكم الكذبة هذا حلال وهذا حرام. ഇത് ഹലാലാണ്, ഇത് ഹറാമാണ് എന്നു നിങ്ങൾ പറയരുത്. ولا تقولوا, അപ്പോൾ പറയരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പറയാൻ പാടില്ല, നിഷേധമാണ്, ചെയ്യരുത്, അത് നിഷിദ്ധമാണ് എന്നതാണ്. അപ്പോൾ ഇതൊരു ശൈലിയാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, വലാ തഖറബു സ്വലാ വാന്തും സുഖാറ, നിങ്ങൾ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ വല നമസ്കാരത്തെ സമീപിക്കരുത്. വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോടടുക്കരുത്. ഇങ്ങനെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ ഈ ഒരു ശൈലിയിൽ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. അഥവാ മുലാരിഅ ഫിഅലിനോട് ലാമുന്നാഹിയ ചേർന്നുകൊണ്ട് വരുന്ന പ്രയോഗങ്ങൾ. എല്ലാവർക്കും സുപരിചിതമായ ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ടാകും, അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശൈലി വിശദീകരിക്കുക മാത്രമാണ് നമ്മുടെ ഉദ്ദേശ്യം. അപ്പോൾ ഒന്നാമതായി, ചെയ്യരുത് എന്ന് പറയാൻ അള്ളാഹു പ്രയോഗിക്കുന്ന രീതി ഇതാണ്. രണ്ട്, നിങ്ങൾക്കത് ഹലാലല്ല, അത് അനുവദനീയമല്ല എന്നു തന്നെ അള്ളാഹു പ്രത്യേകമായി നമ്മോട് പറയും. ഇവിടെ വലാ തഖൂലു എന്ന് നിങ്ങൾ പറയരുത് എന്ന് മാത്രം പറഞ്ഞു നിർത്തുകയാണ്. പക്ഷെ അവിടെ ഈ ശൈലിയിൽ രണ്ടാമത്തെ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചിരിക്കുന്ന ശൈലി എന്നു ചോദിച്ചാൽ ഫലാ തഹില്ലു, അവന് അനുവദിക്കപ്പെടുന്നില്ല, അവന് ഹലാലാവുകയില്ല എന്ന ശൈലിയാണ്. സൂറത്തു ബഖറ 230 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, فَإِن طَلَّقَهَا فَلَا تَحِلُّ لَهُ مِن بَعْدُ حَتَّى تَنكِحَ زَوْجًا غَيْرَهُ فَإِن طَلَّقَهَا, ഇനി അവൻ അവളെ വിവാഹ മോചനം നടത്തിയാൽ, فَلَا تَحِلُّ لَهُ مِن بَعْدُ, അതിനുശേഷം അവൻ അനുവദിക്കപ്പെടുന്നില്ല, അനുവദനീയമല്ല, حَتَّى تَنكِحَ زَوْجًا غَيْرَهُ, വേറെ ഒരാളെ ആ സ്ത്രീ വരനായിക്കൊണ്ട് സ്വീകരിക്കുന്നതുവരെ. എന്ന് പറഞ്ഞാൽ 3 തലാക്കുകളും കഴിഞ്ഞ ഒരു പെണ്ണിന് ആ സ്ത്രീയെ മറ്റൊരാൾ സ്വാഭാവികമായി വിവാഹം കഴിച്ച് സ്വാഭാവികമായി ഒരു തലാക്ക് സംഭവിച്ചാൽ അവളെ വേണമെങ്കിൽ ഇദ്ദകാലം കഴിഞ്ഞാൽ തിരിച്ചെടുക്കാം. സാന്ദർഭികമായി പറയട്ടെ, ഇവിടെ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന രീതി പലപ്പോഴും ഇതിന് വിരുദ്ധമാണ്. അള്ളാഹുവിൻ്റെ ശരീഅത്തുകളെ പരിഹസിക്കുന്ന, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ മറികടക്കാൻ ഹീലത്തുകൾ, കുതന്ത്രങ്ങൾ പയറ്റുന്ന ശൈലിയാണ് പലപ്പോഴും ഈ വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് പാടില്ല. 3 തലാക്കുകൾ ഒറ്റയടിക്ക് ചൊല്ലിയാൽ അത് ഇസ്ലാമികമാണോ അല്ലേ, അത് വേറെ ചർച്ചയാണ്. അത് പാടില്ല എന്നതാണ് ഇസ്ലാമിക ശരീഅത്തുകൾ നമുക്ക് നൽകുന്ന പാഠം. ആധുനികമായ ചർച്ചകളിൽ മുത്തലാഖ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുക്കലും ഒക്കെ ചർച്ചയായൊരു വിഷയമാണ്, ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്, 3 തലാഖ് ചെയ്യപ്പെട്ട സഹോദരി, അവളെ ഈ വരന് അല്ലെങ്കിൽ തലാഖ് ചൊല്ലിയവൻ ഇനി വിവാഹം കഴിക്കണമെങ്കിൽ സ്വാഭാവികമായ ഒരു വിവാഹം ആ പെണ്ണിൻ്റേത് നടക്കണം. അതിൽ സ്വാഭാവികമായി ഒരു തൊലാക്ക് സംഭവിക്കണം. അങ്ങനെ തൊലാക്ക് സംഭവിക്കുന്നില്ലെങ്കിൽ കാലാകാലം ഈ വരന് ആ തൻ്റെ ആ മുൻ ഭാര്യയെ കല്യാണം കഴിക്കാൻ പറ്റുകയില്ല. ഇത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അവിടെ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗം ഫലാ തഹില്ലു ലഹു, അവന് അനുവദിക്കപ്പെടുകയില്ല എന്നാണ്. ആദ്യത്തേത് വലാ തഖൂലു എന്നായിരുന്നു. രണ്ടാമത്തെ ശൈലി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫലാ തഹില്ലു ലഹു, അവന് അനുവദിക്കപ്പെടുകയില്ല. 3 ഒരു രീതി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഹുരിമ എന്ന പ്രയോഗമുണ്ടാകാം, അതേപോലെ വദറു വജ്തനിബു, നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളതിനെ വെടിയുക എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം 120 ആയത്തിൽ കാണാം. അവിടെ ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്ന പദം ഫലാ തഹില്ലു എന്നല്ല, അതല്ലെങ്കിൽ വലാ തഖൂലു എന്നല്ല, വദറു ഒരു കൽപ്പനാക്രിയയാണ്, നിങ്ങൾ നിർബന്ധമായും ഒഴിവാക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആൽ ഇവിടെ വ്യത്യസ്തമായ വേറൊരു ശൈലിയാണ്. അതുപോലെ തന്നെ വഹുരിമ, ഹുരിമത്ത് അലൈക്കും എന്നൊക്കെ പ്രയോഗങ്ങൾ കാണാം. വിശുദ്ധ ഖുർആൻ സുബ്ഹാനഹു അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഹുരിമത്ത് അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു വിശുദ്ധമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ വജ്തനിബു, നിങ്ങളതിനെ വെടിയണം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബു, നിങ്ങളതിനെ ഒഴിവാക്കണം. അപ്പോൾ ഫജ്തനിബു എന്ന പ്രയോഗമുണ്ടാകും, ഹുരിമ എന്ന പ്രയോഗമുണ്ടാകും, വദറു എന്ന പ്രയോഗമുണ്ടാകാം. ഇങ്ങനെ ആ പദത്തിൻ്റെ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അത് ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ് എന്ന്. അങ്ങനെയുള്ള ചില രീതികൾ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചിട്ടുണ്ട്. 4 ഒരു രീതി, الخبر المراد منه النهي وطلب الكف عن الفعل. നേരത്തെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതുപോലെ മസ്ദർ, അതായത് ഫിഅലിൻ്റെ പ്രവർത്തനം ചെയ്യുന്ന മസ്ദർ ഉണ്ടാകും. ആ മസ്ദർ നഹിയിലും ബാധകമാണ്. ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഫമൻ ഫർള ഫീഹിന്നൽ ഹജ്ജ് ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഫമൻ ഫർള ഫീഹിന്നൽ ഹജ്ജ്, ഈ മാസങ്ങളിൽ ആർക്കെങ്കിലും ഹജ്ജ് നിർബന്ധമാണെങ്കിൽ, ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അള്ളാഹുവിൻ്റെ പ്രയോഗം ഇവിടെ വ്യത്യസ്തമാണ്. ഫലാ റഫസ മസ്ദറാണ്, വല ഫുസൂഖ മസ്ദറാണ്, വല ജിദാല ഇതൊന്നുമില്ല എന്നതാണ്. ഹജ്ജിൽ റഫസ് പാടില്ല, ഫുസൂഖ് പാടില്ല, തമ്മാടിത്തരങ്ങൾ പാടില്ല, അതുപോലെ തന്നെ ലൈംഗിക ചുവയുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും പാടില്ല, വല ജിദാല തർക്കം പാടില്ല. അപ്പോൾ ഈ തർക്കവും ഫുസൂഖും ജിദാലും റഫസുമൊക്കെ മസ്ദറായി അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അത് നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫുസൂഖ് പാടില്ല, അത് ചെയ്യരുത്, റഫത് ചെയ്യരുത്, ജിദാൽ ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനെ അത് നമ്മോട് നിർബന്ധമായും ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്ന ഒരു കർമ്മമാണത്. അഞ്ചാമത്തെ ഒരു രീതി, അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു പ്രവർത്തനം ചെയ്തതിൻ്റെ പേരിൽ അയാൾക്ക് ദുനിയാവിൽ നഷ്ടമുണ്ട്, പരലോകത്ത് നഷ്ടമുണ്ട്, ഖേദിക്കേണ്ടി വരും എന്ന രീതിയിലുള്ള ഏറ്റവും വലിയ അക്രമമാണ് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ. അനവധി സ്ഥലങ്ങളിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളൊരു ശൈലിയാണ്. സൂറത്തുൽ അഹ്ഖാഫിലെ 5 മുതൽ 6 വരെയുള്ള ആയത്ത് നമുക്ക് പരിശോധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശറ അന്നാസു കാനൂ ലഹും അദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതെന്താണ്? വമൻ അളല്ലു, വമൻ അളല്ലു, ഏറ്റവും വഴിപിഴച്ചവൻ ആരാണ്? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ, ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, മൻ ആരെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളുവരെ ഉത്തരം ചെയ്യാത്ത, അതിനുശേഷം ഏതായിരുന്നാലും ചെയ്യുകയില്ല, ഖിയാമത്ത് നാളുവരെ ഉത്തരം ചെയ്യാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെക്കാൾ വലിയ അക്രമി ആരുണ്ട്? തീർന്നില്ല. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ അവരുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരാണ്. ഇനി എന്താണ് ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോകുന്നത്? വഇദാ ഹുശ്റൻ നാസു കാനൂ ലഹും അദാ, ജനങ്ങൾ പുനരുദ്ധാരണ ദിവസത്തിൽ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടാൽ, കാനൂ ലഹും അദാ, അവർ ഇവരുടെ ശത്രുക്കളായി മാറും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, അവർ ഇവരുടെ ഇബാദത്തുകളെ നിഷേധിക്കും. ഏതാണ് ഇബാദത്ത്? ഏത് ഇബാദത്താണ്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ അവർ പ്രാർത്ഥിച്ച് വിളിച്ചു പ്രാർത്ഥിച്ചതിനെ അവർ നിഷേധിക്കും, ആ ഇബാദത്തിനെ തന്നെ അവർ നിഷേധിക്കുമെന്നർത്ഥം. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗം, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന ഒരു ശൈലിയല്ല. വേറെ സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അന്നൽ മസാജിദിലില്ല ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അത് അള്ളാഹു വേറെ ശൈലിയിൽ നാം നേരത്തെ പറഞ്ഞ ആദ്യത്തെ ശൈലിയാണ്, വലാ തഖൂലു എന്ന ശൈലിയാണ്. ഇവിടെ വമൻ അളല്ലു, ആര് ഏറ്റവും വലിയ അക്രമി ആരാണ്, അതൊരു വ്യത്യസ്തമായ ശൈലിയാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ, വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ. അതിൻ്റെ അർത്ഥമെന്താ? കട്ടവനും കട്ടവളും, അതാണായിരുന്നാലും പെണ്ണായാലും, ഫഖ് ഫക്തഉ ഐദിയഹുമ അതിൻ്റെ ഇഖാബ് അല്ലാഹു പറഞ്ഞു, അതിൻ്റെ ശിക്ഷ പറഞ്ഞു. ആ ശിക്ഷ പറയുമ്പോൾ നാം എന്തു മനസ്സിലാക്കണം? ഇത് ചെയ്യരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കളവ് നടത്തരുത്, അന്യ ആളുടെ പണം നിങ്ങൾ അപഹരിക്കരുത്, അന്യായമായിക്കൊണ്ട് ഭുജിക്കരുത് എന്നതാണ് ആ ശൈലിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു പ്രവർത്തനത്തിൻ്റെ ഇഖാബ്, ഒരു പ്രവർത്തനത്തിൻ്റെ ശിക്ഷ, അല്ലാഹു പറയുന്നത് ആ പ്രവർത്തനം നമ്മൾ അനുഷ്ഠിക്കാൻ പാടില്ല എന്നതാണ്. വേറൊരു രീതി നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസ 10-ാമത്തെ ആയത്തിൽ
5: ഇന്നല്ലദീന യഅകുലൂന അംവാല അൽയതാമ ളുൽമൻ ഇന്നമ യഅകുലൂന ഫീ ബുതൂനിഹിം നാറൻ വസയസ്ലൗന സഈറ. ഇന്നല്ലദീന യഅകുലൂന അംവാല അൽയതാമ, യതീമുകളുടെ സമ്പത്ത് ഭക്ഷിക്കുന്നവർ, ളുൽമൻ അന്യായമായി, ന്യായമായ രീതിയിലാണെങ്കിൽ തിരക്കേടില്ല, പക്ഷെ അന്യായമായി കൊണ്ട്. ഇന്നമായ കുലൂന ഫീ ബുതൂനിഹിം നാറാ, അവർ അവരുടെ ഉദരങ്ങളിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത് തീയാകുന്നു. വസയസ്ലൗന സഈറാ, നരകത്തിൽ അവർ കത്തിയെരിയും. ഇതൊരു ശൈലിയാണ്. അതിൻ്റെ അർത്ഥം ആ പ്രവർത്തനം ചെയ്യരുത് എന്നാണ്. അപ്പോൾ ചെയ്യരുത് എന്ന് പറയാൻ ഈ ഒരു രീതി അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയോഗിക്കുന്നു. ഇനി ആറാമത്തത്, അവസാനത്തെ രീതി ആറാമത്തത്, ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യാതിരുന്നാൽ, ഒരു പ്രവർത്തനം നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ശൈലി. പ്രവർത്തനം ചെയ്താലുള്ള ശിക്ഷ പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഒരു പ്രവർത്തനം ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഇന്ന പുണ്യമുണ്ട് എന്ന് പറയുന്ന ശൈലി. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരി പറയുന്ന ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖല അൽ ജന്ന. മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖല അൽ ജന്ന, അല്ലാഹുവിൽ ശിർക്കു ചെയ്യാതെ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, ദഖല അൽ ജന്ന, അവൻ സ്വർഗത്തിലെത്തും. അതിൻ്റെ അർത്ഥമെന്താണ്? നിങ്ങൾ ശിർക്കു ചെയ്തോ എന്നല്ല, നിങ്ങൾ ശിർക്കു ചെയ്യരുത്, അതിലുള്ള ഒരു താക്കീതാണ്. ശിർക്ക് ഹറാമാണ്, അനുഷ്ഠിക്കരുത്, അത് ചെയ്യരുത്, മഹാപാപമാണ് എന്നു പഠിപ്പിക്കുന്ന ഒരു ശൈലിയാണത്. അപ്പോൾ നാം ഇതുവരെ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരു കാര്യം ചെയ്യരുത് എന്ന് ആവശ്യപ്പെടുന്ന രീതികൾ വ്യത്യസ്തമാണ്. പലതരത്തിൽ, പല ശൈലികളിൽ, വൈവിധ്യമേറിയ മാർഗങ്ങളിലൂടെയാണ് അല്ലാഹു നമുക്കത് പഠിപ്പിച്ചു തരിക. അങ്ങനെ പഠിപ്പിച്ചു തരുന്നതിനെ നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും, തെറ്റിലേക്ക് തന്നെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.
6: ما شاء الله. عبد المالك سلفي أدريبيشا. الأصول ويرودة تند بيبدا روبنغل إننا وشيطة سمني چاننا إدري كيتا دي ريدي وائسي ودى أوساني كيانا إي سميم بره پرنال إند سندوشنگلوم وشيشنگلوم پرديكشنگلوم وكي پنگو وچي ريدي وائسي لنگلد كودة ഈ സമയം വരെ ഉണ്ടായിരുന്നത് നുസാൻ രണ്ട് തണി കൂടെ ഞാൻ മുസ്തഫ.

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു മധുരം ഖുർആൻ. ഖുർആൻ പാരായണം വശ്യസുന്ദരമായ ഈണത്തിൽ ശ്രോതാക്കളുടെ ഹൃദയം കവരുന്നു. ഹൃദ്യമായ പാരായണത്തിലൂടെ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഷേഖ് അഹമ്മദ് അൽ ഒബൈദ്. സൂറത്ത് അൽ അൻആമിലെ 125 മുതൽ 130 വരെയുള്ള വചനങ്ങളുടെ പാരായണം.

0: ബാറക്കല്ലാഹു ഫീക്കും. ശ്രദ്ധകൾ കേട്ടത് പീസ് റേഡിയോ മധുരം ഖുർആൻ സൂറത്ത് അൽ അൻആമിലെ 125 മുതൽ 130 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ബഹുമാനായ ഷെയ്ഖ് അഹമ്മദ് അൽ ഉബൈദ്.
1: പീസ് റേഡിയോയിൽ ഇനി സുപദം അഹ്ലു സുന്ന തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അവതരണം നിഹാദ് MCC.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സുബദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ മൻഹജു സലഫിൻ്റെ അഹ്ലു സുന്ന വൽ ജമാഅത്തിനെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. രണ്ട് മാർഗങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയത്. ഒന്ന്, അഹ്ലു സുന്ന വൽ ജമാഅത്തിയുടെ അഖീദയുടെ പ്രത്യേകതകൾ. ഈ അഖീദയുടെ പ്രത്യേകത നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് അഹ്ലു സുന്നയുടെ മാർഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തൊരു വിഷയം സൂചിപ്പിച്ചത്, അഹ്ലു സുന്ന ഏറ്റവും വലിയ പ്രത്യേകത പ്രമാണങ്ങളെ സ്വീകരിക്കുന്നതിനുള്ള സുരക്ഷിതത്വമാണെന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രമാണങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിലെ കൃത്യത അഹ്ലു സുന്നയെ വേറിട്ട് നിർത്തുന്നു എന്നുള്ളതാണ്. ആ കൃത്യമായ മാർഗം നമ്മൾ സ്വീകരിക്കുക എന്നതാണ് അഹ്ലു സുന്നയിലാണ് നാം സഞ്ചരിക്കുന്നത് എന്നതിൻ്റെ ഒരു ലക്ഷണമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. മറ്റൊരു വിശേഷണമാണ് ഇന്നത്തെ എപ്പിസോഡ് മുതൽ നമുക്ക് പഠിക്കാനുള്ളത്. അതായത്, അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് അള്ളാഹുവിനും റസൂലിനും പൂർണ്ണമായി കീഴ്പ്പെടുന്നു എന്നതാണ്. തസ്ലീം എന്നാണ് അറബി ഭാഷയിൽ പ്രയോഗിക്കുക. ഈ പൂർണ്ണമായി കീഴൊതുങ്ങുക എന്നതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ നമ്മൾ അഹ്ലു സുന്നയുടെ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഇവിടെ യാഥാസ്ഥികന്മാർ ഞങ്ങൾ അഹ്ലു സുന്നയുടെ ആളുകളാണെന്ന് ഒരു ഭാഗത്ത് പറയുകയും എന്നാൽ മറുഭാഗത്ത് ഈ വിശേഷണത്തിന് യോജിക്കാത്ത അനുയോജ്യമല്ലാത്ത പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ വേണമെന്നതുകൊണ്ടാണ് ഈ അടിസ്ഥാനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത്, ഇത് വിശദീകരിക്കുകയാണെങ്കിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും പൂർണ്ണമായി കീഴ്പ്പെടുന്നതിൽ അഥവാ തസ്ലീം സമർപ്പിക്കുന്നതിൽ അധിഷ്ഠിതമാണ് എന്നതാണ് ഈ വിഷയത്തിലെ മർമ്മം എന്ന് പറയുന്നത്. ഇതിൽ ഒരു അണുമണി തൂക്കം സംശയമുണ്ടാവൽ പോലും അഖീദയിൽ സാരമായി ബാധിക്കുമെന്ന് സാരണം. അതായത്, അള്ളാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കാര്യം പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച വിഷയത്തിൽ അണുമണി തൂക്കം സംശയമുണ്ടാകാൻ പാടില്ല. അള്ളാഹു പറയാണ് അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതിലൊരാൾക്ക് സംശയമാണ്, അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കണോ എന്ന് സംശയം വന്നാലോ, അത് അള്ളാഹുവിനും റസൂലിനും പൂർണ്ണമായി കീഴൊതുങ്ങുന്നതിന് വിരുദ്ധമാണ്. നമ്മൾ ചിന്തിക്കുക, അള്ളയും റസൂലും ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും അത്രയോ തെളിവുകൾ കൊണ്ട് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു ഒരു ഭാഗത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കണമെന്ന് പറയുന്നു ഒരു ഭാഗത്ത്, എന്നിരിക്കെ അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അത് അള്ളാഹൻ്റെ പ്രമാണങ്ങളോടുള്ള തസ്ലീം കീഴൊതുങ്ങലാണോ? അല്ല. എന്നാൽ നമ്മുടെ വിശേഷണത്തിൽ ഈ ഒരു വിശേഷണം ഭാഗമായി വരണമെങ്കിൽ, തസ്ലീം എന്ന് പറയുന്ന പൂർണ്ണമായി കീഴൊതുങ്ങൽ ഭാഗമായി വരണമെങ്കിൽ, അള്ളയും റസൂലും പറഞ്ഞതിൽ പൂർണ്ണമായി കീഴൊതുങ്ങുക, അതിലൊരു സംശയം അണുമണി തൂക്കം പോലും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാലോ അത് അഖീദയെ സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കാം. കാരണം വിശ്വാസ കാര്യങ്ങൾ അധികവും ഇപ്പോൾ അള്ളാഹു കീഴൊതുങ്ങുക എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായും ചർച്ച വരുന്നൊരു കാര്യമാണെന്ത്? ഗൈബിയായ കാര്യങ്ങൾ എന്നുള്ളത്. കാരണം വിശ്വാസ കാര്യങ്ങളിലെ അധിക കാര്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഗൈബുമായി ബന്ധപ്പെട്ടാണ്, അദൃശ്യകാര്യങ്ങളാണ്. അദൃശ്യകാര്യങ്ങൾ വിശ്വസിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികളുടെ മഹത്തായ ഗുണമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കാരണം ഈ അദൃശ്യമായ കാര്യങ്ങൾ നമുക്ക് ദൃശ്യമല്ല, നമുക്ക് ദൃശ്യമല്ലാത്തത് കൊണ്ട് തന്നെ അദൃശ്യമായ കാര്യങ്ങളെ ബോധ്യപ്പെടണമെങ്കിൽ വഹീ വേണമെന്നതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. കാരണം അദൃശ്യമായ കാര്യങ്ങളെ അദൃശ്യമറിയുന്ന റബ്ബിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, മറ്റൊരാൾക്കും ആ അദൃശ്യങ്ങളിലേക്ക് എത്തിച്ചേരാനോ പോവാനോ പറ്റൂല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യകാര്യങ്ങളെ വിശ്വാസം എന്നാണ് പൂർണ്ണമായി കീഴൊതുങ്ങുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ യാഥാസ്ഥികന്മാർ ഒരു ഭാഗത്ത് കാണുന്നത് എന്താണ്? അദൃശ്യകാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയുമെന്നും അദൃശ്യകാര്യങ്ങളെ ദൃശ്യമായിട്ട് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുമെന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് വിശദാംശങ്ങളെ നമുക്ക് പിന്നീട് കടക്കാൻ സാധിക്കും. ഇവിടെ പറയുന്നത് അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികളുടെ മഹത്തായ ഗുണമാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചത്. ഖുർആനിൽ കാണാൻ സാധിക്കും, അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. മറ്റൊരു വചനം, ഉലായിക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അതായത് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, നിനക്ക് അയക്കപ്പെട്ടതും നിന്റെ മുമ്പ് അയക്കപ്പെട്ടതിനും വിശ്വസിക്കുന്നവരായിരിക്കും അവരെന്നാണ്. വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, ആഖിറത്തിന്റെ വിഷയത്തിൽ ദൃഢതയുണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. എന്താണ് ഇവിടെ അറിയിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ? അത് ഗൈബാണ്, അദൃശ്യമായ കാര്യങ്ങളാണ്. അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ദൃഢതയുണ്ടാകും. എപ്പോഴാണ് നമുക്ക് ദൃഢത ഉണ്ടാവുക? അത് അള്ളാഹ് പറഞ്ഞു എന്നൊരു ബോധ്യവും റസൂലിലൂടെ നമുക്ക് വേണ്ടി പഠിപ്പിക്കപ്പെട്ടു എന്നൊരു ബോധ്യവും ഉറച്ച വിശ്വാസവും ഒരു ഭാഗത്തുണ്ടാകുമ്പോഴാണ്. ഇപ്പം തസ്ലീം എന്ന് പറയുമ്പോൾ അതിന് പൂർണ്ണമായും കീഴൊതുങ്ങുക. ഇത് അഹ്ലു സുന്നയുടെ വിശേഷണമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പോൾ അദൃശ്യമായ കാര്യങ്ങൾ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണ്? അദൃശ്യമായ കാര്യങ്ങൾ കേവല ബുദ്ധി കൊണ്ട് മാത്രം പൂർണ്ണമായി ഗ്രഹിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ അഖീദയുടെ കാര്യത്തിൽ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും വന്ന പ്രമാണങ്ങളിൽ അഹ്ലു സുന്ന ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ഇന്നിവിടെ കാണുന്ന യാഥാസ്ഥികന്മാരോ, അവർ ഇതിൽ നിന്ന് വിരുദ്ധമായ അദൃശ്യ കാര്യങ്ങളിൽ, ഊഹാപോഹങ്ങളിൽ മുഴുകുന്നു. അവർക്ക് എങ്ങനെയാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് അദൃശ്യജ്ഞാനത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുക? അവർക്ക് ഒരിക്കലും അള്ളാഹ് പറഞ്ഞ അടിസ്ഥാനത്തെ ഉൾക്കൊള്ളാൻ കഴിയൂല. കാരണം എന്താണ്? അവർ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാണ്. അവർ പ്രമാണങ്ങളെ പിൻപറ്റാത്തത് വഴി സ്വന്തം ബുദ്ധിക്കോ വിശ്വാസത്തിനോ സമാധാനം നൽകുന്നില്ലെന്ന് മാത്രമല്ല, തങ്ങളെ പിന്തുടരുന്ന സാധാരണക്കാരെ കൂടി അള്ളാഹുവിൻ്റെ ഫിത്രത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ഒരു പണിയാണ് നിലവിലെ യാഥാസ്ഥികന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസ സംഹിതയിലെ ഏറ്റവും വലിയ തൂണുകളിൽ ഒന്നാണ് അദൃശ്യ കാര്യങ്ങളുടെ വിശ്വാസം. അഖീദയിലെ മിക്ക വിഷയങ്ങളും അദൃശ്യമായ ഗൈബിൻ്റെ പരിധിയിലാണ് വരിക എന്ന അടിസ്ഥാനത്തൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു വിഷയം കൺക്ലൂഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണ്? ഞാൻ അഹ്ലു സുന്നയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ അള്ളയും റസൂലും എന്തു പറഞ്ഞോ അതിൽ ഞാൻ എന്തായിരിക്കും? ഉറച്ചു വിശ്വസിക്കുന്നുണ്ടായിരിക്കും. എനിക്കതിന് യാതൊരു ഊഹാപോഹങ്ങൾക്കോ വകുപ്പില്ല. എൻ്റെ വിഷയത്തിൽ അത് സംശയവുമില്ല. ആ വിഷയത്തിൽ ഞാൻ ദൃഢമായി അംഗീകരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. അതേസമയത്ത് മറുഭാഗത്ത് കാണുന്ന ഇതിൻ്റെ ഊഹാപോഹങ്ങളിൽ കുടുങ്ങി അദൃശ്യ കാര്യങ്ങളിൽ അറിയാനുള്ള വ്യഗ്രതകളും അതിൽ മുഴുകി ചർച്ചകളിൽ മുഴുകി അങ്ങനെ പോകുന്ന ബുദ്ധിക്ക് യോജിച്ചത് ഞങ്ങൾ സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് നമ്മളൊരു നിലക്കും പോകാൻ പാടില്ല എന്നതാണ് നമ്മൾ അഹ്ലു സുന്നയുടെ ക്വാളിറ്റിയായി മനസ്സിലാക്കേണ്ടത്. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സാ വാച കർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും വേണം. ഇതാണ് ഒന്ന്. അടുത്തൊരു അടിസ്ഥാനമാണ് ഈ അഹ്ലു സുന്നയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് സുവ്യക്തവും സുതാര്യവുമായിരിക്കും അഹ്ലു സുന്നയുടെ വിശ്വാസം എന്നുള്ളത്. അതിൽ കെട്ടുകൊടുക്കലൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ അഹ്ലു സുന്നയുൽ ജമാഅത്തിൻ്റെ അഖീദ അതിൻ്റെ വ്യക്തത കൊണ്ടും സരളത കൊണ്ടും വേറിട്ട് നിൽക്കുന്നുണ്ട് മറ്റു അഖീദയുടെ വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഭാഗത്ത് യാഥാസ്ഥിക തൗഹീദ് പറയുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവർ പറയുന്ന തൗഹീദ് യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തും പറഞ്ഞ പോലെ ലളിതല്ല. പല ദുർവ്യാഖ്യാനങ്ങളും മറ്റും കൊണ്ടുവന്ന് ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഒരു ഭാഗത്തുള്ളത്. എന്നാൽ ഖുർആനിലേക്കും ഹദീസിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര സരളമായിട്ടും എത്ര ലളിതമായിട്ടുമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിനെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്, ഖുർആനിലൂടെ അഖീദയെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. ഈ ഒരു ബോധ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അഖീദയെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതാണ് അഹ്ലു സുന്നയുടെ ഒരു പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വിഷയം. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉൾക്കൊള്ളേണ്ട മാർഗം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് മറ്റു മറുവശത്ത് നോക്കുമ്പോൾ ഈ യാഥാസ്ഥികന്മാരെ നോക്കുമ്പോൾ അവർ പരസ്പര വിരുദ്ധമായ ആശയങ്ങളും അവ്യക്തതകളും സങ്കീർണകളും അതിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ വിഷയത്തിലായിരിക്കും അവരുടെ ഒരു ഇടപെടലുകൾ ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇൽമുൽ കലാമിൻ്റെ സൂഫിസത്തിൻ്റെയും ആയത്തിൽ മുങ്ങിപ്പോയ പല പ്രമുഖ പണ്ഡിതന്മാരുടെയും ജീവിതം എന്താണ്. ഇതിന് വലിയ ഉദാഹരണങ്ങളാണ്. അവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ ആശയങ്ങളിലും വ്യാഖ്യാനങ്ങളിലും വിശ്വാസ വൈരുദ്ധ്യങ്ങളിൽ നിറഞ്ഞ് ദുരൂഹമായ സാഹചര്യത്തിലാണ് അവർ ജീവിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഇത്തരം സങ്കീർണതകളിൽ ചെലവഴിച്ച പലരും അന്ത്യകാലത്ത് അവസാന കാലത്ത് ഈ തങ്ങളുടെ പാതയിലെ ആശയക്കുഴപ്പങ്ങളിൽ ഖേദിക്കുകയും സലഫ് സ്വാലിഹീങ്ങളുടെ മുൻഗാമികളുടെ ലളിതമായ വിശ്വാസ രീതിയിലേക്ക് മടങ്ങുകയും ചെയ്തതായി കാണാൻ സാധിക്കും. ഉദാഹരണമാണ് മരണശൈലിയിൽ വെച്ച് വാർദ്ധക്യം ത്തിലുമെല്ലാം സത്യം തിരിച്ചറിഞ്ഞ് അവർ സലഫുകളുടെ പാതയെ മുറുകെ പിടിച്ച ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തർക്കശാസ്ത്രത്തിൽ കൊടുമുടി കയറിയ ഇമാം റാസി തൻ്റെ ജീവിതത്തിൽ അവസാനത്തെ പറഞ്ഞ വാചകം എന്താണ്? ലഖദ് തഅമ്മൽതു തുർക്കൽ കലാമിയ, ഞാൻ ഈ ഇൽമുൽ കലാമിൻ്റെയും തർക്കശാസ്ത്രത്തിൻ്റെയും വാചകങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു. വൽ മനാഹിജൽ ഫൽസഫിയ, ഫൽസഫിയുടെ ലോജി ഫിലോസഫികളെക്കുറിച്ച് ചിന്തിച്ചു. വമാ റഅയ്തുഹാ തശ്ഫീ ഖലീല, ഒരിക്കലും എനിക്കതൊരു മനസ്സിന് സമാധാനമായി തോന്നിയിട്ടില്ല. വലാ തർഫ്വി ഖലീല, എൻ്റെ രോഗത്തിനൊരു ശമനമായി ദാഹിച്ചവൻ്റെ ദാഹം തീർക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. വറഅയ്തു അഖ്റബ തുർക്കി തുരീഖത്തൽ ഖുർആൻ, ഏറ്റവും ശരിയായ തുർക്ക്, ശരിയായ മാർഗം എന്ന് പറയുന്നത് തുരീഖത്തൽ ഖുർആനാണ്, ഖുർആൻ്റെ മാർഗമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്താണ്? അപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരു മാർഗം ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും മാർഗമാണ്. അതായത് അഖീദ മനസ്സിലാക്കൽ വളരെ ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ്റെ ശൈലി അതാണ്, ഹദീസിൻ്റെ ശൈലി അതാണ്, ഇത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ അപ്പുറം മറുഭാഗത്ത് കാണുന്നത് മുഴുവൻ ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മുകളിൽ സൂചിപ്പിക്കപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ ആ ഒരു വിശേഷണങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അഹ്ലുൽ സുന്നയിൽ തെറ്റിപ്പോയി. അതേസമയം നമ്മൾ അഹ്ലുൽ സുന്ന മാർഗത്തിലാണെങ്കിലോ ഈ വിശേഷണമായിരിക്കും നമുക്ക് ഉണ്ടാവുക എന്ന് നമ്മൾ അടിയുറച്ച് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തൊരു അടിസ്ഥാനമായി നമ്മൾ ഒരു വിഷയം അഹ്ലുൽ സുന്ന പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അഹ്ലുൽ സുന്ന അഖീദ കാലാതീതമായി നിലനിൽക്കുന്നതും മാറ്റമില്ലാത്തതുമാണ് എന്ന്. 1400 വർഷമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരേപോലെ നിൽക്കുന്നതാണെന്നാണ്. ഈ അഹ്ലുൽ സുന്നക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ പല പണ്ഡിതന്മാർ കാലഘട്ടങ്ങളിലായി എത്ര ഇമാമുകൾ കഴിഞ്ഞുപോയി, ഈ ഇമാമുകളൊക്കെ തന്നെ വ്യത്യസ്ത കാലഘട്ടക്കാരാണ് അവരെങ്കിലും, അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് അവരെഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം, അതിൽ വൈരുദ്ധ്യം കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അഖീദയുടെ അടിസ്ഥാനങ്ങളിൽ ഒരു വൈരുദ്ധ്യവും കാണാൻ സാധിക്കില്ല. എല്ലാവരും ഏകോപിച്ചിട്ടുണ്ടാവും അഖീദയുടെ അടിസ്ഥാനങ്ങളിൽ. എന്താണ് ഇങ്ങനെ ഒരു അഖീദയുടെ അടിസ്ഥാനം ഉണ്ടാവുക, അഖീദ ഏകോപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, അത് കാലാതീതമായി നിലനിൽക്കുന്നതും മാറ്റമില്ലാത്തതുമാണ് എന്ന യാഥാർത്ഥ്യമാണ്. ഇന്ന് ഒരു ഭാഗത്ത് യാഥാസ്ഥികന്മാരുടെ വാദങ്ങൾ എടുത്തു നോക്കും നിങ്ങൾ, ഓരോ കാലഘട്ടത്തിലും പുതിയ വാദങ്ങൾ കൊണ്ടുവരേണ്ടി വരികയാണ്. ഓരോ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ട് നടത്തി തെളിയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തേണ്ടി വരികയാണ്. ഓരോ സമയത്തും ആയത്തുകളെ അതിൻ്റെ സ്ഥാനത്തല്ലാത്ത ഇടങ്ങളിൽ ഉദ്ധരിക്കേണ്ടി വരികയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു അഖീദയിൽ ഒരു പാരമ്പര്യമില്ല അത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ്. ഇവിടെ നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കുന്നു, 1400 വർഷമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഇതുവരെ ഇതിൽ അഹ്ലുൽ സുന്നയുടെ എല്ലാ ഉലമാക്കളും എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരുടെ അഖീദയിൽ അവരെത്ര കാലഘട്ടങ്ങൾ വിഭിന്നമായിട്ടുണ്ടെങ്കിലും ശരി, പക്ഷെ അഖീദയിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ മറുഭാഗത്തോ ഓരോ ഭാഗങ്ങളിലും ഇമാമിങ്ങളും അവരവരുടെ പുതിയ പുതിയ വാദങ്ങൾ പറയുന്നു, പുതിയ പുതിയ തെളിവുകൾ എടുക്കുന്നു. അങ്ങനത്തെ ഒരു വൈരുദ്ധ്യത്തിൽ അധിഷ്ഠിതമായ ഒരു ശാസ്ത്ര പ്രത്യശാസ്ത്രമായിരിക്കും അവരിൽ കാണുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ സുരക്ഷിതമായ ഈ മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്ന് ചുരുക്കം. അപ്പോൾ അഹ്ലുൽ സുന്നത്തിൻ്റെ ആദർശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, അത് കാലങ്ങൾ അതിജയിക്കുന്നതും മാറ്റങ്ങൾക്കിടമില്ലാതെ വിധം സുസ്ഥിരവുമാണ് എന്നതാണ്. ഇതിൻ്റെ വാക്കുകളിലും അർത്ഥതലത്തിലും യാതൊരു മാറ്റവും സംഭവിക്കാത്ത വിധം അതിൻ്റെ നിവേദനങ്ങളിലും ദിറായത്ത് അർത്ഥതലങ്ങളുടെ അറിവ് ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അടുത്തൊരു അടിസ്ഥാനമായി നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയമാണ് അഹ്ലുൽ സുന്നവൽ ജമായും യുക്തിക്കുള്ള സ്ഥാനവും എന്നുള്ളത്. അഹ്ലുൽ സുന്നയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യുക്തിക്ക് സ്ഥാനമുണ്ട് എന്നതാണ്. അതേസമയത്ത് എന്താണ് അംഗീകരിക്കപ്പെട്ട യുക്തി, എന്തല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ യുക്തിക്ക് സ്ഥാനമുണ്ട് എന്നത് തിരിച്ചറിയുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സവിശേഷത കൂടി ഉൾക്കൊള്ളുമ്പോൾ ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളുടെ മറ്റൊരു സവിശേഷത നമുക്ക് എടുത്തു പറയാവുന്ന കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്, അത് യുക്തിസഹസമാണ്, അതായത് അക്കലാനീയത്ത് എന്ന് ചുരുക്കം. ശുദ്ധമായ യുക്തിക്കും ചിന്തക്കും പൂർണ്ണമായി യോജിച്ച് നിൽക്കുന്നതാണ് ഈ വിശ്വാസമെന്ന് ചുരുക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, ശരിയായ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നും വിരുദ്ധമായ ഒന്നും യഥാർത്ഥത്തിൽ പ്രമാണങ്ങളിൽ ഇല്ല. എന്നാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടാകും. അവിടെയൊക്കെ എന്താണ് കൃത്യമായ വീക്ഷണമെന്ന് ഈ അഹ്ലുൽ സുന്നക്ക് കൃത്യമായ മാർഗം പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇബ്നു തൈമിയ റഹിമഹുള്ള വ്യക്തമാക്കുന്ന ഒരു വാചകം നോക്കുക. വൽ അംബിയാ ഉ സലവാത്തുല്ലാഹി അലൈഹിം വസലാമുഹു മഅസൂമുൻ, അംബിയാക്കന്മാൾ പാപസുരക്ഷിതരാണ്. ലാ യഖൂലൂന അലല്ലാഹി ഇല്ല അൽഹഖ, അവർ അള്ളാഹിന്റെ വിഷയത്തിൽ ഹക്കല്ലാത്തത് സംസാരിക്കൂല. വലാ യൻഖൗലൂന അൻഹു ഇല്ല സിദ്ഖ, അവരിൽ നിന്ന് സിദ്ഖല്ലാതെ സത്യമല്ലാത്തത് എന്തില്ല, സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ അവർ കൈമാറുകയുള്ളൂ. ഫമനിദ്ദഅ ഫി അഖ്ബാരിഹിം മാ യുനാഖിദു സരീഹൽ മഅഖൂൽ, അതിനാൽ പ്രവാചക വചനങ്ങൾക്ക് യുക്തിക്ക് വിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്ന് ആരെങ്കിലും വാദിച്ചാൽ കാന കാദിബൻ, അവൻ കളവ് പറയുന്നവനാണ്. ബല്ലാ ബുദ്ധായ കൂന ദാലിക്കൽ മഅക്കൂൽ ലൈസ ബിസരീഹിൻ, ഒന്നുകിൽ ആ വാദം യുക്തിസഹമായിരിക്കില്ല, അല്ലെങ്കിലോ ഔ ദാലിക്കൽ മൻകു ലൈസ ബിസഹീൻ, അവർ ഉദ്ധരിച്ച ആ നിവേദനം അവിശ്വാസമായിരിക്കും, അതുമല്ലെങ്കിലോ ഫമാ ഉലിമ യക്കീന അന്നവും അഖ്ബറു ബിഹി യംതനിയൂന ഫിൽ അഖ്ലി മായുനാഖിലുഹു, പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത കാര്യങ്ങൾ നിശ്ചയമായി ബുദ്ധിക്ക് വിരുദ്ധമാകില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതായത് വമാ ഉലിമ യക്കീനൻ അന്നൽ അക്കല ഹക്കമ ബിഹി എംതനിയൂന ഫി അഖ്ബാരിഹിം മായുനാഖിലുഹു, അതായത് അവർ തെളിയിക്കപ്പെട്ട ബുദ്ധിക്കും യാഥാർത്ഥ്യങ്ങളും പ്രവാചക വചനങ്ങൾക്ക് ഒരിക്കലും വിരുദ്ധമാവൂല എന്ന ചുരുക്കം. ഇതിവിടെ കൃത്യമായി പഠിപ്പിക്കപ്പെടുകയാണ് ഇബ്നു തൈമിയ റഹിമുള്ള. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും ഉണ്ടാവൂല, ബുദ്ധിക്ക് യോജിക്കുന്ന രീതിയിലെ സ്വരീഹായ ശരിയായ ബുദ്ധിക്ക് യോജിക്കുന്ന രീതിയിലെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായ യാഥാർത്ഥ്യം. ഇതും അഹ്ലു സുന്നയുടെ വലിയൊരു സവിശേഷതയായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ബുദ്ധിക്ക് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ, ബുദ്ധിക്ക് അഹ്ലു സുന്ന എല്ലാ കാലഘട്ടത്തിലും സ്ഥാനങ്ങൾ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ സ്ഥാനം ഒരിക്കലും സ്വതന്ത്ര ബുദ്ധിയല്ല. ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളെ മാത്രമാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പ്രമാണങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ചിലപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അവിടെ കൃത്യമായി എന്താണോ മനുജ് സലഫിൻ്റെ ഭാഗമായി, അരുസുനയുടെ ഭാഗമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അതിനെങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്, ആ ആയത്തുകൾ എങ്ങനെയാണ് വിശദീകരിക്കപ്പെടുക, അതുപോലെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. നമ്മുടെ ബുദ്ധിക്ക് ചില കുറവുകൾ ഉണ്ട് എന്ന തിരിച്ചറിവ് കൂടിയാണ് ഒരു ഭാഗത്ത് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അരുസുനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ സൂചിപ്പിച്ചത് അതിൻ്റെ അക്കീദയിലുള്ള യുക്തിക്കുള്ള സ്ഥാനം. അക്കീദയിൽ യുക്തിക്ക് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്ഥാനമുണ്ട്. പക്ഷേ ആ സ്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും സ്വതന്ത്ര ബുദ്ധിയല്ല. ഈ ഒരു വിശേഷണമാണ് അഹ്ലു സുന്നയുടെ വിശേഷണം. ഇത് നമ്മൾ പ്രത്യേകം പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. മറുഭാഗത്ത് യാഥാസ്ഥികന്മാർ ഒരു പക്ഷേ തീരെ ബുദ്ധിക്ക് സ്ഥാനമില്ല എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു നിലക്കും പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് ഒരു സ്ഥാനവുമില്ല, ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല, ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അപ്പടി വിശ്വസിക്കുക മാത്രമാണ്, അന്ധമായ തെക്ലീദ് മാത്രമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഭാഗത്ത് ആളുകളുണ്ടാവും. അത് നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. മറുഭാഗത്ത് യുക്തിയിൽ അധിഷ്ഠിതമായിട്ട് പ്രമാണങ്ങളെ മുഴുവനും യുക്തിക്കടിസ്ഥാനത്തിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ട ആളുകളും ഒരു ഭാഗത്തുണ്ടാവും. അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അത്തരക്കാരുടെ വാദപ്രകാരം അവരുടെ യുക്തിക്ക് യോജിക്കുന്നത് മാത്രമേ സ്വീകരിക്കുന്ന തരത്തിലേക്ക് ചർച്ചകളെ കൊണ്ടുപോകും. അത് പ്രമാണ നിഷേധങ്ങളിലേക്ക് വഴിവെക്കുന്ന ഒരു തത്വമാണ്. ഇതും ശരിയല്ല. ഈ രണ്ട് മാർഗങ്ങളെയും തിരിച്ചറിഞ്ഞ് കൃത്യമായ അഹ്ലു സുന്നയുടെ വഴി അത് എന്താണ് എന്ന് ബോധ്യപ്പെട്ട് തിരിച്ചറിഞ്ഞ് കൃത്യമായി സഞ്ചരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടതായ മാർഗം. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് യഥാർത്ഥ അഹ്ലു സുന്നയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഇത്തരം വിശേഷങ്ങൾ, ഇന്ന് സൂചിപ്പിക്കപ്പെട്ട സവിശേഷതകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുക, പുലർത്തുക, പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ അല്ലാഹു ആലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.
1: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ സുപദം പ്രോഗ്രാമിലൂടെ അഹ്ലു സുന്ന തിരിച്ചറിയാനുള്ള മാർഗങ്ങളാണ് ഇന്ന് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് നിഹാദ് MCC.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു മധുരം ഖുർആൻ. സൂറത്തുൽ ബുറൂജിന്റെ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ബുറൂജിന്റെ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ആസ്വദിച്ചത്. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം, ദഅ്‌വത്തിന്റെ പ്രാധാന്യം ഭാഗം രണ്ട്. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ദഅ്‌വത്തിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നാം സംസാരിക്കുകയുണ്ടായത്. ജൂതന്മാർ പ്രവാചകന്മാരുടെ വാക്കുകളാൽ ശപിക്കപ്പെടാനുള്ള കാരണം, വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ലുഇനല്ലദീന കഫറു മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മർയമ ദാലിക ബിമാ അസൌ വകാനു യഅതദൂൻ. ഈസാ നബിയുടെയും ദാവൂദ് നബിയുടെയും നാവുകൊണ്ട് ശപിക്കപ്പെട്ട ബനൂ ഇസ്രായീലിൽപ്പെട്ട ചില ആളുകൾ, ദാലിക ബിമാ അസൌ വകാനു യഅതദൂൻ, അവർക്ക് അതിനുള്ള കാരണം അവർ അനുസരണക്കേട് കാണിച്ചതുകൊണ്ടാണ്. അവർ നന്മ ചെയ്യാൻ കൽപ്പിക്കാറില്ല, അവർ തിന്മകൾ വിരോധിക്കാറില്ലായിരുന്നു. അവർക്ക് ശാപം കിട്ടാനുള്ള കാരണം അവർക്കിടയിൽ നടക്കുന്ന തിന്മകളെ അവർ കണ്ടുകഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദിക്കാൻ അവർക്ക് പേടിയായിരുന്നു, മടിയായിരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ എന്തിനാ അതൊക്കെ പറയാൻ പോണത്? അത് ചെയ്യണവരൊക്കെ ചെയ്തോട്ടെ, എന്നെ ബാധിക്കണ കാര്യം നല്ലല്ലോ എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. ഞാനൊന്നും ഇപ്പം അതിൽ ഇടപെടേണ്ട ഒരു കാര്യമല്ല, ചെയ്യണവരൊക്കെ ചെയ്തോട്ടെ, ഇതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ എന്നീ രൂപത്തിലുള്ള സംസാരങ്ങൾ പലപ്പോഴായി പല ആളുകളിൽ നിന്നും നമ്മൾ കേട്ടു വരാറുണ്ട്. അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ഫുസ്സിലത്തിൻ്റെ 33-ാമത്തെ ആയത്തിൽ പറയുകയാണ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാളും നല്ലൊരു വാക്ക് പറഞ്ഞവൻ ആരാണുള്ളത്? പ്രിയമുള്ളവരെ, ദഅ്‌വത്ത് ചെയ്തവനേക്കാളും നല്ലൊരു പ്രവൃത്തി ചെയ്തവൻ ആരാണുള്ളത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അവൻ്റെ ദീനിലേക്ക് സമൂഹത്തെ ചേർക്കുക, അവൻ്റെ ദീനുൽ ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക, അതിനെതിരായി കാണുന്ന വിഷയങ്ങളെ സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെ പ്രതികരിക്കുക എന്ന കാര്യത്തെക്കാളും നല്ലൊരു പ്രവൃത്തി വേറെ ഏതുണ്ട് എന്നുള്ളതാണ് ചോദ്യം. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മറ്റെന്താണുള്ളത് എന്നതാണ്. അപ്പോൾ ദഅ്‌വത്ത് എന്നത് ഏതൊരു സാധാരണക്കാരനും നിർബന്ധ ബാധ്യതയാണ്, അതിനെ അവഗണിക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, ആരാണ് ദഅ്‌വത്ത് നടത്തേണ്ടത്? യഥാർത്ഥത്തിൽ എല്ലാം പഠിച്ച എല്ലാം തികഞ്ഞ പണ്ഡിതന്മാർ മാത്രമാണോ ദഅ്‌വത്ത് നടത്തുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോടൊരിക്കൽ പറഞ്ഞു, ഇയ്യാകുമൽ ജുലൂസ ബിത്തുർഖ, നിങ്ങൾ വഴിയരികിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം, ആളുകൾ നടന്നു പോകുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഖാലു, അപ്പോൾ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മാലനാ മിൻ മജാലിസിനാ ബുദ്ധ, അത്തരം സ്ഥലങ്ങളിൽ ഇരിക്കുക എന്നത് ഞങ്ങൾക്ക് അനിവാര്യമായി വരാറുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും ചിലപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ പോയി ഇരിക്കേണ്ടി വരും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇത് അവൈറ്റും ഇല്ലൽ മജ്ലിസ്, ഇനി അവിടെ ഇരിക്കല്ലാതെ നിങ്ങൾക്ക് വേറൊരു നിവർത്തി ഇല്ല എങ്കിൽ, വഴിയോട് നിങ്ങൾ ചില ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്, അത് കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. അവർ ചോദിച്ചു, ഒമാ ഹക്കു തൊരീക്ക റസൂലുള്ള, എന്താണ് പ്രവാചകരെ വഴിയരികിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലാണ്ട് റസൂൽ എണ്ണി എണ്ണി പറയുകയാണ്, അല്ലുൽ ബസർ, നിന്റെ കണ്ണിനെ നീ താഴ്ത്തണം, നിന്റെ കണ്ണിനെ നീ താഴ്ത്തണം. വഖഫുൽ അദാ, ഉപദ്രവങ്ങളെ നീ തടയണം. വറദ്ദുസ്സലാമ, സലാം പറഞ്ഞാൽ അത് നീ നിർബന്ധമായും മടക്കണം. വഅംറും ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, അതുപോലെ തിന്മ കണ്ടാൽ അതിനെ എതിർക്കുകയും ചെയ്യണം. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? വഴിയോരങ്ങളിൽ പണ്ഡിതന്മാർ മാത്രമാണോ ഇരിക്കുക? വഴിയോരങ്ങളിൽ പണ്ഡിതന്മാർ മാത്രമല്ല ഇരിക്കുക, എല്ലാവരും വന്നിരിക്കും. നല്ലവണ്ണം വിശുദ്ധ ഖുർആനും ഹദീസും മനപ്പാഠമാക്കിയ, വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിപ്പിച്ച, എല്ലാം തികഞ്ഞ, ദീനിലെ സകല നിയമങ്ങളും പഠിച്ച, വിശ്വാസപരമായും ഫിഖഹി മേഖലകളിലും അവഗാഹം നേടിയ ആളുകൾ മാത്രമാണോ വഴിയരികിൽ ഇരിക്കുന്നത്? അല്ല, എല്ലാവരും വന്നിരിക്കും. അപ്പോൾ ആരിരുന്നാലും അവരെല്ലാവരും പാലിക്കേണ്ട ഒരു മര്യാദയാണെന്ത്? കണ്ണിനെ നിയന്ത്രിക്കണം, ഉപദ്രവങ്ങളെ നീ തടയണം, സലാം പറഞ്ഞാൽ അത് കൃത്യമായി മടക്കണം, അതുപോലെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം, ദഅവത്ത് നടത്തണം, പ്രബോധകനായി ജീവിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മാത്രവുമല്ല, അറബി ഭാഷ അതറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറ, നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ, നോക്കൂ നിങ്ങൾ, മൻ എന്നാണ് പറഞ്ഞത്, ആരായാലും അതിലുൾപ്പെടും, ആരെങ്കിലും നിങ്ങളിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഫലിയുഅയ്യിറു ഹുബിയദിഹി, അവൻ കൈകൊണ്ടതിനെ പ്രതികരിക്കണം. ഫഇല്ലം യസ്തതിഅ ഫബിലിസാനിഹി, ഇനി കൈകൊണ്ട് തടയാൻ കഴിയുന്നില്ല എങ്കിൽ നാവുകൊണ്ട് പ്രതികരിക്കണം, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ബോധ്യപ്പെടുത്താൻ അവന് സാധിക്കണം. ഫഇല്ലം യസ്തതിഅ ഫബിഖൽബിഹി, അതിനും കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ആ ഒരു വെറുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ്. ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ട് നമ്മുടെ കൈകൊണ്ടതിനെ തടുക്കാൻ പറ്റിയിട്ട് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ഇനി കൈകൊണ്ട് തടുക്കാൻ കഴിയണില്ല, അവൻ നമ്മളെക്കാൾ ശക്തനാണ്, നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണ് എങ്കിൽ പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെയും അവനെ പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അവനോട് അവൻ ചെയ്യുന്ന തെറ്റിനെ അവനെ ഒന്ന് വെറുക്കാനെങ്കിലും നമുക്ക് കഴിയണം. ഇല്ല എങ്കിൽ അത് ഈമാനിൻ്റെ ദുർബലതയാണ് പ്രിയമുള്ളവരെ. പ്രവാചകൻ പറഞ്ഞു, ബല്യഹു അന്നീ വലൗ ആയ, ഒരു ആയത്താണ് നിങ്ങൾക്കറിയുക എങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നമുക്ക് എന്താണോ അറിയുക അത് സമൂഹത്തെ പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, അങ്ങനെ നാം ദഅവത്ത് നടത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും രാത്രി ഉറങ്ങാൻ കടക്കുമ്പോൾ വുളു എടുത്തിട്ടാണ് വരുന്നത് എങ്കിൽ ആ രാത്രി മുഴുവൻ ഒരു മലക്കവൻ്റെ കൂടെ ഉണ്ടാകും. ആ മലക്കവന് വേണ്ടി പ്രാർത്ഥിക്കും, അള്ളാഹുമ്മ ഗഫിർ ലി ഇബാദിക്, അള്ളാഹുമ്മ ഗഫിർ ലി ഇബാദിക് ഫഇന്നഹു ബാത ത്വാഹിറ, അള്ളാഹുവേ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, ഇയാൾ വുളു ചെയ്തിട്ട് കിടന്ന ആളാണ്. ഈ ഹദീസ് കേട്ടിട്ട് ഇപ്പം ഇന്നു മുതൽ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഇന്നു മുതൽ ആ ഒരു കാര്യം പ്രാവർത്തികമാക്കുകയാണ്, ഉളവ് ചെയ്ത് കിടന്നുറങ്ങുകയാണ് എന്ന് തീരുമാനിച്ച് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ എത്ര കാലം അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം, അത്രയും കാലം അതിൻ്റെയൊക്കെ പ്രതിഫലം ഈ പറഞ്ഞ വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഞാൻ എനിക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചാണ് ആ ഒരു കാര്യം ചെയ്തത് എങ്കിൽ അതിൻ്റെ പ്രതിഫലം എന്തായാലും ലഭിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ലഅലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ആരെങ്കിലും ഒരു നന്മ മറ്റുള്ളവൻ അറിയിച്ചു കൊടുത്താൽ, ഫലഹു മിസ്ലി അജ്രി ഫാഇലിഹി, അത് പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമാണ് അറിയിച്ചു കൊടുത്തവനും ലഭിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഫവല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, ലി അയ്യഹ്ദി അല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിൻ അയ്യകൂന ലക ഹുമ്റുൻ നഈം, നീ കാരണം ഒരാൾ സത്യത്തിലേക്ക് കടന്നു വന്നാൽ, ഈ സത്യമായ ആദർശത്തിലേക്ക് പച്ചയായ തൗഹീദിലേക്ക് ഒരാൾ കടന്നു വന്നാൽ, ഖൈറുൻ ലക മിൻ അയ്യകൂന ലക ഹുമ്റുൻ നഈം, ഒരു ചുവന്ന ഒട്ടകത്തെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അത് തന്നെയാണ് എന്നതാണ്. ആ കാലത്ത് ഏറ്റവും വലിയ സ്വത്തായ ഒരു കാര്യമാണ് ചുവന്ന ഒട്ടകം. എല്ലാവരും വലിയ പ്രാധാന്യത്തോടു കൂടി കണ്ട ഒരു സ്വത്താണ്, ഒരു സമ്പത്താണ് ചുവന്ന ഒട്ടകം. അതിനെ ഉദാഹരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, ആ ഒരു ചുവന്ന ഒട്ടകത്തെ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ലതെന്താണെന്നറിയോ? നീ കാരണം ഒരാൾ ഒരു ഹറാമ് നിർത്തിയിട്ട്, നീ കാരണം ഒരാൾ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അവൻ മുസ്ലിമായി, അത് വലിയ പ്രതിഫലാർഹമാണ്, അതാണ് ആ ഒരു ചുവന്ന ഒട്ടകത്തേക്കാൾ വലുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, ഒരുപാട് പ്രവാചകൻ പറയുകയാണ്, മൻ സമിഅ മിന്നി ഹദീസൻ ഫബല്ലഹു കമാ സമിഅഹു റഹിമുല്ലാഹ്, അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന പ്രവാചകൻ പ്രാർത്ഥിച്ചത്, മൻ സമിഅ മിന്നി ഹദീസ, എന്നിൽ നിന്നൊരു ഹദീസ് കേട്ടവൻ, ഫബല്ലഹു കമാ സമിഅഹു, അത് കേട്ടതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ, റഹിമുല്ലാഹ്, അള്ളാഹു അവനെ കരുണ ചെയ്യട്ടെ. ഇതിനേക്കാൾ വലിയൊരു തെളിവ് പ്രിയമുള്ളവരെ ആവശ്യമുണ്ടോ ദഅവത്തിനെക്കുറിച്ച്? എന്നിൽ നിന്ന് പഠിച്ചൊരു അറിവ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനാണ് മടി കാണിക്കുന്നത്? അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് എന്ന കാര്യത്തെ നാം ഒരു നിർബന്ധ ബാധ്യതയായിക്കൊണ്ട് തന്നെ കാണണമെന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ ഒരു രീതിയിൽ ദഅവത്തിനെ നോക്കിക്കാണാനും നല്ലൊരു പ്രബോധകരായി ജീവിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ദഅവത്തിൻ്റെ പ്രാധാന്യം, ഭാഗം 2, ക്ലാസ് എടുത്തത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അടുത്തതായി വോയിസ് ഓഫ് പീസ്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
1: സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസക്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബഷീർ വി പി, സഫ്വാൻ ബറാമി അൽഹിക്കമി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
3: ഇനി എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്രയും ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് നടക്കുന്നത്? അതിന് കാരണമുണ്ടല്ലോ. മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ പലപ്പോഴും സുരക്ഷിതമല്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ സർക്കാർ ഇപ്പോൾ സെബി പോലുള്ള മറ്റേ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഷെയർ മാർക്കറ്റും മറ്റുമൊക്കെ വളരെ എളുപ്പത്തിൽ കുലുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ജനങ്ങൾക്ക് വമ്പൻ ലോസ് വരുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പൊക്കെ എന്താ വെച്ചാൽ ആളുകൾ ഭയങ്കരമായിട്ട് താല്പര്യത്തോടെയിലേക്ക് വരികയായിരുന്നു. അതിൽ വമ്പൻ നഷ്ടങ്ങൾ പറ്റിയതോടെ ആളുകൾ വീണ്ടും പിൻവാങ്ങി, ഗോൾഡിലേക്ക് അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ലാൻഡിലോ അല്ലെങ്കിൽ അത്രയും വിസിബിളായ പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ്. കാരണം അതിൻ്റെ പിറകെ ഇടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ ഹിഡൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അവർ പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സർക്കാർ ആ രീതിയിൽ ജനങ്ങളുടെ മറ്റേ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടോടെ അല്ല അതിനെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഒരു രസം എന്താ വെച്ചാൽ, ഈ ഐ എ എം അഹമ്മദാബാദിലെ ഐ എ എം ഒരു പിന്നെ ഒരു പഠന റിപ്പോർട്ട് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ പേരെന്ന് വെച്ചാൽ ദ ഗ്ലിറ്ററിങ് പാരഡോക്സ് അൺവെയിലിങ് ഇന്ത്യൻ ഗോൾഡ് പോളിസി ഇവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് എൻഡ്യൂറിങ് ഫ്ലോസ് എന്നാണ്. ഇതിൽ ഈ കാലാകാലങ്ങളിലുണ്ടായ പരാജയങ്ങളെ കൂടെ വിലയിരുത്തുന്നതാണ്. അത് ശരിക്കും അത് പഠിക്കപ്പെടേണ്ട ഒരു സാധനമാണ്. ഇതെല്ലാം അതിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ നിലവിലുള്ള ഇറക്കുമതി പോളിസിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതും പലരെയും സഹായിക്കുന്ന രൂപത്തിലുള്ളതാണ്. സർക്കാരിന് അതിൻ്റെ മുകളിലൊരു നിയന്ത്രണം നേരത്തെ ഉണ്ടായിരുന്നു, അത് എടുത്തു കളയാൻ ചെയ്തിട്ടില്ല. അതിലൂടെ വേണമെങ്കിൽ കുറക്കാൻ പറ്റുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ആർ എസ് എസിൻ്റെ പ്രതിനിധി അമേരിക്കയിൽ പോയിട്ട് നടത്തിയൊരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മളൊക്കെ കേട്ടിരുന്നു. അതായത് അമേരിക്ക പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തു വെച്ചാൽ ഞങ്ങൾ കാലില് നക്കിക്കൊടുത്തിട്ടുണ്ട്. ഇനി എന്തിനാണ് നമ്മളോട് ഓരോന്ന് ആവശ്യപ്പെടുന്ന രീതിയിലാണ് എന്ന് വെച്ചാൽ, ഈ സമയത്തുണ്ടായ നമ്മുടെ പോളിസികളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും അത് ഈ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ ശരീരത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വലിയൊരു എന്താ വെച്ചാൽ, യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു സാമ്പത്തിക മേഖല ഏതെങ്കിലും രീതിയിൽ തകരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തകർച്ചയെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് മോദി ഗവൺമെൻറ് നിലവിലുള്ള കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന ഇളവുകളാണ്. ഇപ്പോൾ ഈ 2019 കോർപ്പറേറ്റ് ടാക്സ് 30% നിന്ന് 22% കുറച്ചു. 1.45 ലക്ഷം കോടിയുടെ കുറവാണ് അതിലൂടെ പ്രതീക്ഷിക്കപ്പെട്ടത്. ഇതാലോചിച്ചു, ഇതേ സമയത്ത് ഫോറിൻ കമ്പനീസിൻ്റെ ടാക്സ് കുറച്ച് 35% ആയി. അതിലൂടെ ലോകത്തിലേറ്റവും കുറവ് ടാക്സ്, ഫോറിൻ കമ്പനീസ് ടാക്സുള്ള കോർപ്പറേറ്റ് ടാക്സുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇതിന് പറയുന്ന കാരണം എന്താണ്? കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവൈറ്റ് ചെയ്യാനാണ്. പക്ഷെ ഒരു ഭാഗത്ത് രാജ്യ താല്പര്യങ്ങൾ ബലികഴിച്ചു കൊണ്ടാണ് അർത്ഥം. ഇപ്പോൾ ഏറ്റവും പ്രാവശ്യം ഇപ്പോൾ ജാംനഗറിൽ അംബാനിയുടെ ഒരു പെട്രോളിയം മറ്റേ ഏവിയേഷൻ ഫ്യൂലൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി, അതിന് മാത്രം, അതായത് സ്പെഷ്യൽ മറ്റേ എക്കണോമിക് സോണിലുള്ള ഒരു യൂണിറ്റ്, ഇതിന് മാത്രം കൊടുത്തൊരു വിള ആലോചിച്ചു പോകും. ഇത് എക്സ്പോർട്ടിനുള്ളതാണ്, അതും ആലോചിക്കണം. ഇന്ത്യയിലെ പ്രൈസൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഒരു ലിറ്ററിൻ്റെ മുകളിൽ 21.5 രൂപയുടെ ഡിസ്കൗണ്ട് ഇതിന് ഡീസലിന്. ഇതുപോലെ തന്നെ ഏവിയേഷൻ ടെർബോ ഓയിലിന് 29.5 രൂപയുടെ. അപ്പോൾ ഇത്രയും ഭീമമായ ഒരു ഇളവ് അവർക്ക് ഒരു ലിറ്ററുമേ ആലോചിക്കണം. അപ്പോൾ കോടിക്കണക്കിന് ഈ ലിറ്റർ ഇത് എക്സ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകുന്ന നഷ്ടം എത്രയായിരിക്കും? അതിനകത്ത് വെച്ചാൽ 2014 മുതൽ 2024 വരെ 55 ലക്ഷം കോടിയുടെ നഷ്ടമാണ് ഇതിനകത്തോടെ സംഭവിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഒരു വർഷത്തെ ബജറ്റ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ 47 ലക്ഷം കോടിയുള്ള നമ്മൾ ആലോചിക്കണം. ഇവിടെ പിന്നെ ഇപ്പോൾ വൻതാരൊക്കെ കൊടുത്തതൊക്കെ പോട്ടെ, ഇതുപോലെ തന്നെ ഇതുകൊണ്ട് കഴിഞ്ഞില്ല. ലോണുകൾ, അതായത് എഴുതി തള്ളിയ ലോണുകൾ, പിന്നെ 9 വർഷം കൊണ്ട് 20-25 ലക്ഷം കോടി രൂപയുടെ ലോണുകൾ എഴുതിത്തള്ളി. എൻ്റെയും നിങ്ങളുടെ ഒന്നുമല്ല, അതാരുടെ എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പുറമെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസും അത്തരത്തിലുള്ള ഇന്ത്യയുടെ അസറ്റ്സും പ്രൈവറ്റ് കമ്പനികൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. നമുക്കറിയാം എയർപോർട്ടുകൾ, അത് ഓയിൽ, ഓയിലെ നമുക്കറിയാം ഏറ്റവും വലിയൊരു സോഴ്സ് ഓഫ് ഇൻകമാണ് സർക്കാരിന്, പക്ഷേ അത് പ്രൈവറ്റൈസ് ചെയ്ത് വലിയൊരു വിഭാഗം ഇവർക്കൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് ഈവൻ പ്രഷ്യൻ കമ്പനിയായ നയാരോ എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഒരു പ്ലെയറായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ എയർപോർട്ടുകൾ, പിന്നെ നമ്മുടെ ടെലകോം, പോർട്ടുകൾ, റെയിൽവേയുടെ പാർഷ്യലായിട്ട്, അപ്പം ഇങ്ങനെ ഏറ്റവും വലിയ, അപ്പോൾ ഇൻഷുറൻസ്, ഇത് ഏറ്റവും വലിയ ഇന്ത്യയുടെ അസറ്റ് പോലും ഈ രീതിയിലുള്ള കമ്പനികൾക്ക് കൈമാറുകയും, അതും ടാറ്റയ്ക്ക് ആലോചിച്ചോ, ടാറ്റയ്ക്ക് നമ്മുടെ എയർ ഇന്ത്യ കൈമാറിയത് പ്രത്യക്ഷമായിട്ടുള്ളൊരു അഴിമതി എന്ന് പറയേണ്ട രൂപത്തിലാണ്. അപ്പോൾ ഭീമമായ രൂപത്തിൽ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ ഇവർക്കൊക്കെ അവസരം കൊടുത്ത്, അല്ലെങ്കിൽ അവരെയൊക്കെ അതിന് സഹായിച്ച് ഒരു വലിയ നഷ്ടം ഈ രാജ്യത്തിന് വരുത്തി വെച്ചിട്ട് ജനങ്ങളോട് പറയുകയാണ് നമ്മളെ സാമ്പത്തിക സ്ഥിതിയിൽ കുറച്ച് കുഴപ്പമുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹിക്കണമെന്ന്. പക്ഷെ ഞാൻ ഭയപ്പെടുന്നൊരു കാര്യം വെച്ചാൽ ഇത് ഇതിനേക്കാൾ ഭയാനകമായ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്കുള്ള തുടക്കമാണോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ഒരു തരത്തിലുള്ള പിന്നെ ഇൻഡയറക്റ്റായിട്ടുള്ള ഒരു ഇമ്പോസിഷനായിട്ട് അത് മാറുമോ എന്നുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ ഈ രാജ്യം തീർച്ചയായിട്ടും വലിയ ക്രൈസിസിലേക്ക് പോകും. അത് എന്തായാലും ഒരു വലിയ പ്രതിസന്ധിയുടെ തുടക്കമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.
4: സഫാൻ ബറാമിയിലേക്ക് വരുമ്പോൾ, സഫാൻ, ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടതുപോലെ തന്നെ വലിയ തോതിലുള്ള വിലവർദ്ധനവ് പല മേഖലകളിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ പരിഹാരത്തിലേക്ക് പലപ്പോഴും എത്തുന്നില്ല എന്ന് വേണം നമ്മൾ പറയാൻ. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്?
5: ഇവിടെ ഇപ്പം പരാമർശിക്കപ്പെട്ടുള്ളതുപോലെ തന്നെ നമുക്ക് രാജ്യം ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അതിലെ ഓവർകം ചെയ്യാൻ ഭരണാധികാരികൾ വെക്കുന്ന നിർദ്ദേശങ്ങൾ, അത് ഈ പറയുന്ന പോലെ ഒരു കോമൺ സിറ്റിസൺ എന്ന നിലയ്ക്ക് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ എഫക്ട് ചെയ്യുന്ന പല കാര്യങ്ങളെയും കട്ട്ഔട്ട് ചെയ്യാനും ഒക്കെ മുമ്പും നമ്മുടെ രാജ്യത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു സിറ്റുവേഷനെ നേരിടാൻ സ്വാഭാവികമായും അങ്ങനത്തെ ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടി വരികയും ചെയ്യും. പക്ഷെ നമ്മളിവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സവിശേഷമായ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഹമീദ് മാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം വർഷങ്ങളായി എടുത്തുവരുന്ന ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഒരു ചേരിചേര നയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രങ്ങളോടും ഏറ്റവും നല്ല ബന്ധം പുലർത്താൻ നമുക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പരിധി വരെ നമ്മുടെ പിന്നെ നമ്മുടെ റിസോഴ്സിന് പുറത്തേക്ക് നമ്മുടെ ഒരു ബന്ധത്തെയും നമ്മുടെ ഒരു എക്കോണമിയെയും ഒക്കെ നിലനിർത്താൻ അത് സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ, ഇതൊരു പാൻഡമിക് സിറ്റുവേഷൻ അല്ലല്ലോ. ഇപ്പൊ ഒരു പിന്നെ വരൾച്ച പോലെ, അല്ലെങ്കിൽ പ്രളയം പോലെ, അതുമല്ലെങ്കിൽ വലിയ ഭൂകുലുക്കം പോലെയൊക്കെയുള്ള ഒരു പാൻഡമിക് സിറ്റുവേഷൻ അല്ല സത്യത്തിൽ നമ്മളിപ്പോ നേരിടുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. പക്ഷെ അതൊരു പാൻഡമിക് സിറ്റുവേഷൻ തന്നെയല്ല. നമ്മുടെ രാജ്യത്തെ വളരെ പിന്നെ ഇത്തരം കൺസ്ട്രക്റ്റീവായി ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്ന രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിനെ നോക്കി കാണുന്നവരൊക്കെ നമ്മുടെ രാജ്യം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് ഈ പിന്നെ ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിൽ നമ്മൾ എടുക്കേണ്ട കുറെ മെഷേഴ്സ് ഉണ്ടായിരുന്നു. ഒരു പിന്നെ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളുമായി നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് നിലനിന്നു പോന്നിരുന്ന രാഷ്ട്രം, പക്ഷെ ആ സമയത്ത് നമ്മൾ എടുത്ത നിലപാട് എന്തായിരുന്നു എന്നത് വളരെ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു. നമ്മൾ എന്ത് ഒരു രാജ്യം എന്ന നിലക്ക്, ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് അതിനെ ഓവർകം ചെയ്യാൻ, ഇതൊക്കെ വരുമെന്ന് നേരത്തെ മനസ്സിലാക്കി ഓവർകം ചെയ്യാൻ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് എടുത്തിരുന്നു, അതൊക്കെ നമ്മൾ ചെയ്തിട്ടും വരുന്ന ഒരു കാര്യത്തെ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഒരു ഭരണാധികാരിയെ അവർ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ സാധാരണക്കാരൊക്കെ ഏറ്റെടുക്കുമെന്നത് തർക്കമല്ല. പക്ഷെ ഇവിടെ ഇപ്പോ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം, ഭരണകൂടം അവർ അവരുടെ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ഭരണകൂടം എന്ന് പറയുന്നത് അവരുടെ പ്രാഥമികമായ ഉദ്ദേശവും ലക്ഷ്യവും ഒന്നും ഒരിക്കലും ജനക്ഷേമമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരിവിടെ പിന്നെ രാജ്യത്തെ പൊതുജനങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കി, അതുപോലെ തന്നെ വർഗീയതയുണ്ടാക്കി, വേർതിരിവുകൾ ഉണ്ടാക്കി, ആ വേർതിരിവ് കൊണ്ട് മനുഷ്യർ തമ്മിൽ പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്നത് കണ്ട് ആസ്വദിച്ച് അതിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ നിലക്കുമുള്ള ബെനഫിറ്റുകളെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ ഭരണകൂടം എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പ്രയോറിറ്റി അതൊക്കെ ആയിരിക്കുകയും ജനത്തിന്റെ വിഷയത്തിൽ അവർക്ക് ആലോചനയോ പ്രയോറിറ്റി മുൻഗണനാ ക്രമങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ഒരു ഭരണകൂടത്തിന്റെ ഒരു വീഴ്ചയാണ് അല്ലെങ്കിൽ അവരുടെ പിന്നെ ഒരു പിന്നെ തെറ്റായ നയങ്ങളാണ് ഈ അർത്ഥത്തിൽ ഇപ്പോ നമ്മൾ എടുക്കേണ്ട മെഷേഴ്സിനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വന്നത്. സ്വാഭാവികമായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും എന്നിട്ടും സ്ഥിതി നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും. എന്നാൽ ഇപ്പോഴതല്ല സിറ്റുവേഷൻ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു വാചകം കൂടെ പറഞ്ഞ് നമുക്ക് ഞാൻ ഈ ഒരു പോയിന്റ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ വിദ്വേഷവും വർഗീയതയും ഒക്കെ വമിപ്പിച്ച് അത് പുറത്തേക്ക് വിട്ട് ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ച് രാജ്യത്തെ ഭരിക്കുക എന്നത് ഉണ്ടാകുമ്പോൾ അപ്പൊ അതിന്റെ ഒരു ബെനഫിഷ്യറീസ് ഉണ്ടാവും. അപ്പുറത്ത് അതിന്റെ പീഡിത പിന്നെ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അരികവൽക്കരിക്കപ്പെടുന്ന മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയും ഉണ്ടാവും. അപ്പൊ നമ്മൾ പൊതുവെ ഇത്തരം വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിന് ഒരു കൺസൾട്ടേഷൻ നടത്തി വിഭാഗീയത സൃഷ്ടിച്ച് ആളുകളുടെ മനസ്സുകൾ തമ്മിൽ അകലമുണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യുമ്പോൾ ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും അവർ സന്തോഷിക്കുന്നുണ്ട്. അതെന്താണ്? അവരുടെ മനസ്സിനുള്ളിലുള്ള ഈ വിഭാഗീയതയും വർഗീയതയും വംശീയതയും ഒക്കെ ചെറിയ തോതിലെങ്കിലും നടപ്പിലാകുമ്പോൾ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവർ അവരുടെ ജീവിത നിലവാരം കൊണ്ട് നേരത്തെ അവിടെ അമിത് മാഷ് സൂചിപ്പിച്ചതുപോലെ ആ വിഭാഗം ആളുകൾ എന്തായിക്കൊള്ളണമെന്നില്ല. അവർ പിന്നെ ഒരു മിഡിൽ ക്ലാസ് ആയിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ താഴെയുള്ളവരായിരിക്കും. അവർ സഫർ ചെയ്യും. അപ്പൊ ഈ വിഭാഗീയതയും അതുപോലെ തന്നെ വർഗീയതയും ഒക്കെ വെച്ച് രാജ്യത്തെ ഭരിക്കുമ്പോൾ അതിന്റെ അങ്ങനെ ഭരിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മാർജിനലൈസ്ഡ് ആയി നിൽക്കുന്ന ഒരു സമൂഹത്തെ മാത്രമായിരിക്കില്ല വരാം. പച്ചക്ക് പറഞ്ഞാൽ നമ്മുടെ രാജ്യം പട്ടിണിയിലേക്ക് പോയാൽ പട്ടിണി അനുഭവിക്കേണ്ടി വരിക അരികുവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങൾ മാത്രമായിരിക്കില്ല, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിനെ താഴേക്കുള്ള വിഭാഗക്കാരെല്ലാവരും അനുഭവിക്കേണ്ടി വരും. അപ്പൊ നല്ല ഗവേണൻസ് ഇല്ല എന്ന് വന്നാൽ, നല്ല നയമുള്ള ഒരു ഭരണകൂടം ഇല്ലാതെ വന്നാൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ അത് ജാതിയോ മതമോ ഒന്നും വേർതിരിച്ചല്ല മനുഷ്യരെ ബാധിക്കുക, അത് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ബാധിക്കും. അതുകൊണ്ട് വർഗീയതയും വിദ്വേഷവും ഒക്കെ ഇന്ധനമായി എടുത്ത് മുന്നോട്ട് പോകുന്ന ഭരണകൂടങ്ങൾ അത് കുറച്ചു കാലമെങ്കിലും ഒരു ബെനഫിറ്റ് പിന്നെ ബെനഫിറ്റ് കിട്ടുന്ന ഒരു സമൂഹം അതുകൊണ്ട് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൂടെ വലിയ വേദനയും പ്രയാസവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കും ഇത്തരം സിറ്റുവേഷനുകൾ. അതുകൂടെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കാൻ തോന്നും.
0: നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ് സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിലെ തിരഞ്ഞെടുത്ത പ്രസക്ത ഭാഗം. ചർച്ചയിൽ പങ്കെടുത്തത് ബഷീർ വി പി, സഫ്വാൻ ബറാമി അൽഹിക്കമി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
6: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവന്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എന്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എന്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിന്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
7: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, അടുത്തതായി നാം ശ്രവിക്കുന്നത് സ്നേഹക്കൂട്. സ്നേഹക്കൂടിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കലാലയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ. നമ്മോട് സംവദിക്കുന്നത് ഹനീഫ വണ്ടൂർ, ഷമീം വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ടീച്ചറും ട്രെയിനറുമായ ഷമീം എം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ റിസൾട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചു. റിസൾട്ടിന് ശേഷമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഷമീം സലാഹിയെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച റിസൾട്ടുമായി ബന്ധപ്പെട്ട്, റിസൾട്ടിന് കാത്തു നിൽക്കുന്ന രക്ഷിതാക്കളോടും കുട്ടികളോടുമാണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നു, ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം അവരെ മാർക്കും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഒക്കെ കിട്ടിയ ആളുകളുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ആളുകൾ പെട്ടെന്ന് എന്താ പറയുക, ഒന്ന് ബ്രേക്കായി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇനി എന്തപ്പോൾ ചെയ്യുക, പലരോടും ചോദിക്കുക വെക്കുന്നു. അപ്പോൾ നമുക്ക് വലിയ സാധ്യത ഉണ്ട് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാൻ.
4: റിസൾട്ടുകളെല്ലാം വന്നു, പിന്നെ ഇനി എന്ത് അല്ലേ, വാട്ട് നെക്സ്റ്റ് എന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും ഈ ഒരു സമയത്ത് ഭൂരിഭാഗം ആളുകളും ചോദിക്കാറുള്ളത് എന്നുള്ളതാണ്.
3: അതായത് ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സ് എടുത്താലാണ് വിജയിക്കുക, അതൊക്കെയാണ് ഇപ്പോൾ ആളുകൾക്ക് ഉണ്ടാവുക. ഇപ്പോൾ രണ്ടോ മൂന്നോ വർഷമൊക്കെ ഇനി ഒരു കോഴ്സിന് പോയാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായ ഒരു ധാരണ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്.
4: ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് കിട്ടുന്ന അറിവുകളിൽ നിന്നും ചില കാര്യങ്ങൾ പങ്കുവെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്ത് വിജയിക്കുന്ന ഒരു കോഴ്സ് ഏതാണ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിന് മറുപടി പറയുക, ടീച്ചിങ് എന്നതാണ് എന്നാണ്. അതിന് മറ്റൊരു കാരണമൊന്നുമില്ല, ഞാനൊരു അധ്യാപകനാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതേ ഒരു ചോദ്യം ഒരു ഡോക്ടറോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടത് ഡോക്ടറാവുക എന്നതാണ് ഒരു ജീവിതത്തിൽ ഏറ്റവും വിജയം നേടാനുള്ളൊരു വഴി എന്നുള്ളതാണ്. അതൊരു എഞ്ചിനീയറോടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുപടി എഞ്ചിനീയറിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിജയിക്കുന്ന ഒരു മേഖല, ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ആ പ്രൊഫഷനിൽ എത്തിച്ചേർന്ന ആളുകൾ അവർ ചെയ്യുന്ന ഒരു മേഖലയിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് തീരുമാനിക്കുമ്പോഴാണ് ഒരു നല്ല കരിയർ ഓരോരുത്തർക്കും ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ തിരഞ്ഞെടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ ആളുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സാധാ ഒരു ഡെയിലി വേജർ, കൂലിപ്പണിക്കാരനായ ഒരാൾ മുതൽ നല്ല ഹൈ സാലറി വാങ്ങുന്ന ഹൈ പ്രൊഫഷനായിട്ടുള്ള ആളുകൾ വരെ എല്ലാവരും ജീവിതത്തിൽ ഹാപ്പിയാണെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾക്ക് നല്ലൊരു കോഴ്സ് കണ്ടെത്താൻ, നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നതാണ്, ആഗ്രഹിക്കാൻ വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഏറ്റവും നന്നായിട്ട് അവർക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നത് ഏതൊരു രക്ഷിതാവും ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഈ റിസൾട്ട് വരുന്ന സമയത്താണ് അത് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുക എന്നുള്ളത്.
3: അതിൽ ഉത്തരത്തിൽ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഏതൊരു രക്ഷിതാവിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഞാനും ഇങ്ങനെയായി, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെ ആവരുത് എന്നുള്ളത് കൂടിയുണ്ട്. അതും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം.
4: അതെ, നമുക്ക് നേടാൻ പറ്റാത്ത പല നേട്ടങ്ങളും നേടാനുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ മക്കൾ എന്ന് രക്ഷിതാക്കൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ചില രക്ഷിതാക്കൾ വിദേശത്ത് നിന്ന് വിളിക്കാറുണ്ട്, മാഷേ പിന്നെ ഞാൻ ഇത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യണം.
3: അതെ,
4: ഞാൻ ഈ ജോലി ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ശരിക്കും നേടാൻ പറ്റില്ല. എൻ്റെ മക്കളെങ്കിലും അതാവണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിലാഷം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് കേട്ടിട്ട് ആന്നൊക്കെ പറയുമെങ്കിലും ലാസ്റ്റ് അവർ പറഞ്ഞ എല്ലാം കേട്ട് നമ്മൾ തിരിച്ചു ചോദിക്കും, ശരി നിങ്ങളീ പറഞ്ഞ ഇതേ കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്കും പറയാനുണ്ടെങ്കിൽ എന്താ അതിന് പരിഹാരം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേടാത്ത നേട്ടങ്ങൾ നേടാനുള്ള ഉപകരണങ്ങളോ അതിനുള്ളൊരു വഴിയോ അതിനുള്ളൊരു മാർഗമോ അല്ല നമ്മുടെ മക്കൾ. അവർ സ്വപ്നം കാണുന്ന, അവർക്ക് വ്യത്യസ്തമായി തിളങ്ങാൻ സാധിക്കുന്ന, അവർക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതാണോ ആ മേഖലകളിലേക്ക് അവർ തിരിച്ചുവിടുമ്പോഴാണ് അവർക്ക് നല്ലൊരു കോഴ്സ് നല്ലൊരു കരിയർ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ വിജയിക്കാനുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ ഉണ്ട്, പക്ഷെ അതിലെല്ലാവരും വിജയിക്കില്ല. ഇഷ്ടത്തോടു കൂടിയിട്ട്, പാഷനായിട്ട്, നല്ല കാഴ്ചപ്പാടോട് കൂടിയിട്ട് ആ മേഖലയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു കരിയറിലും ഏതൊരാൾക്കും വിജയിക്കാൻ സാധിക്കുന്നതാണ്. അതിനാണ് ഞാൻ തുടക്കം പറയാം, എന്നോടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാനവിടെ ഉത്തരം പറയുക, ഒരു അധ്യാപനം, ടീച്ചിങ് ആണ്, ട്രെയിനിങ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്നാണ്. ഞാൻ ആസ്വദിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇതേ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി തരാം, ഏ ടീച്ചറാവേ ആയിക്കൊണ്ട് കുടുങ്ങി നിൽക്കണം അവിടെ. ഇനി അതുക്കാനി വരുന്നത് ടീച്ചിങ് അല്ലാതെ വേറെ എത്ര പ്രൊഫഷൻ ഇവിടെ ഉണ്ട്, അതല്ലേ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന ക്രൂരതയാണ്, എൻ്റെ പ്രൊഫഷനോട് ചെയ്യുന്ന ക്രൂരതയാണ് എൻ്റെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു മേഖലയിലേക്ക് എത്തിയിട്ട് അവിടെ എക്സൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുക, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക, നമ്മുടെ കുടുംബത്തിന് ഹാപ്പി ഉണ്ടാവുക, നമ്മളുമായിട്ട് ഇടപഴകുന്ന ആളുകൾക്കൊക്കെ ഹാപ്പി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും നല്ല കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഹലാലായ കോഴ്സുകളും ഏറ്റവും നല്ലത് തന്നെ. അത് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ഏറ്റവും എളുപ്പമുള്ളതും അവർക്ക് നന്നായിട്ട് വിജയിക്കാൻ പറ്റുന്നതും ആസ്വദിച്ച് സന്തോഷിച്ച് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഏതാണോ, കരിയർ ഏതാണോ, അത് അവരവർ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം.
3: ഏതെങ്കിലും ഒന്ന് എന്നുള്ളതല്ല, മറിച്ച് പിന്നെ അത് അതിനുള്ള താല്പര്യം ഉണ്ടാവണം. ഇപ്പോൾ ഒരാളിങ്ങനെ അവിടെ തള്ളിവിട്ടു, അതുകൊണ്ട് ഞാനവിടെ എത്തി, വെറുതെ 5 വർഷം പാഴായി, കുറേ പണം ചിലവായി എന്നതിന് പകരം ആസ്വദിച്ചു കൊണ്ടത് പഠിക്കാനും അത് ജോലി ചെയ്യാനും അല്ലേ, അങ്ങനെ പോകുമ്പോഴാണ് ആ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഒരു ടീച്ചറാണ് എന്ന നിലക്ക് അഭിമാനം കൊള്ളുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേരൻസിനോടും കുട്ടികളോടും ഒരുമിച്ച് തന്നെ ഈ മേഖലയിൽ അന്വേഷണം നടത്താൻ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ അന്വേഷിക്കുന്ന ആളുകളോട് നമുക്ക് എന്താണ് അവർക്കൊരു എളുപ്പവഴി?
4: ഓക്കെ, ഈ ഒരു ചോദ്യത്തിനോട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള രക്ഷിതാക്കളോടും കുട്ടികളോടും നമ്മൾ നോർമലി പറയാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി, അവനൊരു 16 വയസ്സ് 17 വയസ്സേ ഉണ്ടാവും, +2 കഴിഞ്ഞൊരു കുട്ടി 18 അല്ലെങ്കിൽ 19 വയസ്സേ ഉണ്ടാവും. മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഒരു ആഫ്റ്റർ 10 ഇയേഴ്സ്, ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഉണ്ടാവാനാണോ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്, ഏത് മേഖലയിലാണോ അവരുണ്ടാവാൻ അവരാഗ്രഹിക്കുന്നത്, ആ മേഖലയിലേക്കുള്ള വ്യത്യസ്തമായ കോഴ്സുകൾ കണ്ടെത്തിയിട്ട് അവിടേക്ക് എത്തുന്നതാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും സ്നേഹക്കൂടിനും പറയാനുള്ള കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ, ഇപ്പോൾ 2026 ഒരു 2036 ആകുമ്പോൾ നമ്മുടെ 10-ാം ക്ലാസ്സിലുള്ളൊരു കുട്ടിക്ക് ഒരു 27 വയസ്സൊക്കെ ആവും, ആ ഒരു സമയത്ത് അവൻ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖല ഏതാണ്, അത് വീട്ടിൽ ചർച്ച ചെയ്യുക, മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യുക, രക്ഷിതാക്കൾ മക്കളും പരസ്പരം ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖല നമുക്ക് അനുയോജ്യമാണോ അല്ലേ, അവർക്കതിൽ എക്സൽ ചെയ്യാം, അതിൽ വിജയിക്കാൻ പറ്റും, അവർക്കതിൽ ശോഭിക്കാൻ പറ്റും, അവർക്ക് നല്ലൊരു ഏണിങ്സ് സമ്പാദ്യം അല്ലേ, ജീവിക്കാൻ വേണ്ട വിഭവങ്ങൾ ഉണ്ടാക്കാൻ അതിലൂടെ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടുക. ഇനി മക്കൾ കൊണ്ടുവരുന്ന ചിലപ്പോൾ പുതിയ പുതിയ കോഴ്സുകളൊക്കെ ഉണ്ടാവും അല്ലേ, വലിയ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഐഡിയ ആണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് അന്വേഷിക്കാം, എന്നിട്ട് അത് പറ്റുന്നതാണെങ്കിൽ മക്കൾ കണ്ടെത്തിയതാണ് ഓല് കണ്ടെത്തിയപ്പോൾ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളാന്നല്ല, മക്കൾ കണ്ടെത്തിയ നല്ല അടിപൊളി കോഴ്സുകൾ ഉണ്ടെങ്കിൽ ലെറ്റ് ദം ഗോ, അവരതിൽ കൂടെ തന്നെ പോകട്ടെ. ഇനി അതല്ല അവർക്കും നമുക്കും ഒന്നും ഉപകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപകരിക്കുന്നതല്ല എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ആ ഡിസ്കഷൻ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഡിസ്കഷനാക്കി മാറ്റിയിട്ട് നീ ഇപ്പോൾ ഈ കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടല്ലോ ആലോചിക്കും, ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതൊരിക്കലും ഒരു സ്കോപ്പില്ല ഒന്ന്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി മോനെ നിനക്ക് അറിയാലടാ, മോളെ നിനക്ക് അറിയാലടി. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ആലോചിച്ചൊക്കെ ഇത്ര വലിയൊരു സംഖ്യയ്ക്ക് കൊടുത്ത ഈ ഒരു കോഴ്സ് നമ്മൾ വേണോ, നമുക്കൊന്നും കൂടി നിനക്ക് പറ്റുന്ന നിനക്ക് യോജിക്കുന്ന വേറെയും ഒരുപാട് എണ്ണമല്ലേ, അതിലേക്കല്ലേ നമ്മൾ പോകേണ്ടത് എന്നൊന്നും അവിടെ ഒന്ന് ചെറിയ ഒരു തട്ടലും ഒരു തലോടലും ഒരു മാർഗനിർദ്ദേശം ഒരു ഗൈഡിങ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കോഴ്സുകളായിട്ട് അല്ലെങ്കിൽ ഉട്ടോപ്യൻ ആശയമായിട്ട് വരുന്ന മക്കളെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉൾക്കൊള്ളുന്ന അവർക്ക് കൂടി വിജയിക്കാൻ പറ്റുന്ന മേഖലയിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഉണ്ടാകും ഇൻഷാല്ലാ നമുക്കൊരു ഹയാത്ത് കള്ളാവ് തരണമെങ്കിൽ നമ്മൾ ഏത് മേഖലയിൽ എത്തിച്ചേരാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ കാണുകയും അവിടേക്ക് എത്താനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു കരിയർ യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ്.
3: അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ ശരിക്കും എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
4: അടിപൊളി ചോദ്യം കേട്ടോ. നല്ലൊരു കരിയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു 10 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം, ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക, അങ്ങനെ ഗോൾ സെറ്റിംഗ് ആണെന്നാണ് പറയാം അല്ലെ, ഒരു ലക്ഷ്യം നിർണ്ണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് അല്ലേ, ഇതൊരു പ്രോഗ്രാമാണ്, ഇത് ഇന്നത് ചെയ്യണം, നമ്മളിതിൻ്റെ മുന്നിലിരുന്നു നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി അല്ലേ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടുക, ഇതൊരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നിർണ്ണയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേണ്ട കമ്മ്യൂണിക്കേഷനുകൾ നടന്നു, സിറ്റിംഗ് നടന്നു, നമ്മൾ ചർച്ച ചെയ്തു. ഏതൊരു കാര്യവും ഇങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. എന്താണോ നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം ഉള്ളത് ആ ലക്ഷ്യം നിർണ്ണയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, നമ്മൾ പല ആക്ഷൻസ് കാണിച്ചു കൊടുക്കും, സ്വാഭാവികമായിട്ടും അതാണ്, അതോ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരാണ് ലക്ഷ്യമില്ലാതെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, രക്ഷിതാക്കളെ, നമ്മുടെ മുന്നിൽ കൃത്യമായൊരു ലക്ഷ്യം മുന്നിൽ നിർണയിച്ചു കൊണ്ട് വേണം നമ്മുടെ കരിയറുകൾ നമ്മൾ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കരിയറിനെക്കുറിച്ച് ഒരുപാട് ഇപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞ വ്യത്യസ്തമായ കോഴ്സുകൾ സയൻസിൽ, ഹ്യൂമാനിറ്റീസിൽ, കോമേഴ്സിൽ, അതുപോലെ ലാംഗ്വേജ് ഇൻസ്ട്രക്ടർ, അതിൻ്റെ ഒരു മേഖല എനിക്ക് തോന്നുന്നത് ഇൻഷാല്ലാ നമുക്കൊരു വരും എപ്പിസോഡുകളിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കരിയർ കെട്ടിപ്പടിക്കാൻ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളത്.
3: അതെ, അപ്പോൾ അതുമൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ചിലപ്പോൾ സുഗമമായ വഴി ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കുടുസായ വഴികളൊക്കെ ഉണ്ടാവും. ഏത് രീതിയാണ് നമ്മൾ ശരിക്കും സ്വീകരിക്കേണ്ടത്?
4: നമ്മൾ ശരിക്കും അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോണൊക്കെ സാധാരണ സ്വിച്ച് ഫോണല്ലേ, ഇപ്പോൾ എന്താണ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ലക്ഷ്യം നിർണ്ണയിക്കുന്ന സ്ഥലത്തും അല്ലെങ്കിൽ സന്ദർഭത്തിലും സ്മാർട്ട് ഗോളുകൾ അതാണ് അതിന് ഷോർട്ടായിട്ട് പറയാം അല്ലേ. സ്മാർട്ടിൻ്റെ ഒന്നാമത്തെ എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആവുക എന്നാണ്. അഥവാ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി നിർണ്ണയിക്കുക. രണ്ടാമത്തത് നമുക്കത് എത്രത്തോളം നേടുന്നുണ്ട്, ഓരോ സമയത്ത് എത്രത്തോളം നേടുന്നുണ്ട്, മെഷറബിൾ ആവുക എന്നുള്ളതാണ് അല്ലെ, അളക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ അറ്റൈനബിൾ എന്നാണ് സ്മാർട്ടിൻ്റെ മൂന്നാമത്തത്, അറ്റൈനബിൾ അഥവാ നേടാൻ സാധിക്കുന്ന കാര്യങ്ങൾ. നേടാത്തൊരു സ്വപ്നമൊക്കെ ഒരു ഗോളായിട്ട് ഒരു ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണെന്നുള്ളത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ റെലവൻ്റ് ആയതാണോ അഥവാ യാഥാർത്ഥ്യമായത്, ഹക്കായത്, നമ്മൾ അങ്ങനെ പറയാം. പൈസ ഉണ്ടാക്കണമെന്നാണ് ഒരാളുടെ ലക്ഷ്യം, അതിനെ സ്വീകരിക്കുന്ന മാർഗം മോശമാണെങ്കിലോ?
3: അതെ അതെ,
4: തീർത്തും ഹലാലായ മാർഗം, റെലവൻ്റ് ആണോ, സത്യമാണോ? ഇപ്പോൾ പല കുട്ടികളൊക്കെ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാനുള്ള ചുളു വഴികളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ മോശമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്ന കാഴ്ചകൾ, ദയനീയമായ കാഴ്ചകൾ പഠിത്തമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള മാർഗങ്ങളല്ല, അതിന് റെലവൻ്റ് ആയിട്ട് യാഥാർത്ഥ്യമായ ഹക്കായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറേ ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടി പോകുന്നല്ല, കറക്റ്റ് ടൈം ബോണ്ടഡ് ആവണം, നിശ്ചിത സമയം നിശ്ചയിച്ച് ഒന്നാമത്തെ വർഷത്തിൽ ഞാൻ ഇത്ര മാർക്ക് ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, രണ്ടാമത്തെ വർഷത്തിൽ ഞാൻ ഇത്ര ശതമാനം മാർക്ക് ഇന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യും, മൂന്നാമത്തെ വർഷം, അങ്ങനെ ഒരു 10 വർഷം മുന്നോട്ട് പോകുമ്പോൾ ഓരോ സമയത്തും നമ്മൾ നേടേണ്ട കാര്യങ്ങൾ നേടിക്കൊണ്ടാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്. അപ്പോൾ ഒരു സ്മാർട്ടായിട്ട്, സ്മാർട്ട് ഗോളായിട്ട് അതിനെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന് ചിന്തിക്കാൻ നമുക്ക്
3: സാധിക്കണമെന്നുള്ളതാണ്.
4: നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവലിലേക്ക് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അധ്യാപകൻ എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ എൻ്റെ ടീച്ചിങ്ങിലൂടെ എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികൾ അവർക്ക് നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാകുമ്പോഴേ എൻ്റെ ടീച്ചിങ് എന്തേ ഉള്ളൂ, ഏറ്റവും നന്നാവുള്ളൂ, അതെൻ്റെ ഒരു ടാർഗറ്റായിട്ട് മാറണം. അങ്ങനെ ഏതൊരാളും അയാൾ ചെയ്യുന്ന ഒരു ജോലിയിലൂടെ അതിൻ്റെ ഏറ്റവും പീക്ക് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവലിലേക്ക് എത്താൻ വേണ്ട ഒരു ലക്ഷ്യം അല്ലെ, അവർക്ക് അതിന് വേണ്ടിയിട്ട് അവർ പണിയെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നുള്ളതാണ് അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത്.
3: അതിനുള്ള സാധ്യതകൾ അല്ലേ നമ്മുടെ രാജ്യത്ത്, അതിനുള്ള എത്രത്തോളം സാധ്യതകളുണ്ട്?
4: ഓക്കെ, അത് വളരെ അടുത്തൊരു ഘട്ടം നമ്മളതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിച്ച നെറ്റ്വർക്കിംഗ് എന്നാണ്. ഇപ്പോൾ ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ചു, ഉയർന്ന് ചിന്തിച്ചു, അതിനുവേണ്ട പണികളൊക്കെ എടുക്കണം, പിന്നെ അതിനുള്ള സാധ്യതകൾ, അതിൻ്റെ സാഹചര്യങ്ങൾ, അതാണ് അടുത്തൊരു ഘട്ടം. നെറ്റ്വർക്കിംഗ് എന്നാണ് അതിന് പറയുക, അഥവാ ഫോണിലെ നെറ്റല്ല, അതിന് വേണ്ട നമ്മുടെ ചുറ്റുഭാഗങ്ങൾ, സാഹചര്യങ്ങൾ, സറൗണ്ടിങ്സ്, അതൊക്കെ എന്താണെന്നാണ്. അപ്പോൾ നമ്മളൊരു ടാർഗറ്റ് മുന്നിൽ വെച്ച് പോകുന്ന സമയത്ത് നമ്മൾ നേടേണ്ട ആ ടാർഗറ്റിന് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക്കായ ഒരു അറിവ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ അറിവുണ്ടാക്കാൻ നമുക്കൊരുപാട് ആളുകളുടെ സഹായങ്ങൾ, സംവിധാനങ്ങളുടെ സഹായങ്ങൾ. ഇപ്പം എല്ലാം നമ്മൾ ചാറ്റ് GPTയോടും ജെമിനിയോടൊക്കെ ചോദിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ചാറ്റ് GPT ജെമിനി ഓക്കെ, അതിൽ മാത്രം ഒതുങ്ങി അതിൽ വരുന്ന റിസൾട്ടുകൾ മാത്രം കണ്ട് പിന്നാലെ പോകേണ്ടവരല്ല നമ്മൾ. ഏതൊരു കോഴ്സും ആദ്യമായിട്ടല്ലല്ലോ ഇവിടെ ലോകത്തുള്ളത്. ഒരുപാട് പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ടാവും, ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ കേട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന് വേണ്ട ഹെൽപ്പുകൾ അവരിൽ നിന്ന് അന്വേഷിക്കാനും സാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടം.
3: രണ്ടു സ്റ്റെപ്പുകൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞു, അതിനടുത്ത സ്റ്റെപ്പ് എന്താണ്, മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്?
4: അനിഫയ്ക്ക് കുട്ടികളില്ലേ?
3: അതെ.
4: എത്ര മക്കളുണ്ട്?
3: അഞ്ചാള്.
4: അഞ്ചാൾക്കാർ ഒക്കെ വിദ്യാർത്ഥികളാണോ? അല്ല, ജോലി ചെയ്യുന്നവരുണ്ട്.
3: ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും.
4: വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികൾ എത്ര ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്?
3: ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ട്, അതുപോലെ 10-ാം ക്ലാസ് +2 പഠിക്കുന്ന കുട്ടികളുണ്ട്.
4: ശരി, ഞാൻ ഇതൊരു ചോദ്യമായിട്ട് കണക്കാക്കണം, നമ്മൾ നമ്മളെ പ്രേക്ഷകർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മക്കൾ പഠിച്ചിരുന്ന ഒരു രീതിയും ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന രീതിയും നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ?
3: തീർച്ചയായിട്ടും.
4: അതിൽ എന്തെങ്കിലും പ്രത്യേകമായി നിരീക്ഷിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
3: കുട്ടികൾ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു മാർഗം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊടുത്തതല്ല അവരെന്ത് ചെയ്തു, വീട്ടിൽ വന്നിട്ട് വേഗം മൊബൈലിൽ നോക്കിയിട്ട് അതിൻ്റെ കണ്ടന്റുകൾ എടുത്ത് പഠിക്കുന്ന ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്.
4: ഓക്കെ, ശരി. പരീക്ഷകളോട് അടുപ്പിച്ച് നമ്മുടെ മക്കളുടെ ഒരു സമീപനം അതെന്താണെന്നുള്ള കൂടെ ഒന്ന് പറഞ്ഞാൽ.
3: അതിൻ്റെ പരീക്ഷയിപ്പോൾ വളരെ അവർക്ക് അത്ര ബേജാറൊന്നും കാണില്ല, വളരെ സിമ്പിളായിട്ട് തലേ ദിവസം ഏതെങ്കിലും സൈറ്റിൽ കയറി.
4: ഞാൻ ആ ഒരു ഇത് നമ്മൾ മുമ്പ് പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ല. ഞാൻ ഈ ഒരു അവസരത്തിന് ചോദിച്ചെന്തോ, റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾക്ക് അറിയണം, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണം, ഇത് എല്ലാ രക്ഷിതാക്കളും അനുഭവിക്കും. കുട്ടികളെല്ലാവരും നമ്മളൊക്കെ ഒരു പരീക്ഷ എന്ന് വരുമ്പോൾ ചുരുങ്ങിയത് ഒരു മാസം മുമ്പെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ നടത്തും.
3: പക്ഷെ
4: ഇന്ന് പരീക്ഷകൾ എന്നാണോ അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് നമ്മുടെ മക്കൾ വ്യത്യസ്തമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കയറി ആ വിഷയങ്ങൾ പഠിച്ച് അത് മാത്രം കേട്ട് പരീക്ഷയ്ക്ക് പോകുന്ന സാഹചര്യമാണ്. പരീക്ഷയൊക്കെ എഴുതി നല്ല മാർക്കും ഗ്രേഡൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ആ ഒരു അവരെഴുതി അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടിയ ഒരു വിഷയം വീണ്ടും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരു ബ്ലാങ്ക് ആവുന്നൊരു സ്ഥിതിയാണല്ലോ. അഥവാ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത്, ഒരു സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യുന്നില്ല എന്നതാണ്. അപ്പോൾ വിജയിക്കാൻ, നല്ലൊരു കരിയർ ഉണ്ടാവാൻ അതിൻ്റെ മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്, നിരന്തരമായിട്ട് ചെയ്യാം. അതുണ്ടായിരുന്നു പണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പണ്ടത്തെ പോലെ വേണമെന്ന് പറയണില്ല, എന്നാലും സ്ഥിരമായിട്ടൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും അതിനനുസരിച്ചല്ല ഒരു പഠനം ഒരു ഗൗരവത്തിൽ കാണാൻ, വെറുതെ ഒരു യാന്ത്രികതയോ കേവലം കുറച്ച് മാർക്ക് കിട്ടാന്നല്ല, ഇതെൻ്റെ കരിയർ സെറ്റ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. ഞാൻ ഈ ഒരു വഴിയിൽ കൂടെ പോയെങ്കിലേ എനിക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുള്ളൂ, അതിന് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണം. നിത്യാഭ്യാസി ആനയെടുക്കുന്നതൊക്കെ പണ്ട് പറയും, ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വിജയിക്കാനുള്ളൊരു മനസ്സൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു കമ്പനിയുടെ ഒരു MD അദ്ദേഹത്തിനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞത്, പുതിയ കുട്ടികളെ ജോലിക്ക് എടുക്കുകയെന്നാണെങ്കിൽ ഭയങ്കര തലവേദനയാണ്, ഒന്നും അവരെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയണില്ല, ഫുള്ള് ഒരു റെസ്ലെസ്സാണ്. പിന്നെ ലീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ലീവാണ്. നമ്മളൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെ പോലെ അല്ല. ഇപ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതും പഴയ ആൾക്കാരാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഒരു ഒരു വളർച്ച ഇങ്ങനെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് മാൻ പവറിൻ്റെ പ്രശ്നത്തിൽ നിന്നാണ്. അപ്പോൾ മാൻ പവറിനെ റീപ്ലേസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാ മേഖലയിലും ഒന്നും ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, അവർ പഠിച്ചു വരുമ്പോൾ ഒരു സ്ഥിരമായിട്ട് കുറച്ച് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠനത്തിൽ മാത്രമല്ല ബാക്കിയുള്ള കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ആ കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ളത് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത്.
3: ഇതിൽ ഈ കൂട്ടത്തിൽ ചോദ്യമുള്ളത്, പിന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ വേഗത്തിൽ കണ്ടൻറ്റ് എടുത്തിട്ട് അങ്ങനെ പോകുന്നുള്ള, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ പരസ്യങ്ങൾ കാണാം 6 മാസം കൊണ്ട് 3 മാസം കൊണ്ട് എന്നുള്ളതൊക്കെ, അതൊക്കെ എത്രത്തോളം ഉപയോഗപ്രദമാണ് ശരിക്കും?
4: ഇതിൽ ചില ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്ത് നല്ല നേട്ടങ്ങൾ നേടിയ ആളുകളുണ്ട്. നമ്മൾ ആ ഒരു മേഖലയെ തീർത്തും അടച്ചാക്ഷേപിക്കണില്ല, എങ്കിലും പലപ്പോഴും നമ്മളൊക്കെ റീഡിങ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കണ്ടെത്തൽ, പിന്നെ പല ഈ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉള്ള അക്കാഡമിഷനൊക്കെ ആയിട്ടുള്ള നമ്മുടെ ചില ഇടപഴകലുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സാമ്പ്രതികമായിട്ടുള്ള ഒരുപാട് ഡിഗ്രി അങ്ങനെയുള്ള ഒരു മേഖല ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്നും സ്കോപ്പുകൾ ഉള്ളതും എന്നും നിലനിൽക്കുന്നുള്ള. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾ ചോദിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, നമ്മളൊക്കെ 10ാം ക്ലാസ് കഴിയുന്ന സമയത്ത് അന്നത്തെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും കണ്ടിരുന്നൊരു ആഡ്, ലിഫ്റ്റ് ടെക്നോളജി പഠിക്കൂ, ലിഫ്റ്റിനേക്കാൾ ഉയരത്തിൽ പൊന്തുന്നൊക്കെ ആയിരുന്നു. സംഭവം ശരിയാണ്, അന്ന് ഒരുപാട് ആളുകൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി, അതിലാദ്യം പഠിച്ചിറങ്ങി ഒരുപാട് ആളുകൾക്ക് നല്ല ജോലി കിട്ടി. പക്ഷേ ആ ലിഫ്റ്റ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞ് നല്ല സംഖ്യ അന്ന് അവിടെ പിന്നെ കോഴ്സിന് വേണ്ടി ചിലവാക്കിയിട്ട് തിരിച്ചു വന്ന് ഒരു ജോലിയും ഇല്ലാതെ അന്തം വിട്ട് നടന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതൊക്കെ ഒരു കുറച്ച് ആളുകൾ മാത്രം ആവശ്യമുള്ളൊരു മേഖലയാണ്
3: അല്ലേ.
4: അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്കോപ്പ് കഴിഞ്ഞു, ആ പഠിച്ചിറങ്ങിയ ആൾക്കാർ പിന്നെ അവരെ ആയുസ് വരെ അല്ലെങ്കിൽ എത്ര കാലമാണോ ഒരു ചുരുങ്ങിയ ഒരു 10-25 വർഷം ജോലി ചെയ്യുമ്പോൾ അത്രയും വർഷം പിന്നെ എന്തില്ല, അതിന് സ്കോപ്പില്ല എന്നാണ്. ഇപ്പം ഏത് മേഖലയാണെങ്കിലും ഇപ്പം ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ആയിട്ടുള്ള 3 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 6 മാസം കൊണ്ടൊക്കെ പറയുന്ന കോഴ്സുകൾ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷെ അതിലും ചില ആളുകൾക്ക് എന്തുണ്ട്, നന്നായിട്ട് വിജയിച്ച് പോകുന്നുണ്ട്. നമ്മളെപ്പോഴും കാഴ്ചപ്പാടായിട്ട് കാണേണ്ടത്, ഒരു വിഷനായിട്ട് കാണേണ്ടത്, മുന്നിൽ കാണേണ്ടത് എന്നെന്നും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന കോഴ്സുകളെക്കുറിച്ചാണ്. അത് പുതിയ പുതിയ കോഴ്സുകൾ വരുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു ഡിഗ്രി തലത്തിൽ പഠിച്ച് പി ജി തലത്തിൽ പഠിച്ച് അതിൻ്റെ അടുത്ത അടുത്ത അടുത്ത സ്റ്റെപ്പുകൾ പഠിച്ച് പോകുമ്പോൾ കൂടുതൽ വിജയങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഈ ഷോർട്ട് ടേം കോഴ്സുകളെ കുറിച്ച് പറയുമെന്ന് വെച്ചാൽ അതിന് പിന്നൊരു കണ്ടിന്യൂഷൻ അല്ല,

0: അടുത്ത് നമ്മൾ പറയണത്. അഥവാ സർട്ടിഫിക്കറ്റുകൾ എമ്പാടുമുണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട് കയ്യിൽ. പക്ഷെ ആൾക്ക് അത് ആ സർട്ടിഫിക്കറ്റുകൾ നേടിയ കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാനോ ഒന്ന് ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സർട്ടിഫിക്കറ്റുകൾക്ക് ഒരു പേപ്പറിൻ്റെ വില മാത്രമേ ഇക്കാലത്തുള്ളൂ എന്നുള്ളതാണ്.
1: അതെ,
0: അവിടെയാണ് സ്കില്ലുകളെക്കുറിച്ച് നമ്മൾ പറയണത്, ലൈഫ് സ്കില്ലുകൾ. അവിടെ സോഫ്റ്റ് സ്കില്ലുകളുണ്ട്, ഹാർഡ് സ്കില്ലുകളുണ്ട്, അങ്ങനെ ഒരുപാട് സ്കില്ലുകളുണ്ട്. അഥവാ സ്കില്ലുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള എല്ലാ കഴിവുകളും സ്കില്ലുകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റൈറ്റിംഗ് എഴുതാൻ സാധിക്കാറുള്ള സ്കില്ലാണ്. ഒരാൾക്ക് നീന്താൻ സാധിക്കുക എന്ന് പറയുന്ന സ്കില്ലാണ്. കുക്കിംഗ് നല്ലൊരു സ്കില്ലാണ്. നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയുന്നുള്ള സ്കില്ലാണ്. പ്രസംഗിക്കാൻ കഴിയുക എന്നുള്ളതൊരു സ്കില്ലാണ്. ഇങ്ങനെ ഇപ്പോൾ മാത്സുമായി ബന്ധപ്പെട്ട കഴിവുകൾ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇനി ആവശ്യമുള്ളൊരു മേഖല അതായിരിക്കും. കാരണം ചെറിയ കുട്ടികൾക്ക് വരെ ഇന്ന് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ കൗൺസിലേഴ്സിനാണ് ആവശ്യമുള്ളത്. അപ്പോൾ കൗൺസിലിംഗ് മേഖലയിൽ പ്രോബ്ലം സോൾവിങ് ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ആളുകൾക്ക് എക്സൽ ചെയ്യാൻ പറ്റിയൊരു മേഖലയാണ്. അപ്പോൾ സ്കില്ലുകളും സർട്ടിഫിക്കറ്റുകളും തമ്മിൽ മത്സരിക്കുമ്പോൾ സർട്ടിഫിക്കറ്റുകളെക്കാൾ ഒന്നുകൂടി മികച്ചു നിൽക്കുന്നത് ഇന്ന് സ്കില്ലുകൾക്കാണെന്നുള്ളതാണ്. അത് പിന്നെ സർട്ടിഫിക്കറ്റുകൾ എവിടെയാണ് വാല്യൂ ഉള്ളത് വെച്ചാൽ ഗവൺമെൻറ് തലത്തിലുള്ള പരീക്ഷകളും പിന്നെ തൊഴിൽ സാധ്യതകളാണെങ്കിൽ അവിടെ സർട്ടിഫിക്കറ്റുകൾക്കാണ് വില. പിന്നെ ഒരു ഇൻ്റർവ്യൂ ജസ്റ്റ് പരീക്ഷകൾ എഴുതി മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആർക്കും അവിടേക്ക് എത്താം. പക്ഷേ പ്രൈവറ്റ് മേഖലകൾ ഇന്ന് ഗവൺമെൻറ് സെക്ടറിനേക്കാൾ കൂടുതൽ അവസരങ്ങളുള്ളത് പ്രൈവറ്റ് മേഖലകളിലാണ്. ഗവൺമെൻറ് സെക്ടർ ഒഴിവാക്കണം എന്നല്ല കേട്ടോ അതിനർത്ഥം, ആ മേഖലയിൽ തന്നെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ അതിനേക്കാളും മികച്ച നല്ല കരിയറുകൾ പ്രൈവറ്റ് മേഖലയിലുണ്ട്. നല്ല ഹൈ സാലറി കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തം സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകളുണ്ട്. അപ്പോൾ അതിന് വേണ്ട സ്കില്ലുകളാണ്, സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല എന്നാണ്. എന്നാൽ വെറും സ്കില്ലുകൾ മാത്രമുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നില്ല, ഗുണമല്ല. നന്നായി പഠിക്കുക, നല്ലൊരു കരിയർ ഉണ്ടാക്കുക, നല്ല കോഴ്സിന് ജോയിൻ ചെയ്യുക, സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുക, അതോടൊപ്പം നമുക്കുള്ള ഓരോ കഴിവുകളെയും വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. സാധാരണ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇംഗ്ലീഷിൽ ABCD 26 അക്ഷരങ്ങളുണ്ടല്ലോ അല്ലേ. അവിടെ നോളേജ് എന്ന അറിവ് എന്ന വാക്ക്, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഇതുപോലെയുള്ള വാക്കുകൾ, ഇതിൻ്റെയൊക്കെ വാല്യൂകൾ ഇങ്ങനെ കണക്കൂട്ടും. എക്ക് 1, ബിക്ക് 2, സിക്ക് 3, അങ്ങനെ കൂട്ടും. അപ്പോൾ 100 മാർക്ക് കിട്ടുന്ന വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ആ 100 മാർക്ക് കിട്ടുന്നതിൽ ഒന്ന് ഏതാണ്? സ്കില്ലാണ്. SKILL എന്ന് അക്ഷരങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ വാല്യൂ കൂട്ടിയാൽ 100 ആണ്. അഥവാ വിജയിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് സ്കില്ലുകൾ. സ്കില്ലുകൾ ഉണ്ടായാൽ മാത്രം പോരാ, ഇപ്പോൾ ഈ കാലത്ത് നമ്മുടെ സ്കില്ലുകൾ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്കൂളുകൾക്ക് വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ, പദ്ധതികളൊക്കെ ഉണ്ട്. നമ്മുടെ മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഏതൊക്കെയാണ് അങ്ങനെയുള്ള അവസരങ്ങൾ ഉള്ളത് എങ്കിൽ നമ്മുടെ മക്കൾ അതിലൊക്കെ ചേർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈസ്കൂൾ തരത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഈ ഗൈഡ് പോലെയുള്ള, സ്കൗട്ട് പോലെയുള്ള, JRC പോലെയുള്ള, ലിറ്റിൽ കൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ടെക്നിക്കൽ ലാപ്പും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ ഒരു ആ മേഖലയിൽ തിരിച്ചുവിടുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ചില കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകാൻ നമ്മൾ ഞെട്ടിപ്പോവും. ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നെ +1 പെട്ട ഒരു കുട്ടിയെ പരിചയപ്പെടുത്തി. അപ്പോൾ അവനെ പരിചയപ്പെടേണ്ട, സാറേ നിങ്ങളൊന്ന് പരിചയപ്പെടേണ്ട ആളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മോനെ എന്താടാ നിന്നെ പരിചയപ്പെടണമെന്നാണല്ലോ ഇവിടുത്തെ സാറ് പറഞ്ഞത്. സാർ ഞാൻ +1 പഠിക്കണത്, പിന്നെ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താടാ സ്റ്റാർട്ടപ്പ്? അപ്പോൾ പറഞ്ഞത് വെബ് ഡിസൈനിങ് ആണെന്നാണ്. +1 പഠിച്ചുകൊണ്ടിരിക്കണ വെക്കണം. അത് മാത്രമല്ല, കൊറോണ വന്ന സമയത്ത് അന്ന് അവൻ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും ഓൺലൈൻ ക്ലാസ്സിൽ ഇവൻ കയറുന്നില്ല എന്ന് പറഞ്ഞ് അവനെ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്ത്, TC വാങ്ങിച്ച് കൊണ്ടുപോകാൻ രക്ഷിതാക്കളെ നിർബന്ധിച്ചു ടീച്ചേഴ്സ്. അങ്ങനെ അവൻ അവിടെ നിന്ന് TC വാങ്ങി. അന്ന് പിന്നെ ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി പോകുന്ന സ്ഥാപനത്തിലാണ് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ സ്റ്റാർട്ടപ്പ് ചെയ്യണം. അപ്പോൾ എന്ത് വെബ് ഡിസൈനിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്താണ്, എന്ത് കാര്യങ്ങളാണ് ചെയ്യണത്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ചെറിയ പല കമ്പനീൻ്റെ വെബുകൾ നമ്മളെടുക്കും, അത് ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കും, ഡെവലപ്പ് ചെയ്യുക, അതൊക്കെയാണ്. അപ്പോൾ ചോദിച്ചു, നിനക്ക് പൈസ കിട്ടണോ? ആ ഉണ്ട് സർ. എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് ഒരു മാസം ഏകദേശം ഒരു 3.5 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെ കിട്ടും. അപ്പോൾ ഞാൻ ഒരു ശ്വാസം വലിച്ചു ഞാൻ അറിയാം, ഇത്ര +1 പഠിക്കണമെന്ന് നീ ഒരു മാസമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഒറ്റക്കാണെന്ന് ചോദിച്ചു. അല്ല സാറിൻ്റെ കൂടെ 5 ആൾക്കാരുണ്ടെന്നാണ്. അപ്പോൾ ഈ 5 ആൾക്കാരിൽ BTech കഴിഞ്ഞ ആൾക്കാരുണ്ട് 2 പേര്, എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ 2 ആൾക്കാരുണ്ട്, ബാക്കി 2 പേർ അവൻ്റെ കസിനിലാണ്. അപ്പോൾ ചോദിച്ചു, ഇതൊക്കെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വെച്ചാൽ, വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർ ഉപ്പനോട് പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ട് നീ ഉപയോഗിച്ചതാണ്. കാരണം വളരെ ഹാപ്പിയല്ലേ, ഇപ്പോൾ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾ ഇതുപോലെയുള്ള നല്ല സ്കില്ലുകളുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ചില കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക്

0: ഈ നല്ല ഫോട്ടോ ഒക്കെ വരച്ചിട്ട് അല്ലെങ്കിൽ നല്ല ഇതുണ്ടല്ലോ എഴുത്ത് കാലിഗ്രഫി, കാലിഗ്രഫി ഒക്കെ ചെയ്യുന്ന ആളുണ്ട്. ഒരു പ്രാവശ്യം ഒരു കുട്ടി ഇതേപോലെ കാലിഗ്രഫി ഇങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ചോദിച്ചു ഇതെന്താണ് മോളെ ചോദിച്ചാൽ പറഞ്ഞു കാലിഗ്രഫി ചെയ്തതാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ട് ചോദിച്ചാൽ ഇത് ഒരു ഓർഡർ കിട്ടിയതാണ് സാർ, ഞാൻ അതിൻ്റെ ഫ്രെയിം അടിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു കുറ്റം ചെയ്തതുപോലെ അവളെ എൻ്റെ എക്സ്ക്യൂസ്. ഞാൻ പറഞ്ഞത് വളരെ സൂപ്പർ കാര്യമാണിത്, നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല അപ്രീഷിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അവൾ പറയണതെന്ന് വെച്ചാൽ അവൾക്ക് ചുരുങ്ങിയത് ഒരാഴ്ച ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നാലോ അഞ്ചോ ഓർഡറുകൾ വരുന്നുണ്ട്. ഓരോന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1000-1500 രൂപ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയണത് ചെറിയ കുട്ടികൾക്ക് അവർക്ക് അവരുടേതായ സ്കില്ലുകൾ കണ്ടെത്തിയിട്ട് അവരതിൻ്റെ മേഖലയിൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഏത് മേഖലയാണോ സ്കില്ലുള്ളത്, ആ സ്കില്ലുള്ള മേഖല നമ്മൾ കണ്ടെത്തുകയും അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുകയും ചെയ്യണം എന്നുള്ളതാണ്.
1: ഓക്കെ, നമ്മുടെ കുട്ടികളുടെ സ്കില്ല് കണ്ടെത്താനും വളർത്താനുമുള്ള സാഹചര്യം എന്താണ് ശരിക്കുള്ളത്?
0: നമ്മൾ ആലോചിക്കുക, ഇപ്പോൾ ഈ വെക്കേഷൻ സമയമാണല്ലോ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകളൊന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ? ഈ വെക്കേഷൻ്റെ ഒരു സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ റോഡ് സൈഡിൽ കൂടെ എങ്ങനെ യാത്ര, എന്തൊക്കെ കാണുന്നത്?
1: അതെ, യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ, ചെറിയ കുട്ടികൾ, ചെറിയ കച്ചവടങ്ങൾ അല്ലേ, പല നിലക്കുള്ള കച്ചവടം, എന്നാൽ വലുതാക്കി ഉയർത്തി കിട്ടിയ കച്ചവടങ്ങളോട് ചെറിയ, അതുമാത്രമല്ല കച്ചവട സ്ഥാപനങ്ങൾ മാത്രമല്ല, അവർ നമ്മളതിലേക്ക് ഇങ്ങനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, അത് സഹിക്കാൻ പറ്റാത്ത.
0: സ്വാഭാവികമായിട്ട് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സാധനമെങ്കിൽ ഈ കുട്ടികളെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇമ്പ്രഷൻ തോന്നുന്നില്ല. ഞാനത് ചോദിക്കാറുണ്ടോ, ആ കുട്ടികൾക്ക് സോഷ്യൽ സ്കില്ല് ഭയങ്കരമായിട്ടുണ്ട് അല്ലേ? ഒരു ബിസിനസ് ട്രിക്ക് ആളുകളെ, പിന്നെ ചിലതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ രസകരമായിട്ട് നമ്മൾ കണ്ട ചില കാഴ്ചകൾ, കണക്കറിയില്ല ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് വലിയൊരു ബോർഡിൽ അവിടെ എഴുതി വെച്ചതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളുകളാണ്. അവർ ബിസിനസ് മേഖലയിലേക്കൊക്കെ ഭാവിയിൽ നല്ല നല്ല നല്ല ഉയർന്ന ബിസിനസ് മാൻമാരായിട്ട് കച്ചവടക്കാരായിട്ട് വരേണ്ട ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ നന്നായിട്ട് താല്പര്യമുള്ളൊരു കുട്ടി അല്ലേ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വെക്കേഷൻ വന്നപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയല്ല കേട്ടോ, അപ്പോൾ ഇങ്ങനെ ഉപ്പനോട് പറയുകയാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും, ഞാൻ കച്ചവടം ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല് അവനിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവിടെ സ്കില്ലുകൾ നമ്മുടെ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവർ നിരന്തരം അവരെ നിരീക്ഷിക്കുമ്പോൾ ഏത് മേഖലയിലാണോ അവർക്ക് കൂടുതൽ താല്പര്യമുള്ളത്, വിഷൻ പാഷനൊക്കെ നമ്മൾ പറയുക, അതൊക്കെ ഒഴിവാക്കാം. നമുക്ക് ലാസ്റ്റ് ഒരു വാക്ക് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും, അവർക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ള മേഖല, ഫോണിൽ റീൽസ് ഷോർട്സ് അതല്ല ഉദ്ദേശിച്ചത്, ആ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട്. ഇപ്പോൾ ചില കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീട്ടിൽ എന്ത് കിട്ടിയാലും എഴുതിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. ഞാൻ എഴുത്തിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്നുള്ള, പ്രോത്സാഹിപ്പിക്കാൻ കാരണം ഒന്നുമല്ല, ഇപ്പോൾ മലയാളത്തിൽ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം മരണപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി, പക്ഷെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇന്നും ബുക്ക് സ്റ്റാളുകളിൽ വിൽക്കാനുണ്ടെന്നുള്ളതാണ്. ഒരു പുസ്തകം വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റോയൽറ്റി അല്ലേ, ഒരു നിശ്ചിത ഒരു വിഹിതം, അത് 10% മുതൽ 60% വരെയൊക്കെയാണ് ചില ആളുകൾ വാങ്ങിക്കാറുള്ളത്. എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓതേഴ്സിന്, ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്വാഭാവികം അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഫാമിലിക്ക്, മകന് മകൾക്ക് ഒക്കെ ആയിരിക്കും അത് കിട്ടുക. അതുപോലെ തന്നെ മലയാളത്തിലെ മറ്റൊരു വളരെ പ്രശസ്തമായൊരു പുസ്തകമായിരുന്നു പിന്നെ ആടുജീവിതം എന്ന് പറയുന്നത് അല്ലേ, ബെന്യാമിൻ എന്ന ആളാണ് അത് എഴുതിയിട്ടുള്ളത്. ആ പുസ്തകം ഏകദേശം ഞാൻ മനസ്സിലായി, ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ കാര്യങ്ങൾ പറയാറുണ്ട്, ഒരു സിമ്പിൾ ലോജിക് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 400-ൽ കോപ്പികൾ അത് വിറ്റുപോയിട്ടുണ്ട്, 400 പതിപ്പിൽ അല്ലേ, 400-ൽ പതിപ്പുകൾ, ഒരു പതിപ്പ് എന്ന് പറഞ്ഞാൽ മിനിമം 10,000 കോപ്പിയുണ്ട്, ചിലത് 100,000 കോപ്പികളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു പുസ്തകത്തിൽ അതിൽ നിന്ന് ഒരു 50% അല്ലെങ്കിൽ 40% റോയൽറ്റി ആയിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെങ്കിൽ, ഒരു കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അദ്ദേഹം ആ പുസ്തകം എഴുതിയതിന് ശേഷം 100,000 രൂപ അല്ലെങ്കിൽ 200,000 രൂപയാണ് ഒരു പുസ്തകത്തിലൂടെ കിട്ടിയതാണ്. ഒരു സ്കില്ലല്ലേ എഴുത്ത് എന്ന് പറയുന്നത്. നിങ്ങളാലോചിച്ച് നോക്കൂ, പിന്നെ നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളായിട്ട് സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാർ ഓടി വരും അല്ലേ, കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും ഇനി അല്ലാത്ത സ്ഥാപനങ്ങളാണെങ്കിലും അവിടെ ഡെമോൺസ്ട്രേറ്റ് ഒക്കെ ആയിട്ട് നിൽക്കാറുണ്ട്. നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് അതിന് പറയാം. അപ്പോൾ നമ്മുടെ മക്കൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, അത് വളർത്താനുള്ള, അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ റിസൾട്ട് വന്ന ഈ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കളുടെ എല്ലാവരുടെയും ആഗ്രഹം, 10-ാം ക്ലാസ് കഴിഞ്ഞ രക്ഷിതാവിൻ്റെ ആഗ്രഹം തൻ്റെ മകൻ തൻ്റെ മകൾ ഏത് കോഴ്സിന് പോകാനായിരിക്കും, സയൻസ് എടുക്കണം, സയൻസേ ലോകത്തിൽ വിജയിക്കൂന്ന ചില ആൾക്കാർ വിജയിക്കും, അങ്ങനെയൊന്നുമില്ല. ഫുൾ A+ കിട്ടിയാൽ കൊമേഴ്സിന് പോകുന്നതും ഹ്യൂമാനിറ്റീസിന് പോകുന്നതും എന്തോ ഒരു മോശം കാര്യം ചെയ്യുന്ന പോലെ ചില രക്ഷിതാക്കൾ സംസാരിക്കാറുണ്ടാവും, അത്തരക്കാരോട് നമ്മൾ കൺവിൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ സയൻസ് മാത്രമല്ല എടുക്കേണ്ടത്, ഹ്യൂമാനിറ്റീസ് ആണ് അവർക്ക് ഇഷ്ടമെങ്കിൽ അവർക്ക് അതിന് എടുക്കാനുള്ള മേഖലയുണ്ട്. കാരണം ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ ഐ എ എസിനുള്ള പരീക്ഷ എഴുതാൻ പറ്റും, സിവിൽ സർവീസിൻ്റെ പരീക്ഷ എഴുതാൻ പറ്റും, വേറെ ഒരുപാട് പരീക്ഷകൾ എഴുതാം. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരായ ആൾക്കാർ, കൊമേഴ്സ് പഠിച്ച ആൾക്കാർ, നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ലേ, അദ്ദേഹം ഒരു ലോകത്തിലെ തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഡൽഹിയിലെ ഒരു കോളേജിൽ അഡ്മിഷൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവിടെയുള്ള പല സയൻസ് വിഷയങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഒരു നമ്പർ വൺ കോളേജിൽ അഡ്മിഷന് വരുന്നത് ബി കോമിനും അതുപോലെ തന്നെ ബി എ എക്കണോമിക്സിനുമാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താ, അതിൻ്റെ പിന്നിലുള്ളൊരു സയൻസ് ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ലോകത്ത് ഇനി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സാമ്പത്തിക വിദഗ്ധരെയാണ്, അപ്പോൾ കോമേഴ്സ് പഠിക്കണം അതുപോലെ എക്കണോമിക്സ് പഠിക്കണം എന്നുള്ളതാണ്. അപ്പം വ്യത്യസ്തമായ കോഴ്സുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ മക്കളുടെ സ്കില്ലുകൾ ഏതാണെന്ന് കണ്ടെത്തുക, അവർക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള മേഖലകൾ അതിലാണ് അവരുടെ സ്കില്ല് മിനിമം ഉണ്ടാവുക. പിന്നെ അത് വളർത്തിക്കൊണ്ടുവരുവാൻ എത്രത്തോളം നമ്മൾ പരിശ്രമിക്കുന്നോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അത് വളർന്നു വരും, അവരുടെ മേഖലയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകി, ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ?
0: ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം നാല് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു, ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞാൽ നമുക്കത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞൊരു നല്ല ലക്ഷ്യം തരും, ഗോൾ സെറ്റിംഗ് വേണം, അതുപോലെ തന്നെ നല്ലൊരു നെറ്റ്വർക്കിംഗ് അതിന് വേണ്ടിയിട്ട് വേണം, നമ്മളെ ഉറച്ച അടുത്തൊരു കാര്യം പറഞ്ഞാൽ നിരന്തരം അല്ലേ, കൺസിസ്റ്റൻസി വേണം, സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യണം. ആൻഡ് അഞ്ചാമത്തെ ഒരു പോയിന്റ് ഫൈനൽ ചെയ്യുമ്പോൾ എനിക്ക് പറയണം തരുമോ, ഡിറ്റർമിനേഷൻ എന്നൊരു ടേമാണ്, ഉറച്ച തീരുമാനം അല്ലേ. നമ്മൾ നാടൻ ശൈലി പറയുന്നുണ്ട് കോഴി അയലമ കയറി ആവരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല എന്നുള്ള ആ ഒരു കാര്യമാവരുത്, അത് ചെയ്യണോ ഇത് ചെയ്യണോ, അങ്ങനത്തെ പല കുട്ടികളും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്താ പറയുക, ഒന്നിലും അവർ ഉറച്ചു നിൽക്കില്ല എന്നുള്ളത്. ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നല്ല സംഖ്യ കൊടുത്തിട്ട് ചേരും, നാലോ അഞ്ചോ മാസം കഴിയുമ്പോൾ അത് വിട്ടേച്ച് ഒഴിവാക്കിയിട്ട് പോകും, വേറൊരു കോഴ്സിന് പോകും, അതാണ് നല്ലതെന്ന് തോന്നും, വീണ്ടും അവിടെ നിന്ന് എന്ത് ചെയ്യും, പിന്മാറിയിട്ട് തിരിച്ചു വരും. അഥവാ അങ്ങനെ മാറി മാറി മാറി മാറി മാറി ഒരു സൂപ്പർ മാർക്കറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങും. നമ്മൾ ഒരേ ഹൈപ്പർ മാർക്കറ്റിലല്ലല്ലോ പോകും, ഒരേ സൂപ്പർ അവിടെ പോയിട്ട് ഒരു സാധനമല്ലല്ലോ വാങ്ങും, വ്യത്യസ്തമായത്. അതേപോലെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലൂടെ ഒരുപാട് സമയനഷ്ടം ഉണ്ടാവണമെന്ന്, സാമ്പത്തികമായ നഷ്ടം അതിലേറെ വരുന്നു, പിന്നെ അവസാനം നിരാശ ബാധിച്ച് എവിടെയും എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഉറച്ച തീരുമാനമായിട്ട് ഒരു ഫൈദാസം തഫത്തവക്കലുള്ളതാണ്, അതാണല്ലോ വിശുദ്ധ ഖുർആനിലായത്. അഥവാ നമ്മളൊരു കാര്യം ഒക്കെ കൂടിയാലോചനയൊക്കെ നടത്തി ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ അടിയുറച്ച് മുന്നോട്ട് പോവുക, അതിൽ അന്നാൻ ഹൈറും ബർക്കത്തും ഉണ്ടാവുന്നതാണ്. അവിടെ ഒരു അതാണോ ഇതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചില രക്ഷിതാക്കൾ പറയാനുള്ളറിയോ, സാറേ ഞാൻ ഇന്ന കോഴ്സിനോട് ചേർത്തീന്ന്, പക്ഷെ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഇന്നൊരാൾ പറഞ്ഞു അത് വേണ്ടിയിരുന്നോ, ഇപ്പം എന്താ നിങ്ങളെ അഭിപ്രായം ചോദിക്കും. അപ്പം ഞാൻ പറയാനുള്ളത് നിങ്ങൾ എടുത്തു ചാടിയിട്ടല്ലോ ഇത് തീരുമാനിച്ചത്, വളരെ നല്ല കൂടിയാലോചനയൊക്കെ നടത്തി അതിൻ്റെ ഒരുപാട് അവസരങ്ങൾ നോക്കിയിട്ടാണല്ലോ എടുത്തത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിൻ്റെ പേരിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും വരരുത്, തീർച്ചയായിട്ടും മുന്നോട്ട് പോവുകയാണ് വേണ്ടത്, അതിലെന്തായാലും ഒരു ഹൈറോ ബർക്കത്തൊക്കെ അള്ളാഹു തരും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നല്ല ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ച് സ്ഥിരമായിട്ട് പരിശ്രമമൊക്കെ നടത്തി അതിന് വേണ്ട സ്കില്ലുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോവുക, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥന എന്നത്
1: അതിൻ്റെ
0: അനുകമ്പാണ്, അരിവാര്യമാണ്, നിരന്തരമായിട്ട് അത് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മുടെ എല്ലാ മക്കൾക്കും നമുക്കൊക്കെ നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാം.
1: തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ അഞ്ചു കാര്യങ്ങളാണ് കൃത്യമായി നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഈ കാര്യങ്ങളിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് ഒരു നല്ലൊരു കരിയർ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയോടെ നമ്മൾ മുന്നോട്ട് പോവുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഹർദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: അൽഹംദുലില്ലാ മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. സ്നേഹക്കൂടിൽ കലാലയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയാണ് നാം ശ്രവിച്ചത്. നമ്മോട് സംസാരിച്ചത് ഹനീഫ വണ്ടൂർ, ഷമീം വണ്ടൂർ. ജസാക്കുമുല്ലാഹു ഖൈർ.
3: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാനം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ സ്രഷ്ടാവിലുള്ള വിശ്വാസമാണ്. അവനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നും നമ്മുടെ സർവകാര്യങ്ങളും അവൻ്റെ നിയന്ത്രണത്തിലാണ് എന്നും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ബാധിക്കുന്ന ഏത് പ്രയാസവും അതിൽ ക്ഷമിക്കാനും സഹിക്കാനും നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാനും സാധിക്കുമെന്നതാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത. ചില അന്ധവിശ്വാസങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരു പൂച്ച ക്രോസ് ചെയ്യുമ്പോഴേക്ക് അവൻ ഏതു പണിക്കാണോ ഇറങ്ങിത്തിരിച്ചത് അതിൽ തടസ്സങ്ങളുണ്ടാകും എന്ന വിശ്വാസം പലരിലും കടന്നുകൂടിയിട്ടുണ്ട്. കടയിലേക്ക് ആദ്യമായി സാധനം വാങ്ങാൻ വ്യക്തിയുടെ ചില ലക്ഷണങ്ങൾ വച്ചുകൊണ്ട് ആ കടയിലെ അന്നത്തെ കച്ചവടത്തെ അളക്കുന്നവർ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. ശനിദോഷവും ചൊവ്വാദോഷവുമെല്ലാം പറഞ്ഞ് പല വിധത്തിലുള്ള നന്മകളെ മുടക്കുന്നയാളുകളെയും സമൂഹത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ചിന്താധാരകളും വ്യത്യസ്തമായ ആശയങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടു നടക്കുന്നവർ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ആ ഒരു മനോഹരമായ കാഴ്ചപ്പാട് അത് നിർഭയത്വം നൽകുന്നു എന്നാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസം ഒരു മനുഷ്യനെ എല്ലാവിധ ഭയത്തിൽ നിന്നും മുക്തി നൽകുന്നു എന്നാണ്. എങ്ങനെയാണ് ഒരു ഭയം ഉണ്ടാവുക? ഒന്നുകിലൊരു അദൃശ്യ ശക്തി നമ്മെ അപായപ്പെടുത്തുമെന്നുള്ള ഒരു പേടിയാണ്, അല്ലെങ്കിൽ നാളെയെക്കുറിച്ചുള്ള ആശങ്കയാണ്. ഇത് രണ്ടും ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അവന് നിർഭയത്വം നൽകുന്ന നിലയ്ക്ക് അവൻ്റെ വിശ്വാസത്തെ അവനെ തുണയേകുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ അതാണ്. ഒരു മനുഷ്യനെ ഈ വിശ്വാസത്തിലൂടെ നിർഭയത്വം നൽകുന്നു എന്നത് നമുക്ക് എടുത്തു പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് എന്തു ബാധിച്ചാലും ശരി, എത്ര വലിയ പ്രതിസന്ധി വന്നാലും ശരി, അവിടെയെല്ലാം ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള, അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് വിശ്വാസികൾക്കുണ്ടാകുന്നു എന്നാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടു നടക്കുന്നയാളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരുപക്ഷേ ഈ രൂപത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പൂച്ച മറികടക്കുമ്പോഴേക്ക് അവൻ പോകുന്ന കാര്യത്തിന് തടസ്സമുണ്ടാകുമെന്ന വിശ്വാസം വരുമ്പോൾ അവൻ പല രൂപത്തിലുള്ള വിഭ്രാന്തിയിലേക്ക് പോവുകയാണ്. ഇതൊരു വിശ്വാസിക്കുണ്ടാവില്ല. മാനസികമായും ശാരീരികമായും അതുപോലെ തന്നെ എല്ലാ നിലയ്ക്കും നിർഭയത്വം നൽകുന്നു ഈ ഇസ്ലാമിൻ്റെ വിശ്വാസം എന്നത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല 9-ാം അധ്യായത്തിൽ 51-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, ഖുല്ല യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന ഹുവ മൗലാന വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു പറയാണ്, നമുക്ക് എന്തു ബാധിച്ചാലും ശരി, അല്ലാഹ് വിചാരിച്ചതല്ലാതെ അല്ലാഹ് രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് എന്ത് സംഭവിക്കാനിരിക്കുന്നുണ്ടെങ്കിലും അതെൻ്റെ രക്ഷിതാവ് എനിക്ക് നിശ്ചയിച്ചതാണ് എന്ന ഒരു വിശ്വാസത്തിൽ അടിയുറക്കാനും അതിൽ ക്ഷമിക്കാനും ഇനി അതിനേക്കാൾ വലിയൊരു ഖൈറ് നന്മ എനിക്ക് വരാനിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് സമാധാനമല്ലാതെ പിന്നെന്താണ് ഉണ്ടാവാനുള്ളത്? സമാധാനവും സന്തോഷവും സംതൃപ്തിയും എല്ലാ നിലക്കും ഐശ്വര്യവും അവന് കാത്തിരിക്കുന്നു എന്നാണ്. ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനാകെ പ്രയാസം, ടെൻഷൻ. അതുകൊണ്ടാണ് പല ആളുകളും ഈ ആത്മഹത്യയിലേക്ക് വരെ പോകുന്നത്. സ്വന്തമായി ഉണ്ടാക്കിയ ഭവനങ്ങളിൽ പോലും കിടന്നുറങ്ങാൻ, സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്തത് പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ്. അവിടെയാണ് ഇസ്ലാം നിർഭയത്വം നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ആയത്തിൻ്റെ അവസാനം പറഞ്ഞതെന്നറിയോ, ഹുവ മൗലാന, നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്ത് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള വിശ്വാസം അല്ലാഹുവിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞത് ശരിയായ വിശ്വാസിയാണോ അവൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ചില കാര്യങ്ങൾ അടിവരയിട്ട് പഠിപ്പിച്ചിരുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, ഇത്തരം ലിബറൽ ചിന്തകൾ പോലും, ഒരുപക്ഷെ അവർക്ക് പോലും സ്വസ്ഥമായി ജീവിക്കാൻ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസങ്ങളെപ്പോലും നിരാകരിക്കുന്നവർ പോലും ഒരുപക്ഷെ സ്വസ്ഥമായി സംതൃപ്തിയോടുകൂടി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ ഒരുപക്ഷെ അവർക്ക് കഴിയില്ല. ഇത്തരം ആളുകൾ പോലും ചിലപ്പോൾ ഈ വിമർശകരെ കുറിച്ച് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇസ്ലാമിക വിമർശകർ പോലും അവർക്ക് മനസ്സിനെപ്പോഴും അസ്വസ്ഥത ഇസ്ലാം വളരുന്നതിനെ കുറിച്ചാണ്. അവിടെയും അവർക്കൊരു പേടിയാണ്. ഒരു നിർഭയത്വത്തോടുകൂടി കിടന്നുറങ്ങാൻ ഇത്തരം ആളുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന നിർഭയത്വം ഏറ്റവും, ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ പോലും, ഏത് ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കുമ്പോൾ പോലും നിർഭയത്വം കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശുദ്ധ ഖുർആനിൽ പറയാണ്, വിശ്വസിച്ചവർ, ആ വിശ്വാസത്തിൽ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അവന് പുറമെ മറ്റുള്ളവരെ അതിലേക്ക് പങ്കുചേർക്കുകയോ അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഏതെങ്കിലും വിഷയത്തിൽ അല്ലല്ലാത്ത ആളുകളെ, സൃഷ്ടികളെ പങ്കുചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ്. അത് പങ്കുചേർക്കാത്ത രൂപത്തിൽ ഒരാൾ ആ വിശ്വാസത്തെ ക്ലിയറാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്തുള്ളത്. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അല്ലല്ലാത്ത ശക്തികൾ ഉപദ്രവിക്കുമെന്നും ഉപകരിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുമ്പോൾ അവിടെ നിർഭയത്വം നഷ്ടപ്പെടുകയാണ്. ഓരോ ശക്തി കേന്ദ്രങ്ങളിലേക്ക് അവരുടെ വിശ്വാസങ്ങൾ സമർപ്പിച്ചു പോവുകയാണ്. അവിടെ നിന്നെല്ലാം ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് നിർഭയത്വം കിട്ടുന്നത് സൃഷ്ടാവായ റബ്ബിലേക്ക് മടങ്ങുമ്പോഴാണ്. അവൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്തുള്ളത്, അവരാണ് ശരിയായ മാർഗം സ്വീകരിച്ചിരിക്കുന്നതും അവർക്കാണ് വിജയമുള്ളത് എന്നുമെല്ലാം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒന്ന്, ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും. വേറെ ഏതെല്ലാം ശക്തികൾ നമുക്കെതിരെ പരിശ്രമിച്ചാലും ശരി, നമ്മെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, റബ്ബ് വിചാരിച്ചത് മാത്രമേ നടക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവനൊന്നിനെയും പേടിക്കാനില്ല. അതാണ് ഇസ്ലാം നൽകുന്ന നിർഭയത്വം. അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്കത് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഫിറഔൻ ഭയപ്പെട്ടിരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഭയം എന്നുള്ളത് ഭാവിയെക്കുറിച്ചുള്ള ഭയം, അല്ലെങ്കിൽ അദൃശ്യ ശക്തി പ്രയാസപ്പെടുത്തുമെന്നുള്ള ഒരു ഭയം. ഈ രണ്ട് ഭയവും ഒരു വിശ്വാസിക്കുണ്ടാവില്ല. ഇവിടെ മൂസ അലൈഹിസ്സലാം ഉണ്ടാകരുത്, ഒരു പ്രവാചകൻ ഉണ്ടാകരുത് എന്ന നിലക്കാണ് ഫിറഔൻ തൻ്റെ നാട്ടിലുണ്ടായിരുന്ന ആൺമക്കളെയെല്ലാം, ജനിക്കുന്ന ആൺമക്കളെയെല്ലാം കൊന്നുകളയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മ പുഴയിൽ ഒഴുക്കിക്കളയുന്നുണ്ട്. ആ കുഞ്ഞിനെ ഫിറഔനിൻ്റെ വീട്ടിൽ തന്നെ വളരുന്ന സാഹചര്യത്തിൽ അള്ളാഹു അതിനെ സംരക്ഷിച്ചു എന്നാണ്. അതും ആ കുഞ്ഞ് സ്വന്തം ഉമ്മയുടെ മുല കുടിച്ചാണ് ആ ഫിറഔനിൻ്റെ, ശത്രുവിൻ്റെ വീട്ടിൽ വളർന്നതെന്നാണ്. അത്രയും നിർഭയത്വത്തോടുകൂടി സംരക്ഷണം നൽകി അള്ളാഹു അവിടെ ഏർപ്പെടുത്തി. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം ക്ലിയറായി കഴിഞ്ഞാൽ, ആ റബ്ബിൽ സർവ്വതും സമർപ്പിച്ച് ജീവിച്ചാൽ ഒരു വിശ്വാസിക്ക് ലഭിക്കാനിരിക്കുന്നത് എത്ര വലിയ ശത്രുവാണെങ്കിലും ആ ശത്രുവിൻ്റെ സംരക്ഷണത്തിൽ പോലും നമുക്ക് കഴിയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു കാര്യങ്ങളെ ഏർപ്പാടാക്കി തരും എന്നത് നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മാനസികമായ ഉല്ലാസം നമുക്ക് ലഭിക്കും. ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ ദൈവനിഷേധങ്ങളുമെല്ലാം മാനസികമായ ഒരു ഇറിറ്റേഷൻ പലപ്പോഴും അവർക്കുണ്ടായി വന്നുകൊണ്ടേയിരിക്കും. അവർക്ക് പലപ്പോഴും ഈ പറഞ്ഞ, നേരത്തെ പറഞ്ഞ ശനിദോഷങ്ങൾ, ചൊവ്വാദോഷങ്ങൾ, കണികൾ, അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും അവർക്ക് അവരെ ടെൻഷനാക്കിക്കൊണ്ടേയിരിക്കും. ആദ്യം രാവിലെ എണീറ്റ ഉടൻ കണ്ട വ്യക്തിയുടെ ആ ഒരു വിഷയത്തെ വച്ച് പിന്നീട് അന്നത്തെ ദിവസത്തെ അളക്കുന്ന ആളുകളുണ്ട്. രാവിലെ കടയിലേക്ക് വന്ന കച്ചവടക്കാരൻ്റെ ആ ഒരു മനോഭാവം വെച്ചുകൊണ്ടും, അല്ലെങ്കിൽ ആ വ്യക്തിയെ വെച്ചുകൊണ്ടും അന്നത്തെ കച്ചവടത്തെ അളക്കുന്ന ആളുകളുണ്ട്. കൈനീട്ടമാണ്, നിങ്ങൾ കടം വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ് പല വിഷയത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നവർക്ക് അസ്വസ്ഥതകൾ ധാരാളമാണ്. അവിടെയാണ് മാനസികമായ ഉല്ലാസവും സമാധാനവും സംതൃപ്തിയും നിർഭയത്വവും ഇസ്ലാം നൽകുന്നു, ഇസ്ലാമിക വിശ്വാസങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നാണ്. കാരണം ലാഭവും നഷ്ടവും നൽകുന്നവൻ അത് അല്ലാഹുവാണ്. അതുപോലെ തന്നെ ആ പിന്നെ റബ്ബിൻ്റെ സംരക്ഷണവും അവൻ്റെ കാവലിലുമാണ് എല്ലാമെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇനി നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായി കടന്നു വന്ന ഒരു വ്യക്തി, അദ്ദേഹം ഏത് വ്യക്തിയുമായിക്കോട്ടെ, നമുക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും, സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. അവിടെയാണ് ഇസ്ലാം നിർഭയത്വം നൽകുന്നത്. ഏത് നിലയ്ക്കും മാനസികമായ നിർഭയത്വം, ശാരീരികമായ നിർഭയത്വം, അങ്ങനെ തുടങ്ങി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടി എന്നത് അത് മറ്റൊരു ദർശനത്തിനും സമ്മാനിക്കാൻ കഴിയാത്ത, സമപ്പെടുത്താൻ കഴിയാത്ത മഹത്തായ ഒരു ആദർശവും വിശ്വാസവും ആണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ പൂർണ്ണമായി പ്രവേശിക്കുകയും വേണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കൂ എന്നതാണ് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് നിർഭയത്വം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് ഭരണാധികാരി നമുക്കെതിരെ പ്രവർത്തിച്ചാലും ശരി, നമുക്ക് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നതും നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നതുമാണ് നമുക്ക് ഗുണകരമായിട്ടുള്ളത് എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കിവെച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്ക് മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: അടുത്തായി നമ്മൾ പോകുന്നത് തിരുമൊഴികളിലേക്കാണ്.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: ഇന്നത്തെ തിരുമൊഴികളിൽ ഇന്നത്തെയും പോയി നമ്മുടെ പഠിച്ചിരുന്നത് ബഹുമാനായ കെ വി മുഹമ്മദ് അലിയാണ്. റബ്ബ് ഇഷ്ടപ്പെടുമ്പോഴും ദുനിയാവ് തടയപ്പെട്ടേക്കാം എന്നുള്ള വിഷയത്തിലുള്ള സംസാരമാണ്.
4: നമുക്ക് വായിക്കാനാകുന്ന ഒരു വചനമാണ്. ഇമാം അഹമ്മദ് റഹിമഹുള്ളയും ഇതെടുത്ത് നൽകിയിട്ടുണ്ട്. അബു സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവൻ പേര്, യഥാർത്ഥ നാമം സഅദ് ബിൻ മാലിക് എന്നാണ്. സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ അൽ ഖുദരി അൻസാരി സ്വഹാബിയാണ്. മദീനയിലാണ് ജനിച്ചതും മദീനയിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടതും. 1170 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനാവുക. അബു സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന അല്ലാഹ തആല, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല, ലയഹ്മി അബ്ദഹുൽ മുഅ്മിന, മുഅ്മിനായ തൻ്റെ അടിമയെ അവൻ തടയും, അല്ലെങ്കിൽ അടിമക്ക് തടഞ്ഞു വെക്കും. യഹ്മി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ് പ്രധാനപ്പെട്ട, ഒന്ന് സംരക്ഷിക്കുക, ഒന്ന് തടയുക. അപ്പോൾ തൻ്റെ മുഅ്മിനായ അടിമയെ മിനദ്ദുനിയ, ദുനിയാവിൽ നിന്ന്, അതായത് ദുനിയാവിലെ ചില വിഭവങ്ങൾ ലഭിക്കുന്നതിൽ നിന്ന് അല്ലാഹു തടയും. വഹു യുഹിബ്ബുഹു, അവൻ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് താനും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന തൻ്റെ അടിമക്ക് ദുനിയാവിലെ പല ഭൗതിക വിഭവങ്ങളും അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കാതെ അല്ലാഹു തടഞ്ഞുവെക്കും. കമാ തഹ്മൂന മരീളക്കും, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, കമാ തഹ്മൂന മരീളക്കും, നിങ്ങൾ നിങ്ങളുടെ രോഗികളെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടവരാണ് എന്നാൽ കൂടി നിങ്ങളുടെ രോഗികൾക്ക് നിങ്ങൾ തടയുന്നത് പോലെ, അത്താമ വഷറാബ, ഭക്ഷണവും പാനീയവുമൊക്കെ, തഹാഫുന അലഹി, അദ്ദേഹത്തിന് അവർ ഭയപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതാണെങ്കിൽ കൂടി ചില ഭക്ഷണപദാർത്ഥങ്ങൾ, ചില പാനീയങ്ങൾ നിങ്ങൾ ചില രോഗികൾക്ക് നൽകില്ല, അത് അദ്ദേഹത്തോട് ഇഷ്ടക്കുറവുകൊണ്ടല്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്, അത് അദ്ദേഹത്തിന് വല്ല അപകടവും വരാതിരിക്കാനാണ്. അതുപോലെ വിശ്വാസിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ചിലതൊക്കെ തടയും, കൊടുക്കാതിരിക്കും, അത് ആ വിശ്വാസിയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അദ്ദേഹത്തിനെ സംരക്ഷിക്കാനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇവിടെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ വിശ്വാസികൾക്ക് ഭൗതിക വിഭവങ്ങൾ അധികമായി കൊടുക്കാതെ അവനൊരുപക്ഷെ തടഞ്ഞുവെക്കുന്നത് അവൻ അവിവേകത്തിലേക്കും അക്രമത്തിലേക്കും അല്ലെങ്കിൽ അശ്രദ്ധയിലേക്കുമൊക്കെ പോകുന്നതിൽ നിന്ന് തടയാനായിരിക്കാം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. അതായത് ഇവിടെ അള്ളാഹു ചില കാര്യങ്ങൾ കൊടുക്കാതിരിക്കുന്നത് ഒരു തരത്തിലുള്ള സംരക്ഷണമാണ്, അവനെ രക്ഷപ്പെടുത്തലാണ് എന്നതാണ് വിശദീകരണം. അപ്പോൾ തടയുന്നത് അള്ളാഹു നൽകാതിരിക്കുന്നത് ശിക്ഷയോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനിഷ്ടമോ അല്ല എന്ന തിരിച്ചറിവാണ് വിശ്വാസികൾക്കുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിസുന്ദരമായ രൂപമ ഇവിടെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ രോഗികൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രോഗിയായി കിടക്കുമോ, നിങ്ങൾ പലതും കൊടുക്കുന്നില്ല, നൽകുന്നില്ല, ആഗ്രഹമുണ്ടെങ്കിലും നൽകുന്നില്ല. കാരണം ആരോഗ്യക്ക് ചില ഭക്ഷണങ്ങൾ, ചില പദാർത്ഥങ്ങൾ, ചില പാനീയങ്ങൾ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാത്തത്. അപ്പോൾ ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ദുനിയാവിൽ ഒരു സത്യവിശ്വാസി രോഗിയെപ്പോലെയാണ്, ഇഷ്ടമുള്ളതെല്ലാം അനുഭവിക്കാൻ ഇവിടെ ആയിക്കൊള്ളണമെന്നില്ല, എല്ലാ താല്പര്യമുള്ളതിനോടൊപ്പമൊക്കെയും പോകാനും ഒരു വിശ്വാസിക്കാകില്ല, അവിടെ നിയന്ത്രണം അനിവാര്യമാണ് എന്ന വലിയ സന്ദേശമാണ് ഇവിടെ ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. ചില നിയന്ത്രണങ്ങൾ അത് അനിവാര്യമാണ്, പലപ്പോഴും അത് നശിക്കാതിരിക്കാനാണെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ അള്ളാഹു വിശ്വാസിക ദുനിയാവ് തടയുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ ഉപജീവന മാർഗത്തിലോ ഉള്ള കുറവായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ സാമ്പത്തികമായ കുറവുകളായിരിക്കാം, വലിയ പദവികളിൽ വരുന്ന വീഴ്ചയായിരിക്കാം, ചില പരീക്ഷണങ്ങളായിരിക്കാം, അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ അള്ളാഹു വേണ്ട നോക്കുന്നത്, ഒരുപക്ഷെ അവന് വരുന്ന വലിയ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിരിക്കാം എന്നുകൂടി ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മുഅ്മിൻ അള്ളാഹു പ്രത്യേക മുഅ്മിനെ തിരഞ്ഞെടുക്കുന്നവൻ്റെ ദീന് നന്നാകാനും നാളെ പരലോകത്തേക്ക് അവൻ ഏറ്റവും മെച്ചപ്പെട്ട ഒരവസ്ഥ എത്തിച്ചേരാനുമാണ്. അതുകൊണ്ട് തന്നെ അതിന് മറ്റൊരു റിപ്പോർട്ടിൽ നാം വായിക്കുന്നുണ്ട്, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെടാൻ സൂറത്ത് പറഞ്ഞതായിട്ട് കാണാം. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ദുനിയാവിലെ ചില കാര്യങ്ങൾ അവന് ഹമാഹു ദുന്യാ ദുനിയാവ് ഒരുപക്ഷെ അവന് തടഞ്ഞുവെക്കും. ഏതുപോലെ യദുല്ലു അഹദക്കും യഹ്മി സഖീമഹു അൽമാ, നിങ്ങളിലൊരാൾ തൻ്റെ രോഗിക്ക് വെള്ളം ആവശ്യമുണ്ട്, ദാഹിച്ചിട്ട് പോലും ചിലപ്പോൾ വെള്ളം കൊടുക്കാതിരിക്കാറുണ്ടല്ലോ, അതുപോലെ എന്തുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റബ്ബ് ഇഷ്ടപ്പെടുമ്പോഴും ഒരുപക്ഷെ ദുനിയാവ് തടയപ്പെട്ടേക്കാം. അപ്പോൾ ദുനിയാവിൽ വല്ലതും നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതിരുന്നാൽ, വിചാരിച്ച പദവിയിൽ എത്താതിരുന്നാൽ, വിചാരിച്ച രൂപത്തിൽ മെച്ചപ്പെട്ടൊരു ജീവിതം ലഭിക്കാതിരുന്നാൽ, അള്ളാഹുവിന് അനിഷ്ടമായതുകൊണ്ടോ അള്ളാഹു നമ്മെ അവഗണിച്ചതുകൊണ്ടോ അല്ലെന്ന തിരിച്ചറിവ് മുഅ്മിനുണ്ടാകണം. അവിടെ ക്ഷമയും പ്രതീക്ഷയുമാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് എങ്കിൽ അത് നാളേക്ക് വലിയ മുതൽക്കൂട്ടാവും. അതോടൊപ്പം സമാധാനത്തോടെ ക്ഷമയോടുകൂടി വിഭവങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ആഗ്രഹിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ അള്ളാഹു അവനറിയാം എന്ത് കൊടുക്കണം, എത്ര കൊടുക്കണമെന്ന്. അപ്പോൾ ഉള്ളതിൽ തൃപ്തിയോടുകൂടി ജീവിച്ച് ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ വിശ്വാസിക്കാകണം. അതാണ് ഖൈർ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാല്ലാ, വളരെയധികം ഉപകാരമുള്ള ഒരു സന്ദേശമാണ് ബഹുമാനായ മുഹമ്മദ് അലി നമുക്ക് നൽകിയിട്ടുള്ളത്. റബ്ബ് ഇഷ്ടപ്പെടുമ്പോഴും ദുനിയാവ് തടയപ്പെട്ടേക്കാം എന്നുള്ള വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ച സംസാരമാണ് നമ്മൾ കേട്ടത്.
5: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു മനുഷ്യന് ഉന്നത സ്ഥാനം കൽപ്പിച്ചു. ആദം നബിക്ക് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ കൂടെ ചേരുന്നു സഹൽ അരിപ്ര, സൂറ അൽബക്കറ 30-31 വചനങ്ങൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. أعوذ بالله من الشيطان الرجيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. ഏറെ സ്നേഹധരണീയരായ വിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാം പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള വചനങ്ങൾ പഠിക്കുമ്പോൾ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അർത്ഥം ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ആശയങ്ങളടക്കം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അനുവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സംരംഭത്തെ നമ്മിൽ നിന്നും നാളെ മരണശേഷം പരലോകത്ത് ചെല്ലുമ്പോൾ ത്രാസ് കനം തൂങ്ങാൻ നിമിത്തമാക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബുൽ ചെയ്യുമാറാവട്ടെ. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 31-32 വചനങ്ങളാണ് നമ്മൾ ഓതിക്കേട്ടത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ആ ഓതിയ ഭാഗത്തുള്ള തിലാവത്ത് നിയമങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം. വഇദ് ഖാല റബ്ബുകലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ഷദ്ദിന് നൂന് വന്നാൽ മണിക്കേണ്ടതുണ്ട്. ജാഇലുൻ ഫി ഇഖ്ഫാ ബിഗുന്നാണ് മണിച്ച് മറച്ചോതണമെന്നാണ്. ഖലീഫത്തൻ അവിടെ ഒരു ഹാത്ത ആണ്. അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ഖലീഫ ആ നിലക്കാണ് വഖഫ് ചെയ്യേണ്ടത്. ഖാലു അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ വ നഹ്നു നുസബ്ബിഹു ബിഹംദിക വ നുഖദ്ദിസു ലക് വ നഹ്നു നുസബ്ബിഹു ബിഹംദിക. അവിടെ ഹ ആണ്. ഹ പിന്നെ വ നുഖദ്ദിസു ലക് നുഖ അവിടെ ഖാഫ് ആണ്. ലക് എന്ന് പറയുമ്പോൾ കാഫ് ആണ്. അക്ഷരങ്ങളുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ ثم عرضهم على الملائكة فقال أنبئوني إقلابا أنبي എന്ന് പറയുമ്പോൾ بأسمائها هؤلاء إن كنتم صادقين. هؤلاء എന്ന പദം പക്ഷെ ഇവിടെ രണ്ട് സ്ഥലത്ത് മദ് ഫറായിയായ അസാമാന്യ ദീർഘം നൽകേണ്ട ലാമ് അതുപോലെ ഹ മദ് മുത്തസിലാണ്. അപ്പോൾ അത് പ്രത്യേകം ആ നിലക്ക് ശ്രദ്ധിച്ച് പോകേണ്ടതുണ്ട്. നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞ എങ്ങനെയാണ് മനുഷ്യന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക എന്നാണ് റബ്ബിൻ്റെ ചോദ്യം. ആ അള്ളാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള മുഴുവൻ സംവിധാനങ്ങളെയും സംവിധാനിച്ചു തന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് നന്മകൾ ചെയ്തുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം അള്ളാഹു പറയുകയാണ്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. വഇദ് ഖാല റബ്ബുക, നിന്റെ റബ്ബ് ഇത് കാല പറഞ്ഞ സന്ദർഭം, ഇത് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം എന്നാണ്. കാല പറഞ്ഞു, ഇത് കാല പറഞ്ഞ സന്ദർഭം, റബ്ബുക്ക് അതിൻ്റെ രക്ഷിതാവിൻ്റെ റബ്ബ് ആരോട് പറഞ്ഞ സന്ദർഭമാണ്? റബ്ബിൽ മലായിക്കറ്റി, മലക്കുകളോട്. അപ്പോൾ പിന്നെ 27-ഉം 29-ഉം ആയത്തിലൊക്കെ പിന്നെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം മനുഷ്യന് ജീവിതം നൽകിയെന്നും അതുപോലെ തന്നെ മനുഷ്യന് വേണ്ടി ഭൂമിയിലെ വിഭവങ്ങൾ സൃഷ്ടിച്ചു എന്നൊക്കെ ഓർമ്മിച്ച ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നിൻ്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്നാണ്. എന്താണ് പറഞ്ഞത്? ഇന്നീ ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഇന്നീ തീർച്ചയായും ഞാൻ ജാഇലുൻ ആക്കുന്നവനാണ്, ഉണ്ടാക്കുന്നവനാണ്, ഫിൽ അർദി ഭൂമിയിൽ ഖലീഫത്തൻ, ഒരു ഖലീഫയെ, ഒരു പിൻഗാമി, ഖലീഫ എന്ന പിൻഗാമി പ്രതിനിധി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, ഒരു പിൻഗാമിയെ ഭൂമിയിൽ ഞാൻ ഉണ്ടാക്കുന്നവനാണ്. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അതജ്അലു ഫീഹാ, അതജ്അലു നീ ആക്കുകയാണോ, ഫീഹ അതിൽ, ആ ഭൂമിയിൽ, മൻ യുഫ്സിദു ഫീഹാ, മൻ യുഫ്സിദു നാശം ഉണ്ടാക്കുന്നവരെ, ഫീഹ അതിൽ ആ ഭൂമിയിൽ നാശം ഉണ്ടാക്കുന്നവരെ നീ ആക്കുകയാണോ, വയസ്ഫിഖു ദിമാ, സഫക്ക യസ്ഫിക്കു പറഞ്ഞാൽ ചിന്തുക, രക്തം ചിന്തുക എന്നാണ്. സഫക്കദ്ദം എന്ന് പറഞ്ഞാൽ രക്തം ചിന്തുക. വയസ്ഫിക്കു ദിമ, ദമിൻ്റെ ജം ആണ്, ബഹുവചനമാണ്, ദിമ രക്തങ്ങൾ. വയസ്ഫിക്കു ദിമ രക്തം ചിന്തുകയും ചെയ്യുന്ന, ആ ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെ നീ ആക്കുകയാണോ എന്ന് ചോദിക്കണം. വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസുക, വനഹ്നു ഞങ്ങളായിരിക്കും, ഞങ്ങളാവട്ടെ, നുസബ്ബിഹു ഞങ്ങൾ തസ്ബീഹ് ചെയ്യുന്നു, സ്തോത്രകീർത്തനം നടത്തുന്നു, സുബ്ഹാനല്ലാഹ്, നുസബ്ബിഹു ഞങ്ങൾ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, ബിഹംദിക്ക നിന്നെ സ്തുതിച്ചുകൊണ്ട്, ഹംദ് ഹമിദാന സ്തുതിച്ചു, ഹംദിക്ക നിന്നെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ നിനക്കുള്ള സ്തുതിയോടെ ഞങ്ങൾ സ്തോത്രകീർത്തനം നടത്തുന്നു, തസ്ബീഹ് ചെയ്യുന്നുണ്ടല്ലോ. വനുഖദ്ദിസു അല്ലേ, ഖദ്ദസ എന്ന പരിശുദ്ധിയെ വാഴ്ത്ത, ഞങ്ങൾ തഖദീസ് ചെയ്യുന്നു, പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു, ലക്ക നിനക്ക്. ഖാല, അള്ളാഹു പറഞ്ഞു, അവൻ പറഞ്ഞു, ഖാല അവൻ പറഞ്ഞു, ഇന്നീ അഅലം, ഇന്നീ അഅലമു, തീർച്ചയായും ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്, ഞാനാണ്, എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിയുക. മാ ലാ തഅലമൂൻ, മാ ഒന്ന്, ലാ ഇല്ലാ തഅലമുൻ, നിങ്ങൾ അറിയുകയില്ല, മാ ലാ തഅലമുൻ, നിങ്ങൾ അറിയാത്തത്, തീർച്ചയായും ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ പറഞ്ഞതിന് മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിൻ്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം എന്നാണ്, ഇത് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം എന്ന വാക്കുകൊണ്ട് ആ വിഷയം ചില സ്ഥലത്തൊക്കെ ഇത് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന വിഷയം ആരംഭിക്കുന്ന പതിവ് ഖുർആനിൽ പലപ്പോഴും കാണാം. അപ്പോൾ ഈ പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിക്കണമെന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, ഇത് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ. അപ്പോൾ ഇവിടെ മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം, മനുഷ്യവർഗത്തിൻ്റെ ശ്രേഷ്ഠത, മനുഷ്യരെ സൃഷ്ടിച്ചതിലടങ്ങിയ ചില യുക്തി രഹസ്യങ്ങൾ, ഇതിനൊക്കെ പറ്റി പറഞ്ഞ് വിവരിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ. അപ്പോൾ ആയത്തിൻ്റെ പിന്നെ ഉള്ളിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് ഖലീഫ അല്ലേ, ഇന്നീ ജഅലും ഫിൽ അർളി ഖലീഫ, തീർച്ചയായും ഞാൻ ഭൂമിയിലൊരു ഖലീഫയെ ഉണ്ടാക്കുന്നവനാണ് എന്ന് പറഞ്ഞല്ലോ. ഈ ഖലീഫ എന്നുള്ള പദം ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ശരിക്കും ഖുദ്ദാം, ഖുദ്ദാം എന്ന് പറഞ്ഞാൽ മുൻഭാഗം എന്നാണ്, അതിൻ്റെ റിദ്ദായിട്ട് ഓപ്പോസിറ്റായിട്ട് വിപരീത അർത്ഥമായിട്ട് എന്ത് ചെയ്യും, ഖൽഫ് എന്ന് ഉപയോഗിക്കും. ഖൽഫ് ഖുദ്ദാം എന്ന് പറഞ്ഞാൽ മുൻഭാഗം, ഖൽഫ് എന്ന പിൻഭാഗം. അപ്പോൾ അതിന് ആ ഒരു പദത്തിൽ നിന്ന് ഉണ്ടായതാണ് ഖലീഫ എന്ന പദം. സാധാരണ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിന്ന് നൽകി കാണുന്നൊരു അർത്ഥം, മൻ യഖ്ലുഫു ഗൈറഹു വയഖൂമു മഖാമഹു. ഖലീഫ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പുറകിൽ വരികയും വയഖൂമു മഖാമഹു, എന്നിട്ട് അയാളുടെ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നവൻ എന്നാണ് ഖലീഫ എന്നതിന് പൊതുവെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ കൊടുത്ത അർത്ഥം നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഖലീഫ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് ഖുലഫ, അതുപോലെ ഖലാഇഫ് എന്നൊക്കെയുള്ള പദങ്ങൾ, ഖുലഫ ഖലാഇഫ്. അതിൻ്റെ ഫേൽ മാദി, അതിൻ്റെ ക്രിയാരൂപം ഖലഫ, ഖലഫ എന്ന രൂപമാണ്. അപ്പോൾ ഈ ഖിലാഫത്ത് എന്ന വാക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഖിലാഫത്തുള്ള ആൾക്കാണ് ഖലീഫ എന്ന് പറയാം. അതുകൊണ്ട് അപ്പം ഇമാം റാഗിബ് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ഖുർആൻ നിഘണ്ടുവിൽ കാണാം ഖലീഫ എന്ന വാക്കിന് ആ ഖലീഫ എന്ന വാക്കിന് പ്രത്യേക അർത്ഥം കൊടുത്തത് കാണാൻ കഴിയില്ല. ഖിലാഫത്തിന് മാത്രം അർത്ഥം കൊടുത്തിട്ടുണ്ട് ഇമാം റാഗിബിന് അൽ മുഫ്രദ് എന്നുള്ള നിഘണ്ടുവിൽ കാണാം. അതുപോലെ ഖിലാഫത്തു അൻ നിയാബത്തു അനിൽ ഗൈർ ഇമാ ലി ഗൈബത്തിൽ മൻദൂബി അൻഹു, ഖിലാഫത്ത് എന്ന മറ്റൊരാൾക്ക് പകരം നിൽക്കുക എന്നാണ്. അതൊന്നുകിൽ ആർക്കു വേണ്ടി പകരം നിൽക്കുന്നു അയാളുടെ അഭാവ നിമിത്തം ആകാം, വ ഇമ്മ അലി മൗത്തിഹി അല്ലെങ്കിൽ അയാളുടെ മരണ നിമിത്താകാം, വ ഇമ്മ അലി അജസിഹി വ ഇമ്മ അലി തഷ്രീഫിൽ മുസ്തഖ്ലഫ്, അതായത് അല്ലെങ്കിൽ അയാളുടെ മരണ നിമിത്തം അല്ലെങ്കിൽ അയാളുടെ കഴിവുകേട് നിമിത്തം അശക്ത നിമിത്തം അല്ലെങ്കിൽ ഖലീഫയാക്കപ്പെടുന്ന ആളെ ബഹുമാനിക്കുവാൻ വേണ്ടി. അപ്പം ഇങ്ങനെയൊക്കെ അർത്ഥം കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഖലീഫ എന്ന വാക്കിന് മലയാളത്തിൽ പിൻഗാമി, അനന്തരഗാമി, പ്രതിനിധി എന്നൊക്കെയാണ് അതിന് ഭാഷാർത്ഥം പറയാറുള്ളത്. അപ്പോൾ ആ പദത്തിൽ പ്രാതിനിധ്യത്തെക്കാൾ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് പിൻഗാമിത്വമാണ്. കാരണം ആ മൂലാർത്ഥമുള്ളൊരു ധാതുവിൽ നിന്നാണ് ആ വാക്ക് രൂപം കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആരെയെങ്കിലും ഖലീഫയാക്കി എന്ന് പറഞ്ഞാൽ ആ ഖലീഫ സാധാരണ അർത്ഥത്തിൽ അവൻ്റെ പിൻഗാമിയോ പ്രതിനിധിയോ ആയിരിക്കുവാൻ ഒരു നിവൃത്തിയില്ല. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിലുള്ള അഭാവവും അവനുണ്ടാവുകയില്ല. അവൻ്റെ ഏതെങ്കിലും ഒരു അധികാരമോ പ്രവൃത്തിയോ ബാധ്യതയോ മറ്റൊരാൾക്ക് കൊടുക്കുകയോ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന് ആരെക്കുറിച്ചെങ്കിലും എവിടെയെങ്കിലും പ്രയോഗിച്ചു കണ്ടാൽ അത് അള്ളാഹു ഖിലാഫത്ത് സ്ഥാനം നൽകി ബഹുമാനിച്ച ആൾ എന്ന അർത്ഥത്തിലല്ലാതെ അള്ളാഹുവിൻ്റെ പിൻഗാമി എന്നോ പ്രതിനിധി എന്നോ ഉള്ള അർത്ഥത്തിൽ പറയാൻ പാടില്ല. അതായിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്ന് നമുക്ക് വ്യക്തമായി. ഇന്നി ജാഅലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയാക്കുവാൻ പോകുന്നു എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞതിലെ പ്രസക്ത ഭാഗം, ഖർണം ബഅദ ഖർൻ വജീലം ബഅദ ജീൽ ഐ ഖൗമൻ യഖ്ലഫു ബഅദുഹും ബഅദാന, അതായത് ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയെ അള്ളാഹു കൊണ്ടുവരും, ഒരു കാലക്കാർക്ക് ശേഷം മറ്റൊരു കാലക്കാരുമായിക്കൊണ്ട് ചിലർക്ക് പിന്നിൽ ചിലർ വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞ ശേഷമാണ് ഇതിന് തെളിവായി ഖലീഫയുടെ ബഹുവചനവും ക്രിയാരൂപവും ഉൾക്കൊള്ളുന്ന ചില ആയത്തുകളും ഈ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ പറഞ്ഞത് കാണാൻ പറ്റും. സൂറത്ത് ഫാത്തിറിലെ 39-ാമത്തെ ആയത്ത്, ഹുവല്ലദീ ജഅലകും ഖലാഇഫ ഫിൽ അർള്, അവനത്രേ നിങ്ങളെ ഭൂമിയിൽ ഖലാഇഫ് പിൻഗാമികളായിരുന്നവർ ആയി വരുന്നവർ ആക്കിയവൻ. സൂറത്ത് നംലിൽ കാണാം 62-ാമത്തെ ആയത്തിൽ, വയജഅലകും ഖുലഫാ അൽ അർള്, അവൻ നിങ്ങളെ ഭൂമിയിലെ ഖുലഫ മാറി മാറി വരുന്ന പിൻഗാമികളാക്കുന്നു. സുഖ്രിഫിലെ 60-ാമത്തെ വചനം, വലവ് നഷാഉ ലജഅൽനാ മിൻകും മലായികതൻ ഫിൽ അർളി യഖ്ലഫൂൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിൽ നിങ്ങൾക്ക് പിന്നിൽ പകരം വരുമാർ നിങ്ങളിൽ നിന്ന് തന്നെ നാം മലക്കൾ ഏർപ്പെടുത്തുമായിരുന്നു. ലഫ ഖലഫ മിൻ ബഅദിഹിം ഖൽഫ്, അവരുടെ ആ പ്രവാചകന്മാരുടെ ശേഷം ഒരു ഖൽഫ് ഒരു തരം പിൻഗാമികൾ പുറകിൽ വന്നു. അപ്പോൾ പിന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ വിഭാഗക്കാർ പറയുന്നത് പോലെ ഖലീഫ കൊണ്ടിവിടെ ഉദ്ദേശം ആദം അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമല്ല, ഈ അഭിപ്രായം ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ് റഹിമഹുമുള്ള എന്നിവരുടെയും പൊതുവിൽ ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായമായി ഖുർത്തുബി റഹിമഹുള്ള ഇവരൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തജ്അലു ഫീഹ മൻ യുഫ്സിദു ഫീഹ, അങ്ങനെയാണെങ്കിൽ വയസ്ഫിക്കുദ്ദിമ എന്ന് ചോദിച്ചല്ലോ, അതിൽ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അതിൽ ആക്കുകയോ എന്നുള്ള മലക്കളുടെ ചോദ്യത്തിന് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് മാത്രമല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മനുഷ്യവർഗത്തിൽ അങ്ങനെയുള്ളവർ ഉണ്ടാകുമെന്നാണല്ലോ അവരുദ്ദേശിക്കുന്നത്. മലക്കുകൾക്ക് സിദ്ധിച്ച വല്ല പ്രത്യേക അറിവ് നിമിത്തമോ അല്ലെങ്കിൽ മുട്ടിയാൽ പിന്നെ ശബ്ദമുണ്ടാകുന്ന കറുത്ത കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് പറഞ്ഞിരുന്നതിൽ നിന്ന് മനുഷ്യപ്രവൃത്തിയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയ നിമിത്തമോ, അല്ലെങ്കിൽ ഖുർത്തുബി പറഞ്ഞ പോലെ, റഹ്മത്തുള്ള പറഞ്ഞ പോലെ ഖലീഫ എന്ന വാക്കിൽ നിന്ന് അന്യായങ്ങളിൽ തീരുമാനം കൽപ്പിക്കുകയും നിഷിദ്ധങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും തടയുകയും ചെയ്യുന്ന ആൾ എന്ന് അവർ അർത്ഥം മനസ്സിലാക്കിയ നിമിത്തമോ, അതുമല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ മുഫസ്സിറുകളുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ അവരെ ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് എന്ത്, ഇന്നി ജാഅലുൻ ഫിൽ അർളി ഖലീഫ എന്ന് പറയുമ്പോൾ മലക്കുകൾ ചോദിക്കുന്നുണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ആളുകളെയാണോ ഞങ്ങൾ നിന്നെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യുന്നുണ്ട് പരിശുദ്ധിയെ വാഴ്ത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളറിയാത്തത് ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ റബ്ബിന് മാത്രമാണ് അതിൻ്റെ കൃത്യമായ ഉദ്ദേശം അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ഖലീഫയാക്കുക എന്ന ആ പ്രയോഗം, അത് ഒരു തലമുറയുടെ ശേഷം മറ്റൊരു തലമുറയായി ഭൂമിയിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സമുദായങ്ങളായിട്ടാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ഖിലാഫത്ത് കൊണ്ട് ഉദ്ദേശം. അപ്പോൾ ഖുർആന്റെ വാക്യങ്ങളോട് കൂടുതൽ യോജിച്ചതായി കാണുന്നത്. അതുകൊണ്ടാണ് ഇബ്നു ജരീർ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മുതലായ പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിന് മുൻഗണന നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഭൂമിയിലുള്ള ഖലീഫയാക്കി എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ടും അതിനുശേഷം പറയുന്നതുമായി ബന്ധപ്പെട്ടും

0: എന്ന് പറഞ്ഞു. ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാമക്ക് ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും പേരുകളും പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അപ്പം അതിനുശേഷം അവയെ മലക്കുകളെ കാണിച്ചുകൊണ്ട് അവയുടെ പേരുകൾ പറയാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർക്കതിന് ആ മലക്കുകൾക്ക് മറ്റു മലക്കുകൾക്ക് അതിന് കഴിയുന്നില്ല. അവർ തങ്ങളുടെ കഴിവുകൾ സമ്മതിക്കുകയും അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തി പറയുകയുമാണ് ചെയ്തത്. ആദം അലൈഹി സ്വലാം അവരോട് അലൈഹിസ്സലാമയോട് അവയുടെ പേരുകൾ പറയുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതെല്ലാം വിവരിച്ചു കൊടുത്തു. അങ്ങനെ അനുഭവത്തിലൂടെ അവരുടെ തെറ്റ് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തി. അതാണ് ഇന്നി അഅ്ലമു മാ ലാ തഅ്ലമു എന്നുള്ള പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അല്ലേ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാമെന്ന് മുമ്പ് അവരോട് അള്ളാഹു പറഞ്ഞിരുന്നതിൻ്റെ പുലർച്ച അവർ അനുഭവത്തിൽ കണ്ടു എന്നാണ്. അപ്പോൾ എല്ലാ പേരുകളും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എല്ലാത്തരം വസ്തുക്കളുടെയും പേരുകൾ എന്നാണെന്നാണ് മിക്ക മുഫസ്സിലും പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതലായവരിൽ നിന്നുള്ള ചില റിവായത്തുകളും ഇത് അതാണ് മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് കാണിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മഹുള്ള ഈ വിഷയത്തിനൊരു പ്രത്യേക പിന്നെ ശീർഷകം നൽകിയതായിട്ടൊക്കെ കാണാം. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൻ്റെ നമുക്ക് സംശയമുള്ള വല്ല കാര്യങ്ങളും ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ഏറ്റവും അറിയുന്നവൻ റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. ആ റബ്ബിൻ്റെ വാക്കുകളാണ്, കലാമാണ് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ. അതിൽ മുഫസ്സറുകളായ അല്ലേ, മുഫസ്സർ സ്വഹാബി എന്നറിയപ്പെടുന്ന ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പോലെയുള്ള മഹത്തുക്കളായ മറ്റു പണ്ഡിതന്മാർ വിവരിച്ചു തന്ന പോലെ നമ്മൾ മനസ്സിലാക്കുക. അതിന് അപ്പുറം എന്തായാലും പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവലംബിക്കാൻ മനസ്സ് കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞ ഓരോ വചനങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ആശയവും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുകയും അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ വിശ്വാസിയുടെ മനസ്സ് പാകപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ശരിക്കും യഥാർത്ഥ വിശ്വാസിയാവുക. ആ രൂപത്തിൽ സന്ദേഹമോ സംശയമോ ബാക്കി വെക്കാതെ അള്ളാഹു പറഞ്ഞ ആയത്തുകളെ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിതം നയിക്കാനും ഒക്കെയുള്ള സന്മനസ്സുള്ള ആളുകൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം, സൂറ അൽ ബഖറ 30-31 വചനങ്ങൾ, അവതരിപ്പിച്ചത് ഷഹൽ അരിപ്ര.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840, www.peace

0: വഴികാട്ടി. സ്വയം സംരംഭകത്വം നാം അറിയേണ്ടത്. നമ്മോടൊപ്പം ചേരുന്നത് ജാസിർ സബ്രി, കൂടെ ഡോക്ടർ ബഷീർ വിപി.
1: അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ വഴികാട്ടി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വഴികാട്ടി എന്ന ഈയൊരു പ്രോഗ്രാമിൽ നമ്മൾ എടുക്കുന്നത് സ്വയം സംരംഭകത്വവുമായി ബന്ധപ്പെട്ട, എൻ്റർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ്. ഈയൊരു ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ രംഗത്ത് കോൺസിസ്റ്റ് എന്ന് പറയുന്ന എറണാകുളം ബേസ്ഡ് കമ്പനിയുടെ CEO ആയിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ ജാസിർ സബരിയാണ്. ജാസിർക്ക സ്വാഗതം. ഈ താങ്കളുടെ ഒരു കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ താങ്കൾ ഇതിലേക്ക് വരുന്ന ഒരു എൻട്രിയെക്കുറിച്ച് ഒന്ന് നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാമോ?
2: കോൺസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ സിസ്റ്റം ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ബേസിക്കലി ഒരു ഓവറോൾ ഐഡിയ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാൻ, അത് മനസ്സിലാവാൻ അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അണ്ടറിലുള്ള സോളാർ പവർ പ്ലാന്റുകൾ കുറേ സ്ഥലം കേരളത്തിലൊട്ടുക്കും ഉണ്ട്. ഈ സോളാർ പവർ പ്ലാന്റുകളുടെ ഓരോ പവർ